0: ഇൻഫെക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിങ് പ്രോട്ടോക്കോൾസ് ഒന്നും വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി വയബിൾ ആയിട്ടുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. ആയതിനാൽ തന്നെ നമ്മൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ലേറ്റ് സ്റ്റേജുകളിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസർ കാരണമുള്ള സർവൈവൽ, അതായത് ക്യാൻസർ കൊണ്ട് ഒരാൾ ജീവിക്കാനുള്ള സാധ്യത 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ജീവിക്കാനുള്ള സാധ്യതകൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ, ബ്രസ്റ്റ് ക്യാൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. ഈവൻ കൈകൊണ്ട് തടവിയാൽ തന്നെ 2 സെന്റിമീറ്റർ വരെയുള്ള ക്യാൻസറുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എങ്കിലും ഇത് വേദനയില്ലാത്തതായതുകൊണ്ടും പിന്നെ സ്ത്രീകൾ സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ ബാക്കിയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ആകുലരാവുന്നതുണ്ട്. കാരണം ചിലവർക്ക് മക്കളുടെ ജോലി, പഠനം, കല്യാണം ഇതെല്ലാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭർത്താവിൻ്റെ ആരോഗ്യം, സ്വന്തം ആരോഗ്യത്തിനെക്കുറിച്ച് അവർ വളരെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ്. കാരണം വെച്ചാൽ അവർക്ക് ബാക്കിയുള്ളവരാണെല്ലാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഈ ഒരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 6 മാസം കഴിഞ്ഞ മോളെ കല്യാണം, അത് കഴിഞ്ഞിട്ടേ ബാക്കി ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ അതുവഴി അത് സ്റ്റേജ് മാറുകയാണ്. അതവർ അവരറിയാത്തത് കൊണ്ടും അറിഞ്ഞാലും കൂടിയും ഇതിൻ്റെ ഇതിപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ള മടി കാരണവും പലപ്പോഴും നീട്ടിവെക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവണത നമ്മൾ മാറ്റിയെടുക്കണം. തുടക്ക ദിശയിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് അസുഖം, ഇപ്പോൾ അറ്റാക്ക് ആണെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോവും. സ്ട്രോക്ക് ആണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു തളർച്ച വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോവും. അപ്പോൾ നാളെ കല്യാണമാണെന്ന് മറ്റൊന്നും ആലോചിക്കില്ല. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രശ്നം പെട്ടെന്ന് ഉണ്ടാക്കാത്തതുകൊണ്ടും അതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകുന്നതുകൊണ്ടും ആൾക്കാരത് നീക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ക്യാൻസറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്രായക്കാരിൽ പോലും അത് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ താഴെ ഗ്യാസാണെന്ന് വിചാരിച്ച് തള്ളുന്ന പ്രശ്നങ്ങൾ വരെ ചിലപ്പോൾ ക്യാൻസറായി മാറാറുണ്ട്. പക്ഷേ അത് കുറവാണ്. എന്നാൽ കൂടെ എപ്പോഴും വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നമുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ പേടിയല്ല വേണ്ടത്, മുൻകരുതൽ മാത്രമാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ IBS, അതായത് മനസ്സിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടുവരുന്ന വയറിലുണ്ടാകുന്ന ചേഞ്ചസാണ്. അത് വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ മൊബൈൽ യൂസും നമ്മുടെ ഉറക്കക്കുറവും കാരണം എല്ലാം നമ്മുടെ IBS സ്ട്രെസ് ലെവൽസിൻ്റെ അളവൊക്കെ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ 98% കേസുകളിലും അതൊക്കെ നോർമലായിരിക്കും. പക്ഷേ 2% കേസുകൾ നമ്മൾ മിസ് ചെയ്ത് പോകുമല്ലോ എന്നുള്ള ഒരു ഭയത്താൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ കൂടെ ഭയക്കാതെ ടെസ്റ്റുകൾ മറ്റേതും ആവശ്യമുള്ളത് ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിപ്പോൾ ചില ക്യാൻസറുകൾക്ക് നമുക്ക് ഏർലി സ്ക്രീനിങ്, അതായത് തുടക്ക തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ തൊട്ട് നോക്കിയാൽ കണ്ടതിനേക്കാളും മുമ്പ് മാമോഗ്രാം വഴി കണ്ടുപിടിക്കാൻ പറ്റും. 40 വയസ്സിന് ശേഷമുള്ളവർക്ക് എന്തായാലും റിസ്ക് കൂടുതലുള്ളവർക്ക്, അതായത് നമ്മുടെ റിസ്ക് കാൽക്കുലേറ്റർ സിസ്റ്റമുണ്ട്, അതുവഴി നേരത്തെ റിസ്ക് കൂടുതലുള്ളവർക്ക് കുറച്ചുകൂടി നേരത്തെ 29 മുതൽ 30 വയസ്സ് മുതൽ ചെക്ക് ചെയ്യപ്പെടാവുന്ന സ്ക്രീനിങ് പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും 40 വയസ്സിന് ശേഷം ചെയ്യുന്ന മാമോഗ്രാമാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. 65 വയസ്സ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് 1-2 വർഷത്തിൽ വരെയൊക്കെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ അത് 1 വർഷം തന്നെ നിർബന്ധമില്ല, 2 വർഷത്തിൽ ചെയ്താലും മതിയാവും. വേറൊരു കാര്യം, പുകവലി ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ അത് പുകവലിച്ച് പോയല്ലോ എന്ന് വിചാരിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് മുതൽ നിർത്താൻ റെഡിയാണെങ്കിൽ നിർത്താതെ സ്കാനിങ് സ്ക്രീനിങ്ങും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ റിസ്ക് കൂട്ടുന്നേ ഉള്ളൂ. അതായത് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ടയറിൻ്റെ പഞ്ചർ അടയ്ക്കാതെ ആക്സിഡൻ്റ് ഒഴിവാക്കാൻ നോക്കുന്നൊരു കാര്യമില്ല. പഞ്ചർ എന്തായാലും അടച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പുകവലി നിർത്താൻ സന്നദ്ധരാണെങ്കിൽ അത് കഴിഞ്ഞ് 50 വയസ്സിന് ശേഷം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏർലി ആയിട്ടുള്ള ലങ്സിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതുവഴി നമുക്കത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാനും പറ്റും. അതേപോലെ കോളൻ ക്യാൻസർ, നമ്മളിപ്പോൾ 50 വയസ്സിന് ശേഷമാണ് ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഒരു കൊളനോസ്കോപ്പി ചെയ്യാമെന്ന് പറയുന്നത്, 10 വർഷത്തിലാണ് പറയാറ്. അതിപ്പോൾ 45 വയസ്സിൽ ചെയ്യുന്നതും നല്ലതാണെന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ കോളോറക്ടൽ ക്യാൻസർ, അതായത് വൻകുടലിലുള്ള ക്യാൻസറുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ കൃത്യമായി വ്യക്തമല്ലെങ്കിലും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ സ്ട്രെസ് ലെവൽസും നമ്മുടെ ഭക്ഷണ രീതികളും തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചും ഫാമിലിയിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ വൻകുടലിലെ ക്യാൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വന്നതിനേക്കാൾ 5 വർഷം മുമ്പെങ്കിലും കൊളനോസ്കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 5 മുതൽ 10 വർഷം.
1: കൊളനോസ്കോപ്പിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ യുവാക്കളോട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
0: യുവാക്കളോട് പറയാനുള്ളത്, വ്യായാമവും ഭക്ഷണ രീതിയും മാറ്റാതെ നമ്മൾ ഏത് രീതിയിലും നമുക്ക് ക്യാൻസർ മാത്രമല്ല, ഹാർട്ട് അറ്റാക്ക്, ഈ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മളെ ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തി വയ്ക്കാൻ പോകുന്നുണ്ട്. ഭക്ഷണങ്ങൾ, ഭക്ഷണം ഇപ്പം ഞാനും എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന, എപ്പോഴും കഴിക്കാൻ പോകുമ്പോൾ ഒരു അഞ്ചോ ആറോ ആൾക്കാർ പോവാം, രണ്ടാൾക്കാർ പോകരുത്, മിനിമം ഒരാൾ എന്തായാലും പോകരുത്. നമുക്ക് രണ്ടും കിട്ടും, കൂലിയും കിട്ടും, കുറച്ച് അമിതമായിട്ടുള്ള ഭക്ഷണ സ്വഭാവവും കുറഞ്ഞു കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫുൾ പോർഷൻ ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത്. പക്ഷെ പലപ്പോഴും നമ്മൾ എൻഡപ്പ് ചെയ്യുന്നത് അതൊരാൾ മാത്രം കഴിക്കുന്ന രീതിയിലേക്കാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അതിൻ്റെയൊക്കെ കലോറി കണക്കുകളും അതിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ അത് വളരെ അധികമാണ്. അപ്പോൾ പണ്ട് നമുക്ക് സുഭിക്ഷത ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം നാടൻ വിഭവങ്ങളൊക്കെ വന്നിരുന്നു. ഇന്ന് നാടൻ കുറഞ്ഞ്,
1: അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതിന് സാധ്യതകൾ കൂടുതൽ കാണുന്നു.
0: പ്രോസസ്ഡ് മീറ്റുകൾ, ഈ എന്തുകൊണ്ടും, അതായത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പാകപ്പെട്ടിട്ടുള്ള ഫ്രോസൺ മീറ്റുകൾ, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തപ്പോൾ സലാമി അങ്ങനത്തെ സാധനങ്ങൾ, ഈ ഹോട്ട് ഡോഗ് അങ്ങനത്തെ ഭക്ഷണ രീതികളെല്ലാം അമിതമായി കഴിക്കുന്നത് എന്തായാലും വൻകുടലിനുള്ള ക്യാൻസറിന് റിസ്ക് കൂടുതലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഈ ഗ്യാസ്ട്രോ ഇസഫേഗൽ, അതായത് ആമാശയത്തിൻ്റെ തുടക്കഭാഗത്തിലുള്ള ക്യാൻസറുകൾക്കും റിസ്ക്. അതേപോലെ പിക്കിൾസ്, അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള ഈ
1: അച്ചാറുകൾ,
0: ഏറ്റവും കൂടുതൽ ഈ നോൺ വെജിറ്റേറിയൻ അടങ്ങുന്ന പിക്കിൾസ്, നൈട്രോസമീൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് പിന്നെ അതേപോലെ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫിഷുകളും മറ്റേതൊക്കെ കഴിക്കുന്നത് അസുഖത്തിൻ്റെ കുറേ ഒരു പരിധിവരെ കൂട്ടാനുള്ള റിസ്ക് ഉണ്ട്. കൂടെ നമുക്ക് റെഡ് മീറ്റ് കരിച്ച് കഴിക്കുന്നതും കാർബണിൻ്റെ ഈ കരിക്കുന്നത് അത്ര നല്ല ഒരു പ്രവണതയല്ല. ഒരു വേവിച്ച് കറക്റ്റ് പാകത്തിൽ ദഹിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുമ്പോഴാണ് നോൺ വെജിറ്റേറിയന് അതിൻ്റെ ഗുണവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപയോഗവും നടക്കുള്ളൂ. പലപ്പോഴും നമുക്ക് അത് ടേസ്റ്റ് നമുക്ക് വായിക്ക് പിടിക്കാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിലല്ല അത് കഴിക്കുന്നത്. അത് നല്ലൊരു പ്രവണതയല്ല. അത് ഒരു പരിധിവരെ നമ്മുടെ റിസ്കുകൾ വളരെയധികം കൂട്ടുന്നുണ്ട്. ഭക്ഷണം ഏതും കഴിക്കാം. ഭക്ഷണം എല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ കൂടത്തൊന്നുമില്ല. പക്ഷേ അത് സ്ഥിരമാക്കുന്നതും അതിൻ്റെ അളവ് വളരെയധികം ക്രമാതീതമായിട്ട് കൂടുന്നതും ഫൈബറുകളുടെ അളവ്, അതായത് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ, അതായത് സസ്യജാലങ്ങളിൽ നിന്നുള്ള ഫൈബർ വരുന്ന അളവ് കുറയുമ്പോഴും ഒക്കെയാണ് ക്യാൻസർ. കാരണം എന്തിനും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. ലോകത്തെല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്, നല്ലതിൻ്റെ കൂടെ ചീത്തതും. എപ്പോഴും നല്ലതും ചീത്തതും ഒരുമിച്ചാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് ചീത്തത് മാത്രമാകുമ്പോൾ ഉണ്ടാവുന്ന കൂടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മദ്യപാനവും ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളും മറ്റേതൊക്കെ ഇതിൻ്റേത്. പിന്നെ വ്യായാമക്കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം ഒരാൾ 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതില്ലെങ്കിൽ അതിനുള്ള റിസ്ക് കൂടും. അത് പല ക്യാൻസറുകൾക്ക് പല രീതിയിലാണ്. പ്രോസ്റ്റേറ്റ്, എൻഡോമെട്രിയം, അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ വ്യായാമക്കുറവ് ഒരു കാരണമാണ്. അപ്പോൾ ഒബീസിറ്റി, അതായത് വയറിന് തടി കൂടുന്ന, പുണ്ണത്തടിയെല്ലാം ക്യാൻസറിൻ്റെ ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്നുണ്ട്. ഇൻസുലിൻ ലൈ ഗ്രോത്ത് ഫാക്ടർ, അതായത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അപന്നായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ക്യാൻസറിനുകൾക്കും വളരാനുള്ള സാധ്യത കൊടുക്കും. അപ്പോൾ സന്തുലിതാവസ്ഥ, അതായത് ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി. ഇപ്പം നമ്മളിപ്പോൾ തടി വെച്ചതുകൊണ്ട് ഇന്നു മുതൽ അയ്യോ ഞാൻ നാളെ റിസ്ക് ഉണ്ട് എന്നുള്ള, തടി പിടിച്ചുകൊണ്ട് മാത്രം ഒരു റിസ്ക്കും കൂടാൻ പോകുന്നില്ല. പക്ഷേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും വ്യായാമവും ഒക്കെ കൊണ്ടുവരുന്നത് വഴി നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പരിധിവരെ ഏത് രോഗത്തെയും തടയുന്ന പോലെ ക്യാൻസറിനെയും തടയാൻ പറ്റും. കാരണം വെച്ചാൽ ക്യാൻസർ മാത്രമല്ല ലോകത്തുള്ളൊരു രോഗം, എല്ലാം രോഗങ്ങളാണ്. അപ്പോൾ
1: ഇത്രയും മാറ്റുള്ളൂ, ക്യാൻസർ കുറച്ച് സമയമെടുത്തിട്ടേ മാറുള്ളൂ, മറ്റുള്ള രോഗങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന്.
0: പക്ഷേ എന്നാലും മനസ്സിലാക്കേണ്ടത് മാറും,
1: മാറും,
0: മാറില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. മാറില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി. പക്ഷേ എല്ലാ രോഗത്തെയും പോലെ പരാജയങ്ങൾ എല്ലാ ഫീൽഡിലും നടക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കാം. പക്ഷേ ജയപരാജയങ്ങളുടെ ഒരു മൊത്തം കണക്കുകൂട്ടലാണല്ലോ ജീവിതം. ആരും ഈ ലോകത്ത് സ്ഥിരമായിട്ട് ഇല്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇള്ള അത്രയും കാലം ഭയക്കാതെ എല്ലാവരുടെയും സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള കഴിവല്ല നൽകുമാറാവട്ടെ.
1: ആമീൻ ഡോക്ടറെ. അതേപോലെ നമ്മൾ ഒരു ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ അയാളെ സ്റ്റെൻ്റ് ഇട്ട്, ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റെൻ്റ് ഇട്ട്, എല്ലാ സ്റ്റെൻ്റ് ഇട്ട ആളുകളും പൂർണ്ണമായും മറ്റ് ഹൃദ്രോഗങ്ങളിൽ നിന്ന് മുക്തരല്ലല്ലോ.
0: അതെ, ഏത് രോഗത്തെയും പോലെ തന്നെയാണ് അത്. പക്ഷേ നമുക്ക് ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്രതീക്ഷയുടെ അളവും ഇതിനെക്കുറിച്ച് കാര്യമായി അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ രോഗങ്ങളെല്ലാം മാറുന്നതെന്നൊന്നും ആരും പറയുന്നില്ല. അത് നമുക്കൊരിക്കലും ആർക്കും ഒരു ഫോൾസ് ഹോപ്സ് ഒന്നും കൊടുക്കാനല്ല നമ്മൾ ആരും ഇരിക്കുന്നത്. പക്ഷേ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മൾ നമ്മളെല്ലാം ഓരോരുത്തരെ ഓരോ പർപ്പസിനാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ ഡോക്ടർ ഡോക്ടർ എന്തിനാണ് പ്രതീക്ഷ വെക്കുന്നത് എന്നോട് പലരും ചോദിക്കുന്നത്. ഞാൻ പ്രതീക്ഷ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് പ്രതീക്ഷ വെക്കുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് തിരിച്ച്. അല്ല, കാരണം എൻ്റെ ജോലി അതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അയാളെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാനാണ് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ രക്ഷിക്കലായിരിക്കില്ല, ചിലപ്പോൾ അയാൾക്ക് അയാളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കലായിരിക്കും. എന്നാലും ഞാനതിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒരു മുൻവ്യതിയോടുകൂടി ഒന്നിനെയും കാണാമല്ല. അങ്ങനെ പലപ്പോഴും പലരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ഈ ലോകത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരാ ഹോപ്പും ഇല്ലാന്ന് പല ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ ആ ഹോപ്പും ഇല്ലാന്ന് ആരും പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പം അത് ആ രീതിയിലല്ല നമ്മൾ ആ ആൾക്ക് ഈ സമയത്ത് അയാൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു നാളെ മറ്റന്നാൾ നാളെ നമ്മൾ തന്നെ ഉണ്ടാവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇല്ല. പക്ഷേ അയാളെ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ടിച്ചോ നാളെ ബുദ്ധിമുട്ടിച്ചോ, ഈ ചോദ്യം അത് ലോങ്ങർ ഗുഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്തത്, ഇത്രയേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിചാരിക്കും അയ്യോ ഇയാൾ എന്തിനിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അവർക്കത് മനസ്സിലാവും അത് അതായിരുന്നു അന്നത്തെ ശരി. ആ സമയത്ത് നമുക്ക് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും തോണിയിൽ, ബാക്കി എല്ലാവരും പുറത്തായിരിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് അവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ ഉല്ലാസയാത്ര തന്നെ അതാക്കാൻ പറ്റും.
1: യെസ്,
0: പിന്നെ ബാക്കിയുള്ളവരെ സന്തോഷം കാണുക എന്നുള്ളത് ഒരു വലിയ ക്യാരക്ടറാണ്.
1: ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു രോഗി ഡോക്ടർ ക്യാബിനിൽ ഒരു 5-10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് അയാൾ ഒറ്റക്കാണ്. അപ്പോൾ ഈ ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷകളും ഒരുപാട് ആശ്വസിപ്പിക്കലാണ് ആ രോഗിക്കുടനീളം. പല രോഗികളെ കാണുമ്പോഴേ അവരിങ്ങനെ പറയും ഡോക്ടർ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഫുൾ ആ ഒരു അടുത്ത ഡോക്ടറെ കാണുന്ന ദിവസം വരെ ആ ഒരു അവരെ എനർജിയിലാണ്.
0: സത്യമാണ്, അതിലുള്ള എനർജി നമ്മൾ അവരെ പാക്ക് ചെയ്ത് വിടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഇത് തന്നെയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളോടും ആൾക്കാരോടും പറയാനുള്ളത്.
0: കറക്റ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകളും ചിലപ്പോൾ നമ്മളെ ശുശ്രൂഷയെ ബാധിക്കാം. പക്ഷേ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം നമ്മളെക്കാളും വലിയൊരു പ്രശ്നത്തിലുള്ള ആളാണ് നമ്മളെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പ്രശ്നത്തെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അവരെ തഴയാൻ പാടില്ല. കാരണം വെച്ചാൽ അവരത്രയും പ്രശ്നത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ നമുക്ക് ലീവുകളോ മറ്റേതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും. അപ്പം ഡോക്ടർമാരുടെ ജീവിതം അത്ര സുഖകരമല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അവസാനം തോന്നുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്.
1: യെസ്, ഓക്കെ. ഇൻഷാല്ലാ ഇനി കൂടുതൽ ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഡോക്ടറുടെ ബാക്കിയുള്ള ലൈഫിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഡോക്ടർ, നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ അത് പല ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇപ്പം നേരത്തെ തിരിച്ചറിഞ്ഞാൽ പലതും അറിയാം
0: ക്യൂറബിളാണെന്ന് പറഞ്ഞു. സ്ക്രീനിങ് പ്രോഗ്രാം ഇപ്പോഴും ഒരു നേരത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ഓവറോൾ ലൈഫ് സ്പാനിനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യും. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും അതൊരു സ്ലോലി ഗ്രോയിങ് ട്യൂമറാണ്. വളരെ റെയറായിട്ട് മാത്രമേ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ട്യൂമറായി. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറച്ചും കൂടിയും അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ ചെറുപ്പത്തിൽ വരുമ്പോൾ അത് നമ്മൾ ജനിതകമായിട്ടുള്ള കാരണമാണ്. നമ്മൾ ഫാമിലിയിൽ ഉണ്ടായതാണോ, അത് ചില ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻ വരുന്നത് വഴി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റിസ്ക് കൂടാം. ഇപ്പോൾ ഫാമിലിയിൽ കുറേ ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ബ്രാക്ക ജീൻ മ്യൂട്ടേഷൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വഴി വെച്ചേക്കാം. അങ്ങനെയുള്ളവർ യൂഷ്വലി ഹൈ ഗ്രേഡ് ക്യാൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ അത് ഒരു 50 വയസ്സിന് താഴെയുള്ളവർക്ക് വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് പിടിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ ഭയങ്കര സ്ട്രോങ് ലോങ് ആയിട്ടുള്ള ഒരു ക്യാൻസറുകളുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നോക്കുകയും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ എലിവേഷൻ എത്രത്തോളം സീക്വൻസിങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് വളരെ ഏർലി തന്നെ കണ്ടുപിടിക്കാനും MRI സ്കാൻ പോലുള്ള സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഏർലി 1 സെൻറ്റിമീറ്റർ താഴെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കണ്ടുപിടിച്ച് സർജറി പോലെയോ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ മരുന്നുകൾ വെച്ച് നമുക്കതിനെ പൂർണ്ണമായും ക്യൂർ ചെയ്ത് പോകാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറുന്ന ഒരു രോഗം തന്നെയാണ്.
1: അപ്പം പേടിയല്ല വേണ്ടത്, നേരത്തെ തിരിച്ചറിയാനുള്ളൊരു മനസ്സും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സംശയം പറയേണ്ട ആളുകളെടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഉടനീളം എനിക്ക് മനസ്സിലായത്.
0: ശരിയാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഡോക്ടർക്കും തന്നെ ഇന്ന് ഇതുവരെ ഒരു ഒരു ക്യാബിനിലിരുന്ന് പേഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നു, പക്ഷെ ഇന്ന് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊപ്പം ഒരുപാട് നമ്മൾ ചർച്ചയിലുടനീളം ഒരു അക്കാഡമിക് ലെവലിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് മറിച്ച് കുറേ പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ കുറേ ആശ്വസിപ്പിക്കലും അതുപോലെ തന്നെ ആശങ്കകളകറ്റ തെറ്റിദ്ധാരണകളകറ്റ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു 2 എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്.
0: എനിക്ക് തോന്നാൻ ഞാൻ സംസാരിക്കാൻ അങ്ങനെയുള്ള കാരണം ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ അക്കാഡമിക് ലെവലിലുള്ളത് പല രീതിയിലും കിട്ടും.
1: അതെ, യൂട്യൂബിൽ
0: ഇഷ്ടം പോലെ ഉണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും. പലതും നമുക്ക് അറിയുന്നതാണ്, പക്ഷെ എന്നാൽ കൂടെ നമ്മളത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഓർക്കുന്നില്ല. ഈ ജീവിതശൈലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ മോശമാണ്, പക്ഷെ എന്നാലും അടുത്ത ബോർഡ് കാണുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ മെല്ലെ. അപ്പോൾ അത് എന്താ പ്രശ്നം? പിന്നെ ലൈഫിലെ സ്ട്രെസ്സാണ് ഇതിനൊക്കെ കാരണം, സമയക്കുറവ്. സന്തോഷം എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഇപ്പം ഞാനടക്കം കഴിക്കലാണ്, ഭക്ഷണം കഴിക്കലാണ്. കാരണം വെച്ചാൽ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷം, എക്സസൈസ് ചെയ്യുമ്പോഴേ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇത് ഒരു ചെന്നിരുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്കാണ് എല്ലാവരുടെയും ശ്രമം. അപ്പോൾ അത് വേറെ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് നേടുന്നതാണ് നല്ലത്. കൂടുതൽ ഭക്ഷണം കഴിക്കരുത് എന്നല്ല, കഴിക്കണം, എല്ലാവരും ഒരുമിച്ച് പോയി കഴിക്കണം, ഒരാൾ മാത്രമായിട്ട് കഴിക്കരുത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും
1: കുറയും,
0: ബാക്കിയുള്ളവരുടെ സന്തോഷവും കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യാനുള്ളൊരു വഴിയും കൂടി
1: കാണണം.
0: അത് കഴിക്കുന്നത് തെറ്റല്ല, കാരണം ഓൾ ടുഗദർ ലൈഫ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും. അപ്പോൾ തെറ്റായ കാര്യങ്ങളല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമല്ല. പക്ഷേ ഹാപ്പിനെസ് ആവാൻ വേണ്ടി എന്നും രാത്രി ഇത് പോയി കഴിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി ഇപ്പം വീണ്ടും നമ്മളെ ടർഫ് ഗ്രൗണ്ടുകളൊക്കെ കാലിയായി തുടങ്ങി, നമുക്ക് വ്യായാമങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഒരു പരിധിവരെ നമ്മുടെ ഇൻഫെക്ഷനും മറ്റേതൊക്കെ കാരണങ്ങളായിരുന്നു, കോവിഡൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് ഉൾവലിഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ വ്യായാമത്തിന് കൂടുതൽ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം അത്യാവശ്യമൊക്കെ കഴിക്കാം. കഴിക്കാതെ പറഞ്ഞാണ്, പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പരിധി വിട്ട് നമ്മൾ മുമ്പൊന്നും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കില്ല.
1: യെസ്. അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം പെരിന്തൽമണ്ണ ആർഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയാണ്. ജസാക്കല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു. മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൂടെ സുഹേർ പാണ്ടിക്കാട്.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000-ൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോഴും നാം ഇവിടെ ജീവിക്കുന്നു എന്നത് തന്നെ അള്ളാഹു നമ്മോട് ഇനിയും പ്രതീക്ഷ കാണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. കാലം അങ്ങനെ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഓരോ ദിവസവും അനുഭവങ്ങളും പാഠങ്ങളുമായി നമുക്കൊരു ശേഷിപ്പായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: ഇന്ന് 2026 ഓഗസ്റ്റ് 2ാം തീയതി, ഹിജറ വർഷം 1448, സഫർ 18,
1: കൊല്ലവർഷം 1201, കർക്കിടകം 17.
0: ഇന്നത്തെ ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സുഹേർ പാണ്ടിക്കാട്.

സുഹൃത്ത്. പിന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മളൊരു വിശേഷം കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാക്കളോട് പ്രത്യേകം എവിടെയും ചോദിക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. ശക്തമായ മഴയും അതോടനുബന്ധിച്ചുള്ള ചില പ്രയാസങ്ങളുമൊക്കെ, എന്നാൽ അതൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥന.

0: പ്രാർത്ഥനയോടെയാണ് വിശ്വാസി അതിനെയൊക്കെ അഭിമുഖീകരിക്കുന്നത്. എന്തായാലും നാടിൻ്റെ നാനാഭാഗത്തും മഴകളുണ്ടാകും. നമുക്ക് നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് നമുക്കറിയേണ്ടത് ദിനവും നമ്മോടൊപ്പം ഉണ്ടാകുന്ന സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ അവിടെ വല്ല വീട്ടിൽ വല്ല പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഒന്ന് നമുക്ക് തീർച്ചയായിട്ടും അവരോട് ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ശ്രോതാക്കളുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകൾ അവർക്ക് ലഭിക്കും. ഇനി എന്തെങ്കിലും സഹായങ്ങളോ മറ്റോ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു ഭാഗം നമ്മൾ ആലോചിക്കേണ്ടതുമുണ്ടല്ലോ. പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ഒത്തൊരുമിച്ച് ഒരു തോളോട് തോള് ചേർന്നൊരു ശരീരം പോലെ നിൽക്കേണ്ടവരാണ് വിശ്വാസികൾ. അവനവൻ്റെ വേദനകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ, സന്തോഷങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ, അത് മറ്റുള്ളവരോട് കൂടെ സന്തോഷവും അവരുടെ സങ്കടവുമായി മാറും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ലഘൂകരണം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള, രാവിലെ തന്നെ നമ്മോട് വന്ന് സലാം പറഞ്ഞ്, നമ്മോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, വീടുകളിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കട്ടെ. ഇൻഷാല്ലാ, മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ യാത്രയിലും അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പണി കടന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. ഞങ്ങൾ കുറച്ച് മഴ, അൽഹംദുലില്ലാ അത് റാഹത്താണ്. നല്ലൊരു ഒരു പിന്നെ മഴക്കാലം എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് മുമ്പ് ഉള്ള അത്രയൊന്നും മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എങ്കിലും കിട്ടി തുടങ്ങുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓ ഭയങ്കര മഴ എന്ന് പറഞ്ഞ് തുടങ്ങും. ശരിക്കും കർക്കിടകം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കാലത്തിനനുസരിച്ച് വർത്താനം ഉണ്ടാവാറുണ്ടാവല്ലോ. അപ്പം കാലവർഷം തുടങ്ങുന്ന സമയം നമ്മുടെ കേരളത്തിൽ ആയി തുടങ്ങിയാൽ നല്ല മഴ കിട്ടാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് കിട്ടേണ്ട അത്ര കിട്ടുന്നില്ലേ എന്ന്, എന്നാൽ പെയ്യണ സമയത്ത് ഒന്നിച്ച് കിട്ടുക, അങ്ങനെയുള്ള പല പ്രതിഭാസങ്ങളും അത് അള്ളാഹുവിൻ്റെ ഖദറാണ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു
1: പൊതുവേ നല്ല മഴ പെയ്യണ സമയത്ത് ആൾക്കാർ അതിൻ്റെ ക്രെഡിറ്റ് കർക്കിടകത്തിന് കൊടുക്കുക. ആ കർക്കിടകല്ലേ, കർക്കിടകോപാധി. എന്നാൽ മഴ കാണുന്നില്ലെങ്കിൽ എന്തപ്പോ പഠിച്ചോനെ നമ്മളെ കൈപിടിഞ്ഞു.
0: അങ്ങനെ മനുഷ്യന്റെ ചാബല്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതുതന്നെയാണ്. എന്തെങ്കിലും ഒരു ഹൈറ് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ കഴിവുകൊണ്ടാണ്. എന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും എന്താ ഇപ്പോൾ പഠിച്ചോൻ എങ്ങനെ ആക്കിയത് എന്ന് തുടങ്ങുന്ന സംസാരങ്ങൾ.
1: അപ്പൊ ഇസ്ലാമിനെ 100% നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ നമ്മുടെ പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ രാവിലെ ഒരുക്കിയിട്ടുണ്ട്. മധുരം ഖുർആനിൽ ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഖുർആനിക വചനത്തോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ
0: ഇൻഷാല്ലാ.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ സ്വരമാധുരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് പരിചയമുള്ള കാരി മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ വോയിസിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി വരച്ച് കാണിക്കുന്ന വരകളിലൂടെയാണ് നമ്മൾ പോയത്. നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തുകളെ തീർച്ചയായിട്ടും നമ്മൾ കാലങ്ങളായി കേൾക്കുകയും പാരായണം ചെയ്യുകയും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഇതിൻ്റേതായ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും.
1: യെസ്, അൽഹംദുലില്ലാ. ഇന്നത്തെ ദിവസം ആവശ്യമുള്ള അല്ല, ഒരു ടീം പീസ് റേഡിയോ തിരഞ്ഞെടുത്തത് ഇന്നത്തെ ദിവസം ആവശ്യമുള്ളൊരു ഖുർആനി വചനം തന്നെയായിരുന്നു എനിക്ക് തോന്നി. അല്ലേ ശ്രുക, നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ, ശ്രുക്കാൻ്റെ ഒരു ചോദ്യം ശ്രോതാക്കളുടെ ഈ ഒരു മഴപെയ്ത്തി മൂലം നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും, നമ്മളല്ലേ പരസ്പരം സന്തോഷവും സങ്കടങ്ങളൊക്കെ പങ്കുവെക്കേണ്ടത് എന്നുള്ളൊരു ആശയം ഉൾക്കൊള്ളുന്നൊരു ചോദ്യമായിരുന്നു നസറൊക്കെ ചോദിച്ചിരുന്നത്. ഒരുപാട് ശ്രോതാക്കൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ?
0: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: ഒരുപാട് ആളുകൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ഒന്ന് ഫീഡ്ബാക്കുകളിലൂടെ പോകുമ്പോൾ അൽഹംദുലില്ലാ, ഹുസ്ന ഷെറിൻ സി കെ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ നസറുക്ക പാലക്കാഴിയിലൊരു നിലവിലെ അവസ്ഥ ഒക്കെ പറയുന്നുണ്ട്. നമ്മളെ കെ വി കബീർ, അദ്ദേഹം നല്ല മഴയാണ്, പാലം വെള്ളത്തിൽ മൂടി, ബുദ്ധിമുട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആദം സൽമാൻ പറഞ്ഞത് ഇവിടെ നല്ല തൊടുപുഴ മഴ ചാറിയതാണെന്ന് പറഞ്ഞു. ഇടുക്കിയിൽ പൊതുവേ ഇന്ന് മഴ കുറച്ച് ഒരു ആശ്വാസം വന്ന ഒരവസ്ഥയാണ് പൊതുവേ പറയുന്നത്. എല്ലാവരും വാർത്തകളിലൂടെയൊക്കെ നമുക്ക് കാണാനും കഴിയുന്നത് അത് തന്നെയാണ്, ഇടുക്കിയിൽ കുറച്ചൊരു മഴയ്ക്ക് ഒരു ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ്.
0: കുട്ടി അഹമ്മദ് പേരസ്നൂർ, അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, ഇവരൊക്കെ സലാം പറഞ്ഞിരിക്കുന്നു. മധുരം ഖുർആൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആണല്ലോ എന്ന് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. അല്ല, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്, ഈ ആയത്തുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത രൂപത്തിൽ ഖുർആനുമായി ബന്ധപ്പെടുന്നവരും ഖുർആൻ്റെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്കും വളരെ ഹൃദ്യവും അതോടൊപ്പം തന്നെ എപ്പോഴും നമുക്ക് കേൾക്കാവുന്ന രൂപത്തിലുമുള്ള അല്ലെങ്കിൽ മനസ്സിലാവുന്ന രൂപത്തിലുമുള്ള ആയത്തുകൾ തന്നെയാണ് അല്ലെ നമ്മൾ കേട്ടത്.
1: റുഷ്ത കാളികാവ് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. അതേപോലെ തന്നെയാണ്
0: സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല, മഴ കാരണം പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ ബഷീർ ഓക്കെ, അദ്ദേഹം പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ നല്ല മഴയ്ക്ക് ആശ്വാസമുണ്ട്, ഇപ്പോൾ മഴ കുറവുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്.
0: ഖുർആൻ പാരായണം കേട്ടപ്പോൾ തന്നെ മധുരമായ പാരായണം മനസ്സിനെ ഒന്ന് ആകർഷിച്ചു പോയി. അള്ളാഹു ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്ന് സഫിയ കെ തിരുരങ്ങാടി. ഒപ്പം ആയിഷ തോട്ടശ്ശേരിയാറ സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. മുനീർ ചെമ്മനാട്, അസ്സലാമു അലൈക്കും. കെ എസ് ഡി അഥവാ കാസർഗോഡ് ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം എന്ന് അദ്ദേഹം.
1: നസീഫ് നഫീസ പി എ താമരശ്ശേരി പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എനിക്കും പനിയാണ്, ഹോസ്പിറ്റലിലാണ്, എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിയത് നന്നായി. കാരണം ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ പല പ്രയാസങ്ങൾ കാരണം ബുദ്ധിമുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ അവരുടെ കൂടെ ഹോസ്പിറ്റൽ വരാന്തകളിൽ അവരുടെ അവർക്കാവശ്യമായ ഇപ്പം ഈ രാവിലെ ആണെങ്കിൽ ഒരു ചായയും പെണ്ണെ കൂടി കൊണ്ടുകൊടുത്ത് അല്ലേ
0: കൂടക്കടപ്പുകാർന്ന് വേണമെങ്കിൽ പറയില്ല, പക്ഷേ ബൈസ്റ്റാൻഡേഴ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രോഗികളായിട്ട് അവിടെ കിടക്കുകയാണ് അകത്ത്. പക്ഷേ അതിനപ്പുറം പ്രയാസങ്ങൾ അനുഭവിക്കുകയും അല്ലെങ്കിൽ അവർ പ്രതീക്ഷയോടും കുറെ പ്രതീക്ഷയും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ നമുക്ക് ഈ വരാന്തകളിലൂടെ അങ്ങനെ ഓരോ മുഖത്തുള്ള കാണാൻ പറ്റില്ലേ. ഏതായാലും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകട്ടെ.
1: ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കാത്ത് മരുന്ന് കൊണ്ടുകൊടുക്കുന്നതിലപ്പുറം അവരും അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്.
0: അതെ അതെ അതെ.
1: തൊട്ടടുത്ത ബെഡിലുള്ള ആൾക്കാർ അവർ ശ്രദ്ധിക്കണുണ്ടാവും, ആരും ആരും ഇല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റൽ. അഡ്മിറ്റായി കിടക്കണം, അവരെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: അതെ, തീർച്ചയായിട്ടും
1: ഒരുപാട്
0: അതൊരു വലിയ സേവനം തന്നെയാണല്ലേ. പറയാം, മുഹ്സിന മഞ്ചേശ്വരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റുഖിയ അബ്ദുൽ ഖാദിർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പറഞ്ഞിരിക്കും വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ, നല്ല പാരായണം, എന്നും കേൾക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഐഷ. സ്ഥലം എഴുതിയിട്ടില്ല.
1: മിനിഞ്ഞാന്ന് തുടങ്ങിയ മഴ വീണ്ടും തുടങ്ങുന്നതിൻ്റെ ഇടക്ക് 10 മിനിറ്റ് വീണ്ടും തുടങ്ങി, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതായത് മഴ
0: മാറി മാറി.
1: ആ, റഹീന തൊട്ട് ശരി,
0: അതൊക്കെ ശരിയാണ്. അത് ഇപ്പം ഞാനൊക്കെ ഒന്ന് എങ്ങനെ പോരും എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
1: ആണല്ലേ,
0: മഴയുടെ വിഷയം. കാരണം ഞങ്ങൾ പ്രകൃതി വണ്ടി വെച്ചിട്ട് ഞാൻ അനീഫ്കയുടെ കൂടെയാണ്
1: പോകുന്നുള്ളത്.
0: അപ്പോൾ ഞാൻ രാത്രി 2:30 മണിക്കാണ് അദ്ദേഹത്തിന് വീണ്ടും മെസ്സേജ് അയച്ചു. തുടർന്നു കൊണ്ടിരിക്കുകയാണ് മഴ, ഇനി നടക്കുമോ പോക്ക് നടക്കുമോ വെച്ചിട്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒന്നിടവിട്ട് മഴ പെയ്തു, ഒന്ന് പെയ്യുന്നു പിന്നെ 2018 നമ്മളെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്ന് അന്നത്തെ ആ ഒരു മഴയൊക്കെയാണ് ഓർമ്മ വന്നത്. കാരണം മഴ നിന്നിട്ടില്ല, മിനിഞ്ഞാന്ന് രാത്രി അഥവാ വെള്ളിയാഴ്ച രാത്രി ഏകദേശം ഒരു 12 മണി തുടങ്ങിയ മഴ പിന്നെ നിന്നിട്ടില്ല. ഇന്നലെ രാത്രിയൊക്കെ നല്ല ശക്തമായ മഴ തന്നെയാണ്. അപ്പം ആശങ്കകൾ ഉണ്ടാവേണ്ടതില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാക്കി പോസിറ്റീവായിട്ട് കാണാനാണ് തീർച്ചയായിട്ടും നമ്മളെപ്പോഴും പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പെരുമഴ പെയ്ത സമയത്ത് അള്ളാഹു റസൂൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകളുണ്ടല്ലോ. ആ പ്രാർത്ഥന നമുക്ക് എന്ത് ചെയ്യണം, ഈ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ട എന്ന രൂപത്തിൽ അലല്ലാഖാമി വലബ്ബാങ്ക് പറഞ്ഞേ. അപ്പം അവിടെ ഇനി മലകളിലേക്ക് പോകട്ടെ എന്ന പ്രാർത്ഥനകൾ അള്ളാഹു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അള്ളാഹു റസൂൽ എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ പരിഭവം പറയുക മാത്രമല്ല, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായിട്ട് കാണാനും, ഇനി അഥവാ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് ഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ പരീക്ഷണങ്ങൾ ഒഴിവാക്കാനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഭാഗത്തുനിന്ന് പോകേണ്ടത്. എന്തായാലും ശ്രോതാക്കളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരുപാട് ആളുകൾ ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്, ഒപ്പം മഴയായതുകൊണ്ടുള്ള കുറച്ചൊക്കെ ഒരു സമയത്ത് നമ്മൾ ഒരു ഒഴിഞ്ഞിരിക്കേണ്ട സമയമുണ്ട് തോന്നണം, അങ്ങനെയൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം. എന്തായാലും ശ്രോതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. ഇനി മറ്റൊരു പ്രശ്നം അവിടെ ഉള്ളത്, പെരും മഴ പെയ്തു കഴിഞ്ഞാൽ കേൾവിക്ക് തടസ്സമുണ്ടാകുമെന്ന ചില പിന്നെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ ഒരു പീസ് ടൈം നമുക്കൊന്ന് ആരാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ പിന്നെ കമൻ്റ് എന്ന് നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടൊരു കമൻ്റുണ്ട്. വീട്ടുജോലികൾ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എൻ്റെ സ്ഥിരം കൂട്ടുകാരൻ പീസ് റേഡിയോയാണ്. സമയം പോകുന്നതറിയാതെ അറിവുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഇതൊരു പീസ് ടൈം ആയിട്ട് നമുക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പീസ് ടൈം വായിച്ചു.
1: അതെ, ഇങ്ങനൊരു ഒരു ശ്രോതാവിൻ്റെ നമ്മളോട് കമൻ്റ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം ഉണ്ടാവുമല്ലോ. അത് എനിക്ക് തോന്നിയത് കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാൾ കൂട്ടുകാരനാകാൻ ശ്രമിക്കാം?
0: കൂട്ടുകാരൻ ഞാനേ മിനിഞ്ഞാന്നും അതിൻ്റെ തലേ ദിവസം 2 ദിവസം തുടർച്ചയായിട്ട് അടുക്കള ഞാനായി കാര്യം രാവിലെ. അപ്പം ഞാൻ 2 ദിവസവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻ്റ് അയച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് താജു സലായി, താജു സലായും പിന്നെ അബ്ദുറഹ്മാൻ ചുങ്കത്തറയായിരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ മുതലേ സൂര്യസ്കാരം കഴിഞ്ഞ് ഉടനെ കുറച്ച് നടത്തം കഴിഞ്ഞ് പിന്നെ വന്ന് നേരെ
1: റേഡിയോ ഓൺ ചെയ്യും.
0: ഓൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ പിന്നെ മിനിഞ്ഞാന്ന് മുതലേ മിനിഞ്ഞാ റോഡ് അടുക്കള ജോലി നമുക്കായിരുന്നു.
1: അടുക്കളയിലായിരുന്നു എന്നാ പറഞ്ഞത്,
0: അടുക്കളയിലായിരുന്നു. അടുക്കള ഇരിക്കല്ല, അടുക്കള ഫുൾ ജോലി.
1: അങ്ങനെ
0: സ്വാഭാവികം എടുക്കേണ്ട ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതും അതുകൂടെ ഒരു കണക്ട് ചെയ്ത് പറയണം.
1: ഓക്കെ, ഫൈൻ.
0: അപ്പം ശരിക്കൊരു കൂട്ടുകാരനാ ചോദിച്ചില്ലേ, ഒരു കൂട്ടുകാരൻ ശരിക്കൊരു കൂട്ടുകാരനെയാണ് എപ്പോഴെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു സഹയാത്രികൻ, സഹയാത്രികനാണ് എപ്പോഴാ എനിക്ക് അങ്ങോട്ട് സമയം തരാതെ അവൻ്റെ വിശേഷങ്ങളും നമ്മളെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ മിംഗിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ടൈമിനെ അവനങ്ങോട്ട് കവർന്നെടുക്കാൻ നമുക്ക് പറയില്ലേ. എന്നാൽ അതെന്തല്ല, ഒരു മുഷിപ്പിക്കുന്നൊരു സംഭവത്തിലേക്ക് പോകാതെ
1: നമ്മളറിയാതെ
0: നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. സത്യമായിട്ടും ഞാൻ ഒരു സ്ഥിരം അടുക്കളയിൽ നിന്നുകൊണ്ടുള്ള ശ്രോതാവിൻ്റെ ഫീല് ഞാൻ വെച്ചാൽ, ഞാൻ 2 ദിവസം ഞാൻ കമൻ്റ് അടിച്ചു എഴുതി. മിനിഞ്ഞാന്ന് ഞാൻ താജുവും അതുപോലെ തന്നെ അബ്ദുറഹ്മാനും ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവസാന സമയത്ത് സമകാലികം പ്രോഗ്രാം ഇങ്ങനെ അവസാനിച്ചേക്കാണ്, ഏത് നമ്മുടെ ലൈവ് ലൈവ് നിർത്തുകയാണെന്ന് പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല നമ്മളെ നൗഷാദ് മാഷിന്റെ സമകാലിക പ്രോഗ്രാം. അപ്പൊ ഞാൻ അവിടെ കമന്റ് കറക്റ്റ് ഒരു കുറച്ച് ദീർഘമായ കമന്റ് തന്നെ അടിച്ചു ചെയ്ത്. അത് അടുക്കളയിലെ സ്ഥിരം ജോലിക്കാരുണ്ടല്ലോ, അവര് ചിലപ്പോഴൊക്കെ ഞങ്ങൾ അടുക്കള ജോലിയിലാണ് കമന്റ് ചെയ്യാൻ സമയം കിട്ടായിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചില കമന്റുകളില്ലേ, അത് സത്യം പറഞ്ഞാല് കമന്റ് ചെയ്യണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒന്നുകിൽ ചപ്പാത്തി പരത്തേയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒന്നാമത് ഞാൻ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോഗ്രാം
1: മനസ്സിലായത്.
0: അത് ഞാൻ തട്ടി കൈ തട്ടിട്ടിരിക്കുന്നത് കമന്റ് എഴുതിയാണ്. അടുക്കള ജോലിയിൽ ഏർപ്പെടുന്നൊരു ആൾക്ക് കമന്റ് ചെയ്യാതിരിക്കാനുള്ള തടസ്സങ്ങൾ എന്ത് എന്നുള്ളത് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് കമന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, കമന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആശങ്കപ്പെടേണ്ടതല്ല. ഇഷ്ടം പോലെ ആളുകൾ നീണ്ട് ആസ്വദിച്ച് കേൾക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ ജോലി എന്ത് ചെയ്യൂല, നമ്മൾ
1: അറിയില്ല,
0: അതല്ല നമ്മളെ ജോലി നമ്മൾ എന്ത് ചെയ്യൂല, ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല. മറ്റത് ഇങ്ങനെ അത് എടുക്കണം അത് എടുക്കണം എന്നല്ല, അത് ചിന്തിക്കുന്നുണ്ടോ, അതിങ്ങനെ കേട്ട് നമ്മളൊരു ലോകത്തോടെ ആ ഒരു സൈഡിലൂടെ നമ്മളിങ്ങനെ കുറെ അറിവും കിട്ടും. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോലൊന്നല്ല, ശരിക്കും അത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയണത്, മനസ്സിലായല്ലോ. ആ ഒരു 2 മണിക്കൂർ നമുക്ക് പോകണതറിയില്ല. ഈ 6 to 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്നതറിയില്ല. അവർ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള ടിഫിൻ വരെ നമ്മൾ ടൈറ്റ് ആക്കുമ്പോൾ അത് അതുവരെ നമ്മൾ ഒരു പോവാട്ടോ അപ്പാന്ന് പറഞ്ഞ പോലെ ആ ടൈം വരെ നമ്മളോടൊപ്പം റേഡിയോ ഉണ്ട്. എന്നാൽ ഒന്നും, അതായത് നമ്മളൊരു ഒറ്റപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ അടുക്കളയിൽ നമ്മൾ മാത്രമാണെന്നുള്ള ചിന്തയൊന്നും നമുക്കുണ്ടാവില്ല. അപ്പം സത്യമാണ് ഈ പീസ് ടൈമിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ഒരു കമന്റ് എന്ത്, വീട്ടുജോലികൾ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എൻ്റെ സ്ഥിരം കൂട്ടുകാരൻ പീസ് റെഡിയാണ്, അതൊരു കൂട്ടുകാരൻ തന്നെയാണ്. ഒരുപാട് അറിവുകളും വിശേഷങ്ങളും ഒപ്പം നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മോടൊപ്പം വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടുകാരൻ തന്നെയാണ് റേഡിയോ. എന്തായാലും ഈ ഒരു കമൻ്റ് കണ്ടപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും പറയാനുണ്ടാകും ഏറെ, അവരുടെ കമൻ്റുകൾ വരട്ടെ. നമ്മൾ നേരെ പ്രോഗ്രാമിലെ നമ്മുടെ ഏറ്റവും ബിഗ് ടൈമിലെ പുലരിവട്ടം പ്രോഗ്രാമിൻ്റെ സമയമായിട്ടുണ്ട്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: യുക്തിയില്ലാത്തവരെ കുറിച്ചാണ് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഇന്നത്തെ പുലരിവട്ടത്തിൻ്റെ ഈ ഒരു സ്ലോട്ടിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ആധുനികതയുടെയും യുക്തിയുടെയും പേരിൽ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും സ്ഥാപിതമായിട്ടുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണിത് ചെയ്യുന്നത്. ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. ഇസ്ലാമിലില്ലാത്ത ചില കാര്യങ്ങൾ, പുരോഹിതന്മാർ കടത്തിക്കൂട്ടി ചില കാര്യങ്ങൾ, അതാണ് ഞങ്ങൾ വിമർശിക്കുന്നത് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. ആദ്യകാലം മുതൽ തന്നെ തങ്ങളുടെ കേവല ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ ചോദ്യം ചെയ്യുന്ന പ്രവണത എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചകളാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം പ്രഭാഷണങ്ങളും ക്ലിപ്പുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ചേകനൂർ മൗലവിയുടെ ചരമവാർഷികത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ പരമ്പരയിലും ഒരൊറ്റ ആശയഗതിയിലും തുടർന്നു പോകുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കാൻ നമുക്കിതുകൊണ്ട് പറ്റും എന്നർത്ഥം. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ആണ് ഇത് പറയാനുള്ള ഒരു കാരണം. പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ എത്ര മനോഹരമാണ്! ആ മനോഹരമായ ശബ്ദങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മ്യൂസിക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടത് പ്രകൃതിയിൽ തന്നെ ഉള്ള സംഗതികളാണ്. പിന്നെ എന്തിനാണ് ഈ മനോഹരമായ മ്യൂസിക്കുകളെയും കാര്യങ്ങളൊക്കെ എതിർക്കുന്നത്? ഒരിക്കലും ഇസ്ലാം അങ്ങനെ അതിനെ എതിർക്കാൻ യാതൊരുവിധ സാധ്യതകളുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. എല്ലാം യുക്തിപരമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സത്യത്തിൽ പ്രകൃതിയിലെ പക്ഷികളുടെയും കിളികളുടെയും നദികളുടെയും ശബ്ദങ്ങൾ മനുഷ്യനെ ആസ്വദിക്കാൻ തന്നെയാണ്. അത് ആസ്വദിക്കുന്നതിന് ഇവിടെ ആരും ഒരു തകരാറും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മളത് കാണാനും അത് അനുഭവിക്കുവാനും വേണ്ടി പോകുന്ന സമയത്ത് അത് സന്ദർഭങ്ങളിൽ നമ്മളത് കേൾക്കുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും ഇന്ന് കാലം വരെ ആരെങ്കിലും ഒരു ബഹളമായി, ഒരു ശബ്ദമായി, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനമായി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പൊതു ഇടങ്ങളിൽ, ട്രെയിൻ ബസ് പോലെയുള്ള സ്ഥലങ്ങളിൽ മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് അദ്ദേഹം നിരോധിക്കുന്ന ഒരു പ്രസ്താവന പറയുന്നു. അതൊക്കെ സ്വകാര്യമായി അവനവൻ എന്ത് ചെയ്യുക, ഇയർഫോണും മറ്റും ഉപയോഗിച്ചിട്ട് കേൾക്കണം എന്നാണ്. അത് മറ്റുള്ളവർക്ക് പൊതുശല്യമാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് സമയമെന്ന് പറഞ്ഞാൽ. സമയത്തെക്കാളും വിലപ്പെട്ടത് എന്താണുള്ളത്? എല്ലാ കാര്യവും നമ്മൾ പണം നേടുന്നത് നമ്മൾ സമയം കൊണ്ടാണ്, വിദ്യാഭ്യാസം നേടുന്നത് നമ്മൾ സമയം കൊണ്ടാണ്, ജോലി ചെയ്യുന്നത് നമ്മൾ സമയം കൊണ്ടാണ്, ഒരു രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് സമയം കൊണ്ടാണ്. അപ്പൊ സമയം എന്നതാണ് ഏറ്റവും പ്രഷ്യസായ, ഏറ്റവും വിലപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പൊ നമ്മുടെയൊക്കെ യുവതലമുറ ബുദ്ധിപരമായും ചിന്താപരമായും ഒക്കെ ഏറെ പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട സമയം എല്ലാ സമയത്തും അഡിക്ഷനായി. ഇപ്പൊ നമ്മൾ പൊതുവെ അതിഥി തൊഴിലാളികളായ ആളുകളെയൊക്കെ നിരീക്ഷ കാണാൻ പറ്റും. അവരൊക്കെ വെറും ഈ ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ ഈ പാട്ട് കേൾക്കുക, ഈ മ്യൂസിക് കേൾക്കുക, അതാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ സത്യത്തിൽ എത്ര വിലപ്പെട്ട സമയമാണ് ചിലവുകൾ. ഇപ്പോൾ സമയത്തിന് മൂല്യം കൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയോജനം ലഭിക്കാത്ത ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഇത് കേട്ടാൽ അതിന് എന്ത് പ്രയോജനം ലഭിക്കുന്നത്? ഒരു പുസ്തകം വായിച്ചാൽ, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്താൽ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ കാര്യങ്ങളെ പിന്നെ ഒമേൻ നാസിമ യഷ്തരി ലഹുവൽ ഹദീസിൽ യുദ്ധില്ലാൻ സബീല്ല, ലഹുവൽ ഹദീസ് വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്നവരുണ്ട്. യാതൊരു പ്രയോജനവും മനുഷ്യനില്ലാത്ത കാര്യങ്ങളാകുന്നു നിരോധിക്കുന്നത്. ലേക്കുരന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു ചില ആളുകൾ വരും, ഇസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഹംറ വൽ മഅസിബ്, അവർ വ്യഭിചാരത്തെയും അതേപോലെ തന്നെ പട്ടിനെയും കള്ളിനെയും അതേപോലെ സംഗീതോപകരണങ്ങളെയും അവരെന്ത് സംഗീതങ്ങളെയും അവർ ഹലാലായി അനുവദനീയമാണെന്ന് വാദിക്കുന്ന. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇതിന്റെ വിരോധത്തിലേക്ക് സൂചന നൽകി എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തെറ്റാണെന്ന് പറയുന്നത്. അപ്പൊ അതാണ് യുക്തിപരമായത്. അള്ളാഹുവിനേക്കാളും വലിയ യുക്തിയും അറിവും ഉള്ളവർ ലോകത്താരുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളെ ഇത്തരത്തിൽ അവനവന്റെ ബുദ്ധിക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ നമ്മൾ കേട്ടു, അതായത് ലൈലത്തുൽ ഖദറിന് ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്. അപ്പൊ ഖുർആൻ ഇറങ്ങിയ അന്നേ അതിന് പ്രസക്തിയുള്ളൂ. ബാക്കിയുള്ള റമദാനുകളിലൊക്കെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചിരുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കണമെന്നും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചൊക്കെ ഖുർആൻ ഹദീസും പറയുമ്പോൾ അവിടെ യുക്തി, ഇതാണ് യുക്തി. നേരെ മറിച്ച് ഖുർആൻ ഇറങ്ങുന്ന ആ ഒരു രാത്രി മാത്രമേ അതിന് പുണ്യമുള്ളൂ, അന്നേ പുണ്യമുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാടെങ്കിൽ ഈ ആളുകൾ എന്താ പറയുക? ഈ വിമർശകന്മാരെന്താ പറയുക? ഒരു 80 വർഷത്തെ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രി, ആ പ്രതിഫലം അന്ന് ആ ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആൾക്കാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ, ഇതെന്ത് നീതിയാണ് എന്നവർ ചോദിക്കൂലേ? പിൽക്കാലത്തുള്ളവർക്കൊന്നും അതില്ല, അന്ന് ജനിക്കാത്ത നമ്മുടെ കുറ്റാണോ എന്നൊക്കെ അല്ല അവർ ചോദിക്കാം. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവനത് എല്ലാ വർഷത്തേക്കും നിശ്ചയിച്ചു. അതിനെ വിമർശിക്കാൻ അവർ കണ്ടെത്തുന്ന യുക്തിയാണ്. അപ്പോൾ ഇത്തരം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ധാരാളം കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഖുർആനെയും ഹദീസിനെയും നിഷേധിക്കുന്ന പ്രവണത വ്യാപകമായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ധാരാളമായി അത് ലഭിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു യുക്തിയില്ല. അതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
0: മാഷാല്ലാ, നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സംശയങ്ങളിൽ അല്ലെങ്കിൽ ചില സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചില ഇതുണ്ടല്ലോ, ഒരു നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ. ഈ റമദാനിലെ വിശേഷം മോലെ സൂചിപ്പിച്ചപ്പോൾ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല സമയങ്ങളിലും പല ആളുകളുടെയും സംസാരങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ചില മുഫ്തിമാരൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ മുഫ്തിമാർ, അവർ തന്നെ ആ ഭാഗത്തു നിന്നൊക്കെ അവർ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇനിയിപ്പോൾ അതിന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അത് വേണ്ടേ? അക്കാലത്ത് ആ ഒരു സമയത്ത് മാത്രം ജീവിച്ചു പോയ ആളുകൾക്ക് കിട്ടിയാൽ മതിയോ ഈ 1000 മാസത്തെ പ്രതിഫലം? ശരിക്കും യുക്തി അതന്നെയാണല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും ശരിയാണല്ലോ, അങ്ങനെ അതിൽ അദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ, എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ശരിക്കും ഏറ്റവും അള്ളാഹു ആണല്ലോ ഏറ്റവും വലിയ യുക്തിമാൻ. ഹക്കീമും അലീമും അള്ളാഹു ആണ്. അപ്പം ഹലീം അള്ളയാണ്. അത് അള്ളാഹു കറക്റ്റായിട്ട് പിന്നെ ഒരു ഖുർആനിൽ അൽഫസനത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മാസത്തേക്കാൾ നിങ്ങൾക്ക് പുണ്യമുള്ള കാര്യമാണ് അൽഫ ഷെഹർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടണ്ടേ? ഇവിടുന്ന് അങ്ങോട്ടുള്ള മനുഷ്യന്മാരും കിട്ടണ്ടേ? ആ യുക്തി മനുഷ്യന്മാരിൽ അങ്ങോട്ട് പോകുന്നില്ല. ചെറിയൊരു തോട്ടിലൂടെയാണ് മൗലവി എന്ത് ചെയ്തത്, അത് നമുക്ക് മഷാല്ലാ ഇട്ട് തന്നത്. യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല യുക്തി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം പ്രത്യേകിച്ച്
1: അവസരങ്ങൾ പൊതുവെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഒരു മെസ്സേജ് വരുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ മുമ്പില് അവസരങ്ങൾ എപ്പോഴും വന്നോളന്നില്ലല്ലോ, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്. പ്രത്യേകിച്ച് ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ മനസ്സിൽ കുറച്ച് എന്താ പറയാ, ഞാൻ അൽഹംദുലില്ല ഒരുപാട് അൽഹംദുലില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ നേർവഴിയൊക്കെ അൽഹംദുലില്ലാന്റെ ഒരു പുണ്യാണ്. അപ്പം നേർവഴി സോറി നമ്മൾ അൽഹംദുലില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പീസ് റേഡിയോയിൽ പീസ് റേഡിയോ എന്ന ഈ ഒരു ജാരിയ സദഖയെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവസരം കൂടിയാണ്. അപ്പോൾ പീസ് റേഡിയോ എന്ന ഈ ഒരു നന്മയിലേക്ക് നിങ്ങൾക്കൊക്കെ ഓരം ചേർന്ന് നിൽക്കാൻ പറ്റിയൊരു അവസരമാണ് പീസ് റേഡിയോയിലേക്ക് നിങ്ങളുടെ ഒരു വിഹിതം അത് അയക്കാൻ പറ്റിയൊരു അവസരം. അപ്പോൾ ഇന്നത്തെ പുരവട്ടത്തിലൂടെ അസ്മലവി പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പീസ് റേഡിയോ വിൻഡിയോ എടുക്കുന്നു. പീസ് റേഡിയോ പ്ലേ ബട്ടൻ്റെ നേരെ മറുഭാഗത്ത് കാണാം ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടൺ. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ വിൻഡോയിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുക. അപ്പം നമ്മളെന്താണ് നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥയും നമ്മുടെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഒക്കെ
0: നോക്കിയിട്ട്
1: എന്നാൽ പ്രീ പിന്നെ ടൈപ്പ് ചെയ്ത എമൗണ്ടുകൾ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ
0: അതിലേക്ക് പോകും. ഏറ്റവും ചുരുങ്ങി എനിക്ക് 500 രൂപ എടുക്കും. 500, 1000 അതിനപ്പുറത്തേക്കുള്ള സംഖ്യ ചെയ്യാം. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തവർക്ക് അത്രയും അതേഴ്സ് എന്ന ഒരു ഇതുണ്ട്. അതിലേക്ക്
1: 1 രൂപ പോലും അയക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് പീസ് റേഡിയോ. 1 രൂപക്കും റെസിപ്റ്റ് ഓൺലൈനായിട്ട് എത്തും
0: അല്ലേ? അതെ, അത് അതിന്റെ ഒരു സുതാര്യതയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം നമ്മൾ പറഞ്ഞത്.
1: അപ്പം ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുകൂടി ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്റ്റർക്ക് നമ്മുടെ പിന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ 2-3 ജില്ലകളിലാണ് കൂടുതലും മഴ പെയ്ത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അസം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഴക്കെടുതിയുണ്ട്. അപ്പം ഇങ്ങനെ കാണുന്നത് 82 ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പം 7 പേരാണ് മരിച്ചതായിട്ട് ഇന്നലെ രാത്രിയിലെ റിപ്പോർട്ടിലേക്ക് വരുന്നത്
0: ഏകദേശം
1: ആ കേരളത്തിൽ. അതുപോലെ തന്നെ 17 വീടുകൾ തകർന്നു എന്നാണുള്ളത്. പക്ഷേ അവിടെ കാസാമിലൊക്കെ ഭീകരമായ അവസ്ഥയാണെന്നാണ് കേട്ടറിയുന്നത് അല്ലേ?
0: 87 ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗിക കണക്കാണ്.
1: 82 ആളുകൾ
0: എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക കണക്കാണ്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ
1: മിസ്സിംഗ് ഉണ്ടാവും
0: എന്നുള്ളത് തന്നെയാണ് അവിടുന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്. അത് നമ്മളൊരു നമുക്ക് അത് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ നമ്മുടെ സുഹൃത്തുക്കളും അല്ല നമ്മുടെ ബന്ധങ്ങളും വെച്ച് നോക്കുമ്പോൾ ചില ഏരിയകൾ ഇപ്പം കേരളത്തിൽ ഇപ്പം നമ്മൾ മഴ വന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടല്ല ആസാമിലൊക്കെ വെള്ളം താഴ്ന്നു കിട്ടില്ല പെട്ടെന്ന് അവിടെ താഴ്ന്നു. പിന്നെ ഒന്ന് രണ്ടാമത് പറഞ്ഞാൽ ഈ ആസാമിൽ ഇപ്പം ഉണ്ടായ പിന്നെ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 400 ഇരട്ടി മഴയാണ്
1: കിട്ടിയിട്ടുള്ളത്.
0: 60 കൊല്ലത്തിനിടക്ക് ഇത്ര വലിയൊരു മഴ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതുപോലെ തന്നെ നമ്മളൊക്കെ പറയല്ലേ ഒരു മനുഷ്യ ആയുസ് മൊത്തം സമ്പാദിച്ചുണ്ടാക്കിയ മുതല് ഇതൊക്കെ പറയുമല്ലോ. അപ്പം അവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാഗം കുന്ന് പ്രദേശമാണ്. പിന്നെ മറ്റേത് താഴ്വര പോലെ ഒന്നിച്ച് പരന്ന് കിടക്കുന്ന ഈ പിന്നെ സ്ഥലങ്ങളാണ്. മുകളിൽ ഹിമാലയത്തിലോ മറ്റോ ഒക്കെ മഴ പെയ്താൽ തന്നെ അല്ലെങ്കിൽ അവിടെ വല്ല മഞ്ഞുരുക്കുണ്ടായാൽ തന്നെ താഴോട്ട് ബാധിക്കുന്ന ഏരിയകളുണ്ട്. അപ്പം ഒരുപാട് ആളുകൾക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവാപായം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഒരുപാട് കാലികൾ ചത്ത് പൊങ്ങിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ ഭയങ്കരമായ കാഴ്ചയാണ്. ഒന്നത് ഒറ്റകളൊക്കെ കെട്ടിയിട്ട അവസ്ഥയിലേ ഉണ്ടാവുക. കെട്ടറുത്ത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഒന്നുകിൽ അവ ഒഴുകിപ്പോയി എവിടെയെങ്കിലും നീന്തി കയറുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ പിന്നെ മാത്രമല്ല ഇത് കുത്തൊഴുക്കാണ്. അപ്പം അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം. നമ്മളതിലൊക്കെ മീൻ അതിൽ ശരിക്കും അതിലൊരു ഒരു എന്ത് ചെയ്യണം, ഒരു ആശ്വാസം കാണണം. ഒപ്പം അതിൽ അള്ളാഹുവിനോട് തിരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ള ഒരു, പിന്നെ അങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സബറ അവൻ ക്ഷമിക്കും, ഫക്കാന ഖൈറല്ലഹു അത് അവന് ഖൈറായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു നന്മയാണ് അവന് കിട്ടിയത് അള്ളാഹുവിനോട് ഒരു ശുക്ർ പറയും അതും അവന് നന്മയായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അവിടെ ക്ഷമിക്കാനാണ് വിശ്വാസികൾക്ക് സാധിക്കേണ്ടത് ഒന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമുക്ക് വരുമ്പോഴേ വല്ലാണ്ട് അള്ളാഹുവിൻ്റെ പിന്നെ സൃഷ്ടികളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെയൊക്കെ കൊഞ്ഞനം കുത്തുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു ഒന്ന് പിടിച്ച് കുലുക്കും.
1: അത്
0: അള്ളാഹുവിൻ്റെ ജുനൂദ്, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയിലും വെള്ളവും അതുപോലെ തന്നെ കാറ്റും ഇടിയും ഒക്കെ അള്ളാഹുവിൻ്റെ സൈന്യത്തിൽ പെട്ടതാണല്ലോ. അപ്പോൾ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്ന്
1: ഒരാഴ്ച
0: തരും. അപ്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥയുള്ള ഒരുപാട് മനുഷ്യന്മാരവിടെ ഉണ്ട്. അസമിലൊക്കെ കഴിഞ്ഞ എൻ ആർ സി സമയത്തിലൊക്കെ ഞാൻ അവിടെ
1: പോയിട്ടുണ്ടായിരുന്നു.
0: അപ്പോൾ ആ ടൈമിലൊക്കെ അവിടുത്തെ മനുഷ്യന്മാർ അനുഭവിക്കുന്ന ദുരിതവും അവരുടെ ആ ടൈമിൽ പ്രാർത്ഥനകളൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മനുഷ്യനാണ്, അള്ളാഹ് എന്ന് വിളിക്കുന്ന മനുഷ്യനാണ്. അവനെ ചിലപ്പോൾ പടച്ചവനോട് കരളലിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പടച്ചവൻ കാണിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെയും അത് കാണേണ്ടതുണ്ട്. അത് മാത്രമാണെന്നല്ല, ആയിരിക്കാം. അള്ളാഹു എന്തായാലും അത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ നാടിനെയും അതുപോലെ തന്നെ ആളുകളെയൊക്കെ സുരക്ഷിതമായ അവസ്ഥയിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും അത് അതിൻ്റെ ഏതായാലും പിന്നെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, അപ്പോൾ കേരളത്തിൽ തന്നെ ഈരാറ്റുപേട്ട ഭാഗത്തൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്. എന്തായാലും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു മനസമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശ്രോതാക്കളും കൂടെയുണ്ട്.
1: നമ്മുടെ ഒരുപാട് ശ്രോതാക്കളെ ശ്രുക്ക, നമ്മുടെ ഈ ഒരു നമ്മളൊരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോഴേ തീർച്ചയായിട്ടും കമൻറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മഴയുടെ മഴ പെയ്ത്തിനെ കുറിച്ചൊക്കെ പറയേണ്ടതായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്വിസിനൊന്ന് മറന്നുപോയി തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രോതാക്കളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ശ്രോതാക്കൾ അബ്ദുൽ ഹമീദ് സി കെ, ജമീല വി പി കാളികാവ്, ജമീല കെ വി പൂനൂർ, ഇവരൊക്കെ ഇങ്ങനെ ക്വിസ് ഓർമ്മപ്പെടുത്തിയ സ്ഥിതിക്ക് നമുക്ക് ആ ക്വിസിലേക്ക് കയറല്ലേ. ചോദ്യം വളരെ സിമ്പിളാണ്,
0: പക്ഷേ ചോദ്യം പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും പറയാറുള്ളത്.
1: ഇന്നത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് നസ്രക്ക പുതിയ പല ശ്രോതാക്കളും
0: ഉണ്ടാവാം.
1: എന്താണ് ബീച്ച് റേഡിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ 500 ഒരുപാട് ആൾക്കാർ 500 കേട്ടിട്ട് ബീച്ച് റേഡിയോയിലേക്ക് വന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാം നമ്മളെ ഈ ഒരു ക്വിസിലേ വന്ന് അങ്ങനെ ക്വിസിൽ പങ്കെടുത്ത് അതുവഴി ഇങ്ങനെ മറ്റ് പേരക്കുട്ടികളൊക്കെ അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളൊന്ന് പറയാം. ക്വിസിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ സിമ്പിളാണ് പീസ് റേഡിയോയുടെ ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ. ചോദ്യം ഇവിടുന്ന് കേൾക്കും, ഉത്തരം ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് മാത്രം നമ്മൾ ആൻസർ അയക്കേണ്ടതുള്ളൂ.
0: ലെറ്റർ മാത്രം അയച്ചാൽ മതി.
1: എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് വിജയികളെ പ്രഖ്യാപിക്കാൻ നമുക്ക് ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പേരിൻ്റെ കൂടെ സ്ഥലം കൂടെ ആടെയാണ്. ഇനിയോ എവിടെ അയക്കണ്ടേ? ഫീഡ്ബാക്കിലാണോ?
0: ഫീഡ്ബാക്കിൽ ലൈവ് ക്വിസ് എന്നുള്ളത് മാത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ വീണ്ടും അത് പറയാനുള്ള കാരണം, നിങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും പുതിയ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രം. എല്ലാവരും ഇപ്പോൾ തയ്യാറായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നേരെ നമുക്ക് ഇനിയും മഴ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും കുറേ പറയാനുണ്ടാവാം. കുറേ കമൻറ്റുകൾ വന്ന് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി എൻ്റെ ഇത് വായിച്ചില്ല, എന്നെ കണ്ടില്ല എന്നുള്ള കമൻറ്റ് വരുന്നതിന് മുമ്പേ ഇൻഷാല്ലാ നമുക്ക് അവിടത്തേക്ക് പോകേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ സ്ലോട്ടുകളുണ്ട്. ഇൻഷാല്ലാ ചോദ്യം ഇതാണ്, ഇന്നത്തെ ചോദ്യം: ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ പതാകവാഹകൻ ആരായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം സിമ്പിളാണ്, ഉത്തരമാണ് ഇനി സിമ്പിളാവേണ്ടത്. ഉത്തരത്തിലേക്കുള്ള ഓപ്ഷനുകൾ ഇതാണ്: എ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, സി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഡി ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു.
1: യെസ്, വളരെ സിമ്പിളായൊരു ചോദ്യവും അതിലേറെ എളുപ്പമുള്ള ഓപ്ഷനുകളുമാണ്. വായിക്കാം: ബദ്ര യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ പതാകവാഹകൻ ആരായിരുന്നു? ഓപ്ഷൻ എ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു.
0: ശ്രോതാക്കളെ, ഇന്നത്തെ ലൈവ് ക്വിസ്റ്റിൻ്റെ ചോദ്യം ഒരിക്കൽ കൂടി കേൾക്കുക. ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ പതാകവാഹകൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. എ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ബി ഹംസ ഇബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, സി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഡി ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു.
1: ചോദ്യം ചോദിച്ച ചോദ്യം കേട്ടു തുടങ്ങിയ സെക്കൻഡ് മുതൽ ഉത്തരമയക്കേണ്ട സമയം തുടങ്ങി കഴിഞ്ഞിരുന്നു.
0: പക്ഷേ ഈ ബീപ് സൗണ്ട് അവസാനിക്കുമ്പോഴേക്കത് അവസാനിക്കുകയും ചെയ്യും. ചില ആളുകൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് നമ്മുടെ ഓപ്ഷൻ മാറി അയച്ചിട്ടുണ്ട്. ഓപ്ഷൻ മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലൈവ് ക്വിസ് ആയിരുന്നു. ലൈവ് ക്വിസ് എന്നുള്ളത് പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നിടത്ത് പല ആളുകളും അത് പിന്നെ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ശ്രോതാവിൻ്റെ പേരായതുകൊണ്ട് അത് വായിക്കുന്നില്ല. സ്ഥിരം ശ്രോതാക്കൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ പേരുകൾ നമ്മൾ വായിക്കും. അതെ, കാരണം അങ്ങനെ പാടില്ല എന്നുള്ളത് സ്ഥിരം കേൾക്കുന്ന ആളുകളായതുകൊണ്ട് പിന്നെയും വന്നു കഴിഞ്ഞാൽ പേര് വായിക്കും. ചിലപ്പോൾ പേര് വായിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, അതും പറയാൻ പറ്റില്ല. നാഫിയ പൊന്നാനി അസ്സലാമു അലൈക്കും പറഞ്ഞ് നമ്മളിപ്പോൾ ഉണ്ട്. ജാസ്മിൻ കെ വയനാട് അസ്സലാമു അലൈക്കും. മറിയം ഹസീന ബിൻത് അബ്ദുള്ള, മോർണിംഗ് കിസ് ആയില്ലേ എന്ന് ചോദിച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ ടീമപ്പെട്ടാണ്. ജമീല വി പി കാളിക്കാവ്, അലഹമുല്ല മഴ തുടരുന്നു. അലാക്കുല്ലി അലഹമുല്ല അലാക്കുല്ലി ഹാൽ.
1: നമ്മുടെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ശ്രോതാവ് പറഞ്ഞത് മഷാല ഹാരിസ് ഉസ്താദ് ഇന്ന് പറഞ്ഞ കാര്യം ഇന്നത്തെ തലമുറക്ക് വളരെ ഗുണപാഠമുണ്ട്. യുക്തി കൊണ്ട് ഇസ്ലാമിനെ അളക്കുന്നവർക്ക് നല്ല വിഷയമാണ് ഉസ്താദിൻ്റെ ഉസ്താദിന് വേണ്ടി ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കട്ടെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരാണ് ഈ ഒരു കമൻറ്റ് നമ്മളോട് ശ്രോതാക്കളോട് പറഞ്ഞിട്ടുള്ളത്. ശിർക്കും ബിദ്അത്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പുരോഹിതന്മാരും ലിബറൽ ചിന്തകളും ഒഴുകി ഇസ്ലാമിൻ്റെ ആശയങ്ങളെ തകർക്കുന്ന എക്സ് മുസ്ലിം തൻ്റെ ബുദ്ധിക്കും, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ നമുക്ക് കിട്ടേണ്ടുന്നൊരു മെസ്സേജാണ്. നമ്മുടെ അൻവർ മുട്ടിൽ വയനാട് ഇവിടെ ഒരു കമൻറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും സലാം പറയുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ വഅലൈക്കും സലാം റഹ്മത്തുള്ള. വേറെ ശ്രോതാവ് പറഞ്ഞതേ ശ്രുക ശ്രദ്ധിച്ചോ, റുക്സാന ബാലുശ്ശേരി പറഞ്ഞത് സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങി വഅലൈക്കും സലാം റഹ്മത്തുള്ള, പുലരിവട്ടം അതുപോലെ തന്നെ തിരുമൊഴികൾ എന്നിവയിലൂടെ കടന്നു പോകുമ്പോൾ അടുക്കള ജോലി അറിയാറില്ല അൽഹംദുലില്ല എന്നുള്ളതാണ്. രാവിലെ പറഞ്ഞതിൻ്റെ ഒരു അടിവര എന്നോണം. നമ്മൾ ശ്രോതാക്കളെ ഈ ഒരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരുപാട് പേർ നമ്മളോടൊപ്പമുണ്ട്. എന്നാൽ നമ്മുടെ സ്ഥിരമായി ഓരോ പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതാത് സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയും നമ്മുടെ ക്വിസുമായി
0: ചോദിച്ചത്. ക്വിസിൻ്റെ സമയമായില്ല, ഞാൻ ഇപ്പം നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരാളോ രണ്ടാളോ അല്ല ചോദിച്ചിട്ടുള്ളത്.
1: ഒരുപാട് ആളുകൾ
0: നമ്മുടെ പിന്നെ ഖദീജ റുക്സാന ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള പിന്നെ ബഷീർ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റസിയ ചോദിച്ചിട്ടുണ്ട്, സലീം എ ചോദിച്ചിട്ടുണ്ട്, നാലഞ്ചാളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വിസിൻ്റെ സമയം കഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടില്ലേ എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും സ്ഥിരം പ്രോഗ്രാമിൽ
1: നമ്മുടെ ഇപ്പേ ഈ സീനത്ത് പാലക്കാട് പറഞ്ഞതും കൂടി ഒന്ന്, അതായത് എന്തൊരു കാര്യം നമ്മൾ അനുഭവിച്ചറിയണം, അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് സത്യസന്ധമായി പറയുന്നു എന്നുള്ളതാണ്. ഇപ്പം നെസ്റ്റുക്കം നേരത്തെ പറഞ്ഞല്ലോ
0: അടുക്കളയത്തെ
1: ആ അടുക്കള വിഷയമാകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് ശ്രോതാക്കളതുമായി കണക്ട് ചെയ്ത് പറയും.
0: തീർച്ചയായിട്ടും
1: രാവിലെ 2 മണിക്കൂർ സമയം പോകുന്നത് അറിയുന്നതേയില്ല. ഒരുപാട് അറിവുകൾ നൽകുന്ന ഈ റേഡിയോ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അൽഹംദുലില്ല, അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്നുകൂടി നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കണം. നെസ്റ്റുക്ക, 1 മിനിറ്റ് കൊണ്ട് പലതും സംഭവിക്കും.
0: 1 മിനിറ്റ് ടോക്കാണോ?
1: ആ
0: യെസ്, 1 മിനിറ്റ് ടോക്കിന്റെ സമയം.
1: യെസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നാഷണൽ ഹൈവേയിലൂടെ വാഹനങ്ങൾ കുതിച്ച് ഓടിക്കൊണ്ടിരിക്കുക, ഒരാൾ ഒരു സെക്കൻഡ് മയങ്ങിയപ്പോഴേക്ക് 5-8 വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിമുട്ടുകയും ഒന്നാകെ ബ്ലോക്കാകുകയും വലിയ അപകടം ഉണ്ടാവിച്ചു. ഇതിനേക്കാൾ വലിയ അപകടമാണ് ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഖുർആൻ വേദഗ്രന്ഥങ്ങളുടെ അവസാന ദിശനായ ഖുർആൻ പഠിപ്പിക്കുന്നത് വല തക്കൂനു കല്ലദിൻ നസുള്ള, പടച്ചവനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. പടച്ചവനെ മറന്നാൽ ഫ അൻസാവും അംഫുസവും, നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോവുകയും നിങ്ങൾ തോന്നിവാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്യും. അള്ളാഹുവിനെ സദാ ഓർക്കുക എന്നത് ഏറെ മഹത്വമേറിയ കാര്യമാണ്. ആ ഓർമ്മയില്ലായ്മയാണ് ഇന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സദാ റബ്ബിനെ ഓർക്കുക, അതാണ് മോക്ഷത്തിനുള്ള വഴി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമീൻ. അള്ളാഹുവിനെ മറന്നാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? നല്ലൊരു മെസ്സേജ് ആണ്. എന്നാൽ ഒരു മിനിറ്റ് കൊണ്ടാണ്,
0: ഒരു മിനിറ്റ് ആയിട്ടില്ല,
1: ആയിട്ടില്ല അല്ലേ,
0: 16 സെക്കൻഡ്. റുഖ്സാന ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ സ്ഥലത്തിനടുത്ത് പൂനൂർ ഈങ്ങാപ്പുഴ എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാവട്ടെ. സിയ മാളിയക്കൽ അരീക്കോടിൽ നിന്ന്, അതുപോലെ തന്നെ നാസിഹ മുട്ടിൽ, സലീമ ഒതുക്കുങ്ങൽ, അമീർ എടത്തനാട്ടുകര, ഉമ്മുകുൽസു ചിറമംഗലം, എല്ലാവരും സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സീനത്ത് സി ടി ചുള്ളിയോട് സലാം പറഞ്ഞിട്ടുണ്ട്. മധുരം ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സിലൊരു ഉന്മേഷം കിട്ടുന്നു, അൽഹംദുലില്ലാ ബാറക്കല്ലാ എന്ന് ചിറമംഗലത്ത് നിന്ന് ഉമ്മുകുൽസു. മെഹനാസ് ഗഫൂറുണ്ട് നമ്മോടൊപ്പം, സലാം പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ എടവനക്കാടും സലീന തോട്ടശ്ശേരി അറയും സലാം പറഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിൽ പോയിരുന്നു. പത്തനംതിട്ട വഴിയാണ് പോയത്. കേരള അതിർത്തി ആര്യങ്കാവ് വരെ മഴയും നല്ല മഴയും മഴക്കാറും. തമിഴ്നാട്ടിലും കടന്നപ്പോൾ അവിടെ കർക്കിടക മാസം ഇല്ല, നല്ല വെയിൽ. നേരത്തെ സൂചിപ്പിച്ച പോലെ കർക്കിടകമല്ല പ്രശ്നം, അള്ളാഹുവിൻ്റെ അള്ളാഹു നൽകുന്ന ആ ഒരു സമയം അവർക്ക് എത്തിയിട്ടുണ്ടാവലാണ്. ഹലീമ കെ മുഹമ്മദ് പാങ്ങ് സൗദാമുട്ടം, അതുപോലെ തന്നെ സഫിയ കെ തിരുരങ്ങാടി, സബീന തത്തമംഗലം, ഷെറീന ചമൽ താമരശ്ശേരി, സുഹൈബ ഒമാൻ, സീനത്ത് പാലക്കാട്, എല്ലാവരും അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നഫീസത്താക്ക് എത്രയും പെട്ടെന്ന് സുഖം അസുഖം ഷിഫയാക്കട്ടെ എന്ന് സീനത്ത് പാലക്കാട് പ്രാർത്ഥനയുണ്ട്. ഷമീമ ബുഖാരി അത്താണിക്കൽ, ഇന്നലെ എനിക്ക് 4 4-wheeler ലൈസൻസ് കിട്ടി, മഴ കാരണം ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിരുന്നു. റബ്ബിൻ്റെ തവക്കുൽ ചെയ്ത് ഇറങ്ങി കിട്ടി,
1: അൽഹംദുലില്ലാഹുവെക്കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങൾ വരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ 1 മിനിറ്റിൽ, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേട്ട 1 മിനിറ്റ് 1119 1 മിനിറ്റാണ്.
0: അതുപോലെ
1: മൂപ്പര് ചെറിയൊരു സമയം കൊണ്ട് പിന്നെ സ്ട്രോക്ക് പറഞ്ഞത് 1 മിനിറ്റ് പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മളൊരുപാട് ചിന്തിപ്പിച്ചു. ഇതുപോലെ തന്നെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ സമയം കൊണ്ട് ചിന്തിപ്പിക്കുന്ന 1 മിനിറ്റ് ടോക്ക് ഇപ്പോൾ 1938, ഞാനിപ്പോൾ പിന്നെ ഹിസ്റ്ററി പറയല്ല കേട്ടോ, ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ കുറേ കൊല്ലക്കണക്കൊക്കെ പറയും, പക്ഷേ ഇത് കൊല്ലക്കണക്കല്ല. 1938 ദിവസങ്ങളായി ഈ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ ചിന്തകളുണ്ടല്ലോ. ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണ ഇത് ഇതിപ്പോൾ നമ്മളിപ്പോൾ കേട്ട സാധനം പുതുതായിട്ട് റേഡിയോ ഒന്ന് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഇത് തേക്കരുതുണ്ട്, അവരോട് അപ്പോൾ ഇത് കിട്ടുക. സിമ്പിളാണ്, വിസ്റ്റം ഗ്ലോബൽ ടി വി വഴി ഈ ഒരു സാധനം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. വിസ്റ്റം യൂട്യൂബ് ചാനലിലെ വിസ്റ്റം ഗ്ലോബൽ ടി വി വഴി അയക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ശ്രദ്ധ, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഇന്നത്തെ നേർവഴി കുറിച്ച് പറഞ്ഞു. റേഡിയോയിലുള്ള ശ്രോതാക്കളൊക്കെ ഇന്നിപ്പോൾ പുലർച്ചെ കേട്ടു, നേർവഴി റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ 5:15 ആ സമയത്ത്. അപ്പം ഇന്നത്തേക്ക് നേർവഴി അൽഹംദുലില്ലാ എന്ന് ശരിക്കും മനസ്സ് തട്ടി പറയാൻ നമുക്ക് കഴിയുന്ന രീതിയിലുള്ളൊരു നേരത്തെ പറഞ്ഞല്ലോ ആസാമിലെ ഒരു പ്രശ്നം അങ്ങനെ പറഞ്ഞ് അവിടുന്ന് സുഹൃത്ത് എന്നോട് പറഞ്ഞത് അൽഹംദുലില്ലാന്നാണ് പറഞ്ഞല്ലോ. അതൊക്കെ മനസ്സ് തട്ടി പറയണമെങ്കിൽ നമ്മുടെ ചിന്തയും നമ്മുടെ ഒരു അല്ലേ.
0: തീർച്ചയായിട്ടും ഒരു പ്രയാസം കാണുമ്പോൾ പോലും അൽഹംദുലില്ല പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നതും അതിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. സുഹറ കൽപ്പറ്റ പറഞ്ഞിരിക്കുന്നു, കൽപ്പറ്റയിൽ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉള്ളത്. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടിലും രക്ഷപ്പെടും. അഫ്നിദ ബിൻത്ത് ലത്തീഫ്, ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയുണ്ട്, ആശ്വാസമുണ്ട്, അള്ളാഹുവെ ഉപകാരപ്രദമായ മഴയാക്കണേ എന്ന്
1: പറഞ്ഞു.
0: സഫിയ എടപ്പാളും കമൻ്റായിട്ട് വന്നിട്ട് ഖുർആൻ പാരായണം വളരെ ഹൃദ്യമായി, അൽഹംദുലില്ലാഹ്, ഇവിടെ നല്ല മഴയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ ചോദിച്ചതിൻ്റെ കുറേ കമൻറ്റുകൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുബൈദ ഇസ്മായിൽ മടിക്കേരി, എനിക്ക് തോന്നുന്നു മുമ്പ് പഴയ ശ്രോതാ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു ഞായറാഴ്ചകളിലുള്ള ശ്രോതാക്കളാണോ എന്ന് എനിക്കറിയില്ല. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇവിടെ ശക്തമായ മഴയുണ്ട്, തണുപ്പുമുണ്ട് എന്ന് പറയുന്നു. റുഖ്സാന ബാലുശ്ശേരി സലാം പറഞ്ഞിരിക്കുന്നു. സിദ്ദിഖ് സമീർ, അസ്സലാമു അലൈക്കും, ഇവിടെ മഴയുണ്ട്. ഹുസൈൻ വി എം, എടത്തനട്ടേര ഉപ്പുകളും. മഴ കാരണം ഇതുവരെയും പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അലഹമ്ദുലില്ല. അസ്മാബി പെരിന്തൽമണ, അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ഒരു ദിനം കൂടി പീസ് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റി. ഖുർആൻ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു അനുഭൂതി, പ്രത്യേക അനുഭൂതിയാണ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്ന് ഫാത്തിമ പി വി രാമനാട്ടുകരയിൽ നിന്നും അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. വലൈക്കും സ്സലാം. നാദിറ ഇടിമുഴക്കൽ, നമ്മുടെ വീടിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ചേലേമ്പയിൽ കുറേ വീടുകൾ വെള്ളത്തിലാണെന്ന് പറഞ്ഞു. മഴ നമുക്ക് കിട്ടണം, അത് ദുരിതത്തിലേക്ക് ആവാതിരിക്കട്ടെ.
1: പൂനൂരിൽ നിന്ന് ജമീല വി കെ നമ്മളോട് പറഞ്ഞത്, എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ആങ്ങളയുടെ മക്കളും അവരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി എല്ലാം കഴുകി വൃത്തിയാക്കിയതായിരുന്നു, ഇന്ന് വെള്ളം രണ്ടാമത് കയറി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, വീണ്ടും പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്.
0: നമ്മുടെ ശ്രോതാക്കളുടെ എല്ലാം പ്രാർത്ഥന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രോതാക്കളൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാ. ഇത് നമ്മുടെ ഇത് ചെറിയ പ്രയാസമാണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി, അതാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വിജയിക്കുക. ഇതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ അപ്പുറത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ നിന്നും അള്ളാഹു എന്തെങ്കിലും നമുക്ക് ഖൈർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ഇൻഷാ അല്ലാ. അള്ളാഹു ഖൈറിലാക്കട്ടെ. ഐഷ കെ എ ഇരിക്കൂർ, അതുപോലെ തന്നെ ഷിംന വയനാട്, രഹന താഴേക്കോട് ഒക്കെ സലാം പറയുന്നു. ഉമ്മു കുൽസു ചിറമംഗലം, ഓരോ ഞാൻ വീണ്ടും സലാം പറയുന്നു. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ചില ആളുകൾക്ക് എന്ത് ചെയ്യും, എന്നെ പരിഗണിക്കുന്നില്ലേ എന്നത്. അതുകൊണ്ട് ഞാൻ ഈ കമന്റുകൾ അങ്ങനെ വായിച്ചു പോകണം. ഞായറാഴ്ച കൊണ്ട് പ്രത്യേകിച്ചു അൻവർ കെ മുട്ടിൽ, അൻവർ എൻ കെ എൻ ടി മുട്ടിൽ വയനാട് വീണ്ടും സലാം എഴുതി. അസ്സലാമു അലൈക്കും. ഇനി സലാം അയച്ചാൽ അൻവർ ടി എൻ ടി മുട്ടിൽ മിക്കവാറും അങ്ങോട്ടും ചെയ്യും.
1: അൻവർ പറഞ്ഞ വേറൊരു കമന്റ് കൂടി പറയട്ടെ. ഞായർ എന്ന ഒഴിവ് ദിവസത്തെ സൂപ്പർ സൺഡേ ആക്കുന്നതിൽ പീസ് റെഡിയോ ആണ് താരം എന്നാണ് പറഞ്ഞു.
0: ആ അതെ, സൂപ്പർ സൺഡേ,
1: സൂപ്പർ സൺഡേ. അതിപ്പം ചില ചാനലുകൾ എല്ലാ ദിവസത്തെയും സൂപ്പർ ആക്കും, സൂപ്പർ ട്യൂസ്ഡേ,
0: യെസ്,
1: സൂപ്പർ വെനസ്ഡേ.
0: അങ്ങനെ അങ്ങനെ ഒരു കമന്റ് ഇട്ടതായിരിക്കും. ഷിംന വയനാട് പറയുന്നത്, അടുക്കളയിൽ ഒറ്റക്കാകുമ്പോൾ പീസ് റെഡിയോ ഉണ്ടെങ്കിൽ വേഗം പണികളൊക്കെ തീർന്നു.
1: അൽഹംദുലില്ലാ, മാഷാ അല്ലാ.
0: സീനത്ത് പുളിഞ്ഞാൽ സലാം പറഞ്ഞിരിക്കുന്നു. ഖദീജ തൊടുപുഴ, അൽഹംദുലില്ലാ, ഇന്ന് മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട്. ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ, ആമീൻ. മെഹനാജ് ഇസ്മായിൽ, കോട്ടയം. ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയുണ്ട്, താഴ്ന്ന സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹംസ സി പി വട്ടമണ്ണപ്പുറം സലാം പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് ഖ്വായ ബേപ്പൂർ സലാം പറഞ്ഞിട്ടുണ്ട്. ഷമീന കേച്ചേരി, അതുപോലെ തന്നെ മുംതാസ് ബീഗം എം സി സി തിരൂർ ഡി സലാമുണ്ട്. റാബിയ മീത്തൽ മങ്ങാട് കാസർഗോഡ് നിന്നും. ഒരുപാട് ആളുകൾ നമുക്ക് പുതിയ ശ്രോതാക്കളാണ് എന്ന് തോന്നുന്നു. കുറേ ഞാൻ വായിച്ചിട്ടില്ലാത്ത കുറേ പേരുകൾ
1: പുതിയ ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ മെസ്സേജുകൾ കാണുമ്പോഴേ എന്താണിപ്പോ ഒരു ഇതൊരു ആസ്വാദനം കിട്ടുന്നില്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്ന്, അത് എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളത് ഇങ്ങനെ അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലെ പുതിയ ശ്രോതാക്കൾക്ക്.
0: ജമീല വി പി കാളികാവിൻ്റെ ഒരു മെസ്സേജോട് കൂടെ നമുക്ക് ഇപ്പോൾ തൽക്കാലം നിർത്തിയിട്ട് നേരെ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം. വളരെ ശരിയാണ്, രണ്ട് മണിക്കൂർ വളരെ ഈസിയായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വേദനകളും മറന്നുകൊണ്ട് വളരെ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ആ ടൈം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. ഇനി ലൈവിൻ്റെ മാത്രമല്ല കേട്ടോ, ലൈവ് കഴിഞ്ഞ ഉടനെ നേരെ ഇതിലേക്കാണ് പീസ് റേഡിയോ വൈബ്സിലേക്ക് കയറുകയും ചെയ്യും. അതും നല്ല പിന്നെ ഒരു ആ ഒരു മണിക്കൂറുകളും അൽഹംദുലില്ലാ അത് സാധിക്കുന്നവർക്ക്, അത് മിക്കവാറും ചെയ്യുക, ജോലിക്ക് പോകുന്ന ആളുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തിരിയുന്നവർക്കൊക്കെ വൈബ്സ് മിക്കവാറും അത് നമ്മൾ ടൈം എടുത്ത് കേൾക്കേണ്ട ഒരവസ്ഥ ഉള്ളവരും ഉണ്ട്.
1: യെസ്,
0: ഓക്കെ. അപ്പം ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ സ്കൂളിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു 8:30 AM നമ്മൾ ഒരുങ്ങി തുടങ്ങുമല്ലോ.
1: അപ്പോൾ
0: വൈബ്സിലേക്ക് കൂടുതൽ കയറാൻ കഴിയില്ല, ഒരു 9 വരെയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുകയാണെങ്കിൽ കേൾക്കുള്ളൂ. പിന്നെ നമ്മൾ സ്കൂളിലേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവാം, ടീച്ചേഴ്സ് ഉണ്ടാവാം, ജോലിക്കാരുണ്ടാവാം. എന്നാൽ വീട്ടിലുള്ളവർക്ക് വൈബ്സും കൂടെ കിട്ടുമ്പോൾ
1: അറിവ്
0: ഭാരാവാരമാണ്. അൽഹംദുലില്ലാ, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അള്ളാഹു നിലനിർത്താൻ നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക സഹായം തീർച്ചയായിട്ടും വേണമല്ലോ, അതെല്ലാം കൂടെ ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ സംഖ്യയാണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് നേരെ എനിക്ക്
1: സ്റ്റാറ്റസ് ഒക്കെ
0: ആ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പോകാം നമുക്ക് അല്ലേ. സ്റ്റാറ്റസ് വെക്കാറുണ്ടോ ചോദിച്ചാൽ ഉറപ്പാണ് സ്റ്റാറ്റസ് വെക്കണം,
1: വെക്കണം.
0: അത് ഇനിയിപ്പം സ്റ്റാറ്റസ് വെക്കാറുണ്ടോ എന്നുണ്ട് തിരുരങ്ങാടി ജമീലത്തെപ്പോലുള്ള ആളുകൾ ഇനി വരും, ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അപ്പൊ ജമീലത്തെ ഇനി തൽക്കാലം കമന്റ് ചെയ്യേണ്ട, ബാക്കി ആരൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് അറിയണം.
1: യെസ്,
0: ഓക്കെ.
1: അത് ജമീല അവര് അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടി അല്ലേ?
0: അതെ, അവര് ചെയ്യാറുണ്ട്. അവര് ഇപ്പം നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അവര് ഇതുണ്ട്, അതെല്ലാ പിന്നെ ദിവസങ്ങളിലും അല്ലെങ്കിൽ അതേ ദിവസങ്ങളിലും സ്റ്റാറ്റസ് വീഡിയോ വന്ന ഉടനെ അവർ പറഞ്ഞ് ഞാനിത് സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നുള്ളത്. അല്ലാത്തവർ എത്ര ആൾ ചെയ്യാറുണ്ട് നമുക്ക് നോക്കണം. ഇൻഷാല്ലാ.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയായിൽ നിന്നും ആദ്യത്തെ ഒന്ന് രണ്ട് ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാനിരിക്കുന്നത്.
5: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: മാഷാഅല്ലാ. മസ്ലുഗാ,
1: ആനുകാലിക സംഭവങ്ങളെ
0: യെസ്
1: ഖുർആൻ സംസാരിക്കാത്തൊരു വിഷയവുമില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അല്ലേ. കാരണം മനുഷ്യരാശിക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ അവൻ്റെ ഏത് മുക്കുമൂലകളിലൂടെയുമുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുണ്ടാവണം. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ രാറ്റുപേട്ടയിൽ വെള്ളം മുങ്ങിയത്. എൻ്റെ ഒരു നമ്മൾ സുഹൃത്തിനെ വിളിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞതാണ്, 12 മണിവരെ നമ്മൾ ലൈവായിട്ടുണ്ടായിരുന്നു. മഴയുണ്ട്, പക്ഷേ വെള്ളം കയറും. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ 12 മണി കഴിഞ്ഞപ്പം അവരുടെ ജോലിയും കാര്യങ്ങളും കടയൊക്കെ പൂട്ടി വന്ന് പിന്നെ ഒരു കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു റീഫ്രഷ് ആയിട്ട് ഫ്രഷ് മൈൻഡിൽ ഇരിക്കുന്ന സമയമാണല്ലോ, അതിനാണ് ഈ 12 മണി അവർ പറയുന്നത്. 12 മണി വരെ ലൈവാണ് അവർ. അത് കഴിഞ്ഞപ്പോഴും മഴ ഇങ്ങനെ തുറന്നപ്പോൾ എനിക്ക് ഭയങ്കര ആശങ്ക, വിളി പറയാം. അപ്പോഴാണ് താഴെയുള്ള സഹോദരിയെ ഒന്ന് വിളിച്ചു നോക്കി. എപ്പോൾ രാത്രി 12 മണിക്ക് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ്, എനിക്കറിയാം എല്ലാവരും കിടന്നുറങ്ങായിരിക്കും അറിയാം. പുള്ളി പറയാണ്, പക്ഷെ കിടന്നുറങ്ങുന്ന സമയത്ത് പടച്ചോൻ്റെ പരീക്ഷണം വരും എന്ന് ഖുർആനിലുണ്ടല്ലോ. പുള്ളി പറയണ ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ അതെങ്ങാനും ആകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സഹോദരിയെ വിളിച്ചു. സഹോദരിയെ വിളിച്ചപ്പോൾ സഹോദരി ഇങ്ങോട്ട് പറഞ്ഞ്, ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളാരും പിന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്, ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല, വെള്ളം എത്തിയിട്ടില്ല. പുള്ളി പറഞ്ഞ ശരി, കഴിഞ്ഞ വർഷം വരെയൊക്കെ മഴ പെയ്തപ്പം ഏകദേശം നമ്മളെ മുറ്റത്ത് വരെയൊക്കെ വെള്ളം വന്നിട്ട് അങ്ങ് അവിടെ ഒഴിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം വെള്ളം ഏകദേശം നമ്മളെ പടി വരെ എത്തിയിട്ടുണ്ട്, മറപ്പടി വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു 1:15 ഞാൻ വീണ്ടും പുള്ളിയെ വിളിച്ച് അത് പറഞ്ഞു, മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റാത്ത കൊലത്തിലാണുള്ളത്, കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ ഒന്നുകിൽ ആദർശ ബന്ധുക്കൾ ഉണ്ടാവാം, കുടുംബങ്ങൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഞാൻ മറ്റൊന്നും കുറഞ്ഞ് പറയല്ല, കുടുംബ ബന്ധത്തെക്കാൾ നമ്മുടെ മനസ്സിനെപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ആദർശ ബന്ധം തന്നെയാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന കുറേ പേരുകൾ ഉണ്ടാവും. ഈരാറ്റുപേട്ട എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ 5-6 ആളുകളുടെ പേര് ഇങ്ങനെ മനസ്സിൽ വരും അവരുടെ. അപ്പം ഉടനെ നമ്മൾ വിളിക്കും, അവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവർ 1:15 ആകുമ്പോൾ വിളിച്ചപ്പം ഇനി മൊബൈൽ ചാർജ് ചെയ്യാനെന്തില്ല, കറണ്ടില്ല, പിന്നെ ഇൻവെർട്ടറിൻ്റെ അത് പ്ലഗും കാര്യമൊക്കെ ഉരുട്ടാണ്ട് അപ്പോഴേക്ക് അവർക്ക് അറിയിപ്പ് കിട്ടി. അതെല്ലാം വരും, അപ്പം ഇരുട്ടിലിരിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ
0: മനസ്സിലായില്ല.
1: പിന്നെ മനസ്സിൽ ആദ്യം ഞാൻ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിൽ തവക്കുലില്ലാത്തൊരു മനുഷ്യനെ പിന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. വയനാടിൻ്റെ ചുരൽമല ദുരന്തം ഓർക്കും, അതുപോലെ തന്നെ ആസാമിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഓർക്കും, എല്ലാം കൂടെ ഓർക്കും. എന്ത് വാരി കെട്ടണം എന്ന് ഒരു പിടുത്തമല്ല, നിമിഷ നേരം കൊണ്ട് വെള്ളം പൊങ്ങി പൊങ്ങി വരികയാണ്. അപ്പം ഈ രാറ്റുപേട്ടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആളപായം കുറവാണ്, പക്ഷേ കോടികളുടെ നഷ്ടമാണ്. ഇന്നലത്തെ രാവിലത്തെ വാർത്ത,
0: ബിസിനസ്സുകൾ, സൂപ്പർ മാർക്കറ്റുകൾ.
1: അതെ, ഈരാറ്റുപേട്ട പള്ളി നമ്മൾ പോയിട്ടുണ്ടോ? കുറച്ച് ഉയർന്ന സ്ഥലത്താണ്, അവിടെ വരെ വെള്ളം എത്തിയിട്ടുണ്ട്.
0: ആണല്ലേ.
1: ആ, അപ്പം ഇന്ന് വരെ ഇല്ലാത്ത അത്ര വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾ ഓരോരുത്തരും നമുക്ക് വന്നിട്ടില്ലല്ലോ എന്നൊരിക്കലും ആരും തീരരുത്, പിന്നെ വിചാരിക്കരുത്. കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളത് അനുഭവിച്ചിട്ടില്ല. അതൊരു തലമുറ അനുഭവിക്കാത്തത് ഒന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണത്, വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടത്തേക്കൊക്കെ വെള്ളം വരുമോ എന്ന് വിചാരിച്ചിരിക്കേണ്ടതില്ല. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്.
0: യെസ്,
1: അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നും വലുതല്ല. അപ്പം നമ്മൾ ഓരോരുത്തരും അത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം നിരന്തരമായി എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
0: പിന്നെ ശ്രുക്കൊരു അനുഭവം ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ തന്നെ നമുക്ക് പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ

0: നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വ്യത്യസ്തരായ അത്ര തന്നെ നൂറിലധികം എന്ന് പറയല്ലേ, അത്ര തന്നെ അവതാരകർ, അതിൽ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അഥവാ മൂന്നാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മുതൽ വയോധികരായിട്ടുള്ള ആളുകൾ വരെ നീളുന്ന ഒരു പീസ് റേഡിയോ ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു ഒരു കൂട്ടായ്മ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ നിരന്തരം അശ്രാന്ത പരിശ്രമം എന്നൊക്കെ പറയില്ലേ, നിരന്തരമായ പരിശ്രമത്തിലൂടെ അൽഹംദുലില്ലാഹ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്ഥിരമായി കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ലൈവിൽ മാത്രമുള്ളവരുണ്ടാവാം, ഇനി ലൈവ് കേൾക്കാൻ കഴിയാതെ വൈബ്സ് മുതൽ കേൾക്കുന്നവരുണ്ടാവാം. അപ്പം അവർക്കൊക്കെ ചില പ്രോഗ്രാമുകളെങ്കിലും മിസ്സാകുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നബിചരിത്രം എന്ന ഒരു സ്ലോട്ട് തീർച്ചയായിട്ടും നമ്മൾ റേഡിയോയിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എന്നറിയിക്കുന്നത്.
1: അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നബിചരിത്രം ശ്രോതാക്കളോട് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പി എസ് ടി ടീം പി സ്റ്റേഡിയോ പറഞ്ഞിട്ടുള്ളത് അടിത്തറകൾ എന്നുള്ള പ്രോഗ്രാമാണ് നമുക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്.
0: അതെ,
1: അടിത്തറകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും അന്വേഷിക്ക 3:50 ലൈവായിട്ട് നമുക്ക് കേൾക്കാം
0: എല്ലാ ചൊവ്വാഴ്ചയും.
1: പിന്നെ പി സ്റ്റേഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പ്രോഗ്രാം നമുക്ക് ആ ഒരു ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി തിരക്കൊണ്ടോ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ
0: റിവൈൻഡിൽ കിട്ടും.
1: റിവൈൻഡ്
0: എന്ന് പറഞ്ഞാൽ റിവൈൻഡ് എന്ന ആ ഒരു ഓപ്ഷൻ തന്നെ മുകളിലുണ്ട് വലത് ഭാഗത്ത്, അതെടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ 24 മണിക്കൂറിൻ്റെ പ്രോഗ്രാമുകൾ കറക്റ്റ് നമുക്ക് കേൾക്കാനുള്ള
1: നമുക്കും കേൾക്കാം. കൂട്ടത്തിൽ ഇത് ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റാൾക്കാരെ ഓർമ്മിപ്പിക്കാനും പറ്റും.
0: അതെ,
1: ഷെയർ ചെയ്ത്
0: കൊടുക്കാൻ പറ്റും അല്ലേ. യെസ്. അപ്പം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചക്ക് 3:50 അടിത്തറകൾ. അടിത്തറകൾ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ്, ഇസ്ലാമിൻ്റെ അടിത്തറകൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അസലിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതില്ലെങ്കിൽ ഇസ്ലാം തന്നെ നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം അതിലെ ചർച്ചാ വിഷയങ്ങൾ. അപ്പം ഇന്നത്തെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു.
1: അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസ് തന്നെയാണ്, സ്കോളേഴ്സ് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഫദൽ ഹക്കോമരി, ഷമീർ മദീനി ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഒരു അടിത്തറകൾ എന്ന പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് അല്ലേ. ശ്രോക്ക, നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ശ്രോതാക്കളുമായി പങ്കുവെക്കേണ്ടുന്നൊരു എപ്പിസോഡ് എനിക്ക് വളരെ ശ്രോക്ക അത് നിങ്ങൾ പറയണം നന്നാവ് തോന്നുന്നുണ്ട്. ശിർക്ക് വരുന്ന
0: നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, അടിത്തറകൾ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങൾ, അഥവാ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം നഷ്ടപ്പെടുന്നതും നമ്മൾ ചെയ്താൽ ഇസ്ലാം നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതിലേറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് ശിർക്ക്, ശിർക്ക് വരുന്ന വഴികൾ. ഷമീർ മദീൻ്റെ സംസാരം അല്പസമയം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധമായി വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അടിത്തറകൾ എന്നുള്ളത്. അതിനാൽ അതിൻ്റേതായ ഗൗരവത്തിൽ നിങ്ങളത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കണം. കേൾക്കുന്നതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ, അതല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുവാനും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത് എഴുതി ചോദിക്കുവാനും തയ്യാറാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നന്മയുടെ വഴിയിൽ പരസ്പരം സഹകരിച്ച്, പുണ്യത്തിൽ സഹകരിച്ച്, കൈകോർത്ത് മുന്നേറുവാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതും കാണേണ്ടതുമായ അടിസ്ഥാനപരമായൊരു കാര്യമായിട്ടാണ് ഇസ്ലാം വിശ്വാസകാര്യങ്ങളെ, വിശിഷ്യ തൗഹീദിനെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. ശിർക്ക് കടന്നു വരുന്ന വഴികൾ നമ്മൾ ജാഗ്രതയോടുകൂടി കാണുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി സ്വഹാബത്തിന് ആ കാര്യം ഉണർത്തി. ശിർക്ക് കടന്നു വരുന്ന സകലമാന വഴികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ഉണർത്തുകയും ആ വാതിലുകളെല്ലാം

0: അടക്കുകയും ചെയ്തതായി നിരവധി ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹബഹുമാനത്തോടുകൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് മാഷാ അല്ലാഹു വശിഇത്ത, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ സഹാബിയോടടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് ഗൗരവത്തോടുകൂടി തിരുത്തി കൊടുക്കുന്നുണ്ട്. അജ അൽത്തനി ലില്ലാഹി നിദ്ദ, എന്നെ നീ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? അങ്ങനെ നിങ്ങൾ പറയരുത്. മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രം, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുക, അങ്ങനെ പറയണം. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അതായത് അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്നിങ്ങനെ ചേർത്ത് പറയരുത്. അപ്പോൾ അത്രക്ക് സൂക്ഷ്മതയോടുകൂടി ഷിർക്കിൻ്റെ എല്ലാ വഴികളെയും തിരുത്തുകയും ഉണർത്തുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി പോകുന്ന യാത്രക്കിടയിൽ ഒരു മരം ദാത്തു അൻവാത്ത് എന്ന പേരിൽ ഖുറൈശികൾക്കിടയിൽ മക്കാ മുശ്രിഖുകൾക്കിടയിൽ പ്രസിദ്ധമായൊരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അത് കാണുകയാണ് സമീപകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുമുസ്ലിങ്ങൾ എന്ന് പറയാവുന്ന സ്വഹാബികളുടെ കൂട്ടത്തിലെ ചില ആളുകൾ. എന്താണ് ദാത്തു അൻവാത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മക്കയിലെ മുശ്രിക്കുകൾ അവർ യുദ്ധത്തിനോ മറ്റോ പോവുകയാണെങ്കിൽ അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ തൂക്കിയിടും, എന്നിട്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി യുദ്ധം ചെയ്താൽ ആ ദാത്തു അൻവാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് യുദ്ധത്തിൽ വിജയിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം, ധാരണ. അപ്പോൾ അതങ്ങനെ പ്രചരിച്ച് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടപ്പോൾ അത്തരം വിശ്വാസ സാഹചര്യങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന പുതുമുസ്ലിങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇജ അല്ലനാ ദാത്ത അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്, പ്രവാചകരെ അവർക്ക് ദാത്തു അൻവാത്ത് എന്നുള്ള മരമുള്ളതുപോലെ നമുക്കും ഒരു ദാത്തു അൻവാത്ത് നിങ്ങൾ നിശ്ചയിച്ചു തരണം. ഒരു ഇസ്ലാമിക് ദാത്തു അൻവാത്ത്, അവർക്ക് ഷിർക്കിൻ്റെ മുശ്രിക്കുകളുടെ ദാത്തു അൻവാത്താണുള്ളതെങ്കിൽ ബറക്കത്തെടുക്കാൻ പറ്റിയ ഒരു സംഗതി ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടുത്തു. വളരെ ദേഷ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു തിരുത്തി, സുബ്ഹാനല്ലാ, എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്! മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ ജനത ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യമാണ്, ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കൊക്കെ വിളിച്ചു തേടാൻ ആരാധ്യ വസ്തുക്കളായി പലതും ഉള്ളതുപോലെ, ഇലാഹുകളുള്ളതുപോലെ, മൂസ ഞങ്ങൾക്കും നീ ഒരു ഇലാഹിനെ നിശ്ചയിച്ചതാ എന്ന് പറഞ്ഞതുപോലെ ഷിർക്കിൻ്റെ അതിശക്തമായ ഒരു വാതിലാണ് നിങ്ങൾ തുറക്കുന്നത് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തി. അപ്പോൾ ഇലാഹാകണം എന്ന വിശ്വാസത്തോടെ, അല്ലെങ്കിൽ ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടെ, റബ്ബാണെന്നുള്ള വിശ്വാസത്തോടെ ഒന്നുമല്ല, ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ ഷിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷിർക്ക് കടന്നു വരുന്ന വഴികൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം, സൂക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളും സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഷിർക്കിൻ്റെ എല്ലാ വഴികളും പഴുതടച്ച് നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ആ മാരകമായ വിഷം കടന്നു വരും, അതിലൂടെ നമ്മുടെ വിശ്വാസം, ആദർശം എല്ലാം തകർന്ന് തരിപ്പണമാകും, നശിച്ചു പോകും. അതുകൊണ്ട് ഏതൊരു മുഅ്മിനും, ഏതൊരു മുഅ്മിനത്തും, ഏതൊരു വിശ്വാസിയും വിശ്വാസിനിയും തൻ്റെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. ആ തൗഹീദിന് വേണ്ടിയിട്ടാണ്, ഷിർക്കിനെതിരെ പടവെട്ടാൻ വേണ്ടിയാണ് ഇസ്ലാമിക ലോകത്തെ യുദ്ധങ്ങളുണ്ടായിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും പ്രവാചകന്മാരും പ്രബോധകന്മാരുമൊക്കെ അവരുടെ ആയുസ്സും ജീവനുമൊക്കെ ബലികഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഷിർക്ക് വരുന്ന പ്രധാനപ്പെട്ട വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും പ്രബോധകരും ഉണർത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഖബറുകൾ കെട്ടി ഉയർത്തുക എന്നത്. മഹാന്മാരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഖബറുകൾ അവരുടെ മരണശേഷം സാധാരണ മറ്റുള്ളവരുടെ ഖബറുകളിൽ നിന്ന് വ്യത്യസ്തമായി അത് അലങ്കരിച്ച് അല്ലെങ്കിൽ കുമ്മായമിട്ട് സിമെൻറ്റിട്ട് തറകളാക്കി അത് പിന്നെ കെട്ടി ഉയർത്തി അതിന് ഒരു പ്രത്യേകമായ കെട്ടിടങ്ങളുമൊക്കെ ഉയർത്തി അവിടെ ആദരവ് ബഹുമാനം എന്ന പേരിൽ ഒരുമിച്ച് കൂടുകയും പലവിധ ആചാരങ്ങളും സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ജാഹിലീയത്തിലുണ്ടായിരുന്നതാണ്, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന സംഗതിയാണ്. അത് ഇന്നും പല രൂപത്തിൽ, പല കോലത്തിൽ, പല നാടുകളിലും നടക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു അറിയപ്പെടുന്ന പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഖബറൊരുക്കുന്ന രംഗം നമ്മൾ കണ്ടു. വീഡിയോകളായി, അതേപോലെ തന്നെ ഫോട്ടോസുകളായി, സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അത് വാർത്തയായ, വൈറലായ സംഗതിയാണ്. അപ്പോൾ അതിലൂടെ ചില വരുമാന മാർഗങ്ങളാണ് ചില ആളുകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസവും ദീനുമാണ് അവർ കൊള്ളയടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ സംഗതിയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 18-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പുറമേ മറ്റുള്ളവരെ വിളിച്ച് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്രമാത്രം അപകടകരമായ, വഴിതെറ്റിയ പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് ഖുർആൻ അവിടെ ഉണർത്തുന്നുണ്ട്. വയഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാ, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ പറയുന്ന ന്യായം എന്താണ്? ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് സഹായികളാകും, ശുപാർശകരാകുമെന്നാണ്. അതല്ലാതെ അവർ ഈ ഖബറിൽ കിടക്കുന്ന മഹാന്മാരൊക്കെ ഇലാഹുകളാണ് എന്നോ റബ്ബുകളാണ് എന്നോ പടച്ചവനെപ്പോലെ ഉള്ള പടച്ചവന്മാരാണ് എന്നോ ഉള്ള വിശ്വാസത്തോടെയൊന്നും അല്ല അവർ ചെയ്യുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ, സൂറത്ത് യൂനസിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റഹിമഹുല്ല രേഖപ്പെടുത്തിയൊരു വാചകമുണ്ട്. വനദീറുഹു ഫീ ഹാസസ് സമാൻ ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖ്, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ഈ പ്രവൃത്തികൾക്ക് സമാനമാണ് ഇന്ന് ഈ നാട്ടിൽ കാണുന്ന ധാരാളക്കണക്കിന് ആളുകൾ വ്യാപൃതരായിട്ടുള്ളൊരു പണി. എന്താണ്? മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പൊന്തിക്കുക, എന്നിട്ടവിടെ വിളക്ക് കത്തിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, അവിടെ ആ കബറുകളോടുള്ള മഹാന്മാരോടുള്ള ബഹുമാനം, ആദരവ് എന്നൊക്കെയുള്ള പേരിൽ, എന്നിട്ട് അവരോട് സങ്കടങ്ങളും ആവലാതികളും പറയുക. അവർ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിച്ച് നമ്മുടെ കാര്യങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറ്റിത്തരും എന്നുള്ള കാര്യം പണ്ട് അവർ ചെയ്തതിന് സമാനമാണ് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷിർക്കിൻ്റെ കവാടം അതിശക്തമായി കൊട്ടിയടക്കുന്ന, ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ അതിശക്തമായി വിലക്കുന്ന നിരവധി ഹദീസുകൾ മുത്തവാത്തിർ പോലെ, അഥവാ അനിഷേധ്യമായി സ്ഥിരപ്പെട്ട ഹദീസുകളായി പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യം സഹാബികൾ പറയാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖുബൂർ, ഖബറുകൾ കുമ്മായമിടുന്നതിന്, സിമൻ്റ് ഇടുന്നതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. വ അൻ യഖുഉദു അലൈഹി, ആ ഖബറിന്മേൽ കയറി ഇരിക്കുന്നതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. വ അൻ യുബ്ന അലൈഹി, ആ ഖബറിൻ്റെ മേലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കാണുന്ന ഹദീസാണ്. ഇതൊക്കെ ലംഘിച്ചുകൊണ്ടല്ലേ ഇന്ന് പല ആളുകളും അത് ചെയ്യുന്നത്? ഖബറുകൾ കെട്ടി ഉയർത്തുന്നു, അതിന്മേൽ കയറിയിരിക്കുന്നു, ആ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതി, യാസീൻ ഓതി, അതേപോലെ ദിക്ർ ദുആകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി അവിടെ പല ആചാരങ്ങളും ചടങ്ങുകളും സംഘടിപ്പിക്കുക.
1: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊരു കുറഞ്ഞ സമയം കൊണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ തൗഹീദിനെക്കുറിച്ച്, അതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് പോകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, ഷിർക്കിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇതുപോലെ റേഡിയോ ഏറ്റവും സമ്പന്നമാകുന്നത് ഇത്തരം പ്രോഗ്രാമുകളിലൂടെയാണ്. ഇന്ന് നമ്മൾ കേട്ട അടിത്തറകൾ പ്രോഗ്രാമിൻ്റെ ഈ ഒരു സ്ലോട്ട് ബഹുമാന്യനായ ഇസ്ലാമിക് സ്കോളറായ ഷമീർ മദീനിയുടെ സംസാരമായിരുന്നു. ഇത് എല്ലാ ചൊവ്വാഴ്ചകളിലും നമുക്ക് കേൾക്കാവുന്നതാണ്. ശ്രോതാക്കൾ, ഇപ്പോൾ നമ്മളൊരു ശകലം മാത്രം നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ഡീപ്പായിട്ട് കേൾക്കാനുള്ള സമയവും സന്ദർഭവും ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ ഇന്നത്തെ മറ്റു പ്രോഗ്രാമുകളിലേക്ക് കടക്കുകയാണ്. ഇനി മുമ്പ് നിസ്രുക, നമ്മളെ ഒരുപാട് ശ്രോതാക്കൾ മഴയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നതോടുകൂടി 9 പേർ മരിച്ചിട്ടുണ്ട്. പേപ്പർ എടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അവർക്ക് കുടുംബത്തിന്, അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ സഫിയ തിരുരങ്ങാടി ഇവിടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഏറ്റവും ഗൗരവമായിട്ടുള്ള ഇസ്ലാമിലെ ഷിർക്കിനെ പറ്റി പറഞ്ഞു തന്ന ഷമീർ മദീനി, അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്നാണ് റുക്സാന ബാലുശ്ശേരി പറഞ്ഞത്. മഴയെ ശപിക്കരുത് എന്നാണ് കാരാടൻ നമ്മുടെ ഷുഹൈബ് പറഞ്ഞിട്ടുള്ളത്. പലരും മഴയെ ശപിച്ചുകൊണ്ട് അല്ലേ നെസ്റ്റൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ അങ്ങാടികളിലും കടത്തിണ്ടുകളിലൊക്കെ പൊതുവെ കേൾക്കുന്ന സംസാരമാണ്
2: ഭാവികമായിട്ട്
1: അല്ലേ. എനിക്കത് പറയാൻ പോലും തോന്നുന്നില്ല. മഴയെ വേറെ രൂപത്തിലാണ് പറയാം. അപ്പൊ അവരുദ്ദേശിക്കുന്നത് പിന്നെ അവരുദ്ദേശിക്കുന്ന സമയത്ത് ഇത് കിട്ടണം എന്നാണ്.
2: നേരത്തെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയല്ലോ ആ തുടക്കം പറഞ്ഞ രൂപത്തിൽ തന്നെയാണത്. അതായത് അവനവന് ഉപകാരപ്പെടുന്ന വിഷയമാണെങ്കിൽ അത് നമ്മള് ഇതാണ്, നമ്മളെ ഗുണം കൊണ്ടാണ്. എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് എന്താപ്പോ അള്ള ഇങ്ങനെ എന്ന രൂപത്തിലേക്ക് മാറുന്നത്. അത് മഴയെയും ഒക്കെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, കാലത്തെ ആക്ഷേപിക്കുന്നവരുണ്ട്. അള്ളാന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്, അല്ലാത്ത സുബുദ്ധഹർ അനദ്ദഹർ എന്നുള്ള പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കാലത്തെയോ കാല പ്രതിഭാസങ്ങളെയോ ഒന്നും, പ്രത്യേകിച്ച് മഴ പോലുള്ളതിനൊന്നും നമ്മൾ ദുഷിച്ചു പറയേണ്ടതില്ല. അതിൽ കിട്ടുന്ന നന്മകളെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നസ്രുക്ക, നിങ്ങൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല പലരും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളൊരു ശ്രോതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞു, ഇതാ അവിടെ ഒരു വേറൊരു മഴ അവിടെ പെയ്യുന്നുണ്ട്, സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളുടെ മഴ. സുലൈഖ തിരുവാലി, സഫി അടപ്പാള്, അൻവർ മുട്ടിൽ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്നത്തെ സ്റ്റാറ്റസ് ഞാൻ വെക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടോ? ജമീല വി പി
2: താമരശ്ശേരിയിൽ നിന്ന് സെറീന ചമൽ ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രാർത്ഥന കിട്ടുകയാണെങ്കിൽ അത് നന്മയാണല്ലോ. അസ്സലാമു അലൈക്കും, ഇന്നലെ നല്ല മഴയായിരുന്നു, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ന് മഴ കുറവുണ്ട്, ഒരു മലയുടെ ചുവട്ടിലാണ് വീട്, പേടിയാണ്, ഇനിയും നല്ല മഴ പെയ്യുകയാണെങ്കിൽ മാറേണ്ടി വരും. അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് മാറണമെങ്കിൽ തയ്യാറായി നിൽക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ.
1: ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗൾഫില് നാട്ടില് ലീവ് കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകാൻ വേണ്ടി പെട്ടി പാക്ക് ചെയ്തതല്ല ഈ പറഞ്ഞത്.
2: അതെ അതെ അതെ അതെ അതെ.
1: നമ്മളൊരു ടൂർ പോകാൻ വേണ്ടിയിട്ട് ഒഴിവ് ദിവസങ്ങളിൽ ഊട്ടിക്കും കൊടൈക്കനാലിക്കും ടൂർ പോകാൻ വേണ്ടി പെട്ടി പാക്ക് ചെയ്ത കഥ അല്ലേ പറയണത്, മറിച്ച്
2: എന്തായാലും തന്നെ തീർച്ചയായിട്ടും അതൊരു പ്രയാസം തന്നെയാണ്. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിലെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അള്ളാഹു കേൾക്കും. നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി അതിനപ്പുറം നമ്മളെടുക്കേണ്ടുന്ന ഇതിനൊക്കെ അപ്പുറത്തും നമ്മളല്ലാത്ത ആളുകളും അഥവാ നമ്മേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത റസൂലും റസൂലിൻ്റെ അനുയായികളായിരുന്ന സ്വഹാബാക്കളും ഒക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അല്ലല്ലോ എല്ലാം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ചില പരീക്ഷണങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ അതിൻ്റേതായ പിന്നെ ഗുണങ്ങൾ അള്ളാഹു നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു സമയത്ത്, അതൊന്നുകിൽ ഈ ദുനിയാവിൽ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ പരലോകത്ത് നമുക്കതിൻ്റെ ഗുണം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കലും നിരാശയോ അതുപോലെ തന്നെ ഖിന്നാവസ്ഥയോ അല്ല ഉണ്ടാവേണ്ടത്, മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇനി അഥവാ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അതിൽ ക്ഷമിക്കാനുള്ള കഴിവിനും അള്ളാഹുവിനോട് ചോദിക്കുക.
1: നമ്മുടെ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസ് മഴയിൽ ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, അതുപോലെ തന്നെ ഉമ്മു സൽമ, അതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സ്ട്രോളിങ്ങിനിടെ കുറേ കാണുന്നുണ്ട്, കുറേ ആൾക്കാർ ഉമ്മുക്കുൽ സുച്ചിറമംഗലം, ഇങ്ങനെ ഇവരൊക്കെ നമ്മളെ പറഞ്ഞ സ്റ്റാറ്റസ് മഴ പെയ്യിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്.
2: അല്ല, അതിൽ സംഭവിക്കുന്നത് എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റാറ്റസ് വെക്കുന്നതോടുകൂടെ ആ ഒരു ഒരു ഒരു 10 സെക്കൻഡൊക്കെ മതിയാവും ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ. പക്ഷേ ആ സ്റ്റാറ്റസിലൂടെ നമ്മളറിയാത്ത അഥവാ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലോ ഉള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള ആളുകൾ, ഇപ്പം ഫേസ്ബുക്കിലൊക്കെ എത്ര ആളുകൾ ഇത് കാണുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ചിലപ്പം ഈ ഒരു വസ്തുത അല്ലെങ്കിൽ ഈ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നത് എന്തോ അതിലെ കണ്ടന്റ് കാത്തു നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും, അവരുടെ മനസ്സിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമ്മൾ അവർക്കൊരു നന്മ കൊടുത്തതിന്റെ ഗുണം നമുക്കും കിട്ടുമല്ലോ.
1: എല്ലാവർക്കും പറ്റും, കാരണം അത് നസ്രുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടി അതിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു മ്യൂസിക്കിന്റെ അകമ്പടി ഇല്ലാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് ആയത്തിങ്ങനെ മനസ്സൊക്കെ ഇങ്ങനെ തറച്ചു കയറും അല്ലേ.
2: തീർച്ചയായിട്ടും
1: ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് അതേപോലെ ഒരു
2: സ്പാർക്ക് ഉണ്ടായാൽ മതിയല്ലോ. വഴിവിളക്കുകളും ഖുർആൻ വീഡിയോസും സ്ഥിരം സ്റ്റാറ്റസ് വെക്കാറുള്ളതാണ്. പീസ് റേഡിയോയെ ഹെൽപ്പ് ചെയ്യാൻ 800 റെഡിയാണ്.
1: ഓക്കെ,
2: പിന്നെ ഒന്നല്ല ഒരു 500 തന്നെ വീട്ടിൽ വന്നാലും നൽകും അൽഹംദുലില്ലാ. പീസ് റേഡിയോ പ്രതിനിധികൾ ആരെങ്കിലും നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ ഒരു പിരിവ് എന്ന രീതിയിൽ വന്നാൽ ഇൻഷാല്ലാ തരും. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഒരാളെ പ്രതീക്ഷിക്കാം. ഞാൻ ആളെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, അത് എനിക്ക് തോന്നുന്നു അത് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ പ്രതിഫലത്തിന് എന്തെങ്കിലും കുറവ് വന്നാലോ എന്ന്
1: വിചാരിച്ചിട്ടാണ്.
2: ഓക്കെ,
1: അതുകൊണ്ടാണ് അവരൊക്കെ പീസ് റേഡിയോക്ക് പൈസ അയക്കും ചെയ്യുന്നത്, കാരണം ഒരു കൈ കൊടുക്കണം മറ്റേ കൈ അറിയേയില്ല.
2: അതെ അല്ലേ. സുലൈഖ തിരുവാലി 1 മിനിറ്റ് ടോക്ക്, ഞാൻ ഖുർആൻ സ്റ്റാറ്റസ് വഴിവിളക്ക് ഇതൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സ്റ്റാറ്റസ് വീഡിയോയും വൺ മിനിറ്റ് ടോക്കും വഴിവിളക്കും ഒക്കെ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് സഫിയ അടപ്പാൾ. അതുപോലെ തന്നെ അൻവർ പറഞ്ഞിരിക്കുന്നു ജീവിത യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൂട്ടുകാരനായി മാറിയിട്ടുണ്ട് പീസ് റേഡിയോ. വൈവിധ്യം നിറഞ്ഞ പരിപാടികൾ, വിവിധതരം ആളുകളുടെ ശബ്ദങ്ങൾ 24 മണിക്കൂറും നമ്മുടെ വിലത്തുമ്പിൽ, അത് തന്നെയാണ്. കാസിം വി പി കെ അഴീക്കൽ കണ്ണൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഞാൻ എല്ലാ ദിവസവും ഖുർആൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. റുഷ്ദ കാളികാവും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. റുക്സാന ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നു അസ്സലാമു അലൈക്കും, ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സഫിയ കെ തുരങ്ങാടി
1: സ്റ്റാറ്റസ് മഴയുണ്ട്,
2: അതെ അതെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒമ്പകുളു സീറമംഗലം പറഞ്ഞിട്ടുണ്ട്. ജമീല പി കെ പൂനൂർ പറഞ്ഞിട്ടുണ്ട്. അടുക്കള ജോലി കഴിയുന്നത് വരെ റേഡിയോ തുറന്നു വെക്കും, വൈബ്സും എല്ലാം കേൾക്കും, ജോലിയും എളുപ്പമാകും. അൽഹംദുലില്ലാഹ്.
1: ശ്രീകാ, അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പേരെടുത്ത് ഇങ്ങനെ പറയണല്ലേ, നിങ്ങളാണ് പേര് പറഞ്ഞത്, ഞാനും കുറേ ആൾക്കാരെ പേരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ ക്ലാസ്സിൽ നല്ല കുട്ടികളെ, അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ക്ലാസ്സിലെ അധ്യാപകൻ പേരെടുത്ത് പറയും. എന്നാൽ അള്ളാഹു പേരെടുത്ത് പറഞ്ഞൊരു സ്വഹാബിയെക്കുറിച്ച് നമ്മളെല്ലാ ദിവസവും ഓരോ പ്രവാചകവചനങ്ങൾ പഠിക്കലുണ്ടല്ലോ.
2: അതെ.
1: അപ്പോൾ ഇന്ന് അള്ളാഹു പേരെടുത്ത് പറഞ്ഞൊരു സ്വഹാബിയെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമുക്ക് കേൾക്കാനുള്ളത്.
2: തിരുമൊഴികൾ.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: ഇന്നത്തെ തിരുമൊഴികൾ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ സ്വഹാബി കെ വി മുഹമ്മദ് അലി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن أنس بن مالك رضي الله عنه أن نبي الله صلى الله عليه وسلم قال لأبي بن كعب إن الله أمرني أن أقرئك القرآن. قال الله سماني لك؟ قال نعم. قال وقد ذكرت عند رب العالمين؟ قال نعم فذرفت عيناه. പ്രശദാക്കൾ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 4961 നമ്പറായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു ഹംസ അനസ് ബിൻ മാലിക് ബിൻ അന്നദ്ർ ബിൻ ദംദം അന്നജ്ജാരി അൽഖസ്റജി അൻസാരി. മഹാനായ അനസ് ബിൻ മാലിക് അബു ഹംസ അനസ് ബിൻ മാലിക് ജനിക്കുന്നത് ഹിജ്റ 30 മദീനയിൽ വെച്ചാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 93 ബസറയിൽ വെച്ചാണ്. മുസ്ലിം ബിൻ മൽഹാൻ എന്നിവരാണ് മാതാവ്. 2286 ഹദീസുകൾ മഹാനായ അനസ് റളിയല്ലാഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അറിയിക്കുന്നത് അന്ന നബി അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറയുകയുണ്ടായി, ലി ഉബയ്യ ഇബ്നു കഅബ്, ഉബയ്യ ഇബ്നു കഅബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട്. ഉബയ്യ ഇബ്നു കഅബിന് ഖൈസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹിജ്റ 30 അദ്ദേഹത്തിൻ്റെ മരണം. അൻസാരികളിൽ അറിയപ്പെടുന്ന ഖാരി ആണ്, വലിയ പണ്ഡിതനാണ്, വഹിയെഴുത്തുകാരനാണ്, നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാവ്യക്തിത്വമാണ്. അള്ളാഹുവിൻ റസൂലിൻ്റെ ജീവിതകാലത്ത് തന്നെ ഖുർആൻ തുടക്കം മുതൽ അതിൻ്റെ ക്രമപ്രകാരം ക്രോഡീകരിച്ച് ഊതിക്കേൽപ്പിച്ചു കൊടുത്ത മഹാനായ വ്യക്തിത്വവുമാണ്. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പാരായണത്തെക്കുറിച്ചും പാരായണ നിയമം അറിയുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഖ്റഉഹും ഉബയ്യ ഇബ്നു കഅബ്, അവരിലേറ്റവും പിന്നെ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവൻ ഉബയ്യ ഇബ്നു കഅബ് ആണ് എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവൻ ഉബയ്യാണ് എന്ന് പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ ഉബയ്യിൽ നിന്ന്, ഉബയ്യ ഇബ്നു കഅബിൽ നിന്ന് ഖുർആൻ ഒത്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ, ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു, അമറനി, എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഉബയ്യെ, എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അൻ ഉഖ്രി അക്കൽ ഖുർആൻ, അൻ ഉഖ്രി അക, ചില റിപ്പോർട്ടിൽ അൻ ഉഖ്രി അലൈക്ക എന്ന് കാണാം, താങ്കൾക്ക് ഖുർആൻ ഓതിത്തരണമെന്ന് എന്നോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഖുർആൻ നിനക്ക് ഓതി നിന്നെ പ്രത്യേകം പഠിപ്പിക്കാൻ എന്നെ അള്ളാഹു പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ റളിയല്ലാഹുവിനോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ലാഹു സമ്മാനി ലക്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹു താങ്കളോട് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചുവോ? അല്ലാഹു സമ്മാനി ലക്, താങ്കളോട് എൻ്റെ പേര് പറഞ്ഞോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം, അതെ, നിന്റെ പേര് പറഞ്ഞു. ഖാല, അപ്പോൾ ഉബയ്യ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, വഖദ് ദുക്കിർത്തു ഇൻദ റബ്ബിൽ ആലമീൻ, വീണ്ടും അദ്ദേഹം സംശയം ദൂരീകരിക്കുകയാണ്, റബ്ബുൽ ആലമീൻ്റെ അടുക്കൽ ഞാൻ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഖാല, നഅം, റസൂലുള്ള വീണ്ടും പറഞ്ഞു, അതെ. ഫദറഫത് ഐനാഹു, അപ്പോൾ ഉബയ്യ റളിയല്ലാഹുവിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി എന്നാണ് അനസ് റളിയല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹു പേരെടുത്ത് പറഞ്ഞ മഹാനായ സൊഹാബി. എന്തുമാത്രം സൗഭാഗ്യമാണത്, സൊഹാബികളിൽ ഏറ്റവും നന്നായി ഖുർആൻ ഓതിയിരുന്ന അൻസാരി സൊഹാബിയായ ഉബയ്യബിന് കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സൻസാരികളിൽ നിന്ന് വഹിയെഴുത്തുകാരനായി തിരഞ്ഞെടുത്ത മഹാനായ വ്യക്തിത്വം. അദ്ദേഹത്തിന് അള്ളാഹു നൽകുന്ന പ്രത്യേക പദവിയും സ്ഥാനവുമാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. റബ്ബ് പേരെടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആനന്ദത്താൽ കണ്ണു നിറഞ്ഞു തുളുമ്പുകയും ആ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയും വിനീതനാകുകയും ചെയ്യുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ തർബിയത്ത് നാം മനസ്സിലാക്കുന്നു. നാം ഇവിടെ പഠിക്കുകയാണ് അദ്ദേഹത്തിന് ഖുർആൻ. കാരണം ഖുർആൻ പഠിപ്പിക്കേണ്ടത് ഓതിക്കൊടുത്ത്, കൃത്യമായി ഓതിക്കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് പഠിക്കാനുള്ള സന്മനസ്സും മര്യാദയും ഉണ്ടാകണം. ഇവിടെ ഓതിക്കൊടുത്ത സൂറത്തുൽ ബയ്യിനയാണെന്ന് കൂടി ചില വചനങ്ങളിൽ വന്നിട്ടുണ്ട്. ബയ്യിന, സൂറത്തുൽ ബയ്യിന ഓതി കേൾപ്പിച്ചു തരാൻ എന്നോട് അള്ളാഹു പറഞ്ഞു, ആവശ്യപ്പെട്ടു എന്ന നിലക്ക് തന്നെയാണ് ചില റിപ്പോർട്ടുകളിൽ നാം കാണുന്നത്. ഒന്നുകൂടി ഉറപ്പിക്കാനാണും ആ കാര്യം ഒന്നുകൂടി നിജസ്ഥിതി വരുത്താനും രണ്ടാമതും അള്ളാഹു അങ്ങനെ പറഞ്ഞോ, എന്റെ പേര് റബ്ബുല്ലാലമീൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് കേട്ടപ്പോൾ സന്തോഷത്താൽ സന്തോഷക്കണ്ണീര് പൊഴിക്കുന്നത് എന്ന് നാം കാണാം. അപ്പോ ഉന്നതനായ കാര്യായി റബ്ബ് കണക്കാക്കിയപ്പോൾ റബ്ബ് അദ്ദേഹത്തെയാണ് ഏറ്റവും നല്ല കാര്യായി കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനെ പ്രത്യേകം ഓതിക്കൊടുക്കാൻ, എല്ലാവർക്കും ഓതിക്കൊടുക്കുന്നതിനുപരി പ്രത്യേകമായി ഓതിക്കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു. അങ്ങനെ വലിയ പദവിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. എത്രത്തോളം വന്നാൽ അള്ളാഹുവിലേക്ക്, ആ അദ്ദേഹത്തിന് ഖുർആൻ പാരായണം അള്ളാഹുവിലേക്ക് സനദെത്തുകയാണ്. അങ്ങനെയാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഉബയ്യന്റെ സ്ഥാനം ബോധ്യപ്പെടുത്തലും അതിലുണ്ട് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആനിന്റെ ഇമാമായി, തലവനായി അദ്ദേഹം മാറി ലോകചരിത്രത്തിൽ, ഇസ്ലാമിക ലോകത്ത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ സ്ഥാനം ലഭിച്ച ആ സ്വഹാബി, അതിനുള്ള പ്രധാന കാരണം ഖുർആനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ബന്ധം. തെറ്റില്ലാതെ ഏറ്റവും സുന്ദരമായി ഖുർആൻ വായിക്കുന്നു, അത് നന്നായി പാരായണം ചെയ്യാൻ അറിയുന്നു, മറ്റുള്ളവർക്ക് പാരായണം ചെയ്ത് പഠിപ്പിക്കാനാവുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ വലിയ പുണ്യം, അള്ളാഹുവിൻ്റെ കലാമിനോടുള്ള വല്ലാത്ത ഇഷ്ടം, അത് നന്നായി പാരായണം ചെയ്യുക എന്നതൊക്കെ മുഅ്മിന്റെ ബാധ്യതയാണ്. തെറ്റില്ലാതെ തന്നെ പഠിച്ച് ജീവിതാവസാനം വരെ പാരായണം ചെയ്യുന്നവരിൽ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്നവരിൽ നമുക്കും ഉൾപ്പെടാനാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാത്തു. മാഷാല്ലാ, വളരെ ജാമ്യവും മാന്യവുമായിട്ടുള്ള, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബഹുമാനനായ കെ വി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി ഇപ്പം സ്ഥിരം പ്രോഗ്രാമുകൾക്കപ്പുറം നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് റേഡിയോ മുന്നോട്ട് വെക്കുന്ന കുറേ കോഴ്സുകളുണ്ട്. അത് നമ്മൾ പരിചയപ്പെടുത്താതിരിക്കാൻ പാടില്ല. കാരണം ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചയിൽ പുതിയ ശ്രോതാക്കൾ എന്തായാലും ഉണ്ടല്ലോ. അപ്പം അവരെന്തായാലും ഇതറിയണം. ഒപ്പം നമ്മുടെ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകളിൽ പലരും അതൊന്നും ഇപ്പം ഞാൻ ചെയ്യേണ്ടതല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. പ്രോഗ്രാമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, കോഴ്സൊന്നും ഇപ്പം ഞങ്ങൾ
1: പ്രായം കൊണ്ടോ
2: പ്രായം കൊണ്ടോ ആവാം, പ്രായമില്ലാത്തവരും ഒന്നുകിൽ മടിയല്ല, അതൊരു ഒരു എന്താ പറയുക, നമ്മളൊരു ലാഘവ അതിനൊരു ഒരു അശ്രദ്ധ ഒക്കെ പറയില്ലേ,
1: എനിക്കതൊക്കെ അറിയാം.
2: ഒന്നുകിൽ ഞാൻ പരിപാടിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ കോഴ്സായിട്ടിപ്പം ഉദാഹരണം, നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നുണ്ട്,
1: പഠിച്ചിട്ട്
2: UHLS പോകുന്നുണ്ട്, പിന്നെ റേഡിയോൻ്റെ പ്രോഗ്രാമുകൾ അധികം കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യണ്ട, ഒരു കോഴ്സിൽ ചേർന്നാണ്ട് ഇനിയിപ്പം അത് കേൾക്കണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ ഇത് വ്യവസ്ഥാപിതമായി നടക്കുന്ന കോഴ്സ് നമ്മൾ ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മെച്ചം തരാം. കറക്റ്റ് ആ ടൈമിൽ നമുക്ക് നമ്മളെ മൈൻഡ് നമ്മളോട് എന്ത് ചെയ്യും, ഓർമ്മപ്പെടുത്തും. അതിൽ പെട്ട നമുക്ക് ഉപകാരപ്പെടുന്ന, അത് ഏത് പ്രായക്കാർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള കോഴ്സുകളാണ് ഈ റേഡിയോ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം മുമ്പേ നമ്മൾ പിന്നെ തുടങ്ങിക്കഴിഞ്ഞ അറബി ഭാഷാ പഠന കോഴ്സ്, അതിൽ പങ്കെടുത്ത 90% ആളുകളും അതെന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടുത്തുന്നുണ്ട്. അപ്പം എന്താ 10%? 10% ആളുകൾ എന്നെ പോലെയാണ്. നേരത്തെ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാനൊക്കെ. ഞാൻ ഏതായാലും ഇപ്പം ഒരു അറബി പഠിപ്പിക്കണവനാണ്, അറബി ആയിട്ട് ബന്ധമുള്ളവനാണ് എന്ന ആ ഒരു ചിന്തയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അതിലുള്ള ഓരോ ഇത് ക്ലാസ്സും കേട്ടിട്ട് ഓരോന്നും അറ്റൻഡ് ചെയ്യണം എന്നൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞ 10% ആൾക്കാർ.
1: പക്ഷെ
2: 90% ആളുകളും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടും.
1: പ്രായമുള്ള ആൾക്കാരെ പഠിക്കും,
2: പ്രായമുള്ള ആളുകളുണ്ട്. ഞാൻ അത് തന്നെ പറഞ്ഞേ, പ്രായമുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്,
1: അതേപോലെ നല്ല തിരക്കുള്ള ആളുകൾ, നല്ല ബിസി ലൈഫുള്ള ആളുകൾ, പിന്നെ വീട്ടിൽ വീട്ടു ജോലി എടുക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരെ തിരക്കിപ്പോൾ നമുക്ക് പറയണ്ടല്ലോ, അവരൊക്കെ ഇത് പഠിക്കുന്നുണ്ട്
2: തീർച്ചയായിട്ടും. അല്ലെ, അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. പിന്നെ ബഹുമാനായ സലീം സുല്ലമിയാണ് നമ്മുടെ ഈ ക്ലാസ് വിജയകരമായി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് അറബി, അത് പിന്നെ അറബി പഠിക്കാത്ത അല്ലെങ്കിൽ അറബി അറിയാത്ത നാട്ടിലുള്ള ആളുകൾക്ക് അറബി പഠിക്കാനുള്ള ടെക്സ്റ്റായിട്ട് തന്നെയാണ്. അതായത് ടെക്സ്റ്റ് ബുക്ക് ആണ്, അതായത് ഒരു അവനാനുണ്ടാക്കിയ ഒരു സിലബസോ കാര്യമൊന്നുമല്ല. മദീന യൂണിവേഴ്സിറ്റിയിൽ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന, അറബി അറിയാത്ത ആളുകൾക്ക് പഠിപ്പിക്കുന്ന ഒരു പിന്നെ കിതാബ് വെച്ചിട്ടുള്ള പഠനം തന്നെയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വീണ്ടും ഞാൻ പറയണം, ഉറപ്പിച്ച് പറയുന്നു, അറബി അക്ഷരം വായിക്കാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന ഒരാൾ ഈ കോഴ്സിലേക്ക് ചേർന്ന് അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് മുതൽ രണ്ട്, ഇനി അടുത്തൊരു മൊഡ്യൂൾ, മൂന്നാമത്തെ മൊഡ്യൂൾ അതുകൊണ്ട് കഴിയുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ ഓതുന്ന സമയത്ത് ആ ഓതുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി ഓതാൻ പറ്റും, ഉറപ്പാണ്. കാരണം അറബി സംസാരിക്കാൻ ഇപ്പം ഒരു അറബി വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ അറബി സംസാരിക്കും, അറബിയിൽ നാളെ മുതൽ പ്രസംഗിക്കും, അത് അങ്ങനെയൊന്നും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കില്ല. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഓതുന്ന ഖുർആൻ വചനങ്ങളിലെ, ആ ഖുർആൻ വചനങ്ങളിലെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും.
1: ഇത് കേൾക്കണ ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന സ്വപ്നം കണ്ടൊരു കാര്യമാണ് നിസ്റ്റർക്ക് പറഞ്ഞത്. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ഇത് ഇതാണില്ലേ, ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാണില്ലേ എന്ന് മനസ്സിലിങ്ങനെ തോന്നി ഇങ്ങനെ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ.
2: ഇനി ആ ഒറ്റ കാര്യം പറയാം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ കേട്ട് പഠിക്കുകയും ഏകദേശം ഒരു നാലാം ക്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ കണ്ട് പഠിക്കുകയും, എന്ന് വെച്ചാൽ അതിൻ്റെ തജീവീദും കാര്യമൊക്കെ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുമ്പോഴും എന്താണ് ഈ ഖുൽ, എന്താണ് ഈ അഊദു, എന്താണ് ബിറബ്ബി, എന്താണ് അൽ ഫലഖ്, ഇതൊന്നും തീരെ വ്യത്യസ്തമായിട്ട് പഠിക്കില്ല. ഇപ്പോൾ നാലാം ക്ലാസ്സിലാണെങ്കിൽ പോലും തജീവീദ് പഠിച്ചിട്ടുണ്ടാവും, അവിടെ ഖുൽ ഖാഫ് എങ്ങനെ ഉച്ചരിക്കണം, ലാമിന് ഖുൽ എന്താണ്, അഊദു ഐൻ എങ്ങനെ പറയണം, ഹംസ എങ്ങനെ ഉച്ചരിക്കണം, പിന്നെ തൻവീൻ്റെയും നൂവിൻ്റെയും നിയമങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നുള്ളത് എന്താണെന്നുള്ളത് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അവർക്ക് പോലും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പഠിച്ച ആളുകൾക്ക് പോലും അപ്പം ഒന്നും അറിയാത്ത, അപ്പം അന്നും ഞാൻ ഖുർആനൊന്നും പഠിച്ചില്ല, കുറേ കേട്ട് കുറേ ഉസ്താദ്മാർ ഓതി തന്നെ അത് മാത്രം പഠിച്ചു, വാപ്പാൻ്റെ നിർബന്ധത്തിൽ കുറേ ഓതി പഠിച്ചു എന്നതിനപ്പുറം എനിക്കതൊന്നും അറിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഞാൻ ഉറപ്പിച്ച് പറയണം, ഈ മൊഡ്യൂളുകൾ രണ്ടും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ എന്താണ് ഖുൽ, അതെവിടുന്ന് വന്നതാണ് ഖുൽ എന്ന് പറഞ്ഞാൽ, ഏതാണ് ഫിയലാണോ ഇസ്മാണോ ഹെർഫാണോ, ഇതൊക്കെ കൃത്യമായിട്ടും അറിയാൻ പറ്റും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി വരാൻ കാരണം വെച്ചാൽ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്.
1: യെസ്,
2: ഹലോ, ഞാൻ ഈ ലോ അറബിയുടെ ഈ ഒരു ക്ലാസ്സൊക്കെ മൂന്ന് ഭാഗവും മൂന്ന് വാളിയാണ്, ഈ മൂന്ന് വാളിയും ഒരു രക്ഷിതാവ് തൻ്റെ മക്കൾക്ക് ഏഴാം ക്ലാസ് എത്തും മുമ്പേ പഠിപ്പിച്ചു കൊടുത്തൊരു രക്ഷിതാവുണ്ട്. ഈ കുട്ടി മൂന്നാം ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ അവരിൻ്റെ മുമ്പിൽ ക്ലാസ്സെടുക്കുമ്പം, മൂന്നാം ക്ലാസ് റേഞ്ചിലുള്ള കുട്ടികൾക്ക് ക്ലാസ്സെടുക്കുമ്പോൾ ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞു കൊടുക്കും. മാത്രമല്ല, ആ വർഷത്തിലുള്ള പുസ്തകം പഠിക്കേണ്ട പുസ്തകമല്ലേ, ഒന്നു മുതൽ ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലെ സിലബസിലെ കുട്ടികൾക്ക് പഠിക്കേണ്ട പുസ്തകം ഉണ്ടാവില്ലേ, കരിക്കുലം തയ്യാറാക്കുന്നവർ തയ്യാറാക്കി കെട്ടിരുന്ന് തയ്യാറാക്കിയ ഇതൊന്നു മുതൽ അവസാനം വരെ അവന് വായിക്കുകയും ചെയ്യും, അർത്ഥം പറയുകയും ചെയ്യും. മനസ്സിലായല്ലോ, ഞാൻ ആ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, വെറുതെ വെറുതെ തമാശക്ക് പറഞ്ഞല്ല. അതുകൊണ്ട് അറബി ഭാഷാ പഠന കോഴ്സുണ്ട് നിങ്ങൾക്ക്, ഇനിയും അതിൽ ഈ രണ്ടാമത്തെ കോഴ്സ്, ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ആരംഭിച്ച് 25-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പം ഇതിൽ ചേരാത്ത ആളുകൾക്ക് ഇനിയും എൻറോൾ ചെയ്യാൻ സാധിക്കും. പീസ് റേഡിയോ ആപ്പിലെ കോഴ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് താഴെ, അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മളെ കോഴ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
1: അവിടെ എൻറോൾ എൻറോൾ ചെയ്താൽ
2: അവിടെ എൻറോൾ ചെയ്യാൻ പറ്റും.
1: ഇങ്ങനെ കേൾക്കുമ്പോൾ പുതിയ ഒരു ശ്രോതാവിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യഗൗരവം മനസ്സിലായ ഒരു ശ്രോതാവിന് പഠിച്ചവന് മൊഡ്യൂൾ രണ്ടായില്ലേ, ഇപ്പം ഇനിയിപ്പോൾ ഒന്നും കിട്ടാതെ ഇപ്പം ഇങ്ങനെ രണ്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് തോന്നും. അപ്പോൾ അതിന് സങ്കടപ്പെടേണ്ടതില്ല, രണ്ടാമത്തെ മൊഡ്യൂൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒന്നാമത്തെ മൊഡ്യൂളും പഠിക്കാം, വളരെ സിമ്പിളാണ്. അതിനുള്ള വഴി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പീസ് റേഡിയോ എടുത്ത് കോഴ്സ് എടുത്ത് ആപ്പ് എടുത്ത് അതിൽ കോഴ്സ് സെലക്ട് ചെയ്ത് എൻറോൾ ചെയ്താൽ പഴയ ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ പിന്നെ വെറും കേൾവിക്കപ്പുറം മെറ്റീരിയൽസ് നമ്മളെ കയ്യിൽ വെച്ച് പഠിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് ശ്രോതാക്കളെ. ഇപ്പം നേരത്തെ ഫസ്റ്റൊക്കെ പറഞ്ഞ പോലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഖുർആൻ ഓതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം ഇതായിരിക്കും, ഇതാണ് എന്ന് മനസ്സിലാക്കി ഓതുക, അതിലും വലിയൊരു തോഫിക്ക് നമുക്ക് എന്താ. അതെ, അതിനുള്ളൊരു അവസരത്തിൽ
2: റേഡിയോ ശ്രോതാക്കൾ കിട്ടിയ വലിയൊരു മഹത്തായ ഒരു ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി കുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ തയ്യാറാക്കുന്ന, പിന്നെ അവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒന്നാണ് ഈ മദ്രസ. ഈ മദ്രസ ഒരുപാട് ഓൺലൈൻ മദ്രസകളും ഈ ഓഫ്ലൈൻ മദ്രസകളും ഒക്കെ ഉണ്ടായിട്ടും മദ്രസ കിട്ടാത്ത കുറേ ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഗൾഫ് നാടുകളിലെയും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലെയും ഒക്കെ ആളുകളുടെ കുട്ടികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മദ്രസ. ഓൺലൈൻ മദ്രസകൾക്കപ്പുറം ഈ മദ്രസയുടെ പ്രത്യേകത നമുക്കറിയാം, ഇതൊരു കോഴ്സായിട്ട് തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക്, സീനിയർ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജൂനിയർ വിദ്യാർത്ഥികൾക്കും ഒക്കെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. അതും എൻറോൾ ചെയ്യാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴ്സസ് ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഈ വർഷം നമ്മൾ നൽകിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു 75,000 രൂപയുടെ സ്കോളർഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഇതിലെ വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: അടിപൊളി.
2: ആ, അപ്പോൾ അതും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്നറിയാണ്. പിന്നെ അതിനപ്പുറം നമ്മൾ വർഷങ്ങളായി തുടങ്ങിയ അന്നൂർ ഖുർആൻ പഠന കോഴ്സ് കണ്ണൂരിലാണ് അന്നൂറിൻ്റെ നമ്മളെ പിന്നെ ഉദ്ഘാടനം അല്ലേ നടത്തിയത്. നമ്മൾ രണ്ടാളും ഒന്നിച്ചാണ് അന്ന് പോയത്. അല്ല, ഞാൻ ഇവിടുന്ന് റേഡിയോ, ഞാൻ ഇവിടുന്ന് ജീപ്പിലാണ് ഞങ്ങൾ ഒന്നിച്ച് പോയത്. ഏതായാലും അന്നൂറിൻ്റെ മൊഡ്യൂൾ 16, അത് വ്യവസ്ഥാപിതമായ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്ന പിന്നെ സംഭവമാണ്. അതിൻ്റെ മൊഡ്യൂൾ 16 42 ക്ലാസ്സുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ കേൾക്കാൻ വിട്ടുപോയവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പിന്നെ
1: ചില പഠിതാക്കൾക്കേ ക്ലാസ് ടെസ്റ്റ് എഴുതാൻ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും.
2: അതെ അതെ അതെ, ടെസ്റ്റ് എഴുതാൻ
1: ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്.
2: ഓഗസ്റ്റ് 2. യെസ്,
1: ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. എന്തെങ്കിലും ഏതെങ്കിലും ടെസ്റ്റ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വേഗം എഴുതി ഉത്തരങ്ങൾ അയച്ചോളൂ.
2: ഓക്കെ, അപ്പോൾ അന്നൂറിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയുടെ വളരെ വൈജ്ഞാനികമായിരിക്കുന്ന ക്ലാസ്സുകളാണ് അതിലുണ്ടാവുക. ആഴത്തിലൂടെ സഞ്ചരിക്കും, ഖുർആൻ തണലിൻ്റെ ആഴത്തിലൊരു പാഠകല്ലേ, അത്രയും ആഴത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റാവുന്ന, നമുക്ക് സാധിക്കുന്ന ഒരു കോഴ്സ്. ഇനി മറ്റൊരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്.
1: ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ മിക്കവാറും ഒക്കെ പാരൻസ് ആയിരിക്കും. പാരൻസ്, ഒരു പാരന്റ് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ മദ്രസ എൻ്റെ കുട്ടിനെ കേൾപ്പിക്കണം, അതിനെന്ത് വേണം? കുട്ടി, ഞാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടിനോട് പറയണ്ടല്ലോ, കുട്ടി കേൾക്കണില്ല. കുട്ടിനോട് ഞാൻ നിസ്കരിക്കാൻ പറയണുണ്ട്, കുട്ടിനോട് ഞാൻ പിന്നെ അടുക്കും ചുറ്റും വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇസ്ലാമിക മര്യാദകൾ വെച്ചിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ മക്കൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ മദ്രസ പോലത്തെ കോഴ്സുകൾ പഠിക്കണം. പക്ഷേ അതിലേക്ക് അവരെ കൊണ്ടുവരാൻ ഉള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിക്കും വേണ്ടേ?
2: രക്ഷിതാവ് തയ്യാറാകണം.
1: യെസ്,
2: രക്ഷിതാവ് അതിന് ഒരുങ്ങണം.
1: അതിനെന്ത്,
2: പാടെടുത്ത് വായിക്ക്, പുസ്തകം എടുത്ത് വായിക്കുക എന്ന് പറഞ്ഞതിനപ്പുറം കുട്ടി എന്തുകൊണ്ട് വായിക്കുന്നില്ല, കുട്ടി എന്തുകൊണ്ട് എഴുതുന്നില്ല, അല്ലെങ്കിൽ കുട്ടി എന്തുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ ഒരു ബോധവും അതിനെക്കുറിച്ച് ധാരണയും നമുക്കുണ്ടാവണം.
1: നമുക്കും വേണം ഒരു കോഴ്സ്.
2: അതെ, നമുക്കൊരു കോഴ്സ് വേണം. അപ്പം ഞാനും ഇതിൽ ചേരണം എന്നുള്ളതാണ്, ഞാനും അതിൽ ചേരണം
1: തന്നെ.
2: ആ, തീർച്ചയായിട്ടും. കാരണം ഇത് മിക്കവാറും നമ്മൾ എന്താ പറയുക, ഈ പിന്നെ മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേട്ട് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയത് വെച്ചാൽ, അതിൽ നിന്ന് കുറേ തമാശകൾ കിട്ടി, കുറേ ആളുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്തനുഭവം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ട്? അല്ല, അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഉഷാറായിരുന്നു. പണ്ട് വയല് കേട്ട് വന്നൊരാള് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് ഭയങ്കര ഉഷാറാന്നാണ്. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു എന്നല്ല, രണ്ട് രണ്ടര മണിക്കൂറുണ്ടല്ലോ മൂപ്പര ടൈം ചിലവാക്കിയത്, ഭയങ്കര സംഭവമായി പോയത്. പിന്നെയും ചോദിക്കാം, ഭയങ്കര സംഭവമായി, രണ്ടര മണിക്കൂറുകൾ കേട്ടിരുന്നു, എന്താ ഇപ്പം അത്? അതൊന്നും അറിയേണ്ട ആവശ്യമല്ല, പക്ഷെ ഉസ്താദിന്റെ വയല്, ആ പാട്ട്, ആ രീതി, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ആളുകൾക്ക് ശരിക്ക് ഹാവഭാവങ്ങളിലാണ് മിക്കവാറും ആളുകൾ അത് ഭയങ്കര സംഭവമാണ് പറയണത്. എന്നാൽ അതല്ല, കാതലായ വശങ്ങൾ നമ്മൾ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ടുന്ന, അത് നമ്മൾ ഇവിടെയും
1: കൊടുക്കണം.
2: പൈസ
1: കൊടുക്കണം,
2: പൈസ കൊടുക്കണം. അപ്പോഴേ അത് അതിൻ്റെ
1: എസി ഹാളിൽ ഇരുന്നാണ്ട് ചിരിക്കാനല്ല വിളിക്കണം, പൈസ കൊടുത്തിട്ട്.
2: അതെ, അതിൻ്റെ മറ്റൊരു വശമാണ്, നമുക്ക് അതിലേക്ക് പോകണം. എന്തായാലും പറഞ്ഞ കാതലായ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെ, അതും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വളരെ കൃത്യമായ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇൻഷാ അള്ളാ ഇസ്ലാമിക് പാരന്റിങ് കോഴ്സിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളതിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അതിനിടക്ക് നമുക്ക് പീസ് റേഡിയോ അതുപോലെ തന്നെ വിസ്ഡം നമ്മുടെ ശ്രോതാക്കൾക്കും ആളുകൾക്കും പിന്നെ അത് ഭാഷാ വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ദാവ മേഖലയിൽ 2600 ചില്ലാനം ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളും ഓരോ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വഴിവിളക്കിൻ്റെ പോസ്റ്റർ, അതിൻ്റെ സന്ദേശം നമ്മൾ വായിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ അതുകൂടെ സൂചിപ്പിക്കുകയാണ്, വഴിവിളക്ക് നമുക്ക് ഡെയിലി നമ്മുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലിലും നമുക്ക് കിട്ടും. അത് എടുത്ത് സ്റ്റാറ്റസ് വെക്കേണ്ട പണിയുള്ളൂ, ഗ്രൂപ്പുകളിലൂടെ അയക്കേണ്ട പണിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ആളുകളിലേക്ക് അതെത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് നമ്മളറിയാതെ കിട്ടും എന്ന് മനസ്സിലാക്കുക. വഴിവിളക്ക്, ഇന്നത്തെ വഴിവിളക്കിൻ്റെ സന്ദേശം ഒന്ന് വായിക്കാം.
1: വെറുപ്പിൻ്റെ പരിണിതി. നിങ്ങൾ വിദ്വേഷം സൂക്ഷിക്കണം, കാരണം അത് ക്ഷൗരക്കത്തിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മുടിമുറിക്കുന്ന ക്ഷൗരക്കത്തിയ അല്ല, മറിച്ച് മതത്തെ ഇല്ലാതാക്കുന്ന ക്ഷൗരക്കത്തിയെയാണ്.
2: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ ഈ രൂപത്തിലേക്ക്, ഒരു പോസ്റ്റർ രൂപത്തിലേക്ക് അതിൻ്റെ സന്ദേശം കളയാതെ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഈ പിന്നെ വഴിവിളക്ക് മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗു, നേപ്പാളി, ബംഗ്ല, മറാഠി, തഗലോഗ് ഈ ഭാഷകളിലൊക്കെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിലേക്ക് നമ്മൾ ഒരു ദിവസം തന്നെ, ഒറ്റ ദിവസം ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുന്ന, ഈ ഒരു ആയത്ത് അല്ലെങ്കിൽ ഹദീസ് എത്തിക്കുന്ന, ഇസ്ലാമിക സന്ദേശം എത്തിക്കുന്ന വഴിവിളക്ക് പോസ്റ്റർ നിസ്സാരമായി നമ്മൾ കാണേണ്ടതില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ വഴിവിളക്ക് 2612 വഴിവിളക്ക് പോസ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ
1: സ്റ്റാറ്റസ് മഴ പെയ്യിപ്പിച്ച കുറച്ച് ആൾക്കാരില്ലേ?
2: അതെ അതെ,
1: അവർക്ക് ഇതും കൂടി ഒന്ന് ആ കൂട്ടത്തിൽ
2: അല്ല, അത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു വഴിവിളക്കും വെക്കാറുണ്ട്, നേർവഴി വെക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം
1: അങ്ങനെയാണെങ്കിൽ നമുക്ക് അസ്ബക്കിനെ വിളിക്കാം, അങ്ങനെയാണെങ്കിൽ അസ്ബക്ക് അലിക്കുമേ വിളിക്കാം.
2: ഇൻഷാല്ലാ,
1: കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമുക്കും വേണ്ട ഒരു ചെറിയൊരു അസ്ബക്കിൻ്റെ ഒരു അസ്ബക്ക് അലിക്കുമിയുടെ നല്ലൊരു പാട്ടൊക്കെ അല്ലേ.
2: ഖബറാണ് മുന്നിലെ യാത്രയ്ക്ക് നേരമായി, നല്ല വരികൾ തുടങ്ങുന്ന നമ്മുടെ, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാന്ദർഭികമായി നമ്മൾ കേട്ടിരിക്കേണ്ട വരികളിലൂടെ ആ ഗാനം നമുക്ക് കേൾക്കാം അസ്ബക്കിൻ്റെ വരികളിൽ.

0: മാഷാല്ലാ, ഒരിക്കൽ കൂടി ഒരു റിവൈൻഡ് ഇട്ട് കേൾക്കാൻ തോന്നുന്ന രൂപത്തിൽ ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു ഒന്ന് രണ്ട് സ്റ്റാൻസിയും കൂടെ അതിലുണ്ടാവേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നലേ.
1: അങ്ങനെയുണ്ട്.
0: ഒന്നാമത് വരികളിലെ, പിന്നെ ആ ഒരു മാസ്മരികത,
1: പിന്നെ അസ്ബക്കിൻ്റെ ഒരു
0: ശബ്ദം അല്ലേ,
1: ശബ്ദവും പിന്നെ ഒരു ഒരു ഒരു ടോൺ ഉണ്ടല്ലോ,
0: അങ്ങനെ
1: ഫീൽ ഉണ്ടല്ലേ, അങ്ങനെ താത്തി മേലെ കൊണ്ടുപോയി. ഇത് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ സത്യത്തിലിപ്പോൾ നമ്മൾ കേരളത്തിലെ ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊക്കെ വന്ന് നോക്കുമ്പോൾ ഏകദേശം 9 പേര് മരണപ്പെട്ടു, അതുപോലെ 17 വീടുകൾ ഈ ഒരു മഴപ്പെയ്ത്തിൽ തകർന്നു എന്ന, പൂർണ്ണമായി തകർന്നത് 17 വീടുകളാണ്, എന്നാൽ 130-140 വീടുകളൊക്കെ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന മരണപ്പെട്ടവർക്ക് വേണ്ടി വേണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഓരോ ദൃശ്യങ്ങളിങ്ങനെ കാണുമ്പോൾ നമ്മൾ സേഫാണ് എന്നതിലപ്പുറം നമ്മുടെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും വിഷമത്തിലാവുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. പ്രത്യേകിച്ച് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരാണ്, അതിനുള്ള മാനസികമായി തയ്യാറെടുപ്പുള്ള ആളുകളാണ്. നമ്മളെല്ലാവരുടെയും ഒരു അല്ലേ പ്രാർത്ഥനേൻ്റെ ഒരു സമയം ഉണ്ടാവുമല്ലോ, നമുക്കൊക്കെ ഒരു സ്ലോട്ട് ഉണ്ടല്ലോ, നമസ്കാരത്തിന് ആ ഒരു സമയത്ത്, അങ്ങനെ പല സമയത്തായിട്ട് പല ആളുകളും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥന എടുത്ത് പറയുമ്പോൾ നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു സമയം പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ശ്രുക, നമ്മൾ പുതിയ ശ്രോതാക്കളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, 4 ദിവസമായിട്ട് പി സ്റ്റേഡിയം കേട്ടുകൊണ്ടിരിക്കുന്നൊരു നദീറ VP എന്നൊരു ശ്രോതാവ്, ഞാൻ 4 ദിവസമായിട്ടുള്ളൂ പി സ്റ്റേഡിയം കേൾക്കാൻ തുടങ്ങിയിട്ട്, അൽഹംദുലില്ല. മനസ്സിന് എന്നെഴുതിയിട്ട് ഒരു കുത്തിട്ടിട്ടുണ്ട്, വളരെ സമാധാനം കിട്ടുന്നുണ്ട്. ഇൻഷാല്ലാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഇപ്പം ഞാനും നസ്രക്കിപ്പോൾ ഒരു സൺഡേ അല്ലേ, സൺഡേയിലിരിക്കണത് ഇങ്ങനെ ഓരോ ദിവസവും പീസ് റേഡിയോയിൽ മോർണിംഗ് ലൈവ് ഷോയിൽ ഈ 2 മണിക്കൂറിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് മാറി മാറിപ്പോവും. അപ്പോൾ ഇതിലോരോ ആളുകളും ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ശ്രോതാക്കളുടെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്കിവിടെ വരാനുള്ളൊരു എനർജി അല്ലെ, ആളുകളുടെ പ്രാർത്ഥന ഒക്കെ നമുക്കും കിട്ടുന്നത്. ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ.
0: ഖദീജ തൊടുപുഴേ, തീർച്ചയായും മനസ്സിനൊരുപാട് സമാധാനം തരുന്ന ഒരു സംഭവം തന്നെയാണ് പീസ് റേഡിയോ. ഏത് പ്രതിസന്ധിയെ നേരിടുമെങ്കിലും പീസ് റേഡിയോയെ സമീപിച്ചാൽ പരിഹാരം ലഭിക്കും, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി അവരുടെ മനസ്സിൽ തട്ടിയുള്ള ഒരു മെസ്സേജ്. പിന്നെ അസ്സലാമു അലൈക്കും, കറക്റ്റ് കാര്യമാണ് ഉസ്താദ് പറഞ്ഞത്. അടുക്കള തിരക്കിനിടയിലെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാലും കേൾക്കൽ ഞാൻ നിർത്തൂല. നാഥൻ, പീസ് റേഡിയോ അണിയറ പ്രവർത്തകരെ അനുഗ്രഹിക്കട്ടെ. വസീല മുളവൂർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യത്തെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയതാണ് അവർ.
1: യെസ്, പാട്ടിനെ കുറിച്ച് നിസ്റ്റൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ പാട്ട് കേട്ടിട്ട്
0: ഉണ്ടുണ്ട് പാട്ട് മുമ്പേ തന്നെ മുമ്പെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. നമുക്ക് ഇൻഷാല്ലാ കമൻറ്റ്സ് വായിക്കുന്നതിൻ്റെ,
1: റെയ്ഹാന ബാനത്തോട്ട് ശരിയാണ് പറഞ്ഞത്, ദുനിയാവും വേണ്ട. സ്വരം കേട്ടാൽ എല്ലാം കിട്ടും എന്നുള്ളതൊട്ടാണ് നമ്മുടെ റെയ്ഹാന ബാനു പറഞ്ഞത്. അതേപോലെ മരണം മൗനത്തിൻ്റെ മഹാസത്യം, മരണം ഭയത്തിൻ്റെ പേരല്ല എന്നൊക്കെ പറഞ്ഞ് സുദീർഘമായ വരികൾ കൊണ്ട് ഷുഐബ് കാരാടൻ സാന്നിധ്യം വീണ്ടും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ജാസ്മിൻ വയനാട് ക്വിസിൻ്റെ ഉത്തരത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ഇൻഷാല്ലാ വരും.
0: മുഹ്സിന മഞ്ചേശ്വരവും അത് തന്നെ ചോദിച്ചിട്ടുണ്ട്, രണ്ടാളും ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാവും. പങ്കെടുത്തിട്ടില്ല എങ്കിലും അവർക്ക് ചോദിക്കാനുള്ള അവകാശവും അധികാരം ഉണ്ട്.
1: ഉണ്ടല്ലോ,
0: അതാണ് റേഡിയോയുടെ ഒരു മെച്ചം, അതാണ് പീസ് റേഡിയോയുടെ മെച്ചം, അതാണ് അല്ലേ, വെറും റേഡിയോ അല്ല.
1: അതെ,
0: തിരിച്ചിങ്ങോട്ട് ചോദിക്കാനും പറയാനുള്ള അവസരം ഉണ്ടല്ലോ.
1: റേഡിയോ
0: അതിൻ്റെ പിന്നെ ഉത്തരം നമ്മൾ പറയും, വേണ്ട ഉത്തരം നമുക്കത് പറയാം. ശരി, ഉത്തരം എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം. ഒപ്പം ഇൻഷാല്ലാ അത് ആരാണ് അതിലെ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ അതും നമുക്ക് ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞ ഉടനെ പറയാം.
1: എന്നാൽ ശ്രോതാക്കളെ ഉത്തരം പിടിച്ചോളൂ.
0: ആ, ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ പതാകവാഹകൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷനായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത് എ അലി ബിൻ അലി അബി താലിബ്, ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, മുസ്അബ് ബിൻ ഉമേർ, ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹും. ഇവരുടെ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ പതാകവാഹകനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. സി ആണ് ശരി ഉത്തരം. സി ഉത്തരം അയച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അലി ബിൻ അബി താലിബ് എന്ന് കേട്ട ഉടനെ എ അയച്ച ആളുകളും ഇല്ലാതല്ല. അപ്പം കുറേ ആളുകളിൽ നിന്ന് 13 ആളുകളെ തിരഞ്ഞെടുത്തത് ആരൊക്കെയാണ് എന്നുള്ളത് ഇൻഷാല്ലാഹ് അല്പസമയത്തിനകം നമ്മളത് പ്രഖ്യാപിക്കും. അതിനു മുമ്പ് നമുക്ക് ചെറിയ ഒരു ചോദ്യോത്തര പ്രോഗ്രാം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ചോദ്യവും ഒരു ഉത്തരവും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സകാത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഉത്തരവും കേൾക്കാം.
2: സകാത്ത് കൊടുക്കുമ്പോൾ അത് സകാത്തിൻ്റെ പണമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? സ്വീകരിക്കുന്നയാളെ ഇത് സക്കാത്താണെന്ന് അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സന്ദേഹം.
3: സക്കാത്തിൻ്റെ പണം നൽകുന്ന ഘട്ടത്തിൽ നൽകുന്നത് സക്കാത്താണ് എന്ന നിയ്യത്തുണ്ടായാൽ മതി, അത് പറയണമെന്ന് നിർബന്ധമില്ല. വാങ്ങുന്നയാൾ താൻ വാങ്ങുന്നത് സക്കാത്താണെന്ന് തിരിച്ചറിയേണ്ട കാര്യവുമില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: മാഷാല്ലാ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊക്കെ പലപ്പോഴും പല ആളുകളുടെയും ഒരു സംശയം തന്നെയാണത്, സക്കാത്തിൻ്റെ പൈസയാണ്, ഞാനത് എങ്ങനെയാണ് ഇപ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക? കിട്ടേണ്ടത് അർഹനായിട്ടുള്ള ആളുകൾ തന്നെയാണ്, പക്ഷെ ഞാനത് പറയുമ്പോൾ എൻ്റെ സക്കാത്തിൻ്റെ പൈസയൊക്കെ ഇപ്പോൾ അവൻ്റെ സക്കാത്തിൻ്റെ പൈസ ഇപ്പം എനിക്കോ തന്നത് എന്ന രൂപത്തിലൊക്കെ ആളുകൾ വിചാരിക്കുമോ പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് ചോദ്യം. അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ നിയ്യത്തിനാണ് പ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഒരു ഒരു 2 മിനിറ്റിനുള്ളിൽ സ്കൂൾ ഓഫ് ഖുറാൻ എന്ന വലിയൊരു നന്മയെക്കുറിച്ച് സുഹൈർക്ക അതിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ നന്നാവും തോന്നുന്നു അല്ലേ?
1: അതെ, നമ്മൾ സ്കൂൾ ഓഫ് ഖുറാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ പൊതുവേ ഉണ്ടാകുന്നൊരു പ്രശ്നം മക്കൾക്ക് ഖുറാൻ പഠിപ്പിക്കണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാവും. അതിങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്നൊരവസ്ഥയാണ് നമ്മൾ പല രക്ഷിതാക്കൾക്കുള്ളത്. പക്ഷേ അതിന് പ്രിപ്പയർ ചെയ്ത് മാനസികമായി നമ്മളാദ്യം തയ്യാറെടുത്ത് നമ്മളെ മക്കളെ ചേർത്തുമ്പോഴാണ് സ്കൂൾ ഓഫ് ഖുറാൻ എന്ന ദൗത്യം അവിടെ പൂർണ്ണമാകുന്നത്. കാരണം സ്കൂൾ എല്ലാവരും പല സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ സ്കൂൾ ഓഫ് ഖുറാനിലെ കുട്ടികളെ പറ്റി എന്താ വെച്ചാൽ അത് കൃത്യമായി മക്കളെ ഒരു റുട്ടീനിലേക്ക് എത്തും. ഞായറാഴ്ച എല്ലാ കുട്ടികളും കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ ഓഫ് ഖുറാനിലെ കുട്ടികൾ നേരത്തെ ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പുറപ്പെടും. അതുപോലെ തന്നെ വളരെ വ്യവസ്ഥാപിതമായ സിലബസ് പ്രകാരം പഠിക്കുന്നൊരു ഒരു സംരംഭമാണ് സ്കൂൾ ഓഫ് ഖുറാൻ.
0: പിന്നെ
1: നമ്മുടെ മക്കൾക്ക് ആ ഒരു പ്രായത്തിൽ എങ്ങനെയാണോ ഖുറാൻ പഠിക്കേണ്ടത് അതൊക്കെ അതിലുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻ. പിന്നെ രക്ഷിതാക്കൾ നമ്മളറിയാതെ രക്ഷിതാക്കൾ എന്താവും
0: ഖുറാൻ അവരും പഠിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാനതാണ് കണ്ടിട്ടുള്ളത്. അതായത് സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഫസ്റ്റ് ബാച്ചിൽ എൻ്റെ മോനുണ്ടായിരുന്നു, ഫസ്റ്റ് മഞ്ചേരി തുടങ്ങുന്ന സമയത്ത്.
1: അടിപൊളി.
0: അതിൽ ഈ പറഞ്ഞൊരു ഇതിൽ വെച്ചാൽ ഞാനും വൈഫും എന്ന നമ്മളെ രക്ഷിതാക്കളുണ്ടല്ലോ, ഇവർക്ക് വേണ്ടി മാത്രം എന്തുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്,
1: പാരൻസ്
0: ഗൈഡ്. അതിൽ 3 മാസത്തിൻ്റെ അകത്ത് നടക്കുന്ന പാരൻസ് മീറ്റിൽ എന്ത് ചെയ്യും, നമുക്കൊരു എക്സാം ഉണ്ടാവും. ഇത്ര പാഠം മുതൽ ഇത്ര പാഠം വരെ നമ്മളതിൽ പഠിക്കണം. കുട്ടി എന്തെല്ലാം പഠിച്ചു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും പിന്നെ മോണിറ്ററിങ് ചെയ്യണം. അത് മോണിറ്ററിങ് ചെയ്യുന്ന രക്ഷിതാക്കളെ അവർക്ക് മനസ്സിലാവും, കാരണം അതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ അവർ തരുന്ന സമയത്ത്. അപ്പം ഏറ്റവും ഒരു ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് അല്ലെങ്കിൽ ഉമ്മ ഉപ്പ ഗാർഡിയൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയും അത് അവർക്ക് മാത്രമല്ല ആ രക്ഷിതാവിനും കൂടെ കിട്ടുന്ന രൂപത്തിൽ കുട്ടി പഠിക്കുന്നതോടൊപ്പം രക്ഷിതാവും കൂടെ പഠിക്കുന്ന ഒരു സിസ്റ്റം അതിലുണ്ട്. കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്. അപ്പം എന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വിസ്ഡം മുന്നോട്ട് വെക്കുന്ന ചെറുപ്പം മുതലേ കുട്ടികളെ ഈ ഒരു ഖുറാനുമായി ബന്ധപ്പെട്ട് അതിൽ ഹിഫ്ളും ഉണ്ട്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫിഖ് കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് സിലബസ് നല്ലൊരു ഒത്ത സിലബസും കൂടി വെറുതെ ഒരു ഹിഫ്ദ് പഠിച്ചു പോകുക എന്നതിനപ്പുറം ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ കുട്ടികളെ ഖുർആന്റെ തീരത്തിലൂടെ നടത്തുന്ന, വെറും അത് വെക്കേഷൻ ദിവസങ്ങളിലാണ്, ഞായർ ദിവസങ്ങളിൽ, ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട വെക്കേഷൻ ദിവസങ്ങളിൽ മാത്രം നടക്കുന്ന വളരെ വ്യവസ്ഥാപിതമായ സമയബന്ധിതമായിരിക്കുന്ന ക്ലാസ്സുകൾ, ഇനി 1000+ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അത്ര തന്നെ രക്ഷിതാക്കൾ, അതിനപ്പുറം രക്ഷിതാക്കൾ അതിൽ നിന്ന് ഉപകാരം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നന്മയെക്കുറിച്ച് നമ്മൾ അറിയാതെ
1: പോകുക.
0: അതെ,
1: 5-ാം ക്ലാസ് വരെ നമ്മൾ, പിന്നെ നമ്മൾ പല സ്ഥാപനങ്ങളും ശ്രദ്ധിക്കാറുണ്ട്, 2-3 വർഷം ഖുർആൻ പഠിച്ചതിന് ശേഷം അവിടെ സ്റ്റക്ക് ആകുക ചെയ്യുക. ഇത് 5 വർഷത്തോളം സ്കൂൾ ഓഫ് ഖുർആന്
0: പഠിച്ചാൽ
1: ഏകദേശം ഈ കുട്ടി പരലോകത്തേക്കുള്ളൊരു സമ്പത്തായിട്ടാണല്ലോ ഖുർആൻ പഠിക്കുന്നത്. എന്നാൽ ദുനിയാവിൽ പ്രയോജനപ്പെടുന്ന ഒരുപാട് അടുക്കും ചിട്ടൊക്കെ കുട്ടിയുടെ ജീവിതത്തിൽ വരുന്നതോടൊപ്പം സ്കൂളിലെ പാഠ്യപദ്ധതികളിലൊക്കെ അറബിയിൽ ഫസ്റ്റ് ആയിരിക്കും ഈ കുട്ടികൾ.
0: അതെ അതെ അതെ.
1: കാരണം എന്താ വെച്ചാൽ അത്ര ചെറുപ്പത്തിൽ ഖുർആൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് അറബി ഭാഷയായിട്ടൊക്കെ നല്ലൊരു അറ്റാച്ച്മെൻ്റ് വന്ന് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറെ എന്താ വെച്ചാൽ, ഇതിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമാണ്. 5-ാം ക്ലാസ് വരെ സ്കൂൾ ഓഫ് ഖുർആനിൽ പോയ കുട്ടി പിന്നെ എന്ത് എന്നുള്ളതാണ്. അവർക്ക് റെസിഡൻഷ്യൽ സ്കൂളുകൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ
0: നടത്തപ്പെടുന്നുണ്ട്.
1: ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്താണെന്നുള്ളത്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി ഈ കുട്ടിക്ക് കൊടുക്കാൻ ഉള്ളൊരു തുടക്കമാണ് സ്കൂൾ ഓഫ് ഖുർആൻ.
0: എന്തായാലും പീസ് റേഡിയോ ഇന്നത്തെ ലൈവിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഒരുപാട് കമൻസുകൾ നമ്മുടെ മുമ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. മുകുൾ സൂചിറമംഗലം, 6 അടി മണ്ണിൽ എനിക്കൊരു വീടുണ്ട്, വീടതിൽ കൂട്ടിൻ എനിക്കാരുണ്ട്, എൻ്റെ കർമ്മങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന പാട്ട് കേട്ട പോലെ ഒരു ഫീല് നേരത്തെ പാട്ട് കേട്ടപ്പോൾ എന്ന്. നസീമ പി കെ കൊക്കക്കടവ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 നോ ക്ലാസ്സസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് കോഴ്സ് ഓപ്ഷനിൽ. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് അയക്കേണ്ടത്? ഇൻഷാല്ലാ നിങ്ങൾക്കതിൻ്റെ മെസ്സേജ് തിരിച്ചു വരും. ഐഷ തോട്ടശ്ശേരിയറ, എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട് എന്ന് പറയുന്നു. ശരി, നമുക്ക് ആളുകൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്, പെട്ടെന്ന് 13 ആളുകൾ പറയേണ്ടതുണ്ട്. ഏതായാലും ഞാൻ ഒരു പെട്ടെന്ന് ഞാൻ തന്നെ അത് പറഞ്ഞു വരാം. 1, 2, 3 സ്ഥാനക്കാരായി വന്നിട്ടുള്ളത് സീനത്ത് പാലക്കാട്, സുമയ്യ അർസൽ തിരൂർ, റസ്നി ഹാജിയാർപ്പള്ളി. ബാക്കിയുള്ളവരെ 10 പേരെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. സക്കീന കോതമംഗലം, മുംതാസ് ബേപ്പൂർ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ലാ, സയ്യിദ കെ കൊണ്ടോട്ടി, ഫാസില എ ജി പൊത്തങ്കണ്ടം, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, സലിം എച്ച് ആലപ്പുഴ, നഫീസ വി കാര. ഇത്രയും ആളുകളാണ് ഇന്നത്തെ വിജയികളായി നമ്മുടെ സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടുള്ളത്. യുസിലെ ചോദ്യം കേട്ടപ്പോൾ ഞാനും ഉത്തരം എ ആണെന്ന് തോന്നി, പക്ഷേ ഓപ്ഷൻ കേട്ടപ്പോൾ സംശയം തോന്നി, ഉത്തരം അയച്ചില്ല. ആസിയ റഫീഖ് തിരൂർ.

0: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇന്നത്തെ വൈബ്സിൽ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ്
1: നമ്മൾ തുടങ്ങുകയാണ്. സജ്ജാദ് ബിൻ അബ്ദുർ റസാഖിന്റെ സംസാരത്തിലൂടെ നമുക്ക് തുടങ്ങാം. വെളിച്ചം നൽകുന്ന വിളക്ക് എന്നതാണ് സംസാര വിഷയം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ല നബിയല്ലദീന സ്തഫ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹല്ലു ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായി നിയോഗിതനായ ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുർആനിൻ്റെ 21-ാം അധ്യായം അംബിയ സൂറത്തിൻ്റെ 107-ാമത്തെ വചനമാണ്. പ്രവാചകരെ, താങ്കളെ നാം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. വ അർസൽനാ കലിന്നാസി റസൂല വഖഫാ ബില്ലാഹി ഷഹീദ. 4-ാം അധ്യായം സൂറത്ത് നിസാഇൻ്റെ 78-ാമത്തെ വചനമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും ദൂതനായിക്കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിരിക്കുന്നത്, സാക്ഷിയായി അള്ളാഹു മതി. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഇസ്ലാം നമ്മളോട് പറയുന്നത്, അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് മുമ്പ് കടന്നു വന്ന ദൂതന്മാരോ, അവരെല്ലാം ഓരോ കാലഘട്ടങ്ങളിലേക്ക് മാത്രമായിരുന്നു. മുഹമ്മദ് നബി എല്ലാ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ്. അന്ത്യനാൾ വരെ ഇനി ഏതൊക്കെ സമൂഹം ഇവിടെ കടന്നു വരാനുണ്ടോ അവരിലേക്ക് എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായിരിക്കണം, കേന്ദ്രമായിരിക്കണം. അതിനെ തൊട്ടിട്ട് വേണം ഈ സർക്കിൾ നമുക്ക് വരച്ചുണ്ടാക്കാൻ. ആ ഒരു ബിന്ദുവിനെ തൊട്ട് വേണം നമുക്ക് ഈ സർക്കിൾ വരച്ചുണ്ടാക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്നത് മക്കയിലാണ്. മക്ക എന്ന് പറയുന്നത് പലപ്പോഴും നാം ശ്രദ്ധിച്ചാലറിയാം, ഈ ഒരു ഭൂമിയെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതിൻ്റെ കേന്ദ്രമായിട്ട്, അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൻ്റെ സെൻട്രൽ പോയിൻ്റാണ്, കേന്ദ്ര ബിന്ദുവാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേന്ദ്ര ബിന്ദുവായി തീരുമ്പോൾ മാത്രമാണ് പ്രവാചകന് മറ്റുള്ള ആളുകളിലേക്ക്, ലോകത്തേക്ക് വെളിച്ചം പകരാൻ കഴിയുന്നുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമിയിലേക്ക് ഒരു ദൂതനായിക്കൊണ്ട്, ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞയച്ചു, പ്രവാചകനായിക്കൊണ്ട് പറഞ്ഞയച്ചു, മനുഷ്യർക്ക് താക്കീത് നൽകാനും പരലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിശേഷിപ്പിച്ചത് വെളിച്ചം നൽകുന്ന വിളക്ക് എന്നാണ്. ഒരു റൂമിൽ നമ്മളൊരു വെളിച്ചം കത്തിച്ചു വെക്കുകയാണെങ്കിൽ, ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ, നമുക്ക് ആ റൂം മൊത്തം വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? അതിൻ്റെ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്ന് വെക്കും. നമ്മൾ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്നിട്ട് ആ വിളക്ക് സ്ഥാപിക്കും. ആ വിളക്കിൽ നിന്ന് വരുന്ന വെളിച്ചം റൂമിൻ്റെ 4 ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിൽ ജനിപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല വെളിച്ചം നൽകുന്ന ഒരു പ്രവാചകനായിട്ട്, ഒരു ദൂതനായിട്ട്, വിളക്കായിട്ട് അല്ലാഹു വിശേഷിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 45-46 വചനങ്ങൾ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറം വ നദീറ. തീർച്ചയായും താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, ലോകത്തുള്ള മനുഷ്യരിലേക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. ഷാഹിദൻ, ഒരു സാക്ഷിയായിക്കൊണ്ട് അയച്ചിരിക്കുന്നു. മുബശ്ശിറം വ നദീറ, മരണാനന്തര ലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും പരലോകത്തുള്ള നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവനായിക്കൊണ്ടും. വദാഇയൻ ഈ അള്ളാഹി ബി ഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകനായിക്കൊണ്ടും. വസിറാജം മുനീറ,

0: വെളിച്ചം നൽകുന്ന ഒരു വിളക്കായിട്ടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് വെളിക്കം കാണിക്കുന്ന ഒരു വിളക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നുബുവത്ത് ലഭിച്ച് പ്രവാചകനായി നിയോഗിതനായി. അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള പദ്ധതികളിൽ വ്യാപൃതനാകുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ആളുകളിലേക്ക് മാത്രമല്ല, നുബുവത്ത് ലഭിച്ച കാലം മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ജസീറത്തുൽ അറബിൻ്റെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ദൂതന്മാർ മുഖേന അവരിലേക്ക് കത്തുകളും സന്ദേശങ്ങളും എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിൻ്റെ ഭരണങ്ങളും ഇസ്ലാമിൻ്റെ ഭരണപ്രവിശ്യകളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ വിപുലമാകാൻ തുടങ്ങിയപ്പോൾ, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതിങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ, ഹജ്ജത്തുൽ വിദാഇൻ്റെ വിടവാങ്ങൽ പ്രസംഗ സമയത്ത്, അറഫ മൈതാനിയിൽ സർവ്വ മനുഷ്യരെയും വിളിച്ചുകൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അന്ന് പ്രവാചകനിൽ നിന്ന് ദീൻ കേട്ടു പഠിച്ച്, ഇസ്ലാമിനെ കേട്ടു പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന സ്വഹാബാക്കൾ, പ്രവാചകന്റെ അനുചരന്മാർ, തങ്ങളുടെ കഴുതകളും ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത്, അവിടങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായിട്ട് ജൈത്രയാത്ര നടത്തുകയാണ്, പലായനം ചെയ്യുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഓരോ സ്വഹാബാക്കളും യാത്ര ചെയ്തു പോവുകയാണ്. പ്രവാചകൻ്റെ പ്രതിനിധിയായിട്ട്, ഇസ്ലാമിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ചെന്നിട്ട് ഇസ്ലാമിന് ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ അവർ പീഡനങ്ങൾ അനുഭവിച്ചു, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു, ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ സന്ദേശം. അങ്ങനെയാണ് നമ്മളെല്ലാം ഈ ദീനിനെ പുൽകുന്നതും ഈ ദീൻ ഉൾക്കൊള്ളുന്നതും. ഈ ദീനിൻ്റെ സന്ദേശം ഇന്നും എത്തിയിട്ടില്ലാത്ത അനേകായിരം മനുഷ്യരിവിടെ ഉണ്ട്. അവരിലേക്കും ഈ സന്ദേശം, പ്രവാചകനിൽ നിന്ന് ഈ സത്യദീപം, ഈ വെളിച്ചത്തിൻ ഈ വെളിച്ചം, ഈ സത്യദീനിൻ്റെ ആശയം, ഇത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച, ഉൾക്കൊള്ളാനും നെഞ്ചേറ്റാനും ഭാഗ്യം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവരില്ലേ, അവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കണ്ടേ? എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഖുർആന്റെ 41-ാം അധ്യായം ഫുസ്സിലത്ത് സൂറത്തിന്റെ 33-ാമത്തെ വചനമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്ന് ഖുർആന്റെ ചോദ്യം പ്രബോധകനാകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ഈ ദീൻ, പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ ആദർശം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഈ ദൗത്യം, വെളിച്ചം നൽകുന്ന വിളക്ക്, നമ്മളും അതുപോലെ തന്നെ ഈ സത്യദീപം മറ്റുള്ളവരിലേക്ക്, ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഏറ്റെടുത്തവരാണ്. നമ്മളിത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്, നമുക്കിത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്, മറ്റുള്ളവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. സർവ്വലോകരക്ഷിതാവായ അല്ലാഹു തആല ഈ ഒരു സന്ദേശം, പ്രവാചകനെക്കുറിച്ച് വെളിച്ചം നൽകുന്ന വിളക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ, ആ പ്രവാചകനിൽ നിന്ന് ഈ ദീനിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഭാഗ്യം ലഭിച്ചവർ എന്ന നിലക്ക്, ഇതിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, തിരുനബി വെളിച്ചം നൽകുന്ന വിളക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി സജാദ് ബിൻ അബ്ദുൽ റസാഖാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോട് സംസാരിച്ചത്.
2: ഇനി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് സ്വരം. ഉമ്മ എൻ്റുമ്മ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ആലാപനം മുബീൻ പട്ടാണി.

0: മാഷാല്ല, മുബീൻ പട്ടാണിയുടെ മനോഹരമായൊരു ഗാനം. അതും ഉമ്മയെക്കുറിച്ച് വളരെ കണ്ണീർ വാർത്തുന്ന, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ചിന്തിപ്പിക്കുന്ന ഒരു ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ല, റേഡിയോ വൈബ്സിൻ്റെ ഈ യാത്രയിൽ നമ്മളിനി പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: ആരോഗ്യവിചാരം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അസുഖം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം അസുഖം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരം ഓരോ രോഗങ്ങളെക്കുറിച്ചുള്ള നമുക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് വിഷയങ്ങളാണ് ആരോഗ്യ വിചാരത്തിലുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ തൈറോയിഡിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. പങ്കെടുക്കുന്നത് ഡോക്ടർ സുമിത് മാലി.
2: അസ്സലാമു അലൈക്കും റഹ്മത്ത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ തൈറോയിഡ് ഗ്രന്ഥിയും അനുബന്ധ അസുഖങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റൽ ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമിത് എസ് മാലിക്. താങ്കൾക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയും അതിനോട് സംബന്ധിച്ചുള്ള അസുഖങ്ങളെക്കുറിച്ചുമാണ്. തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. അതിനാൽ അവയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളും പ്രാധാന്യമേറിയതാണ്. ശരീരത്തിൽ കഴുത്തിൻ്റെ നടുക്കായി മുൻവശത്തായി ശ്വാസനാളിയോട് ചേർന്ന് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാനം തൊലിയോട് വളരെ അടുത്താണ് എന്നതിനാൽ കാഴ്ചയിൽ ഇതിൽ വരുന്ന മുഴകളും വീർപ്പുകളും വളരെ എളുപ്പം കാണാൻ സാധിക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതുപോലെയുള്ള ഗ്രന്ഥികൾക്ക് എൻഡോക്രൈൻ ഗ്രാൻസ് എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അവ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിലേക്ക് നേരിട്ട് അതിനെ ഇറക്കി വിടുകയും ചെയ്യുന്ന ഗ്രന്ഥികൾക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ തൈറോക്സിൻ എന്നാണ് പറയുന്നത്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിക്കും അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന അസുഖങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഈ വേർതിരിവ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ. രണ്ടാമത്തത്, ഗ്രന്ഥിക്ക് വരുന്ന മുഴകൾ. മൂന്നാമതായി, ക്യാൻസർ രോഗങ്ങൾ. ഇന്നത്തെ ചർച്ച പ്രധാനമായും ആദ്യത്തെ രണ്ട് തരം അസുഖങ്ങളെക്കുറിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൈറോയ്ഡ് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. അവയിലെ പ്രധാനമായും വരുന്ന രോഗം ഹോർമോൺ സംബന്ധമായതാണ്. ഇത് ഒന്നുകിൽ ഹോർമോൺ കൂടുകയോ അല്ലെങ്കിൽ ഹോർമോൺ കുറയുകയോ ചെയ്യലാവാം. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പ്രധാനമായും രണ്ടാണ്, T3, T4 എന്ന് അറിയപ്പെടും. ഇത് അയോഡിൻ എന്ന ലവണം എത്ര എണ്ണമുണ്ട് എന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തത. ഈ രണ്ട് ഹോർമോണിനും ശരീരത്തിൽ ഏകദേശം ഒരേ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ അളവിൽ മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട്. T3ഉം T4ഉം കൂടാതെ കാൽസിറ്റോണിൻ എന്നൊരു ഹോർമോണും തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാധാന്യം കുറവാണ്. തൈറോയ്ഡിനുണ്ടാവുന്ന അസുഖങ്ങൾ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിന് ഉള്ള കൃത്യമായ ഒരു കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഹോർമോൺ കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഹോർമോൺ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോതൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഇതിൽ ഹൈപ്പോതൈറോയിഡിസം ആണ് കൂടുതലായും നാം ഇവിടെ കണ്ടുവരുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിലെ മിക്ക കോശങ്ങൾക്കും അവയുടെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. അത് തലച്ചോറ് മുതൽ കരൾ, വൃക്ക, കുടൽ, ഗർഭാശയം, അണ്ഡാശയം മുതൽ തുടങ്ങിയ എല്ലാവയുടെയും പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഇതുപോലെയുള്ള ഇനി സാങ്കേതിക ഭാഷയിൽ മെറ്റബോളിസത്തിന് ആവശ്യമുള്ള ഹോർമോൺ എന്ന രീതിയിലാണ് ഇതിനെ പറയുന്നത്. ഈ ഹോർമോണിൻ്റെ അഭാവം കൊണ്ട് മെറ്റബോളിസം കുറയുകയാ ചെയ്യുക. ഹോർമോൺ കൂടുമ്പോൾ മെറ്റബോളിസം കൂടും. അതിനാൽ അതിൻ്റെ ലക്ഷണങ്ങളും അതിനോടൊപ്പം തന്നെയായിരിക്കും. ആദ്യം ഹൈപ്പോതൈറോയിഡിസത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: ക്ഷീണം, ഉറക്കം കൂടുതൽ, ഭക്ഷണത്തിനോട് വിരക്തി അല്ലെങ്കിൽ ഭക്ഷണം അധികം ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ശരീരത്തിൻ്റെ തൂക്കം കൂടുന്നു, തണുപ്പിനോട് വെറുപ്പ്, തണുപ്പ് സഹിക്കാൻ പറ്റാതിരിക്കുക, മലബന്ധമുണ്ടാവുക, മാസമുറയിൽ സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസങ്ങളുണ്ടാവുക, സാധാരണ ബ്ലീഡിംഗ് കൂടുകയാണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ ചെയ്യുക. ഇതുകൂടാതെ മാനസിക രോഗം പോലെയും തൈറോയിഡ് ഹോർമോൺ കുറവ് അസുഖം കാണിക്കാം. വിഷാദ രോഗം പോലെയുള്ള രോഗത്തിനോട് സാമ്യമായ മാനസികാവസ്ഥ ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണാൻ സാധിക്കും. ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണങ്ങൾ: ഒന്ന്, തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. തൈറോയിഡൈറ്റിസ് എന്നുദ്ദേശിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരുന്ന പ്രത്യേകതരം ഒരു അസുഖമാണ്. ഈ അസുഖം വരുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി സ്വന്തം കോശങ്ങൾ കൊണ്ട് തന്നെ ലിംഫോസൈറ്റ്സ് എന്നുദ്ദേശിക്കുന്ന രക്തത്തിലുള്ള രക്താണുക്കൾ കൊണ്ട് തന്നെ അവ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തൈറോയിഡ് ഗ്രന്ഥി നശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. രണ്ടാമത്തെ കാരണം സർജറിയാണ്. എന്തെങ്കിലും കാരണത്തിനായി തൈറോയിഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗ്രന്ഥി ശരീരത്തിൽ ഇല്ലാതാവുന്നു. അതിനാൽ ഹോർമോണിൻ്റെ അഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏകദേശം വിപരീതമാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിലും ശരീരത്തിലും കൂടുകയാണ് ചെയ്യുന്നത്. ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉറക്കം കുറയുകയാ ചെയ്യുക, കൂടുതൽ വിയർക്കും, ആളിനൊരു അസ്വസ്ഥതയുണ്ടാവും, എപ്പോഴും കിതപ്പുണ്ടാകും, തടി കുറയും, ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായിരിക്കും എന്നാലും തടി കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുക. സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസമുണ്ടാവും, സാധാരണ മാസമുറ ബ്ലീഡിംഗ് കുറയുകയാ ചെയ്യുക. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും: ഒന്നുകിൽ അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം ഗ്രന്ഥി മുഖേന കൂടുക, അല്ലെങ്കിൽ ഗ്രന്ഥിയിൽ കിടക്കുന്ന ഹോർമോൺ അളവിൽ കൂടുതൽ രക്തത്തിലേക്ക് അലിയുക. ഇങ്ങനെ ചെയ്യുന്ന രണ്ട് സിറ്റുവേഷനിലാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത്. ഉൽപ്പാദനം കൂടുന്ന കാരണങ്ങളിൽ ഒന്ന് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. ഇതും ഒരു പ്രത്യേകതരം അസുഖമാണ്. വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായി കണ്ടുപിടിക്കാനായിട്ടില്ല. സ്ത്രീകളിലാണ് ഗ്രേവ്സ് ഡിസീസ് കൂടുതൽ കാണുക. തൈറോയിഡ് ഗ്രന്ഥി അതിൻ്റെ ഇഷ്ടത്തിന് തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ളത് കാണാൻ സാധിക്കും. കൂടാതെ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീർപ്പും അതിനൊപ്പം കാണാം. പിന്നെ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം നോർമലോ അതോ ചിലപ്പോൾ കുറവോ ആയിരിക്കാം, സാധാരണഗതിയിലായിരിക്കാം, പക്ഷേ അത് രക്തത്തിലേക്ക് വരുന്നത് അളവ് കൂടും. ഇത് തൈറോയിഡൈറ്റിസ് എന്നൊരു അവസ്ഥയിലാണ് ഇങ്ങനെ കാണുന്നത്. തൈറോയിഡൈറ്റിസിലെ തൈറോയിഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരികയാ ചെയ്യുക. തുടക്കത്തിൽ നീർക്കെട്ട് വരുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി അലിയുകയാണ് ചെയ്യുക. രക്തത്തിലേക്ക് ഹോർമോൺ കൂടുതലായി അലിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുക. ഈ രോഗികൾക്ക് ശരിക്കും തൈറോയ്ഡ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം ശരിക്കും കുറയുകയാണ് ചെയ്യുക. പക്ഷേ നേരത്തെ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്ന ഹോർമോൺ ശരീരത്തിലേക്ക് അലിയും, കൂടുതലായി അലിയും. ഈ രോഗികൾ 5-6 മാസം കഴിയുമ്പോൾ സ്റ്റോക്ക് വച്ചിരിക്കുന്ന ഹോർമോൺ കംപ്ലീറ്റ് തീരുകയും പിന്നീട് ഹൈപ്പോതൈറോയിഡിസം അഥവാ ഹോർമോൺ കുറഞ്ഞ അവസ്ഥയിലേക്ക് ചെന്നെത്തും. ഇനി ഈ രണ്ടവസ്ഥ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാനാകും എന്നുള്ളതാണ്. ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾക്ക് രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് അളന്നു നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ടെസ്റ്റ്. ഇതിനെ കോമണായി TFT എന്നാണ് പറയുക, അഥവാ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനുള്ള. ഈ ടെസ്റ്റിൽ പ്രധാനമായും ചെയ്യുന്ന 3 ഹോർമോണുകളുടെ അളവാണ്: 1 T3, 2 T4, പിന്നെ TSH. ഇതിൽ T3 ഉം T4 ഉം തൈറോയ്ഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. TSHO തലച്ചോറിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. TSHന്റെ ജോലി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം അതിൻ്റെ കൃത്യ അളവിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കുറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് TSH കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുന്ന അവസരങ്ങളിൽ T3 T4 കുറയുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള TSHന്റെ അളവ് കൂടും. അപ്പോൾ രക്തപരിശോധനയിൽ T3 ഉം T4 ഉം കുറഞ്ഞിരിക്കുകയും TSH കൂടിയിരിക്കുകയും ചെയ്യുകയാണ് കാണുക. ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുക. T3 ഉം T4 ഉം കൂടുകയും TSH കുറയുകയാണ് അതിൽ ചെയ്യുക. ഇതുകൂടാതെ ഉള്ള ടെസ്റ്റുകൾ 1 കഴുത്തിലെ സ്കാൻ ചെയ്യുക എന്നാണ്. അൾട്രാസൗണ്ട് സ്കാൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്ന കഴുത്തിലെ സ്കാനിങ്. അതിന് പ്രകാരം വേറെ സ്കാനുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പരിഗണിക്കുകയുള്ളൂ. ഇതുകൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് കുത്തിയെടുത്തുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. അത് മുഴയുള്ള, തൈറോയ്ഡിന് വീർപ്പോ മുഴയോ ഉള്ളൊരു കണ്ടീഷനിലാണ് അത് ചെയ്യുക. ഇതുകൂടാതെ ഒരു വരുന്ന സ്പെഷ്യൽ ടെസ്റ്റുകളിൽ ഒന്നാണ് റേഡിയോ അയോഡിൻ ടെസ്റ്റ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുന്ന സമയത്ത് അയോഡിൻ ശരീരത്തിൽ നിന്ന് തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതലായി വലിച്ചെടുക്കും. ഈ സന്ദർഭങ്ങളിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രോപ്പർട്ടിയുള്ള അയോഡിൻ ശരീരത്തിലേക്ക് കഴിക്കുകയാണെങ്കിൽ ഇവ കൂടുതലായി തൈറോയ്ഡിലേക്ക് കയറിപ്പോകുന്നത് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാകും. ചില അവസരങ്ങളിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന അസുഖമാണോ, കൂടുതൽ രക്തത്തിലേക്ക് അലിയുന്ന അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി റേഡിയോ അയോഡിൻ സ്കാൻ ചെയ്യാനൊക്കും. ഇത് ഹോർമോൺ കൂടുന്ന അവസ്ഥയിലാണ് കൂടുതലും ഉപകരിക്കുക. ഇനി ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയിൽ എന്തെല്ലാം ചികിത്സാരീതികളാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷനാണെങ്കിൽ അഥവാ ഹോർമോൺ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാനുള്ളത് ശരീരത്തിലുള്ള T4 എന്ന അതേ കെമിക്കൽ നമുക്ക് ഗുളിക രൂപത്തിൽ അവൈലബിളാണ്. പലതരം പേരുകളിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. അതിൽ പ്രധാനപ്പെട്ടത് എൽട്രോക്സിൻ, തൈറോനോം, തൈറോക്സ് എന്നീ പേരുകൾ ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇവ ദിവസം 1 നേരം എന്ന കണക്കിൽ കഴിക്കുക എന്നാണ് ചെയ്യുന്നത്. ഈ ഹോർമോൺ മറ്റു ഹോർമോണുകളെ, പ്രത്യേകിച്ചും ഇൻസുലിൻ എന്ന ഹോർമോണുമായിട്ടുള്ള വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ, നമുക്കിത് ഗുളിക രൂപത്തിൽ കഴിക്കാം. ഇൻസുലിൻ ആണെങ്കിൽ കുത്തിവെക്കുക തന്നെ ചെയ്യണം. ഹോർമോൺ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, രാവിലെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും രക്തത്തിൽ കാണുന്നതും. അതിനാൽ ഏറ്റവും ഉത്തമമായ സമയം രാവിലെ നേരത്തെ കഴിക്കുക എന്നതാണ്. ഹോർമോൺ ഗുളികയുടെ മറ്റൊരു ആവശ്യം എന്താന്ന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുകയോ അതോ മറ്റു ഗുളികകളോടൊപ്പം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്ന അളവിൽ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും ഇത് വെറും വയറ്റിൽ കഴിക്കാനാണ് ആവശ്യപ്പെടുക. ഇനി ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷനായ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നതാണോ അതോ ഉൽപ്പാദനം കൂടുകയല്ല ശരീരത്തിലെ രക്തത്തിലേക്ക് അലിയുന്നത് കൂടുന്നതാണ് എന്നതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള ഗുളികകളുണ്ട്, അതിനെ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് എന്ന് പറയും. ഈ ഗുളികകൾ തുടർച്ചയായി ആറുമാസമോ ഒരു വർഷമോ കഴിക്കുകയാണെങ്കിൽ മിക്കവാറും പലതരം ഹൈപ്പർ തൈറോയിഡിസം നമുക്ക് നിയന്ത്രിക്കാനാവും. മിക്ക അവസരങ്ങളിലും ഹൈപ്പർ തൈറോയിഡിസം ഗുളികകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒന്നുകിൽ തൈറോയിഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റേഡിയേഷൻ എന്നുദ്ദേശിക്കുന്നത് അയോഡിൻ കൊണ്ടുള്ള റേഡിയേഷനാണ്. ഈ റേഡിയോ അയോഡിൻ കൊടുത്തു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി അവിടെ നശിച്ചു പോകും. അങ്ങനെ തൈറോയിഡിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉള്ള അവസ്ഥയിൽ നമ്മൾ ഈ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് ഉപയോഗിച്ച് ആദ്യം നോർമൽ ലെവലിലേക്ക് എത്തിക്കേണ്ടത് തൈറോയിഡ് റേഡിയേഷൻ തെറാപ്പിക്കും സർജറിക്കും ആവശ്യമുള്ളതാണ്. തൈറോയിഡ് കൂടുതൽ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് അലിയുന്ന അവസ്ഥയിൽ ഈ മേൽപ്പറഞ്ഞ ചികിത്സകളുടെ ആവശ്യം ഇല്ല. തൈറോയിഡ് ഹോർമോൺ ഉണ്ടാവും, ഹോർമോൺ കൂടുതലുള്ളതിൻ്റെ ലക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ മതിയാവും. സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന ഹൈപ്പർ തൈറോയിഡിസം താൽക്കാലികമായിരിക്കും. 6 മാസം മുതൽ 1 വർഷം വരെയേ അങ്ങനെയുള്ള ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അതിൻ്റെ ലക്ഷണം ഒഴിവാക്കാനുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള രോഗികളെ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. എപ്പോഴാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് തൈറോയിഡ് ഹോർമോൺ ഗുളികകൾ അവർ കഴിക്കേണ്ടി വരും. തൈറോയിഡ് ഗ്രന്ഥിക്ക് വരാവുന്ന മറ്റു പല അസുഖങ്ങളെക്കുറിച്ച് ഇനി പറയാം. ഇതിലൊന്ന് തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന വീർപ്പാണ്. വീർപ്പ് വരുന്ന ചില അവസരങ്ങൾ അത് രോഗങ്ങളല്ല, അത് ശരീരത്തിൻ്റെ തന്നെ ഉള്ള ഒരു മാറ്റം മാത്രമാണ്. ഇങ്ങനെ കാണുന്ന സന്ദർഭങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് വളർച്ച കൂടും. തൈറോയിഡ് ഹോർമോൺ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഹോർമോണാണ്. അതിനാൽ കൂടുതൽ ശരീരത്തിന് ഹോർമോൺ ആവശ്യം വരുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ടാണ് അതിന് വീർപ്പുണ്ടാവുന്നത്. ഇതൊരു അസുഖമായ അവസ്ഥയല്ല. ഇതേപോലെ സ്ത്രീകൾ ഗർഭിണിയാവുമ്പോഴും നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഗർഭിണിയാവുന്ന അവസ്ഥയിൽ കൂടുതൽ ഹോർമോൺ ആവശ്യമുള്ളതിനാലാണ്. പിന്നെയുള്ള ഒരു അസുഖം ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ അധികം കാണാത്ത ഒരു അസുഖമാണ്, അയോഡിൻ്റെ കുറവ് മൂലമുള്ള തൈറോയിഡ് അസുഖങ്ങൾ. ഇന്ന് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉപ്പിലും അയോഡിൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ കേരളം മൊത്തം കടൽക്കരയോ അടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായതുകൊണ്ട് അയോഡിൻ്റെ അളവ് നമ്മുടെ വെള്ളത്തിലും അത്യാവശ്യം ഉണ്ട്. ഇത് കാരണം അയോഡിൻ്റെ കുറവ് കൊണ്ടുള്ള തൈറോയ്ഡ് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തീരെ കാണാനില്ല എന്ന് വേണം പറയാൻ. തൈറോയ്ഡിന് പിന്നെ വരാനുള്ളത് തൈറോയ്ഡിൽ വരുന്ന മുഴകളാണ്. അതിൽ MNG എന്ന് പറയുന്ന കണ്ടീഷൻ, അഥവാ മൾട്ടി നോഡുലാർ ഗോയിറ്റർ, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ചെറു ചെറിയ മുഴകൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു മുഴ കാണാൻ സാധിക്കും. ഈ രോഗികൾക്ക് ഹോർമോണിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. പകരം കഴുത്തിൽ മുഴ മാത്രമേ കാണുകയുള്ളൂ. ഈ മുഴയുടെ വലിപ്പമനുസരിച്ചാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ അത് ശ്വാസനാളയോട് അന്നനാളത്തിനോടും ശ്വാസനാളത്തിനോടും ചേർന്നിരിക്കുന്നതുകൊണ്ട് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുമാണ് സാധാരണയായി കണ്ടുവരിക. പിന്നെ തൈറോയ്ഡ് മുഴ, ഇത്ര ഇങ്ങനെ ഒരു മുഴ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വരുന്നത് ചിലവർക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു അതൃപ്തി ഉണ്ടാവാനും കാരണമാകുന്നു. MNG എന്ന കണ്ടീഷനിൽ ഹോർമോണിന് വ്യതിയാനമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ വലിപ്പമനുസരിച്ചുള്ള ലക്ഷണങ്ങൾ വെച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുക. ചെറിയ MNG ആണെന്നുണ്ടെങ്കിൽ ചികിത്സയുടെ ആവശ്യമില്ല. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ ശാസ്ത്രക്രിയ വഴി അത് നീക്കം ചെയ്യൽ മാത്രമേ ഒരു പരിഹാരമുള്ളൂ. തൈറോയ്ഡിൻ്റെ അസുഖം വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. രോഗികളിൽ പല സംശയങ്ങളും ഇതിനെക്കുറിച്ചുണ്ടാവാറുണ്ട്. സാധാരണമായി ഉണ്ടാവുന്ന ചില സംശയങ്ങളും ദൂരീകരിക്കുന്നതാണ്.
2: കഴുത്തിൽ ഒരു ചെറിയ വീർപ്പ് അഥവാ മുഴ പോലെ കാണുന്നു. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വല്ലതുമാണോ? ഇത് കണ്ടുപിടിക്കാൻ രക്തപരിശോധന മറ്റോ ഇതിലൂടെ കഴിയുമോ?
3: പലപ്പോഴും പല രോഗികളും തൈറോയ്ഡ് ഉണ്ടോ എന്നൊരു സംശയം പറഞ്ഞ് ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. ആരെങ്കിലും കഴുത്തിന് വീർപ്പുണ്ട് എന്ന് പറയുമ്പോഴാണ് അവരിതിലേക്ക് ശ്രദ്ധിക്കുക. മിക്ക ആളുകളും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ് അതിന് ചെയ്യുന്നത്. കഴുത്തിന് വീർപ്പ് കണ്ടിട്ട് തൈറോയ്ഡാണോ എന്നൊരു സംശയം വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മിക്കവാറും അത് അറിയാൻ സാധിക്കുകയില്ല. കാരണം ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ ഹോർമോൺ അളവിനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഹോർമോണിൻ്റെ അളവിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് ടെസ്റ്റ് കൊണ്ടുള്ള തൈറോയ്ഡ് അസുഖങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ളൂ. ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അസുഖമല്ലാതെ ഒരുപാട് അസുഖങ്ങൾ തൈറോയ്ഡിന് വരാം. അതിലെ പ്രധാനപ്പെട്ടതാണ് തൈറോയ്ഡ് ഉണ്ടാവുന്ന വീർപ്പ്. ഈ വീർപ്പ് പലതരമുണ്ട്. അതിൽ കുഴപ്പമില്ലാത്തവ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്തവയുണ്ട്, ക്യാൻസർ ആയവയുണ്ട്. ക്യാൻസർ ആയവയോ ക്യാൻസർ അല്ലാത്തതോ ആയ മുഴകളെക്കുറിച്ച് അതെന്ത് അസുഖമാണെന്ന് അറിയാൻ ബ്ലഡ് ടെസ്റ്റിലൂടെ സാധ്യമല്ല. അതിനാൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നത് തൈറോയ്ഡ് അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ളൊരു പരിഹാരമല്ല. ഹോർമോണിൽ വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായും ബ്ലഡ് ടെസ്റ്റ് വഴി അറിയാൻ പറ്റും.
2: ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെന്ന് രക്തപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ ഒരു രോഗി ഇനി എന്താണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്ത് ചികിത്സാരീതിയാണ് ഞാൻ തുടരേണ്ടത് എന്നാണ് അറിയേണ്ടത്?
3: ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന ഒരവസ്ഥയാണ്. അത് രണ്ട് തരമാണ്. ഒന്ന്, തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളൊരവസ്ഥ. രണ്ടാമത്തത്, ഹോർമോൺ ഉൽപ്പാദനം കൂടുതലല്ല, പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്തിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി ലയിച്ചു തീരുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഇത് രണ്ടിലും ലക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. ഹോർമോൺ ഉൽപാദനം തൈറോയിഡിൽ കൂടുന്നത് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പിന്നെ വളരെ അപൂർവമായി തലച്ചോറിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. തലച്ചോറിൻ്റെ അസുഖം വരുമ്പോൾ TSH എന്ന ഹോർമോൺ അളവിൽ ശരീരത്തിൽ കൂടുകയും അത് തൈറോയിഡ് ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് അധികം നമ്മൾ ആലോചിക്കേണ്ടതില്ല. രണ്ടാമത്തെ അവസ്ഥ, തൈറോയിഡിൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് കൂടുതലായി കണ്ടുവരുന്നത് ഹൈപ്പർ തൈറോയിഡ്. ഈ സിറ്റുവേഷനിൽ അത് എക്സാക്ട്ലി എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തേത്. ഒന്ന്, തൈറോയിഡിൽ വല്ല മുഴയുണ്ടോ എന്നുള്ളതാണ്. ഈ മുഴയാണോ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതിനായി അൾട്രാസൗണ്ട് സ്കാനിങ്ങും റേഡിയോ അയോഡിൻ സ്കാനിങ്ങും ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. ഈ മരുന്നുകൾ സാധാരണഗതിയിൽ നമ്മൾ ഹോർമോൺ നോർമലാക്കുന്നത് വരെയേ ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം ശാശ്വതമായ പരിഹാരം കിട്ടുന്ന മറ്റ് ചികിത്സയിലേക്കാണ് പോവുക. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, ശാസ്ത്രക്രിയയും രണ്ട്, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിയെ റേഡിയേഷൻ വഴി കരിച്ചു കളയുക. ഈ ഒരു ചികിത്സ, രണ്ട് ചികിത്സയാണുള്ളത്. തൈറോയിഡ് ഗ്രന്ഥിക്ക് മുഴകളോ അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സംശയിക്കുകയോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ള രീതിയിൽ അറിയുകയോ ചെയ്യുകയാണെങ്കിൽ ചികിത്സ സർജറിയാണ്. ഇതില്ലാതെ തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടും വീർപ്പ് വന്നിരിക്കുകയാണ്, അതിൽ മുഴകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രന്ഥിക്കുള്ള വലിപ്പക്കൂടുതൽ അധികമില്ല, ചെറിയ വലിപ്പേ ഉള്ളൂ, ഒരു ചെറിയൊരു വീർപ്പേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റേഡിയോ അബ്ലേഷൻ, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് വെച്ചാൽ റേഡിയോ അയോഡിൻ, റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയോഡിൻ കഴിക്കുക. ഗുളിക രൂപത്തിലാണ് അതുണ്ടാവും, അല്ലെങ്കിൽ തുള്ളിമരുന്ന് രൂപത്തിൽ ഇത് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്ത് ചെന്ന് അവിടെ ആ ഗ്രന്ഥിയെ മുഴുവനായിട്ടും കരിച്ചു കളയാണ് ചെയ്യുക. ഈ ഒരു ചികിത്സാരീതിയാണ് ചെയ്യുക. ഈ രണ്ട് ചികിത്സാരീതിയിലും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പിന്നീട് തൈറോയിഡ് ഹോർമോൺ ഒട്ടും തന്നെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടുവരിക. ഹോർമോൺ കൂടുന്നതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാലാണ് ചികിത്സിക്കാൻ എളുപ്പം. അങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവം പരിഹരിക്കാൻ തൈറോയിഡ് ഹോർമോണിൻ്റെ ഗുളിക, തൈറോക്സിൻ ഗുളികകൾ നമ്മൾ ദിവസം ഓരോന്ന് വെച്ച് കഴിക്കേണ്ടി വരും. ഇത്രയും ചികിത്സാവസ്ഥകളാണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗിക്ക് ഉള്ളത്.
2: ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസറും ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവക്കുള്ള മറുപടിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
0: മാഷാല്ലാ, വളരെ വ്യാപകമായി ഇന്ന് ആളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ തൈറോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പല വിധത്തിൽ അനുഭവിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. ഏതായിരുന്നാലും അവർക്കൊക്കെ ഒരുപാട് വിവരങ്ങൾ മനസ്സിലാക്കാനും ലഭിക്കാനുമുള്ളൊരവസരമാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലൂടെ നമുക്ക് നൽകിയത്. ഡോക്ടർ സുമിത് മാലിക്കാണ് ഈ ആരോഗ്യവിചാരത്തിൽ നമ്മോട് സംസാരിച്ചത്.
1: വിശ്വാസികൾ തൻ്റെ ഓരോ നിമിഷവും നാഥനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അത്തരമൊരു സെക്ഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്, പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത് ക്ലേശപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുമ്പോൾ അല്ലേ?
0: യെസ്.
1: ക്ലാസ് എടുക്കുന്നത് അമീർ ഒറ്റപ്പാലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദുഃഖം, പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ, മനസ്സുവല്ലാതെ നൊമ്പരപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന. നമുക്കറിയാം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും വ്യത്യസ്തമായ അവസ്ഥകളാണ് ഉണ്ടാവുക. സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ പ്രാർത്ഥന കൊണ്ട് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മളെപ്പോലെ മനസ്സിന് സമാധാനവും പ്രയാസങ്ങളിൽ അള്ളാഹുവിലേക്ക് അഭയം തേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മനസ്സിൻ്റെ ഒരു കുളിർമയും മറ്റൊരാൾക്കും ലഭിക്കുകയില്ല എന്ന് നമ്മൾ അറിയുക. അതുകൊണ്ട് തന്നെ ക്ലേശത്തിൽ അകപ്പെടുമ്പോൾ, അല്ലാതെ മനസ്സ് വിഷമിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. പ്രാർത്ഥന ആവർത്തിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം. മഹോന്നതനും സഹനശീലനുമായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യനായി ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയുന്ന, എല്ലാവർക്കും അറിയുന്ന കലിമത്തു തൗഹീദാണ്. അൽ അദീം അൽ ഹലീം രണ്ട് വാക്കുകളാണ് ഒന്നാമത്തെ വാചകത്തിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീം, അവിടെ ലാ എന്നുള്ള അക്ഷരത്തിൻ്റെ ഉച്ചാരണം ലാ ആയി പോവരുത്, ലോ. അദീമുൽ ഹലീം, അതുപോലെ ഹാഇൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. അദീം അൽ അദീം എന്ന് പറഞ്ഞാൽ മഹോന്നതൻ, അൽ ഹലീം എന്നാൽ സഹനശീലൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, മഹോന്നതനും സഹനശീലനുമായ അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹിത സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, അള്ളാഹുവിൻ്റെ മഹത്തായ മഹത്വമുള്ള ഏറ്റവും വലിയ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലുതായ അർഷ്, അതിൻ്റെ റബ്ബായ അള്ളാഹു, റബ്ബുൽ അർശിൽ അദീം, മഹിത സിംഹാസനത്തിൻ്റെ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ ആ അർഷിൻ്റെ രക്ഷിതാവായ അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി, ഭൂമിയുടെ നാഥനായ, ആകാശങ്ങളുടെ, സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെ, അതുപോലെ വറബ്ബുൽ അർദ് ഭൂമിയുടെ നാഥനായ, വറബ്ബുൽ അർശിൽ കരീം വാനങ്ങളുടെ റബ്ബായിട്ടുള്ള, റബ്ബുസ് സമാവാത്തി ആകാശങ്ങളുടെ റബ്ബായ, ഭൂമിയുടെ വറബ്ബുൽ അർദി ഭൂമിയുടെ റബ്ബായ, വറബ്ബുൽ അർശിൽ കരീം അതുപോലെ മഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ മനസ്സിൽ സമാധാനം അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവനൊരു രക്ഷാമാർഗം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുകയും സമാധാനം കൊടുക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ, മറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മറക്കാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം എന്ന പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും നമ്മെ വിട്ടു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന പഠിക്കുന്നതോടെ, പ്രാവർത്തികമാക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ ഓരോ ദിനവും നമ്മൾ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ക്ലേശപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അമീർ ഒറ്റപ്പാലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഈ റേഡിയോ വൈബ്സിൻ്റെ വളരെ സുന്ദരമായ ഒരുപാട് പ്രോഗ്രാമുകൾ കഴിഞ്ഞു പോകുമ്പോൾ ഇനി നമ്മളേറെ കാതോർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൂടി ഏറെ ആഗ്രഹമുണ്ടാക്കുന്ന, കേൾക്കാൻ ഇമ്പമാർന്ന ഒരു പ്രോഗ്രാമിലേക്കാണ്, പൂമരത്തണൽ. പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. ഗുഹയിൽ അകപ്പെട്ടവർ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് പൂമരത്തണലിൽ ഇന്നത്തെ ചർച്ച.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ പൂമരത്തണലിലെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്റെ സ്നേഹം നിറഞ്ഞ പൂമരത്തണലിന്റെ പ്രിയം നിറഞ്ഞ എന്നും ഉഷസ്സോടെ ഉയർന്നു നിൽക്കുന്ന എന്റെ ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? വളരെ ഒരാഴ്ചയ്ക്കു ശേഷം വീണ്ടും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരസ്പരം സംഭാഷണം നടത്തുകയാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം വാങ്ങാൻ വേണ്ടി തയ്യാറാകുന്നു. അതിലോഹരി പറഞ്ഞു തരുന്ന എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വതാല പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, ഇന്ന് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി, ഒരു സ്ഥലത്ത് നമ്മൾ പോയി, ഒരു ടൂറൊക്കെ പോയി, അപ്പോൾ ടൂറൊക്കെ പോകുന്ന വഴിയിൽ നമ്മൾ മല കാണാറുണ്ട്, കാട് കാണാറുണ്ട്, വനങ്ങൾ കാണാറുണ്ട്, ഗുഹകൾ കാണാറുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും കാണാറുണ്ട്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ നമ്മുടെ ആ ഉമ്മയുടെ കൂടെയും വാപ്പയുടെ കൂടെയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് കാണാതെ ആയാൽ നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ പ്രയാസം എത്രയായിരിക്കും? അവർ വേദനപ്പെടുന്നത് എങ്ങനെയായിരിക്കും കൂട്ടുകാരെ? എത്രത്തോളം അവർ പ്രയാസപ്പെടും കൂട്ടുകാരെ, അല്ലേ? അവർ വളരെയധികം പ്രയാസപ്പെടും. നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഉമ്മയും വാപ്പയും വളരെയധികം പ്രയാസപ്പെടും. നമ്മൾ വല്ലയിടത്തും പോയി പെട്ടുപോയാൽ, ഒരു കാട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്ത് പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നോക്കൂ കൂട്ടുകാരെ, ഗുഹയിൽ കുടുങ്ങിയ സുഹൃത്തുക്കളുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഗുഹയിൽ കുടുങ്ങിയ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് നിവേദനം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലയിൽ നിന്നാണ് റിപ്പോർട്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട മൂന്ന് വ്യക്തികൾ ഒരു യാത്ര പുറപ്പെട്ടു. എവിടെ പോയി? ഒരു യാത്ര പുറപ്പെട്ടു. രാത്രി അവർ ഗുഹയിൽ, ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവർ അതിൽ പ്രവേശിച്ചപ്പോൾ അപ്രതീക്ഷിതമായി പർവ്വതത്തിൽ നിന്നൊരു പാറ ഉരുണ്ടു വീണ് ഗുഹാമുഖം അടച്ചു കളഞ്ഞു. നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ പാറയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് അവർ പറഞ്ഞു. നോക്കൂ കൂട്ടുകാരെ, ഒരു യാത്ര പോവുകയും ഒരു രാത്രിയിൽ അവർ ഒരു ഗുഹയിൽ, ഒരു യാത്ര, ഒരു കാട് പ്രദേശത്തുകൂടി വളരെ അധികം ഭയപ്പെടുന്ന ഒരു കാട്ടിൻ പ്രദേശത്തുകൂടി അവർ യാത്ര തിരിക്കുകയും രാത്രിയായപ്പോൾ അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. തീർന്നോ? അഭയം പ്രാപിച്ചു. പിന്നീട് നോക്കണേ, അവർ അങ്ങനെ അഭയം പ്രാപിച്ചപ്പോൾ അവരുടെ ഗുഹയുടെ മുകളിൽ ഫ്രണ്ട് അവർ കയറിപ്പോയ വഴിയുണ്ടല്ലോ, അവിടെ വലിയൊരു കൂറ്റൻ പാറ വന്നു വീണു. അങ്ങനെ ഗുഹാമുഖം എന്ത് ചെയ്തു കൂട്ടുകാരെ? അടഞ്ഞുപോയി. പെട്ടില്ലേ? നമ്പർ വൺ പെടൽ പെട്ടു. അവർ പെട്ടു. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റോ? ഇല്ല. അവർക്ക് ഗുഹ അടിച്ചു പൊളിക്കാൻ പറ്റോ? ഇല്ല. ആയുധങ്ങളില്ല, ഒന്നുമില്ല. ഗുഹയെ കൈകൊണ്ടൊക്കെ ഇടിച്ചാൽ കരിങ്കല്ലൊക്കെ പൊട്ടിപ്പോകും കൂട്ടുകാരെ. ഇല്ലല്ലോ. അവരങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, സുഹൃത്തുക്കളെ, നമുക്ക് ഈ പാറയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ അവരിൽ പറഞ്ഞു, നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതെങ്ങനെ മുൻനിർത്തി? സൽക്കർമ്മങ്ങളെ മുൻനിർത്തി എങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം? നമുക്ക് നോക്കാം. അവരിൽ ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങി, അള്ളാഹുവേ, എനിക്ക് വയോവൃദ്ധരായ മാതാപിതാക്കളുണ്ടായിരുന്നു, അവർ പ്രാർത്ഥിക്കണം. അവർ ചെയ്ത ഒരു സൽക്കർമ്മങ്ങളെ വെച്ച് അവരെന്ത് ചെയ്തു? പ്രാർത്ഥിക്കും. മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവർക്ക് മുമ്പായി ഞാൻ കുടുംബത്തിനോ ഭൃത്യർക്കോ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞെന്താണ്? ഞാൻ അവർക്ക് മുമ്പായിട്ട് കുടുംബത്തിനോ സ്വന്തം കുടുംബത്തിനോ പാവപ്പെട്ടവർക്കോ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ കാലികൾക്ക് ഇലകൾ അന്വേഷിച്ച് കുറേ ദൂരം പോയി. ഞാൻ രാത്രി മടങ്ങി വന്നപ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവർക്ക് രാത്രിയുമായി ഞാൻ രാത്രി ഭക്ഷണവുമായി ഞാൻ പാൽ കറന്ന് ചെന്നപ്പോഴേക്കും അവർ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവരെ വിളർച്ചുണർത്തുന്നതും അവർക്ക് മുമ്പായി കുടുംബത്തിനും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നതും എനിക്ക് അരോചകമായി തോന്നി. കയ്യിൽ പാത്രവുമായി ഞാൻ നിന്നു. പ്രഭാതം വിടരുന്നതുവരെ അവരുണരുന്നതും കാത്തു ഞാൻ നിന്നു. കുട്ടികൾ കാൽക്കൽ വിശന്ന് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അവർ ഉണർന്ന് പാല് കുടിച്ചു. അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ പാറയുടെ അപകടം നീ നീക്കണമേ. അപ്പോൾ പാറയുടെ ഒരൽപ്പം എന്താ സംഭവിച്ചത്? നീങ്ങി. എന്നാൽ അതിലൂടെ പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കോ? ഇല്ല. ഒരാൾക്ക് കഷ്ടിച്ചു പോകാനുള്ള ദൂരം പോലും ഇല്ല. അത്ര ചെറുതായിട്ടൊന്ന് നീങ്ങി. പക്ഷെ അവർക്ക് പുറത്തു പോകാൻ പറ്റൂല. എന്താ കൂട്ടുകാരെ അവർ ചെയ്തത്? ആദ്യത്തെ ആൾ എന്താ ചെയ്തത്? മാതാപിതാക്കൾക്ക് അവിടെ നൽകിയ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കണം. ആ പിതാവിന്റെ രണ്ടു മക്കളും ഭാര്യയും കുടുംബങ്ങളെല്ലാവരും വിശന്ന് കരയുകയാണ്. രാത്രി അദ്ദേഹം അവർക്കുള്ള മാതാപിതാക്കൾക്കുള്ള ഭക്ഷണവും കുടുംബത്തിനുള്ള ഭക്ഷണവുമായി വന്നപ്പോ മാതാപിതാക്കൾ ഉറങ്ങിയിരുന്നു. പക്ഷേ കുട്ടികൾ വിശന്ന് കരഞ്ഞിട്ടും അദ്ദേഹം കുട്ടികൾക്കു നൽകാതെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ താല്പര്യപ്പെട്ട് മാതാപിതാക്കൾ ഉണരുന്നതുവരെ കാത്തുനിന്ന് തന്റെ മക്കളുടെ വിശപ്പിനെ ഗൗനിക്കാതെ ആ മാതാപിതാക്കളെ കാത്തുന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് കൊടുക്കൂ എന്ന് നിശ്ചയം ദാർഢ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു കൂട്ടുകാരെ? ആ ഭക്ഷണം കൊടുക്കാൻ കാത്ത് നേരം പുലരുന്നതുവരെ, പ്രഭാതം പൊട്ടിമുളയ്ക്കുന്നതുവരെ അദ്ദേഹം കാത്തു നിൽക്കുകയും അവരെ കാത്തുനിന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് അല്ലാഹുവെ, ഞാനീ ചെയ്തത് നിന്റെ റബ്ബിന്റെ റബ്ബേ എന്റെ റബ്ബിന്റെ അല്ലാഹുവെ നിന്റെ പ്രീതി പ്രതീക്ഷിച്ചു കൊണ്ടാണെന്ന് പറഞ്ഞ് എങ്കിൽ നീ എനിക്ക് ഈ പാറയുടെ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു കൂട്ടുകാരെ. അങ്ങനെ പാറയുടെ അല്പം മാറി. ഇനി രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചെന്താ നോക്കാം. അല്ലാഹുവേ, എനിക്ക് പിതൃവ്യപുത്രി ഉണ്ടായിരുന്നു, ഞാൻ അവളെ സർവോപരി സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ അവളുടെ ശരീരം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവൾ അത് നിരസിച്ചു കളഞ്ഞു. പിന്നീട് അവൾക്ക് ക്ഷാമം വന്നപ്പോൾ അവൾ എന്നെ സമീപിച്ചു. അവളുടെ ശരീരം എനിക്ക് അനുവദിച്ച് തരാമെന്ന വ്യവസ്ഥയിൽ ഞാൻ അവൾക്ക് 120 നാണയങ്ങൾ നൽകി. അങ്ങനെ ഞാൻ അവളിൽ കഴിവുള്ളവനായപ്പോൾ ഞാൻ അവളുടെ രണ്ടു കാലുകൾക്കിടയിലിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ലാഹുവെ സൂക്ഷിക്കൂ, ഭയപ്പെടൂ, അന്യമായ രീതിയിൽ എന്റെ ചാരിത്രം നശിപ്പിക്കരുത്. അവൾ എനിക്ക് എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടവളായിരുന്നിട്ടും തൽക്ഷണം ഞാൻ അവളിൽ നിന്ന് പിന്മാറി ഞാൻ നൽകിയ സ്വർണം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അല്ലാഹുവേ, ഇങ്ങനെ ഞാൻ പ്രവർത്തിച്ചതും നിന്റെ പ്രീതി പ്രതീക്ഷിച്ചു കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ദുരന്തം നീ നീക്കിത്തരണമേ അല്ലാ. അങ്ങനെ എന്ത് ചെയ്തു? അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചെന്താണ്? അല്ലാഹുവേ, ഞാനൊരു തെറ്റു ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോ റബ്ബേ, അവിടെ ആ തെറ്റു ചെയ്യപ്പെടുന്നവൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ പടച്ചവനെ നിന്നെ പേടിച്ചുകൊണ്ട് ഞാൻ ആ തെറ്റിൽ നിന്നും മാറിയല്ല. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം എനിക്ക് കാംക്ഷിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല എന്നും രണ്ടാമത്തെയാളും കൂട്ടുകാരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഗുഹാമുഖത്തിന്റെ പാറ അല്പം കൂടി നീങ്ങി. ഇത്രയും നീങ്ങിയാൽ അവർക്ക് പുറത്തു കിടക്കാൻ പറ്റുമോ? ഇല്ല. മൂന്നാമത്തെയാളും പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ കുറേ ആളുകളെ കൂലിക്ക് വിളിച്ചിരുന്നു, അവരിൽ ഒരാളൊഴികെ എല്ലാവർക്കും ഞാൻ കൂലി നൽകുകയും ചെയ്തു. അവന്റെ കൂലി സംഖ്യം ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. അത് വലിയ സമ്പത്തായി വർദ്ധിച്ചിരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം ആ ജോലിക്കാരൻ തിരിച്ചു വന്നു. അള്ളാഹുവിൻ്റെ ദാസ, എന്റെ കൂലി തരൂ എന്ന് പറഞ്ഞു. ഈ കാണുന്ന ഒട്ടകങ്ങളും ആടുകളും അടിമകളുമെല്ലാം നിങ്ങളുടെ കൂലിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിൻ്റെ ദാസ, എന്നെ പരിഹസിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയല്ല. അങ്ങനെ അയാൾ ഒന്നും ബാക്കിയാക്കാതെ അതെല്ലാം തെളിയിച്ചു കൊണ്ടുപോയി. അള്ളാഹുവേ, ഞാൻ ഈ പ്രവർത്തിച്ചത് നിന്റെ പ്രതീക്ഷ, നിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷിക്കണയല്ലാ. കൂട്ടുകാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് തൻ്റെ കീഴിൽ ജോലി ചെയ്ത ഒരാൾക്ക് പ്രതിഫലം നൽകാനുള്ളത് അദ്ദേഹം വരാത്തത് കൊണ്ട് കാത്തിരുന്നു. അതിനെ സൂക്ഷിച്ചു വച്ച് അതിനെ ഒരു മുതൽക്കൂട്ടാക്കി വളർത്തി വലിയൊരു സമ്പത്താക്കിയതിന് ശേഷം തിരിച്ചു കൊടുക്കുന്ന ഒരു മനസ്സ് ഈ യജമാനുണ്ടെങ്കിൽ അത് പടച്ചവനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയും അള്ളാഹുവിനോട് തൻ്റെ സൽക്കർമ്മം എടുത്തു വെക്കുകയും, അള്ളാഹുവെ, നിന്റെ കൂലി പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ ചെയ്തതെങ്കിൽ ഞങ്ങളെ ഈ ദുരന്തത്തിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന് പറഞ്ഞപ്പോൾ ആ പാറയുടെ ആ ഗുഹ

ുമ്പോ നമ്മൾ ഓരോരുത്തരും പരീക്ഷണങ്ങളിൽ വിശ്വാസം പിഴയ്ക്കാതെ അള്ളാഹുവിൽ മാത്രം അവലംബർപ്പിക്കണം. കൂട്ടുകാരെ, അള്ളാഹു ചിലപ്പോൾ നമ്മളെ രോഗം കൊണ്ട് പരീക്ഷിച്ചേക്കാം. ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഈ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടു ജീവിക്കുന്ന ഈ ആളെ അള്ളാഹു സുബ്ഹാന വതആല പരീക്ഷിച്ചത് എന്തിൻ്റെ ഫലത്താണ്? അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ലേ ഇവർ? ഇവരെ അള്ളാഹു പരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെയും അള്ളാഹുവിൽ കീഴ്വണക്കം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെയും അള്ളാഹു പരീക്ഷിക്കും. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ പതറാതെ ഏതു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു എന്ന ഒരു ഉറച്ച ബോധം കൂട്ടുകാരെ നമുക്ക് വേണം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പല കാര്യങ്ങളിലും കൂട്ടുകാരെ അല്ലേ, നമ്മൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉമ്മാട്ടപ്പ് പറയും, വാപ്പാട്ട് പറയും, നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടെത്തും. കൂട്ടുകാരെ, നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഉണരട്ടെ. എങ്ങനെ ഉണരട്ടെ? ഞാൻ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടാൽ എന്നെ സഹായിക്കാൻ, എനിക്ക് സഹായിയായി, എനിക്കെല്ലാം അർപ്പിക്കാൻ അള്ളാഹു മാത്രമാണുള്ളത് എന്ന ഒരു ഉറച്ച ബോധം നമുക്കുണ്ടാകണം. അതുപോലെ എന്ത് പ്രയാസം വന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു മാത്രമാണുള്ളത്. കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, ശ്വസിക്കാൻ വായുവും, കുടിക്കാൻ ജലവും, അങ്ങനെ വേണ്ടുന്നുള്ള സർവത്ര എല്ലാ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കൂട്ടുകാരെ. നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണം ചെയ്യാം. അതിനാൽ നമ്മൾ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് ഇഹലോകത്തും ഉപകാരപ്പെടും. ഈ സഹോദരങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ നമുക്കും എന്ത് ചെയ്യും കൂട്ടുകാരെ? നമ്മുടെ സൽക്കർമ്മങ്ങൾ ഉപകാരപ്പെടും. അതിനാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിനാൽ നമ്മൾ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നമ്മൾ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് നമുക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ? പ്രാർത്ഥിക്കാമെന്ന ഒരു ഗുണപാഠം കൂടി നമുക്കിതിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹുവേ സു, അള്ളാഹുവേ, അള്ളാഹുവേ എനിക്ക് എന്നെ നീ പരീക്ഷയ്ക്ക് വിജയിപ്പിക്കണേ അള്ളാ, അള്ളാഹുവേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അല്ലാ അതാ ഇന്നൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് പടച്ചോനെ, അതുകൊണ്ട് നീ എന്നെ ഇന്നതിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാ എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം കൂട്ടുകാരെ. അങ്ങനെ നമുക്ക് നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തഖ്‌വ മനുഷ്യനെ തിന്മയിൽ നിന്നും തടയുന്നതാണ് എന്ന ഒരു ഗുണമാണ്, ഒരു വലിയൊരു ഗുണപാഠമാണ് നമ്മൾക്ക് ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏത് തെറ്റ് ചെയ്യാനായിട്ട് മുന്നൊരുങ്ങുമ്പോഴും മനസ്സിൽ സങ്കടത്തോടുകൂടി പ്രയാസത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ച് എന്നെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പടച്ചറബ് എൻ്റെ കൂടെയുണ്ട് എന്ന തികഞ്ഞ ബോധത്തോടുകൂടി, ഈമാനോടുകൂടി നമ്മൾ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും, അങ്ങനെ ഈമാനോടുകൂടി ഓരോ തെറ്റിൽ നിന്നും മാറി നിന്ന് എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കുകയും അതുപോലെ പടച്ചവൻ്റെ മുമ്പിൽ ചെയ്ത കർമ്മങ്ങൾ എടുത്തു വെച്ച് ദുനിയാവിലും പരലോകത്തും ഗുണം ചെയ്യാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോട് മാത്രമാക്കുകയും നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനും, കൂട്ടുകാരെ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു ആദരവിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും സ്ഥാനം അവരിൽ എത്തിക്കുകയും അവർക്ക് കൽപ്പിക്കുകയും അങ്ങനെ വളരാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാന വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ പൂമരത്തനലിൻ്റെ ഈ എപ്പിസോഡ് കേട്ട എല്ലാ വിദ്യാർത്ഥികളും നല്ല നല്ല വിദ്യാർത്ഥികളായി മാറാൻ, നല്ല അച്ചടക്കമുള്ള അനുസരണയുള്ള വിദ്യാർത്ഥികളാകാൻ മാറാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകാം. അള്ളാഹു സുബ്ഹാന വതആല
അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: വബറകാത്തുഹു.
1: മാഷാല്ലാ, നമ്മൾ കേട്ടത് പൂമരത്തണലിൽ ചെറിയ കുട്ടികൾക്ക് വളരെ ഹൃദ്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പീസ് റേഡിയോ അണിയിച്ചൊരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ എന്നുള്ളത്. അപ്പം നമ്മളെ എല്ലാ ചെറിയ മക്കളെയും കുട്ടികളെയും നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ കേൾപ്പിച്ചിട്ടുണ്ടാവും, കേൾപ്പിക്കണമെന്നും കൂടി നമ്മൾ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ട പൂമരത്തണലിന് ഗുഹയിൽ അകപ്പെട്ടവർ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് അൽഫഹദ് പൂന്തുറ നമ്മോട് സംസാരിച്ചത്.

0: എപ്പിസോഡിയ വൈബ്സ് തുടരുമ്പോൾ അടുത്തൊരു പ്രോഗ്രാം നുറുങ്ങുകൾ.
1: നുറുങ്ങുകളിൽ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത് ചില രചനകളുടെ ശബ്ദാവിഷ്കാരമാണ്. ഇന്നത്തെ രചന ഇബ്നു അലി എടത്തനാട്ടുകരയാണ്. സന്മനസ്സാണ് പ്രധാനം എന്ന ഒരു രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു, നുറുങ്ങുകളിലേക്ക്.
2: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരന്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേയെന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന് വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളെയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു 4 ലക്ഷം രൂപ താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ 2 പേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യ പ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിന് വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞു പോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചു തന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. വീടു പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
0: മഷാല്ലാ. പിസ്റേഡിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ, സന്മനസ്സാണ് പ്രധാനം എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ശ്രവിച്ചത്. ഇനി ഇൻഷാല്ലാ പീസ് റേഡിയോയിൽ ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന.
1: അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനിയാണ്. എല്ലാ ദിവസവും നമ്മൾ റബ്ബിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കാവുന്ന ഈ സെഷനിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറബ് എന്ന് പറയുന്ന രക്ഷിതാവ് എന്ന അർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള ഒരു പഠന സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അസ്മാഉൽ ഹുസ്ന.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരിഗണിച്ചുകൊണ്ട് ഇഷ്ടദാസന്മാരായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെന്തെല്ലാം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് വിഷമിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അവൻ്റെ ശക്തി മഹാത്മ്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ അറിയുമ്പോൾ ഒരിക്കലും നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ശരിയായ വിധത്തിൽ അറിയുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന അനിർവചനീയമായ ആസ്വാദനവും അനുഭൂതിയുമാണ് വാസ്തവത്തിൽ അത്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. വലിയ അറിവാണ് വാസ്തവത്തിൽ അള്ളാഹുവിനെ അറിയുക എന്നത്. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളുള്ള ഒരു അറിവാണ്, വിജ്ഞാനമാണ് വാസ്തവത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അവൻ്റെ പ്രവൃത്തികളും ഒക്കെ നാം മനസ്സിലാക്കുക എന്നത്. അതുകൊണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് അവഗണിച്ചു കളയാതെ ഗൗരവത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാനും ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 82-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് റബ്ബ് എന്ന നാമത്തെ സംബന്ധിച്ചാണ്. രക്ഷിതാവ് അല്ലെങ്കിൽ നിയന്താവ്, പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷകൻ, രക്ഷകർത്താവ് എന്നൊക്കെ സാമാന്യമായി നമുക്കതിനെ പരിഭാഷപ്പെടുത്തുവാൻ സാധിച്ചേക്കും. അൽ മാലിക്, അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥനാണ്, യജമാനനാണ്. സയ്യിദ്, മുദബ്ബിർ, മുറബ്ബി, ഖയ്യിം, മുൻഇം, ഇങ്ങനെയെല്ലാമുള്ള പദങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ ഈ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. യജമാനനും നിയന്താവും ഉടമസ്ഥനും നമ്മുടെ സംരക്ഷകനും രക്ഷിതാവും അനുഗ്രഹദാതാവും ഒക്കെയായിട്ടുള്ളവൻ, അവനാണ് റബ്ബ്. മുസ്ലിഹുഷൈഇ വമാലിക്കുഹു, ഒരു സംഗതിയെ, ഒരു കാര്യത്തെ കേടുകൾ തീർത്ത്, കുറ്റങ്ങൾ തീർത്ത് നന്നാക്കി കൊണ്ടുവരുന്ന അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ, അവനാണ് റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ വചനത്തിൽ നമ്മൾ പറയുന്നത് ഓരോ നമസ്കാരത്തിലൂടെയും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, ഒരു വചനമാണ്. സർവലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആലം, ലോകമെന്ന് പറഞ്ഞാൽ അള്ളയല്ലാത്ത എല്ലാം ആലമിൽ വരും. അപ്പോൾ അവയെല്ലാറ്റിനെയും പടിപടിയായി വളർത്തിക്കൊണ്ട് വരുന്നവൻ, അവക്ക് വേണ്ടതെല്ലാം യഥോചിതം നൽകി അവയെ സംരക്ഷിക്കുന്നവൻ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് തൻ്റെ റബ്ബ്, രക്ഷിതാവ് കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും റബ്ബായ, നാഥനായ, രക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ റബ്ബാണ്, സർവ ചരാചരങ്ങളുടെയും റബ്ബാണ് അള്ളാഹു എന്നറിയുമ്പോൾ നമുക്ക് ഓരോ ഘട്ടത്തിലും വേണ്ടത് നൽകി പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവന്ന അനുഗ്രഹദാതാവും നിയന്താവും സംരക്ഷകനും യജമാനനും ഉടമസ്ഥനുമാണ് ആ അള്ളാഹു എന്നറിയുമ്പോൾ തീർച്ചയായും അവൻ പറഞ്ഞതനുസരിക്കാൻ കീഴ്പ്പെടൂ എന്ന് പറഞ്ഞപ്പോൾ കീഴ്പ്പെട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സമർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ സമർപ്പിച്ചു. ഇങ്ങനെ ഒരു വിശ്വാസിക്ക് പൂർണ്ണമായി വിധേയപ്പെടുവാൻ, കീഴ്പ്പെടുവാൻ സാധിക്കുന്ന ഒരു വിശേഷണവും അർത്ഥതലവുമാണ് വാസ്തവത്തിൽ ഈ നാമത്ത് ഉൾക്കൊള്ളുന്നത്. കുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ, സൂറത്ത് അൻആം 164-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്. കുൽ, ചോദിക്കു നബിയെ, ആ ഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന് പുറമെ വേറൊരു റബ്ബിനെ ഞാൻ ആഗ്രഹിക്കുകയോ? വഹുവ റബ്ബു കുല്ലി ശൈഇൻ, എല്ലാറ്റിൻ്റെയും സർവചരാചരങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. ആ പടച്ച റബ്ബിനെ വിട്ടുകൊണ്ട് ഞാൻ വേറൊരു ഒരാളെ രക്ഷകനായി, നിയന്താവായി, വഴികാട്ടിയായി സ്വീകരിക്കുകയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യജമാനനാണ്, കാര്യങ്ങൾ നേരെ ചൊവ്വേ നമുക്ക് ആക്കിത്തരുന്നവനാണ്, സർവവിധേനയുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹദാതാവാണ്, സർവതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ്. ആ പടച്ചറബിൻ്റെ തർബിയത്ത്, അവൻ്റെ സംരക്ഷണം രണ്ട് തരത്തിലുണ്ട്. അർറബ്ബു ഹുവൽ മുറബ്ബി ജമീ അ ഇബാദിഹി ബിത്തദ്ബീർ, സർവ ചരാചരങ്ങളെയും അല്ലെങ്കിൽ സർവസൃഷ്ടികളെയും സംരക്ഷിക്കുന്ന രക്ഷിതാവാണ് അല്ലാഹു, അവയെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന നിയന്താവാണ് അല്ലാഹു. വ അസ്നാഫിൻ നിഅമി, അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്ന അനുഗ്രഹദാതാവാണവൻ. വ അഹസ്സു മിൻഹാദാ തർബിയത്തുഹു ലി അസ്ഫിയാഇഹി ബി ഇസ്ലാഹി ഖുലൂബിഹിം വ അർവാഹിഹിം വ അഖ്ലാഖിഹിം. അപ്പോൾ അല്ലാഹുവിൻ്റെ ആ തർബിയത്ത് എല്ലാ ജീവജാലങ്ങൾക്കും സർവസൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു കൊടുക്കുന്നുണ്ട്. അവയെ നിയന്ത്രിക്കുന്നത്, അവക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നത് ഒക്കെ അല്ലാഹുവാണ്. അത് മുഅ്മിൻ കാഫിർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്ന ആമായിട്ടുള്ള ഒരു തർബിയത്താണ്. എന്നാൽ ഇതിനേക്കാൾ പ്രത്യേകവും സവിശേഷവുമായിട്ടുള്ള ഒരു തർബിയത്തുണ്ട്. അത് തർബിയത്തുഹു ലി അസ്ഫിയാഇഹി, അവൻ്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക് അവൻ കൊടുക്കുന്ന തർബിയത്താണ്, സംരക്ഷണമാണ്, രക്ഷയാണ്. ബി ഇസ്ലാഹി ഖുലൂബിഹിം വ അർവാഹിഹിം വ അഖ്ലാഖിഹിം, അവരുടെ സ്വഭാവങ്ങളെയും അവരുടെ ആത്മാവിനെയും അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ വിമലീകരിച്ചുകൊണ്ട്, സംസ്കരിച്ചുകൊണ്ട് നന്നാക്കി തീർക്കുന്ന ഒരു തർബിയത്ത്, ആത്മീയമായ പരിരക്ഷ, ആത്മീയമായ സംരക്ഷണം, ആത്മീയമായ തർബിയത്ത്, അത് അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, വലിഹാദ അക്സറ ദുആഉഹും ലഹു ബിഹാദൽ ഇസ്മ്, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾ അവരുടെ ദുആകൾ അധികരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു നാമം വെച്ചുകൊണ്ട്, അൽ ഇസ്മുൽ ജലീൽ, ലി അന്നഹും യത്ലുബൂന ഹാദിഹി തർബിയത്തൽ ഖാസ്വ. അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ഈ പ്രത്യേകമായ തർബിയത്തിനെ തേടിക്കൊണ്ടാണ് അവർ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നത്. അതിനാൽ അവരുടെ ദുആകളിൽ ധാരാളമായി അവർ അധികരിപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു നാമമാണ് ഇത് എന്ന് കാണാൻ സാധിക്കും. ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരബദ്ധം, അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞ മരത്തിൻ്റെ പഴം തിന്നതിനാൽ ആദമും ഹവ്വയും അകപ്പെട്ട ആ ഒരു പിഴവിൽ നിന്ന് പടച്ചറബിനോട് രക്ഷ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പുറക്കലിനെ തേടുമ്പോൾ അവർ നടത്തിയ പ്രാർത്ഥന, വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അഅ്റാഫിലെ 23-ാമത്തെ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. ഖാല റബ്ബന ളലംന അംഫുസന ഫഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അന്യായം പ്രവർത്തിച്ചു പോയിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്നിട്ടില്ലായെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പോൾ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പാപത്തിന് പരിഹാരമായി പടച്ചറബിനോട് പശ്ചാത്തപിക്കുമ്പോൾ വിളിച്ചത് റബ്ബന എന്ന് പറഞ്ഞിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തിയതിന് ശേഷം അള്ളാഹുവിനോട് തേടുന്നത് റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നാണ്. അഥവാ ആത്മീയമായ തർബിയത്ത് അവർ കൊതിക്കുകയും ആ രീതിയിൽ പടച്ചറബിനോട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് കാണാം. സൂറത്ത് നൂഹിലെ 28-ാമത്തെ ആയത്തിൽ റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അള്ളാഹുവേ എന്ന് വിളിക്കുന്ന സ്ഥാനത്ത് റബ്ബി എൻ്റെ രക്ഷിതാവേ, ആത്മീയമായി എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന അള്ളാഹുവേ, ഞങ്ങളുടെ സ്വഭാവങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ വിമുലീകരിച്ച് വേണ്ട രീതിയിൽ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് നീ എനിക്ക് പുറത്തു തരേണം. എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികളായി എൻ്റെ വീട്ടിൽ വന്ന വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു തരേണമേ. ഇങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന റബ്ബി ഗ്ഫിർലി വലി അഖി. അപ്പോൾ അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷകനും ഉടമസ്ഥനും നിയന്താവും എന്ന് മനസ്സിലാക്കി റബ്ബുൽ അർബാബ്, ബാക്കി ആരെല്ലാം യജമാനന്മാരും അധികാരമുള്ളവരുമാണോ അവരെക്കാളൊക്കെ അവരുടെ മീതയുള്ളവനാണ് അള്ളാഹു. മാലിക്കുൽ മുലൂക്ക് യംലിക്കുൽ മമാലിക്കവൽ മുലൂക്ക്, മറ്റ് അടിമകളെയും ഉടമകളെയും സാമ്രാജ്യങ്ങളെയും എല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള സാക്ഷാൽ ഉടമസ്ഥൻ. വജമീ അൽ ഇബാദ്, സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവും സംരക്ഷകനും ഉടമസ്ഥനുമായിട്ടുള്ളവൻ അള്ളാഹു. അവൻ തീർച്ചയായും കാരുണ്യവാനാണ്. നമുക്ക് വേണ്ട ശിക്ഷണങ്ങളും തർബിയത്തുകളും അവൻ നൽകിയിട്ടുണ്ട്. നമ്മുടെ നിയന്താവും സംരക്ഷകനും രക്ഷിതാവും അള്ളാഹുവാണ്. പടിപടിയായി നമ്മളെ പൂർണ്ണതയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം ഓരോരുത്തരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഗർഭാവസ്ഥയിൽ ആയിരുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം അവിടെ സജ്ജീകരിച്ചു. അതിനുശേഷം ഉമ്മ നമ്മെ പ്രസവിച്ചു. ആ ബാല്യഘട്ടത്തിൽ നമുക്ക് വേണ്ട എല്ലാം അവിടെ അള്ളാഹു ഒരുക്കി. ഇങ്ങനെ ഓരോന്നും ഓരോ സന്ദർഭത്തിലും വേണ്ടതെന്താണോ അത് നൽകി നമ്മെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ. ഗർഭാശയത്തിൽ വേണ്ട എല്ലാ സംരക്ഷണവും സംവിധാനങ്ങളും ഒരുക്കി. മാതാവിൻ്റെ ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന്, രക്തത്തിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം വലിച്ചെടുക്കാൻ പറ്റിയ പൊക്കിൽ കൊടി അള്ളാഹു അവിടെ നമുക്ക് സംവിധാനിച്ചു. പുറമെയുള്ള ഒച്ചയും ബഹളവും സങ്കീർണതകളും പ്രയാസങ്ങളൊന്നും അറിയാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള കവറിങ്ങോടുകൂടി ഭദ്രമായ ഒരു കോട്ടയിൽ, സുരക്ഷിതമായ ഒരു അറയിൽ നമ്മെ അവിടെ സംരക്ഷിച്ചു. അതിനുശേഷം മാസം തികഞ്ഞ് നാം പുറത്തു വരുമ്പോൾ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാലിനോളം മൂല്യവത്തായ, മനുഷ്യന് ഏറ്റവും ഗുണകരമായ വേറെ ഒരു ഭക്ഷണവുമില്ല എന്നാണ്. ഭക്ഷണത്തിന് ഭക്ഷണവും അതേപോലെ തന്നെ പ്രതിരോധത്തിനും ആരോഗ്യത്തിനും വേണ്ട ഔഷധവും എല്ലാമായ ആ അമൃത് അള്ളാഹു നമുക്കവിടെ സംവിധാനിച്ചു. ഇങ്ങനെ ഓരോന്നും ഫല യസാലു യുനമ്മീഹി വയുൻശിഉഹു ഹത്താ യജഅലഹു റജുല, ഒരു പൂർണ്ണത ഒത്ത മനുഷ്യനായി മാറുന്നതുവരെ ആക്കുന്നതുവരെയും പടിപടിയായി അങ്ങനെ നാം ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവന്നവനാണ് അള്ളാഹു. ശരിയായ വിധത്തിൽ അവനെ അറിയുമ്പോൾ, ആ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ വേറൊരാളിലേക്കും തിരിഞ്ഞു പോവുകയില്ല. ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വഴികളിലേക്ക് ഒരു വിശ്വാസി ഒരിക്കലും എത്തിപ്പെടുകയില്ല. ഫമൻ അറഫ ദാലിക ലം യത്ലു ബുഗൈറല്ലാഹി തആല റബ്ബൻ വ ഇലാഹൻ ബൽ റളിയ ബിഹി സുബ്ഹാന. അള്ളാഹുവിനെ ഈ വിധത്തിൽ അറിയുന്ന ഒരാൾ തീർച്ചയായും അവൻ്റെ സങ്കടങ്ങളും ആവലാതികളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ബോധിപ്പിക്കാൻ, ഇറക്കി വെക്കാൻ അള്ളാഹുവല്ലാത്ത ഒരാളെയും ഇലാഹായി, റബ്ബായി കാണുകയില്ല. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ആരെങ്കിലും അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്താൽ അയാൾ ഈമാനിൻ്റെ മാധുര്യം നുകർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലായും തൃപ്തിപ്പെടുവാൻ സാധിച്ചാൽ നമുക്ക് അതിന് സാധിക്കണം. റബ്ബിനെ നാം അടുത്തറിയണം. നമ്മുടെ കീഴിലുള്ളവരുടെ തർബിയത്ത് നാം നിർവഹിക്കണം. മക്കളായിരുന്നാലും മറ്റാരായിരുന്നാലും നമ്മുടെ കീഴിലുള്ളവരോടുള്ള തർബിയത്ത്, അവർക്കുള്ള സംരക്ഷണങ്ങളും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളുമൊക്കെ ഒരുക്കാൻ, ആ വിഷയത്തിൽ വീഴ്ച വരുത്താതെ സൂക്ഷിക്കാൻ ഒക്കെ ഈ നാമം നമ്മളോട് താൽപ്പര്യപ്പെടുന്നുണ്ട്. അള്ളാഹു നാം ഏവരെയും അവൻ പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ, നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയാണ്. അള്ളാഹുവിനെ അടുത്തറിയാൻ ഏറ്റവും ഉതകുന്ന ഒരു വഴി കൂടിയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത്. അത്തരം ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത് അള്ളാഹുവിൻ്റെ അറബ് എന്നുള്ള നാമത്തെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ഷമീർ മദീനി. ഇനി നമ്മൾ കുട്ടികളുടെ ആവേശമാക്കുന്ന, ആവേശത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമായ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന ഈ തുടർ കഥയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. നമുക്ക് കഥ കേട്ട് തിരിച്ചു വരാം.
4: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 3. അജ്മലിൻ്റെ സാമർഥ്യം. മുറ്റത്ത് കോഴിവാലൻ ചെടിയും ചെട്ടിപ്പൂവും നോക്കിക്കൊണ്ട് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അജ്മൽ. ഉമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. രോഗം മാറിയ മട്ടുണ്ട്. ഉമ്മാക്ക് അസുഖം കുറവുണ്ടോ? നല്ല കുറവുണ്ട് മോനെ. രാവിലെ ഒരു ഗുളിക കഴിച്ചിരുന്നു. അതിൻ്റെ മീതയല്ലേ നിങ്ങളുടെ ജാബർമാഷിൻ്റെ വെള്ളയപ്പവും കറിയും. അൽഹംദുലില്ലാ, വളരെ ആശ്വാസമുണ്ടിപ്പോൾ. അജ്മലിന് സന്തോഷമായി. ഉമ്മ അവൻ്റെ കയ്യിൽ 5 രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിന് മത്തി വാങ്ങിവ. ചോറ് വെക്കാൻ അരിയില്ല, കറിക്കുള്ള സാധനങ്ങളുമില്ല, കുറച്ച് കുറിയേരിയുണ്ട്. കഞ്ഞിയും മത്തി പൊരിച്ചതും കൊണ്ട് ഒപ്പിക്കാം. അജ്മൽ മീൻ വാങ്ങാൻ അങ്ങാടിയിലേക്കു പോയി. കടയിൽ ചെന്ന് 5 റുപ്പികയ്ക്ക് മീൻ ചോദിച്ചപ്പോൾ മീൻകാരൻ്റെ മറുപടി 10 രൂപയിൽ കുറച്ച് മീൻ കിട്ടില്ലെന്നായിരുന്നു. അജ്മൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. പലരും 20 റുപ്പികയ്ക്കും 30 റുപ്പികയ്ക്കും മത്തിയും മൈലയും വാങ്ങുന്നത് അവൻ നോക്കി നിന്നു. ഒരാൾ കാറിൽ വന്ന് ഒരാകോലി തൂക്കിച്ച് കഷ്ണം വെട്ടിച്ചു. എത്രയാ പൈസ? 350. പറഞ്ഞ സംഖ്യ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് അയാൾ കാറോടിച്ചു പോയി. അജ്മൽ ഓർത്തു, ആ മനുഷ്യന്റെ ഒരു നേരത്തെ മീനിന്റെ സംഖ്യ കൊണ്ട് തന്റെ കുടുംബത്തിന് 10 ദിവസം ഭക്ഷണം കഴിക്കാം. പൊരിച്ച ആകോലി നല്ല രസമാണ്. ഉപ്പ മരിക്കുന്നതിൻ്റെ 6 മാസം മുമ്പ് ഒരു ചെറിയ ആകോലി കൊണ്ടുവന്നിരുന്നു. അത് പൊരിച്ചതും കൂട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും നടുവിലിരുന്ന് താനും സെൽവയും ചോറു തിന്ന രംഗം ഓർത്തുപോയി. ഇനി എന്നാണ് വീട്ടിൽ ആകോലി പൊരിക്കുക? സെൽവയ്ക്ക് ആകോലി ഇഷ്ടമാണ്. അവളെ സംരക്ഷിക്കേണ്ട ആങ്ങളെയാണ് താൻ. ആകോലിയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ട് എന്ത് കാര്യം? 5 രൂപ കയ്യിലുണ്ടായിട്ടും മത്തി കിട്ടാതെ വിഷമിക്കുകയാണല്ലോ. പെട്ടെന്ന് കഴിഞ്ഞ മാസം കേട്ട ഒരു ഖുത്ബയിൽ ആശയം ഓർമ്മ വന്നു. അള്ളാഹുവാണ് ഭക്ഷണം വിശാലമാക്കി കൊടുക്കുന്നവനും ചുരുക്കുന്നവനും. ഇന്നലെ വരെ ധനികനായവൻ ഇന്ന് ധനികനല്ലാതായെന്നു വരും. ധനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും രോഗം കാരണം നല്ല ഭക്ഷണമെല്ലാം മുടങ്ങും. ചിലർക്ക് പ്രഷറും ഷുഗറും ഒപ്പം വന്നാൽ പൊരിച്ച മീനും ബിരിയാണിയും ഒന്നും തിന്നാൻ പറ്റില്ല. ഇന്ന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി നാളെ അള്ളാഹു മെച്ചപ്പെടുത്തിയെന്നു വരാം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെയാണ് കൂട്ടുകാരനായ ഹാഷിം മീൻ വാങ്ങാൻ വന്നത്. അവൻ 10 രൂപയ്ക്ക് മീൻ ആവശ്യപ്പെട്ടപ്പോൾ അജ്മൽ പറഞ്ഞു, 15 റുപ്യക്ക് വാങ്ങിക്കോ, 5 റുപ്യ ഞാൻ തരാം. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, തൽക്കാലം 15 റുപ്യക്ക് മീൻ വാങ്ങ്. അജ്മൽ 5 രൂപ ഹാഷിമിന് കൊടുത്തു. ഹാഷിമിന്റെ മീൻ കീസ് വാങ്ങി അവൻ എണ്ണി നോക്കി. 18 മത്തിയുണ്ട്. ശേഷം മീൻകാരനോട് പറഞ്ഞു, കാക്ക, ഇതിൽ നിന്ന് 6 മത്തിയെടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞു തരൂ. മീൻ പൊതിഞ്ഞുകൊടുത്തപ്പോ മീൻകാരൻ ചെറുതായൊന്നു ചിരിച്ചു. ഹ, നീ ആള് സമർത്ഥനാണല്ലോ. കുറച്ച് സാമർത്ഥ്യമില്ലാതെ നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ കഴിയോ കാക്ക? അജ്മൽ മീനുമായി വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഫരീദിനെയും പരിചയമില്ലാത്ത 4-5 വലിയ കുട്ടികളെയും കണ്ടു. ഫരീദിനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ 2 കിലോമീറ്റർ അകലെയുള്ള പറങ്കിമാവിൻ തോട്ടത്തിൽ അണ്ടി പെറുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉച്ചവരെ അണ്ടി പെറുക്കിയാൽ ഭക്ഷണവും കൂലിയും കിട്ടും. ഫരീദേ, കുറച്ച് കാത്തു നിൽക്കുവോ? ഞാനും ഉണ്ട് അണ്ടി പെറുക്കാൻ. മീൻ വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ ഓടി വരാം. അവൻ സമ്മതിച്ചു. അജ്മൽ ഓടി വീട്ടിലെത്തി. അവൻ്റെ കിതപ്പ് കണ്ട് ഉമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു, എന്തു പറ്റി മോനു?
5: ഒന്നുമില്ലമ്മ, എനിക്ക് ഫരീദിനെ ഒന്ന് കാണാനുണ്ട്. കുറച്ചു വൈകും, പേടിക്കണ്ടേട്ടോ.
4: ഉമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അജ്മൽ ഓടി. ഫരീദും കൂട്ടുകാരും റോഡരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം കശുമാവിൻ തോട്ടത്തിലേക്ക് നടക്കുമ്പോൾ അജ്മലിന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂവുകൾ വിരിഞ്ഞു. അരമണിക്കൂറിലധികമെടുത്തു തോട്ടത്തിലെത്താൻ. തോട്ടമുടമ അജ്മലിനെ കണ്ടപ്പോൾ ഫരീദിനോട് പറഞ്ഞു, ആ, ഇന്നൊരു പുതിയ ആളും കൂടിയുണ്ടല്ലോ. നന്നായി. ഓരോരുത്തരും ഇരിയുന്ന അണ്ടി വേറെ വേറെ വെക്കുക. അതിന്റെ അളവ് നോക്കിയിട്ടാ കൂലി തരിക. അജ്മൽ ചുറ്റും നോക്കി. എന്തൊരു രസമുള്ള അണ്ടിത്തോട്ടം! ഓരോ മരത്തിനും നിലത്തുനിന്നും തൊടാൻ പാകത്തിലുള്ള അനേകം കൊമ്പുകൾ. ചിലതിലെ പഴത്തിന് റോസ് കളർ, അധികവും മഞ്ഞ. എല്ലാറ്റിൻ്റെയും ചുവട്ടിൽ കശുമാങ്ങ വീണുകിടപ്പുണ്ട്. കൊമ്പുകളിൽ കയറിയിരിക്കാം. മുകളിലേക്ക് പേടിയില്ലാതെ കയറിപ്പോകാം. കൂട്ടുകാർ അണ്ടിയുരിയുന്നത് എങ്ങനെയാണെന്ന് അവൻ നോക്കി മനസ്സിലാക്കി. അവൻ മറ്റുള്ളവരെ പോലെ വേഗത്തിൽ അണ്ടിയിരിഞ്ഞ് കൂട്ടാൻ തുടങ്ങി. ദാഹം തോന്നുമ്പോൾ മരത്തിൽ നിന്ന് പറങ്കിമാങ്ങ പറിച്ചു തിന്ന് ദാഹം തീർത്തുകൊണ്ടിരുന്നു. അജ്മൽ ഒരു മണി കഴിഞ്ഞിട്ടും വരുന്നത് കാണാഞ്ഞപ്പോൾ സെൽവ ചോദിച്ചു, എവിടെയാണമ്മ ഇക്കാക്ക പോയത്? എന്താ ഇനിയും വരാത്തത്? മകളുടെ ചോദ്യം കേട്ട് ഉമ്മക്കും പേടിയായി. എന്താണ് അവനിത്ര വൈകാൻ? പടച്ചോനെ, എന്റെ മോനൊരു അപകടവും വരുത്തല്ലേ. കഞ്ഞിയും മീനും തയ്യാറാക്കി സെൽവയും ഉമ്മയും കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെൽവ പറഞ്ഞു, ഉമ്മാ, നമ്മൾ നിസ്കരിക്കുക, അപ്പോഴേക്കും ഇക്കാക്ക വരും. അവർ വധു ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അജ്മൽ മുറ്റത്തെത്തി. സെൽവയാണ് ആദ്യം കണ്ടത്. ഉമ്മാ, ഇക്കാക്ക വന്നു, ഇക്കാക്ക വന്നു. അജ്മൽ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ട്, എങ്കിലും മുഖത്ത് സന്തോഷം പ്രകടമാണെന്ന് ഉമ്മ മനസ്സിലാക്കി. നിസ്കരിച്ചിട്ട് മതിയോ കഞ്ഞി? മതി, ഞാനും വരാം നിസ്കരിക്കാൻ. അജ്മൽ വുളു ചെയ്തു വന്നു. അവൻ ഇമാമായി നമസ്കാരം നിർവഹിച്ചു. നിങ്ങൾക്ക് രണ്ടാക്കും വിശക്കുന്നുണ്ടാവും, നിങ്ങൾ കഴിച്ചോളി, ഞാൻ ചോറ് തിന്നു വരാ, അജ്മൽ പറഞ്ഞു. അതും പറഞ്ഞവൻ കീശയിൽ നിന്നും 50 രൂപയുടെ നോട്ടെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് ഞാൻ കശുവണ്ടി പെറുക്കിയതിന്റെ കൂലിയായി അബ്ദുട്ടിക്ക് തന്നതാമ്മ. ഉച്ചക്ക് നല്ല ഊണും തന്നു. ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഉത്തമം ജോലിയെടുത്ത് നേടുന്ന ഭക്ഷണമാണെന്ന് ഖുതുബയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ അജ്മലിന്റെ തലയും പുറവും സ്നേഹത്തോടെ തടവി. മോൻ കുറച്ചുറങ്ങിക്കോ, ജോലിയെടുത്ത് ക്ഷീണിച്ചതല്ലേ, ഞങ്ങൾ കഞ്ഞി കഴിക്കട്ടെ. ഉമ്മയും സെൽവയും അടുക്കളയിലേക്ക് പോയപ്പോൾ അജ്മൽ കട്ടിലിൽ കയറി കണ്ണടച്ചു കിടന്നു.
0: മഷാല്ലാ, വിട്ടി അങ്കിളിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ തുടർക്കഥയുടെ ഭാഗം 3 നമ്മൾ ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിലൂടെ കേട്ടത്.
1: ഓക്കെ, ഇൻഷാല്ലാ, നമ്മൾ ഈ വൈബ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വ്യത്യസ്തതകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണല്ലോ വൈബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വൈബിൽ കേട്ടിരിക്കാൻ നമുക്ക് ഏറെ പ്രചോദനം നൽകുന്ന മറ്റൊന്നാണ്, നമ്മളൊക്കെ ലൈഫുമായി ബന്ധപ്പെട്ട ഒന്നാണ് ദൃശ്യം എന്നുള്ള പ്രോഗ്രാം. കാരണം യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കാണാനും ഒക്കെയുള്ള ആവേശം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ മറ്റൊരു വൈബാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാല്ലാ ഇനി നമ്മൾ ഈ ഒരു സമയത്ത് പ്രവേശിക്കുന്നത് ദൃശ്യത്തിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ മനോഹരമായ അനുഭവങ്ങളെ കോർത്തിണക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്ന വളരെ പ്രത്യേകമായ പരിപാടിയാണല്ലോ ദൃശ്യം. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ നസറുല്ലാ സലാഹിയും കൂടെയുണ്ട്. നസറുല്ലാ സലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
7: അതെ,
6: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
7: തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. മുമ്പ് നമ്മൾ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ യാത്രയുടെ ഏകദേശം ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു പിന്നെ ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചാരിറ്റി വർക്കും കാര്യമൊക്കെ ചെയ്യാമെന്നൊരു ഓഫറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം പിന്നെ വന്നൊരു 3 മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്.
6: അതെ.
7: അപ്പോൾ അത് പിന്നെ വെച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം നമ്മളൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
6: അതെ
7: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു രണ്ട് പർപ്പസിലുള്ള ഒരു യാത്രയാണ്.
8: യെസ്, അപ്പോ ഈ ഒരു യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് പെരുന്നാളാണ്.
7: അതെ,
8: അപ്പം പെരുന്നാളാവുമ്പോൾ നമ്മളൊരു പെരുന്നാൾ വിഭവം കൂടിയായിട്ടാണ് നമ്മൾ യാത്ര വിവരണം ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നത്.
7: തീർച്ചയായിട്ടും അതിൽ നമ്മൾ യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ നാലാളും ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു മൂന്ന് ദിവസം, തിരിച്ചിങ്ങോട്ടൊരു മൂന്ന് ദിവസം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോയടുത്തേക്ക് തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെ മൊത്തത്തിലൊരു അതിൻ്റെതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
8: സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
7: സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
8: അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനിച്ചത്.
7: അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമേ നമ്മുടെ മൂന്ന് ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
8: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 4
7: നാലിലാണ്
8: യാത്ര.
7: അതെ,
8: നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്.
7: കൊച്ചിയിൽ നിന്ന് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടുന്ന് രാവിലത്തെ വണ്ടിക്ക് ഇവിടെ നിന്ന് പോയി. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ആലുവ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്.
8: അവിടുന്ന് പിന്നെ
7: വണ്ടി വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
8: അപ്പം യാത്രയിൽ ഞാൻ സൊലായി, അതുപോലെ തന്നെ
7: നിസാർ ദേവാലയം
8: ബഷീർ മാഷും.
7: അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടുന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിന്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
8: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി മൂന്നാളുകൾക്കും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
7: അതെ അതെ, നിസാറ് ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്, കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും
8: നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി
7: നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദ് നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്.
8: യെസ്, ദർഭംഗയിലേക്ക് ബീഹാറിലെ ദർഭംഗ.
7: അതെ അതെ, അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു സംഭവം തന്നെയായിരുന്നു. അതാ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടുന്നുള്ള ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര,
8: കുറേ സാധനങ്ങളും ഗീസും കവറും കുറേ ലഗേജും.
7: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി.
8: അതെ, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള,
7: പ്രത്യേകിച്ച്
8: പറയേണ്ട ആവശ്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സൊലായിന്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിന്റെ ഭംഗിയും അതിന്റെ മതുകളൊക്കെ. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്കതിന്റെ എല്ലാം കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മള് നേരെ ജസ്റ്റ് നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ അവിടുന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അധിക സമയം ഒന്നും വെയിറ്റ് ചെയ്യാനില്ല.
7: എന്നാലും കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്നിട്ടുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ലാ നല്ല ഇതായിട്ടുണ്ട്.
8: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
7: 2:30
8: ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചിനി ഇപ്പൊ ഈ ഹൈദരാബാദിനെ സമ്മാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. നേരെ പാടത്ത് പോയിട്ട് ഇറങ്ങുന്നത്.
7: അതെ, ശരിക്കും ഒരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിനകത്ത് 2-3 ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു എയർപോർട്ട്.
8: ഞാനപ്പോ വിചാരിച്ച എന്താന്നോ, ഇതിന്ന് തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെയാണ് ദർഭംഗ.
7: അതെ അതെ അതെ, ഏകദേശം ഒരു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു എയർപോർട്ട്. അവിടുന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
8: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി.
7: ആ
8: പിന്നെ
7: അതെ അതെ അതെ, പിന്നെ അതെ അവിടെ നമ്മളെ ജാമിയ മിഫ്താലുലൂമിലെ ബനാത്തിന്റെ ഖദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല,
8: വിശപ്പുണ്ട്,
7: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്കൊരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ചായയും കേക്കും കുടിച്ചോ എന്നിട്ടാണ് നമ്മൾ കൊച്ചിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമില് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുണ്ടാവാറ സ്വാഭാവികമായിട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ
8: കൊണ്ടുപോകണം. നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു ഹോട്ടലിൽ അവർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത്.
7: അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത്.
8: ഒരു കലത്തില് അല്ലേ, പിന്നെ കലത്തിലാണ് വേവിക്കുന്നത്.
7: ആ കലത്തില് ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തില്. അത് മട്ടൻ
8: മട്ടൻ
7: അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിന്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലാൾക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉള്ള നേരെ ഇതിലാക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. എനിക്ക് തോന്നുന്നു ഗുജറാത്താണ് അതിന്റെ ഗുജറാത്ത്, അതെ ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
8: പിന്നെ നമ്മൾ പോവാണ്. നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ബേരിയ കമാൽ ജാമിയ മിഫ്താൽ ഉലൂമിലേക്കാണ് പോകുന്നത്.
7: സൂപ്പോൾ
8: പക്ഷെ അതിന്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർ സ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ അവിടെ, കുറച്ച് സമയം നമ്മൾ കറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറെ,
7: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ.
8: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറെ നടന്നു, പക്ഷേ ലെസ്സി കിട്ടിയില്ല. അവസാനം
7: അവസാന മഗരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ ലുഹുറും സ്കെച്ചുണ്ടായിരുന്നില്ല. ലുഹുറ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മള് ഡ്രൈവർ പറയുന്നുണ്ട്, ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പൊ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
8: നിസ്കരണം കഴിഞ്ഞ് നമ്മള് നേരെ പോകുന്നത് എങ്ങോട്ടാ,
7: പിന്നെ ലെസ്സി തേടി ഇറങ്ങി.
8: ലെസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
7: നേരെ നമ്മള് മിഫ്താലൂലൂമിലേക്കാണ്.
8: മിഫ്താലൂലൂമിലെത്തുന്നു.
7: അപ്പോഴേ അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. രാത്രി ഏകദേശം രാത്രി കുമ്പേ അവിടെ എത്തണം എന്നിട്ട് അവിടെ
8: അന്ന് രാത്രി അവിടെ നിൽക്കുന്നു.
7: ആ രാത്രി അവിടെ നിന്നു. പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താന്റെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അവിടുന്ന് ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച്
8: അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
7: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള,
8: ആ മദ്രസയിലേക്കുള്ള നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
7: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടെ പോകുന്നത്.
8: അതിനാണ് നമ്മൾ
7: പിന്നെ സാധനം നമ്മൾ
8: അത് ഡയറക്റ്റ് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയും കൂട്ടിയിട്ട് നമ്മുടെ ഷറഫുദ്ദീൻ കൂട്ടിയിട്ട് നമ്മൾ ഡെയിലി നേരെ
7: ഫോർബിസ്കഞ്ചിലേക്ക്. ഫോർബിസ്കഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്, അതായത് നമ്മളുള്ളത് സോപ്പോൾ ജില്ലയാണ്. സോപ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി, പക്ഷെ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബിസ്കഞ്ചിൽ കിട്ടുമെന്ന് അറിഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി, അവരായിട്ട് കരാർ ഉറപ്പിച്ചു, അവിടെ നിന്ന് സാധനം ലോഡ് ചെയ്തു. പിന്നെ നമുക്കത് ഈ അതിന്റെ മുകളിലടിക്കാനുള്ള മരത്തിന്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് അറിഞ്ഞു. നമ്മൾ നേരെ അവിടുന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് ലോഡ് ചെയ്തിട്ട്
8: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന്? ഏകദേശം ശരിക്കും നമുക്ക്
7: 60 കിലോമീറ്റർ അടുത്ത്,
8: 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന വൈകുന്നേരമായിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട്
7: മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് രണ്ടാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവര് പോണത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിന്റെ കാര്യങ്ങളൊക്കെ ഏറെ നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ് അവര് ഇറക്കി. പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരന്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്ത്.
8: ആശാരിന്റെ അടുത്തേക്ക്.
7: അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരിപ്പണി ചെയ്യുന്നില്ല.
8: അത് വളരെ ഒരു ഒറ്റൊരു കുഗ്രാമത്തിൽ,
7: അതെ അതെ, വളരെ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
8: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മൾ അവിടെ ഇറക്കുന്നത്.
7: നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നാളെ അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത ദിവസം നമുക്ക് പൂർണ്ണിയയിൽ കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാർ കഴിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു. അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഏത് പിന്നെ കമ്പിയും പട്ടയും ഈ അവൻ്റെ ബ്ലേഡ് അടക്കം, കട്ട് ചെയ്യാനുള്ള ബ്ലേഡ് അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി, അത്ര ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവന് ചെയ്തത്.
8: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പൊ അവര് അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു ഒരു വീടാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പൊ ആലന്റെ ഉള്ളിൽ പശു, ഒരു പശു, രണ്ട് കുട്ടികളും, രണ്ട് മൂന്ന് പശുണ്ട്. പശുവിന്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശുവിന് ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാൻ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അടുത്തൊരു ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു, അപ്പൊ അയാൾ കിടക്കല് ഈ പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്
7: ഫുൾ കോട്ടിൽ.
8: അപ്പൊ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ രണ്ടും അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും കടി കൊണ്ട് ഇവിടെ കിടക്കുന്നെന്ന് ചോദിക്കുമ്പോ അപ്പൊ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന് സംരക്ഷണമായിട്ട് അരയിൽ കൊണ്ടുപോവോ
7: അതെ
8: അങ്ങനെയൊക്കെയുള്ള.
7: അതിൽ രണ്ട് കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിന്നെ മുസ്ലിം ഗല്ലിയല്ല.
8: അല്ല,
7: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
8: ഇതാക്കുന്ന സ്ഥലമാണ്,
7: ബഹുമാനിക്കുന്ന, അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്, പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല. അപ്പൊ ആ ഒരു പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേ രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
8: മദ്രസയിലേക്ക്
7: വീട്ടിൽ അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡിയാക്കി.
8: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മളാ റൂമിൽ എല്ലാരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരുന്നു
7: പണി പൂർത്തിയാകാത്ത വീട്.
8: പണി
7: പൂർത്തിയാകാത്ത വീട്ടില്
8: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
7: പറ്റിയിട്ടില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
8: അവിടുന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്
7: പിറ്റേന്ന് രാവിലെ നമ്മള് സുബഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും അവിടെ നെല്ലാണ് കൂടുതൽ.
8: അതെ,
7: ആ നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടുന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം. അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ അങ്ങനെ എങ്ങനെ പോകും എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് കൊണ്ട് നമ്മൾ പോകുന്നു. മിഫ്താഹുലുമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്.
8: അപ്പോഴത്തേന്
7: പോയിട്ടുണ്ട്. അവൾ ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് വന്നപ്പോഴത്തേക്ക് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മളവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
8: അതായത് ജമിയ മിഫ്താഹുലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
7: നടത്തി. അപ്പൊ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പ് തന്നെ അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
8: അതെ അതെ അതെ.
7: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
8: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, എവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയത്താണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവര് കഴിക്കുന്നത് ഈ ആ ശരി ഇന്നിപ്പോ ഒരു പൂരി അതാണ്, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി, കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത്
7: കുട്ടികൾക്ക്
8: വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നു.
7: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അങ്ങനെ ഇമേജ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ട്. കാരണം നമ്മള് ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി, അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക്
8: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മള് ഓർഡർ ചെയ്തത്? അപ്പോഴേക്കും നമ്മൾ പോയി അല്ലേ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട് നമ്മൾ പോയി.
7: അതെ.
8: പിന്നെ നമ്മൾ നേരെ
7: അവിടുന്ന് വണ്ടി ഏൽപ്പിച്ചു. അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയെന്ന് എങ്ങനെയാണ് റഹ്മത്തിന്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവര് അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.
8: അങ്ങനെയാണ് കല്യാണത്തിന്
7: പോകണം.
8: പൂർണ്ണിയയിലേക്ക് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മളെ കൂടെ
7: ഉണ്ടാവുമ്പോഴായി
8: പോയി.
7: ആ ഒരു അഗ്രിമെന്റിലാണ്
8: ഏകദേശം നമ്മള് പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്കുള്ള
7: രാംഘാട്ട്
8: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
7: സുപ്പോളിന്ന് നമ്മളിവിടെ സുപ്പോളിന്ന് രാംഘാട്ട് അതായത് പൂർണ്ണിയ വരെ 160 kilometers ഉണ്ട്.
8: നമ്മൾ എത്തുമ്പോ 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ?
7: അതിന് മുമ്പേ നമ്മൾ തിന്നിട്ട്
8: അതിന്റെ മുന്നേ
7: 11:30 നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുഹർ നിസ്കരിക്കാൻ പോകണത്. അവിടെ
8: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റ് ഉള്ള ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുള്ളസ്താഹിന്റെ വീടിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്കാട്ടിലും നമ്മളെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡൽ ആയതുകൊണ്ട് കല്യാണത്തിന്റെ ആ ഒരു വൈബ് ചിലപ്പോൾ പണ്ടത്തെ അത് കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ
7: സാരിയൊക്കെ ചുറ്റി
8: കുറെ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്ന
7: ചെല്ലുന്നവർക്ക് നമ്മൾക്ക് കയറിന്റെ ബെഡൊക്കെ
8: ഇട്ടുന്ന പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നത്.
7: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ രാംഘാട്ടിലേക്കുള്ള പഴയ ആദ്യത്തെ റോഡ് ക്ലോസ് ചെയ്ത്
8: കുറച്ച് പ്രയാസം
7: കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയൊക്കെ പോകുന്നത്.
8: പക്ഷേ അതിൽ ഏറ്റവും രസകരമായ വേറൊന്നു വെച്ചാല് കുറച്ച് സമയമുണ്ട്, ഇനി പുതിയ അപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. നമ്മളൊന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എന്റെ നാട്ടിൽ കുറെ മുമ്പ് പള്ളിയിൽ ഇരുന്നിരുന്നവരെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട്
7: കണ്ടു.
8: അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്.
7: അവിടുത്തെ പിന്നെ തഹ്ഫീദുൽ ഖുർആന്റെ
8: സ്ഥാപനത്തിലേക്ക്.
7: അതിനു മുമ്പേ നമ്മള് കടല അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോ. അപ്പൊ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാരും കൂടി സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ്. നമ്മള് ആ ഒരു യാത്രയിൽ
8: നല്ല വെയിലുണ്ടായിരുന്നു,
7: നല്ല വെയിലുണ്ട്,
8: എന്നാലും
7: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മളിങ്ങനെ പോണ കണ്ടിട്ട് തന്നെ അപ്പുറത്തുള്ള ആൾക്കാരെ എടുക്കാന്ന് ചോദിക്കുന്നുണ്ട്,
8: കൗതുകത്തിൽ നോക്കുന്നുണ്ട്. നമ്മുടെ രൂപം ഭാവം അവിടുത്തെ ഉള്ള ആളല്ലാന്ന് അവർക്ക് അറിയാം.
7: ഒന്നാമത് നമ്മുടെ കയ്യിൽ, നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ,
8: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കും, എന്നെ ഫോട്ടോ എടുക്കുന്നു.
7: വലിയ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്, അവര് ചോദിക്കുന്നു ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്.
8: അതെ അതെ അതെ ചോദിക്കണം. അന്നൊരു ഇലക്ഷന്റെ ഒരു
7: ടൈം കൂടി, അതായത്
8: മുന്നോടിയുള്ള
7: രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസം,
8: അതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ്
7: രാഹുൽ
8: ഗാന്ധി യാത്രയാണോ അത് നീ പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഹുൽ
7: ഗാന്ധി
8: യാത്ര ഉണ്ടായിരുന്നല്ലോ.
7: അപ്പൊ ആ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
8: യെസ്. പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ, സലൈക്ക് മുംബൈ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുക സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാല്, അവിടുന്ന് നമ്മുടെ റംസാൻ ഭായിയെ, നമ്മൾ
7: ഹാഫിസ് റംസാൻ,
8: ജാമിയ നദവിയിലെ ഒരുപാട് കാലത്തെ 10-40 വർഷം നിന്ന അധ്യാപകൻ, നമ്മളുടെ എന്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം
7: തന്നെ,
8: അദ്ദേഹത്തെ അവിടുന്ന് കാണുന്ന അത്ഭുത ഭയങ്കര ഒരു ഒരു
7: ആ സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യ പിതാവ് അമ്മോശൻ, പുള്ളിയാണ് ഈ സ്ഥാപനത്തിന്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്, കാരണം നമ്മൾ മുമ്പേ അറിയിക്കാതെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരാകെ, നമ്മളവിടെ ചെന്ന അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട്, കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
8: എല്ലാവരും കുട്ടികളില്ലേ, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ഒരു ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലും ഉള്ളിൽ വെള്ളം പറ്റും, ഇതൊക്കെ തന്നെ നൂറുസ്കാരം അവിടെ
7: നിന്ന്
8: നമ്മളെ വണ്ടിയിൽ, പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മൾ പിന്നെ അങ്ങോട്ട്
7: വണ്ടിയിലാക്കി തന്നു.
8: അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട്.
7: റഹ്മത്തിന്റെ വീട്ടിലെ
8: റഹ്മത്തിന്റെ വീട്ടിൽ. അപ്പൊ അവിടുന്ന് ആ റഹ്മത്തിന് നമ്മളെ കാണുന്ന രൂപമുണ്ടല്ലോ
7: കല്യാണം, പുതിയ പുതുമാരൻ ഇറങ്ങിയ ഒരു കാഴ്ച, വലിയ സംഭവമാണ്. നമ്മൾ പഴയ കാലത്ത്, എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന കല്യാണങ്ങളിൽ നോട്ടുമാല സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന പോലെ വരുന്നവരൊക്കെ നോട്ടുമാല ഇട്ട് അവനെ സ്വീകരിച്ച് കയ്യിലൊക്കെ മഞ്ഞ തേച്ച്,
8: മഞ്ഞളൊക്കെ തേച്ചിട്ടുണ്ട്.
7: മഞ്ഞൾ തേക്കാന്ന് പറഞ്ഞാല്
8: മഞ്ഞളിൽ കുളിച്ചൊക്കെയാണ്,
7: മഞ്ഞൾ ശരിക്കും അവനെ കുളിപ്പിച്ച്
8: മഞ്ഞൾ കല്യാണം.
7: ആ അതാണ് ശരിക്കും അവിടെ ഈ ഹൽദി കല്യാണം അവിടുന്നാണ് നമ്മളെ നാട്ടിലേക്ക് എന്ത് ചെയ്യണത്, ഇപ്പൊ നമ്മളെ മഞ്ഞ കല്യാണമോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവന് ശരിക്കും മഞ്ഞ കളറായിട്ടുണ്ട്, മുഖമൊക്കെ മഞ്ഞ കളർ. പിന്നെ ഒരു തൊപ്പിയും കാര്യമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരെയും ഒപ്പം നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ അവന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് അവിടുത്തുകാർക്ക് ഭയങ്കരമായൊരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെയല്ലോ,
8: പുറത്തുനിന്ന് കല്യാണത്തിന്
7: കേരളത്തിൽ നിന്ന് റഹ്മത്തുള്ളാന്റെ കല്യാണത്തിന് ആള് വന്നിട്ടുണ്ട് എന്നുള്ള ഭയങ്കര, അവരെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ആശ്ചര്യത്തിലാണ്. നമ്മള് ഈ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് എടവണ്ണ ജാമ്യയിലൊക്കെ പഠിക്കുമ്പോ ഈ അറബികള് ഗൾഫിൽ നിന്ന് വരുമ്പോ അങ്ങനെ ആ ഒരു കാഴ്ചയിലാണ് ഇവര് നമ്മൾ കാണുന്നത്. കാരണം കല്യാണത്തിന് അവിടെ നിന്ന് ഇത്രയും ദൂരം ആള് വന്ന് ആ രൂപത്തിൽ നമ്മൾ കാണുന്നു. നമ്മള് അവർ കുടുംബക്കാരൊക്കെ നമ്മൾ വട്ടം കൂടുന്നു, സംസാരിക്കുന്നു. നമ്മളെന്തായാലും അവിടെ നിന്ന് പുതിയാപ്പിളയുടെ
8: കൂടെ നമ്മൾ പോവാണ്, പെണ്ണിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്.
7: അതെ,
8: എനിക്ക് തോന്നുന്നു യാത്രക്ക് ശേഷമുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ
7: പറയാം.
8: അപ്പൊ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിന്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ദൃശ്യം എന്ന പ്രോഗ്രാം കേട്ട് കഴിഞ്ഞു. എല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും നമ്മുടെ വീട്ടിന് പുറത്തൊന്നിറങ്ങി ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാൻ. ചില ആളുകൾക്ക് പരിധികളി ഉണ്ടാവില്ല, അവർ നമ്മളെ നാടും ജില്ലയും സംസ്ഥാനമൊക്കെ വിട്ട് പുറത്തു പോകുന്നവരുണ്ടാവും, ചിലവർ ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ നടന്നുകഴിഞ്ഞപ്പോൾ. എന്തായാലും ഇത്തരം ഒരു പ്രോഗ്രാമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്.

0: ഇനി നമ്മൾ സ്നേഹക്കൂട് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: യെസ്, സ്നേഹക്കൂടിനെ കുറിച്ച് ആമുഖങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല, കാരണം ജനമനസ്സുകളിലേറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞ ഒന്നാണ് സ്നേഹക്കൂട്. കാരണം ഇന്ന് ഏറ്റവും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിലുള്ള ചില കല്ലുകടികളാണ്. അത്തരം കല്ലുകടികൾക്കുള്ള കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമായി ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഏറ്റെടുത്തിട്ടുള്ള സ്നേഹക്കൂടിലേക്കാണ് ഇൻഷാല്ല നമ്മൾ പ്രവേശിക്കുന്നത്. കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന ഒരു വിഷയത്തിലാണ് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും ഇന്ന് സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയും ഒക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം, ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട് നിങ്ങൾക്കറിയാം, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവർ ആയിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശയ്ക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികൾ ഇപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിനെ എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല. സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറെ, ടീനേജർ എന്നാൽ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പോൾ ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
3: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
2: ഈ ഒരു ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? 13 മുതൽ 19 വരെ ഉള്ള ഒരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിൽ ഉണ്ടാവുന്നതെന്ന് പറയാമോ?
3: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ

0: ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
1: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എന്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താ, നിങ്ങളെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
0: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോട് ഒരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്യൂറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ അവർ പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
1: വേറെ രീതിയിലായിരിക്കും,
0: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര് ശ്രദ്ധിക്കുന്നത്.
1: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനോ ഒക്കെ,
0: അതെ, ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
1: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തിൽ, രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരന്റ്സ് ഒരു പാരന്റായി തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ്, പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരൻസിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
1: ശരിയാണ് സാറേ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് എന്നുള്ള ഒരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്, അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണോ, എന്താണത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
0: അതായത് നിങ്ങൾ ചോദിച്ചത്, പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
1: പ്രത്യേക അറിവൊക്കെ വേണം എന്നുള്ളത് സാർ
0: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിന്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐ ടി മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട്

0: മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിലെ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
1: കൂടുതലാണ്
0: ഇന്ന് കൂടുതലാണ്. ഒന്ന്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിനെ ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
1: ഉദാഹരണം. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ളു കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ളു കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മളെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു വന്നത്.
0: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റിസ്ക് ഉള്ള ഒരു കാര്യമാണ്.
1: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലെ, നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ.
0: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മൾ നന്നാക്കിയെടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
1: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
0: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പൊ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
1: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
0: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിൻ്റെ ചില സവിശേഷതകൾ അല്ല, ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരൻസ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിംഗ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരൻസിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറൂല.
1: പിന്നെന്താ മാർഗം?
0: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദ ഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: പണ്ടത്തെ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം
0: അല്ല. കാരണം എന്താ പറയുക, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പാരന്റ്സ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിന്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത് ഈ പ്രായത്തിന്റെ, റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
1: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാർ രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും?
0: തീർച്ചയായും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രായത്തെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ഒരു പാരന്റ് ചെയ്യേണ്ട സംഗതി. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
1: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം, സാറിന്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും.
1: ശരിയാണ്.
0: ഫോർ എക്സാമ്പിൾ, ഒരു ബർബുഡ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ വേഷവിധാനം പറഞ്ഞല്ലോ,
1: അവർക്ക്
0: ശരിക്കും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ് കോഡ്, ഉപ്പയുടെ മുമ്പിൽ അവനെ അത് ഒരു കാഷ്വൽ ഡ്രസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്.
1: അവന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടാണ്.
0: അവന് ഡിസ്റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല, പക്ഷേ അത്തരം കാര്യങ്ങളെ മാത്രം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉപ്പയിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പയും മകനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പോ
1: നല്ല അന്തരീക്ഷം ഇല്ലാതാവും.
0: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ, അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ. നമ്മൾ സാധാരണ പറയല്ലോ, അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്ത് കൂടുക. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവൻ ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടില് മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
1: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്കും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ആ പിതാവ് എന്തായിരുന്നു ആ കുട്ടിയെ? അവൻ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവർക്ക് മറിയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവന്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
0: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത്, രക്ഷിതാവിന് ഇപ്പൊ 40-45-50 ഒക്കെ വയസ്സായിട്ടുണ്ട്. രക്ഷിതാവിനും ഒരു കൗമാരുണ്ടായിരുന്നു, ഉമ്മക്കും കൗമാരുണ്ടായിട്ടുണ്ട്. ആ പ്രായത്തിൽ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു എന്ന് സ്വയം നമ്മളെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റും.
1: നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് പോകണം.
0: തീർച്ചയായിട്ടും. അതാണ് എംപതറ്റിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല ഒരു റെമഡി കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
1: ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷൻ ആണ്. നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് സാറ്
0: പറഞ്ഞത്.
1: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
0: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ, അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പോ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത, ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
1: അപ്പോ അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ല,
0: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക, ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോൾ തന്നെ മറ്റധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്. ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും പ്രശ്നമാണ്. അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിനു പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
0: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ കൊണ്ടോ ക്ലാസ് കൊണ്ടോ ഒന്നും തീരുന്നില്ല.
1: എന്നാലും
0: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇഷ്ടവും സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ കോഴ്സിന് പോലും ചേർത്തുന്നത്.
1: ഗൈഡൻസ് എന്നുള്ളതാണ് വലിയൊരു
0: ഗൈഡൻസ് എന്ന മാർഗനിർദ്ദേശം.
1: അപ്പൊ രക്ഷിതാവിന് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയതായിട്ടുള്ളത് ഗൈഡൻസ്.
0: അത് എല്ലാ വിഷയത്തിലും ഇപ്പൊ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിവ് ഇല്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ള പണ്ഡിതരുമായിട്ടും സ്കോളേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.
1: അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും പോയിന്റുകളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ട്? രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട,
0: ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാം. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
1: അപ്പൊ നമ്മുടെ നാല് പോയിന്റാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം. അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
0: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ, പി ടി എ മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിട ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസായ സമയമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും മൂല്യമുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക, മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും.
1: ഈ തിരക്കിനിടയിലുള്ള ഒരു പിതാവ് അതെങ്ങനെയാ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ, ടിപ്സ് എന്തൊക്കെയാണെന്ന്?
0: വളരെ എളുപ്പമല്ലേ? അതായത് അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ നടപ്പിലാക്കുന്നത്, സമയത്തിനുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
1: ടൈം മാനേജ്മെന്റ്
0: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്? സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിനും സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടില് ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
1: നമ്മളെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ
0: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ? ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
1: പലപ്പോഴും കാണാറില്ല.
0: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവര് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോവാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ വഴിക്കുണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
1: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷേ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലെ. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
0: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
1: എപ്പോ എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
0: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ആ വിഷയത്തില് പറയാനുള്ളത്.
1: പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ് ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിന്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
0: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടും ഒന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
1: ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
0: എന്താണ് സംശയം? ഞാന് കുറച്ചു ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം. ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാറ് അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടിയെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
1: കുറച്ചുകൂടി ടാക്ട്ഫുൾ ആയിട്ട്,
0: അതായത് കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം.
1: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അതിന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
0: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പാരന്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്റ്റ് പാരന്റിംഗ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡാണ് ഈ ടീനേജിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
1: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജറുടെ എന്താണ് ടീനേജർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീനേജർ എന്താണെന്നും അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതും ഒരു ചെറിയ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഇവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ ചോദ്യങ്ങൾ ഉണ്ട്, അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിനും ഇങ്ങനെ ശ്രോതാക്കളുമായി സംവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ നമുക്ക് അറിയാം. കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രൊഫസർ എ പി സയദ് സാറും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമായിരുന്നു. മാഷാ അല്ലാ, നമ്മൾ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
3: ഇൻഷാ അല്ലാ വളരെ ആഴത്തിലുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് യഥാർത്ഥത്തിൽ അൽ ഉസൂൽ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ അതുപോലെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സാധാരണയായി അൽ ഉസൂലിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ വിഷയമാണ്, മിഅ്റാജിൻ്റെ ഹദീസ് ഖുർആനിന് എതിരോ എന്ന ഒരു ചോദ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഈ എപ്പിസോഡിൽ നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അതിമഹത്തായ അത്യത്ഭുതകരമായ ഒരു സംഭവമായിട്ടുള്ള മിഅ്റാജ് യാത്രയെക്കുറിച്ചാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് മാനസികമായി ഏറെ പ്രയാസപ്പെട്ടൊരു വർഷമായിരുന്നു മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും അതിനെ തുടർന്ന് പ്രവാചകനെ പോറ്റി സംരക്ഷിച്ചിരുന്ന അബൂ താലിബിൻ്റെ മരണവും നടന്ന വർഷം. തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഈ രണ്ട് വ്യക്തികൾ പ്രവാചകനോട് വിട പറഞ്ഞപ്പോൾ മാനസികമായി വലിയ പ്രയാസത്തിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് തൻ്റെ മാതാവിൻ്റെ കുടുംബക്കാർ വസിക്കുന്ന ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ സഹായിക്കും എന്നുള്ള നിലയിൽ അവർ ഇസ്ലാമിക ദഅവത്തിനു വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പ്രവാചകൻ ത്വായിഫിലേക്ക് പോയി. പക്ഷേ അതിൻ്റെ ഫലം വിപരീതമായിരുന്നു. അവർ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല പ്രവാചകനെ എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാനസികമായി ഒരു പ്രയാസത്തിലിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു വലിയ മഹാത്ഭുതം എന്നുള്ള രീതിയിൽ ഇസ്റാഉം മിഅ്റാജും ഉണ്ടാവുന്നത്. ഇസ്റാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി സഞ്ചരിച്ച അത്യത്ഭുതകരമായ ഒരു യാത്രയാണ് ഇസ്റാഇൻ്റെ യാത്ര. വിശുദ്ധ ഖുർആനിൽ 17-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇസ്രാഇനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന ഇന്നഹു ഹുവ സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക്, അതിൻ്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു, നിശായാത്ര ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധനാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. ഇതാണ് യാത്രയുടെ ഒന്നാമത്തെ ഘട്ടം. ഇത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു പരാമർശമുള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ മുസ്ലിമീങ്ങളായ ആളുകളും അത് അംഗീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ യാത്ര നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ രാവ് കൊണ്ട് അഥവാ മാസങ്ങളോളം വഴിദൂരമുണ്ടായിരുന്ന ആ ഒരു സംഗതി വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതുകൊണ്ട് അധികം ആളുകളൊന്നും അതിനെ നിഷേധിച്ചിട്ടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഇന് ശേഷം മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ 7 ആകാശത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്തു. പ്രവാചകൻ ആകാശങ്ങൾ താണ്ടി അതിനപ്പുറത്തേക്ക് പോവുകയും പ്രവാചകൻ സ്വർഗം കാണുകയും നരകം കാണുകയും അള്ളാഹുമായി കൊണ്ട് സംസാരിക്കുകയുമൊക്കെ ചെയ്തു എന്ന് പറയുന്ന മിഅ്റാജിൻ്റെ സംഭവം. ഈ ഒരു ചർച്ചയിൽ നാം ഈ ഒരു സംഭവം കൊണ്ടുവരാനുണ്ടായ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകൾ ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, മിഅ്റാജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏകദേശം മുത്തവാത്തറായി തന്നെ വന്നിട്ടുള്ള ഹദീസുകൾ, അതെല്ലാം തന്നെ വിശുദ്ധ ഖുർആനിന് എതിരാണ്. കാരണം ഇസ്റാ മാത്രമേ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ, മിഅ്റാജ് ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇസ്റാഇനേക്കാൾ അത്ഭുതകരമായ കാര്യമാണല്ലോ മിഅ്റാജ്. ആ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിഅ്റാജ് എന്തുകൊണ്ട് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടില്ല, അപ്പോൾ അത് ഉണ്ടായിട്ടില്ല എന്നതാണ് ചില ആളുകൾ ഈ പ്രവാചകനിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെ നിഷേധിക്കാൻ ഉള്ള മാനദണ്ഡമായി പറയാറുള്ളത്. അഥവാ മിഅ്റാജ് ഖുർആനിനെതിരാണ്. ഖുർആനിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവുമില്ല. ആ യാത്ര ആദ്യം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിലേക്ക് വന്നു, ബൈത്തുൽ മഖ്ദസിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് തിരിച്ചുപോയി. ഇതാണ് മക്കയിലെ മുശരിക്കുകളായ ആളുകൾ നിഷേധിച്ചത്. അതല്ലാതെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശത്തിനപ്പുറത്തേക്ക് പോയ ഒരു മിഅ്റാജ് എന്ന് പറയുന്ന സംഗതി ഖുർആനിൽ ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം മുമ്പ് പലവരും പറഞ്ഞതാണ്, വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നു പറഞ്ഞ് ഏതെങ്കിലും ആളുകൾ എന്തു കൊണ്ടുവന്നാലും അതൊക്കെ തന്നെയും വിശുദ്ധ ഖുർആൻ അനുഗുണമായിരിക്കും. വിമർശകന്മാർ ഒരുപക്ഷെ അവർക്ക് ഖുർആൻ തിരിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഹദീസ് മനസ്സിലാകാത്തത് കൊണ്ടോ ആയിരിക്കാം. ഈ വിഷയത്തിലും സംഗതി അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ മിഅ്റാജുമായിക്കൊണ്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇല്ല എന്നതാണ് ഖുർആനെതിരാണ് എന്ന് പറയാൻ അവർ ന്യായമാക്കുന്നതെങ്കിൽ അതൊരു തീർത്തും ദുർന്യായം മാത്രമാണ്, ദുർബലമായ ഒരു വാദം മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ മിഅ്റാജ് എന്ന പേര് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിഅ്റാജ് എന്ന പേര് ഖുർആനിൽ ഇല്ല. ഇസ്റാഇനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, പേര് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചിട്ടുള്ളത്. അതേസമയത്ത് മിഅ്റാജ് യാത്രയെക്കുറിച്ച് ഖുർആനിൽ സൂചനയുണ്ടോ? തീർച്ചയായുമുണ്ട്. ഉണ്ട് എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കണ്ടിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങളും പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി കൊണ്ട് സന്ധിച്ചതും ജിബ്രീലിനെ കണ്ടതും അള്ളാഹുവിൻ്റെ വലിയ വലിയ ആയത്തുകളെ കണ്ടതുമൊക്കെ സൂറത്തു നജ്മിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ മിഅ്റാജിനെക്കുറിച്ച് ഖുർആനിൽ തന്നെയും സൂചനയുണ്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ മിഅ്റാജ് ഖുർആനെതിരാണ് എന്ന വാദം തന്നെ ബാത്തിലാണ്, അത് നിഷ്ഫലമാണ്, അത് സ്വീകാര്യമല്ല. സൂറത്തു നജ്മിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്തു നജ്മിൻ്റെ ആദ്യ ഭാഗം മുതൽ നാം ഓതിത്തുടങ്ങിയാൽ നമുക്ക് ആ വിഷയം കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വന്നജ്മി ഇദാ ഹവ മാ ളല്ല സാഹിബുക്കും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ അല്ലമഹു ശദീദുൽ ഖുവ ദൂ മിർറത്തിൻ ഫസ്തവ വഹുവ ബിൽ ഉഫുഖിൽ അലാ സുമ്മ ദനാ ഫതദല്ല فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى ما كذب الفؤاد ما راى افتمارونه على ما يرى ولقد راه نزله اخرى عند سدره المنتهى عندها جنه الماوى اذ يخشى السدره ما يخشى മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റാ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്റാ. സൂറത്തു നജ്മിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ പതിനെട്ടാമത്തെ ആയത്ത് വരെ നമ്മൾ ഓതിയാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ള സംഗതികളെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഏതൊരു മനുഷ്യനും വ്യക്തമായി മനസ്സിലാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് പറയുന്നത്, വന്നജ്മി ഇദാ ഹവ, നക്ഷത്രം അത് അസ്തമിക്കുമ്പോൾ അത് തന്നെയാണ് സത്യം. മാ ളല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗത്തിലായിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവ, തന്നിഷ്ടപ്രകാരം ഒന്നും തന്നെ അവിടുന്ന് സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ, അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹയി മാത്രമാകുന്നു അത്. എന്നിട്ട് വീണ്ടും പറയുന്നു, അല്ലമഹു ശദീദുൽ ഖുവ, ശക്തിമത്തായ കഴിവുകളുള്ള മലക്ക് ആണ് അദ്ദേഹത്തെ അത് പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് റസൂലുള്ളാഹി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൂ മിർറത്തിൻ ഫസ്തവ, കരുത്തുള്ള ഒരു വ്യക്തി, അങ്ങനെ തന്നെ അദ്ദേഹം അതിൽ നിലകൊണ്ടു. അഥവാ നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വഹുവ ബിൽ ഉഫുഖിൽ അഅല, അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു. ثم دنا فتدلى, പിന്നീട് അദ്ദേഹം കൂടുതൽ അടുത്തു, കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വന്നു. ഫകാന ഖാബ ഖൗസൈനി ഔ അദന, രണ്ട് വില്ലുകളുടെ അകലത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ഫൗഹ ഇല അബ്ദിഹിമ ഊഹ, തൻ്റെ ദാസന് അവൻ ബോധനം നൽകിയതെല്ലാം അദ്ദേഹത്തിന് ബോധനം നൽകിക്കൊടുത്തു. മാ കദബൽ ഫുആദു മാ റാ, അദ്ദേഹം കണ്ട ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല, അത് ഹൃദയം തുറന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അഫതുമാറൂനഹു അലാ മാ റാ, അദ്ദേഹം നേരിൽ കാണുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? ഇത് മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ റസൂലുള്ള കണ്ടതുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. വീണ്ടും അള്ളാഹു പറയുന്നത്, വലഖദ് റആഹു നസ്ലതൻ ഉഖ്രാ, മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം ആ മലക്കിനെ കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രാവശ്യം മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപരിലോകത്തു നിന്ന് ഇറങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്, പ്രവാചകൻ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ഇന്ദ സിദ്റത്തുൽ മുൻതഹ, അങ്ങേയറ്റത്തുള്ള സിദ്റത്തുൽ മുൻതഹ, അങ്ങേയറ്റത്തെ ഇലന്ത മരത്തിനടുത്ത് വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത്. ഇന്ദഹ ജന്നത്തുൽ മഅ്വ, അതിൻ്റെ അടുത്താണ് ശാശ്വതമായി താമസിക്കേണ്ട സ്വർഗമുള്ളത്. ഇത് യഖ്ഷ സിദ്റത്ത മാ യഖ്ഷ, ആ ഇലന്ത മരത്തെ ആവരണം ചെയ്തൊക്കെ അതിനെ ആവരണം ചെയ്തപ്പോൾ, മാ സാഗൽ ബസറു വമാ തഗ, പ്രവാചകന്റെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ടത് കണ്ടിട്ടുണ്ട്. ലഖദ് റആ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര, തൻ്റെ രക്ഷിതാവിൻ്റെ അതിമഹത്തായ വലിയ വലിയ ആയത്തുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ രണ്ട് പ്രാവശ്യം കണ്ടതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിൽ പരാമർശിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടത് ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅ്വ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ടാണ്. അതിനടുത്താണ് സ്വർഗമുള്ളത്. അപ്പോൾ സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഇത് സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ച് കാരണമെങ്കിൽ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറിപ്പോകണം എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. ഏതായാലും ദുനിയാവിലൊരു സ്വർഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത് ശരിക്കുള്ള യഥാർത്ഥ സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ചു തന്നെയാണ്. ആ സ്വർഗത്തിലേക്കാണ് പ്രവാചകൻ മിഅ്റാജിൽ പ്രവേശിച്ചിട്ടുള്ളതും. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ച് പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടു എന്നാണെങ്കിൽ, അത് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുമുണ്ടെങ്കിൽ, അത് തന്നെയാണ് മിഅ്റാജിനെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിലുള്ള പരാമർശങ്ങൾ. അതുകൊണ്ട് മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായതൊരിക്കലും വിശുദ്ധ ഖുർആനിനെതിരാണ്, അതല്ലെങ്കിൽ ഖുർആനിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നു പറയുന്നത് ശരിയല്ല. അത് ഖുർആനെക്കുറിച്ച് വേണ്ടത്ര ജ്ഞാനമില്ലാത്ത കാരണത്താൽ വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ മിഅ്റാജിൻ്റെ ഹദീസുകൾ, അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായൊരു കാര്യമാണെങ്കിൽ, അതിന് ഉപോത്ബലകമായി വന്നിട്ടുള്ള പ്രവാചകൻ്റെ ഹദീസുകൾ, അവിടെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊക്കെ കിട്ടി, പ്രവാചകൻ എന്തൊക്കെ അള്ളാഹുവിനോട് സംസാരിച്ചു, മറ്റു പ്രവാചകന്മാർ സംസാരിച്ചു, ഇതൊക്കെ തന്നെയും വിശദമായ ഹദീസുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടൊരു കാര്യത്തെ ഹദീസ് വിശദീകരിച്ച് പറയുമ്പോൾ അത് ഖുർആനെതിരാണ്, ഖുർആനിൽ മിഅ്റാജ് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു പരാമർശം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സാന്ദർഭികമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മിഅ്റാജ് യാത്രയുമായി കൊണ്ട് ബന്ധപ്പെട്ട് മിഅ്റാജ് ഇസ്രായേൽ റസൂലുള്ളാഹിക്ക് ശാരീരികമായി കൊണ്ടുണ്ടായൊരു കാര്യമായിരുന്നു. എന്നാൽ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലാണ് കണ്ടത്. പ്രവാചകന്റെ ആത്മീയമായൊരു യാത്രയായിരുന്നു, അതല്ലാതെ ശാരീരികമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിലേക്ക് പോയിട്ടില്ല എന്നും ചില ആളുകൾ അജ്ഞത കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം സമൂഹത്തിൽ പറയാറുണ്ട്. അതങ്ങനെ മനസ്സിലാക്കി വെച്ചവരുമുണ്ട്. ഇത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഇസ്രായേലിന് പോയത്, ആ രീതിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിനും പോയിട്ടുള്ളത്. പ്രവാചകൻ ശരീരത്തോടുകൂടി തന്നെയാണ് മിഅ്റാജ് യാത്രയും നടത്തിയിട്ടുള്ളത്. അതൊക്കെ ഹദീസുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ, സ്വപ്നമായിരുന്നു പ്രവാചകന് ഉണ്ടായിരുന്നതെങ്കിൽ, ഓ പ്രവാചകൻ സ്വപ്നം കാണുമ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ആവശ്യപ്പെടുന്നതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ് വന്നത് എന്ന് പരിചയപ്പെടുത്തുന്നതും അതൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, അതിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നു ആരാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നത് മുഹമ്മദാണ്, വിളിക്കപ്പെട്ടതാണോ, അതെ. അങ്ങനെ ഓരോ ആകാശത്തിൻ്റെ വാതിലുകളും കടന്നുപോയി അവസാനമാണ് പ്രവാചകൻ അവിടെ എത്തുന്നത്. മാത്രമല്ല വല്ലഖദ് റആഹു നസലത്തുൻ ഉഖ്ര, അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അതൊരു സ്വപ്നമായ കാഴ്ചയല്ല. മാത്രമല്ല ലഖദ് റആ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര, വലിയ വലിയ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ കണ്ടു. ഇതൊക്കെ തന്നെയും ഖുർആനിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ, മിഅ്റാജുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ, അതെല്ലാം ഖുർആനിനെതിരാണ് എന്ന് പറയുമ്പോൾ അത്തരക്കാർക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ മനസ്സിലായിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ വെടിയണം, അത്തരത്തിലുള്ള വാദങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അൽ ഉസൂൽ എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. മിഅ്റാജിൻ്റെ ഹദീസ് ഖുർആനിനെ എതിരോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി നമ്മോട് ഇതുവരെ സംസാരിച്ചത്. ഇന്നത്തെ മധുരം ഖുർആൻ കേൾക്കാൻ ആണ് നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ് ഖലീഫ അത്തുനൈജിയാണ്.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. കാരീനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഷെയ്ഖ് ഖലീഫ തുനൈജിയാണ്. നമുക്ക് ധാരാളം കേട്ട് പരിചയമുള്ള ഒരു കാര്യം കൂടിയാണ്.
1: റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇത്രയും സമയം റേഡിയോ വൈബ്സിൽ ചേർന്നത് പി മൂസ, കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ, എ പി കാട്. ഇൻഷാല്ലാ വീണ്ടും പീസ് റേഡിയോയുടെ കൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൽ നിന്നും ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 14-15 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ 14-15 രണ്ട് ചെറിയ ആയത്

0: അൽഹംദുലില്ലാ, ബാറകല്ലാഹു ഫീകും ജമീഅ. സൂറത്തുൽ ഹിജ്റിലെ 14-15 ആയത്തുകളാണ് നാം ഇന്ന് മനഃപ്പാഠമാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഉച്ചരിച്ച ഓരോ ഹർഫുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 14-15 വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
3: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. ഇന്നത്തെ മുഖമൊഴിയിൽ ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ കാതോർക്കുന്നത്.
4: യുവരോഷത്തിന്റെ കാഹളവും തെരുവിലെ പാറ്റകളും. ദില്ലിയിലെ ജന്തർ മന്ദറിൽ രാജ്യം കണ്ടത് വെറുമൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിച്ച ജെൻസി തലമുറയുടെ ചെറുത്തുനിൽപ്പാണ്. ക്രോക്രോട്ട് ജനതാ പാർട്ടി CJP എന്ന പേരിൽ സറ്റയറും പ്രതിരോധവും ആയുധമാക്കി യുവാക്കൾ നടത്തിയ സമരം അധികാരികളുടെ കസേരകളെ ഉലച്ചുവെന്നതിൽ സംശയമില്ല. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഉയർന്ന ഈ യുവരോഷം അവഗണനയുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ തട്ടിപ്പുകളും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതവും പ്രതീക്ഷകളുമാണ് ഇല്ലാതാക്കുന്നത്. അനീതിക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ച തൊഴിൽരഹിതരായ യുവാക്കളെ അധിക്ഷേപിക്കുന്ന നിലപാടുകൾ ഉയർന്നപ്പോൾ ആ അധിക്ഷേപത്തെ തന്നെ സ്വന്തം അടയാളമാക്കി മാറ്റിയാണ് അവർ പാറ്റ എന്ന പേരിൽ പ്രക്ഷോഭത്തിനിറങ്ങിയത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി ചട്ടക്കൂടുകൾക്ക് പുറത്തുനിന്ന് സോഷ്യൽ മീഡിയയും തെരുവിനെയും ഒരുപോലെ പ്രക്ഷോഭവേദിയാക്കാൻ ഈ പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞു. അടിച്ചമർത്തലുകൾ കൊണ്ടും ജനവിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ടും ഈ പ്രക്ഷോഭത്തെ നേരിടാൻ ശ്രമിച്ചത് ജനാധിപത്യപരമായ സമീപനമായിരുന്നില്ല, അത് കൂടുതൽ സമരവീര്യം യുവാക്കൾക്ക് പകർന്നു നൽകുകയാണുണ്ടായത്. അസാമാന്യ ധീരതയാണ് അവർ പ്രകടിപ്പിച്ചത്. വടിയും വെടിയും കൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ജലപീരങ്കി പ്രയോഗം മഴ നൃത്തമായി അവർ ആഘോഷിക്കാനുണ്ടായത്. ജന്തർ മന്ദറിലെ തെരുവ് വിളക്കുകൾ അണച്ചും ജലലഭ്യത തടഞ്ഞും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വിദ്യാർത്ഥികളെ നേരിട്ടപ്പോൾ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കാണ് വഴിമരുന്നിട്ടത്. വെള്ളവും ഭക്ഷണവും കിട്ടാതെ സമരക്കാർക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല, അവയെല്ലാം അങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു. ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കമുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വന്നത് തങ്ങളെ അടിച്ചമർത്താനാകില്ലെന്ന യുവാക്കളുടെ ഉറച്ച നിലപാടിന്റെ വിജയമാണ്. ഇതൊരു സമരത്തിന്റെ അവസാനമല്ല, മറിച്ച് രാജ്യത്തെ യുവാക്കളുടെ ശബ്ദം ഇനിയും അവഗണിക്കാനാകില്ലെന്ന തിരിച്ചറിവാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ അഴിമതികൾ തുടച്ചു നീക്കാനും പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനും ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായേ തീരൂ. വരും തലമുറയുടെ ഭാവിയെക്കരുതി ഇത്തരം പ്രക്ഷോഭങ്ങൾ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭരണാധികാരികളും തയ്യാറാകേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭാവിയും പ്രതീക്ഷയും അവിടുത്തെ യുവതലമുറയിലാണ് കുടികൊള്ളുന്നത്. മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാനും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും പ്രാപ്തിയുള്ള ഊർജത്തിന്റെ സ്രോതസ്സാണ് യുവത്വം. ആ കർമ്മശേഷിയും ആവേശവും എവിടെ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പ്. ചുറ്റുമുള്ള അനീതികൾക്കും അസമത്വങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധമായി മാറുകയാണ് ഇന്നത്തെ യുവത്വത്തിന്റെ പ്രധാന ചുമതല. അനീതി കണ്ടാൽ കണ്ണടച്ചു പോകാതെ അതിനോട് കലഹിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ആർജവമാണ് യുവത്വത്തിന്റെ യഥാർത്ഥ ലക്ഷണം.
3: നാം ഇതുവരെ കേട്ടത് മുഖമൊഴി, യുവരോഷത്തിന്റെ കാഹളവും തെരുവിലെ പാറ്റകളും എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസമദ് കല്ലടിക്കൂടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: قد كفاني علم ربي من سؤالي.
4: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
7: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
4: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
7: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാറമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഡോക്ടർ ഫായിസ പി പിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എഴുത്ത് ഡോക്ടർ ഫായിസ പി പി. കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ മാറുന്നു. പലതവണ പറഞ്ഞാലും പഠിച്ചതെല്ലാം മറക്കുന്നു. ക്ലാസ്സിൽ മറ്റു കുട്ടികളേക്കാൾ പിന്നിൽ പോകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പല മാതാപിതാക്കളും അനുഭവിക്കുന്നവയാണ്. എന്നാൽ ഇതെല്ലാം മടി അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മാത്രമല്ല, ചിലപ്പോൾ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളുമായിരിക്കാം. ചില കുട്ടികൾക്ക് അടിസ്ഥാന പഠനത്തിൽ തന്നെ സ്ഥിരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഇതിനെയാണ് സാധാരണയായി പഠന വൈകല്യം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഇത് കുട്ടിയുടെ ബുദ്ധിശക്തിയുടെ കുറവല്ല, മറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനുമുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എന്താണ് പഠന വൈകല്യം? പഠന വൈകല്യം എന്നത് വായന, എഴുത്ത്, കണക്കുകൂട്ടൽ തുടങ്ങിയ അടിസ്ഥാന പഠന കഴിവുകളിൽ കാണുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. വായനാ പ്രശ്നം, എഴുത്തു പ്രശ്നം, ഗണിത പ്രശ്നം തുടങ്ങിയവ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. കുട്ടികളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ: വായനയിലെ ബുദ്ധിമുട്ട്, അക്ഷരങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നത്, വാക്കുകൾ തെറ്റായി വായിക്കുന്നത്, വായനയുടെ വേഗം വളരെ കുറവ്. എഴുത്തിലെ പ്രശ്നങ്ങൾ: അക്ഷരങ്ങളും അക്കങ്ങളും മറിച്ചും തലതിരിച്ചുമൊക്കെ എഴുതുന്നത്, വാക്കുകൾ ഇടവിടാതെ എഴുതുന്നത്, കൈയെഴുത്ത് വ്യക്തതയില്ലാതെ കാണുന്നത്. ഗണിതത്തിലെ ബുദ്ധിമുട്ട്: അക്കങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്, ലളിതമായ കണക്കുകൾ പോലും ചെയ്യാനുള്ള പ്രയാസം, സമയം, പണം തുടങ്ങിയ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്. മൊഴി ഭാഷാ ബുദ്ധിമുട്ടുകൾ: വാക്കുകൾ കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കുന്നത്, നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ വൈകുന്നത്. ഓർമ്മശക്തി പ്രശ്നങ്ങൾ: പഠിച്ചതെല്ലാം വേഗത്തിൽ മറക്കുന്നു, ക്രമത്തിൽ കാര്യങ്ങൾ ഓർക്കാനുള്ള ബുദ്ധിമുട്ട്. എങ്ങനെ തിരിച്ചറിയാം? കുട്ടിയുടെ അധ്യാപകരുടെ അഭിപ്രായം ശ്രദ്ധിക്കുക. സമപ്രായക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രകടനത്തിൽ കൃത്യമായ വ്യത്യാസം കാണുക. വീട്ടിൽ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കാണുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. പഠന വൈകല്യം കണ്ടെത്തുന്ന സമയം പല മാതാപിതാക്കൾക്കും ആശങ്കയും കുറ്റബോധവും നിറഞ്ഞ ഒരു ഘട്ടമാണ്. എന്റെ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ഇത് മാറുമോ? എന്ന ചോദ്യങ്ങൾ അവർ അലട്ടിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് അവരുടെ പ്രതികരണമെന്നതും പ്രധാനമാണ്. മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക, ക്ഷമയോടും പിന്തുണയോടും കൂടി സമീപിക്കുക, സാവധാനത്തിൽ ആവർത്തിച്ചു പറഞ്ഞുകൊടുക്കുക, കുട്ടിയുടെ അധ്യാപകരുമായി നിരന്തരം കാര്യങ്ങൾ പങ്കുവെക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക, കുട്ടിയുടെ കഴിവുകൾ കണ്ടെത്തി ചെറിയ പുരോഗതികളിൽ നന്നായി പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥനയിലൂടെ ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കാൻ പ്രാപ്തരാക്കുക, പ്രത്യേക പരിശീലനവും തെറാപ്പികളും പരിഗണിക്കുക, ആവശ്യമെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ പ്രത്യേക വിദ്യാഭ്യാസ വിദഗ്ധന്റെ സഹായം തേടുക. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭിച്ചാൽ മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയും. അതിനാൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ സഹായം നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അവരെ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. രക്ഷിതാക്കളെന്ന നിലയിൽ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഡോക്ടർ ഫായിസ പി പിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: അടുത്തതായി നമ്മൾ കേൾക്കുന്നു കവർ സ്റ്റോറി. ഇന്നത്തെ കവർ സ്റ്റോറിയിൽ സി മുഹമ്മദ് അജ്മൽ രചിച്ച ജൻസി വിപ്ലവത്തിന്റെ രാഷ്ട്രീയ സന്ദേശം എന്ന വിഷയത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ജൻസി വിപ്ലവത്തിന്റെ രാഷ്ട്രീയ സന്ദേശം, എഴുത്ത് സി മുഹമ്മദ് അജ്മൽ. 12 വർഷമായി ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്നത് ഒറ്റത്തവണയുള്ള തകർച്ചയായിരുന്നില്ല. പൊതുനിക്ഷേപം കുറഞ്ഞു, ഫീസ് ഉയർന്നു, സ്ഥാപനങ്ങളെ കടമെടുക്കാൻ നിർബന്ധിച്ചു, സ്കോളർഷിപ്പുകൾ ചുരുങ്ങി, ദേശീയ പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഒടുവിൽ അതിന്റെ മുഴുവൻ ഭാരം വഹിച്ച വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. 2026 ജൂലൈയിൽ ജന്തർ മന്ദറിൽ നടന്നത് ഒരു സാധാരണ വിദ്യാർത്ഥി പ്രതിഷേധമായിരുന്നില്ല. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ റദ്ദാക്കലുകളും ഫീസ് വർധനയും സ്കോളർഷിപ്പ് നിർത്തലാക്കലും കാരണം വർഷങ്ങളായി അടിഞ്ഞുകൂടിയ രോഷമാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. വിദ്യാർത്ഥികൾ പാത്രങ്ങൾ കൊട്ടി, കാർട്ടൂൺ പാറ്റകളുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഡയപ്പറുകൾ അയച്ചു. പ്രതിഷേധം ഒരേ സമയം ഗൗരവമുള്ളതും പരിഹാസം നിറഞ്ഞതുമായിരുന്നു. അതിന്റെ കേന്ദ്രത്തിൽ 26-ാം ദിവസത്തിലേക്ക് കടന്ന നിരാഹാര സമരത്തിൽ ആരോഗ്യനില വഷളായ 59 വയസ്സുകാരനുമുണ്ടായിരുന്നു. ഞാൻ അധ്യാപകനാണ്, കൗമാരക്കാരും അവരുടെ മാതാപിതാക്കളുമാണ് എന്റെ ലോകം. പരീക്ഷാഫലം പുറത്തുവരുന്ന ദിവസം ഒരു അമ്മയുടെ ശബ്ദത്തിൽ കേൾക്കുന്ന ഭയം എനിക്ക് പരിചിതമാണ്. ഫീസ് അറിയിപ്പ് കിട്ടുമ്പോൾ കുടുംബത്തിന്റെ വരുമാനവും കടവും ചെലവുകളും മനസ്സിൽ കൂട്ടിക്കിഴിക്കുന്ന അച്ഛന്മാരെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ജന്തർ മന്ദറിലെ പ്രതിഷേധം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്ന് എനിക്കുറപ്പായി പറയാം. അതിന്റെ പിന്നിൽ 12 വർഷത്തെ നയങ്ങളുണ്ട്. ഒരു ഉത്തരവിലൂടെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം തകർത്തിട്ടില്ല. ബജറ്റിലെ ചെറിയ വെട്ടിക്കുറവുകളിലൂടെയും ഫീസ് വിജ്ഞാപനങ്ങളിലൂടെയും വായ്പാ നയങ്ങളിലൂടെയും നിർത്തലാക്കിയ സ്കോളർഷിപ്പുകളിലൂടെയും മോശമായി നടത്തിയ പരീക്ഷകളിലൂടെയുമാണ് അത് ദുർബലമായത്. 6% എന്ന പഴയ വാഗ്ദാനം, ഇന്ത്യയുടെ GDPയുടെ 6% വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കണം എന്ന ആവശ്യം പുതിയതല്ല. 1966 കോത്താരി കമ്മീഷൻ അത് ശുപാർശ ചെയ്തു. 2014 BJP പ്രകടന പത്രിക അത് വാഗ്ദാനം ചെയ്തു. 2020 ദേശീയ വിദ്യാഭ്യാസ നയവും അതേ ലക്ഷ്യം ആവർത്തിച്ചു. എന്നാൽ രാജ്യം ഒരിക്കലും അതിനടുത്തെത്തിയില്ല. 2013-14 കാലഘട്ടത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത് GDPയുടെ ഏകദേശം 3%. 2023-24 അത് ഏകദേശം 2.7% കുറഞ്ഞു. 6% മുന്നേറുന്നതിന് പകരം രാജ്യം പിന്നോട്ടു പോയി. ഓരോ വർഷവും വിദ്യാഭ്യാസത്തിനായി മുൻവർഷത്തേക്കാൾ കൂടുതൽ രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് സർക്കാരിന് പറയാം. പക്ഷേ വളരുന്ന സമ്പൽവ്യവസ്ഥയിൽ രൂപയുടെ കണക്കിൽ ചെലവ് കൂടുന്നത് സ്വാഭാവികമാണ്. ബജറ്റിന്റെ 3% വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. 2014-15 കേന്ദ്ര ബജറ്റിന്റെ 4% വിദ്യാഭ്യാസത്തിന് ലഭിച്ചിരുന്നു. ഒരു പതിറ്റാണ്ടിനു ശേഷം അത് ഏകദേശം 2.5%. അടുത്ത തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുന്ന ദേശീയ വിഹിതത്തിൽ വലിയ ഇടിവാണുണ്ടായത്. അതേസമയം പണമെല്ലായിടത്തും ഒരേ രീതിയിൽ കുറഞ്ഞില്ല. 2014-2021 ഇടയിൽ 84,000+ സർക്കാർ സ്കൂളുകൾ അടഞ്ഞു. മറുവശത്ത് തെരഞ്ഞെടുത്ത മാതൃകാ സ്കൂളുകൾക്കുള്ള ചെലവ് വർദ്ധിച്ചു. രാജ്യത്തെ സർവകലാശാലകളെ സഹായിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ബജറ്റ് 2024-25 6,409 കോടിയിൽ നിന്ന് 2,500 കോടിയായി കുറഞ്ഞു. ഒറ്റ വർഷം കൊണ്ട് ഏകദേശം 61% വെട്ടിക്കുറവ്. ഇതിലൂടെ ലഭിച്ച സന്ദേശം വ്യക്തമായിരുന്നു. വിദ്യാഭ്യാസം സർക്കാർ നിർബന്ധമായും നിക്ഷേപിക്കേണ്ട പൊതുനന്മയെന്ന നിലയിൽ നിന്ന് മാറി നിയന്ത്രിക്കേണ്ട ചെലവായി പരിഗണിക്കാൻ തുടങ്ങി. ഗ്രാന്റിന് പകരം വായ്പ. സർക്കാർ ഒരു പൊതുസ്ഥാപനത്തിന് നൽകുന്ന പണം കുറച്ചാൽ ആ ചെലവ് അപ്രത്യക്ഷമാകില്ല. അത് മറ്റൊരാളുടെ ചുമലിലേക്ക് മാറും. ഇന്ത്യയിൽ അത് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മേലേക്കാണ് മാറിയത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബിരുദ ഫീസ് 2011 മുതൽ 2025 വരെ പ്രതിവർഷം 10,000 ആയിരുന്നു. 2026 ഫെബ്രുവരിയിൽ അത് 80,000 ആയി. 8 ഇരട്ടി വർധന. IITകളിൽ ബിരുദ ട്യൂഷൻ ഫീസ് 2016 90,000 നിന്ന് 2,00,000 ആയി. ഒരൊറ്റ തീരുമാനത്തിൽ 122% വർധന. IIT കൗൺസിൽ നിർദ്ദേശിച്ചത് 3,00,000 വരെ ആയിരുന്നു. MTech ഫീസ് പല സ്ഥാപനങ്ങളിലും കുത്തനെ ഉയർന്നു. IIM അഹമ്മദാബാദിലെ പ്രധാന MBA പ്രോഗ്രാമിന്റെ ഫീസ് 2007 നാല് ലക്ഷത്തിൽ നിന്ന് 27 ലക്ഷമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ പഠന ചെലവ് 1819 ലക്ഷമെത്തി. നിഫ്റ്റിലെ ഫീസ് 13 ലക്ഷം കടന്നു. 2020 16 നിഫ്റ്റ് ക്യാമ്പസുകളിലെ ഏകദേശം 11,000 വിദ്യാർത്ഥികൾ ഫീസ് വർധനവിനെതിരെ ക്ലാസ് ബഹിഷ്കരിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ MSc അഗ്രികൾച്ചർ ഫീസ് 430% വർദ്ധിച്ചു. വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന JNU-ൽ പ്രതിമാസം 1700 രൂപയുടെ പുതിയ സർവീസ് ചാർജ് കൊണ്ടുവന്നു. എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയിൽ ഫീസ് ഉയർന്നില്ല. ഡൽഹിയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ഇതേ കാലയളവിൽ വലിയ വർധനയുണ്ടായില്ല. അതുകൊണ്ട് ഫീസ് വർധന ഒഴിവാക്കാനാകാത്ത സാഹചര്യമില്ലായിരുന്നു. നയപരമായ തീരുമാനമായിരുന്നു. ഈ മാറ്റത്തിന്റെ കേന്ദ്രത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസി ഉണ്ടായിരുന്നു. 2017 അത് രൂപീകരിച്ചത്. മുമ്പ് ഒരു പൊതു സർവകലാശാലയ്ക്ക് പുതിയ കെട്ടിടമോ ലബോറട്ടറിയോ ആവശ്യമായാൽ സർക്കാർ ഗ്രാന്റ് നൽകുമായിരുന്നു. അത് തിരിച്ചടക്കേണ്ടതില്ല. വിദ്യാഭ്യാസം ഒരു പൊതുനന്മയാണെന്ന ബോധ്യത്തിലായിരുന്നു ആ സംവിധാനം. ഹെഫ വന്നതോടെ ഗ്രാന്റിന് പകരം വായ്പ ലഭിക്കാൻ തുടങ്ങി. ഹെഫയിൽ 91% ഉടമസ്ഥത കനറാ ബാങ്കിനും 9% വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുമാണ്. സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടക്കണം. എന്നാൽ ഒരു പൊതു സർവകലാശാലയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രധാന വരുമാനമാർഗം വിദ്യാർത്ഥി ഫീസാണ്. സർക്കാർ നിയോഗിച്ച NIFP പഠനപ്രകാരം ഇത്തരം സ്ഥാപനങ്ങളുടെ ആഭ്യന്തര വരുമാനത്തിന്റെ ഏകദേശം 78% വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസാണ്. സ്ഥാപനങ്ങളോട് ഫീസ് വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടതായി അതേ പഠനം രേഖപ്പെടുത്തുന്നു. 14 സ്ഥാപനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ പകുതിയിലധികം വായ്പ തിരിച്ചടയ്ക്കാനായി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. NIT ഗോവയിൽ ഇത് 90%-ലധികമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. പിന്നീട് 2021 ഹെഫയ്ക്കുള്ള ബജറ്റ് 2200 കോടിയിൽ നിന്ന് 1 കോടിയായി കുറച്ചു. ഗ്രാന്റുകൾ കുറഞ്ഞിരുന്നു. വായ്പയും ആവശ്യത്തിന് ലഭിച്ചില്ല. അതിനിടയിലെ സാമ്പത്തിക വിടവ് ഫീസ് വർധനയായി വിദ്യാർത്ഥികളിലേക്കെത്തി. ഈ നയത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ച പദം സ്വയംഭരണമെന്നായിരുന്നു. പക്ഷേ സാമ്പത്തികമായി സ്വയം നിലനിൽക്കാൻ കഴിയാത്ത പൊതുസ്ഥാപനത്തോട് കടമെടുക്കാനും ഫീസ് ഉയർത്താനും പറയുന്നത് സ്വയംഭരണമല്ല, അത് വാണിജ്യവൽക്കരണമാണ്. ഫീസ് ഉയർന്നു, സഹായം കുറഞ്ഞു. പഠന ചെലവ് ഉയർത്തുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സഹായം കൂട്ടേണ്ടതായിരുന്നു. എന്നാൽ അതേസമയത്ത് സ്കോളർഷിപ്പുകളും ഫെല്ലോഷിപ്പുകളും ചുരുക്കപ്പെട്ടു. ഏകദേശം 6,722 ന്യൂനപക്ഷ ഗവേഷക വിദ്യാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെല്ലോഷിപ്പ് 2022 നിർത്തലാക്കി. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പും പിൻവലിച്ചു. ഏകദേശം 5 ലക്ഷം വിദ്യാർത്ഥികളെ അത് ബാധിച്ചു. SC/ST/OBC വിദ്യാർത്ഥികൾക്കുള്ള പ്രധാന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ കുടുംബ വരുമാന പരിധി 2013 മുതൽ മാറ്റമില്ലാതെ തുടരുന്നു. 13 വർഷം വിലക്കയറ്റമുണ്ടായിട്ടും അർഹതാ പരിധി പുതുക്കിയില്ല. ജീവിത ചെലവുയർന്നപ്പോൾ രേഖകളിൽ മാത്രം നിരവധി കുടുംബങ്ങൾ സ്കോളർഷിപ്പിന് അർഹരല്ലാത്തവരായി മാറി. വിദേശ പഠനത്തിനുള്ള സർക്കാർ സ്കോളർഷിപ്പ് നേടിയ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ സംസ്കാരം, ചരിത്രം, സമൂഹം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നതിന് 2022 മുതൽ നിയന്ത്രണമേർപ്പെടുത്തി. ശാസ്ത്ര പഠനത്തിന് സഹായമായിരുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പിനും തിരിച്ചടിയുണ്ടായി. വർഷത്തിൽ 80,000 ലഭിച്ചിരുന്ന സ്കോളർഷിപ്പ് ഐസറുകളിലും IISSCയിലും പഠിക്കുന്ന പലർക്കും നിർണായകമായിരുന്നു. ആദ്യം സ്കോളർഷിപ്പ് ലഭിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, പിന്നീട് പുതിയ ബാച്ചിന്റെ പ്രഖ്യാപനം തന്നെ നിലച്ചു. ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തിയിരുന്ന KVPY 2022 നിർത്തലാക്കി. ഗവേഷക വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് വർഷങ്ങളോളം വർദ്ധിപ്പിക്കാതെ വച്ചു. ചില സ്ഥാപനങ്ങളിൽ പ്രഖ്യാപിച്ച വർധന നടപ്പിലാകാൻ മാസങ്ങളെടുത്തു. ABVP പോലും വൈകല്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. ഒരു തലമുറയുടെ വിശ്വാസം തകർത്ത പരീക്ഷ. നീറ്റ് പരീക്ഷ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പ്രവേശന പരീക്ഷ മാത്രമല്ല, വർഷം തോറും ഏകദേശം 24 ലക്ഷം പേർ മെഡിക്കൽ പ്രവേശനത്തിനായി മത്സരിക്കുന്നു. MBBS സീറ്റുകൾ ഏകദേശം 1.1 ലക്ഷം മാത്രം. വർഷങ്ങളായുള്ള പഠനവും കുടുംബത്തിൻ്റെ സമ്പാദ്യവും കോച്ചിംഗ് ചെലവും പ്രതീക്ഷകളും ഒരു ദിവസത്തെ പരീക്ഷയിൽ കേന്ദ്രീകരിക്കുന്നു. പരീക്ഷ കഠിനമായിരിക്കാം, സീറ്റുകൾ കുറവായിരിക്കാം, പക്ഷേ പരീക്ഷ നിഷ്പക്ഷമാണെന്ന വിശ്വാസമെങ്കിലും വേണം. 2024 നീറ്റ് ആ വിശ്വാസം തകർത്തു. നീറ്റ് പരീക്ഷയുടെ മാർക്കിംഗ് രീതിയിൽ സാധ്യമല്ലാത്ത സ്കോറുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. 67 പേർക്ക് മുഴുവൻ മാർക്കായ 720 ലഭിച്ചു. ജാർഖണ്ഡിലെ ഹസാരൈബാഗിലുള്ള ഒരു പരീക്ഷാ കേന്ദ്രവുമായി ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. NTA പ്രശ്നം ഒരു ചോർച്ചയിൽ ഒതുങ്ങുന്നില്ല. നീറ്റ് ചോർച്ചയെ ചില ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയായോ ഒരു ക്രിമിനൽ സംഘത്തിന്റെ പ്രവർത്തനമായോ മാത്രം കാണാൻ കഴിയില്ല. NTA ഘടനയിൽ തന്നെ ഗുരുതരമായ ദൗർബല്യങ്ങളുണ്ടായിരുന്നു. 2018 NTA രൂപീകരിച്ചത് പാർലമെന്റ് പാസാക്കിയ പ്രത്യേക നിയമത്തിലൂടെയല്ല. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിർദ്ദേശപ്രകാരം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്വയംഭരണ സ്ഥാപനമായാണ് അത് പ്രവർത്തനമാരംഭിച്ചത്. ഈ രൂപം സ്വതവേ തെറ്റല്ല. എന്നാൽ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാർലമെന്റിനോടുള്ള റിപ്പോർട്ടിംഗ് സംവിധാനവും ഒരു പ്രത്യേക നിയമത്തിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടില്ല. NTA പ്രവർത്തന വ്യാപ്തി വളരെ വലുതായിരുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അച്ചടി വിതരണം, പരീക്ഷാ നടത്തിപ്പ്, ഉത്തരക്കടലാസ് ശേഖരണം, മൂല്യനിർണയം, ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം അതിന്റെ ചുമതലയായി. എന്നാൽ അതിനനുസരിച്ചുള്ള സ്ഥിരം സ്ഥാപനശേഷി നിർമ്മിച്ചില്ല. 2024 സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടി പ്രകാരം NTAയിൽ നേരിട്ട് സ്ഥിരമായി ലയിക്കപ്പെട്ടിരുന്നത് ഒരാൾ മാത്രമായിരുന്നു. 22 പേർ വിവിധ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലായിരുന്നു. 38 കരാർ ജീവനക്കാരുടെയും 130 ഔട്ട്സൈഡ്സ് ജീവനക്കാരുടെയും സേവനമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കൂടുതൽ മുതിർന്ന തസ്തികകൾ സൃഷ്ടിച്ചുവെങ്കിലും പ്രധാന ദേശീയ പരീക്ഷകൾ നടത്തിയിരുന്ന സ്ഥാപനത്തിന്റെ ആദ്യകാല ജീവനക്കാരുടെ ഘടന എത്ര ദുർബലമായിരുന്നുവെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രശ്നം ജീവനക്കാരുടെ എണ്ണം മാത്രമല്ല, പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും ഉത്തരവാദിത്വം വ്യക്തമായിരിക്കണം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരിൽ നിന്ന് പരീക്ഷാ കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് മൂല്യനിർണയത്തിലേക്കും സുരക്ഷിതമായ നിയന്ത്രണ ശൃംഖല വേണം. എന്നാൽ നിരവധി ജോലികൾ സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുമ്പോൾ ഉത്തരവാദിത്വം പല കൈകളിലായി വിഭജിക്കപ്പെടുന്നു. പരീക്ഷ നടത്തുന്നത് സർക്കാർ സ്ഥാപനത്തിന്റെ പേരിലായിരിക്കും, പക്ഷേ അച്ചടി സാങ്കേതിക സംവിധാനം, കേന്ദ്രനിർവഹണം, ഡാറ്റ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ നിർണായക ജോലികൾ പുറം ഏജൻസികൾ ചെയ്യാം. ഇവയിൽ ഒരിടത്തെ പിഴവ് മുഴുവൻ പരീക്ഷയെയും ബാധിക്കും. 2025 പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടി. ഒരു സംസ്ഥാനമോ സർക്കാർ ഏജൻസിയോ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പരീക്ഷാ സേവന കമ്പനിക്ക് മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു ഏജൻസിയിലോ വീണ്ടും കരാർ ലഭിക്കാം. രാജ്യവ്യാപകമായി പങ്കിടപ്പെടുന്ന ഏകീകൃത കരിമ്പട്ടിക നിലവിലില്ലായിരുന്നു. അതായത് ഒരു പരീക്ഷയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട കമ്പനി മറ്റൊരു പരീക്ഷയുടെ കരാർ നേടാനുള്ള സാധ്യത തുടർന്നു. പണത്തിന്റെ അഭാവം മാത്രമായിരുന്നില്ല കാരണം. 6 പരീക്ഷാ ഫീസുകളിലൂടെ NTA ഏകദേശം 3,513,000 രൂപ സമാഹരിച്ചുവായും പരീക്ഷകൾക്കായി ഏകദേശം 3,065 രൂപ ചെലവഴിച്ചതായും പാർലമെന്ററി കമ്മിറ്റി രേഖപ്പെടുത്തി. ഏകദേശം 448 മിച്ചമുണ്ടായിരുന്നു. ഈ പണമുപയോഗിച്ച് സ്വന്തം സ്ഥിരസാങ്കേതിക ശേഷിയും സുരക്ഷാ സംവിധാനവും കരാർ മേൽനോട്ടവും വികസിപ്പിക്കാമായിരുന്നു. എന്നാൽ പുറത്തുള്ള ഏജൻസികളെ ആശ്രയിക്കുന്ന രീതി തുടർന്നു. NTA പ്രവർത്തനത്തെക്കുറിച്ചുള്ള സമഗ്രമായ വാർഷിക റിപ്പോർട്ടും സ്ഥിരമായി പാർലമെന്റിന് മുന്നിൽ വന്നിരുന്നില്ലെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. പരീക്ഷകൾ, സ്വകാര്യ കരാറുകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, സംഭവിച്ച പിഴവുകൾ, സ്വീകരിച്ച നടപടികൾ എന്നിവ പൊതുവായി റിപ്പോർട്ട് ചെയ്യാത്തപ്പോൾ ഉത്തരവാദിത്വം പ്രതിസന്ധിക്ക് ശേഷമേ ആരംഭിക്കൂ. എല്ലാ പാറ്റകളും ഒന്നിച്ചു വന്നാൽ. പാറ്റ എന്ന വാക്ക് കോടതി മുറിയിൽ നിന്നാണ് വന്നത്. 2026 മെയ് മധ്യത്തിൽ നടന്ന ഒരു വാദത്തിനിടെ തൊഴിൽ ലഭിക്കാത്ത യുവാക്കളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതായി വാർത്തകൾ പുറത്തുവന്നു. തൊഴിൽ ലഭിക്കാതെയും പ്രൊഫഷണലിൽ സ്ഥാനം നേടാതെയും കഴിയുന്നവർ പിന്നീട് മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായി എല്ലാവരെയും ആക്രമിക്കുമെന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. തന്റെ വാക്കുകൾ തെറ്റായി അവതരിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആ വാക്ക് യുവാക്കൾ ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയിലെ 25 വയസ്സിന് താഴെയുള്ള ബിരുദധാരികളിൽ ഏകദേശം 40% പേർ തൊഴിൽ രഹിതരാണെന്നാണ് സാമ്പത്തിക വിദഗ്ധയായ റോസ എബ്രഹാമിൻ്റെ കണക്ക്. വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി കിട്ടാത്ത ഒരു തലമുറയ്ക്ക് അധികാരത്തിലുള്ളവർ തങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ പ്രതീകമായി പാറ്റമാറി. അതിന് മറുപടി നൽകിയത് അഭിജിത്ത് ദീപ് കെ ആയിരുന്നു. ദളിത് കുടുംബത്തിൽ നിന്നുള്ള ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് പഠിച്ച, മുമ്പ് ആം ആദ്മി പാർട്ടിക്കായി ആശയവിനിമയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു 30-കാരൻ, അദ്ദേഹം എക്സിൽ ഒരു ചോദ്യം പോസ്റ്റ് ചെയ്തു. എല്ലാ പാറ്റകളും ഒന്നിച്ചു വന്നാൽ എന്താകും? അദ്ദേഹം ആരംഭിച്ച അക്കൗണ്ടിന് 78 മണിക്കൂറിനുള്ളിൽ 30 ലക്ഷം ഫോളോവേഴ്സ് ലഭിച്ചു. 5 ദിവസത്തിനുള്ളിൽ അത് 1 കോടി കടന്നു. പിന്നീട് 2 കോടിയിലധികമായി. അക്കൗണ്ടിന് നൽകിയ പേര് ക്രോക്കോച്ച് ജനതാ പാർട്ടി CJP എന്നായിരുന്നു. BJPയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന രാഷ്ട്രീയ പരിഹാസം. മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും ശബ്ദം എന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. തമാശയായി തുടങ്ങിയത് വേഗം ഗൗരവമുള്ള പ്രസ്ഥാനമായി മാറി. ഓൺലൈൻ പ്രതിഷേധം തെരുവിലിറങ്ങി. സോഷ്യൽ മീഡിയയിലെ രോഷത്തെ തെരുവിലെ പ്രസ്ഥാനമാക്കി മാറ്റിയത് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരമായിരുന്നു. ലഡാക്കിലെ വിദ്യാഭ്യാസ പ്രവർത്തകനായ വാങ്ചുക് ജന്തർമന്ദറിൽ സമരമാരംഭിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഏകദേശം 20-ാം ദിവസം ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയത്ത് പുനഃപരീക്ഷയുടെ ഫലങ്ങളിലും പുതിയ സംശയങ്ങൾ ഉയർന്നു. ജൂലൈ 20 സൻസദ് ചലോ ആഹ്വാനവുമായി 1000 വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് നീങ്ങി. പോലീസ് കണ്ണീർവാതകവും ലാത്തിയും ഉപയോഗിച്ചു. സമരമേഖലയ്ക്ക് ചുറ്റുമുള്ള 1.5 കിലോമീറ്റർ പരിധിയിൽ മൊബൈൽ ഇന്റർനെറ്റ് നിർത്തിവച്ചു. 16 ഡൽഹി മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി CJPയുടെ അക്കൗണ്ട് ഇന്ത്യയിൽ ലഭ്യമല്ലാതാക്കി. പുതിയ അക്കൗണ്ടിന് അവർ നൽകിയ പേര് ലളിതമായിരുന്നു, പാറ്റകൾ മരിക്കില്ല. 10 വർഷം കൊണ്ട് പ്രതിപക്ഷത്തിന് കഴിയാത്തത്. ഇന്ത്യാസഖ്യം, വിവിധ പ്രാദേശിക പാർട്ടികൾ എന്നിവ ഉൾപ്പെട്ട പ്രതിപക്ഷത്തിന് 1 പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ബഹുജന പ്രസ്ഥാനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. റാലികൾ നടന്നു, യാത്രകൾ നടന്നു, പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായി. എന്നാൽ ജനങ്ങളുടെ ദിവസേനയുള്ള നിരാശയെ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഒരു പരിഹാസ അക്കൗണ്ടിനും തൊഴിൽ രഹിതരായ യുവാക്കളുടെ ഒരു കൂട്ടത്തിനും അത് 10 ആഴ്ചയ്ക്കുള്ളിൽ സാധിച്ചു. കാരണം ഈ പ്രസ്ഥാനം സാധാരണ രാഷ്ട്രീയ പാർട്ടിയെപ്പോലായിരുന്നില്ല. പാർട്ടിക്കൊടിയിലല്ല, ആക്രമിക്കാൻ തയ്യാറായ പ്രകടന പത്രികയില്ല, അറസ്റ്റ് ചെയ്താൽ പ്രസ്ഥാനം തീരുന്ന ഏക നേതാവില്ല, ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഒതുക്കാനും കഴിഞ്ഞില്ല. CJP പ്രതിപക്ഷ പാർട്ടികളോടും അകലം പാലിച്ചു. BJP ഉൾപ്പെടെ എല്ലാവർക്കും സമരത്തിൽ പങ്കെടുക്കാമെന്ന് ദീപ് കെ പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ കൊടിയുമായി വരരുത്, ദേശീയ പതാകയുമായിട്ട് വരണം. ഇത് വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആശ്രയിക്കുന്നില്ല എന്നായിരുന്നു നിലപാട്. ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് അത് തുറന്നു പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പിന്നിൽ നിൽക്കാൻ ശ്രമിച്ചാൽ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ദോഷമുണ്ടാകാം. പരമ്പരാഗത പ്രതിപക്ഷത്തിന്റെ പ്രശ്നവും അതുതന്നെയായിരുന്നു. യുവാക്കളുടെ രോക്ഷത്തെ പിന്തുണയ്ക്കണം, എന്നാൽ അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ അത് തകരും.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി. സി മുഹമ്മദ് അജ്മലിന്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. നമസ്കാരം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ ആരാധനയുടെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ്. തൗഹീദ് കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരമാണ്. എല്ലാ കർമ്മങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെയാണ് നോമ്പ് പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഹജ്ജിൻ്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തത്. സകാത്തിനെക്കുറിച്ചും അപ്രകാരം തന്നെയാണ്. എന്നാൽ നമസ്കാരമാകുന്ന ആരാധന, നമസ്കാരമാകുന്ന ഇബാദത്ത് അല്ലാഹു നിർബന്ധമാക്കിയത് ഭൂമി ലോകത്ത് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശലോകത്തേക്ക് കൊണ്ടുപോയി ഉപരിലോകത്ത് വെച്ചാണ് അല്ലാഹു നമസ്കാരം നിർബന്ധമാക്കുന്നത്. ആ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. സ്വലാത്ത് എന്നാണ് നമസ്കാരത്തിന് നമ്മളൊക്കെ പറയാറുള്ളത്. സ്വലാത്ത് എന്ന പദം ഭാഷയിൽ അതിന് ദുആ, പ്രാർത്ഥന എന്ന് അർത്ഥമുണ്ട്. മതപരമായിക്കൊണ്ട് നമ്മൾ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ ചില വാക്കുകളും കർമ്മങ്ങളുമൊക്കെയുള്ള ആരാധനാ കർമ്മമായാണ് സ്വലാത്തിനെ നമ്മൾ മതപരമായിക്കൊണ്ട് നിർവചിക്കാറുള്ളത്. നമസ്കാരത്തിൻ്റെ മതവിധി നമുക്കെല്ലാവർക്കും അറിയാം. മുസ്ലിമായ ഒരു മനുഷ്യന് സമയനിർണിതമായി നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ് നമസ്കാരം. അള്ളാഹു പറയുന്നത് നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്നാണ്. നമസ്കരിക്കണമെന്നല്ല, നമസ്കാരം മുറ പോലെ നിർവഹിക്കണം. ഇത് മരണം വരെ ചെയ്യേണ്ട ആരാധനയാണ്. സക്കാത്ത് വർഷത്തിലൊരിക്കൽ അതിൻ്റെ കണക്ക് കൂട്ടി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഉള്ള ആളുകൾ കൊടുത്താൽ മതി. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമില്ല. റമദാനിൽ മാത്രമാണ് നിർബന്ധമായ നോമ്പുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 12 മാസങ്ങളിൽ ഒരു മാസക്കാലം ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. ആ മാസം ആരെങ്കിലും ഹാജർ ഉണ്ടെങ്കിൽ അവന് നോമ്പ് നോൽക്കണം. നോക്കൂ, നിങ്ങൾ വർഷത്തിലൊരിക്കലാണ് നോമ്പ്, വർഷത്തിലൊരിക്കലാണ് സക്കാത്ത്, വർഷത്തിലൊരിക്കലാണ് ഹജ്ജ്. ഹജ്ജിന് പ്രത്യേകമായ ദിവസങ്ങളുണ്ട്. എന്നാൽ നമസ്കാരമോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാത്രിയും പകലിലുമൊക്കെയായി ഒരു ദിവസം 5 നേരം അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 31-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഖുല്ലി ഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാ, വിശ്വാസികളായ എൻ്റെ ദാസന്മാരോട് നീ പറയുക, അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നബിയോട് ദാസന്മാരോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് അയാൾ ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കൾ എനിക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തന്നാലും ഇസ്ലാമിനെക്കുറിച്ച് അറിയിച്ചു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, രാവിലും പകലിലുമായി 5 നമസ്കാരങ്ങൾ നിർവഹിക്കണം. 5 നേരം രാവിലും പകലിലുമായി നീ നമസ്കരിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവയല്ലാത്ത വല്ലതും എൻ്റെ മേൽ നിർബന്ധമായി ഉണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല, താങ്കൾ സുന്നത്ത് നമസ്കരിക്കുക, അത് നിർബന്ധമല്ല, അത് താങ്കളുടെ മേൽ നിർബന്ധമായ ബാധ്യതയല്ല. എന്നാൽ നിർബന്ധമായ ബാധ്യത എന്താണ്? ഒരു ദിവസം രാവിലും പകലിലുമായി 5 നേരം നമസ്കരിക്കുക എന്നുള്ളതാണ്. ആ നമസ്കാരം നമ്മളെല്ലാവരും നിർവഹിക്കണം. നമസ്കാരത്തിൻ്റെ മേഖലയിൽ നമ്മൾ എവിടെയാണ് എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചാണ് പീസ് റേഡിയോയിലെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമുണ്ടാകേണ്ടത് നമസ്കാരമാണ്. നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള മുസ്ലിമായ ഒരു മനുഷ്യന് നമസ്കാരം നിർബന്ധമാണ്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നമസ്കരിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കുട്ടികൾക്ക് നമസ്കാരം നിർബന്ധമില്ല, ഭ്രാന്തന്മാരായ ആളുകൾക്ക് നമസ്കാരം നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾക്ക് അവർക്ക് കുറ്റം ലഭിക്കുകയില്ല. ആരാണ് അവർ? ഒന്ന് നായിമാണ്, ഉറങ്ങുന്നയാളാണ്. രണ്ട് ഭ്രാന്തനാണ്. ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭ്രാന്ത് മാറുന്നതുവരെ അവൻ കുറ്റം ലഭിക്കുകയില്ല. ഉറങ്ങുന്നയാൾ ഉറക്കം ഉണരുന്നതുവരെ അവൻ കുറ്റക്കാരനല്ല. ഉറക്കമുണർന്നാൽ അവൻ നമസ്കരിക്കണം. ഭ്രാന്തൻ ഭ്രാന്ത് മാറിയാലാണ് നമസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ കുട്ടിയാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി എത്തുന്നതുവരെ അവൻ കുറ്റക്കാരനല്ല. എന്നാൽ പ്രായപൂർത്തി എത്തിയ സ്വബോധമുള്ള എല്ലാ മുസ്ലിങ്ങളായ ആളുകളും ഒരു ദിവസം 5 നേരം നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ പ്രിയപ്പെട്ടവരെ മുനാഫിക്കിൻ്റെ അടയാളമാണത്. അവിശ്വാസിയാണവൻ. എത്രയെത്ര തെളിവുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ചില ആളുകൾ പറയും, ഞാൻ വെള്ളിയാഴ്ച മാത്രമേ നിസ്കരിക്കാറുള്ളൂ. നമസ്കാരത്തിൻ്റെ ഗൗരവം അറിയാത്തവരാണവർ. വെള്ളിയാഴ്ച മാത്രം ജുമാഅക്ക് പള്ളിയിൽ പോകുന്ന ആളുകൾ, ബാക്കിയുള്ള നിസ്കാരമൊന്നുമില്ല. മുസ്ലിങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ അവരെ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അല്ലഹുദല്ലദി ബൈനന വബൈനഹുമുസ്സല ഫമൻ തറകഹ ഫഖദ് കഫറ. നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള മറ എന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണ്. ആ നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ് എന്നാണ്, അവൻ അവിശ്വാസിയാണ് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ അവർ മുനാഫിക്കുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. സൂറത്തു നിസാഇലെ 142-ാമത്തെ ആയത്തിലൂടെ മുനാഫിക്കുകളാണ് നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധ കാണിക്കുന്ന ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുനാഫിക്കുകളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസമേറിയ നമസ്കാരം ഫജ്റും ഇഷാഉമാണ് എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അവൻ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധ കാണിക്കുന്നതാര? മുനാഫിക്കുകളാണ്. അപ്പം നമ്മൾ പരിശോധിക്കുക, നമ്മളാരാണ്? നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസികളാരാ? നമസ്കാരം കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്, സമയത്ത് അത് ചെയ്യേണ്ട ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ഗുണം നമ്മൾ നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമസ്കരിച്ചാലുള്ള നേട്ടം എന്താ? അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമസ്കാരം എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാ. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹ. അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത്. പരലോകത്ത് ആദ്യമായി അല്ലാഹു വിചാരണ ചെയ്യുന്നത് നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന വിഷയം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ. എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സലാതുഹു ഫഇൻ സലഹത്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരാൾ ശരിയായാൽ, ഒരാൾ നന്നായാൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. നമസ്കാരമുണ്ടെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും. പരലോകത്താദ്യമായി വിചാരണ ചെയ്യുന്ന നമസ്കാരമാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഫഖദ് ഖാബ വ ഖസിറ, ആരെങ്കിലും ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വ ഇൻ ഫസദത്ത്, പരാജയപ്പെട്ടാൽ അവനാരായി? അവൻ നഷ്ടകാരിയായി. നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയൊരു തെളിവെന്തിനാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. പരലോകത്ത് വലിയ പ്രതിഫലമാണ് നമസ്കരിക്കുന്ന ആളുകൾക്ക്. അവർക്ക് വെളിച്ചമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ പറ്റും. അവർക്ക് രക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അവർക്ക് നൂറുണ്ടാകും, അവർക്ക് നജാത്തുണ്ടാകും, അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അതിനേക്കാൾ ഉപരി മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ, ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് നമസ്കാരം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ, ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമസ്കാരം. നബി പറയുന്നുണ്ട്, അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅത്തു ഇലൽ ജുമഅ വറമളാനു ഇല റമളാൻ മുകഫ്ഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ലിമാ ബൈനഹുന്ന. വല്ലാത്തൊരു വാചകമാണത്. അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ, അതെന്താണ്? അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. സുബഹി നമസ്കരിച്ച ഒരാൾ, അയാൾ ദുഹർ നമസ്കരിക്കുമ്പോൾ ആ രണ്ട് നമസ്കാരങ്ങളുടെ ഇടയിൽ സംഭവിച്ച പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ദുഹർ നമസ്കരിച്ച ഒരാൾ അസറും കൂടെ നമസ്കരിക്കുമ്പോൾ ദുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള, നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമസ്കാരം. നമസ്കാരത്തെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമസ്കാരം ഒരു പുഴയിൽ നിന്ന് കുളിക്കുന്നതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് കാണാൻ സാധിക്കും. അറഅയ്തും, നിങ്ങളിൽ ഒരാളുടെ വീടിൻ്റെ മുന്നിലൂടെ, വാതിലിൻ്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ പുഴയിൽ നിന്ന് അയാൾ അഞ്ച് തവണ കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യമാണ്. സ്വഹാബികൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്രകാരമാണ് നമസ്കാരം. നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ, അഞ്ചു നേരം നമസ്കരിക്കുന്നതിലൂടെ അവൻ്റെ പാപങ്ങൾ കഴുകപ്പെടുകയാണ്, അവൻ്റെ പാപങ്ങൾ ഒലിച്ചു പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അതിനെ നമ്മൾ ഉപയോഗിക്കണം, അതിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇനിയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് നമസ്കാരം നമ്മളെ തടഞ്ഞു നിർത്തുമെന്നാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നബി പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. നിശ്ചയമായി നമസ്കാരം മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. നമസ്കാരം കൊണ്ട് ലഭിക്കുന്ന നേട്ടമാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനൂൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ച സത്യവിശ്വാസികൾ? അവരുടെ ഗുണമെന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകളാണ്. നമസ്കരിക്കുന്ന ആളുകൾ ആ നമസ്കാരം ഭക്തിയോടുകൂടെ നിർവഹിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള വിശ്വാസികൾ അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക. നമസ്കാരം അള്ളാഹു പഠിപ്പിച്ചത് ഇന്ന സ്വലാത്ത, തീർച്ചയായും നമസ്കാരം, ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനയാണ് നമസ്കാരം. നമസ്കാരം തോന്നുമ്പോഴല്ല നിർവഹിക്കേണ്ടത്, നമസ്കാരത്തിനൊരു സമയമുണ്ട്, ആ സമയത്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നമസ്കാരം നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിന്ന് പിന്തുക എന്നുള്ളത് കുറ്റമുള്ള കാര്യമാണ്. കാരണങ്ങളില്ലാതെ നമ്മൾ നമസ്കാരത്തിൽ നിന്ന് പിന്തുക എന്നുള്ളത് കുറ്റം ലഭിക്കുന്ന കാര്യമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി, നമസ്കാരത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളായി മാറുക. നമ്മുടെ വീട്ടിലുള്ള നമസ്കാരം ശീലമാക്കണം. ഭാര്യമാർ നമസ്കരിക്കണം, മക്കൾ നമസ്കരിക്കണം. നമസ്കാരത്തിന് മക്കളെ വിളിച്ചുണർത്തണം. അവർക്ക് വഴി കാണിക്കേണ്ടവർ നമ്മളാണ്, നമ്മൾ മാതൃകയാകേണ്ടവരാണ്. പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ വെച്ചും, അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ, സ്ത്രീകൾക്കും പള്ളി അനുവദനീയമാണ്, ഇനി അല്ല എങ്കിൽ അവർ വീട്ടിൽ വെച്ചുമാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുരുഷന് പള്ളി നിർബന്ധമാണ്. ബാഗ് കേട്ടിട്ട് പള്ളിയിലേക്ക് പോകണം, അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കണം. സുന്നത്തായ നമസ്കാരങ്ങൾ, ആ സുന്നത്ത നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, നമസ്കാരത്തിൻ്റെ കൈഫിയത്ത് പഠിക്കുക. തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള ആ നമസ്കാരത്തിൻ്റെ രൂപത്തിൻ്റെ ഇടയിൽ കടന്നു വരുന്ന ധാരാളം ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതിൻ്റെ രൂപങ്ങളുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. എൻ്റെ സുജൂദ് നബി പഠിപ്പിച്ചതുപോലെയാണ്, എൻ്റെ റുകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണ്. നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കണം. കൈഫിയത്ത് നബി പഠിപ്പിച്ചതാണ് പോയത്. സൊല്ലു കമ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ച് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ നമസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. നമസ്കാരത്തിലൂടെ വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ജീവിതപാഠങ്ങൾ. ഇന്നത്തെ ജീവിതപാഠങ്ങളിലൂടെ നമസ്കാരം എന്ന നിർബന്ധ നമസ്കാരത്തെക്കുറിച്ചാണ് സമീർ മുണ്ടേരി നമ്മളുമായി സംവദിച്ചത്.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വർണ്ണ പതാകാവാനിലുയർന്ന് ചിറകുവിടർത്തട്ടേ വർണ്ണം ജാതിക്കതി.
0: ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികളിൽ ഇനി കൂടിക്കാഴ്ച. സ്വതന്ത്ര ഇന്ത്യയിലെ പിന്നോക്ക ജീവിതങ്ങൾ. സാമൂഹ്യ പ്രവർത്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ കെ അംബുജാക്ഷനുമായി പീസ് റേഡിയോ പ്രതിനിധി നസ്രുള്ള സ്വലാഹി. സ്വതന്ത്ര ഇന്ത്യയിലെ പിന്നോക്ക ജീവിതങ്ങൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ ശ്രോതാക്കളെ ക്ഷണിക്കുന്നത്. പിന്നാക്ക വിഭാഗമെന്നും അധസ്ഥിതനായി അടിമയായി ജീവിക്കണമെന്ന ചിന്താഗതി വെച്ചു പുലർത്തുന്നവരും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് എത്ര മറച്ചു വച്ചാലും ഒരു മഹാസത്യമായി അവശേഷിക്കുകയാണ്. ദലിതനെ എന്നും അടിമയായി കാണാനാണ് പലപ്പോഴും ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ ആശിക്കാറുള്ളത്. ജാതീയതയും വർഗീയതയും വംശീയതയും വർണ്ണവെറിയും പല നാടുകളിലും പച്ചയായ മനുഷ്യനെ പച്ചക്ക് തീർക്കുന്ന ചരിത്രങ്ങൾ ഇന്നലെയുടേത് മാത്രമല്ല, ഇന്നും ഇത് നിലനിൽക്കുന്നു എന്നത് നാം അറിയുന്നു. അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം കടന്നുപോകുന്നത് എന്നത് നാം

0: പീസ് റേഡിയോ ശ്രോതാക്കൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. താങ്കളിലേക്ക്, താങ്കളോടുള്ള ചോദ്യത്തിലേക്ക് പ്രവേശിച്ചോട്ടെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി താങ്കൾക്ക് തോന്നുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണതിൻ്റെ മൂലകാരണം എന്നുള്ളതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം.
1: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിൻ്റെ ജനാധിപത്യത്തിൽ നിന്നുള്ള ഡീവിയേഷനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകത്ത് ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ ഭരണഘടന നിർമ്മിക്കപ്പെട്ടു എന്നതായിരുന്നു. അത് കേവലമായൊരു ഭരണപരമായ ഡോക്യുമെൻ്റ് എന്നതിനപ്പുറം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ജനകോടികളുടെ അഭിലാഷങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു സമാഹാരമായിരുന്നു നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭരണഘടനയിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങൾ ധാരാളം പ്രതീക്ഷിച്ചു. ആ ഭരണഘടനാ തത്വങ്ങൾ അധിഷ്ഠിതമായൊരു പുതിയ ഇന്ത്യ, സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും നീതിയിലും ഒക്കെ അധിഷ്ഠിതമായ ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത്. എന്നാൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി ആ ജനാധിപത്യ തത്വങ്ങളിൽ നിന്നും ഭരണഘടനയിൽ നിന്നും രാഷ്ട്രം ഒരുപാട് വ്യതിചലിച്ചിരിക്കുകയാണ്. ജനാധിപത്യം തന്നെ ക്രമേണ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണക്രമം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക്, രാഷ്ട്രത്തിന് ജനാധിപത്യം തന്നെ നഷ്ടപ്പെടുന്നതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല ആ ജനാധിപത്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന ഭരണഘടന നിരാകരിക്കപ്പെടുകയും ആ ഭരണഘടന പോലും ഭേദഗതി ചെയ്യുകയും അത് മാറ്റിമറിക്കുകയും തൽസ്ഥാനത്ത് വളരെ വേർത്തിലക്കുള്ള ദൈവശാസ്ത്രങ്ങൾ, അസമത്വത്തിൽ അധിഷ്ഠിതമായ മനുസ്മൃതിയെപ്പോലെയുള്ള ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ സ്ഥാനം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണവർഗമാണ് ഇപ്പോൾ അധികാരം കൈയാളുന്നത്. മാത്രമല്ല ജനാധിപത്യം വലിയ വെല്ലുവിളികൾ നേരിടുന്നു. നമ്മുടെ ജനാധിപത്യം നേരിടുന്ന പല വെല്ലുവിളികളിൽ ഒന്ന്, അധികാരത്തിലിരിക്കുന്നവർ മൂല്യങ്ങളില്ലാത്തവരായി മാറുന്നു. അഥവാ ജനാധിപത്യത്തിലെ ഈ മൂല്യച്യുതിയാണ് മറ്റൊരു വലിയ പ്രതിസന്ധി. നമ്മുടെ രാജ്യത്തെ ഭരണവർഗം, നമ്മുടെ ബ്യൂറോക്രസി ആണെങ്കിലും അതേപോലെ ഇപ്പോൾ നമ്മുടെ ജുഡീഷ്യറി ആണെങ്കിലും ലെജിസ്ലേച്ചർ എന്ന നിലയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണെങ്കിലും ഇവരൊക്കെ ജനങ്ങളോടുള്ള സാമൂഹ്യ പ്രതിബദ്ധത വിസ്മരിച്ച് അവരവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു കറപ്റ്റ് പ്രാക്ടീസിലേക്ക്, അഴിമതി നിറഞ്ഞ ഒരു പ്രാക്ടീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടനയോടുള്ള ഒരു പ്രതിബദ്ധത ഭരണാധികാരികൾക്ക് നഷ്ടപ്പെടുന്നു. ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും പാർലമെൻ്ററി ഡെമോക്രസിയിൽ, ഭരണഘടനയെ മുറുകെ പിടിക്കുക, ഭരണഘടന തത്വങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുദ്ദേശിക്കുന്നത് ഇതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഭരണം കൈയാളുന്നവർക്ക് യാതൊരുവിധമായ ഭരണഘടനാ ധാർമ്മികതയും ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ രംഗം എടുത്തു നോക്കുക, അവിടെ യഥാർത്ഥത്തിൽ ഒരു ഇൻ്റേണൽ ഡെമോക്രസി ഇല്ല. ഒരു ഉൾപാർട്ടി ജനാധിപത്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തില്ല. നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കകത്ത് ഒരു ആഭ്യന്തര ജനാധിപത്യമില്ല. ഒരു സിംഗിൾ മാൻ അവസ്ഥയിലേക്ക് പൊളിറ്റിക്സ് മാറുകയാണ്. ഇപ്പോഴത്തെ BJP ഭരണമെടുത്താൽ അത് വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാൾക്ക് ചുറ്റും ഗ്രഹങ്ങളെപ്പോലെ നിൽക്കുന്ന ഏതാനും വ്യക്തികളിൽ മാത്രമായി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണം അധപ്പതിച്ചു പോയിരിക്കുന്നു. അവിടെ മീനിങ് ഫുള്ളായിട്ടുള്ള ഡിസ്കഷൻസ് ഇല്ല. അതേപോലെ പാർലമെൻ്ററി പ്രാക്ടീസുകളുടെ ഭാഗമായ ചർച്ചകളില്ല, കൺസൾട്ടേഷൻ ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് സ്വകാര്യമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഭരണക്രമം മാറുന്നു. ഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനകോടികളോടുള്ള രാഷ്ട്രത്തിൻ്റെ പ്രതിബദ്ധതകൾ, ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിലേക്കുള്ള സങ്കല്പങ്ങളെല്ലാം വിസ്മരിച്ചിട്ട് ഏതാനും കോർപ്പറേറ്റുകളുടെയും അതേപോലുള്ള സമ്പന്നരുടെയും പാർട്ടി കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യം ഇന്ന് ചുരുങ്ങിയിരിക്കുന്നു എന്നത് വലിയ ദുരന്തമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ ആപത്തായി ഞാൻ കാണുന്നത് ഇതൊക്കെയാണ്.
0: തീർച്ചയായും വളരെ നല്ലൊരു വിശദീകരണമാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ, കണക്കുകളനുസരിച്ച് ഓരോ 18 മിനിറ്റിലും ഒരു ദളിതനെങ്കിലും അക്രമത്തിന് ഇരയാകുന്നു എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ദിവസം 3 ദളിത് സ്ത്രീകളെങ്കിലും ബലാത്സംഗത്തിനിരയാകുന്നു. പ്രതിദിനം ദളിതർക്ക് നേരെ 27 അക്രമക്കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ വളരെ കൃത്യമായ കണക്കുകളനുസരിച്ചാണല്ലോ. ഓരോ ആഴ്ചയിലും 6 ദളിതരെയെങ്കിലും തട്ടിക്കൊണ്ടുപോവുകയോ കാണാതാവുകയോ ചെയ്യുന്നു. ഒരു ബഹുമത സമൂഹത്തിൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഇത്തരം കണക്കുകൾ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണേണ്ടത്? അല്ലെങ്കിൽ താങ്കളുടെ വീക്ഷണത്തിൽ ഇത്തരമൊരു ബൃഹത്തായ ഒരു കണക്കിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്?
1: ഇന്ത്യയിൽ ദളിതർക്കെതിരെയുള്ള

0: അട്രോസിറ്റികൾ അഥവാ അതിക്രമങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ ഇങ്ങോട്ട് പരിശോധിച്ചാൽ അത് ഓരോ വർഷം കഴിയുന്നതോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ബി ജെ പിയുടെ ഭരണത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അത് ബി ജെ പി പിന്തുടരുന്ന ഒരു രാഷ്ട്രീയം, സവർണ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ദളിതർക്കെതിരെയുള്ള ജാതിയുടെ പേരുള്ള അതിക്രമങ്ങൾക്ക് ഒരുതരം ലെജിറ്റിമൈസേഷൻ, നിയമപരമായ പിന്തുണ ഉള്ളതുപോലെയാണ് ഇത്തരത്തിലുള്ള അനീതികൾ കൂടുതലാകാം എന്ന് പറയുന്ന. സ്വാഭാവികമായും ഒരു ക്രൈം നടക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയുന്നത് ആ ക്രൈമിന് ശേഷം കുറ്റം ചെയ്തവർക്കെതിരെ നമ്മുടെ നിയമവ്യവസ്ഥ എടുക്കുന്ന നടപടികളുടെ പേരിലാണ്, അത് ശിക്ഷാ നടപടികളുടെ പേരിലാണ്. പക്ഷേ ബി ജെ പിയുടെ ഒരു ഭരണത്തിൽ, ഒരു സവർണ അധിഷ്ഠിതമായ ഒരു സംഘപരിവാർ ഭരണത്തിൽ ജാതി, അതേപോലെ വർണ്ണമേധാവിത്വം, അതുപോലെയുള്ള വിവേചനങ്ങൾ, ഇവയ്ക്കെല്ലാം പിന്തുണയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് അധികാരത്തിലിരിക്കുന്നത് എന്നൊരു ബോധം സ്വാഭാവികമായും ഇത്തരത്തിൽ ദളിതർക്കെതിരെ അനീതി പ്രവർത്തിക്കുന്ന, അതിക്രമം പ്രവർത്തിക്കുന്ന ഇത്തരം ജാതി ചിന്തയുള്ളവരിൽ വ്യാപകമാണ്. അതുകൊണ്ട് നിയമവ്യവസ്ഥയെ പേടിക്കേണ്ടതില്ല, നിയമവ്യവസ്ഥയിൽ നിന്നും അവർക്ക് യാതൊരു വിധമായ നടപടികളും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയുന്ന ഒരു ബോധം ഈ രാജ്യത്തെ ജാതി പ്രമാണിമാരിൽ നിന്ന് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അട്രോസിറ്റികളുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ്. അത് തടയാൻ ബാധ്യസ്ഥമായ നമ്മുടെ സ്റ്റേറ്റ് സംവിധാനങ്ങൾ, സപ്പോൾ നമ്മുടെ പോലീസ്, അതേപോലെയുള്ള ജുഡീഷ്യറി, ഇത്തരം സംവിധാനങ്ങളിൽ നിന്നുള്ള നടപടികളാകട്ടെ ഇക്കാര്യത്തിൽ വളരെ നിരുത്തരവാദപരമാണ്. എഫക്റ്റീവായിട്ടുള്ള യാതൊരു നടപടിയും നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. പി എസ് സി എസ് ടി കമ്മീഷൻ പോലുള്ള കമ്മീഷനുകളുണ്ട്, അവർ ഈ രാജ്യത്തെ ദളിതർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച മുമ്പേ ചൊല്ലിയതുപോലുള്ള കണക്കുകൾ ബ്രദർ സൂചിപ്പിച്ചുള്ള കണക്കുകൾ പുറത്തു കൊണ്ടുവരുന്നു. അത്തരം കണക്കുകൾ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പോലും, ഐക്യരാഷ്ട്രസഭയുടെ വേദികളിൽ പോലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കകത്ത് ഈ അട്രോസിറ്റികളെ കാര്യക്ഷമമായി തടയാനാവശ്യമായ നിയമ നടപടികൾ ഉണ്ടാവുന്നില്ല, ശിക്ഷാ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം നിയമപരമായ പിൻബലം ലഭിക്കാത്തത് കൊണ്ട് തന്നെ, ദളിതർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അതിക്രമങ്ങൾ പെരുകുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ദളിതർക്കെതിരെയും ആദിവാസികൾക്കെതിരെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് സാമൂഹ്യമായ അഥവാ സാമൂഹ്യശാസ്ത്രപരമായ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ബ്രാഹ്മണിക്കൽ ഹൈന്ദവ സാമൂഹ്യ ക്രമത്തോട് ദളിതർ സന്ധി ചെയ്യുകയാണെങ്കിൽ അഥവാ കീഴടങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ അതിക്രമങ്ങൾ കുറയുമായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ഒരിക്കലും ഇന്ത്യയിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ജാതി വ്യവസ്ഥയുടെയും വർണ്ണവ്യവസ്ഥയുടെയും മുമ്പിൽ അവർ കീഴടങ്ങിയിട്ടില്ല. അവർ ചെറുത്തു നിൽക്കുന്നു, അവർ കൂടുതൽ അവകാശങ്ങൾക്ക് വേണ്ടി പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു, വിലക്കപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തുന്നു, അതുപോലുള്ള വ്യക്തി ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും അവർ കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ പാടില്ല, അതുമല്ലെങ്കിൽ അവരത്തരത്തിൽ ഇനി ചില സ്വത്ത് സമ്പാദിക്കാൻ പാടില്ല, അവർ കൃഷി ചെയ്യാൻ പാടില്ല, ഇത്തരം ജാതീയമായ വിലക്കുകളെല്ലാം മറികടന്നുകൊണ്ട് ഒരു അന്തസ്സുള്ള സമൂഹമായി മാറാനുള്ള പരിശ്രമങ്ങളെയാണ് വളരെ പ്രതികാര ബുദ്ധിയോടെ സവർണർ കാണുന്നതും അതിക്രമങ്ങൾ പെരുകുന്നതിൻ്റെയും കാരണം. അപ്പോൾ ഒരർത്ഥത്തിൽ അതിക്രമങ്ങൾ പെരുകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ പരാജയം, ഈ രാജ്യത്തെ മറ്റ് സംവിധാനം, ഇതിനെ തടയാൻ ബാധ്യസ്ഥമായ സംവിധാനങ്ങളുടെ നിഷ്ക്രിയമായ അവസ്ഥ. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദളിതർ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അസേർട്ട് ചെയ്യുന്നതാണ്. അവർ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് അസേർട്ട് ചെയ്യുന്നു, രാഷ്ട്രീയ മേഖലയിലടക്കം അവർ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. ഇതിനോടുള്ളൊരു അസ്വസ്ഥതയും ഈ പെരുകി വരുന്ന അട്രോസിറ്റികൾക്ക് മറ്റൊരർത്ഥത്തിൽ കാരണമാകുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങളിലൂടെ തന്നെയാണ് താങ്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികമായിരിക്കുന്ന ഇത്തരം ഉച്ചനീചത്വങ്ങൾ തീർച്ചയായും തുടച്ചു മാറ്റപ്പെടേണ്ടതുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. സർ, ജാതി വ്യവസ്ഥയുടെ കാലത്ത് ഇപ്പം ദളിതനായിട്ടുള്ള ആളുകൾ പൊതുവായി അറിയപ്പെട്ടിരുന്നത് അവർണൻ, അതുപോലെ തന്നെ പഞ്ചമർ, അസുരർ, ചണ്ടാളൻ, അതുപോലെ തന്നെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, പറയർ, പുലയർ, വിവിധ പേരുകളിലാണ് അവരറിയപ്പെട്ടിരുന്നത്. ദളിതരെ മനുഷ്യരായി പരിഗണിക്കാത്ത അക്കാലത്തു നിന്നും ഏറെ പുരോഗമിച്ചിട്ടുണ്ട് നാട്. എന്തുകൊണ്ടും പുരോഗമനമാണ്, പക്ഷേ ഈയൊരു പിന്നെ പുരോഗമനത്തിലും വടക്കേ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ നാടിൻ്റെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പച്ചയായ ജാതി വർണ്ണ വ്യവസ്ഥ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത്തരം രംഗങ്ങളിൽ എന്ത് നിലപാടാണ് ദളിത് കൂട്ടായ്മകൾ? തീർച്ചയായിട്ടും എല്ലാ പിന്നെ സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള കൂട്ടായ്മകളും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ദളിത് കൂട്ടായ്മകൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നാണ് താങ്കൾക്ക് വിശദീകരിക്കാനുള്ളത്?
0: ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അടിച്ചമർത്തലുകളും ദക്ഷിണേന്ത്യയെന്നോ ഉത്തരേന്ത്യയെന്നോ വേർതിരിവില്ലാതെ രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അതിക്രമങ്ങളുടെ കാര്യത്തിൽ ദക്ഷിണ ഇന്ത്യയേക്കാൾ കൂടുതൽ അതിക്രമങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഹരിയാനയൊക്കെയുള്ള നോർത്ത് ഇന്ത്യൻ മേഖലയിൽ ഇത് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാം. ഇത്തരം അതിക്രമങ്ങളുടെ കാര്യത്തിൽ പൊതുവെ ദളിതർ സ്വീകരിച്ച സമീപനങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ്. ദളിത് പ്രസ്ഥാനങ്ങൾ സംഘടനാപരമായും ദളിതർ ഒരു സമുദായമായിട്ടും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോടും അനീതികളോടും കാണിക്കുന്ന പുതിയ കാലത്തെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, വളരെ ശക്തമായ പ്രതിഷേധങ്ങളും വളരെ ജനകീയവും ജനാധിപത്യപരവുമായ പ്രക്ഷോഭങ്ങളും ഇത്തരം അസമത്വങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ മേഖലയിൽ വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അടുത്ത കാലത്തായി നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പൗരത്വ പ്രക്ഷോഭ സമയത്ത് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ ചന്ദ്രശേഖർ ആസാദ് തന്നെ ഈ UPയിലെ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ സഹരാൻപൂർ പോലുള്ള പ്രദേശങ്ങളിലെ ദളിതർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്ന ഒരു സമര നേതാവാണ്. അപ്പം അത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള സംഘടിതമായ മുന്നേറ്റങ്ങളും ചെറുത്തുനിൽപ്പുകളും ഇന്ന് ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ ചന്ദ്രശേഖർ ആസാദ്, അദ്ദേഹത്തിൻ്റെ ഭീമാർമി എന്ന് പറയുന്ന പ്രസ്ഥാനം. അതേപോലെ ഈ BJP അധികാരത്തിൽ വന്നപ്പോഴാണ് നമുക്കറിയാം ഗുജറാത്തിലെ ഉനയിൽ പശുവിൻ്റെ തോലുരിച്ചതിൻ്റെ പേരിൽ ദളിതർക്കെതിരെയുള്ള വലിയ അതിക്രമങ്ങളുണ്ടായി. അത്തരം അതിക്രമങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടാണ് ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗുജറാത്തിലെ ദളിതർ മുന്നോട്ട് വരികയും ആ ഉരയിൽ നിന്ന് ഉയർന്നു വന്ന ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ മുൻനിര പോരാളിയായിട്ടാണ് ജിഗ്നേഷ് മേവാനി എന്ന ഒരു ലീഡർ വളർന്നു വരികയും ഇന്ന് അദ്ദേഹം ഗുജറാത്ത് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അതേപോലെ ഡൽഹിയിൽ ദളിതരുടെ നൂറ്റാണ്ടുകളായിട്ട് അവർ ആരാധിച്ചു വന്ന ഒരു ക്ഷേത്രമുണ്ട്, ഡൽഹിയിലെ ഗുരു രവിദാസ് ക്ഷേത്രം. ആ ക്ഷേത്രം ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഉത്തരവ് അനുസരിച്ച് ഡൽഹി പോലീസ് ഇടിച്ചു നിരത്തിയപ്പോൾ ഒരു പക്ഷേ ഡൽഹി മാത്രമല്ല ഡൽഹിക്ക് സമീപമുള്ള മധ്യപ്രദേശിൽ നിന്നും അതേപോലെ പിന്നെ നോയിഡയിൽ നിന്നും UPയിൽ നിന്നും ഒക്കെ ജനങ്ങൾ ജനലക്ഷങ്ങളാണ് ഡൽഹിയിലേക്ക് ഒഴുകി വന്നത്. അത് വലിയൊരു പ്രക്ഷോഭമായി മാറി. അങ്ങനെ ദളിതരുടെ ഈ ക്ഷേത്രം നിന്ന സ്ഥലത്ത് പൂർവാധികം ശക്തവും കൂടുതൽ വലിപ്പത്തിലും പുനർനിർമ്മിക്കാൻ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി തീരുമാനിക്കുകയും ആദ്യം ഈ പ്രക്ഷോഭത്തിന് എതിരെ അതിന് വിലക്കേർപ്പെടുത്തിയ സുപ്രീം കോടതി പോലും ആ വലിയ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുമ്പിൽ അവർ നിലപാട് മാറ്റുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ മുന്നേറ്റങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ ഉണ്ടായി വരുന്നുണ്ട്. അതേസമയം നമുക്കറിയാം ഇപ്പം ജസ്റ്റിസ് കർണനെ പോലെ, അദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനാണ്, കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ ചില അനീതികൾ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിച്ച രീതി അഥവാ സുപ്രീം കോടതി പോലും ജഡ്ജിയായ ജസ്റ്റിസ് കർണനെ വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അപ്പം നമ്മുടെ രാജ്യത്ത് ഈ ബ്യൂറോക്രസിക്ക് അകത്തിരിക്കുന്നവർ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ മുന്നിൽ കൂടുതൽ പ്രതികാരപരമായ നടപടി കൈക്കൊള്ളുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അട്രോസിറ്റീസ് ആക്ടിൽ വെള്ളം ചേർത്തത്. കാരണം അട്രോസിറ്റീസ് ആക്ട് ശക്തമായി ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ നിയമ നടപടികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യക്ഷമമായ നിയമമാണ്. 1989 നിലവിൽ വന്നതാണ് അട്രോസിറ്റീസ് ആക്ട്. ആ അട്രോസിറ്റീസ് ആക്റ്റിൽ വെള്ളം ചേർക്കുവാൻ തീരുമാനിക്കപ്പെട്ടു BJPയുടെ ഭരണത്തിൽ. അതിനെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടുള്ളൊരു സുപ്രീം കോടതി വിധിയുണ്ടായി. അപ്പോൾ ഇന്ത്യയിലെ ദളിതർ ദേശീയ ബന്ധു നടത്തി. നമ്മൾ ഓർക്കണം, ഈ BJP ഭരണത്തിൽ തന്നെ ഉത്തരേന്ത്യയിലെ ദളിതർ സംഘടിതമായി തെരുവിലിറങ്ങുകയും ഒരു വലിയ ദേശീയ ബന്ധു നടത്തി വിജയിപ്പിക്കുകയും ചെയ്തു. ആ ബന്ധിനെതിരെയാണ് BJP ഗവൺമെൻറ് അവരുടെ പോലീസ് മധ്യപ്രദേശിലും മറ്റും വെടിവെപ്പ് നടത്തി. ഏതാണ്ട് 9 ദളിതർ രക്തസാക്ഷികളായ സംഭവമുണ്ട്. കേരളത്തിൽ പോലും ദളിതർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹർത്താൽ ആചരിച്ചിരുന്നു. അപ്പോൾ ഇത്തരം ഉത്തരേന്ത്യയിലൊക്കെ ഉയർന്നു വരുന്ന ഇത്തരം അനീതികൾക്കെതിരെയും നടന്ന അതിക്രമങ്ങൾക്കെതിരെയും ദളിത പ്രസ്ഥാനങ്ങൾ അതിശക്തമായ പ്രതിരോധമുയർത്തുകയും ആ പ്രതിരോധങ്ങൾ പുതിയ കാലഘട്ടത്തിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളായി വികസിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഉത്തരേന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ദളിതർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിരോധങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ ചില തെളിവുകളാണ് ഇപ്പോൾ അട്രോസിറ്റീസ് ആക്ടിൽ വെള്ളം ചേർത്തപ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഉത്തരേന്ത്യയിലെ ദളിത് സംഘടനകൾ ശക്തമായി രംഗത്ത് വരികയും അതൊരു വലിയ ദേശീയ ബന്ധമായിട്ട് മാറുകയും ആ ബന്ധിനെ തുടർന്ന് ഏതാണ്ട് 9 ദളിതർ വെടിവെച്ച് കൊല ചെയ്യപ്പെടുകയുണ്ടായി. അതേപോലെ ഡൽഹിയിലെ ദളിതരുടെ ക്ഷേത്രം, ആ ക്ഷേത്രം ഇടിച്ചു നിരത്തിയപ്പോൾ അതിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭവുമായി ഡൽഹിയിലെ ദളിതർ മുന്നോട്ട് വന്നപ്പോഴാണ് ആ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി തീരുമാനിക്കുന്നത്. ഭീമാ കോറിഗാവ്, മഹാരാഷ്ട്രയിലെ പൂനയ്ക്ക് സമീപമുള്ള ഭീമാ കോറിഗാവിൽ ജനലക്ഷങ്ങൾ സംഘടിച്ചു വന്നുകൊണ്ട് അതിൻ്റെ 200-ാം വാർഷികം ആഘോഷിച്ചത് വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആധുനിക കാലഘട്ടത്തിൽ ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങളോടും നീതി നിഷേധങ്ങളോടുമുള്ള അതിശക്തമായ പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അത്തരം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യ ജീവിതത്തിൽ ഒരു പുതിയ ജനാധിപത്യ പ്രതിരോധമായി മാറുകയും ഒരു പുതിയ രാഷ്ട്രീയമായി ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു ഒരു പ്രതിഭാസമാണ് നമുക്ക്.
1: തീർച്ചയായും ഇത്തരം ഉന്നതികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സർ. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ദളിതൻ അല്ലെങ്കിൽ അധസ്ഥിതരായി കഴിയുന്ന പിന്നാക്ക വിഭാഗക്കാരായിട്ടുള്ള ആളുകളെ ഒന്ന് സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ഒന്നുമില്ലെങ്കിലും അവർ നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അവരുടേതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം യജ്ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്, വ്യത്യസ്ത മഹാന്മാരായ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ദളിതരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തത് അങ്ങനെ ഒരു മഹാനായി കാണുന്നൊരു വ്യക്തിയാണല്ലോ നമ്മുടെയൊക്കെ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചേർത്ത സംഭവങ്ങൾ എന്തായിരിക്കുമെന്നൊന്ന് ചുരുക്കി പറയാമോ?
0: ഡോക്ടർ അംബേദ്കർ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ത്യയിലെ ദളിതർ ഇന്ന് നാം കാണുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുമായിരുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ ദളിതർ അനുഭവിക്കുന്ന എല്ലാവിധമായ വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും കാരണക്കാരൻ ബാബാ സാഹബ് ബി ആർ അംബേദ്കറാണ്. ഇന്ത്യയിലെ ദളിതരെ മുഴുവൻ ഏകീകരിച്ചുകൊണ്ട് ആദ്യമായി ചരിത്രത്തിൽ അവരൊരു സംഘടന എന്ന നിലയിലേക്ക് അവരൈക്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് 1924 തന്നെ ഡോക്ടർ അംബേദ്കർ രംഗത്ത് വന്നു. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അവരുടെ ഇന്ത്യയിലെ ദളിതർ ഒരു പ്രത്യേക ഇന്ത്യയുടെ ദേശീയ ജീവിതത്തിൽ ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭിമാനവും അന്തസ്സും സംരക്ഷിച്ചുകൊണ്ടും അവരുടെ അസ്തിത്വത്തെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ടും ഇന്ത്യയിലെ ദളിതരെ ഇന്ത്യയിലെമ്പാടും അവർ ഏകീകരിക്കുകയും അങ്ങനെ ഇന്ത്യയിലെ ദളിതർക്ക് വേണ്ടിയുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ രാഷ്ട്രീയ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയുള്ള, ഉദ്യോഗം നേടിയെടുക്കാൻ വേണ്ടിയുള്ള, കൂടുതൽ വിദ്യാഭ്യാസ അവകാശം കിട്ടാൻ വേണ്ടിയുള്ള, അത്തരം എല്ലാത്തരം അനീതികളിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളാണ്. സൈമൺ കമ്മീഷന് മുമ്പിൽ നടത്തുന്ന പോരാട്ടങ്ങളും അതേപോലെ 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പോയി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, ഏറ്റവും ഒടുവിലായി ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്ന വേളയിൽ ആ ഭരണഘടനയുടെ ശില്പിയായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ഡോക്ടർ അംബേദ്കർ ചെയ്ത സേവനങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ദളിതർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ, രാഷ്ട്രീയപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ ദളിതരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള, ബ്രാഹ്മണിസത്തിനും ജാതി വ്യവസ്ഥയ്ക്കും വർണ്ണ വ്യവസ്ഥയ്ക്കും എതിരെയുള്ള ഒരു വിമോചന പ്രത്യയശാസ്ത്രം തന്നെ അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. ഇക്കാരണത്താൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതുസ്വീകാര്യനായ, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി പരിഗണിക്കപ്പെടുകയായിരുന്നു. ഒപ്പം അംബേദ്കർ ഇന്ന് അവരുടെ വിമോചന പോരാട്ടങ്ങളുടെ, അവരുടെ രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സിംബലായി, ബിംബമായി അംബേദ്കർ മാറിയിരിക്കുന്നു.
1: വളരെ വ്യക്തമാണ് സർ. പിന്നെ ഇത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഈയൊരു വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. സർ, ഈ ജാതി വ്യവസ്ഥയുടെ നാരായവരായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രമാണമായി കാണുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് മനുസ്മൃതി പോലുള്ള ആർഷഭാരത ഗ്രന്ഥങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രപൂർവ്വ കാലഘട്ടത്തിൽ ബി ആർ അംബേദ്കറെ പോലെയുള്ളവർ ഈ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചതിന് ശേഷമൊക്കെ അല്ലെങ്കിൽ ഒരു മനുസ്മൃതിയൊക്കെ കത്തിച്ച് കളയുന്നൊരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അത് കത്തിച്ച് കഴിഞ്ഞിട്ടാണ് തങ്ങളുടെ ജാതി നിർമ്മാർജ്ജന യജ്ഞത്തിന് കൊളുത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതൊരു മുന്നേറ്റം അദ്ദേഹം കാഴ്ചവെച്ചത്. ജാതി നിർമൂലന യജ്ഞങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും കഴിയുമെന്ന ഒരു പ്രത്യാശ ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയും അതിന് സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത്.
0: മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ അസമത്വ രൂപമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ജാതി വ്യവസ്ഥയെ ഇന്ത്യയിൽ നിയമപരമായി പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഗ്രന്ഥമാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥയ്ക്ക് പവിത്രപരവും നിയമപരവുമായ പിൻബല കൊടുത്തുകൊണ്ട് മനുസ്മൃതി ഈ രാജ്യത്ത് ജാതി വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ജാതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ബാബാസാഹബ് ബിആർ അംബേദ്കർ 1927 ഡിസംബർ മാസം 25-ാം തീയതി മഹാരാഷ്ട്രയിൽ വെച്ച് മനുസ്മൃതി പരസ്യമായി കത്തിക്കുന്നത്. അതേപോലെ ഇന്ത്യയിൽ ജാതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിയ മഹാനായ ബുദ്ധൻ്റെ പോരാട്ടങ്ങൾ, അതേപോലെ പെരിയാർ ഇ വി രാമസ്വാമി നായക്കർ തമിഴ്നാട്ടിൽ നടത്തിയ ജാതിവിരുദ്ധ പോരാട്ടങ്ങൾ, ബാബാസാഹബ് ബിആർ അംബേദ്കർ മുന്നേ തന്നെ മഹാത്മാ ജ്യോതിബാ ഫുലെ മഹാരാഷ്ട്രയിൽ നടത്തിയ പോരാട്ടങ്ങൾ, ഇത്തരം പോരാട്ടങ്ങളിലെല്ലാം അവർ ഏറ്റവും അധികം വിമർശിച്ചതും ചോദ്യം ചെയ്തതും മനുസ്മൃതിയെ കൂടിയാണ്. അപ്പോൾ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയും ബി ജെ പിയുടെ അധികാരത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംഘടനയും ഇന്ത്യൻ ഭരണഘടന പോലും മാറ്റിപ്രതിഷ്ഠിച്ച് തലസ്ഥാനത്ത് മനുസ്മൃതി നടപ്പിലാക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത്തരൊരു കോണ്ടെക്സ്റ്റിലാണ് ജാതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ജാതി നിർമ്മാർജ്ജന യജ്ഞങ്ങൾ സാധ്യമാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ജാതി വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ, ജനാധിപത്യപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇന്ത്യയുടെ ജനാധിപത്യവൽക്കരണത്തിനും ഇന്ത്യയുടെ സർവ്വവിധമായ പുരോഗതിക്കും ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഈ ജാതി വ്യവസ്ഥയാണ്. ഡോക്ടർ അംബേദ്കർ തന്നെ 1936 അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ജാതി നിർമൂലനം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യു കനോട്ട് ഹാവ് സോഷ്യൽ റീഫോം, യു കനോട്ട് ഹാവ് എക്കണോമിക് റീഫോം, യു കനോട്ട് ഹാവ് പൊളിറ്റിക്കൽ റീഫോം അൺലെസ് യു കിൽ ദിസ് മോൺസ്റ്റർ ഓഫ് കാസ്റ്റ്. ജാതി എന്ന ഈ ദുർഭൂതത്തെ നശിപ്പിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സാമൂഹ്യ പരിഷ്കരണമോ സാമ്പത്തിക പരിഷ്കരണമോ രാഷ്ട്രീയ പരിഷ്കരണമോ അസാധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭൗതിക തടസ്സം പോലെയല്ല, അതൊരു വിശ്വാസപരമായ പിൻബലത്തോടെ നിൽക്കുന്ന ഒരനീതിയാണ്. അതുകൊണ്ട് ജാതി നശിപ്പിക്കണം എങ്കിൽ ജാതിയുടെ പിന്നിലുള്ള ദൈവശാസ്ത്രപരമായ അനുമതി അഥവാ അതിൻ്റെ പവിത്രപരമായ അനുമതി അഥവാ ഡിവൈൻ സാങ്ഷൻ നശിപ്പിക്കേണ്ടി വരും. ആ ഡിവൈൻ സാങ്ഷനെ നശിപ്പിക്കാൻ ഇന്ത്യയിലെ ജാതി വിശ്വാസികളായ ഈ രാജ്യത്തെ സവർണ വിഭാഗങ്ങൾ, ജാതിയിൽ വിശ്വസിക്കുന്ന ഈ ജാതി ഹിന്ദുക്കൾ തയ്യാറല്ല എന്നതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ആ പവിത്രതയെ നിഷേധിച്ചുകൊണ്ട് ഹിന്ദുമതം ഉപേക്ഷിക്കുകയും ലക്ഷക്കണക്കിന് അണികളുമായി അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനാധിപത്യത്തിന് തന്നെ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു സാമൂഹ്യമായ അഭിശാപം എന്ന നിലയിൽ ജാതിയെ പരിഹരിക്കേണ്ടത് അഥവാ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കേണ്ടത് ദളിതരുടെ മാത്രം ഒരു ആവശ്യകതയുടെ പ്രശ്നമല്ല. കാരണം ജാതി ആചരിക്കുന്നത് ഈ രാജ്യത്ത് ജാതിയുടെ ബലിയാടുകളല്ല. ജാതിയുടെ ബലിയാടുകളായ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന അവർണ വിഭാഗങ്ങളോട് അത്തരം ഒരു അനീതി പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ ജാതിചിന്ത കൊണ്ടു നടക്കുന്നവരാണ് ജാതിയെ പരിഷ്കരിക്കേണ്ടത്. അതാണ് അംബേദ്കർ ജാതി നിർമൂലനം എന്ന പ്രസംഗം ഈ രാജ്യത്തെ സവർണ ഹിന്ദുക്കളോടായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രസംഗമാണ്. അതുകൊണ്ട് ജാതിയെ അവർ തിരുത്തേണ്ടതുണ്ട്. ജാതിയെ തിരുത്തുകയും ഇന്ത്യൻ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുകയും ചെയ്യാൻ അത്തരത്തിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ സമൂഹവും അതേപോലെ ഈ രാജ്യത്തെ ജാതിയിൽ വിശ്വസിക്കുന്ന സമൂഹങ്ങളും തയ്യാറായില്ല എങ്കിൽ ഇന്ത്യയിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം ജാതിവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഇന്നൊരു പുതിയ രൂപമാണ് അവർ കൊടുക്കുന്നത്. അത് ജാതി നശിപ്പിക്കുക എന്ന് ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ ജാതി നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നതിനപ്പുറം ജാതിയെ ഒരധികാരക്രമമായി ഇന്ത്യയിലെ ദളിത് പ്രസ്ഥാനങ്ങളും തിരിച്ചറിയുകയാണ്. അംബേദ്കർ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വർണ്ണവ്യവസ്ഥയുടെ വേരുകൾ ജാതി വ്യവസ്ഥയിലാണ്. ജാതി വ്യവസ്ഥയുടെ വേരുകൾ കിടക്കുന്നത് ബ്രാഹ്മണ മേൽക്കോയ്മയിലും അതിൻ്റെ അധികാരഘടനയിലുമാണ്. അതുകൊണ്ട് അധികാരഘടനയെ ഇളക്കി മറിച്ചുകൊണ്ട് മാത്രമേ, അധികാരക്രമത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജാതി വ്യവസ്ഥയെ ഇല്ലാമ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് ദളിത് പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് ആധുനിക ദളിത് പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയമായ ശക്തി സമാഹരിക്കുകയും സാമൂഹ്യമായ ശക്തി സമാഹരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജാതിക്കെതിരെയുള്ള പുതിയ പോരാട്ടത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതിയുടെ ബലിയാടുകളായ സമൂഹങ്ങളെ സാമൂഹ്യമായും രാഷ്ട്രീയമായും എംപവർ ചെയ്യുക അഥവാ ശാക്തീകരിക്കുക എന്നതും, ജാതി മൂലം പുറന്തള്ളപ്പെട്ടു പോയ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ വിഭവങ്ങളിലും അതേപോലെ അധികാരങ്ങളിലും ഭരണനിർവഹണ മേഖലയിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം അഥവാ അധികാരം നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ ജാതിവിരുദ്ധ പോരാട്ടങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായി വികസിക്കുകയാണ്. അത്തരം മുന്നേറ്റങ്ങൾക്ക് വലിയ സാധ്യതയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത്.
1: ഓക്കെ സാർ, പിന്നെ ചർച്ച അതിൻ്റെ ഒരു പാരമ്യതയിലെത്തി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് വിജ്ഞാനീയങ്ങൾ താങ്കളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു കൂട്ടായ്മയുടെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധുത താങ്കളുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ദളിത് ബഹുജൻ കീഴാള മുസ്ലിം രാഷ്ട്രീയം, അതിൻ്റെ ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റിനോ സാധ്യത കാണാനുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പി വളരെ പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ, പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കിയാൽ കൊള്ളാം.
0: ഇന്ത്യയിലെ ഒരു ദളിത് മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെയും ഒരു ദളിത് മുസ്ലിം ബഹുജൻ ഐക്യത്തിൻ്റെയും പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ഈ പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ന് ബി ജെ പിയുടെ ഭരണത്തിൽ വേട്ടയാടപ്പെടുന്നതും അടിച്ചമർത്തപ്പെടുന്നതും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനീതികൾ അനുഭവിക്കുന്നതും പ്രധാനമായും രണ്ട് സാമൂഹ്യ വിഭാഗങ്ങളാണ്. അവിടെ അത് ദളിതരും മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ ഭരണവ്യവസ്ഥയുടെ അഥവാ ഫാഷിസ്റ്റ് ഭരണ വ്യവസ്ഥയുടെ കീഴിൽ ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങളും നീതി നിഷേധങ്ങളും അടിച്ചമർത്തലുകളും അനുഭവിക്കുന്ന രണ്ട് സമൂഹങ്ങൾ എന്ന നിലയിൽ ഈ സമൂഹങ്ങളുടെ കൂടിവരവിൻ്റെ ഒരു രാഷ്ട്രീയത്തിന് സത്യത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വലിയ പ്രസക്തിയാണുള്ളത്. എന്നാൽ ആ മേഖലയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഇനിയും ഈ രാജ്യത്ത് നടക്കുവാനുണ്ട്. നമുക്കറിയാം, പൗരത്വ പ്രക്ഷോഭ പശ്ചാത്തലത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലെ ആ പ്രക്ഷോഭ മേഖലയിൽ ഇന്ത്യയിലെമ്പാടും മുസ്ലിം സമുദായം പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുടനീളം ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായം പ്രക്ഷോഭ രംഗത്ത് വരികയും ആ പ്രക്ഷോഭത്തോടൊപ്പം ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മതേതരത്വത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന രാജ്യത്തെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ മറ്റ് സാംസ്കാരിക സംഘടനകൾ, അങ്ങനെ ഇന്ത്യയിലെമ്പാടും അത്തരം ബഹുജന പ്രസ്ഥാനങ്ങൾ ആ ഒരു പൗരത്വ പ്രക്ഷോഭത്തിൽ കണ്ണു ചേർക്കപ്പെടുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. അദ്ദേഹത്തിൻ്റെ ഭീമാർമിയും അതേപോലുള്ള സമാനമായ ദളിത് പ്രസ്ഥാനങ്ങളുമെല്ലാം അത്തരം ഒരു പ്രക്ഷോഭ രംഗത്ത് മുസ്ലിം സഹോദരങ്ങളോടൊപ്പം കൈകോർക്കുകയും ഇന്ത്യയിലെമ്പാടും ആ പോരാട്ടത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. മറ്റൊന്ന്, ഇന്ത്യയിൽ ഈ രണ്ട് വിഭാഗങ്ങളെയും യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളെ ഇന്ന് വളരെ ആസൂത്രിതമായി ബി ജെ പി ഭരണകൂടം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, പ്രത്യേകിച്ചും സംവരണം, ദളിതരും മുസ്ലിങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ഒരുപോലെ അനുഭവിക്കുന്ന ഈ അധികാര പ്രാതിനിധ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന നിലയിൽ സംവരണത്തിനെതിരെ ബി ജെ പി ഭരണകൂടം കൊണ്ടുവന്ന സംവരണ വിരുദ്ധ നമുക്കറിയാം നിയമനിർമ്മാണം, സാമ്പത്തിക സംവരണം കൊണ്ടുവന്നുകൊണ്ട് സാമുദായിക പ്രാതിനിധ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ രണ്ട് സമൂഹങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം എന്ന് ഉയർത്തപ്പെടുന്നതും സ്വാഭാവികമായും ഈ മുസ്ലിം അതേപോലെ ദളിത് ബഹുജൻ വിഭാഗങ്ങളിൽ നിന്നും ഉള്ള പുതിയ ഒരു സാമൂഹ്യ നേതൃത്വത്തിൻ്റെ മുന്നണിയിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് നമ്മുടെ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളല്ല, നേരെ മറിച്ച് ഈ നവ രാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ്. ഈ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും നവരാഷ്ട്രീയ മുന്നേറ്റങ്ങളിലും ഏറ്റവും അധികം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന ഒരു ദളിത് ബഹുജൻ മുസ്ലിം മേഖലയിൽ നിന്നുള്ള ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ ഒരു ഒരു ഈ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ കൂടുതലായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, കൂടുതലായി ഈ ഡെമോക്രസി പോലെയുള്ള ഭരണഘടന അതേപോലെ ജനാധിപത്യം ഇങ്ങനെയുള്ള അവകാശങ്ങൾ ഇത്തരം മേഖലകളിലേക്ക് കുറച്ചുകൂടെ ആശയപരമായും പ്രായോഗികമായും കൂടുതലായിട്ട് ദളിതരും മുസ്ലിങ്ങളും കൂടുതലായി എൻഗേജ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം സമുദായം കുറച്ചുകൂടെ നമ്മുടെ ജനാധിപത്യത്തെ ഉടച്ചു വാർക്കാൻ ആവശ്യമായ ജനാധിപത്യപരമായ ഡിസ്കോഴ്സുകളുടെ തലങ്ങളിലേക്ക് വരണം. ഈ ഡെമോക്രസി എന്ന് പറയുന്നതും സെക്കുലറിസം എന്ന് പറയുന്നതും സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന സാമൂഹ്യനീതി പോലുള്ള ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ വ്യവഹാരത്തിലേക്ക് സ്വാഭാവികമായും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂടുതലായി പ്രവേശിക്കേണ്ടതുണ്ട്. ആ നിലക്കുള്ള ചില പോസിറ്റീവ് സ്റ്റെപ്പുകളാണ് നമുക്ക് പ്രത്യേകിച്ചും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വിമല മൂവ്മെൻറ്റ് രൂപപ്പെട്ടു വന്നപ്പോൾ അവിടെ ഉണ്ടായി വന്ന ഒരു മുസ്ലിം ദളിത് ഇൻ്റലക്ച്വൽസിൻ്റെ വിദ്യാർത്ഥികളുടെ അക്കാദമിഷ്യന്മാരുടെ ഒരു എൻഗേജ്മെൻ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് ഇന്ത്യക്ക് ജനാധിപത്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ഏജൻസിയായി ഈ ഒരു സമൂഹങ്ങളുടെ കൂടിവരവിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്ന ഒരുപാട് ഇൻ്റലക്ച്വൽസും അതേപോലുള്ള ലീഡേഴ്സുമൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ നമുക്ക് ശക്തിപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇന്ത്യയുടെ ഡെമോക്രസിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ഈ സമൂഹങ്ങളുടെ കൂടിവരവിനാണ്. അത്തരത്തിലൊരു ഫോർമുല ഒരുപക്ഷെ 1980s തന്നെ ഈ ഒരു ദളിത് ബഹുജൻ മുസ്ലിം കൂട്ടായ്മയുടെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി. കൻഷറാമിൻ്റെ ഒരു ഫോർമുല, അത് കൻഷറാം ഡിവൈസ് ചെയ്തൊരു ഫോർമുലയല്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഇത്തരത്തിലൊരു കൂടിവരവിൻ്റെ രാഷ്ട്രീയ മാധ്യമമായി മുന്നോട്ട് വെച്ചത് ഡോക്ടർ വി ആർ അംബേദ്കറാണ്. അപ്പോൾ ആ ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഒരു ദളിത് മുസ്ലിം OBC ആക്സിസിൽ ഒരു ബദൽ രാഷ്ട്രീയം ഉയർന്നു വരിക എന്നതും ആ രാഷ്ട്രീയത്തിലൂടെ ഈ രാജ്യത്തെ സാമൂഹ്യനീതി പോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതും. അതുകൊണ്ട് അത് കൻഷറാം BSPയിലൂടെ കൊണ്ടുവന്നു. പക്ഷേ ബഹുജൻ സമാജ് പാർട്ടിക്ക് ആ നിലയ്ക്ക് ശക്തമായി നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പരിമിതികൾ സ്വാഭാവികമായിട്ടും ചില ഇച്ഛാഭംഗങ്ങൾ ഇന്ത്യയിലെ ഇത്തരം അധസ്ഥിത സമൂഹങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ജിഗ്നേഷ് മേവാനിയും അതേപോലെ ചന്ദ്രശേഖർ ആസാദും അതേപോലുള്ള വിവിധങ്ങളായ ദളിത് മുസ്ലിം സംഘടനകളുമെല്ലാം ഇത്തരം ഒരു കൂട്ടായ്മയുടെ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇനി ഏറ്റെടുക്കാനും അതിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന പുതിയ ജനാധിപത്യ ഭാവനകൾ ഉയർന്നു വരേണ്ടത് ഈ കൂട്ടായ്മയിൽ.
1: തീർച്ചയായും വളരെ വലിയൊരു ആശയവും അതോടൊപ്പം തന്നെ ആശ്വാസവുമാണ് താങ്കളുടെ സംസാരത്തിൽ നിന്നും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അധികമൊന്നും ചിന്തിക്കേണ്ടതില്ല. വളരെ കൃത്യമാണ്. പ്രാമാണികമായിട്ടോ അതല്ലെങ്കിൽ അതിനപ്പുറമോ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭാഷണങ്ങളിൽ നിന്ന് ഒരുപാട് വിജ്ഞാനങ്ങൾ വിജ്ഞാനീയങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. വളരെ നന്ദി. തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇതിൻ്റെ സമയം പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഇൻഷാല്ലാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംസാരങ്ങൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം കൂടിക്കാഴ്ചയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികളിലെ കൂടിക്കാഴ്ച പങ്കെടുത്തവർ പീസ് റേഡിയോ പ്രതിനിധി നസ്റുല്ലാ സ്വലാഹി, ദളിത് ആക്ടിവിസ്റ്റ് കെ

0: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കുന്നു. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. ഇതു സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.supplycopadi.in.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ ഫതഹ് 11 വചനം നാം പഠിക്കുന്നു. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 11 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തൊന്ന് പൂർണ്ണമായി പാരായണം ചെയ്ത ശേഷം ഇൻഷാ അല്ലാ നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗം മനഃപ്പാഠമാക്കാം.

سيقول لك المخلفون من الأعراب

سغلتنا أموالنا سغلتنا أموالنا

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാനായി അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു ഫത്തഹിലെ 11-ാം വചനമാണ് നാം പഠന വിധേയമാക്കിയത്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്ത് സംസാരിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് കണ്ടറിയുക. ക്ലാസ് എടുത്തുകൊണ്ട് മമ്മൂട്ടിക്കുട്ടി കാളികാവ് നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുട്ടികളുടെ കരച്ചിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കേൾക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം വേഗത്തിൽ നിർവഹിച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞതിനു ശേഷം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി, ഇന്നി ല അദ്ഖുലു ഫിസ്സ്വലാത്തി ഉരീദു ഇത്വാലതഹ ഫഅസ്മഉ ബുകാ അസ്സബി ഫഅതജവ്വസു ഫീ സ്വലാത്തി കറാഹിയത അൻ അശുഖ അലാ ഉമ്മി. ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കും, എന്നാൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അവൻ്റെ ആ കുട്ടിയുടെ ഉമ്മക്ക് അത് പ്രയാസമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനെൻ്റെ നമസ്കാരം അതിൻ്റെ ദൈർഘ്യം കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു മനസ്സ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ, സമൂഹത്തെ ഒക്കെ കണ്ടറിയുക എന്ന മഹത്തായ സ്വഭാവം, അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തമമായ ഒരു മാനുഷിക ഗുണമാണ് കണ്ടറിയുക എന്നത്. മികച്ച ഒരു സാമൂഹിക ജീവിതത്തിനും ഊഷ്മളമായ ബന്ധങ്ങൾക്കും ഈ ഗുണം അനിവാര്യമാണ്. അതുകൊണ്ടുതന്നെ ഒരാളുടെ വാക്കുകൾ കേൾക്കുന്നതിനു മുമ്പ് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ പ്രയാസം തിരിച്ചറിഞ്ഞ്, അവൻ്റെ ഹൃദയവേദന കണ്ടറിഞ്ഞ് അതിലിടപെടാനും അവനെ സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു സാമൂഹിക മര്യാദ മാത്രമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ഈമാനിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രയോഗവൽക്കരണം കൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നുമാണ് എന്ന്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായവും അവരുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങും തണലുമാവുക എന്നത്, അത് ആരെങ്കിലും പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ മാത്രമല്ല കണ്ടറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മത്തലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹിമിഹിം വതആതുഫിഹിം മത്തലുൽ ജസദ്. പരസ്പര സ്നേഹത്തിലും കരുണയിലും സഹാനുഭൂതിയിലും വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന വന്നാൽ ശരീരം മുഴുവൻ അതിൻ്റെ വേദനയിൽ പങ്കുചേരുന്നതുപോലെ വിശ്വാസികൾ പരസ്പരം അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോവേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം കണ്ടറിയാത്തതാണ്. കുടുംബങ്ങളിലും സുഹൃത് ബന്ധങ്ങളിലുമെല്ലാം വലിയ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സാമൂഹ്യമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ മാതാപിതാക്കളുമായി ഇടപഴകുമ്പോൾ, മക്കളുമായി ഇടപഴകുമ്പോൾ, മരുമക്കളുമായി ഇടപഴകുമ്പോൾ, അതുപോലെ തന്നെ ഭർത്തൃമാതാക്കളുമായി പിതാക്കളുമായി ഒക്കെ ഇടപഴകുമ്പോൾ പരസ്പരം കണ്ടറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വീട്ടിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ സ്വദേശത്താണെങ്കിലും ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ വീട്ടിലേക്ക് ലീവിന് മാത്രം വരുന്ന മക്കൾ തൻ്റെ ഭാര്യയുമായി സല്ലപിക്കുവാനുള്ള സമയം വളരെ കുറഞ്ഞ സന്ദർഭത്തിൽ ആ വീട്ടിലെ ഉമ്മമാർ തൻ്റെ മക്കളുടെ കൂടെ അവർക്ക് സല്ലപിക്കുവാൻ സമയം കണ്ടറിഞ്ഞ് നൽകാൻ, വീട്ടുജോലികളിൽ വിഹരിക്കുന്ന തൻ്റെ മരുമകളോട് നീ അല്പം പോയി വിശ്രമിച്ചോ എന്ന് പറയാൻ അമ്മായുമ്മക്കും, അതുപോലെ തന്നെ രോഗത്തിലും പ്രയാസങ്ങളിലും ജോലികളിൽ വ്യാപൃതരാകുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയോട് ഉമ്മ നിങ്ങൾ പോയി അല്പനേരം വിശ്രമിച്ചോളൂ എന്ന് പറയാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പരസ്പരം അവിടെ കണ്ടറിയാൻ. ഒരു ദിവസം ഒരു അധ്യാപകൻ ലീവാണെങ്കിൽ ആ ക്ലാസ്സിൽ അവിടെ കണ്ടറിഞ്ഞുകൊണ്ട് ഭാഗധേയം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഓരോ രംഗത്തും കണ്ടറിയുക എന്ന ഏറ്റവും വലിയ സ്വഭാവഗുണം നമ്മളിലുണ്ടാകണം. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുന്നവന് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തമായ വചനം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് കുടുംബവും സമ്പത്തും അതുപോലെ തന്നെ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകൾ, അവർ അവിടെയുള്ള അൻസാറുകൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ ആവശ്യങ്ങൾ പറയാൻ കാത്തുനിൽക്കാതെ അവർക്ക് അവരുടെ സമ്പത്ത് അവർ പകുത്തു നൽകി. രണ്ടു ഭാര്യമാരുള്ളവർ അവരുടെ ഒരു ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ സന്നദ്ധരായി. അവരുടെ തോട്ടങ്ങൾ അതുപോലെ തന്നെ അവരുടെ വീടുകൾ അവർക്ക് പകുത്തു നൽകാൻ അവർ സന്നദ്ധരായി. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്കു തന്നെ ആവശ്യങ്ങളുണ്ടായിരുന്നിട്ടും അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃബന്ധങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലുമെല്ലാം നമുക്ക് വലിയ സമാധാനവും ആശ്വാസവും അള്ളാഹുവിൻ്റെ സഹായവും ലഭിക്കും. അങ്ങനെ കണ്ടറിയുക എന്ന ഏറ്റവും നല്ല സ്വഭാവഗുണം കൈമുതലാക്കി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം കണ്ടറിയുക. ക്ലാസ് എടുത്തത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ അടുത്തതായി കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേറെ സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ കഥ. എന്നാൽ യഥാർത്ഥ ചരിത്രങ്ങളെ കഥയുടെ ഭാവങ്ങളോടുകൂടി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് നാം കേൾക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചരിത്രകഥകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഓരോ ചിന്തകളെയും കഥകളായി കുഞ്ഞു കുഞ്ഞു വാക്കുകളിലൂടെ നമ്മൾ കേട്ടുപോവുകയാണല്ലേ. അദ്ദേഹത്തിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞാലോ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൽ ആദ്യത്തെ 5 വർഷം ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്നു. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞൊഴുകിയ ഈ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ പരിധി വ്യാപിച്ചു. എന്നാൽ അതിനുശേഷം ചിലർ ഖലീഫയ്ക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തി. ദയാമനസ്കനും വിട്ടുവീഴ്ചക്കാരനുമായ പുതിയ ഖലീഫയുടെ ഭരണം പലരും സുവർണാവസരമായി കണക്കിലെടുത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാമായിരുന്നെങ്കിലും ഖലീഫ അവർക്കെതിരെ നടപടിയെടുക്കാൻ മുതിർന്നില്ല. രക്തച്ചൊരിച്ചിലും കുഴപ്പവും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന കാരണമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഇബ്നു സൗദ എന്നു പേരുള്ള ഒരു ജൂതൻ മുസ്ലിമാണെന്ന് കള്ളം പറഞ്ഞ് മുസ്ലിം നാടുകളിങ്ങനെ കറങ്ങി നടന്നു. കള്ളപ്രചരണം നടത്തിയ അയാൾ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ ഖലീഫയ്ക്കെതിരെ വളർത്തിയെടുത്തു. പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മഹത്വം വല്ലതുണ്ടോ അറിയുന്നു. ഇവർ ആയുധ

0: ജാഹിലിയത്തിലും ഇസ്ലാം സ്വീകരിച്ച ശേഷവും ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ആരെയും വധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയുക? പക്ഷേ ഈ ചോദ്യമൊന്നും ശത്രുക്കളുടെ ദുഷിച്ച തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. 40 ദിവസത്തോളം അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞുവെച്ചു. 40-ാം ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് ഞാൻ വധിക്കപ്പെടുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും സ്വപ്നം കണ്ടു. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുമെന്ന് അവർ അറിയിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് തന്റെ വസ്ത്രം ശക്തിയായി മുറുക്കി ഉടുത്ത് ശത്രുക്കൾ തന്നെ വെട്ടിവീഴ്ത്തുമ്പോൾ തന്റെ അവറത്ത് മറ്റുള്ളവർ കാണരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. സ്മർലാനു തന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ പുറത്തു കാണുന്നതിനെ, തുട പോലും പുറത്തു കാണുന്നതിനെ ഭയങ്കരമായിട്ട് നാണ് കാണിച്ചിരുന്ന അത്രയും ലജ്ജാശീലനായ വ്യക്തിയായിരുന്നു. ശത്രുക്കൾ വീടിന്റെ ചുമരിന് മുകളിലൂടെയും വാതിലുകൾ തുറന്നും അദ്ദേഹത്തെ വധിക്കാൻ വീട്ടിൽ കയറി. തടയാൻ ശ്രമിച്ച ഭാര്യയുടെ കൈവെട്ടി അവർ പിടിച്ചുമാറ്റി. ശേഷം അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടി. അദ്ദേഹത്തിന്റെ കൈവിരലുകൾ അറ്റുവീണു. റസൂലിന് വഹ്യി ലഭിച്ച ആയത്തുകളെഴുതിയ കൈകളാണ് അറുത്തുമാറ്റിയത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതൊന്നും ചെവികൊള്ളാതെ ശത്രുക്കൾ അദ്ദേഹത്തെ വീണ്ടും വെട്ടി. ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ ആദ്യ തുള്ളി രക്തം ഓതിക്കൊണ്ടിരുന്ന ഖുർആനിലേക്ക് ഇറ്റുവീണു. നിങ്ങൾക്ക് പകരം അവരെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു മതിയാവും എന്ന ആയത്തിലേക്കായിരുന്നു രക്തത്തുള്ളി വീണതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ശത്രുക്കൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുകയും ദുഷ്ടന്മാരുടെ കൈയാൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷവും ശത്രുക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും അവർ വിട്ടുകൊടുത്തില്ല. എന്നാൽ രാത്രിയിൽ ശത്രുക്കൾ അറിയാതെ സഹാബിമാർ മയ്യത്ത് പുറത്തെടുക്കുകയും മറവ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 12 വർഷത്തോളം നീണ്ടുനിന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം അങ്ങനെയാണ് അവസാനിച്ചത്. പ്രിയ കൂട്ടുകാരെ, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒരു വലിയ നിര തന്നെ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലവലേശം പോലും തന്റെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ടു പോയില്ല എന്നത് നമുക്ക് മാതൃകയല്ലേ? വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് മരണസമയത്ത് നമുക്ക് സന്തോഷിക്കാനാവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മേവരെയും വളരെ ചിന്തിപ്പിക്കുകയും കണ്ണീരോടുകൂടി മാത്രമേ കേൾക്കാൻ സാധിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിലൂടെ വി ടി അബ്ദുസലാം അവതരിപ്പിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്വരം, താഹ റസൂലിന്റെ ഓർമ്മകൾ, ഷാഹിദ് കടപ്പനയുടെ ആലാപനം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം. ഷാഹിദ് കൊടപ്പന ആലപിച്ചത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. യഥാർത്ഥ വിശ്വാസികൾ കരാറുകൾ പാലിക്കുന്നവരാണ്. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഹൃദയത്തിൽ കാപട്യമുള്ള ആളുകൾ, അവർ കരാറുകൾ ലംഘിക്കുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഒരു കരാറ് നടത്തിയാൽ അവർ അത് പാലിക്കും. പ്രത്യേകിച്ചും അള്ളാഹുവിനോട് അവർ നടത്തുന്ന കരാറുകളെ ഏറെ ഗൗരവത്തിൽ അവർ കാണുകയും വളരെ ശക്തമായ രൂപത്തിൽ അതിനെ അവർ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യും. അപ്രകാരമായിരിക്കണം സത്യവിശ്വാസികൾ എന്ന വലിയ പാഠം പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 23-24 വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖു മാ ആഹദുല്ലാഹ അലൈ, അവർ അള്ളാഹുവിനോട് നടത്തിയ കരാറുകൾ സത്യസന്ധമായി അവർ പാലിച്ചു. ഫമിൻഹും മൻ ഖദാ നഹബഹു, അവരിൽ ചിലർ തങ്ങളുടെ ഊഴം അത് നടപ്പിൽ വരുത്തുകയും അതിൽ വിജയിക്കുകയും ആ കരാറുകൾ പാലിക്കുകയും ചെയ്തു. വമിൻഹും മൻ യൻതളിർ, വേറെ ചില ആളുകൾ അതിനുള്ള ഒരു അവസരത്തിനു വേണ്ടി അഥവാ അള്ളാഹുവിനോട് നടത്തിയ കരാറ് പാലിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. വമാ ബദ്ദലു തബ്ദീല, അവർ ഒരു നിലക്കും തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള കരാറ് അവർ മാറ്റാൻ സന്നദ്ധരുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ് എന്നാണ്. കാരണം അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു മഹത്തായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇൻഷാ അള്ളാഹ്, ഇനി മറ്റൊരു യുദ്ധം വരികയാണെങ്കിൽ ഞാൻ ആരാണ് എന്ന് അള്ളാഹുവിന് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാഹുവുമായിട്ടുള്ള ഒരു കരാറുപോലെ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭം വരികയും വളരെ ധീരമായി അദ്ദേഹം പോരാടുകയും ധാരാളം ശത്രുക്കളുടെ അതിക്രമങ്ങൾക്കും വെട്ടുകൾക്കും കുത്തുകൾക്കുമെല്ലാം വിധേയമായി അദ്ദേഹം ധീരരക്തസാക്ഷിയാവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു യുദ്ധം വന്നാൽ ഞാൻ ആരാണെന്ന് അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും എന്ന് നാവുകൊണ്ട് പറയുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ സത്യസന്ധമായി അത് പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെപ്പോലെയുള്ള സ്വഹാബികളെയും അദ്ദേഹത്തെപ്പോലെയുള്ള വിശ്വാസികളെയും വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖൂ മാ ആഹദുല്ലാഹ അലൈ, അവർ അള്ളാഹുവിനോട് നടത്തുന്ന കരാറുകൾ സത്യസന്ധമായി പാലിക്കുന്നവരാകുന്നു. സത്യവിശ്വാസികളെ, നാം എല്ലാവരും അള്ളാഹുവുമായിട്ട് പല നിലക്കുമുള്ള കരാറുകൾ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ പ്രാർത്ഥനകളിലും ജീവിതത്തിൻ്റെ മറ്റു ഘട്ടങ്ങളിലും നമ്മളുടെ ആദർശ പ്രഖ്യാപന സമ്മേളനങ്ങളിലും വേദികളിലും എല്ലായിടങ്ങളിലും നാം യഥാർത്ഥത്തിൽ നമ്മുടേതായ ആദർശം അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും ആ ആദർശമനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിൽ നാം പരാജയപ്പെടാറാണ് ഉള്ളത് എന്നത് നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയജ്സി അല്ലാഹു സാദിഖീന ബിസ്ദഖിഹിം, സത്യസന്ധരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധതക്കനുസരിച്ച് അല്ലാഹു പ്രതിഫലം നൽകുവാൻ വേണ്ടി. വയുഅദ്ദിബൽ മുനാഫിഖീന, എന്നാൽ കാപട്യം കാണിച്ച ആളുകളെ ശിക്ഷിക്കുവാനോ ഇൻഷാ ഔ യതൂബ അലൈഹിം, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, അള്ളാഹു സുബ്ഹാനഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പോൾ തങ്ങൾ നടത്തിയിട്ടുള്ള കരാറുകളെ സത്യസന്ധമായി പാലിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ കരാറുകളെ ലംഘിക്കുന്ന മുനാഫിഖുകളായ ആളുകൾ, അവർ തൗബ ചെയ്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, ഇല്ലെങ്കിൽ അള്ളാഹു അവരെയും ശിക്ഷിക്കുന്നതാകുന്നു. കാരണം സത്യവിശ്വാസികളായ ആളുകൾ കരാർ പാലിക്കുന്നവരാണെങ്കിൽ വേറെ ചില ആളുകൾ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കുകയും കരാറുകൾ നടത്തുകയും എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അത് ലംഘിക്കുകയും ചെയ്യും. സൂറത്തുൽ അഹ്സാബിൽ തന്നെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മുനാഫിക്കുകളെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, വലഖദ് കാനു ആഹദുല്ലാഹ മിൻ ഖബ്ലു, അവർ അള്ളാഹുവിനോട് നേരത്തെ കരാറ് നടത്തിയിരുന്നു. എന്ത്? ലാ യുവല്ലൂനല്ല ദുബാർ, അവർ പിന്തിരിഞ്ഞു പോവുകയില്ല എന്ന്. പക്ഷേ അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. വകാന അഹദുല്ലാഹി മസ്ഊല, അള്ളാഹുവിൻ്റെ കരാറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. അള്ളാഹുവിനോട് നാം നടത്തിയിട്ടുള്ള കരാറുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തി നാം നടത്തുന്ന കരാറുകൾ, ഇത് ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ആ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങൾ ഞങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ല എന്ന് അള്ളാഹുവിനോട് കരാറ് നടത്തുകയും എന്നാൽ ശത്രുസംഘത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ കരാറുകളെല്ലാം മറന്നുകൊണ്ട് അവർ പിന്തിരിഞ്ഞോടുകയുമാണ് ചെയ്തത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, എക്കാലഘട്ടത്തിലെയും പ്രവാചകന് മുമ്പും കഴിഞ്ഞുപോയ യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലെല്ലാം തന്നെ കരാറ് ലംഘിക്കുന്ന ആളുകളായിരുന്നു ധാരാളമായി ഉണ്ടായിരുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അറാഫിലെ 102-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വമാ വജദ്നാലി അക്സരിഹിം മിൻ അഹദ്, അവരിൽ ഭൂരിപക്ഷവും കരാറു പാലിക്കുന്നതായി നാം കണ്ടെത്തിയില്ല. വഇം വജദ്ന അക്സറഹും ലഫാസിഖീൻ, അവരിൽ ഭൂരിപക്ഷവും തോന്നിവാസികളാകുന്നു, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരാകുന്നു. അപ്പോൾ തോന്നിവാസികളായ ഫാസിഖീങ്ങളായ ആളുകൾ, അവർ കരാറുകൾ നടത്തുമെങ്കിലും ആ കരാറുകൾ അവർ പാലിക്കാത്തവരാകുന്നു. അള്ളാഹുവിനോട് വാഗ്ദത്തങ്ങൾ പറയുമെങ്കിലും അതും അവർ പാലിക്കാത്തവരാകുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലെ 20-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, അല്ലദീന യൂഫൂന ബി അഹ്ദില്ലാ, അള്ളാഹുവുമായിട്ടുള്ള കരാറുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം നടത്തുന്ന കരാറുകൾ പാലിക്കുന്നവരാകുന്നു വിശ്വാസികൾ. വലയൻ ഖുദൂനൽ മീസാഖ്, അവർ ഒരിക്കലും കരാറുകൾ ലംഘിക്കുകയില്ല. കരാറുകൾ അവർ ഒരിക്കലും ലംഘിക്കുകയില്ല, മറിച്ച് അവർ അള്ളാഹുവുമായി നടത്തുന്ന മുഴുവൻ കരാറുകളും വാഗ്ദത്തങ്ങളും പാലിക്കുന്ന സത്യസന്ധരാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കരാറുകൾ പാലിക്കാതിരിക്കുക എന്നത് കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. വാക്കുകളിൽ സത്യസന്ധത പാലിക്കാത്തത് കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. ആ സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നാം അള്ളാഹുവുമായി നടത്തുന്ന കരാറുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ നാം പരസ്പരം നടത്തുന്ന കരാറുകൾ എല്ലാം നാം പാലിക്കേണ്ടതാണ്. അപ്രകാരം അള്ളാഹുവിൻ്റെ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, കരാറു പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. وصلى الله على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين
2: ما شاء الله بارك الله فيكم നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സലമയുടെ വീടിന്റെ ഒരു ഭാഗം.
1: അതെ,
0: അതായത് അതിലെ ആ ഒരു ഒരു ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അയ്ക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പം ഇതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളുണ്ടല്ലോ,
1: മകളുണ്ട്.
0: അപ്പം അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ നിൽക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബി ആ കിടക്കുന്ന ആ മഷ്റബിയുടെ ഭാഗത്ത്, നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പോൾ അവിടെ റബാഹ, അദ്ദേഹമുണ്ട് മൗല, നബിയുടെ മൗലയായ അവരവിടെ വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമമുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ മുൽതജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടായില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരിക്കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂം സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ, യാ നബിയ അല്ലാ വമാലില അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും? നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല, ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാ കൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങെത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുമുദ്ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ലോ ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ കേട്ടതായിരിക്കാം, പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം. അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തതുകൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചതാണ് റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്. ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
1: യെസ്,
0: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പം, അപ്പം നമ്മളത് ആലയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമറല്ലാവിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അല്ലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കണല്ലേ, ഓ തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിൻ്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
0: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
1: അതെ അതെ അതെ.
0: പക്ഷെ നബി അതിന് എത്ര സംയമനത്തെ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കാന്ന് പറയുമ്പോഴേ, അപ്പോ അതിങ്ങനെ
1: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
0: എനിക്കൊണ്ട് ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളൊക്കെ
1: അവിടെ ഈലാഫും ഈലാഫും ഇണക്കവും മാറി നിർത്തി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ. സത്യം സ്വർഗത്തിലേക്കുള്ള വഴി. നമ്മോടൊപ്പം ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലത്തമ്മാനിൽ അക്മലാൻ അലിൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബാബു സിദ്ഖിലെ ഒന്നാമത്തെ ഹദീസാണ്. വഅൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന സിദ്ഖ ഇഹ്ദി ഇലൽ ബിർരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും സിദ്ഖ് അത് പുണ്യത്തിലേക്ക് നയിക്കും. വഇന്നൽ ബിർറ ഇഹ്ദി ഇലൽ ജന്ന, പുണ്യം അത് സ്വർഗത്തിലേക്ക് നയിക്കും. വഇന്നർ റജുല ലയസ്ദുഖ്, തീർച്ചയായും ഒരാൾ സത്യം പറയുന്നവനാകും. ഹത്ത, അതവൻ്റെ ശീലമാകുമെന്നർത്ഥം. ഹത്ത യുക്തബ ഇന്ദല്ലാഹി സിദ്ദീഖൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തും. വഇന്നൽ കദിബ ഇഹ്ദി ഇലൽ ഫുജൂർ, ഇനി ഇതിൻ്റെ നേരെ മറുവശം, തീർച്ചയായും കളവ് അത് യഹ്ദി, അത് നയിക്കും. ഇലൽ ഫുജൂർ, അധർമ്മത്തിലേക്ക് നയിക്കും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, അധർമ്മമാകട്ടെ അത് നരകത്തിലേക്കും നയിക്കും. വഇന്നർ റജുല ലയക്ദിബ്, തീർച്ചയായും ഒരാൾ കളവ് പറയും, അഥവാ കളവ് പറയുക എന്നത് അവൻ്റെ ശീലമായി മാറും. അങ്ങനെ ഹത്താ യുക്തബ ഇന്ദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ രേഖപ്പെടുത്തപ്പെടും. കദ്ദാബൻ, പെരും കളവ് പറയുന്നവൻ എന്ന്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖ് കദിബ് ഇത് രണ്ടിൻ്റെയും വിശദീകരണവും അതിൻ്റെ ഒന്നിൻ്റെ പ്രാധാന്യവും ഓരോന്നു വഴിയും ഉണ്ടാകുന്ന നേട്ടവും, കളവ് പറഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുക എന്നും, സത്യം പറഞ്ഞാൽ എന്താണ് ആത്യന്തികമായി അവന് ലഭിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സിദ്ഖ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മളതിൻ്റെ നിർവചനം പറഞ്ഞു, അത് യഹ്ദി ഇലൽ ബിർ, ബിർറിലേക്ക് നയിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ബിർ എന്ന് പറഞ്ഞാൽ കസ്റത്തുൽ ഖൈർ എന്നാണ്, വർദ്ധിതമായ നന്മ എന്നാണ്, ധാരാളം നന്മ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പേരാണ് അൽ ബിർ. ബിർ എന്നാണ് കസീറുൽ ഖൈർ വൽ ഇഹ്സാൻ എന്ന, ധാരാളം കണക്കറ്റ നന്മയുള്ളവൻ, കണക്കറ്റ രീതിയിൽ എഹ്സാൻ, സുഹൃതം ചെയ്തു തരുന്നവൻ എന്നൊക്കെയാണതിൻ്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾ സത്യസന്ധനായി മാറിയാൽ അതവനെ സ്വർഗത്തിലേക്ക് നയിക്കും, അഥവാ സ്വർഗത്തിലേക്കുള്ള വഴി അതുവഴി അവന് എളുപ്പമാക്കി കിട്ടും. വഇന്നർ റജുല ലയസ്ദുഖ്, തീർച്ചയായും ഒരാൾ, അയാൾ സത്യം പറയും. അങ്ങനെ എന്ന് പറഞ്ഞാൽ അതവൻ്റെ ശീലമായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് അവനെ സ്വർഗത്തിലേക്ക് നയിക്കും. ഇവിടൊക്കെ സത്യം പറയുക എന്ന് പറയുമ്പോൾ അത് വാക്കിൽ മാത്രം പരിമിതമല്ല, അത് വാക്കിലുണ്ടാകും, പ്രവർത്തനത്തിലുണ്ടാകും, വിശ്വാസത്തിലും വരും. ഈ മൂന്ന് തലങ്ങളിലും വരുന്നതാണ് സിദ്ഖ്. അല്ലാതെ സത്യം പറയുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വാക്കുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നർത്ഥത്തിലല്ല. വിശ്വാസത്തിൽ സത്യസന്ധതയുണ്ട്, ശിർക്ക് വരാതിരിക്കണം. അതുപോലെ പ്രവർത്തനങ്ങളിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി ഇത്തിബാഅ് ചെയ്തുകൊണ്ടായിരിക്കണം. അതുപോലെയുള്ള
2: പ്രവർത്തനങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ ശിർക്കിൻ്റെ ലാഞ്ചന പോലും വരരുത്. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറ അൽ ബഖറ, ആ അൽ ബഖറയിലെ 177-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനുള്ള വിശ്വാസം പ്രവാചകന്മാരിൽ, വേദഗ്രന്ഥങ്ങളിൽ, മലക്കുകളിൽ, അന്ത്യനാളിലുള്ള വിശ്വാസം, അതുപോലെ ദാനധർമ്മം, ക്ഷമ, കരാറു പാലനം എന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ ശേഷം അത്തരം ആളുകളെ അല്ലാഹു തആല ആ ആയത്തിൻ്റെ അവസാനത്തിൽ വിശേഷിപ്പിക്കുന്നത് അവരാകുന്നു സത്യസന്ധർ എന്നാണ്. എന്ന് പറഞ്ഞാൽ സിദ്ഖ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു വൃത്തമാണ്. അതിൽ വിശ്വാസം വരും, വാക്ക് വരും, പ്രവർത്തനം വരും, ദാനധർമ്മം വരും, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, ഇടപെടലുകൾ എന്നു തുടങ്ങിയ എല്ലാ കാര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സിദ്ഖ് എന്ന് പണ്ഡിതന്മാർ ഈ ഇത്തരത്തിലുള്ള ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരിച്ചതായി കാണാം. ഇങ്ങനെ ഒരാൾ ജീവിതം മുഴുക്ക നന്മ, ആ നന്മ കൊണ്ടവൻ്റെ ജീവിതത്തെ അവൻ നിറക്കുകയും നന്മയിൽ അധിഷ്ഠിതമായ, ബിർറിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം അത് വഴി അവൻ കെട്ടിപ്പടുക്കുകയും ചെയ്താൽ അവനെ അത് സ്വർഗത്തിലേക്ക് നയിക്കും. അവനത് സ്വർഗത്തിലേക്ക് അവനെ ആ നന്മ എത്തിക്കും എന്നർത്ഥം. മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുള്ള, ഇബ്നു ബത്താൽ റഹിമഹുള്ള ഹിജറ 449 മരണപ്പെട്ട മഹാനാണ്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ റസൂലുള്ള പറഞ്ഞല്ലോ ഇന്നൽ ബിറ ഇഹ്ദിലൽ ജന്ന എന്ന് പറഞ്ഞില്ലേ, അതേ ആശയമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും പുണ്യവാളന്മാർ അവർ അനുഗ്രഹീതമായ സ്വർഗത്തിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അബ്റാർ എന്ന് ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. പുണ്യവാളന്മാർ അവർ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞ ആശയം തന്നെയാണ് ഇന്നൽ ബിറ എഹ്ദി ഇലൽ ജന്ന എന്ന് പറഞ്ഞതിൻ്റെയും ഉദ്ദേശ്യം എന്ന് മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞതായി കാണാം. അങ്ങനെ അവൻ സത്യസന്ധനായാൽ, സത്യം അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തും. രേഖപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഈ ലോകത്ത് തന്നെ അവൻ്റെ സത്യസന്ധത ജനങ്ങൾക്ക് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ അല്ലാഹു തആല സൃഷ്ടിക്കും എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം, ജീവിതത്തിൽ പൂർണ്ണമായും സിദ്ഖ് പാലിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശ്യം. ഒഹുവ ഇവിടെ അത്തായുക്തബ ഇന്ദഹു സിദ്ദീഖൻ എന്ന് പറഞ്ഞിടത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ മൻ യതഖററു മിൻ ഖുസ്ദഖു ഹത്താ യസീറ സജിയതൻ ലഹു വഖുലഖൻ എന്നാണ്. അവനിൽ നിന്ന് സിദ്ഖ് ആവർത്തിച്ചു വരും, അഥവാ സത്യസന്ധത എല്ലാ രംഗങ്ങളിലും പ്രകടമാകുകയും അങ്ങനെ അത് അവൻ്റെ ശീലമായി, അവൻ്റെ ഒരു സ്വഭാവമായി മാറുകയും ചെയ്യണം. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ വലിയ നേട്ടം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ നേരെ മറുവശത്തെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു, ഇവിടെയെല്ലാം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ഓരോ കാര്യങ്ങളും, ഓരോ ജുംലയും, ഓരോ വാചകങ്ങളും 6 തവണയാണ് റസൂലുള്ളാ തഹ്കീദ് ചെയ്ത് ഊതി പറയുന്നത്. അഥവാ ഇന്ന എന്ന പദം, ഇന്ന എന്ന പദം ഈ ഹദീസിൽ 6 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇന്ന സുദുക യഹ്ദി, വൈന്നൽ ബിറ യഹ്ദി, വൈന്നൽ റജുല ലയസ്ദുഖ്, വൈന്നൽ ഖദിബ യഹ്ദി, വൈന്നൽ ഫുജൂറ യഹ്ദി, വൈന്നൽ റജുല ലയഖദിബ് എന്നിങ്ങനെ 6 തവണ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഈ പദം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അത്രയും പ്രാധാന്യവും ഗൗരവവും ഇതിനെ കൽപ്പിക്കണമെന്നാണ്. കളവ് പറയുന്നതിൻ്റെ ഗൗരവവും സത്യം പറയേണ്ടതിൻ്റെ അനിവാര്യതയും രണ്ടും കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് ഈ രീതിയിലുള്ള പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കളവ് അത് അവനെ ഫുജൂറിലേക്ക് നയിക്കും. അവിടെ യഹ്ദി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കളവ് അവനെ വഴികേടിലേക്ക് നയിക്കുമെന്നാണല്ലോ പറയേണ്ടത്. കളവ് യഥാർത്ഥത്തിൽ ഒരാളെ വഴികേടിലേക്ക് നയിക്കും, അതവനെ വഴിപിഴപ്പിക്കും എന്ന് പറയാതെ അവിടെ യുളില്ലു അല്ലെങ്കിൽ അവനെ കളവ് അവനെ വഴിപിഴപ്പിക്കും എന്ന പദം പറയാതെ അവിടെ യഹ്ദി എന്ന പദം പ്രയോഗിക്കാനുള്ള കാരണം അത് അല്ലാഹുവിൻ്റെ റസൂൽ ഇത്തരം കളവ് പറയുന്ന ആളുകളുടെ അവസ്ഥ വളരെ മോശമാണെന്നും അവരെ സുഹരി അവരെ എന്തു ചെയ്യുക അകപ്പെട്ടിരിക്കുന്ന വഴി വളരെ മോശമാണ് എന്ന് പറയുന്ന ഈ സുഹരിയത്തിൻ്റെ നേരക്ക് നേരെയുള്ള പരിഹാസമല്ല, അതൊരു സാഹിത്യ പ്രയോഗമാണ്. സുഹരിയത്ത് എന്ന് പറയുന്ന രീതിയിൽ, ഇസ്തിഹ്സ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമാണ്. ഇപ്പോൾ ഖുർആനിൽ ഫബഷിറുകും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് താങ്കൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദനാജനകമായ ശിക്ഷ കൊണ്ട് എങ്ങനെയാണ് സന്തോഷവാർത്ത അറിയിക്കുന്നത്? അത് സന്തോഷമുളവാക്കുന്ന കാര്യമല്ലല്ലോ എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇത് എന്ന് പറഞ്ഞിട്ടു. ആ ഫുജൂർ അവനെ ശീലമായി മാറിയാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, അവന് തൗബ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കില്ല, തൗബ ചെയ്യാൻ അവന് തോന്നില്ല, അതിൽ തന്നെ ഉറച്ച് അവനെ പര്യവസാനം അവസാനം അത് നരകത്തിൽ ചെന്ന് ചാടും. മാത്രമല്ല കദ്ദാബ് ഏറ്റവും വലിയ കളവ് പറയുന്നവൻ എന്നായിരിക്കും അവനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുക. ഈ ലോകത്ത് തന്നെ അല്ലാഹു തആല അത് പ്രകടിപ്പിക്കും, അഥവാ ഇവന് പെരും കള്ളനാണ് എന്ന് മാലോകരെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെ അതിൻ്റെ വിശദീകരണമായി പറയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതിൻ്റെ മറ്റു വശങ്ങൾ നമുക്കടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, നമ്മൾ കേട്ടത് പീസ് റേഡിയോ റിയാദുൽ സ്വാലിഹീൻ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആൻ നുകരാം നമുക്ക്.
3: أعوذ بالله من الشيطان الرجيم.

0: കിതാബ്.
1: പ്രശസ്ത ഖുർആൻ കാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നതും.
2: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുകയും ചെയ്യുന്നവർ, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സ്മരണ സാക്ഷാത്കൃതമാകുമ്പോൾ അത് മനസ്സാ വാചാ കർമ്മണ മൂന്ന് രൂപത്തിലും പ്രകടമായിത്തീരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തസ്ബീഹ് കൊണ്ട്, ഹംദുകൊണ്ട്, തക്ബീറുകൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ നമ്മുടെ നാവിനാലും അതേപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ മുതലായ കർമ്മങ്ങൾ പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന വഴികളായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം, മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമുക്ക് ലഭ്യമായത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. എംപോക്സ് ലക്ഷണങ്ങൾ, ഡോക്ടർ സ്വാദിഖ് തിരൂർ സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്. എംപോക്സ് വൈറസ്, എംപോക്സ് വൈറസ് ബാധയെ ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഇന്ത്യയിലും എംപോക്സ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ ഒരാൾക്കാണ് എംപോക്സ് സ്ഥിരീകരിച്ചതായിട്ട് പറയുന്നത്. അതുതന്നെ ക്ലാവിഡ് ടൂയിൽ പെട്ട അധികം മാരകമല്ലാത്ത ഒരു കേസായതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ആവശ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എംപോക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ട്. അതൊരു തീവ്രത കുറഞ്ഞൊരസുഖമാണെങ്കിലും നമ്മുടെ വസൂര്യമായിട്ട് സാമ്യതയുള്ള ലക്ഷണങ്ങൾ ഈ രോഗത്തിന് ഉണ്ട്. സാധാരണ ഈ രോഗം നമ്മൾ കോവിഡ് H1N1 ഒക്കെ പകരുന്നതുപോലെ വായുവിലൂടെ പകരുന്ന ഒരു അസുഖമല്ല, മറിച്ച് രോഗം ബാധിച്ച ആളുകളുമായി മുഖാമുഖം വരിക, നേരിട്ട് തൊലിപ്പുറത്ത് തൊടുക, ലൈംഗിക ബന്ധത്തിലേർപ്പെടുക, കിടക്കയോ വസ്ത്രമോ തൊടുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ രോഗം പകരാൻ കാരണമാക്കാം. എംപോക്സിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പനി തന്നെയാണ്. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭമായ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടും. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണുക. അതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നിവിടങ്ങളിലും ഇവ കാണാം. പ്രതിരോധം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അസുഖം വന്ന ആളുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, അവരുടെ അടുത്തിടപഴകുന്നത് ഒഴിവാക്കുക, അങ്ങനെ വൈറസ് ബാധിച്ചിട്ടുണ്ടെന്ന് സംശയമുള്ള ആളുകളുമായിട്ട് അടുത്തിടപഴകാതിരിക്കുകയും അവരുടെ സാധന സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ ഈ അസുഖത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്.
4: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, എംപോക്സ് ലക്ഷണങ്ങൾ. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സാദിഖ്.

0: നമുക്ക് പീസ് ടൈമിലേക്ക് പോയിട്ട് തിരിച്ചെത്താൻ തോന്നുന്നു അല്ലേ
1: ഇൻഷാല്ലാ.
0: ശ്രോതാക്കളിലേക്ക്.
1: പീസ് ടൈമിൽ നിന്ന് ആരാണ്?
0: ഇന്നത്തെ ശ്രോതാവിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് മെസ്സേജ് വായിക്കാം. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷയോടും പുതിയ അറിവോടും മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന വേദി. ജീവിതം എത്ര തിരക്കുള്ളതായാലും പീസ് റേഡിയോ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ഒരു സന്തോഷമാണ് എന്നുള്ളതാണ് ഇന്നത്തെ പീസ് ടൈമിലെ ശ്രോതാവ് നമ്മളിലേക്ക് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ, ഈ പീസ് റേഡിയോ ഫാമിലിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിലെ പ്രതീതി ഇത് തന്നെയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ ദിവസവും പുതിയ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ മറന്നു പോകും. കാരണം അതിലും വലിയ പ്രതീക്ഷകൾ, നാളേക്കുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പീസ് റേഡിയോ ആളുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
2: പീസ് റേഡിയോ നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
1: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
2: റമദാനിലെ 27-ാം രാവിന് പ്രത്യേകം എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ചിലർ ഖദിറിന്റെ രാത്രി റമദാനിലെ 27-ാം രാത്രിയാണെന്ന് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ച് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
3: 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്യുന്ന പുണ്യം, അതായത് 83 വർഷം നിന്ന് ഇബാദത്ത് ചെയ്യുന്ന കൂലിയാണ് ഒരു പുരുഷായുസ് മുഴുവൻ അമലുകൾ ചെയ്യുന്നത് പോലെയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിനെ കനിഞ്ഞരുളിയിട്ടുള്ളത്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അതിമഹത്തായ പിന്നെ ഒരു രാത്രിയാണ്. എന്നാൽ ആ രാത്രി ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഹദീസുകൾ നമുക്ക് വിവരിച്ചിരുന്നുണ്ട് അതിനെക്കുറിച്ച്. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ലൈലത്തുൽ ഖദറിൽ നിന്ന് വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് നിസ്കരിച്ചാൽ, ഇബാദത്ത് ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ്. പക്ഷേ ആ രാത്രി കൃത്യമായിട്ട് ഇന്ന രാത്രിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അത്രയ്ക്ക് പുണ്യമുള്ള രാത്രിയായതുകൊണ്ട് തന്നെ ആ രാത്രിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ 40-ഓളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ കഴിയും. ഒന്നാമത് അത് റമദാനിലാണ് എന്നാണ് 4 മദ്ഹബിൻ്റെ ഇമാമുകളും ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റമദാനിൽ അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷേ റമദാനിൽ തന്നെ എന്നാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റമദാനിലെ അവസാനത്തെ 10-ലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുള്ളത്. ഇൽതമിസൂഹ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10-ൽ നിങ്ങളതിനെ അന്വേഷിച്ചുകൊള്ളുക എന്ന്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ 21-ാമത്തെ രാത്രിയിലും 27-ാമത്തെ രാവാണെന്ന് അഭിപ്രായമുള്ള ധാരാളം ഹദീസുകളുണ്ട്. 25-ാണെന്നും 29-ാണെന്നും ഒറ്റയറ്റ രാവുകളിലാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ 27-ാം രാവൻ തന്നെയാണ് എന്ന് കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. എന്നതല്ലാതെ ഇന്ന 27-ന് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം തെളിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. കാരണം അവസാനത്തെ 10-ൽ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക, ഒറ്റയറ്റ രാവുകളിൽ അന്വേഷിച്ചു കൊള്ളുക. 21-ാം രാവിനാന്നും 23-ും 25-ും 27-ും ഒക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അവസാനത്തെ 10-ൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല അഅലം.
2: എൻ്റെ മകൻ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുമായി അവിഹിത ബന്ധത്തിലാണ്. കുട്ടി ഒരേ സമുദായത്തിൽപ്പെട്ടതാണ്. ഞാൻ ആദ്യം മുതലേ ഈ ബന്ധത്തിന് എതിരാണ്. ബാക്കി കുടുംബത്തിലെല്ലാവരും ഈ ബന്ധം സാധൂകരിച്ചു കൊടുക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. കുട്ടിയുടെ ബന്ധപ്പെട്ട ബന്ധുക്കൾക്കും ഈ ബന്ധം ഇഷ്ടമാണ്. ഹറാമായ ബന്ധത്തിന് കൂട്ടുനിൽക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇത് സാധൂകരിച്ചു കൊടുക്കാൻ ദീനിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഇവർ അന്വേഷിക്കുന്നത്.
4: ഈ ഒരു ചോദ്യം ഇന്ന് പല രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യമാണ്. മുമ്പൊക്കെ വിവാഹം അന്വേഷിക്കുന്നത് കുട്ടികളുടെ മാതാപിതാക്കളാണ് എങ്കിൽ, അവരാണ് കണ്ടെത്തുന്നത് എങ്കിൽ, ഇന്ന് വിവാഹം കഴിക്കാനിരിക്കുന്ന ആണും പെണ്ണും മുമ്പേ പരിചയപ്പെട്ട് കണ്ടെത്തി തീരുമാനമെടുത്ത് അതിലേക്ക് മാതാപിതാക്കളെ നിർബന്ധിക്കുന്ന ദുരവസ്ഥ, മാതാപിതാക്കൾക്ക് വരിയിന് ഒരു അധികാരവുമില്ലാത്ത തലത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാട്ടെ. അത്തരം വിവാഹത്തിന് തൻ്റെ മകൾക്ക് അത് അനുയോജ്യമല്ല എന്ന് ബോധ്യപ്പെട്ട് നടത്തിക്കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ ഭീഷണികളാണ്. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ തന്നെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിക്കുമെന്നോ ജീവിതം അവസാനിപ്പിക്കുമെന്നോ ഒക്കെ പറയുന്ന വാക്കുകൾ. ഇവിടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ വഴിവിട്ട് മറ്റ് വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ വേദനാജനകമായ ഫിത്ന അവരെ പിടികൂടുന്നതാണ്. എന്ന ഇസ്ലാമിൻ്റെ ഗൗരവമായ താക്കീത് മനസ്സിലാക്കണം. അം തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനക്ക് എതിരായി നീങ്ങുകയാണ് എങ്കിൽ അവരെ ഫിത്തന ബാധിക്കും, വേദനാജനകമായ ശിക്ഷ ബാധിക്കുമെന്നാണ്. എന്തൊരു ബന്ധമാണോ തങ്ങൾ മുൻകൂട്ടി കണ്ടത്, അത് തന്നെ അവർക്ക് പരീക്ഷണവും പരസ്പരം പ്രത്യാരോപണങ്ങൾ പറയുവാനുള്ള ഹേതുവും കുടുംബത്തിൽ സംശയരോഗവും അവസാനം ഒരു ട്രാജഡിയായി അവസാനിക്കുന്നതും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഖിത്ബത്ത് വിവാഹാന്വേഷണം നടത്തുക, മതനിഷ്ഠ നോക്കുക, എന്നിട്ട് വലിയിൻ്റെ അധികാരത്തോടുകൂടി അനുവാദത്തോടുകൂടി വിവാഹം നടക്കുക, ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കളെ ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ വളർത്തുക, ദീനീ കൽപ്പനകൾക്ക് എതിരായി മുന്നോട്ട് പോകുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലുമുണ്ടാവുന്ന ദുരന്ത പര്യവസാനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നിവയാണ്. ഇവിടെ ഏതായിരുന്നാലും ശരി, മാതാപിതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. വലിയ ശക്തമായ ഭാഷയിൽ എതിർത്തു നിന്ന് കഴിഞ്ഞാൽ തൻ്റെ മകൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത, അനുയോജ്യമല്ലാത്ത ഈ ബന്ധത്തിൽ നിന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്താൽ അവൾ മാറുമെങ്കിൽ ആ ഒരു മാർഗം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് അഭികാമ്യം. എന്നാൽ ഒരു പക്ഷേ എന്തു പറഞ്ഞിട്ടും മകൾ തന്നെ അംഗീകരിക്കുന്നില്ല എങ്കിൽ, വിവാഹം നടത്തിക്കൊടുത്തിട്ടില്ല എങ്കിൽ ജീവിതം അവസാനിപ്പിക്കലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലോ എന്നിത്യാദി അതിഗൗരവമായ തെറ്റുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ ഒരു പക്ഷേ ആ ഒരു മാർഗമായിരിക്കും സ്വീകരിക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ പര്യവസാനം ചെന്നെത്തുന്നത് ഈ ഭയം കാരണത്താൽ വിവാഹം നടത്തിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സമൂഹത്തിലുണ്ടാകുന്നത് ആണും പെണ്ണും പരസ്പരം തൃപ്തിപ്പെട്ട് തീരുമാനത്തിലെത്തി മാതാപിതാക്കളെ നിർബന്ധിപ്പിച്ച് അവസാനം ഭീഷണി മുഴക്കി തങ്ങളുടെ ഇംഗിതത്തിനു വേണ്ടി മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന അവസ്ഥ വരുവാനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും മാതാപിതാക്കൾ മക്കളെ ദീനീ ചിട്ടയോടുകൂടി വളർത്തി അവർക്ക് സദുപദേശങ്ങൾ നൽകി ഇത്രയും കാലം നിന്നെ പോറ്റി വളർത്തി സ്നേഹിച്ചുവെങ്കിൽ നിൻ്റെ വിവാഹവും വിവാഹാനന്തരമുള്ള ജീവിതത്തിനുമൊക്കെ അനുയോജ്യനായ ഭർത്താവിനെ കണ്ടെത്താൻ എനിക്ക് സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക.
2: എനിക്ക് പലപ്പോഴും അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്ന സംശയം വരാറുണ്ട്. ഇതിന് പരിഹാരം ചോദിച്ച് അലിജാബയിലേക്ക് എഴുതിയപ്പോൾ അഴുതു ചൊല്ലി മടങ്ങാനാണ് നിർദ്ദേശം കിട്ടിയത്. അങ്ങനെ സംശയം വന്നാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, ഷഹാദത്ത് കൊലിമ ചൊല്ലി വീണ്ടും മടങ്ങേണ്ടതുണ്ടോ, ഞാൻ മുമ്പ് ചെയ്ത നന്മകൾ പൊളിഞ്ഞു പോകുമോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
5: ഒരിക്കലും തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ പിശാചിൻ്റെ കുറേ ദുഷിച്ച ചിന്തകളും വസ്വാസുകളും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അള്ളാഹു ഉണ്ടോ, ഓരോന്നിനെയും സൃഷ്ടിച്ചത് അള്ളയാണെങ്കിൽ പിന്നെ അള്ളാഹനെ പഠിച്ചതാരാ എന്ന ചോദ്യം അതുവരെയും പിശാചിട്ട് തരുമെന്ന്. അപ്പോൾ അത്തരം തെറ്റിലേക്കുള്ള വഴികളും തെറ്റായ ചിന്തകളും വരുമ്പോൾ അവിടെ ബ്രേക്ക് ഇടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങൾ അവിടെ നിർത്തിക്കോ, അള്ളാഹുവിൽ അഭയം തേടിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പൈശാചികമായ ചിന്തകളും വസ്വാസുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അവിടെ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം തേടി പിശാചിൽ നിന്ന് രക്ഷ തേടി മടങ്ങാൻ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ബോധവും ആ ഒരു തിരിച്ചറിവും നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. നമ്മുടെ മനസ്സിൽ ഈമാനുള്ളതുകൊണ്ടാണല്ലോ നമുക്കങ്ങനെ സംശയം വരുന്നതും ഭയപ്പെടുന്നതുകൊണ്ട് നമ്മൾ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നതും ഇതിൻ്റെ ദീനിയായ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിൽ തോന്നിയതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ ഷഹാദത്ത് കലിമ ചൊല്ലും അടങ്ങുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തെറ്റിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുക, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്ത നന്മകളൊന്നും പൊളിഞ്ഞു പോകൂല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ കാര്യങ്ങളൊന്നും ആളുകളോട് പറഞ്ഞ് അതിൻ്റെ ഒരു വക്താവായി, ഒരു നിഷേധിയായി, അവിശ്വാസിയായി നമ്മൾ മാറാത്തിടത്തോളം കാലം ആ നന്മകളൊന്നും നഷ്ടപ്പെടുകയില്ല. കലിമ ചൊല്ലി വീണ്ടും മുസ്ലിമാകേണ്ട കാര്യമില്ല. നമ്മൾ മുസ്ലിം തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല.
2: കുഞ്ഞ് ജനിക്കുമ്പോൾ ചെവിയിൽ ബാങ്ക് കൊടുക്കുമല്ലോ. പുരുഷന്മാർ അടുത്തില്ലാത്ത സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ബാങ്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം.
4: കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് സംബന്ധമായി വന്ന ഹദീസുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ അവ സഹീഹായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസ് ഇമാം തിർമിദിയും ഇമാം അബൂദാവൂദും ഉദ്ധരിക്കുന്നുണ്ട്. അബൂറാഫിയ പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദന ഫി ഉദ്നിൽ ഹസൻ ബിൻ അലി ഹീന വലദതു ഫാത്തിമ ബിസ്സലാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസനെ പ്രസവിച്ച വേളയിൽ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു. ഈ ഹദീസിനെക്കുറിച്ച് മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞു, ഈ ഹദീസിൻ്റെ പരമ്പരയിൽ ആസിം ഇബ്നു ഉബൈദില്ലാ എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്. അദ്ദേഹം ദുർബലനാണ് എന്നും. അപ്പോൾ ആ വിഷയത്തിലുള്ള ഹദീസിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. മറ്റൊന്ന്, ഇമാം ബൈഹഖി അവിടുത്തെ ഷുഅബുൽ ഈമാനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ്റെ വലത് ചെവിയിൽ ബാങ്കും വഖാമ ഫി ഉദ്നിഹിൽ യുസ്ര മറ്റേ ചെവിയിൽ ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് ദുർബലം എന്നതിൻ്റെയും അപ്പുറത്തുള്ള മൗദു ആണ്. കാരണം ഇതിലുള്ള ഒരു റാവിയാണ് ഹസൻ ഇബ്നു അംറ് ഇബ്നു സൈഫ്. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ബുഖാരി പറഞ്ഞത് കദ്ദാബ് എന്നാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പരമ്പരയിലുള്ള മുഹമ്മദ് ഇബ്നു യൂനുസ് അൽ ഖുദൈമി എന്ന് പറയുന്ന റാവിയെക്കുറിച്ച് ഇമാം അബൂദാവൂദും ദാറഖുത്നിയുമൊക്കെ പറഞ്ഞത് അദ്ദേഹം കളവ് പറയുന്ന വ്യക്തിയാണ് എന്നാണ്. ചുരുക്കത്തിൽ, ഈ വിഷയത്തിൽ സ്വീകാര്യയോഗ്യമായ ഹദീസ് ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്.
2: ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിൽ എൻ്റെ അയൽവാസിക്ക് ഷെയർ കൂടാൻ താല്പര്യമുണ്ട്. അദ്ദേഹം ഒരു യാഥാസ്ഥിതിക കോളേജിലെ അധ്യാപകനുമാണ്. മാത്രമല്ല അയാൾക്ക് ഇസ്മിൻ്റെ പണിയും ചികിത്സയുമൊക്കെ ഉണ്ട്. അയാളുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നതിൽ എന്താണ് ഇസ്ലാമിക വിധി എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
4: കച്ചവടം, അതിൻ്റെ ഇസ്ലാമിക വിധി എല്ലാ തലത്തിലും അടിസ്ഥാനം ഹലാലാണ് എന്നതാവുന്നു. അതായത് എല്ലാ കച്ചവടവും അനുവദനീയമാണ്. അല്പം ചില കച്ചവടങ്ങൾ മാത്രമേ നിഷിദ്ധമായിട്ടുള്ളൂ. അതേപോലെ തന്നെ കച്ചവടം മുസ്ലിമീങ്ങൾ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായും കച്ചവടം ചെയ്യാവുന്നതാണ്, ഇടപാട് നടത്താവുന്നതാണ്. അവിടെ മുസ്ലിം മുസ്ലിമല്ലാത്തവരെന്ന ഒരു വേർതിരിവില്ല. അതേപോലെ തന്നെ ഒരാൾ മുസ്ലിമാണ്, പക്ഷേ അയാൾ അധാർമികത മറ്റ് തിന്മകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായും ഇടപാടുകൾ നടത്താം, പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖൈബർ യുദ്ധാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലുള്ള ഭൂമി ജൂതന്മാർക്ക് തന്നെ വിട്ടു നൽകി, എന്നിട്ട് അവിടെ അവരുമായി ഒരു ഇടപാട് നടത്തി. അതായത് ആ ഭൂമിയിൽ അവർക്ക് പണിയെടുക്കാം, കൃഷി ചെയ്യാം, അതിൻ്റെ വിളവിൽ പകുതി മദീനക്കാർ കൊടുക്കണം. ഇതൊരു ഇടപാടാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട അലയിൽ മുഷാറക്കത്ത്. അത് ജൂതന്മാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധം ചെയ്തിട്ടുണ്ടവർ. അതോടൊപ്പം തന്നെ ഖുർആൻ അവരെക്കുറിച്ച് പറയുന്ന സുഹത്ത്, നിഷിദ്ധമായ പലിശ പോലുള്ളവ ഭുജിക്കുന്ന ആളുകളായിരുന്നവർ. എന്നിട്ടും അവരുമായുള്ള ഇടപാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. മദീനയിലുണ്ടായിരുന്ന മൂന്ന് ജൂത ഗോത്രങ്ങൾ ഒന്ന് ബനു കൈനുക ആയിരുന്നു. ആയുധം നിർമ്മിക്കുന്ന ആളുകളായിരുന്നു അവർ. അവരുടെ അടുക്കൽ നിന്നും വാങ്ങാൻ പാടില്ല, അവരുമായി ഇടപാടുകൾ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവരെ എല്ലാവരും അത്തരത്തിലുള്ള സൂക്കുകളിൽ, അവരുടെ മാർക്കറ്റുകളിൽ പോവുകയും സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരാളുമായും പിന്നെ ഇത്തരം ഇടപാടുകൾ നടത്താം. എന്നാൽ അതോടൊപ്പം ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകളും അവരകപ്പെട്ട നിഷിദ്ധമായ ഏർപ്പാടുകളെക്കുറിച്ചുമൊക്കെ മുന്നറിയിപ്പ് നൽകുകയും അവർക്കാവശ്യമായ ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത കൂടിയാണ് എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്.
2: എൻ്റെ ഉമ്മ 7 മാസം മുമ്പ് ക്യാൻസർ സ്റ്റേജ് 4 വന്ന് മരണപ്പെട്ടു. ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഒരു 30,000 രൂപ ഉപ്പ കൊടുത്താൽ വാങ്ങില്ല എന്നറിയുന്നത് കൊണ്ട് ഉമ്മയുടെ തലയിണയുടെ അടിയിൽ വെച്ച് ഉപ്പ അത് കാണുകയും എൻ്റെ ഭാര്യയുടെ ചെലവുകൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന അർത്ഥത്തിൽ നല്ല നിലയിൽ തന്നെ നിരസിച്ചു. പിന്നീട് ഉമ്മയും അത് നന്നായി എന്ന രീതിയിൽ ആ സഹായം നിരസിച്ചതിനോട് യോജിച്ചതായാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ പിന്നീട് അവർ വന്നപ്പോൾ ഇവരാരും അറിയാതെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഞാനത് അപ്പോഴത്തെ സാമ്പത്തിക പ്രയാസം കണക്കിലെടുത്ത് സ്വീകരിക്കുകയും ഉമ്മയുടെ ഹാൻഡ് ബാഗിൽ വെക്കുകയും ചെയ്തു. അത് അന്ന് ഹോസ്പിറ്റൽ ചിലവുകൾക്ക് എടുത്തിട്ടുമുണ്ടാകും. 7 മാസത്തിന് ശേഷവും ആ പൈസ സ്വീകരിച്ചത് ഉപ്പ അറിയില്ല. ഉപ്പ ഇപ്പോഴും പറയും അന്ന് ആ പൈസ സ്വീകരിക്കാതിരുന്നത് നന്നായി, അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങൾ ഉപ്പ പറയുകയും ചെയ്യും. അത് സ്വീകരിച്ചുവെന്ന് ഉപ്പയോട് പറയുക എന്നത് പ്രായോഗികമല്ല. ഉപ്പ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ്. മാത്രമല്ല വീട്ടിൽ ഞാനും ഉപ്പയും മാത്രമേ ഉള്ളൂ. ഞാൻ ഏക മകളാണ്. ഉപ്പയെ വേദനിപ്പിക്കുക എന്നതും ശരിയാകില്ല. ഞാൻ അവർക്ക് ആ പൈസ തിരിച്ചു നൽകണോ? ഞാൻ തെറ്റുകാരിയാകുമോ? എന്താണ് ഞാൻ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്? ഉപ്പയോട് ഇക്കാര്യം പറയുക എന്നത് മാത്രം പ്രായോഗികമല്ല എന്നുകൂടി ഈ മോളുടെ ചോദ്യത്തിൽ സൂചിപ്പിക്കുന്നു.
4: ഒരു പക്ഷേ പണം കൊടുത്ത ഉമ്മയുടെ സഹോദരിയും രോഗിയായ ഉമ്മയും അല്ലെങ്കിൽ ചോദ്യകർത്താവിൻ്റെ വാപ്പയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം ഉമ്മയുടെ സഹോദരി പണം തന്നപ്പോൾ വാപ്പ നിരസിച്ചു, ഉമ്മ വേണ്ട എന്ന് പറഞ്ഞു, ആ പണം ആരും സ്വീകരിച്ചിട്ടില്ല എന്ന ധാരണയിൽ പിതാവ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഉമ്മ ഏതായിരുന്നാലും മരണപ്പെട്ടു, പിതാവും ഉമ്മയുടെ സഹോദരിയും തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങളുണ്ട് എങ്കിൽ അത് ഇല്ലാതെയാക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഭാരിച്ച ചിലവ് വരുമ്പോൾ അവരെ സഹായിക്കുക എന്നത്, ദുരുദ്ദേശമില്ലാതെ അവരെ സഹായിക്കുക എന്നുള്ളത് മാന്യമായ പ്രവർത്തനവും പ്രതിഫലാർഹവുമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഉമ്മയുടെ സഹോദരി സാമ്പത്തികമായി സഹായിച്ചത്. അത് വാപ്പ നിരസിച്ചു, ഉമ്മയും നിരസിച്ചു. എന്നാൽ നിരസിക്കാത്തൊരു വഴിയിലൂടെ ചോദ്യകർത്താവിൻ്റെ കയ്യിൽ ആ പണം കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ആഗ്രഹം സഫലീകരിക്കും, ആ പണം അവർക്ക് ഉപയോഗപ്പെടുത്താം എന്ന അർത്ഥത്തിൽ ഉമ്മയുടെ സഹോദരി കൊടുക്കുകയും ചോദ്യകർത്താവ് അത് വാങ്ങുകയും ചെയ്തു എങ്കിൽ അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. മാത്രമല്ല ആ പണം തന്നെയാണ് ഹോസ്പിറ്റലിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിച്ചത് എന്നുമാണ് മനസ്സിലാകുന്നത്. ആ വിഷയത്തിൽ ചോദ്യകർത്താവ് തെറ്റുകാരിയല്ല. കാരണം ഉമ്മയുടെ സഹോദരി ഇപ്പോൾ വാപ്പയ്ക്ക് കൊടുത്തപ്പോൾ വാപ്പ നിരസിച്ചു എങ്കിൽ തൻ്റെ സഹോദരിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് ചോദ്യകർത്താവിന് കൊടുത്തതാണ്. അവർ സ്വീകരിക്കുകയും ഫലപ്രദമായ രൂപത്തിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഇനി അത് പിതാവിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഭാവിയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ലാതിരിക്കുവാനും ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഉമ്മയുടെ സഹോദരിയുമായി നല്ല രൂപത്തിൽ പെരുമാറുക. അല്ലാഹു വിശാലമായ ഹൃദയം എല്ലാവർക്കും നൽകുമാറാകട്ടെ.
2: വിശ്വാസികൾ നടത്തുന്ന പല സ്ഥാപനങ്ങളിൽ പോലും നല്ല ലാഭമുണ്ടായിട്ടും ജോലിക്കാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാത്തതായി കണ്ടുവരുന്നു. ഇതിൻ്റെ ഇസ്ലാമിക വിധികൾ ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
4: ഓരോ നാട്ടിലും ഒരു ജോലിക്ക് ഇത്ര ശമ്പളം എന്ന ഒരു നാട്ടു നടപ്പുണ്ടായിരിക്കും. തൊഴിലാളികളും മുതലാളിമാരുമൊക്കെ അംഗീകരിക്കുന്നതായ ഒരു തുക. ആ മാന്യമായ തുക നൽകാൻ സ്ഥാപന ഉടമകൾ, ധനികന്മാർ, തൊഴിലടിപ്പിക്കുന്ന ആളുകൾ നൽകേണ്ടതുണ്ട്. ആളുകളുടെ ആധിക്യവും തൊഴിലില്ലായ്മ പെരുകുകയും ആവശ്യക്കാർ ഏറി വരികയും ചെയ്യുന്ന വേളയിൽ തൊഴിലാളികളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി തുച്ഛമായ പണത്തിന് ജോലിയെടുപ്പിക്കുന്ന മാനേജ്മെൻറ്റുകൾ, അധികാരികൾ വലിയ അക്രമമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ശമ്പളം കൃത്യമായി കൊടുക്കുകയും ചെയ്യണം. മാന്യമായ ശമ്പളം കൊടുക്കണം. അത് കൃത്യമായ സമയങ്ങളിൽ തന്നെ കൊടുക്കണം. ഭൗതികമായ നിലപാട് വെച്ച് പരിശോധിക്കുമ്പോഴും ഒരു തൊഴിലാളിയുടെ മാനസികമായ സംതൃപ്തി സ്ഥാപനത്തോടുണ്ടാകുമ്പോഴാണ് ആ സ്ഥാപനം വിജയിക്കുക. പിശുക്കനായ മുതലാളി കുറഞ്ഞ വേതനത്തിന് കൂടുതൽ ജോലി എടുപ്പിക്കുമ്പോൾ അവിടെയുള്ള ജോലിക്കാർക്ക് ആത്മാർത്ഥത ഉണ്ടാകുകയില്ല. ആ സ്ഥാപനത്തിൻ്റെ മേന്മക്കും മെച്ചത്തിനും വേണ്ടി അവരുടെ ഉള്ളിൽ നിന്നും ഒരു പ്രാർത്ഥന ഉണ്ടാകുകയില്ല. നേരെ മറിച്ച് നല്ലവനായ ഒരു തൊഴിലുടമ തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം നൽകുകയും വലിയ വലിയ ലാഭങ്ങൾ അദ്ദേഹം കൊയ്യുമ്പോൾ അതിൽ നിന്നും അവരുടെ മനസ്സിനെ തണുപ്പിക്കുവാൻ പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് ഞങ്ങളുടെ നിലനിൽപ്പും കൂടിയാണ് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി തൊഴിലെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. മൂന്ന് വിഭാഗം ആളുകൾ ഞാൻ അവരോട് പരലോകത്ത് തർക്കിക്കുന്നതാണ്. അതിലൊന്ന് പറഞ്ഞത്, വറജുലുൻ സ്തജറ അജീറ ഫസ്തൗഫ മിൻഹു വലം യുഅതി അജ്റ. ഒരാളൊരു വ്യക്തിയെ തൊഴിലിന് വെച്ചു, ജോലിക്ക് വെച്ചു, കൂലിക്ക് വെച്ചു. തൊഴിലാളി മാന്യമായി ജോലി ചെയ്തു, എന്നാൽ അയാൾക്ക് മാന്യമായ വേതനം നൽകാത്ത വ്യക്തി, അവൻ നാളെ പരലോകത്ത് എൻ്റെ ഹസ്മായിരിക്കും, എതിരാളിയായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലാണ് ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത് എങ്കിൽ അത് ഇസ്ലാമിന് പോലും മുസ്ലിങ്ങൾക്ക് പോലും പേരുദോഷമുണ്ടാക്കുന്നു എന്ന കുറ്റം അതുകൂടി അവർ വഹിക്കേണ്ടി വരുമെന്നത് മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ അറിഞ്ഞിരിക്കണം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
2: എൻ്റെ സഹോദരി 240 കിലോമീറ്റർ അകലെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവൾ ട്രെയിനിൽ ഒറ്റക്കാണ് പോകുന്നത്, ചിലപ്പോൾ ബസ്സിലും. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഹറാമാണോ? അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഹറാമാണോ? ഇപ്പോൾ ഒരു കൊല്ലമായി ഇങ്ങനെ ചെയ്യുന്നു, ഒരു കൊല്ലം കൂടി ക്ലാസ്സുണ്ട്. ഹറാമാണ് എങ്കിൽ ഇതിനെന്ത് പ്രായശ്ചിത്തം ചെയ്യും എന്നൊക്കെയാണ് ഇവരുടെ സംശയം.
4: ഒരു സ്ത്രീ പഠനാവശ്യത്തിനാകട്ടെ, ഇബാദത്തുകൾക്കാകട്ടെ, ദീർഘമായ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ മെഹ്റമോ ഉണ്ടായിരിക്കണം. ലാ തുസാഫിർ അന്നംറഅത്തും ഇല്ല മഅദി മെഹ്റം. മെഹ്റമായ ഒരാളുടെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിനികൾ അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ രക്ഷിതാക്കളോ മഹ്റമായ ആളുകളോ ഉണ്ടായിരിക്കണം. അവിടെയുള്ള ഹോസ്റ്റൽ അവർക്ക് സുരക്ഷിതത്വമുള്ളതാണ് എങ്കിൽ അവിടെ താമസിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അതോടൊപ്പം അവരുടെ യാത്രയിൽ അനുഗമിക്കാൻ മഹ്റമായ ആളുകൾ, രക്ഷിതാക്കന്മാർ കൂടെ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ആ ഒരു യാത്ര അനുവദിക്കപ്പെട്ട യാത്രയായി തീരുകയുള്ളൂ. ചെയ്തു പോയ അബദ്ധങ്ങൾക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതല്ലാത്ത മറ്റ് പ്രായശ്ചിത്തങ്ങളൊന്നും അതിന് ഇല്ല. അള്ളാഹു തആല ആലം.
0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: ചെറിയൊരു പാട്ടിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഇൻഷാല്ലാ സ്വരം കേട്ടുവരാം. ഖുർആൻ വിളിച്ചിരുന്ന നന്മ നന്മയിലേക്ക് എന്ന പാട്ട് ആലപിക്കുന്നത് സാജിദ് പുതുനഗരമാണ്. കേട്ടുവരാം.

0: മാഷാല്ലാ, വളരെ മനോഹരമായ നല്ല അർത്ഥങ്ങളുള്ള ആശയങ്ങളുള്ള ഒരു ഗാനമാണ്, ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്.
1: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ കൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

وإن

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോയിൽ ഇനി പൂമരത്തണലിൽ. എല്ലാം കാണുന്നവൻ അല്ലാഹു. ഈ വിഷയത്തിൽ പൂമരത്തണലിൽ ഇന്ന് പാട്ടും കഥയുമായി കുട്ടികളോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള പൂമരത്തണലിലെ എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ നാളത്തെ, എത്രയോ ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങളുമായി ഞാനിന്ന് സംസാരിക്കുന്നത്. കൂട്ടുകാരെ, വളരെ വിശാലമായ, അനന്തവിശാലമായ നമ്മൾ കാണുന്ന ഒരു സമുദ്രതീരത്ത്, അതായത് നമ്മളെല്ലാവരും അവധി ദിവസങ്ങളിലും മറ്റു സമയങ്ങളിലുമെല്ലാം നമ്മുടെ വാപ്പയും ഉമ്മയും എല്ലാവരുമൊത്ത്, അനുജന്മാരും എല്ലാവരുമൊത്ത് നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് ബീച്ച്. സമുദ്രതീരം, കടൽ തീരങ്ങളിലെല്ലാം നമ്മൾ പോകാറുണ്ട്. അവിടെ ചെന്നെത്തി നിൽക്കുമ്പോൾ, അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ വളരെ വിശാലമായ ആ കടൽ തീരം, ആ കടൽ എത്ര വലുതാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയ കൂട്ടുകാരെ, എത്രയോ വലുതാണത് അല്ലേ? ആ വിശാലമായ കടലിൻ്റെ ഒരറ്റം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി നമ്മുടെ കണ്ണിന് കൺകുളിർമയേകുന്ന രീതിയിലുള്ള സുന്ദരമായ ഒരു കാഴ്ചയാണ് സമുദ്രമെന്ന് പറയുന്നത്, അഥവാ കടലെന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ എല്ലാവരുമൊത്ത് നമ്മൾ കാറ്റുകൊള്ളാനും ആസ്വദിക്കുവാനുമായി ചെന്നിരിക്കുന്ന സമുദ്രതീരങ്ങൾ, അവിടെ നിന്ന് നോക്കിയാൽ അതിൻ്റെ അറ്റം നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നിന്നെടുത്തുകൊണ്ടും നോക്കിക്കാണാൻ സാധിക്കുകയില്ല. കൂട്ടുകാരെ, തിരുവനന്തപുരത്തുള്ളൊരാളും കൊച്ചിയിൽ നിന്നുള്ള ഒരാളും അതുപോലെ മറ്റൊരു സ്ഥലം, കോഴിക്കോടോ മലപ്പുറമോ, അങ്ങനെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ഒരാൾ നോക്കിക്കണ്ടാൽ, നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നൊരാൾ ആ കടലിൻ്റെ തീരം ഒന്ന് നോക്കിക്കണ്ടാൽ കോഴിക്കോടുള്ള ആ കടപ്പുറം തിരുവനന്തപുരത്ത് നിൽക്കുന്നയാൾക്ക് കാണാൻ സാധിക്കോ? ഇല്ല. എന്നാൽ കോഴിക്കോട് വന്ന് നിന്ന് കാണുന്ന അതേ കാഴ്ച തന്നെയാണ്, ആ കടലു തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നതും, അതുപോലെ കൊച്ചിയിൽ നിന്നും കാണുന്നതും. എല്ലാം കേരളത്തിൻ്റെ ഏതറ്റം, വേണ്ട, ഇന്ത്യയുടെ അറബിക്കടൽ ചുറ്റിക്കിടക്കുന്ന ഏതു ഭാഗത്ത് പോയി നിന്ന് നോക്കിയാലും ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം കാണാൻ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കൂട്ടുകാരെ പരിധിയുണ്ട്. സത്യമല്ലേ? യാഥാർത്ഥ്യമല്ലേ? അല്ലേ കൂട്ടുകാരെ? നമ്മുടെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട്, അതിനൊരു പരിമിതിയുണ്ട് എന്നത് വാസ്തവമാണ് അല്ലേ? നോക്കൂ കൂട്ടുകാരെ, ഈ കാഴ്ചകൾക്ക്, നമ്മുടെ കാഴ്ചകൾക്ക് പരിധിയുണ്ട് തന്നല്ലോ തന്നെ. നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള, നമ്മുടെ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വസ്തു നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നത്? നമുക്ക് നോക്കിക്കാണാൻ പറ്റുമോ? അതിനും പരിധിയുണ്ട്. ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ളതാണെങ്കിലോ തീരെ കാണാൻ സാധിക്കില്ല. പരിധിയുണ്ട്. ഒരടച്ചിട്ട മുറിക്കകത്താണ് നമ്മളുള്ളത് എങ്കിൽ അടുത്ത മുറിക്കകത്ത്, അടുത്തുള്ള ആ മതിലിനപ്പുറമുള്ള മുറിക്കകത്ത് ആരാണ് എന്നറിയാൻ പോലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് സാധിക്കുകയില്ല. കാരണം അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിന് പുറത്തു പോയി തുറന്നു നോക്കിയാൽ കാണാം. പക്ഷേ ഇപ്പുറത്തു നിൽക്കുന്നവനെ, അപ്പുറത്തു നിൽക്കുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൂട്ടുകാരെ, പറഞ്ഞു വരുന്നത് നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട്, അഥവാ പരിധികളുണ്ട്. ഇതിനപ്പുറത്ത് പരിധികളുള്ള കാഴ്ചകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ മേലാപ്പുള്ള ആകാശം, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, 7 ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചവനാണ്. ആ ആകാശത്തിനുമേലെ, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവൂത്, ആ സൃഷ്ടിച്ച ആകാശത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകളുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുകയാണ്. എന്നാലും ഫർജി അൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ, നിങ്ങളൊന്ന് നോക്കിക്കാണണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, മടക്കണം. ഫർജി അൽ ബസ്വറ, നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ മടക്കണം. ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു ഫോൾട്ട്, ആ പടച്ചവന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കൂട്ടുകാരെ, നമ്മുടെ കാഴ്ച ആ ആകാശത്തിൻ്റെ 7 മേലാപ്പുകളെയും കാണുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ കാഴ്ചകൾക്ക് പരിധികളുണ്ട്. ആ പരിധികൾക്കപ്പുറം നമ്മുടെ കാഴ്ചകൾ പോകോ കൂട്ടുകാരെ? ഇല്ലല്ലോ. പോകോ? ഇല്ല. ഇനി നമ്മൾ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, ഒരു വെക്കേഷൻ ദിവസമാണ്, ഒരു അവധി ദിവസമാണ്. ആ അവധി ദിവസം നമ്മൾ ഒരു രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മൾ അവധി ദിവസമല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തിൽ കൂട്ടുകാരന്മാർ വന്ന് വിളിച്ച്, കൂട്ടുകാരികൾ വിളിച്ച് ഒരടുത്ത് ഒരു മരച്ചുവട്ടിൽ വന്നു നിന്ന് നമ്മൾ കളിക്കുകയാണ്. വീടിന് കുറച്ചപ്പുറത്താണ് നമ്മൾ നിന്ന് കളിക്കുന്നത്. നമ്മൾ കളിക്കുന്ന സ്ഥലം ഉമ്മാക്ക് കാണാൻ പറ്റില്ല. വാപ്പായും ഉമ്മയും വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മുടെ അധ്യാപകർക്ക് കാണാൻ പറ്റോ? ഇല്ല. നമ്മുടെ അടുത്തുനിന്ന് നോക്കുന്നവർക്ക് മാത്രം നമ്മെ കാണാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കളിക്കുകയാണ്. വളരെ സന്തോഷമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മുടെ മനസ്സിൽ ഒരുറപ്പുണ്ട്, എന്ത്? ഇവിടെ ഞാൻ കളിക്കുമ്പോൾ ആര് കാണുന്നില്ല? ഉമ്മ കാണുന്നില്ല, വാപ്പ കാണുന്നില്ല എന്നുള്ളൊരുറപ്പുണ്ട്. മറ്റാരും, നമ്മുടെ കാരണവന്മാരായ ആരും നമ്മെ കാണുന്നില്ല. നമ്മളും നമ്മുടെ കൂട്ടുകാരും മാത്രമാണ് ഇവിടെ എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അല്ലേ കൂട്ടുകാരെ? അവർ എവിടെയാണ്? വീടിനകത്താണ്. അവർക്ക് പുറത്തുള്ള കാര്യം എന്തില്ല? അറിയാൻ സാധിക്കുന്നില്ല. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ കൂട്ടുകാരെന്താ പറയുക? ഈ കാഴ്ചകൾ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കാണാൻ പറ്റാത്തതും മനുഷ്യന് കാണാൻ പറ്റാത്തതും എല്ലാം അള്ളാഹു നൽകിയ കാഴ്ചകൾക്ക് നമുക്ക് പരിധിയുണ്ട് എന്നും, അതുപോലെ തന്നെ എന്നാൽ എല്ലാം കാണുന്നത് ആരുമാത്രമാണ് കൂട്ടുകാരെ? അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. മനസ്സിലായോ? പൂമരത്തണലിലെ എൻ്റെ കുഞ്ഞനുജന്മാർക്ക്, അനുജത്തിമാർക്ക് മനസ്സിലായോ? എല്ലാം കാണുന്നത് ആരുമാത്രമാണ്? അള്ളാഹു മാത്രമാണ്. എല്ലാം അറിയുന്നതും ആരുമാത്രമാണ്? അള്ളാഹു മാത്രമാണ്. മനസ്സിലായോ എല്ലാവർക്കും കൂട്ടുകാരെ? അപ്പോൾ എല്ലാം കാണുന്നതും അറിയുന്നതും അള്ളാഹു മാത്രമാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. നമ്മൾ കാണാത്തതും നമ്മുടെ വാപ്പ കാണാത്തതും ഉമ്മ കാണാത്തതും ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. എങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത, ഈ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ നിലത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ കളിക്കാനും മറ്റു ക്ലാസ്സിനുമെല്ലാം പോകുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും മനസ്സിൽ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താണെന്നറിയോ? നമ്മൾ എന്തു ചെയ്താലും കൂട്ടുകാരെ, നമ്മളിങ്ങനെ അടിവരയിട്ട് തന്നെ മനസ്സിലാക്കണം. നമ്മൾ എന്തു ചെയ്താലും നമ്മൾ അനങ്ങിയാൽ ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. നമ്മുടെ കൈ ഒന്നനങ്ങിയാൽ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണൊന്ന് ഇമവെട്ടിയാൽ, അതായത് കൂട്ടുകാരെ, നമ്മുടെ കണ്ണൊന്ന് ചലിച്ചാൽ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്താലും ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. എന്തു നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും ആരറിയുന്നുണ്ട് കൂട്ടുകാരെ? അള്ളാഹു അറിയുന്നുണ്ട്. നമുക്കറിയാം, കൊഴിയിൽ ഒരു ഇല പോലുമേ റബ്ബിനറിയില്ലാതെ പൊഴിയുകയില്ല എന്നൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും കൂട്ടുകാർ അല്ലേ. നമ്മുടെ ഈ ലോകത്ത് ഒരു ഇല വീഴണമെങ്കിൽ, നിലത്തേക്ക് വന്ന് നിലം പതിക്കണമെങ്കിൽ ആരറിയണം? അള്ളാഹു അറിയാതെ നിലത്തേക്ക് വന്ന് വീഴുകയില്ല. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, എവിടെയൊക്കെ എന്തെല്ലാം അനക്കങ്ങളുണ്ടായാലും ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. മനസ്സിലായോ? ഇനി അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഓരോ വഴികൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്, നല്ല മാർഗത്തിലൂടെ നടക്കാൻ അല്ലെ, തിന്മയെ മനസ്സിലാക്കാൻ, എന്നിട്ട് നന്മയുടെ നർമ്മണം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുകയും സത്യത്തിൻ്റെ സത്പാന്താവ് നമുക്ക് വരച്ചു കാണിച്ചു തരികയും അതിലൂടെ നടക്കാനും കൂട്ടുകാരെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വഴി കാണിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ഇൻസാനിൻ്റെ മൂന്നാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഉറപ്പായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, പക്ഷേ അള്ളാഹു നമുക്ക് നല്ല വഴികൾ കാണിച്ചു നൽകിയിരിക്കുന്നു, പക്ഷേ എന്നാലും മനുഷ്യൻ ആരായി മാറിയേക്കാം? നന്ദിയുള്ളവൻ, ഇമ്മാ ശാക്കിറൻ, ചിലപ്പോൾ നന്ദിയുള്ളവനായേക്കാം. വ ഇമ്മാ കഫൂറ, ഇല്ലെങ്കിൽ അവൻ നന്ദിയില്ലാത്തവനായേക്കാം. ധാരാ പറയുന്നത് കൂട്ടുകാരെ, അള്ളാഹു എന്താ നമ്മുടെ ഇവിടെ അള്ളാഹു സുബ്ഹാന ചാല ഇങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മൾ നന്ദിയുള്ളവരും നന്ദിയില്ലാത്തവരും ആയേക്കാമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് പറയും. എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാന തആല സൂറത്ത് യാസീനിലെ 82-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അയ് യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ്, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, കൂട്ടുകാരെ നമ്മളിപ്പോൾ വിചാരിക്കണം, ആ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ സൈക്കിൾ വരോ? ഇല്ല. ആ ഇവിടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകട്ടെ, വരോ? ഇല്ല. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം, ആ ഇവിടെ ഇപ്പം എനിക്ക് കഴിക്കാൻ ടേബിൾ നിറയെ ഭക്ഷണം കൊണ്ടുവരട്ടെ, എല്ലാ ഭക്ഷണവും, പത്തിരി, ഉരട്ടി, ഇറച്ചിക്കറി, ചിക്കൻ, മട്ടൻ എല്ലാം വരട്ടെ എന്ന് വിചാരിച്ചാൽ വരോ? ഇല്ല. പക്ഷേ അല്ലാഹു ഇന്നമാ അംറുഹു ഇദാ അറാദ, തീർച്ചയായും അവനൊരു കാര്യം, ഇദാ അറാദ ശൈഅ, അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, ഐ യഖൂൽ, അവൻ അത് പറയേണ്ടതേ ഉള്ളൂ. എന്ത് പറയേണ്ടിയുള്ളൂ? കുൻ, ഉണ്ടാകൂ എന്ന് പറയേണ്ടിയുള്ളൂ. ഫയഖൂൻ, അതുണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാധിക്കുന്ന, നമുക്ക് മാത്രം പ്രാർത്ഥിക്കാൻ, മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ അഭയകേന്ദ്രമായിട്ടുള്ള, മനുഷ്യൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും തിരിച്ചറിയുന്ന, മനുഷ്യന് ആവശ്യമായ രീതിയിൽ സഹായങ്ങൾ അർപ്പിക്കുന്ന, മനുഷ്യൻ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പടച്ചവൻ്റെ മുമ്പിലേക്ക് അടുത്ത് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദുആയിരക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, സത്യസന്ധനായി, സൽക്കർമ്മിയായി, നിഷ്കളങ്കനായി പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്നവനും സുന്ദരമായ സ്വർഗം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ അള്ളാഹു എന്തുമാത്രമേ പറയേണ്ടതുള്ളൂ? കുൻ എന്ന് പറയേണ്ടതേയുള്ളൂ കൂട്ടുകാരെ. അതുണ്ടാകും. അതാണ് പടച്ചവൻ്റെ കഴിവ്. നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ, എല്ലാം കാണുന്ന പടച്ചവൻ്റെ കഴിവ് അതാണ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാം കാണുന്നവനെന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തു ചെയ്താലും കാണുമെന്നാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കാം. എന്താണെന്നറിയോ, അല്ലാഹു സുബ്ഹാന തആല ഒരു കാര്യം നടക്കണമെന്ന് പറയുന്നതിന് മുമ്പേ അത് നടക്കുമെന്നല്ലേ, നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ കുൻ എന്ന് പറയുന്നത് പറയുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും, നടക്കുമെന്നാണല്ലോ. അല്ലാഹു സുബ്ഹാന തആല സൂറത്ത് ഖമറിലൂടെ അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്. 50-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാന തആല പറയുന്നു, വമാ അംറുനാ ഇല്ലാ വാഹിദതൻ കലംഹിൻ ബിൽ ബസ്വരി. നമ്മുടെ കൽപ്പന, അല്ലാഹുവിൻ്റെ കൽപ്പന എന്നത് ഒരൊറ്റ ഉത്തരവത്രേ. അതെങ്ങനെയാണെന്നറിയാ ഉത്തരവ്? ഇമവെട്ടുമ്പോഴേക്കും നടക്കുന്നു, അത് നടപ്പാവുന്നു. ഇമവെട്ടുമ്പോഴേക്കും അത് നടപ്പാവുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കണ്ണ് നമ്മളൊന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യുന്നു, നടപ്പാക്കുന്നു. അല്ലാഹു സുബ്ഹാന തആല ഒരു കാര്യം നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ അത് കൃത്യമായി നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞ ഒരു വചനമാണ് കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാല്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് കൂട്ടുകാരെ. അല്ലാഹു എല്ലാം കാണുന്നവനും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നവനുമാണ് എങ്കിൽ നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനുമാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു തആല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട്, നമ്മുടെ അടുക്കൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എഴുതി വയ്ക്കുന്ന ഒരാളുണ്ടല്ലോ, കിറാമൻ കാതിബീൻ, ആദരിക്കപ്പെട്ട എഴുത്തുകാരുണ്ടല്ലോ. യഅലമൂന മാ തഫ്അലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആ എഴുത്തുകാർ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി എഴുതി വയ്ക്കുകയും അത് പടച്ചവൻ അറിയുകയും നമ്മുടെ ഓരോ ചലനങ്ങളും അല്ലാഹു അറിയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്നു മുതൽ നമ്മുടെ ചിന്തയിൽ കൂട്ടുകാരെ നമ്മൾ ഉണരേണ്ട ഒരു ചിന്തയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഓർക്കണം. ഉമ്മ കളിക്കുന്ന സ്ഥലത്തില്ല എങ്കിൽ, ഉമ്മ അടുക്കളയിലാണ് എങ്കിൽ, ഞാൻ റൂമിലാണ് എങ്കിൽ, ഉമ്മയുടെ സാന്നിധ്യമില്ലാതെ ഞാൻ റൂമിലൊറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ബെഡിൻ്റെ താഴെ കിടക്കുന്ന 5 രൂപ അതെടുത്തു പോക്കറ്റിലാക്കി ഉമ്മ കാണുന്നില്ലല്ലോ എന്ന ചിന്തയോടുകൂടി കൊണ്ടുപോയി നമ്മൾ കളവ് കാണിച്ചാൽ ഉമ്മ കാണുന്നില്ല, പക്ഷേ ആര് കാണുന്നുണ്ട് കൂട്ടുകാരെ? ആ നമ്മുടെ അനക്കം ഇങ്ങനെ ഓരോ നിമിഷത്തെയും ഓരോ

0: കാര്യവും ഉമ്മയുടെയും വാപ്പയുടെയും എല്ലാവരുടെയും മുമ്പിൽ വച്ച് അതിങ്ങനെ പ്രദർശനം ചെയ്യപ്പെടുമ്പോൾ, കൂട്ടുകാരെ, നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? എന്നിട്ട് പടച്ചവൻ നമുക്ക് ശിക്ഷ വിധിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ ആര് കാണുന്നുണ്ട്? അപ്പോൾ അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹു കണ്ടാലോ, അല്ലാഹു അറിയുമ്പോഴോ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലോ, നാളെ പടച്ചവൻ്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരപ്പെടും, അതിനെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എന്തുത്തരം പറയും? ഇനി കളവ് പറയുന്ന വിഷയത്തിൽ, കളവ് പറയുന്ന വിഷയത്തിൽ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാതെ ചെയ്തു എന്ന് പറഞ്ഞാലോ? ഒരു ഒരു കൂട്ടുകാരൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ കൂട്ടുകാരോട്. ഒരാൾ ചെയ്യാതെ ചെയ്തു എന്ന് പറയും, എങ്ങനെയെന്നറിയോ? പള്ളിയിൽ നിന്ന് പറഞ്ഞ് ഒരു കുട്ടി വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും, വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയിട്ട് അവൻ പള്ളിയിൽ പോകാതെ അവിടെ നിന്ന് കളിച്ചിട്ട് എന്ത് ചെയ്യും? മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് തിരിച്ചു വീട്ടിൽ വരും. അപ്പോൾ ഉമ്മ കാണുന്നുണ്ടോ ഇവനെ കളിക്കുന്നത്? ഇല്ല. പക്ഷെ ഇവൻ കളിച്ചത് ആര് കണ്ടു?
1: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോൾ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലികിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു ലോറി ഡ്രൈവറാണ്, 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ലോറി ഡ്രൈവറാണ്. പണ്ട് അദ്ദേഹം മീൻ കച്ചവടം ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ദിവസം ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഏതൊരാളുടെ പറമ്പെന്ന് ഒരു മാവ് ഇങ്ങനെ പുറത്തേക്ക് ഈ വഴിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നു. മാങ്ങ ഉണ്ടാവുന്ന കാലമാണ്. അപ്പൊ ഈ മാവിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നൊരു ചെറിയ മാങ്ങ പൊട്ടിച്ചു. കുറച്ച് നടന്നതിന് ശേഷം മൂപ്പർ എന്നോട് പറഞ്ഞു, അത് വേറൊരാളുടെ പറമ്പില് അയാളുടെ അനുവാദം ഇല്ലാതെ അത് പൊട്ടിക്കുന്നതിൽ ഒരു ശരിയില്ലായ്മ ഉണ്ട്. അപ്പൊ എനിക്ക് ഇദ്ദേഹം അത് പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പുച്ഛ തോന്നി. ഇയാളിപ്പോ ആരുടെ അതൊക്കെ പറയാൻ, അയാൾ ഇതൊന്നും പറയാൻ അർഹനല്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലും. പക്ഷെ ഞാൻ അയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അയാൾ മനുഷ്യരോട് പെരുമാറുന്നതും അയാളുടെ ഇടപാടുകളും അയാളുടെ സൂക്ഷ്മതയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം നമ്മളൊരാളെ വിലയിരുത്തുമ്പോൾ, അയാൾ 2ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്, മുമ്പ് മീൻ കച്ചവടം ചെയ്തിരുന്ന ആളാണ്, പിന്നെ ലോറിയിലൊക്കെ പോണ ആളാണ്. നമ്മൾ നിസ്സാരമായിട്ടാണ് നമ്മളിതിനൊക്കെ കാണുക. പക്ഷെ ആ മനുഷ്യൻ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാളിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരു മുന്തിരി നമ്മൾ ടേസ്റ്റ് നോക്കാൻ പൊട്ടിക്കുമ്പോൾ ഈ ആളുടെ മുഖം ഓർമ്മ വരിക. സമ്പത്തുകൊണ്ടല്ല അദ്ദേഹം നമുക്ക് മാതൃകയാവുന്നത്, ഒരു സമീപനം കൊണ്ട് നമുക്ക് മാതൃകയാവാൻ പറ്റും. ജീവിതത്തിൽ നമുക്ക്

0: പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഇതിന് തടസ്സമാവേണ്ടതില്ല.
1: മാഷാല്ലാ, നല്ല ഒരു നമ്മളുടെ പിന്നെ അനുഭവവുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചിന്തയുടെ ഒരു ശകലം കൂടിയാണിത്.
2: തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഹാരിസ് മൗലവിയുടെ സംസാരം മുതൽ അനർഹമായത്, അവിഹിതമായത്, അത് പാടില്ല എന്നത് തന്നെയാണ്.
1: അതിൽ സലഫ് എനിക്ക് പിന്നെ ഒരു പിന്നെ അനുഭവം പങ്കുവെക്കാനുള്ള, ഇപ്പം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഫൈനൽ ഇയറിൻ്റെ ഫെയർവെൽ പാർട്ടി നടക്കുകയാണ്. അപ്പം അന്ന് ഫെയർവെൽ പാർട്ടി എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയിച്ചെങ്കിലും അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്നു. ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ജീവിതത്തിൽ മനസ്സിൽ തറച്ച അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ പിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ തറച്ചിട്ടുള്ള ഒരു അനുഭവം പങ്കുവച്ചിട്ട് നിങ്ങൾ പിന്നെ ഒരു മറുപടി പ്രസംഗം ഉണ്ടാവുമല്ലോ ഇപ്പോൾ അവരുടെ വകയായിട്ട്. കാരണം ഇത്രയും വർഷം ഇവിടെ പഠിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു മറുപടി പ്രസംഗം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു മനസ്സിൽ തറച്ചൊരു അനുഭവം നിങ്ങൾ ഇവിടെ പങ്കുവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു ഇത്തരണത്തിൽ ഓർമ്മ വരികയാണ്. അതായത് പിന്നെ അയാൾ പിന്നെ ഇത് പിന്നെ അയാളുടെ വീട്ടിൽ ഉമ്മ പറഞ്ഞത് പിന്നെ പിന്നെ അയൽവാസിയുടെ ഈ മുറ്റത്ത് പിന്നെ ഈ പച്ചമുളക് ഉണ്ടല്ലോ, നമ്മളെ ചെറിയ പച്ചമുളക്, അതിങ്ങനെ തുടുത്തു നിൽക്കുന്ന ഒരു ചെറിയൊരു ചെടിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു ഈ അയൽവാസിക്ക്, അവൻ ചെടി തന്നെ പറിച്ചാലും ഒരു പ്രശ്നമല്ല, അത്രയും വലിയ തമ്മിൽ ബന്ധമാണ്. പക്ഷെ അതിന്ന് ഇവൻ എന്ത് ചെയ്തു, ഒരു പിന്നെ അഞ്ചോ പത്തോ ഈ ചെറിയ ഈ പച്ചമുളക് കൗതുകത്തിന് പറിച്ചിട്ട് വന്നു.
2: കാന്താരി മുളക്,
1: ആ മറ്റേ
2: ചെറിയ ചീന,
1: ആ ചെറിയ ചീനമുളക് അതെടുത്ത് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഉപ്പുണ്ട് അവിടെ. ഉപ്പ ചോദിച്ചു ഇത് എവിടുന്നാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ അയൽപ്പക്കത്ത് നിന്നാണ്. അപ്പോൾ നീ അവരോട് ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഉപ്പ എന്നെ ദേഷ്യപ്പെട്ട് വടിയെടുത്തിനെ തച്ചു. അപ്പോൾ തച്ചു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഒരു മാരകമായ അടി എന്നെ അടിച്ചു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ എപ്പോഴും അത് തറച്ചു നിൽക്കുന്നതാണ്. എനിക്ക് അന്ന് കിട്ടിയിട്ടുള്ളൊരു പാഠം, ഉപ്പാക്കത് ദേഷ്യം വരാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഒരു പിന്നെ മെൻറ്റാലിറ്റി ഉപ്പയിൽ ഞാൻ കുറേ ആലോചിച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പേന പോലും ഒരാളോട് അയാളുടെ അനുവാദം അല്ലാണ്ടേ
2: എടുത്തിട്ടില്ല,
1: ഞാൻ എന്ത് ചെയ്യാറില്ല, ഞാൻ എടുക്കാറില്ല എന്ന് ആ കുട്ടി ഏത് പഠനം പൂർത്തിയാക്കിയിട്ട് പുറത്തു പോവാണ്. അപ്പോൾ അത് ഇന്നും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ ചിന്ത കേട്ടപ്പോൾ ഒന്നും കൂടി അത് പിന്നെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പിന്നെ ആളുകളുണ്ടാവും, പിന്നെ അതായത് പിന്നെ അയാൾ ഭയങ്കര ദീനീ രംഗത്തൊക്കെ സജീവമാണ്. പക്ഷേ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതും മതി, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഏത് ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെന്നു ഇപ്പോൾ ഒരു പിന്നെ മുന്തിരി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആരപ്പോൾ ഇന്നൊരു ഒരു മുന്തിരി എടുത്ത് രുചിച്ചു നോക്കാത്തത് കടക്കാരനും പ്രശ്നമല്ല, അയാളുടെ ഒരു കസ്റ്റമർ അത് ചെയ്തു വെച്ചിട്ട് അയാൾ അത്ര ഒരു പ്രശ്നം പറയില്ല. പക്ഷെ ആ രംഗത്ത് നമ്മൾ ഇത് പിന്നെ എൻ്റെ വയറ്റിലേക്ക് പോകാൻ പറ്റുമോ? തൂക്കിയതിന് ശേഷമാണെങ്കിൽ ഓക്കെ,
2: ഒരു അനുവാദം,
1: ആ അതായത് നമ്മൾക്ക് തൂക്കി വെച്ച ഒരു കിലോയിൽ നിന്ന് ഒരു ഇല്ലി എടുത്താൽ ഒരു പ്രശ്നമില്ല, അത് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ്. നേരെ മറിച്ച് അതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് വളരെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
2: പലപ്പോഴും നിസ്സാരമായി കരുതുന്നതാണ് ആളുകളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യം കൂടിയാണ് അദ്ദേഹം ഹസനൻ സാരി സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് മുന്തിരിയൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ ആപ്പിളും ചിലപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക്. പിന്നെ ഒരു ഓറഞ്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവര് തൊലിച്ച്
1: വെച്ചിട്ടുണ്ടാവും,
2: അപ്പൊ നമുക്കത് അനുവദനീയമാകാം. കാരണം അവരത് അർഹതപ്പെടുത്തി തരികയാണ്. പക്ഷെ അതല്ലാത്ത നിലക്ക് നമ്മൾ ചോദിക്കാതെ അനുവാദമില്ലാതെ ഒരാളുടെ ഒരു ചെറിയ ചീനമുളകാണെങ്കിൽ പോലും അത് എടുത്തുകൂടാ എന്നുള്ള ഒരു വലിയ പാഠം നമ്മുടെ മക്കളിലൊക്കെ അത്തരത്തിലുള്ളൊരു പാഠം രക്ഷിതാവ് താങ്കളുടെ സുഹൃത്ത് പറഞ്ഞ താങ്കളുടെ സുഹൃത്തിന്റെ രക്ഷിതാവ് നൽകിയ പാഠം ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നൽകിയതായിരിക്കാം. ഈ സ്കൂളുകൾ കാലഘട്ടങ്ങളിൽ ക്യാമ്പസ് കാലഘട്ടങ്ങളിൽ പലപ്പോഴും കൂട്ടുകാരൻ്റെ നല്ല അടിപൊളി ബോക്സ് കാണുമ്പോൾ ആ ബോക്സിനുള്ളിലെ കളർ പെൻസിലുകൾ കാണുമ്പോൾ നല്ല കാറിൻ്റെ രൂപത്തിലുള്ള ഒരു കട്ടർ അല്ലെങ്കിൽ ഇറേസർ ഇതൊക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നും സ്വാഭാവികമായി.
1: അതിന് സെൽഫ് എനിക്കിപ്പോൾ ഒരു രസകരമായ ഒരു ഓർമ്മ വരികയാണ്. ഇത് ഒരു അധ്യാപകൻ തൻ്റെ കുട്ടിയെക്കുറിച്ചൊരു ഷെയർ ചെയ്തൊരു ഇത് എന്ത് ഒരു പിന്നെ അവളുടെ ഒരു പ്രത്യേകതയായിട്ട് പറയണത് ആ ഒരു ക്ലാസ്സിൽ പുതിയൊരു സാധനം കൊണ്ടുവന്നാലും ഒരു ദിവസം ആ സാധനം ഇവളുടെ ബാഗിൽ വെക്കണം എന്നുള്ള ഒരു വാശിയുള്ള ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതായത് ആര് നല്ലൊരു പിന്നെ കട്ടർ കൊടുന്നാലും പെൻസിൽ കൊടുന്നാലും അതെന്ത് ചെയ്യും, ഇവള് നീ തന്നിട്ടില്ലെങ്കിൽ ബലപൂർവ്വം വാങ്ങും, അല്ലെങ്കിൽ കാണാതെ എടുത്തിട്ട് ഇവിടെ ബാഗിൽ വെക്കും. അത് ഒരു ദിവസം എൻ്റെ ബാഗിൽ ഇരിക്കണം എന്നുള്ളതാണ്,
2: ഒരു ദിവസമുള്ളൂ.
1: അതെ,
2: പിന്നെ
1: തിരിച്ചു കൊടുക്കും. അതായത് പുതിയ എന്ത് സാധനം കൊടുത്താലും, ഇനി വാട്ടർ ബോട്ടിലാകട്ടെ പിന്നെ ബോക്സ് ആവട്ടെ എന്ത് സാധനം, ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പിന്നെ രക്ഷിതാക്കൾ വന്ന മക്കളുണ്ടാവുമല്ലോ, അപ്പോൾ ഇവിടെ അത് പിന്നെ നോട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അത് സ്വന്തം ബാഗിൽ അത് ഒരു ദിവസം, പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും, വൈകുന്നേരം മുമ്പ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ ആരെന്ത് പുതിയത് കൊടുത്താലും അത് എൻ്റെ ബാഗിൽ ഒരു ദിവസം ഇരിക്കണം എന്ന്, വിശ്രമിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് ഒരു അധ്യാപകൻ.
2: ഒരു വലിയ പാഠമാണ് ഇപ്പോ ലഖ്മാൻ അലൈഹി ഇസ്ലാം തന്റെ മകനെയും ഈ വിഷയവുമായി ഓർമ്മപ്പെടുത്തിയ. ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫീ അർളി യഗ്തി ബിഹ അല്ലാഹ്. അല്ലാഹ് അത് കൊണ്ടുവരും. നമ്മളെവിടെയൊക്കെ രഹസ്യമാക്കി എന്തൊക്കെ കൊണ്ടുപോയി വെച്ചാലും, അപ്പൊ ആ ഒരു ചിന്ത ആര് അറിഞ്ഞിട്ടില്ലെങ്കിലും ആര് കണ്ടിട്ടില്ലെങ്കിലും ആര് കേട്ടിട്ടില്ലെങ്കിലും റബ്ബ് അറിയുന്നുണ്ട്, റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് കേൾക്കുന്നുണ്ട് എന്ന ചിന്ത മക്കളുടെ ദിശാബോധമായി നൽകാൻ കഴിഞ്ഞാൽ ആ രക്ഷിതാക്കൾക്ക് ഇൻഷാല്ലാ സമാധാനിക്കാം എന്ന് തന്നെയാണ് ഈ അനുഭവത്തിലും ചിന്തയിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
3: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് അൽ മിമ്പർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് മഞ്ചേരി 22 മൈൽ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. ആരാധനകളിൽ ഭയഭക്തി ലഭിക്കാനുള്ള വഴികൾ, ഭാഗം 1.
4: എപ്പോഴോ ഖുതുബന്റെ ഇടയിൽ ഒരു പരാമർശം, ഫുട്ബോളുമായി കണക്ട് ചെയ്ത് നടത്തേണ്ടായി. നമുക്ക് രാത്രി 2 മണിക്ക് 2:30 അലാം വെച്ച് എണീക്കുന്നു. ആദ്യത്തെ അലാമിനെ നമ്മൾ ഉണരുന്നു, കളി 2 മണിക്കൂർ കാണുന്നു, അതും കഴിഞ്ഞ് പിന്നീട് അതിന്റെ റീൽസും ഷോർട്സും ഒക്കെ വേറെയും കാണുന്നു. കളി വാർത്തകൾ വീണ്ടും വീണ്ടും പരതുന്നു. ഇത് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നു? ഇതേ നമുക്ക് എന്തുകൊണ്ട്? അതിലും ചെറിയ കാര്യം, എല്ലാ രാത്രിയും ഒരു 3.5 മിനിമം നിസ്കരിച്ച് എന്തുകൊണ്ട് തന്നെ കിടക്കാൻ കഴിയുന്നില്ല, നമ്മൾ ആലോചിക്കേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ എനിക്കൊരു ഈ സദസ്സിൽ അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, ഉസ്താദെ ആരാധനയിൽ സംതൃപ്തി കണ്ടെത്താനും ആരാധനയിൽ ആസ്വാദനം ഉണ്ടാകാനും ഉള്ള വഴികൾ പറഞ്ഞിരുന്നു. ഞാൻ ഈ വർഷത്തെ ഫുട്ബോൾ മാച്ച് ഒന്നും വിടാതെ കാണുന്ന ഒരാളാണ്, കണ്ട ഒരാളാണ്. എനിക്ക് കാര്യമായിട്ട് ജുമായെ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ജുമാക്ക് ഉസ്താദ് പറഞ്ഞ പോലെ കയറുന്നതിന് മുമ്പ് ഞാൻ എത്താറുണ്ട്. പക്ഷേ എനിക്ക് നിസ്കാരങ്ങളൊക്കെ ഒരു നിസ്കാരം മറ്റേതിലേക്ക് പോകലാണ്. അപ്പോ അത്തരം ഒരു കാര്യം ഒന്ന് സംസാരിച്ചാൽ നന്നാകും എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തോട് ഉണ്ടാകട്ടെ, അദ്ദേഹം എന്റെ സംസാരം കേൾക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ഈ വിഷയം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള തോഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ നമുക്ക് തികച്ചും അസാധ്യമായ ഒരു കാര്യം ഒരു ഉദാഹരണം കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കടത്തോടുള്ള തന്റെ മതപരമായ സമീപനം ബോധ്യമുള്ളൊരു വ്യക്തി അത് വീട്ടുന്നേടത്ത് കാണിക്കുന്ന സന്നദ്ധത നോക്ക് നിങ്ങൾ. അതുപോലത്തെ സന്നദ്ധതകൾ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്ത മേഖലകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇപ്പം എല്ലാറ്റിലും ആസ്വാദനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കണ്ടത് എങ്ങനെയാണ്? അനസ് ബിൻ മാലിക് റഹിമഹുല്ലയിൽ നിന്ന് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസ എനിക്ക് ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഭാര്യമാരാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഭാര്യമാരാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യമാരാകുക, ഭാര്യമാരിൽ ഒരു എൻജോയ്മെന്റ്, ഒരു ആസ്വാദനം ഉണ്ടാകുക, അതുണ്ട് ശരിക്കും. പടച്ചറപ്പ് അങ്ങനെ ഒരു സാധനം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമുക്കുണ്ടോ എന്നുള്ളതാ ചോദ്യം. ആരാധനയിൽ മാത്രമൊന്നുമല്ല അതില്ലാത്തത്. ഏയ് ദിക്ര ചൊല്ലണോടത്തും സദഖ കൊടുക്കണോടത്തും മാത്രമൊന്നുമല്ല അതില്ലാത്തത്. സ്വന്തം ഭാര്യയായിട്ട് നിർവഹിക്കുന്ന സെക്സിൽ പോലും ഇസ്ലാം നിശ്ചയിച്ച മഹത്തായ ആസ്വാദനത്തിന്റെ തലം, അത് ആസ്വദിക്കാനും അടിച്ചു തകർക്കാനുമുള്ളതാണ്. പുതിയ കുട്ടികളെ ഭാഷയിൽ പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടോ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ റസൂലുള്ള പറഞ്ഞു, ദുനിയാവില്ല എനിക്ക് പ്രിയപ്പെട്ട മറ്റൊന്ന് ത്വീബാണ്, സുഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ സുഗന്ധത്തെയും ഭാര്യയെയും ഒന്നിച്ചു പറഞ്ഞ് പുതിയ കാലത്തിന്റെ എല്ലാ സങ്കല്പങ്ങളെയും അടിച്ചു തകർക്കുകയാണ് പ്രവാചകൻ. അത് കഴിഞ്ഞതിന് ശേഷം പറയാണ്, വജുഇലത് ഖുർറത്തു ഐനി ഫി സ്വല, എന്റെ കൺകുളിർമ മുഴുവൻ അതെന്റെ നിസ്കാരത്തിലാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിൽ അങ്ങോട്ട് ഒരു കാര്യം ഇങ്ങോട്ട് കണ്ടിട്ട് ഒരു വല്ലാത്ത തൃപ്തി ഇങ്ങോട്ട് വരും, വല്ലാത്തൊരു തൃപ്തി ഇങ്ങോട്ട് വരും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര ലെവലിലെ അക്കൗണ്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ കിട്ടുന്ന ഒരു മനസ്സും, ഒരു 126 റുപ്യ ഇനിയിപ്പോൾ ആകെ ഉള്ളൂ അപ്പോഴുള്ളൊരു മനസ്സും രണ്ടും രണ്ടാണ്. അല്ലെ? അപ്പൊ ആ നിസ്കാരത്തിൽ പൂർണ്ണതായനുണ്ട്, ആ നിസ്കാരത്തിൽ ഒരു കൺകുളിർമയുണ്ട്, അതുണ്ട് എന്നുള്ളത് ഉറപ്പാ. എല്ലാ ഇബാദത്തിലുണ്ട്, ദീനിന്റെ എല്ലാ നിലപാടിലുണ്ട്. അത് നമുക്കുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ വരുമ്പോ എന്താ പറയാ, യാ ബിലാൽ അഖിമിസ് സ്വലാ അരിഹ്നാ ബിഹാ, ബിലാൽ ഇഖാമത്ത് കൊടുക്ക്, നമുക്ക് ആ നിസ്കരിച്ചു കാണ്ടെന്നുണ്ട് വന്നുണ്ട് ഉഷാറാകും, നമുക്ക് നിസ്കരിച്ചു കാണ്ട് നമുക്ക് ഒന്നുണ്ട് ആശ്വാസം കൊള്ളുക. നമ്മളെന്താ ചെയ്യുക, ബൾബ് കത്തിച്ച് എല്ലാ സ്ഥലത്തേക്കും പോകും, തെരഞ്ഞു പോകും, ഭക്ഷണം ആണ് അവിടെ ഉണ്ടാകുക, അവിടെ പോയി ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്ത് വ്യത്യസ്ത ഭക്ഷണത്തിന്റെ രുചി ആസ്വദിക്കലാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പണി അല്ലേ. പുറത്തു പോകലും ഔട്ടിങ്ങിന് ഇറങ്ങലും അതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും ആർക്കില്ല. അതൊക്കെ ജീവിതത്തിൽ ഒരളവിൽ അത് ആവശ്യമാണ്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം വാങ്ങിയിട്ട് പിന്നെ നാടായ നാട് മുഴുവൻ ടൂറടിക്കണ പുതിയ ചില ലഹരികളുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതാകെ ഇങ്ങോട്ട് സിന്തറ്റിക് ലഹരിയിലേക്ക് മാത്രം ചുരുങ്ങിയപ്പോ ഇതൊക്കെ എത്രയോ മനുഷ്യന്മാർ കടത്തിലും കെണികളിലുമാണ്. അയാൾക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കേണ്ട പണെടുത്തിട്ട് ഇങ്ങനെ ടൂറടിക്കലാണ്. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് പുറത്തിറങ്ങണെന്നൊന്നും കുഴപ്പമില്ല. എന്നാൽ റസൂലുള്ള ആശ്വാസത്തിനും സമാധാനത്തിനും സ്വീകരിച്ച വഴി എന്താ, നിസ്കരിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ആ നിസ്കാരത്തിന് അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട്, അങ്ങനത്തെ ഒരു തലമുണ്ട് അല്ലെ. നിസ്കരിച്ച അങ്ങനത്തെ ഒരു സാധനം കിട്ടും, അത് നമുക്ക് കിട്ടുന്നുണ്ടോ? നിസ്കാരം കഴിയുമ്പോ വല്ലാത്തൊരു റിലീഫ് ഫീൽ ചെയ്യും. നല്ല വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് നല്ലൊരു പെയിൻ കില്ലർ കൊണ്ട് അടിച്ചാൽ അത് അവിടെ നിൽക്കൂലേ? അതേമാതിരിത്തൊരു അവസ്ഥ ആരാധനകൾക്കുണ്ട്, അനുഷ്ഠാനങ്ങൾക്കുണ്ട്, ഇസ്ലാമിലെ നിലപാടുകൾക്കുണ്ട്. അത് നമുക്ക് ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. നോക്കൂ, നിങ്ങൾ നാഫിഉ ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാലത്ത് ഉമ്മു ഉമർ ബിൻ അൽ മുൻഖദിർ, ഉമർ ബിൻ അൽ മുൻഖദിറിന്റെ ഉമ്മ മോനോട് പറയാ, ഇന്നി അഷ്തഹി അൻ അറാക നാഇമ, ഉമ്മാന്റെ കുട്ടിയെന്ന് ഉറങ്ങണത് കാണാൻ ഉമ്മാക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഉമ്മ അപ്പുറത്തെ റൂമിൽ രാത്രി ഉറങ്ങിയും ഉണർന്നും ഒക്കെ അങ്ങനെ വാർദ്ധക്യത്തിന്റെ വേദനകൾ സഹിച്ചൊക്കെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ മുഹമ്മദ് ബിൻ മുൻഖദിർ പതിയെ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഖുറാൻ പാരായണവും അദ്കാറുകളൊക്കെ ഉമ്മ അങ്ങനെ കേൾക്കുന്നുണ്ട്. പാതി പതിഞ്ഞിങ്ങനെ കത്തുന്ന ചിമ്മിണി വെട്ടത്തിന്റെ വെളിച്ചത്തിൽ മകന്റെ നിഴലാട്ടങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. പട്ടകെട്ടി ഉണ്ടാക്കിയ ചുമരിന്റെ മറുവശത്തെ റൂമിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഉമ്മന്റെ കുട്ടി ഒന്ന് ഉറങ്ങണത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോ യ ഉമ്മ, ഉമ്മച്ചേ, വല്ലാഹി ഇന്ന ലൈല ലൈരിദു അലയ്യ ഫയഹൂലുനി, എന്താ രാത്രി എന്റെ അടുത്തേക്ക് എത്തും. അപ്പൊ ആ രാത്രിയിൽ പടച്ചോൻ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, നിറച്ചു വെച്ചിട്ടുള്ള നന്മകളുടെ പുണ്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഉറങ്ങണം ഞാൻ അങ്ങനെ വിചാരിക്കും, അടുത്ത പുണ്യം കിട്ടണല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിൽ നിന്ന് അതങ്ങനെ നീണ്ടു പോകും. അങ്ങനെ രാവ് മുഴുവൻ ആരാധനകളിലാകുന്ന ഒരു അവസ്ഥ എനിക്ക് അങ്ങനെയാണ് വരുന്നത്. അറബി, രാത്രിയിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചതും ലക്ഷ്യമിട്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, ഒന്നും പൂർത്തീകരിച്ചുറങ്ങാൻ ഒരു ദിവസവും എനിക്ക് പറ്റിയിട്ടില്ല. ഒരു രാവിനെ ഒരു വ്യക്തി കാണുന്നത് അങ്ങനെയാണ്. എന്താ, അയാൾ 12 മണിയോടെ എടുക്കുമ്പോ എന്താ അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട്. രാത്രിയുടെ 3:00 അവിടെ അള്ളാഹു 1 ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അടിമയോട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു രാത്രിയിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടോ? ചോദിച്ചോ, ഞാൻ ഉത്തരം നൽകാം, ഇസ്തിഗ്ഫാർ തേടിക്കോ, ഞാൻ നിനക്ക് ഇസ്തിഗ്ഫാറിനെ തരാം അല്ലേ. നമുക്ക് കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, മക്കളെ കുറിച്ച് വിഷമങ്ങളുണ്ട്, നാടും സമൂഹവും അനുഭവിക്കുന്ന സംഘർഷങ്ങളുണ്ട്, നമ്മുടെ കണ്ണു നിറച്ച കാഴ്ചകളുണ്ട്, ഹൃദയങ്ങളിൽ നൊമ്പരത്തിന്റെ കടലടിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പടച്ചോനെ എന്ന് പറഞ്ഞ ആ ഒരു നേരത്ത് അത് ചോദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എന്റെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട്, രൂപം നമുക്കറിയില്ല, കോല നമുക്കറിയില്ല. അഖീദത്തുൽ വാസിത്തിയയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഈമാൻ ബിമാ വസഫ ബിഹി നഫ്സു വബിമാ വസഫ ബിഹി റസൂലു മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീൽ വമിൻ ഗൈരി തകീഫിൻ വലാ തംസീൽ, അതാണ് അസ്ല് അല്ലേ. അതിന് രൂപം അള്ളാഹുവിന്റെ ഇറങ്ങി വരില്ല, എങ്ങനെ എന്റെ രൂപം എന്താ കോല എന്താന്ന് നമുക്കറിയില്ല, പക്ഷെ അള്ളാഹു ഇറങ്ങി വരുന്നുണ്ട്. ബിദ്ദാത്ത്, അവന്റെ ദാത്ത് കൊണ്ട് തന്നെ, അവന്റെ പിന്നെ സത്വം കൊണ്ട് തന്നെ അവൻ ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോ എന്തൊരു ആശ്വാസമാണ്. അവിടെ പോയ MLA കാണാ, അവിടെ പോയ ഡോക്ടറെ കാണാ, അല്ല വില്ലേജ് ഓഫീസർ കണ്ട ഒരു പരിഹാരം ഉണ്ടാകുന്ന ആലോചിക്കുമ്പോണ്ടല്ലോ ഒരു കാത്തു നൃത്തം. അതേപോലത്തെ ഒരു നൃത്തേ 1 ആകാശത്തേക്ക് പടച്ചോൻ ഇറങ്ങി വന്ന് എന്നോടിതാ ഞാൻ ചോദിച്ചതൊക്കെ തരാൻ വേണ്ടി പടച്ചോൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു മനോനില നമുക്ക് കിട്ടാതെ പോണ എന്തുകൊണ്ടാ? അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരു ചെറിയ മസ്ലഹത്ത് നടക്കുക. എന്താ, അനസ് ബിൻ മാലിക് റഹിമഹുള്ള പറയാണ്, യാ റസൂലുള്ളാ ഇന്ന ലി ഫുലാനിൻ നഖ്ലതൻ വ അന ഉഖീമു ഹായിതി ബിഹാ ഫമുറുഹു അൻ യുഅതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയണേ, നബിയെ ഇന്ന ആൾക്കൊരു ഈത്തപ്പന മരമുണ്ട്, അത് അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവായാലേ എനിക്കെന്റെ മതിൽ നേരെ കെട്ടാൻ പറ്റുള്ളൂ, എനിക്കെന്റെ മതിൽ നേരെ കെട്ടാൻ പറ്റുള്ളൂ, അത് എനിക്കിങ്ങോട്ട് തരാൻ പറയും, ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് കൊടുത്തോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിലാണ്, അതാ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നബിയെ, അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നബിയെ എന്ന് പറഞ്ഞു. ഇപ്പൊ നബി ഇങ്ങനെ മൗനം പാലിച്ചു. നമ്മളൊക്കെ ശരിക്കും ആലോചിക്കണം, ആരോടെ പോയി പറയണേ? വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും ആ രാഷ്ട്രത്തിന്റെ സർവ്വസൈന്യാധിപനും ആ രാജ്യത്തിന്റെ ജഡ്ജിയും മാത്രമല്ല പ്രവാചകൻ, കോടിക്കോടി മനുഷ്യരുടെ പടിഞ്ഞാറിലെ സൂര്യോദയം വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിന്റെ മഹാനായ പ്രവാചകൻ കൂടിയാണ്. പക്ഷെ നബിയുടെ വൈകാരിക ആണൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ആരെങ്കിലും കേട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റും അല്ലെ. റസൂൽ അങ്ങനെ മൗനം പാലിച്ചപ്പോ അബുദഹ്ദ മുന്നോക്ക് വന്നിട്ട് അയാളോട് പറഞ്ഞു, എന്റെ ഇന്ന തോട്ടം ഫുള്ള് 10,000 മരമുള്ള ഇന്ന തോട്ടം ഉണ്ട്, അത് ഫുള്ള് എനിക്കണ തരാ, നീ ആ ഈത്തപ്പനമരോട് കൊണ്ടുവരണം. അപ്പൊ അയാള് ശരി. എന്താ അബുദഹ്ദ എന്റെ വികാരം? എന്റെ പ്രവാചകന്റെ മൗനത്തിൽ നൊമ്പരമുണ്ട്, എന്റെ പ്രവാചകന്റെ മൗനത്തിൽ നൊമ്പരമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ ഈത്തപ്പന തോട്ടം കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അബുദഹ്ദാഹിന് സ്വർഗത്തിൽ എത്രയെത്ര കുലകൾ ഉള്ള ഈത്തപ്പന മരങ്ങളാണ് പടച്ചവും കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇനിയും നമുക്ക് സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ ധാരാളം പറയാൻ പറ്റും എല്ലാ മേഖലയിലും. ഇപ്പൊ അത് സ്വതക്കന്റെ മേഖലത്തെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്കൊരു 10 rupees ബക്കറ്റ് കിട്ടണമെങ്കിലുള്ള ഒരു ഒരു അവസ്ഥ എന്താണ്? ഒരു നിശ്ചിത ബെഞ്ച് മാർക്ക് ഉണ്ടാകും, അതിന്റെ മേലേക്ക് നമ്മളെ പൈസ ഒന്നും പോകില്ല എന്ത് കാര്യമാണെങ്കിലും. പിന്നെ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ വർക്കർമാര് ഈ രോഗിന്റെ പൊളിഞ്ഞ വയറും അല്ലേ അയാളുടെ കുടുംബത്തെയും പെണ്ണുങ്ങളെയും മക്കളെയും ഒക്കെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്ത് നമ്മള് പൈസ കൊടുക്കും. അവസാനിപ്പിക്കണം ഇത്. ജീവിതത്തിൽ ദുരന്തങ്ങൾ ബാധിച്ചവൻ, വിഷമം ബാധിച്ചവൻ, പെട്ടെന്നൊരു ദിവസം കരൾ മാറ്റൽ ശസ്ത്രക്രിയക്ക് 50 lakh വേണമെന്ന് പറയുമ്പോ സോഷ്യൽ വർക്കർമാർ എന്നിട്ട് ചില ആൾക്കാരും വരികയാണ്. അവരുടെ സേവനങ്ങളെ നമ്മൾ ആരും നിരാകരിക്കണില്ല, അവരുടെ സന്നദ്ധതയെ നമ്മൾ ആരും നിരാകരിക്കണില്ല. നേരെ വന്നിട്ട് അഭിമാനത്തോടെ ജീവിച്ച ഈ മനുഷ്യരെ നേരെ ഇങ്ങോട്ട് മുന്നിക്കിട്ട് ഇറക്കിങ്ങോട്ട് നിർത്തിയിട്ട് കരയാനൊക്കെ പറയാണ്, എന്നിട്ട് അതിന് ഷൂട്ട് ചെയ്യാണ് ആ കയ്യും കാലും ഓരോ അവയവങ്ങളും. ഇവർക്ക് ഇവിടെ വീണ്ടും ജീവിക്കണ്ടേ? എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ കുട്ടി കരൾ മാറ്റൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗം ഭേദമാകാതെ മരണപ്പെട്ടു. അവരെ കുടുംബത്തെ ആശ്വസിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോ പിന്നെ ഞാൻ എന്റെ വാചകത്തിൽ എപ്പോഴോ പറഞ്ഞു ഇങ്ങനെ ഒരു കളക്ഷൻ ഒക്കെ എടുക്കേണ്ടി വന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെ മുഖം പൊത്തി കരഞ്ഞു. എന്താ കാര്യം അറിയോ? ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. നാട്ടുകാരെല്ലാവരുടെയും മുന്നുക്ക് വന്നപ്പോ മൗലവി മുന്നുക്ക് നിൽക്കാതിരിക്കാൻ പറ്റും, നമ്മളെ കുട്ടിന്റെ കാര്യമല്ലേ? ഇതൊക്കെ ആ സീറ്റിൽ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, ആ പൊസിഷനിൽ നിൽക്കുമ്പോ. അതിന്റെ അർത്ഥം എന്താ? സോഷ്യൽ മീഡിയയിൽ പിരിക്കണ്ടെന്നാണോ? അല്ല, അതിനൊക്കെ മാതൃകകളുണ്ട്, അതുല്യ മാതൃകകളുണ്ട്. ഓരോന്നിനും റെസിപ്റ്റ് എടുക്കണ കളക്ഷൻ ഉണ്ട്, ഓരോന്നിനും നിങ്ങൾക്ക് നിങ്ങളെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്ക. സത്യസന്ധമായ തുക എത്ര വന്നു എന്ന് കിട്ടും? ഒരാളെയും പബ്ലിക്കിൽ കൊണ്ടുവരേണ്ട കാര്യമല്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നമ്മളൊന്നും പരിസരത്ത് നമ്മുടെയൊന്നും ചുറ്റുമുള്ള ഒരാൾക്കും ഇങ്ങനത്തെ ഒരു സ്ഥിതി വരാതെ നോക്കണം നമ്മൾ. അതൊക്കെ വിശ്വാസത്തിന്റെ ബാധ്യതയുണ്ട്. അവന്റെ പ്രശ്നം അവന്റെ മാത്രം പ്രശ്നമല്ല, എന്റെ പരീക്ഷണമാണ്. എന്റെ വീട്ടിലോ അയൽപ്പക്കത്തോ നാട്ടിലോ ഒരു ക്യാൻസർ രോഗി ഒരു കിഡ്നി രോഗി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരെ പരീക്ഷണം അറിയോ? എനിക്കും കൂടിയുള്ള പരീക്ഷണ. ഞാൻ എന്ത് ചെയ്യുന്ന പടച്ചോ നോക്കുക. അള്ളാഹു നമ്മൾ അതുപോലത്തെ മാനഹാനികളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഏത് മേഖലയിലും ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, നിങ്ങൾ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയും, വലഖദ് കുന്തു ഫീ ഹലാവത്തി തലബൽ ഇൽമി, ഞാൻ വിജ്ഞാന അന്വേഷണത്തിന്റെ ആസ്വാദനത്തിലായിരുന്നു. അൽഖാ മിനശ്ശദാഇദി മാ ഹുവ അഹ്ലാ ഇൻദി മിനൽ അസലി, ഞാൻ ഇൽമ് നേടാൻ വേണ്ടി ഒരുപാട് ഞാൻ വിഷമിച്ചു. ആ വിഷമങ്ങളൊക്കെ എന്റെ മുന്നിൽ മലകളായി നിന്നു തന്ന ഓരോ പ്രതിസന്ധികളെയും ചവിട്ടിക്കിടന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോ എനിക്കതൊരു തേനിന്റെ രുചിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഫി സബീലി മാ തുലുബു വ അർജു, ഞാൻ അന്വേഷിക്കുന്ന വിജ്ഞാനത്തിന്റെ വഴിയിൽ. വകുന്തു ഫി സമനി സുബ ആഖുദു മഈ അർദിഫതൻ യാബിസതൻ സുമ അദ്ഹബു ബിഹാ ഫി തലബിൽ ഹദീസ് വ അഖ്ഉദു ഇൻദ നഹരി ഈസാ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഹദീസും തേടി ഞാൻ പോകുമ്പോ എന്റെ കയ്യിൽ ഉമ്മ തന്ന റൊട്ടിക്കഷ്ണങ്ങൾ ഉണ്ടാകും. യാത്രാമധ്യേ ആ റൊട്ടിക്കഷ്ണങ്ങൾ ഞാൻ ഈസാ പുഴയിൽ, ഈസാ എന്ന പേരിലുള്ള പുഴയിൽ കുത്തിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് വല്ലാത്ത ആശ്വാസമേ തോന്നിയിട്ടുള്ളൂ, ഞാൻ ഇൽമിന്റെ വഴിയിലാണല്ലോ എന്നാണ്. അപ്പൊ അവിടെയൊക്കെ ഒരുതരം ആസ്വാദനം യഥാർത്ഥത്തിലുണ്ട്. ഖുർആൻ പാരായണത്തിലുണ്ട്, നമസ്കരിക്കുന്നതിലുണ്ട്, ഭാര്യയുമായുള്ള സമ്പർക്കത്തിലുണ്ട്, സ്വതക്ക 10 rupees ഒരാളുടെ കയ്യിലേക്ക് സ്വതക്ക കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. എനിക്ക് കിട്ടുന്നുണ്ടോ, നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ടോ, അതല്ല. അതിങ്ങനെ ഒരു ചടങ്ങായി അവസാനിക്കുകയാണോ ചെയ്യുന്നത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും പരിശോധിക്കണം. അപ്പൊ പണ്ഡിതന്മാർ ഇതിന് കുറെ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു ആസ്വാദനത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരാനുള്ള കുറെ വഴികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അഞ്ചു കാര്യങ്ങളാണ് ഏറ്റവും മിനിമമായി നമ്മൾ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം തലബുൽ ഇൽമാണ്, വിജ്ഞാനം അന്വേഷിക്കുക, വിജ്ഞാനം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താ ഇന്നമാ യഖ്ഷല്ലാഹു മിന ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയക്കുന്നത് അവന്റെ ദീനിൽ അറിവുള്ളവരാണ്. വിഷയത്തെ സംബന്ധിച്ച് അറിവുള്ളവർക്കെ അതിനെ ജീവിതവും ഇസ്ലാമിനെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾക്ക് അതിൽ ആസ്വാദനം ഉണ്ടാകും. അസ്സാഇയ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ് എന്നാണ് ഹദീസ്. എന്താ ഒരാൾ വിധവയുടെ കാര്യത്തിലും അനാഥന്റെ കാര്യത്തിലും പരിശ്രമിക്കുന്നവനാണെങ്കിൽ അവൻ ഇസ്ലാമിന്റെ ഇസ്ലാമിക സൈന്യത്തിലെ പോരാളിയെ പോലെയാണ്, രാത്രി മുഴുവൻ നിസ്കരിക്കണവനെ പോലെയാണ്, പകൽ മുഴുവൻ നോമ്പു നോൽക്കുന്നവനെ പോലെയാണെന്ന് അറിയുമ്പോൾ അയാൾക്ക് ആ അനാഥന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനോഗത ഉണ്ടാകും. രാത്രി മുഴുവൻ എണീറ്റ് നിസ്കരിക്കുന്ന ഒരാൾ ആ തറാവീഹനെ 11 റക്അത്തിനിട്ട് കിട്ടുമ്പോൾ അവസാന സൂറത്തുൽ ഇഖ്ലാസിന്റെ ഓതുമ്പോൾ കിട്ടുന്നൊരു അല്ലേ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എങ്കിൽ എന്തായിരിക്കും രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കുന്ന കൂലിയാണ് എനിക്ക് കിട്ടുന്നത്? ഒരാളുടെ കൂടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്, ഒരാളുടെ കൂടെ ഒരു ആവശ്യത്തിന്. എന്താ ഏതോ ഒരു ഓഫീസിൽ പോയിട്ട് ഏതോ സെക്രട്ടറിയേറ്റിലോ കലക്ടറേറ്റിലോ ഒക്കെ പോവുക, അയാളുടെ ഫയലൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ. അയാൾ പോയാല് മസ്ജിദുൻ നബവിയിലെ ഇഹ്തികാഫ് പോലെ അതിന് പുണ്യുണ്ട്. മസ്ജിദുൻ നബവിയിൽ പോയി ഇഹ്തികാഫ് ഇരിക്കണതിന് തുല്യാണെന്നുള്ള അറിവ് കിട്ടുമ്പോൾ അയാൾക്ക് ഒരു ആസ്വാദനം ഉണ്ടാകും. അവിടെ കുറച്ചേരം കാത്തുക്കേണ്ടി വന്നാലും പോയിട്ട് കാര്യം നടന്നിട്ടില്ലെങ്കിലൊക്കെ. അപ്പോൾ അറിവുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പൊ നമുക്കിത് കിട്ടാത്തത് എന്താ? നമുക്ക് നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തിന്റെ അർത്ഥം തന്നെ അറിയില്ല, അങ്ങനെ ഓതലാണ്. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലണ ദിക്റുകളുടെ അർത്ഥം തന്നെ അറിയില്ല. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ, അല്ലാഹുവേ എന്നെയും എന്റെ പാപത്തെയും നീ അകറ്റി നിർത്തണമേ, എന്റെ അടുത്തേക്ക് പാപം വരാതെ നോക്കണമേ, ഉണ്ടായ പാപത്തിൽ തന്നെ നീ മോചിപ്പിക്കണമേ. ആ ഫീലിംഗിൽ എന്നാ നമ്മൾ ആ ദിക്റു ചൊല്ലിയിട്ടുള്ളത്? വെറുതെ ചിന്തിച്ചു നോക്ക്, മനസ്സിലായില്ല. കൈ കെട്ടിട്ട് നേരെ എന്താ ചൊല്ലണത്? അല്ലാഹുമ്മ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ, പല പല ദിക്റുകളുണ്ട്, പല ദിക്റുകൾ. ചില ആൾ വജ്ഹത്തു വജീഹി ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിം എന്നായിരിക്കും ചൊല്ലുന്നത് അല്ലേ. ഏകദേശം 12 അദ്കാറുകളുണ്ട്. അതിൽ ഈ സുന്നത്ത് നിസ്കാരങ്ങളിലേക്കാണ് പൊതുവെ വജ്ഹത്തു വജീഹി ലില്ലദി ഫതറ സമാവാതി ഓതാ നല്ലത്. രാത്രി നിസ്കാരത്തിന് വേറെ തന്നെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുമ്മ റബ്ബ ജിബ്രായീൽ വമീകായീൽ എന്ന് തുടങ്ങുന്ന ദുആ ഉണ്ട്. പൊതുവെ ഫർദ് നിസ്കാരത്തിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്നുള്ള ദിക്റ ചൊല്ലി. ഇതിൽ അള്ളാഹുവെ എന്നെയും എന്റെ പാപങ്ങളെയും നീ ദൂരത്താക്കണേന്നാ പറയണത്. അപ്പൊ നമ്മളെ എത്ര ഒഴിവാക്കിയിട്ടും പറിച്ചറിയാൻ പറ്റാത്ത ചില പരിപാടി ഉണ്ടാവും. ഒറ്റക്കാകുമ്പോ ചില പ്രത്യേക ഇടങ്ങളിൽ എത്തുമ്പോ നമ്മള് അതടാവും, അത് എടുത്തെറിയണം എന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ബോധ്യത്തോടു കൂടെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടില്ല. അതെന്താ ബോധ്യത്തോട് പ്രാർത്ഥിക്കാത്ത? അതിനർത്ഥം നമുക്ക് അറിയില്ല. അപ്പൊ ഒന്ന് അറിവ് നേടുക എന്നുള്ളതാണ്, ശരിയായ അറിവ് നേടുക എന്നുള്ളതാണ് കേട്ടോ. നീട്ടി പറയണില്ല, നമുക്ക് എല്ലാ പോയിന്റും ഇന്നത്തെ ഖുത്ബയിൽ തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതുകൊണ്ട് വിഷയങ്ങൾ വീണ്ടും നമുക്ക് ആവർത്തിച്ച് പറയാൻ അവസരം ഉണ്ടാകും. രണ്ട്, കഠിനാധ്വാനം ചെയ്യണം. നമസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ച ആസ്വാദനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ, ഖുർആൻ പാരായണത്തിൽ നിശ്ചയിച്ച ആസ്വാദനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ അത് വേണം. എന്താണ്, ഒരു സ്വഹാബിക്ക് അദ്ദേഹത്തെ ശത്രുക്കൾ അമ്പെയ്തു. യുദ്ധഭൂമിയിൽ അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ശത്രു അമ്പെയ്തു. അമ്പെയ്ത് അദ്ദേഹം ചോര വാർന്നുകൊണ്ടിരിക്കെ നമസ്കാരത്തിൽ തുടർന്നു, നമസ്കാരത്തിൽ തുടർന്നു. ഓ, അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു ആ സൂറത്തുകൊണ്ട് ഓതി കയ്യട്ടെ എന്ന് വിചാരിച്ചു. വന്നു നമ്മളൊന്ന് നഖം വെട്ടുമ്പോൾ ഒന്ന് കയറി വെട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? കാലൊരു കല്ലിൽ വെച്ച് കുത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നിട്ടാണ് അസ്ഥികളെ എല്ലുകളെ ഞരമ്പുകളെ തുളച്ച് കയറി ഒരു ഒരു ഒരു അസ്ത്രം ചൊല്ലുമ്പോൾ അത് സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ നമ്മൾ ആലോചിക്കും. നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടി നമുക്ക് വേണ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വല്ലതും കാണും. നമ്മൾ അതിലേക്കാണ് ലയിച്ചിറങ്ങിപ്പോകും, അതിലേക്കാണ് മുഴുകി ഇറങ്ങിപ്പോകും. ഇതേ അവസ്ഥയാണ് നിസ്കാരത്തിന്റെ ആ ഒരു മനോനിലയിലേക്ക് നമ്മൾ എത്തുന്നതോടുകൂടെ ഈ ഒരു മാനസികാവസ്ഥ നമുക്കും കിട്ടും. അള്ളാഹു നമ്മളെ പൂർണ്ണ ആസ്വാദനത്തോടെ നമസ്കരിക്കുന്നവരാക്കി തെരുമാറാകട്ടെ. അപ്പൊ അതിന് വലിയ കഠിനാധ്വാനമാണ്. അസ്സാലിഖു ഫീ അവ്വലിൽ അംരി യജിദു തഅബത്ത കാലിഫ്, ഈ വഴിയിൽ പ്രവേശിക്കുന്ന ആൾക്ക്, ആരാധനകളുടെ രുചി അറിയുന്ന പരിശ്രമങ്ങളിൽ ഇടപെടുന്ന ആൾക്ക് ആദ്യം കുറച്ച് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. വമശഖത്തൽ അമൽ, കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാകും. ലിആദമി അൻസ് ഖൽബിഹി ബി മഅബൂദിഹി, എന്താ പടച്ചവനായിട്ടുള്ള കൽബ് അത്ര കണക്റ്റഡ് അല്ല, പടച്ച റബ്ബുമായിട്ടുള്ള ഹൃദയബന്ധനം അത്ര സ്ട്രോങ് അല്ല. നാ പടച്ച റബ്ബിന് ഇങ്ങോട്ടുള്ളതോ, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്. എന്താ പടച്ചോ പടച്ചോന്റെ നിലപാട് പറയാം. നിങ്ങളെ ഞാനാണ് പടച്ചത്, ഞാൻ നിങ്ങളുടെ കണ്ഠനാടിയോളം അടുത്തുണ്ട്. നിങ്ങളുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും അവന്റെ ഉള്ളിലെ എല്ലാ പ്രയാസങ്ങളും അറിയും. ഏയ്, വാപ്പാന്റെ ആൻജിയോപ്ലാസ്റ്റി നടക്കുമ്പോ പുറത്ത് ലോഹരിസ്കരിക്കാൻ വന്ന് ആ മുസല്ലയിൽ ഇരുന്ന് പടച്ചോനെ എന്റെ ഉപ്പ എന്ന് വിളിക്കണം മകന്റെ മനോനില പടച്ച റബ്ബിനറിയാം. 40-കാരിയായ മകള് അവിവാഹിതയായി വീട്ടിലിരിക്കെ ജേഷ്ഠ അനിയന്റെ മോന്റെ അനിയന്റെ 23-കാരിയായ മോളുടെ കല്യാണത്തിന്റെ കാർമ്മികത്വം വഹിക്കുന്ന വാപ്പാന്റെ മനസ്സും ആ 23-കാരിയുടെ കയ്യിൽ ഇത്താത്ത എനിക്ക് മൈലാഞ്ചി ഇട്ട് തരണം എന്ന് പറഞ്ഞപ്പോ മൈലാഞ്ചി ഇട്ട് കൊടുത്ത ആ പെൺകുട്ടിയുടെ ഒരു പുരുഷ സ്പർശം കിട്ടാത്തത് അവൾ കളറ് കുറഞ്ഞതുകൊണ്ടും നീളം കുറഞ്ഞതുകൊണ്ടാണ്. ആ വാപ്പാന്റെയും മോളുടെയും മനോനില പടച്ചവൻ അറിയും. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാം ആണ് മനുഷ്യനെ പടച്ചത്. ബീജ അണ്ഡബിന്ദുക്കളിൽ നിന്ന് അവനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഉള്ളിലെ വികാരങ്ങൾ അറിയും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, അവന്റെ ഖണ്ഡനാടിയോളം നമ്മൾ അടുത്തുണ്ട്. അത് കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അള്ളാഹുവുമായി അടുക്കുക എന്നുള്ള വലിയൊരു സംഭവമുണ്ട്. അത് അടുക്കുന്നത് വരെ ഇതൊക്കെ വലിയ ബാധ്യതയായിരിക്കും. അതാ ഖുർആൻ പറഞ്ഞത് ഞാനിവിടെ ഓതി വെച്ചായത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ നിസ്കാരം കൊണ്ടും സബ്ര കൊണ്ടും ഇസ്തിആനത്ത് നടത്തണം, സഹായതേട്ടം നടത്തണം. വഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാ. സബറാക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാ. ആർക്ക്? ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഉള്ളവർക്ക് ഒഴികെ. അതിന്റെ അനുഭൂതികളിലേക്ക് ടേസ്റ്റിലേക്ക് എത്താത്തവർക്കൊന്നും സഹിക്കാൻ പറ്റൂല, അവർക്കൊന്നും സഹിക്കാൻ പറ്റൂല. അവർക്ക് നിസ്കാരം വലിയ പണിയാണ്. രാവിലെ ഇങ്ങോട്ട് എണീറ്റ ആയി കിട്ടൂല. അയാൾ എങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് അയാൾ 2 ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് നിസ്കാരത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അയാൾ എന്നും വക്ത് തെറ്റിയിട്ട് നിസ്കരിക്കുക. അതെന്താ കാര്യം? അള്ളാഹുമായ അയാളുടെ ഖൽബിനെ അയാൾക്ക് ഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്നാണ്. അപ്പോ സഹോദരന്മാരെ, സാബിത്തു ബിൻ അൽ ബുന്നേനി പറഞ്ഞൊരു വാചകം കൂടി നമുക്ക് കോട്ട് ചെയ്യാം. ഖാബത്തു സ്വലാത്ത് 20 സന വാ തനഅംതു ബിഹാ 20 സന, ഞാന് നിസ്കാരം ഒന്നും ശരിക്ക് റെഡിയാക്കാൻ ഞാൻ 10 കൊല്ലം പണിയെടുത്തു, പിന്നെയുള്ള 10 കൊല്ലം ഞാൻ അതുകൊണ്ട് ആസ്വദിക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് കൂടുതൽ ശരിയായ രീതിയിൽ പഠിക്കുക വിഷയങ്ങൾ. അടുത്തത് 4 കാര്യങ്ങൾ കൂടി ഉണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ.
5: അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് തിഹാമയുടെ മുകളിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നത്, അന്യനാട്ടിൽ നിന്ന് ഈ നാട്ടിൽ കച്ചവടത്തിന് വന്നിട്ട് എൻ്റെ കച്ചവട വസ്തുക്കളൊക്കെ പിടിച്ചു വെക്കുകയും എന്നെ ഒരു രൂപ പോലും തരാതെ വഞ്ചിക്കുകയും ചെയ്തവരെ പ്രതിരോധിക്കാനൊന്നും ഇവിടെ ആരുമില്ലേ ഈ നാട്ടിൽ എന്നിങ്ങനെ കവിതയായി പാടുകയാണ് ഒരു അറബിയായ മനുഷ്യൻ. അത് തിഹാമയുടെ പർവ്വതയോരങ്ങളിൽ ജീവിക്കുന്ന മദ്യപാനികളും വ്യഭിചാരികളുമായ ജനതയാണെങ്കിലും അവര് ഈ ജാതി പരിപാടി അവർക്കറിയില്ല. അപ്പോ അവരെല്ലാവരും കൂടി സംഘടിച്ചു, ഗോത്രങ്ങൾ ഒന്നിച്ച് സംഘടിച്ചു. ആ ഗോത്രങ്ങൾ ഒന്നിച്ച് സംഘടിച്ചപ്പോ അവർ ഒന്നിച്ച് തീരുമാനമെടുത്തു, ഏത് വലിയ കൊമ്പനാണെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സമ്പാദ്യങ്ങൾ തിരിച്ച് അയാൾക്ക് തന്നെ കൊടുക്കും, അതുവരെ നമ്മൾ അവരോട് യുദ്ധം ചെയ്യും. ആ കരാറിൽ പോയി പ്രവാചകൻ ഒപ്പിടുന്നുണ്ട്, പ്രവാചകൻ ആകും മുമ്പ് ഒപ്പിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം, സമൂഹത്തിൽ ഒരു അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം, അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് വിശ്വാസപരമായ ബാധ്യതയാണ്. നമ്മുടെ രാജ്യം നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ ഒരു 10-14 വർഷമായി വിശേഷിച്ചും ഫാഷിസത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമരുകയും ഇവിടുത്തെ ജുഡീഷ്യറിയെ, നിയമനിർമ്മാണ സഭകളെ, ഇവിടുത്തെ സർവ്വതിനെയും പർച്ചേസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു മുന്നോട്ട് പോക്കാണ്. അതിനിടയിൽ കാണുന്ന ഓരോ ചെറിയ തിരികളും ഇനിയൊരു പ്രകാശഗോളമാകണം എന്ന പ്രാർത്ഥനയും ബോധ്യം നമുക്കുണ്ടാകണം. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വളരെ ശക്തമായ സമരത്തിലാണ് ഇന്ത്യയിലെ യുവത്വം. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് സമൂഹത്തിൽ നടക്കുന്നത്. അതൊക്കെ അങ്ങനെ നടക്കുമ്പോൾ, വളരെ ശക്തമായി അതവിടെ നടക്കുമ്പോൾ, മലയാളം മുഴുവൻ ഫുട്ബോള് ലഹരിയിലായിരുന്നു അല്ലേ, അതിന്റെ ഏറ്റവും പീക്കായ സമയം. അതിന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ചാൾക്കെങ്കിലും എന്ത് ചെയ്ത് അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള അറിയാൻ പോലും പറ്റിയത്. എന്താ, ബൂട്ട്സ്, പോലീസിന്റെ ബൂട്ട്സ് കൊണ്ടുള്ള ചവിട്ടും ലാത്തി കൊണ്ടുള്ള അടിയും കൊണ്ട് ചെറുപ്പക്കാർ ആ സമരത്തിൽ തന്നെ മുന്നോട്ട് പോവാണ്. ഈ 14 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകമുറങ്ങിയതിന് ശേഷം ഇന്ന് അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയേണ്ടി വന്നു. കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന്
4: മനുഷ്യർ അവരുടെ ഭക്ഷണമേശയ്ക്ക് മുന്നിലെത്തുമ്പോൾ അവർക്ക് ഓർമ്മ വന്നത് ജന്തർ മന്ദറിൽ സമരം നയിക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയുമാണ്. അവരെന്താ ചെയ്തത്? അവര് നേരെ ഫുഡ് പിന്നെ ഡെലിവറി കൊടുക്കുന്ന ഏജൻസികൾക്ക് പണം കൊടുത്തു. എവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് വെച്ചപ്പോ ജന്തർ മന്ദറിൽ പട്ടിണി കിടക്കണ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഹാഷ്ടാഗുകളിലൂടെ, ഷെയറിങ്ങുകളിലൂടെ, കമന്റുകളിലൂടെ, മാന്യമായ പ്രതിരോധങ്ങളിലൂടെ, പൊതുബോധ നിർമ്മിതിയിൽ നമ്മൾ ശരിയായ പങ്കുവഹിക്കേണ്ട ഒരു ഘട്ടമാണിത് എന്ന് മിമ്പർ തന്നെ ലോകത്തോട് പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നിലും ഞാനില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഇതൊന്നും ഇവിടെ നടക്കൂല. ചില ആൾക്കാരെങ്ങനെ പറയാം, ഒന്നും നടക്കൂല, വെറുതെ ആണ്, ഇതൊക്കെ അവർ പിടിച്ചടക്കി. കഴിഞ്ഞ ഒരു പാർലമെന്റും ഈ ഒരു പാർലമെന്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ കാര്യം? എണ്ണത്തിൽ ഇപ്പുറത്ത് കുറച്ചാൾ കൂടുതലുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് എന്താണ് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയിട്ടുണ്ടാവും. സൗകര്യമുള്ള പോലെ രാജ്യത്തെ പാർലമെന്റ് മണ്ഡലങ്ങളെ വെട്ടി നുറുക്കി കേരളം അടക്കം പ്രതിരോധം തീർക്കുന്ന പ്രദേശങ്ങളെ ഒറ്റപ്പെടുത്തി എന്നേക്കുമായി ഇന്ത്യ രാജഭരണം കൊണ്ടുവരാനുള്ള സാഹചര്യം വരുമായിരുന്നു. നിരാശ വിശ്വാസിയുടെ അധ്യായത്തിൽ ഏതാരും ഇല്ല. എല്ലാ ഏക ക്ഷത്രാധിപതികളും അവർ സ്വയം അവസാനിച്ചതാണ്. ഇതിനും അതിന്റെ അപ്പുറമൊന്നും സംഭവിക്കാൻ ഇല്ല. നമ്മൾ വളരെ ധീരമായി ശക്തമായി ഈ പോരാട്ടങ്ങൾ ഏതെങ്കിലും ജാതി തിരിഞ്ഞോ മതം തിരിഞ്ഞോ അല്ല നടത്തുന്നത്. ഒന്നിച്ച് ജാതികൾക്കും മതങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസങ്ങളുണ്ട്, അത് വ്യത്യാസങ്ങളായി തന്നെ നിലനിൽക്കട്ടെ. അനുഷ്ഠാനങ്ങൾ അത് പരസ്പരം പങ്കുവെക്കാനുള്ളതല്ല, എന്നാൽ മനുഷ്യത്വവും സഹകരണവും ആവശ്യമുള്ള ഇടങ്ങളിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഒരു ചെറിയ ഒരു കളക്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. ഒരു നേരത്തെ ഒരു കാര്യം പറയുന്നത് അതിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും വർഷം ഖുത്തുബയിൽ ഉണ്ടായിരുന്ന എൻ്റെ സ്വന്തം നാട്ടിലെ പള്ളി, അതിൻ്റെ പള്ളിയും മദ്രസയും അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പള്ളി, മദ്രസ, ഖുർആൻ ഹദീസ് ട്രെയിനിങ് സ്കൂൾ അടക്കമുള്ളത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ ശേഖരണമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു കളക്ഷൻ ഇങ്ങനെ എടുക്കുന്നത്. നമ്മൾ വ്യക്തികളെടുത്ത് ഇങ്ങനെ സംസാരിച്ച് പിരിച്ചു പോരുന്നൊരു രീതിയാണ് പൊതുവേ ഉള്ളത്. ഏതായാലും അടുത്ത ആഴ്ചയിലെ കളക്ഷനിൽ നിങ്ങളുടെ കാര്യമായ സഹകരണം ഉണ്ടാകണം എന്ന കാര്യം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
3: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, മഞ്ചേരി 22-ാം മൈൽ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നാം ഇതുവരെ കേട്ടത്. ആരാധനകളിൽ ഭയഭക്തി ലഭിക്കാനുള്ള വഴികൾ ആദ്യ ഭാഗമാണ് ഇന്നത്തെയും അൽമിമ്പറിലൂടെ നാം കേട്ടത്.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 44 തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനം. സെക്രട്ടേറിയറ്റ്, പി എസ് സി എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സഹകരണ എപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 44 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പി എസ് സി യോഗം തീരുമാനമെടുത്തു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, വിദ്യാഭ്യാസ വകുപ്പിൽ ബ്രൈലിസ്റ്റ്, ജനറൽ കാറ്റഗറി ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യൻ, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തുടങ്ങി നിരവധി വകുപ്പുകളിലാണ് വിജ്ഞാപനമുള്ളത്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 34 തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം. 34 തസ്തികയിൽ നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും വഴിയുമാണ് നിയമനമുണ്ടായിരിക്കുക. ഗസറ്റ് തീയതി 30/6/2026. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 രാത്രി 12 മണി വരെ. നേരിട്ടുള്ള നിയമനം സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്, പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 തസ്തികകളാണ് പി എസ് സി വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി 5 ഓഗസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
4: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. സിൽക്ക് സിറ്റി ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. വിവരണം നസ്റുല്ലാ സ്വലാഹി, കൂടെ വിട്ടി അബ്ദുസലാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ഒരു ദീർഘിച്ച യാത്രയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നസ്റുള്ള സലായിൻ്റെ കൂടെ സലായി, നമ്മൾ പിന്നെ ഓർമ്മകളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നാഥുലയിൽ നിന്നുള്ള തിരിച്ചു മടക്കായിരുന്നു.
6: ചൈന ബോർഡറിൽ നിന്ന്
5: നമ്മുടെ അന്നത്തെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ആ യാത്രയുടെ അവസാനത്തിലേക്ക് അടുത്തു. പിറ്റത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് വരാം. ട്രെയിൻ ഏകദേശം ടിക്കറ്റ് കൺഫേമാണ്.
6: അതെ അതെ.
5: അപ്പോൾ നമ്മൾ അവിടുന്ന് നാഥുലയിൽ നിന്ന് ഒരു നമുക്ക് അനിഷ്ടകരമായ സംഭവങ്ങൾ മടക്കയാത്രകളുണ്ടായെങ്കിലും അസംസ്കാരം കഴിഞ്ഞ് നമ്മൾ വണ്ടി വന്നു. നമ്മളെ എവിടേക്ക് എത്തിക്കണം? നമുക്ക് നേരെ സിലിഗുരിയിൽ.
6: സിലിഗുരിയിൽ,
5: സിലിഗുരിയിൽ അവിടെ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം എത്ര സമയം യാത്ര ഉണ്ടാവും?
6: മൂന്ന് മണിക്കൂർ. ഏറ്റവും നമ്മൾ അങ്ങോട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര ഇവിടുന്ന് വെച്ചിട്ടുണ്ട്. സമയം പിടിച്ച്
5: തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ
6: ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ, കാരണം കയറ്റം കയറുന്ന ഒരു പ്രയാസവും ആ ടൈമും ഒക്കെ അങ്ങനെയായിരുന്നു. നേരെ വെച്ച് തിരിച്ച് നമ്മൾ അവിടുന്ന്
5: പോരുന്ന സമയം ഒരു 6 മണി
6: 5:30 to 6 ഇടയിൽ. അതിൽ നാഥുലയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിയ തന്നെ കുറച്ച് സമയം നമുക്ക് വൈകിട്ടുണ്ട്.
5: അതെ.
6: പിന്നെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെ നമ്മൾ അഥവാ നാഥുലയിലേക്കൊക്കെ യാത്ര സ്വന്തം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നത് നല്ലത് കൂടെയാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക്, പാക്കേജായിട്ട് ചെയ്യുന്നവർക്കല്ല. അവിടെ ഒറ്റയ്ക്ക് പോയി നമ്മൾ സ്വന്തമായി പാസ് എടുത്തൊക്കെ പോകുമ്പോൾ ഇവരുടെ ഇതേപോലുള്ള ഡ്രൈവർമാരുടെ കൂടെ ആയിരിക്കും നമ്മൾ പോവുക. സ്വന്തം വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റേതായ ചില പ്രയാസങ്ങളും ഉണ്ടാവാം. അത് അതിനൊരു മാനസിക തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്ന് ഒരു പിന്നെ മുൻകൂട്ടി നമ്മൾ അതിനൊരു ധാരണ ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടി മാത്രം. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളാം എന്ന് നിർബന്ധമല്ല. പല ആളുകളും നല്ല ഡ്രൈവർമാരും കാര്യമുണ്ട്. നമ്മൾ ആ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഹോട്ടൽ അവിടുത്തെ റൂം ബോയ് തന്നെ നമ്മളോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അവൻ പറയേണ്ടായി. കാരണം ഡ്രൈവർമാർ അവിടെയുള്ള ഇപ്പം ഗാംഗ്ടോക്കിലുള്ള ഡ്രൈവർമാരുണ്ടാവാം, അതുപോലെ തന്നെ നേരത്തെ നമുക്ക് കിട്ടിയ ഡ്രൈവർ പുറത്തുള്ളവരാണ്.
5: അതെ.
6: അവനെ എനിക്ക് തോന്നുന്നു
5: നേപ്പാളിൽ തോന്നുന്നു
6: നേപ്പാൾ ആ ഭാഗത്ത് എവിടെ ഉള്ളവരാണെന്ന് പറഞ്ഞു. അപ്പം അവൻ അവൻ്റേതായിട്ടുള്ള സ്വഭാവം കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ വന്നോളമെന്നില്ല. എന്തായാലും തിരിച്ച് നമ്മൾ വൈകുന്നേരം 5:30 to 6 അവിടുന്ന് ഇറങ്ങുന്നു.
5: അവിടെ
6: നമുക്ക് 9 എവിടുന്ന് സിലിഗുരിയിൽ നിന്ന് ലാസ്റ്റ് ബസ്സാണ്
5: പൂർണിയിലേക്ക്. കാരണം നമുക്ക് പൂർണിയിലേക്ക് കിട്ടണം.
6: അതെ.
5: എന്നുള്ളതായിരുന്നു നമ്മളെ കണ്ടീഷൻ. അവിടെ അവിടെ എത്തിയിട്ട് സ്വയലക്തർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ദാൽക്കോലയിൽ. അപ്പൊ സ്വയലക്തറിന്റെ വീട്ടിലേക്ക് അവിടെ എത്തുകയാണെങ്കിൽ അവിടെ കിടക്കാനുള്ള സംവിധാനമൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞിരുന്നു. അവസാനത്തെ ബസ് 9:30 ഏകദേശം
6: 9:30 പോകുന്നു
5: പറഞ്ഞു. നമ്മൾ ആ സമയത്ത് തന്നെ പിന്നെ സലായപ്പനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
6: അതെ.
5: ഏകദേശം വണ്ടി പിന്നെ റെഡിയാകുമോ? അപ്പം അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ആ ഒരു യാത്ര അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നിശ്ചിത സമയം തിരിച്ചുള്ള യാത്ര, വേഗതയിലുള്ളൊരു യാത്ര.
6: അതെ അതെ. അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിൽ അവനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്തിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ നമ്മോട് പിന്നെ കോൺട്രാക്ട് ചെയ്തിട്ടുള്ളൊരു ക്യാഷിനേക്കാൾ നമ്മൾ അവനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തൃപ്തിപ്പെട്ട് അവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് അവന്, കാരണം അവരൊക്കൊന്നും അത്ര അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നല്ലൊരു പിന്നെ റെസ്പോൺസായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ
5: അത്രയും വേഗതയിൽ നമ്മൾ അവിടെ, പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ സിലിഗുരിയിലെത്തും. സിലിഗുരി വെസ്റ്റ് ബംഗാൾ അല്ലേ? എൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ ഒരു ബംഗാളിൻ്റെ ഒരു ബഹളമയമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. പൊടി പിടിച്ച ആകെ, പക്ഷെ അവിടെ
6: മുകളിൽ നിന്നുള്ള തണുപ്പെല്ലാം വിട്ടു,
5: ഒക്കെ വിട്ടു. അതൊക്കെ പോയി
6: ആഴത്തേപ്പോഴേക്ക് ഭയങ്കര ചൂടും അന്തരീക്ഷമൊക്കെ മാറി മൊത്തത്തിൽ ബഹളമായി. നമ്മൾ ആ ഒരു പിന്നെ സിലിഗുരി എന്ന് പറഞ്ഞാൽ തന്നെ ന്യൂ ജയ്പാൽഗുരി അതുപോലെ തന്നെ സിലിഗുരി ആകാൻ നല്ല തിരക്കുള്ള സമയം കൂടിയാണ് ആ ടൈം എന്ന് പറയുന്നത്. അവിടത്തേക്ക് നമ്മൾ 9:30 എന്തായാലും ബസ് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഏജന്റ് നമ്മൾ ഓക്കെ പറയണത്.
5: ഓക്കെ, വണ്ടി പോയിട്ടില്ല, ഞങ്ങൾ വന്നോളൂ, റെഡി ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്.
6: അതെ അതെ. അങ്ങനെ നമ്മൾ 9:10 അവിടെ എത്തിയിട്ടുണ്ട്.
5: പക്ഷെ 9:10 എത്തിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നോക്കി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന്, ബസ്സില്ല. അവസാനം ഇവന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൻ മേലോട്ട് ബസ്
6: അവിടെ അവിടെ ഈ നമ്മൾ നേരത്തെ ഫസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ഏജൻസ് ഈ ടീം ഏജൻറ്റുമാർ നമ്മളെ വിളിച്ച് നമ്മളെ ക്യാഷ് കയ്യിലാകുന്നത് വരെ നമ്മൾ സുഹൃത്തുക്കളായിരിക്കും. കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, അവർക്ക് നമ്മളെ ഉത്തരവാദിത്തമില്ല. അവൻ അത് നമ്മളോട് അങ്ങനെ തുറന്ന് പറയുകയും ചെയ്തു അല്ലേ, നമ്മളങ്ങോട്ട് തർക്കിച്ചെന്ന് പോകാൻ തുറന്ന് പറയുകയും ചെയ്തു. ഇത് നിങ്ങളത് പിന്നെ നിങ്ങളവിടെ കൊണ്ട് തിരിച്ചുപാട് എത്തിക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ഉത്തരവാദിത്തമുള്ളൂ, ഇവിടുന്ന് ബസ് കയറ്റലൊന്നും എൻ്റെ ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ നമ്മള് പിന്നെ സംസാരിക്കുക ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ നമ്മളെ വിളിച്ച് എന്നൊക്കെ ചോദിച്ച് നമ്മളങ്ങോട്ടും കൊണ്ടൊക്കെ സംസാരമായി. ഏതായാലും അന്നത്തെ ഒരു ദിവസം അത് അത് അങ്ങനെയായിരുന്നു വിധി. പിന്നെ യാത്രയിൽ
5: എന്തും പ്രതീക്ഷിക്കാം,
6: അതെ എന്തും പ്രതീക്ഷിക്കാം നമ്മൾ.
5: പക്ഷെ അന്നിങ്ങോട്ട് നമ്മളെ നമ്മൾ കുറേ ആശങ്കയിൽ അവിടെ നിന്ന് കുറേ സമയം തീരുമാനം എടുക്കാൻ എന്ത് ചെയ്യണം, അവിടെ ഇവിടെ റൂം കിട്ടുമോ.
6: അതെ അതെ അതെ.
5: അതിന് സുഹൈൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പിന്നെ താമസം മാറാണ്.
6: ഇവര് നമ്മളെ കുറെ പ്രലോഭിപ്പിച്ചു, രണ്ടു മൂന്ന് റൂം കാര്യം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളവരെ പറ്റേ എന്താ പറയാ, നമ്മളവരെ ഒഴിവാക്കി പോകാൻ പറഞ്ഞ്. പിന്നെയാണ് നിങ്ങൾ
5: വൈദഗ്ധർ പറഞ്ഞ ആ സ്ഥലത്തിന്റെ പേര് എനിക്കും ഓർമ്മ കിട്ടുന്നില്ല. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ റൂം ഉണ്ടോ, എന്റെ സുഹൃത്തിന്റെ പരിചയത്തിൽ റൂം അവിടെ ചെന്നാ മതി പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. കറങ്ങിപ്പോയി
6: ചോട്ടി മസ്ജിദ്,
5: സ്ഥലമാണ് അവിടെ. അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ ചോട്ടി, കുറെ കറങ്ങിയിട്ടാണ് നമ്മൾ ചോട്ടി മസ്ജിദ് എത്തുന്നത്. ഈ റിക്ഷയിൽ ഉന്തി പോവല്ലേ,
6: അതെ അതെ, റിക്ഷയെ വിളിച്ചിട്ടാണ് നമ്മൾ പോണത്. അവന് നമ്മൾ ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവിടത്തെ എത്തിക്കാൻ 100 രൂപയാണ് പറഞ്ഞ്, അവിടെ എത്തുമ്പോഴേക്കും 150 വേണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി. രാത്രി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അന്യദേശക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ ഉണ്ടാകാവുന്ന ചില പ്രയാസങ്ങളൊക്കെ നമ്മളവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാലും നമ്മളവനെ പറഞ്ഞിട്ടു. പിന്നെ നിങ്ങളെ സുഹൈൽ അക്തർ പറഞ്ഞ റൂം അല്ലാത്തൊരു റൂമാണ് പിന്നെ നമുക്കവിടെ കിട്ടുന്നത്.
5: സുഹൈൽ അക്തർ പറഞ്ഞ റൂമിൻ്റെ അടുത്ത് ചെന്നു, പക്ഷെ അവിടെ എന്തില്ല, തൊട്ടടുത്ത് അപ്പുറത്തുപ്പുറത്തുള്ള റൂമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്ത് നമ്മൾ പോയി നോക്കി, ആദ്യം ഞാനും നിസാറും ആണ് പോകുന്നത്, സുരായും പിന്നെ ബഷീർ മാഷ് അവിടെ നിന്നും. പക്ഷെ അവര് പറഞ്ഞ റൂമില്ല, മറ്റൊരാൾ പറഞ്ഞ റൂമിന് ഒരു സ്ഥലത്ത് റൂം അത്ര ഒരു സൗകര്യം ചാർജ് അധികമായി തോന്നി. പിന്നെ നമ്മൾ അരികെ കണ്ട കുറച്ച് അപ്പുറത്ത് കണ്ട ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ അവിടെ ഒരു രസകരമായ സംഭവം ഉണ്ടായത്. പിന്നെ അപ്പൊ ആ സമയത്ത് സുലൈ റൂമിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിട്ട്
6: പോയതാണ്
5: ആ ഹോട്ടലിലെ ആളുകൊണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഏകദേശം 10 മണി
6: കഴിഞ്ഞിട്ടുണ്ട്,
5: 10:30 ആയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ പൂട്ടാനുള്ള സമയമാണ്,
6: ലാസ്റ്റ് ടൈം.
5: അപ്പൊ ലാസ്റ്റ് ടൈമാണ്. അപ്പോ അവിടുത്തെ ഈ ജീവനക്കാരൻ അല്ലെ ഭക്ഷണം കൊണ്ടൊരു സപ്ലയർ അതൊക്കെ ഇങ്ങനെ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഭയങ്കര ചടപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ അപ്പൊ ഫുഡ് കഴിക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോ അവന് ഭയങ്കര മടി. പെട്ടെന്ന് ഇങ്ങനെ നമ്മള് കേരളം മലയാളം പറഞ്ഞിട്ട് കേരളം അതിലും എന്റെ ഭാവൊക്കെ ആകെ
6: മാറി.
5: കേരളം അപ്പൊ വേഗം എടുക്കാൻ പോകുന്നത് കാരണം
6: ഓനെ നമ്മളോട്
5: പിന്നെ നല്ല
6: പാലക്കാട് ഭാഗത്ത് എവിടെയോ അവന്റെ അനിയൻ ജോലി
5: പറഞ്ഞു.
6: ശരിയാണ്, പിന്നെ റൂം അവിടെ തന്നെ
5: തൽക്കാലം ഒപ്പിക്കുന്നു. അവിടുന്ന് ഭക്ഷണം നന്നായി, നല്ല ഭക്ഷണമായിരുന്നു.
6: അവിടെയൊക്കെ നമ്മള് പിന്നെ രണ്ട് ഭാഗവും നമ്മളവിടെ കാണുന്നുണ്ട്. അഥവാ നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരു ഏരിയ ഒരു ഭാഗത്തുണ്ട്, നേരെ മറിച്ച് തിരിച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആണോ എന്നറിയില്ല. എന്തായാലും പിന്നെ നമ്മളെ ആ ഒരു ഭാവവും കാര്യങ്ങളും കണ്ടപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ മലയാളികൾ വന്നിരുന്നു, കേരളക്കാർ വന്നിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വളരെ മാന്യമായ രൂപത്തിൽ മിതമായ ഒരു റൂം, 4 പേര് നമ്മളൊറ്റ റൂമിലാണ് നിന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ വലിയ ചാർജ് ഈടാക്കുന്നവരും ഉണ്ട്. നമ്മൾ നല്ലൊരു കുഴപ്പമില്ലാത്ത
5: റൂം നമ്മൾ അവിടെ കിട്ടി,
6: നല്ല ഫുഡ് കിട്ടി.
5: പ്രശ്നം എന്താ വെച്ചാൽ കറണ്ട്
6: ഇടക്കിടക്ക് അതവിടുത്തെ സ്ഥിരം പിന്നെ പല്ലവിയാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും പിറ്റേന്ന് രാവിലെ
5: രാത്രി ഒരുപാട് സ്വലായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വല്ല ട്രെയിനും ഉണ്ടോ?
6: അതെ അതെ, രാത്രി പോവാന്
5: രാത്രി പോവാനുള്ളത്, ഇനി രാവിലെ എപ്പോഴാ ഉള്ളത്? പക്ഷേ ട്രെയിനിന്റെ കാര്യമൊക്കെ അവസാനം പിന്നെ നമ്മൾ തീരുമാനിക്കും. ട്രെയിൻ ഉണ്ടായിരുന്നു
6: തോന്നുന്നുണ്ടായിരുന്നു,
5: പക്ഷെ നമുക്ക് രാത്രി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ കഴിഞ്ഞ് രാവിലത്തെ
6: സംസ്കാരം, രാവിലെ 5 മണിക്കൂർ വണ്ടി ഉണ്ടായിരുന്നു ഡയറക്റ്റ് നേരിട്ട് കട്ടിഹാറിലേക്ക്. അത് നമ്മള് എന്തൊക്കെയോ കാരണം കൊണ്ട് കിട്ടാതെയായി നമുക്ക്. പിറ്റേന്ന് രാവിലെ നമ്മള് ബസ്സിന് പോകാമെന്ന്
5: തീരുമാനിച്ചു.
6: ബസ്സിന് പോകാൻ തീരുമാനമായി. രാവിലെ റൂം വേക്കറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർ എണീക്കാത്തൊരു ഉണ്ടായിരുന്നു.
5: അതെ അതെ,
6: ആധാർ കാർഡൊക്കെ കിട്ടാതെ വേണ്ടിയിട്ട് നമ്മൾ പൈസയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. പക്ഷെ ഇവർ എണീക്കുന്നില്ല എന്നൊരു വിഷയം വന്നു. പിന്നെ അവിടെ റൂമൊക്കെ നമ്മൾ തുറന്നു പോന്ന് പിന്നീട് നമ്മൾ ബസ്സിനാണ്
5: പോണത്.
6: ബസ്സിന് പോകുമ്പോഴും ഇതൊക്കെ ഈ പറഞ്ഞ യാത്രയിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അത് പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഓടിച്ചെന്ന് ബസ്സിനൊക്കെ
7: കയറരുത്.
6: നമ്മളെ വിളിച്ച് നമ്മളെ
7: സ്നേഹത്തിൽ
6: പിന്നെ മിറ്റം മിക്കവാറും ഒന്നെങ്കിൽ നമ്മൾ സൗകര്യമില്ലാത്ത വണ്ടിയായിരിക്കാം. ദീർഘ യാത്രയൊക്കെ ആകുമ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയായിരിക്കണം.
7: നാല് മണിക്കൂറിന് അടുത്ത് ഏകദേശം ഉണ്ട്. പക്ഷെ ആ വണ്ടി വളരെ സ്ലോ ആയിരുന്നു. വണ്ടി
6: വളരെ സീറ്റൊക്കെ തീരെ ഇല്ലാത്തുള്ള സീറ്റായിരുന്നു. അത് ആദ്യം അവരാദ്യം പൈസ
7: വാങ്ങിവെക്കും.
6: ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ പൈസ കൊടുക്കണം, എന്നിട്ടാണ് നമുക്ക് സീറ്റും കാര്യമൊക്കെ അനുവദിച്ച് ആ സീറ്റിൽ. പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ആദ്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ നേരെ എത്തുന്നത് ദാൽഖോലയിലാണ്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത്
7: അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ കിട്ടി. മഴയൊക്കെ നല്ല രസകരമായി,
6: നല്ല മഴ ഉണ്ടായിരുന്നു. തിരിച്ചുള്ള യാത്രയും അത്യാവശ്യം നല്ല, ഈ വെസ്റ്റ് ബംഗാൾ പിന്നെ കിഷൻഗഞ്ച് ഏരിയയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കിഷ്ടംപോലെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇരുഭാഗത്തും പിന്നെ പരന്ന് കിടക്കുന്ന ഈ ചായത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ഉണ്ടായിരുന്നത്. ഒരു മലമുകളിൽ നിന്നും താഴെ വന്ന് സിറ്റിയിൽ നിന്ന് പിന്നെ നമ്മൾ സിറ്റിയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഇതുള്ളത്, പിന്നെ ആസാമിലെ ഈ തേയിലകളൊക്കെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും നമ്മൾ നേരെ സുഹൈൽ അക്തറിൻ്റെ വീട്ടിലെത്തുന്നു. സുഹൈൽ അക്തറിൻ്റെ വീട് എന്ന് പറയുന്നത് അത് മറ്റൊരു പിന്നെ ഒരു കഥയാണ്. സത്യം ആദ്യമായിട്ട് കാണാണ് പുള്ളിക്കാരനെ.
7: അതെ, കാരണം സുഹൈൽ അക്തറിനെ വെച്ചാൽ എനിക്കുള്ള പരിചയം, ഞാൻ 2015-16 കാലഘട്ടത്തിൽ നാദാപുരം അൽഫുർഖാൻ വർക്ക് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് സുഹൈൽ അക്തറിന് നമ്മളവിടെ ഒരു 1-2 വർഷം അവിടെ സുഹൈൽ അക്തർ ഉണ്ടായിരുന്നു ഇഫ് പഠിപ്പിക്കാൻ.
6: അതെ അതെ അതെ.
7: അങ്ങനെ ഒരു ഒരു മലയാളി ചോയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയുള്ള ആ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ സുഹൈൽ അക്തർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഒരു കോണ്ടാക്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ, അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ തൊട്ടടുത്തൊക്കെ പോവാറുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കോണ്ടാക്റ്റിലൂടെ അപ്പൊ നമ്മളവിടെ ദാൽഖോലയിൽ ഇറങ്ങിയിട്ട് സുഹൈൽ അക്തർ വരുന്ന രംഗമുണ്ട് നമ്മൾ കുറെ കാലത്തിന് ശേഷം കാണണ്ടേ. ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് സുഹൈൽ അക്തർ അപ്പൊ പറയുമ്പോഴും അവന്റെ വീടിനെ കുറിച്ച് നമ്മള് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോലേ ശരിക്കും
6: ഓട്ടോ
7: പോകുന്നത്
6: പരമദരിദ്രരായിട്ടുള്ള, അത് വളരെ നല്ല രസമുള്ളൊരു കാഴ്ച. നമ്മള് രാംഘാട്ടിൽ നിന്ന് കണ്ടതിനേക്കാൾ വേറൊരു വ്യത്യസ്തമായ ആളുകൾ തിങ്ങി പാർക്കുന്ന ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമം. ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ഗ്രാംഘാട്ട് പറഞ്ഞപ്പം അത് പൂർണ്ണമായിട്ടും ടൗണിൽ നിന്ന് ദൂരമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമമായിരുന്നു. ഇത് ടൗണിലോട് ചേർന്ന് കിടക്കുന്ന ടൗണിന്റെ എല്ലാ വാസനകളും ഉള്ള ഒരു ഒറ്റപ്പെട്ട ഗ്രാമം അല്ലെ. ഒരു എന്നാൽ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വീടുകളുള്ള
7: ഒരു ഗല്ലി
6: ഗല്ലി.
7: ശരിക്കും രാംഘട്ടില് പിന്നെ റഹ്മത്തുള്ളന്റെ വീട്ടൊന്നും അങ്ങനെ ഗല്ലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ്
6: കുറച്ച് ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് തീരെ ഗ്യാപ്പില്ലാത്ത, പിന്നെ കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും മനുഷ്യന് കിടന്നുറങ്ങുന്നതും കന്നുകാലികളെ കൂടും ഒക്കെ അടുത്ത്, മനുഷ്യൻ്റെ വീടും ഒക്കെ അടുത്തടുത്തായിട്ടുള്ളൊരു, അവർക്ക് പ്രത്യേകം ഒരു ഈ മുള കൊണ്ടൊക്കെ ചീന്തിയെടുത്ത നാര് കൊണ്ടുണ്ടാക്കി കുറേ വട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ തീറ്റയിട്ട് കൊടുക്കുന്നു. തൊട്ടപ്പുറത്ത് മനുഷ്യൻ കിടന്നുറങ്ങും.

0: ും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവൻ തന്നെ ഒരു CSE ഏജന്റ് ആണ് അല്ലേ?
1: ഒരു അക്ഷയ പോലത്തെ ഒരു സെന്റർ നടത്തുന്നു, ആളുകൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവൻ തന്നെ സ്വന്തം വീട്, നമ്മൾ അവന്റെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പോകുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം അത്രയും ദാരിദ്ര്യം പിടിച്ച് അങ്ങനെ നമ്മൾ കുമ്പിട്ട് പോകാൻ പറ്റും, കുനിഞ്ഞു കയറാൻ
0: പറ്റുന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോ. നമ്മളുടെ ഇവിടെയൊക്കെ നമ്മളൊക്കെ കണ്ട് പഠിക്കേണ്ട കുറെ ആദിത്യ മര്യാദകൾ, അതായത് അവർക്കൊരു ബേജാറോ പ്രശ്നമൊന്നുമില്ല. കാരണം നാലാള് അഞ്ചാള് ഒക്കെ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളാകെ ബേജാറാവും നമ്മളെ വീട്ടിൽ. പിന്നെ സോഫ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ക്ലിയർ ആയിട്ടില്ല, അതല്ലെങ്കിൽ മേശയ്ക്ക് വിരിയില്ല, ഭക്ഷണം നമ്മൾ വിചാരിച്ചത്ര കണ്ടീഷനല്ല, അങ്ങനെ രൂപത്തിലൊക്കെ ഇവർക്ക് ആ ഒരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ സൗമ്യമായി സുന്ദരമായി അതിഥികളെ സ്വീകരിക്കുന്നു. അവർ അവർ കിടക്കുന്ന ബെഡിലാണ് നമുക്ക് സുപ്ര ഒരുക്കണത്. സുപ്ര വെക്കുന്നു, നമുക്ക് വേണ്ട ചായയും കാര്യങ്ങളും തരുന്നു. അവിടെ നമ്മൾ നേരെ യാത്ര തിരിക്കുകയാണ്. പിന്നെ
1: അതിൻ്റെ ഇടയ്ക്ക് അവനെ ഒരു ഡോക്ടർ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊരു
0: ഒരു വീട് റെഡിയാക്കി
1: ഭേദപ്പെട്ട റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകും.
0: അത് തലേ ദിവസം നമ്മൾ എത്തും വിചാരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയ വീടാണ്. പക്ഷെ നമ്മൾ ദൗർഭാഗ്യവശാൽ അവിടെ തന്നെ കുടുങ്ങി, സിലിഗുരി കുടുങ്ങിയിരിക്കുകയാണ്. രാവിലെ എത്തി അവനവൻ്റെ അവിടെ കാണിച്ചു തന്നു. അവിടെ നമ്മൾ ഫ്രഷായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അവിടെ നിന്ന് യാത്ര തിരിക്കണം അല്ലേ. നേരെ നമുക്ക് എത്തേണ്ടത് പൂർണിയ രാംഘട്ടിലേക്ക്.
1: നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെയാണ്.
0: പിറ്റേ ദിവസം നമുക്കൊരു അന്ന് നമുക്ക് ട്രെയിന് വൈകുന്നേരം
1: ട്രെയിനാണ്
0: ഭഗൽപൂരിൽ നിന്നാണ്,
1: 7 മണിക്കാണ് തോന്നുന്നു.
0: ആ വൈകുന്നേരം 6:50
1: 6:50
0: ഭഗൽപൂരിൽ നിന്ന് ട്രെയിന്. ഭഗൽപൂരിൽ നമുക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു,
1: ദുൽഫക്കാറിനെ കാണാറ്.
0: അതും ഈ പറഞ്ഞ പോലെ മലയാളികളെ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹം എപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിൽ
1: തന്നെയാണ്.
0: അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളെ യാത്ര. പൂർണ്ണയിൽ നമ്മൾ എത്തുന്നു. പൂർണ്ണയുടെ റഹ്മത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പോയി ഓട്ടോയിൽ പോയിട്ട് എടുക്കുന്നു. അവരോട് എന്താ പറയുക, അവർ നമുക്ക് എല്ലാ യാത്രക്കുള്ള ഭക്ഷണവും കാര്യമൊക്കെ റെഡിയാക്കി
1: റെഡിയാക്കി
0: പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമല്ല
1: അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പാക്കാക്കി കയ്യിൽ എത്രങ്ങാനും ഭക്ഷണങ്ങൾ.
0: അതെ അതെ, നാലാക്കും അതിനപ്പുറത്തുള്ള ഭക്ഷണം നമുക്ക്. പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റില്ല, കാരണം തിരിച്ചവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ഭഗൽപൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഓട്ടോ ഓടിക്കുന്നു, പൂർണ്ണിയ ബസ് സ്റ്റാൻഡിലെത്തുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ഭഗൽപൂരിലേക്കുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഭക്ഷണം നമ്മളെ കയ്യിൽ തന്നെയുള്ളത്. നമ്മൾ നേരെ ഭഗൽപൂർ ചെന്നിറങ്ങുന്നു. ഭഗൽപൂർ ചെന്നിറങ്ങുമ്പോൾ നിങ്ങളെ ദുൽഫക്കാർ പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ ഓടിച്ച് പോവാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ
1: ഭഗൽപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് പോകണം അല്ലേ.
0: ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കുറച്ച് സമയമുണ്ട്, അടുത്താണെന്ന് പറഞ്ഞു. കുറച്ചടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ പോയി ഓട്ടോ എടുത്ത് പോകുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ടൈം എന്തായിട്ടുണ്ട്, പിന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോഴേ അവരോട് പറഞ്ഞിട്ടുണ്ട് വീട് കണ്ട് തിരിച്ചു പോരാ. ഭഗൽപൂർ എന്ന് പറയുന്ന ശരിക്കും സിൽക്ക് സിറ്റി ഓഫ്
1: ഇന്ത്യ.
0: അത് വലിയൊരു എന്താ പറയുക, ഓരോ വീട്ടിലും കൈത്തറി. അത് വലിയൊരു കാഴ്ചയായിരുന്നു നമുക്ക്. കാരണം ഓരോ ഗല്ലികളുടെ ഇടയിലൂടെ പോയി നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ്
1: കോലാംപൂർ
0: ചമ്പാനഗർ
1: കോലാംപൂരിൽ
0: അവിടെ എത്തി നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്.
1: അത് അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീഹാറിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളും ഇതെങ്ങനെ മാറി, പെട്ടെന്ന് ആകണം മാറുകയാണ്.
0: ടൗൺഷിപ്പ്
1: ഫുള്ള് പിന്നെ ഇഷ്ടികളുടെ ഒരു നഗരം, അത്രയും ഗല്ലി. പണ്ടത്തെ നമ്മൾ
0: ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ രണ്ട് വീടുകൾക്കിടയിൽ. റോഡുണ്ട്, റോഡിൽ നിന്ന് വീട്ടിലേക്ക് വീടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരാൾക്ക്
1: ഇടവഴി ഇടനാഴികകളാണ്.
0: ഇടനാഴികൾ തിരിച്ചവിടുന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്യാപ്പിലേക്ക് കയറുന്ന അത്രയും അടുത്തടുത്ത് വീടുകൾ. പക്ഷേ ഓരോ വീട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൈത്തറി മറ്റേ വലിയ വലിയ കമ്പനികളൊക്കെ നൂല് കൊണ്ടുവച്ച് ലിനൻ ഡ്രസ്സിൻ്റെ ഏറ്റവും വലിയ പിന്നെ കയറ്റുമതി, പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂർ അടക്കമുള്ള വൻ നഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഇവിടുന്നാണ്, ഭഗൽപൂരിൽ നിന്നാണ്. ദ ലിലൻ സിറ്റി, അതുപോലെ തന്നെ സിൽക്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അവിടെ എഴുതി വെച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവിടെയും നമുക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു. അവിടെ നമ്മൾ ചർക്കയും ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്
1: അല്ല. അവിടുന്ന് നമ്മൾ അവനെ ദുൽഫക്കാറിൻ്റെ വീട് കണ്ടില്ലേ?
0: അതെ,
1: ഒറ്റ വീട് എന്ന് പറഞ്ഞ റൂം മാത്രം. അത് ആ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ആ ബിൽഡിംഗ് താഴെ അണ്ടർഗ്രൗണ്ടില് ഇതിൻ്റെ പിന്നെ നൂല് കൈത്തറിയിട്ടതും മുകളിലുള്ള ഒരു സ്റ്റെപ്പിലൊരു ഒരു റൂം, ആ റൂം റൂമിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു അടുക്കളന്റെ ഒരു ഭാഗം,
0: ചെറിയൊരു ബാത്റൂം.
1: ആ ചെറിയൊരു ബാത്റൂം, എത്ര ചെറിയ ബാത്റൂം, ഡോറില്ല,
0: സാരി
1: തൂക്കിയിട്ടൊക്കെയാണ്.
0: ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത

0: എപ്പിസോഡിൽ പറയാനുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ യാത്ര നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ദൃശ്യം, സിൽക്ക് സിറ്റി, ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. ഈ വിവരണത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 സഫർ 17 2026 ആഗസ്റ്റ് 1 മസ്ജിദുൽ ഹറാമിൽ ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ യാസിർ അദ്ദൂസരി ഹഫിള്ളാഹുല്ലാഹു താല വത്തവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്തുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദു. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് രക്ഷയുടെ മാർഗം, വിജയത്തിൻ്റെയും മാന്യതയുടെയും വഴി. അതുമാത്രമാണ്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയിയായിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് നമ്മുടെ കാഴ്ച ശക്തി, നമ്മുടെ കണ്ണ്. വല്ലാത്ത അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ്, ഒരു സൃഷ്ടി സംവിധാനമാണ് നമ്മുടെ കണ്ണിൽ കൂടി അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചീത്തയെയും നല്ലതിനെയും തിരിച്ചറിയാൻ മനുഷ്യൻ്റെ കണ്ണ് ആവശ്യമാണ്. കണ്ണും കാഴ്ചയും വല്ലാത്തൊരു അനുഗ്രഹമാണ്. പക്ഷേ അത് നാശത്തിൻ്റെ കാരണമാവാനും സാധ്യതയുണ്ട്, നാം സൂക്ഷിക്കണം. അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്, അലം നജ്അല്ലഹു ഐനൈൻ, അവന് രണ്ട് കണ്ണ് നാം സൃഷ്ടിച്ചു കൊടുത്തില്ലേ എന്ന്. ഈ കണ്ണിൻ്റെ അനുഗ്രഹം ചെറിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, കണ്ണിന് രോഗമുണ്ടായി അതിൽ അവൻ ക്ഷമിച്ചാൽ അള്ളാഹു അവന് വലിയ മഹത്തായ പുണ്യം നൽകും എന്ന്. ഇന്നല്ലാഹ ഖാൽ, അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദബ്തുലീതു അബ്ദി ബിഹബീബത്തൈഹി ഫസബർ അവ്വൽതുഹു മിൻഹുമാ അൽജന്ന. രണ്ട് കണ്ണിന് എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗമോ ഉണ്ടായി അതിൻ്റെ പേരിൽ അവൻ ക്ഷമിച്ച് ജീവിച്ചാൽ അവൻ അതിന് പകരമായി സ്വർഗം നൽകും. ഇത് പഠിപ്പിക്കുന്നത് കണ്ണ് എന്ന അവയവത്തിൻ്റെ പ്രാധാന്യത്തെയും ആ അവയവം മുഖേന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പത്തെയുമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നാം എല്ലാത്തിനും നന്ദി കാണിക്കണം, അവനെ സ്തുതിക്കണം. കണ്ണിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരിക്കലും തിന്മക്ക് വേണ്ടി അതിനെ നാം ഉപയോഗപ്പെടുത്തരുത്. അള്ളാഹു പറയുന്നത് കാണാം, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈആ. ഒന്നുമറിയാത്ത ഒരവസ്ഥയിലാണ് ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നത്. വജഅലലക്കും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകിയത് ലാലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് എന്ന്. അതിനാൽ കണ്ണ് എന്ന മഹത്തായ അനുഗ്രഹത്തെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ അതിനെ ദുരുപയോഗപ്പെടുത്താൻ നമുക്ക് പാടില്ല. അവൻ്റെ ഇഹലോകത്തിനും പരലോകത്തിനും ഗുണകരമായ രൂപത്തിൽ കണ്ണ് നമുക്കൊരു വലിയ സഹായിയാണ്. പക്ഷേ അതിൽ കൂടി തിന്മകൾ കാണുകയും തിന്മയിൽ വ്യാപൃതരമാകുകയും അത് മുഖേന മനസ്സു തന്നെ ചീത്തയായിപ്പോകാനും നമ്മുടെ ജീവിതം നഷ്ടപ്പെടാനും വലിയ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അൽ ഐനു റസൂലുൽ ഖൽബി വബരീദുഹു എന്നൊരു മഹത്വചനമുണ്ട്. കണ്ണ് ഹൃദയത്തിലേക്കുള്ള ദൂതനാണ്. ആ ഹൃദയത്തിലേക്ക് നല്ല വിചാരവും ചീത്ത വിചാരവും കയറ്റിക്കൊണ്ടുവരാൻ കണ്ണിന് സാധിക്കും എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. കണ്ണ് ചീത്തയിലേക്ക് നോക്കുകയും തിന്മ നിറഞ്ഞ കാഴ്ചകൾ കാണുകയും ചെയ്താൽ ഒരുപക്ഷെ താൽക്കാലികമായ ആസ്വാദനവും മധുരവും ആ നോട്ടത്തിനുണ്ടാകുമെങ്കിലും അത് മനുഷ്യൻ്റെ ചീത്തയായ വികാരങ്ങളെ ഇളക്കിവിട്ട് അപകടത്തിലെത്തി ജീവിതം തന്നെ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ജീവിതത്തിലെ സുഖം തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ടാണ് തിന്മകളിലേക്കുള്ള വഴി അടക്കുക എന്ന ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കണ്ണുകളെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്ലാമിക ശരീഅത്ത് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ളത്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. അത് നമ്മുടെ ലൈംഗിക തൃഷ്ണയിലേക്ക് ചീത്തയായ വിചാരങ്ങളിലേക്ക് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു വലിയ അവയവമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാലുഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. വിശ്വാസികളോട് നബിയെ താങ്കൾ പറയുക, അവർ കണ്ണു ചിമ്പട്ടെ, അഥവാ തിന്മ കണ്ട് ആസ്വദിക്കുന്നതിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫളൂ ഫുറൂജഹും, അതുമുഖേന അവരെത്തിപ്പെടുന്ന ലൈംഗികമായ അവയവങ്ങളെ അവർ സംരക്ഷിക്കട്ടെ. ദാലിക അസ്നാ അസ്കാലുഹും, അതാണ് അവർക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയാം. അതുപോലെ വഖുൽ ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും നബിയെ പറയുക, യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുൻ, അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ അവൾ സംരക്ഷിക്കട്ടെ. അപ്പോൾ ലൈംഗികമായ ദുരാചാരത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി കണ്ണിനെ ദുരുപയോഗപ്പെടുത്തിയാൽ സാധ്യതയുണ്ട് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിൻ്റെ വിഷം പുരണ്ട അമ്പുകളിലൊന്നാണ് കണ്ണ് എന്ന് മഹാന്മാർ പറഞ്ഞു വരാറുണ്ട്. കാരണം ചീത്തയിലേക്ക് നോക്കിയാൽ ചീത്ത വിചാരങ്ങളുണ്ടാകും. ചീത്ത വിചാരങ്ങൾ കൂടുതൽ കൂടുതൽ നോട്ടത്തോടുകൂടി നമ്മളെ ചീത്തക്ക് വേണ്ടി പ്രേരിപ്പിക്കും. അത് മുഖേന തോന്നിവാസങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, കണ്ണിന് എത്തിപ്പെടാൻ പറ്റാത്ത എവിലേക്കോ എത്തിപ്പെടുത്താൻ കണ്ണിന് സാധിക്കും. നമ്മൾക്ക് ഊഹിക്കാത്ത പലതും നമുക്ക് ഭംഗിയാക്കി തരാൻ കണ്ണിന് സാധിക്കും. പലപ്പോഴും നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യത്തിൻ്റെയും അപ്പുറത്തുള്ള ഊഹങ്ങൾ മാത്രമായിരിക്കാം. ആ ഊഹങ്ങളിൽ കൂടി നാം എവിടെയോ നോക്കിക്കണ്ടെത്തിച്ചേർന്ന് ചീത്ത വികാരത്തിൻ്റെയും വിചാരങ്ങളുടെയും അടിമകളായി മാറാതിരിക്കാൻ ബുദ്ധിയുള്ളവർ കരുതിയിരിക്കണം. ക്ഷമയോടുകൂടി കണ്ണിനെ ഉപയോഗപ്പെടുത്തണം. കണ്ണുകൊണ്ടുണ്ടാകുന്ന ദോഷം പിൽക്കാലത്ത് വലിയ വലിയ ഖേദങ്ങൾക്കിടവരുത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശിക്ഷ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളും മറ്റു ഭൗതിക സംവിധാനങ്ങളും കൂടി വളരെ കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള എല്ലാ തിന്മകളും അത് വസ്ത്രമുരിഞ്ഞ തിന്മകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഏറെയുണ്ട് നാട്ടിൽ. ആ സൗകര്യങ്ങൾ നാം ഉപയോഗപ്പെടുത്തുകയും വെറും ആസ്വാദനത്തിനു വേണ്ടി തിന്മകൾ എന്തൊക്കെയോ നമുക്കൊരിക്കലും ചിന്തിക്കാനാവാത്ത തോന്നിവാസങ്ങൾ കണ്ട് ആസ്വദിച്ച് അതിനടിമപ്പെട്ട് ജീവിതത്തിൻ്റെ ശീലമായി മാറിയാൽ നാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ സ്വബോധവും നമ്മുടെ വിവേകവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് ദേശ ഭാഷ സംസ്കാരത്തിനതീതമായി മനുഷ്യനെ വലിയ നഷ്ടത്തിലേക്ക് ആപ്പതിക്കും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കണ്ണു ചിമ്മുക തിന്മകളിൽ നിന്ന് എന്ന കാര്യം മതം വളരെ കണിശമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാലോ സഹോദരങ്ങളെ, കണ്ണ് ഒരുപാട് നന്മകൾ നോക്കിക്കാണാൻ, ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കണ്ണുകൊണ്ട് സാധിക്കും. അതിനാണ് നാം ആ അവയവത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. കണ്ണ് മനുഷ്യൻ്റെ ബുദ്ധിയെ സംസ്കരിക്കാൻ പോന്നതാണ്. എല്ലാ നന്മകളും ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള ശക്തി കണ്ണിനുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് നാം ആ നിലക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ കൂടി മനസ്സിന് സമാധാനം ലഭിക്കും, ശരീരത്തിന് ഉന്മേഷം ലഭിക്കും, വിശ്വാസത്തിൻ്റെ മധുരം ലഭിക്കും. നേരിനും സത്യത്തിനും കീഴ്പ്പെട്ടുകൊണ്ട് സർവോപരി സർട്ടാവായ റബ്ബിനോടുള്ള അടുപ്പം സമ്പാദിക്കാൻ കണ്ണുകൾ മതി എന്ന മറുവശവും നാം മറന്നുപോകരുത്. സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് കണ്ണു ചിമ്മുന്നേടത്തോളം കാലം നന്മയിലേക്ക് നാം അടുക്കുകയും മനസ്സിൽ നന്മയുടെയും സംസ്കാരത്തിൻ്റെയും മാനവിക മൂല്യങ്ങളുടെയും ദൈവബോധത്തിൻ്റെയും വെളിച്ചം പടർന്നു വരികയും ചെയ്യും കണ്ണിനെ നാം സൂക്ഷിച്ചാൽ. ഇഹലോകവും പരലോകവും നന്നായിത്തീരാനാണ് നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും നേർവഴിക്ക് പോകണമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിനു വേണമെങ്കിൽ നാം നമ്മുടെ അവയവങ്ങളെ കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട്. അവയവങ്ങൾ മുഖേന, പ്രത്യേകിച്ചും കണ്ണുപോലെയുള്ള അവയവങ്ങൾ മുഖേന നാം തിന്മകളെ പുണർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു നിമിഷ നേരത്തെ ആ ദൃഷ്ടി സുഖത്തിനു വേണ്ടി, ആസ്വാദന സുഖത്തിനു വേണ്ടി തിന്മകൾ കണ്ടാസ്വദിച്ചാൽ ഒരുപക്ഷെ ഒരായുഷ്കാലം മുഴുവനും നമുക്ക് നന്മകൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. അല്ലാഹു തആല പറഞ്ഞത് കാണാം: ലാതമുദ്ദന്ന വലാതമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅ്നാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറു വഅബ്ഖ. നാം ഈ ലോകത്ത് സുഖഭോഗങ്ങളായി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിലേക്ക് നീ നിന്റെ കണ്ണുകളെ ഒരിക്കലും നീട്ടി നോക്കരുത്. നീ നിനക്ക് നിന്റെ റബ്ബ് നൽകിയതേതാണോ അതാണ് ഉത്തമമായിട്ടുള്ളത്, അതാണ് എന്നെന്നും അവശേഷിക്കുന്നത്. ഇതും നാം സൂക്ഷിക്കേണ്ടതിൻ്റെ ആ ബാധ്യതയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നാം കണ്ണുചിമ്പി തിന്മയിൽ നിന്ന് കണ്ണുചിമ്പി ജീവിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മതവും സംസ്കാരണബോധവും ഭക്തിയും നമുക്ക് വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റിയുള്ള ബോധവും നമ്മളെ സ്വാധീനിക്കുന്നതാണ്. കൂടുതൽ പ്രാർത്ഥന നടത്താൻ, കൂടുതൽ ശരീരത്തെ നന്മക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ, കൂടുതൽ നല്ല നിലക്ക് ജീവിക്കാൻ, ശുദ്ധനായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. തിന്മകളെ നാം കരുതിക്കൂട്ടി ഉപേക്ഷിച്ചാൽ അതിനല്ലാഹു പകരമായി നന്മകൾ നൽകും എന്ന കാര്യം നാം മറക്കരുത്. എങ്ങനെയാണ് കണ്ണുപൂട്ടേണ്ടത് എന്ന് മഹാന്മാരായ ആളുകളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് കാണാം: നീ ഒരു തിന്മയിലേക്ക് നോക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു നിന്റെ മനസ്സിലേക്ക് നോക്കുന്നുണ്ട് എന്ന ബോധം നിനക്കുണ്ടായാൽ അള്ളാഹുവിൻ്റെ കൺമുമ്പിൽ വച്ച് തിന്മയിലേക്ക് നോക്കാനും കണ്ട് ആസ്വദിക്കാനും നിനക്ക് കഴിയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, കണ്ണുകളിൽ കൂടി നാം താൽക്കാലിക സുഖത്തിനു വേണ്ടി നാം കണ്ടാസ്വദിക്കുന്ന തെറ്റായ ആസ്വാദനങ്ങളുണ്ടല്ലോ, അത് നാം ഉപേക്ഷിച്ചാൽ അത് നമുക്ക് നഷ്ടമായി പോകുന്നില്ല. നേരെ മറിച്ച് നമുക്ക് ആത്മസംസ്കരണവും നമുക്കാദരവും വിശുദ്ധിയുമാണ് അത് മുഖേന നേടിക്കിട്ടുക എന്ന് നാം ശ്രദ്ധിക്കുക. അള്ളാഹു നിങ്ങൾക്ക് നിഷേധിച്ചിട്ടുള്ള എല്ലാ ഹറാമുകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും, അള്ളാഹു വിരോധിച്ചിട്ടുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് നാം കണ്ണുചിമ്പി ജീവിക്കുകയും നേരായ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതത്തെയും നമ്മുടെ അവയവങ്ങളെയും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലാഇക കാന അൻഹു മസ്ഊല. നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയങ്ങളുമെല്ലാം അള്ളാഹുവിങ്കൽ നാളെ ചോദ്യത്തിന് വിധേയമാകും, മറുപടി പറയേണ്ടി വരും എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം നാം കാത്തു സൂക്ഷിക്കുക, അതിനെ അത് മനസ്സിലാക്കി ജീവിതത്തെ സംരക്ഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
4: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി. എനിക്കയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
5: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
6: എടുത്തു കൊടുത്താൽ മതി,
5: മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ നിരവധി ഡെപ്പോസിറ്റ്, അണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
7: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
5: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടുന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
6: സ്ഥാപനം
5: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
7: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ, ജീവിത പരീക്ഷണങ്ങളും തലമുറകളുടെ സംരക്ഷണവും. ഹാരിസ് ബിൻ സലീമിൻ്റെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
1: ജീവിത പരീക്ഷണങ്ങളും തലമുറകളുടെ സംരക്ഷണവും, എഴുത്ത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. മനുഷ്യജീവിതം നിരന്തരമായ പരീക്ഷണങ്ങളുടെ വേദിയാണ്. നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന ഏതൊരു സാഹചര്യവും വലിയ പരീക്ഷണമാണ്. ഇത്തരം പ്രതിസന്ധികളിൽ പതറാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പ്രധാനമായും മനുഷ്യജീവിതത്തിലെ നാല് സുപ്രധാന പരീക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏകദൈവ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന് വധഭീഷണി നേരിട്ടിട്ടും വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടു പോകാത്ത ഗുഹാവാസികളായ അസ്ഹാബുൽ കഹ്ഫ് യുവാക്കളുടെ ചരിത്രം വിശ്വാസരംഗത്തെ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുന്നു. അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച അവർക്ക് 3 നൂറ്റാണ്ടുകാലം ഗുഹയിൽ സുരക്ഷിതമായ ഉറക്കം നൽകി അള്ളാഹു കാത്തുരക്ഷിച്ചു. സമ്പത്തിലുള്ള പരീക്ഷണമാണ് ഖുർആൻ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം. സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ അഹങ്കാരിയാവുകയും സൃഷ്ടാവിനെ മറക്കുകയും ചെയ്യാറുണ്ട്. വിശാലമായ കൃഷിയിടങ്ങളും സമ്പത്തും ലഭിച്ചപ്പോൾ പരലോകത്തെ നിഷേധിച്ച തോട്ടമുടമയുടെ കഥയിലൂടെ അഹങ്കാരം കാരണം അയാളുടെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോവുകയും ആ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെടുകയും ചെയ്തത് ഖുർആൻ വരച്ചു കാട്ടുന്നു. മൂസാ നബി അലൈഹിസ്സലാമയും അള്ളാഹു പ്രത്യേകമായി ജ്ഞാനം നൽകിയ ഖിദ്റും തമ്മിലുള്ള അറിവിലുള്ള പരീക്ഷണമാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം. കാണുന്ന കാര്യങ്ങളുടെ ബാഹ്യമായ അർത്ഥങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ വലിയ ചില തീരുമാനങ്ങൾ അതിലുണ്ടെന്നും അറിവ് ലഭിക്കുമ്പോൾ വിനയാന്യുതരാകുകയും ക്ഷമ കാണിക്കുകയും ചെയ്യണമെന്നുള്ള പാഠമാണ് ഇത് നൽകുന്നത്. അധികാരം ലഭിക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റുകയും അവനെ ധിക്കാരിയാക്കുകയും ചെയ്യാറുണ്ട് എന്നതാണല്ലോ അധികാരത്തിലുള്ള പരീക്ഷണം. എന്നാൽ ലോകം മുഴുവൻ അടക്കി ഭരിച്ച നീതിമാനായ ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ രാജാവ്. തനിക്ക് ലഭിച്ച അധികാരവും സൗകര്യങ്ങളും അള്ളാഹു നൽകിയതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജനങ്ങളെ ദ്രോഹിച്ചിരിക്കുന്ന യജൂജ് മയജൂജ് എന്ന അക്രമകാരികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പ്രതിഫലേച്ഛയില്ലാതെ അദ്ദേഹം വലിയൊരു ഇരുമ്പ് മതിൽ കെട്ടി സംരക്ഷണമൊരുക്കി. അധികാരം ലഭിക്കുമ്പോൾ അത് ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നാണ് ഈ ചരിത്രം നൽകുന്ന സന്ദേശം. അധികാരവും സമ്പത്തും സ്ഥാനമാനങ്ങളുമൊക്കെ അള്ളാഹു നൽകുന്നതാണ്. അത് സ്വന്തം കഴിവുകൊണ്ടാണെന്ന് വിശ്വസിച്ച ഹാറൂനെ അള്ളാഹു മണ്ണിൽ ആഴ്ത്തിക്കളഞ്ഞു. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമയും ദുൽഖർനൈൻ രാജാവും തങ്ങളുടെ നേട്ടങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യമായി കണ്ടു. അധികാരമുള്ളവർ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കണം. അധികാരം ജനങ്ങളെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെയും മറ്റ് തിന്മകളുടെയും ഭയാനകമായ വലയത്തിലേക്ക് നമ്മുടെ യുവത്വം വഴുതി വീഴുന്നു. സ്വന്തം വീടുകളിൽ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലാത്ത വിധം ലഹരി മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന വാർത്തകൾ നാം കേൾക്കുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. നമ്മുടെ മക്കൾക്ക് ശരിയായ ധാർമ്മിക ബോധം നൽകുക. നന്മ ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും തിന്മ ചെയ്താലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അവരെ നിരന്തരം ഉത്ബോധിപ്പിക്കണം. മദ്രസാ പഠനത്തിനുശേഷം അവരുടെ ജീവിതത്തിൽ നന്മകൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നാം സൃഷ്ടിക്കേണ്ടതുണ്ട്.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് നുറുങ്ങുകൾ, ജീവിത പരീക്ഷണങ്ങളും തലമുറകളുടെ സംരക്ഷണവും. രചന ഹാരിസ് ബിൻ സലീം, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് യൂനുസിലെ 23-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 22 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് സൂറത്തു യൂനുസിലെ 23-ാമത്തെ ആയത്താണ്.

0: ആയത്തിൻ്റെ സാരം: അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരതാ ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നു. ഹേ മനുഷ്യരെ, നിങ്ങൾ ചെയ്യുന്ന അതിക്രമം നിങ്ങൾക്കെതിരിൽ തന്നെയായിരിക്കും ഭവിക്കുക. ഇഹലോക ജീവിതത്തിലെ സുഖാനുഭവം മാത്രമാണ് അതുവഴി നിങ്ങൾ കിട്ടുന്നത്. പിന്നെ നമ്മുടെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നിങ്ങളെ നാം വിവരമറിയിക്കുന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉദാഹരണത്തിലൂടെ കാര്യം നമുക്ക് വ്യക്തമാക്കി തരികയുണ്ടായി. ചില ആളുകൾ കടലിൽ അകപ്പെടുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം, ഞങ്ങൾ നന്മയുള്ള ജീവിതം നയിക്കാം എന്നൊക്കെ പറഞ്ഞ് ശേഷം വീണ്ടും കരയിലേക്കെത്തുമ്പോൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയാതെ അതിനെ നിരാകരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായ താക്കീതുമായിട്ടാണ് 23-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ളത്. അള്ളാഹു പറയുന്നത്: ഫലമ്മാ അൻജാഹും, നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ. അഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തുക എന്നാണ്. ഫലമ്മാ അഞ്ചാഹും, നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ, ഇദാഹും, അവരാകുന്നു, യബ്ഗൂന ഫിൽ അർദി, ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയാണ്. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? ബിഗൈറിൽ ഹഖി, ഒരു ന്യായവുമില്ല. അവർക്ക് അതിനൊരു ന്യായവും പറയാൻ സാധിക്കാത്ത വിധമാണ് അവർ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇനി ഞങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല, ഞങ്ങൾ നല്ലവണ്ണം ജീവിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ രക്ഷപ്പെട്ടപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുന്നു. ഇത് സത്യത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന വലിയ അക്രമമാണ്. ഒരിക്കലും പുറത്തു കൊടുക്കാൻ സാധിക്കാത്ത അക്രമമാണ് അവർ ചെയ്യുന്നത്. ബഗ്യ് എന്നതിന് മുഫസ്സിരീങ്ങൾ വിശദീകരണമായി നൽകുന്നത് അൽ ഫസാദു വശിർക്കു, അത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലും ഷിർക്ക് ചെയ്യലുമാണ്. ഇവിടെ ഈ പറയുന്ന മുഷിരിക്കീങ്ങൾ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർ ഭൂമിയിൽ ഷിർക്ക് ചെയ്യുന്നുണ്ട്. അതിനവർക്ക് യാതൊരു തെളിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫലമ്മാ അൻജാഹും ഇദാഹും യബ്ഗൂന ഫിൽ അർദി ബിഗൈറിൽ ഹഖ്, നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരതാ ഭൂമിയിൽ ഒരു ന്യായവുമില്ലാതെ അക്രമം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്രമത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ തന്നെ ശിക്ഷ നൽകുന്നുള്ളതാണ്. ചില തിന്മകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് നൽകുക, ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കും. എന്നാൽ ചിലതിന് അള്ളാഹു ദുനിയാവിൽ തന്നെ നൽകുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി: മാ മിൻ ദംബിൻ അജ്ദറ അൻ യുഅജ്ജില അല്ലാഹു ഉഖൂബതഹു ഫിദ്ദുനിയ മഅ മാ യദ്ദഖിറു അല്ലാഹു ലിസാഹിബിഹി ഫിൽ ആഖിറ മിനൽ ബഗ്യ വഖതീഅതിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തിന്മക്കും പെട്ടെന്ന് തന്നെ ദുനിയാവിൽ ശിക്ഷ നൽകാറില്ല, എന്നാൽ ചിലതിന് അല്ലാഹു നൽകും. അതിൽപ്പെട്ടതാണ് അൽബഗ്യു, അക്രമിക്കുക, മറ്റൊരാളെ അക്രമിക്കുക. മറ്റൊന്ന് ഖതീഅതിർ റഹീം, കുടുംബബന്ധം വിച്ഛേദിക്കുക. ഇവ രണ്ടിനും, നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന അക്രമം, മറ്റുള്ള ആളുകളോട് ചെയ്യുന്ന അക്രമം, അതേപോലെ കുടുംബബന്ധം വിച്ഛേദിക്കൽ, ഇത്തരം പാപങ്ങൾക്ക്, ഇത്തരം തിന്മകൾക്ക് ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷ ഏർപ്പെടുത്തും. ദുനിയാവിൽ തന്നെ അവർ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതാണ് ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം. ഫലമ്മാ അൻജാഹും ഇദാഹും യബ്ഗൂന ഫിൽ അർദി ബിഗൈറിൽ ഹഖ്. എന്നിട്ട് അള്ളാഹു അവരെ ഉണർത്തുകയാണ്: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നമാ ബഗ്യുക്കും, നിങ്ങൾ ഈ ചെയ്യുന്ന അക്രമമുണ്ടല്ലോ, അല അംഫുസിക്കും, അത് നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന അക്രമമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ അള്ളാഹുവിനെ കബളിപ്പിച്ചു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ വിജയം നമുക്കാണ് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് മതാ അൽ ഹയാതി ദുന്യ, ഇതുമൂലം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്താ? ദുനിയാവിലെ സുഖാനുഭവം മാത്രമാണ്, അതല്ലാത്തൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്കിതിലൂടെ ലഭിക്കുന്നത് ദുനിയാവിൻ്റെ സുഖങ്ങൾ മാത്രമാണ് എന്നല്ലാഹു പറഞ്ഞു കൊടുക്കണം. സുമ്മ, പിന്നീട് ഇലൈന മർജിഉകും, നിങ്ങളുടെ മടക്കം ഞങ്ങളിലേക്കാണ്. അല്ലാഹു പറയുന്നത് എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫനുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത്, നന്മയാകട്ടെ തിന്മയാകട്ടെ, ധാർമ്മികമായ പ്രവർത്തനങ്ങളാകട്ടെ അധാർമ്മികമായ പ്രവർത്തനങ്ങളാകട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, എല്ലാം ഒന്നുപോലും ബാക്കിയാകാതെ നിങ്ങൾ ചെയ്ത ഓരോന്നും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം എന്നല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പേടിപ്പെടുത്തുകയാണ്, സജ്റ് ചെയ്യുകയാണ്, താക്കീത് ചെയ്യുകയാണ്. ഇതാണ് 23-ാമത്തെ ആയത്തിൻ്റെ ആശയവും അർത്ഥവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പാഠം അള്ളാഹുവിനോട് ശുക്രുള്ളവനാകണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ശുക്രില്ലാത്തവൻ, അള്ളാഹുവിന് ശുക്രുകൾ അർപ്പിക്കാത്തവൻ, അവൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ശുക്ര് ചെയ്യുന്നവനാവുക? അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള അയൽവാസി ഒരു നിശ്ചിത തുക നമുക്ക് കടം തരുന്നു, അല്ലെങ്കിൽ നമുക്കായി കുറച്ചധികം തുക നമ്മുടെ കയ്യിൽ തരികയാണ്. നമുക്ക് ഏറെ ആവശ്യമുള്ള സമയത്താണത് ലഭിച്ചത്, നമ്മൾ വല്ലാതെ സന്തോഷിക്കും, നമ്മളാ മനുഷ്യനെ വല്ലാതെ ബഹുമാനിക്കും. അദ്ദേഹത്തെ ഇകഴ്ത്തുവാനോ അദ്ദേഹത്തെ മോശമാക്കി സംസാരിക്കുവാനോ ഒരിക്കലും നമ്മൾ തയ്യാറാവുകയില്ല. എന്നാൽ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ നമുക്ക് വേണ്ട എല്ലാം സംവിധാനം ചെയ്ത ആ റബ്ബിനെ നമുക്ക് എങ്ങനെയാണ് സ്തുതിക്കാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും നമ്മൾ നമ്മുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ പാഠമായി ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിനോട് ശുക്രുള്ളവനാകണം. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയുമെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നാളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകൾക്ക് പ്രതിഫലം ഏർപ്പെടുത്തുകയും തിന്മകൾക്ക് ശിക്ഷ ഏർപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നാം ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് ആഖിറത്തിൽ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നന്മയാകട്ടെ തിന്മയാകട്ടെ, എല്ലാത്തിൻ്റെയും പരിണിത ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നന്മയുടെ സന്തോഷവും തിന്മയുടെ ദുഃഖവുമെല്ലാം വഹിക്കേണ്ടതും ചുമക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതാണ് അള്ളാഹു വ്യക്തമാക്കി പറയുന്നത്. ഈ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെയും വിജയത്തിൻ്റെയും കാരണക്കാരൻ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയുന്നത് ഈ അമലു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, കഴിവിൻ്റെ പരമാവധി തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക, നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യമുണ്ടാവുക എന്നതാണ് രണ്ടാമതായി ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമത്തേത് മതാ അൽ ഹയാതി ദുന്യ, നമ്മൾ ദുനിയാവിനെ ആഗ്രഹിക്കുന്ന ആളുകളാകരുത്. ദുനിയാവ് വളരെ നൈമിഷികമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. എപ്പോഴും നമ്മുടെ ചിന്ത ആഖിറത്തിനെക്കുറിച്ചായിരിക്കണം എന്ന ഉണർത്തലും ഈ ആയത്തിൽ മൂന്നാമതായി ഉൾക്കൊണ്ടിട്ടുണ്ട്. നാലാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് നമ്മുടെ മടക്കം. അതുകൊണ്ട് ഖൗഫ്, എപ്പോഴും നമുക്ക് ഒരു ഭയപ്പാടുണ്ടാകണം, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഹിസാബിന്, വിചാരണക്ക് വിധേയമാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ പേടിയും ഭയപ്പാടും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അവൻ്റെ ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 23-ാമത്തെ വചനം, സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുന്നവർ. ഈ വിഷയത്തിൽ വന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തം വിശദീകരിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

0: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതിൽ, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കന് അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം അങ്ങ് മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കനകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. പഴയ പോലെ എങ്ങനെയും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യാം. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന്. പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളു ഇപ്പോൾ അതിലുള്ളത് എന്ന് കുറുക്കൻ പറഞ്ഞു.
1: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. اللهم بك أمسينا وبك أصبحنا وبك نحيا وبك نموت وإليك المصير. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അള്ളാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അള്ളാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. اللهم ما امسى بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. اللهவே എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരു അനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. റബ്ബിനെ വാഴ്ത്തിയാലും റബ്ബിനെ സ്തുതിച്ചാലും റബ്ബിനെ പുകഴ്ത്തിയാലും മതിവരാത്ത സമയങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, അദ്ക്കാറുൽ മസാ, അത് മറക്കാതെ കൃത്യമായി ചൊല്ലുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും നമ്മൾ ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നാണ്. നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ഞാൻ അഫ്സൽ പടപ്പറമ്പ്.
0: അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ യൂൺ ലെവലിലേക്ക് കയറി വരുമ്പോഴേ ഒരു സലാം പറഞ്ഞിട്ടാണ് കയറാറുള്ളത്. നമുക്ക് അവർക്ക് എന്തു ചെയ്യാം, സലാം ഒന്ന് മടക്കാം അല്ലേ. ഇൻഷാ അല്ലാ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊക്കെയാണ് സലാം പറഞ്ഞത്? മെഹനാസ് ഗഫൂർ, പാലത്തിങ്ങൽ, ജമീല വി കെ, പൂനൂർ, ഷംനാദ് ഖാൻ, ഇമ്രാൻ എൻ വി, കുമരനെല്ലൂർ, ഷുഹൈബ എം വളപ്പട്ടണം, ഇത്ര ആളുകളാണ്. പിന്നെ ഷമീം അബ്ദുള്ള, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. മാഷല്ല, നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അത് പുതുക്കി പഠിക്കുന്നു, നമ്മൾ അഥവാ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിവുകൾ നേടുക എന്ന് പറയുമ്പോൾ അത് വെറുതെ അങ്ങ് നമ്മൾ പഠിച്ചു പോയാൽ പോരാ, മറിച്ച് നമ്മൾ നേടിയ ഇൽമ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടത് നമ്മളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിവ് അന്വേഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഓർക്കുക. ഏതായാലും അമീർ ഇട്ടി അടുത്ത നാട്ടുകാരാ റിയാദ്, അദ്ദേഹത്തിൻ്റെ എഴുത്ത് എഴുതാറുണ്ട്, നമുക്കതൊന്ന് വായിക്കാം അല്ലേ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കുമസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി കാണുക എന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറകളിൽ ഒന്നാണ്. സമൂഹത്തിലെ സഹജീവികളുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കുചേരുക എന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ബാധ്യതയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നതിലും കാരുണ്യം കാണിക്കുന്ന

0: ഈ ഉത്തരവാദിത്തത്തിൻ്റെ ആഴം കാണിച്ചു തരുന്നു. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ആശ്വാസമാകാനും അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനും മുന്നിട്ടിറങ്ങുമ്പോൾ അത് സമൂഹത്തിൽ പരസ്പര സ്നേഹവും സമാധാനവും ഐക്യവും വളർത്താൻ സഹായിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതിയും കാരുണ്യവും നേടിത്തരാൻ അത് കാരണമാവുകയും ചെയ്യുന്നു എന്ന നല്ലൊരു എഴുത്ത് മാഷാല്ലാ അല്ലേ. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മൾ അറിയണം അല്ലേ. നമുക്കും ആ ഒരു പ്രയാസങ്ങൾ കടന്നു വരാനുള്ളതാണ്. ആ സന്ദർഭത്തിൽ മറ്റുള്ളവനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. നമുക്ക് ബാധിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുക.
1: മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മുടെ സ്വന്തം പ്രയാസമായി കാണാൻ
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഫീസ കാടാമ്പുഴ ജമീല പി പി വടകര ഓർക്കാട്ടിരി സുബൈദ പുളിക്കൽ ഇത്തരത്തിൽ ആളുകളാണ് സലാം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഓർമ്മപ്പെടുത്തിട്ട് നിങ്ങളുടെ മക്കളുടെ വോയിസുകൾ അയക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ പ്രാർത്ഥനകൾ അവരുടെ കഴിവുകൾ നമ്മുടെ പീസുകളുടെ വാട്സപ്പിലേക്ക് വിടുക. 9020840840 എന്നുള്ള നമ്പറിലേക്ക് 90 20 840840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കുക ഇൻഷാല്ലാ. ഒരു ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. ഷുഹൈബ എം വളപട്ടണമാണ് ചോദിച്ചിട്ടുള്ളത്. ഖുർആനിൽ ആദ്യം കളവിനും പിന്നീട് തെളിവിനും പിന്നീട് ശമനത്തിനും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ വസ്തു ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇൻഷാല്ലാ ഈ ചോദ്യത്തിന് ഉത്തരേ നിങ്ങൾ അയച്ചോളി. നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് സാരാവസ്ഥയിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മാഈൻ അമ്മാ ബാദ്. എഴുതാനുള്ള പേനയും പെൻസിലും കളർ കൊടുക്കാനുള്ള ക്രയോൺസും മറ്റ് ഉപകരണങ്ങളുമൊക്കെ കളിച്ച് കേടുവരുത്തിയാൽ പിന്നീട് അതിൻ്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമുക്കത് ലഭിക്കാതെ വരാറില്ലേ? എനിക്ക് കളറില്ല, എൻ്റെ കയ്യിൽ പെൻസിലില്ല എന്നൊക്കെ പറയേണ്ട സാഹചര്യം പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ അവർ തന്നെ പലയിടത്തും കുത്തി വരച്ചും പൊട്ടിച്ചും അതുപോലെ തന്നെ അത് കൂർപ്പിച്ചുമെല്ലാം തീർത്തിട്ടുണ്ടായിരിക്കണം. പിന്നീട് ആവശ്യം വരുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഉപകാരം, അത് അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ അതില്ലാത്തതിൻ്റെ ഒരു പ്രയാസം അവർ അനുഭവിക്കുകയാണ്. ശരിക്ക് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കയ്യിലുള്ള വെള്ളം പുറത്ത് ഒഴിച്ചു കളഞ്ഞാൽ പിന്നീട് നമുക്ക് കഴുകാനോ കുടിക്കാനോ ആവശ്യമുള്ള സമയത്ത് എന്തു ചെയ്യും? കയ്യിലുള്ള കാശ് വെറുതെ പലതും വാങ്ങി മിഠായി വാങ്ങി കഴിച്ച് അങ്ങുമിങ്ങുമായിട്ട് പ്രത്യേകിച്ച് ഉപകാരത്തിലൊന്നും പെടാത്ത വിധത്തിൽ അത് ചിലവാക്കി തീർത്താൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് കാശ് വേണ്ടി വന്നാൽ, പണം വേണ്ടി വന്നാൽ നമ്മളെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഒരു അളവനുസരിച്ചാണ് തന്നിട്ടുള്ളത്. അതിൽ വേസ്റ്റേജ് എന്നുള്ള ഒരു സംഭവമില്ല. ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, പണമാകട്ടെ, സാധന സാമഗ്രികളാകട്ടെ, അതെല്ലാം ഒരു തോതനുസരിച്ചിട്ടാണ്, ഒരളവനുസരിച്ചിട്ടാണ് അള്ളാഹു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പാഴാക്കി കളഞ്ഞാൽ, ഒരാൾക്ക് കുടിക്കാൻ 4 ബക്കറ്റ് വെള്ളം അയാൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ആ 3 ബക്കറ്റ് വെള്ളം, ഏറെ അയാൾ ഉപയോഗിച്ച വെള്ളം, അതിനൊരു ക്ഷാമം ഒന്നുകിൽ നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. അമിതത്വം കാണിക്കുന്ന, ധാരാളിത്വം കാണിക്കുന്ന, പാഴാക്കി കളയുന്ന, ഇസ്രാഫ് കാണിക്കുന്ന ആളുകൾ, ദുർവ്യയം നടത്തുന്ന, സാധനങ്ങൾ വേസ്റ്റാക്കി കളയുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടുകാരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിലും അമിതത്വം പാടില്ല. ഒരു സാധനവും നമ്മൾ വെറുതെ അനാവശ്യമായി കുത്തി വരഞ്ഞ് കളയാൻ പാടില്ല. നോട്ട്ബുക്കുകളിൽ നിന്നും മറ്റുമൊക്കെ പേജ് പറിച്ച് കീറിയെടുക്കുമ്പോൾ നമ്മുടെ ഒരു സാറ് പറയാറുണ്ടായിരുന്നു, എത്രയോ മരങ്ങൾ, മുളകൾ കാട്ടി

0: നിന്ന് മുളകൾ വെട്ടിയെടുത്താണ് ഈ പിന്നെ പേപ്പറും സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ കീറിക്കളഞ്ഞാൽ, വിമാനമുണ്ടാക്കി പറത്തിവിട്ടാൽ, നമ്മുടെ നോട്ട്ബുക്കിന്റെ നടുപ്പേജ് അത് കീറിയെടുത്ത് അതിൽ പലവിധ കരവിരുതുകൾക്കും വേണ്ടി അത് കളിക്കാൻ വേണ്ടി കുത്തിവരക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേസ്റ്റാക്കി കളയുമ്പോൾ എത്രയോ മരങ്ങളാണ് വേസ്റ്റായി പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പാഴാക്കരുത്. ഇപ്പം നമ്മൾ സ്കൂൾ മുറ്റത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, വരാന്തയിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ധാരാളം പെൻസിലുകൾ അതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ആളുകൾ നടന്ന് ചവിട്ടേറ്റ് പരിക്ക് പറ്റിയൊരവസ്ഥയിലാണ് കാണാറുള്ളത്. എത്രയോ പേപ്പറുകൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് പലപ്പോഴും നമ്മൾ പലയിടത്തും കാണാറുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാശുണ്ടാക്കി വാങ്ങിച്ചു തരുന്ന സാധനങ്ങളൊക്കെ, വസ്തുക്കളൊക്കെ അതൊരു കളിപ്പാട്ടമാക്കി മാറ്റിയിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് എനിക്കില്ലല്ലോ എന്ന് വിലപിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഓരോന്നും വിലപിടിച്ചതാണെന്ന് മനസ്സിലാക്കാൻ, ഒരു പേപ്പർ പോലും നിങ്ങൾക്കറിയാമല്ലോ, വേസ്റ്റ് മെറ്റീരിയൽസ് പോലും കുടിച്ച് പുറത്തേക്ക് തള്ളിയിടുന്ന, വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുപോലും പലവിധ സാധനങ്ങൾ നിർമ്മിക്കാനും കഴിയുന്ന, അത് വലിയ വിലക്ക് വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ തന്നെ വീണ്ടും റീപ്രൊഡക്ഷൻ നിർവഹിച്ച് അത് പുതിയ മറ്റൊരു വസ്തുവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലത്ത് നമ്മൾ ഒരിക്കലും സാധനങ്ങൾ പാഴാക്കി കളയുന്ന, വേസ്റ്റാക്കി കളയുന്ന, കേടാക്കി കളയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ വില കൊടുത്തും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, രണ്ട്, ഇത് അതിനുവേണ്ടിയുള്ളതല്ല. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും യൂസ്ഫുള്ളായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത്തരം യൂസുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരക്കാനും എഴുതാനും ഒക്കെ ഉപയോഗിക്കാം, അതിലൊന്നൊരു തടസ്സവുമില്ല. എന്നാൽ അത് പാഴാക്കരുത്. അതുകൊണ്ട് അത് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് സാധുക്കളുണ്ട് അല്ലേ. ഇന്ന് ഇത്തരം പിന്നെ സംഗതികളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ പിന്നെ ചെറുപ്പകാലത്തെയൊക്കെ ഓർമ്മ വരും. കുറച്ചൊക്കെ വയസ്സുള്ള ആളുകൾക്ക് അവരുടെ ചെറുപ്പകാലത്ത് അവർ നോട്ട്ബുക്കൊക്കെ പഴയ ബുക്കുകളിൽ നിന്ന് പറിച്ചെടുത്ത് പിന്നടിച്ച് അതിന് ചട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ നോട്ട്ബുക്ക് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് നോട്ട്ബുക്ക് തീരും മുമ്പ് തന്നെ പറിച്ച് കീറി കളഞ്ഞ് പുതിയ നോട്ട്ബുക്ക് വേണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് പല ആളുകളുടെ കയ്യിലും സ്വന്തമായിട്ട് കളറോ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളോ ഇൻസ്ട്രുമെന്റ് ബോക്സോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വകയില്ലാത്ത, പഠനോപകരണങ്ങൾ വാങ്ങാൻ വകയില്ലാത്ത എത്രയോ കുട്ടികളുണ്ട്. അവർക്കിടയിലാണ് ബാഗ് വലിച്ചെറിഞ്ഞ്, വാട്ടർ ബോട്ടിൽ അടിച്ച് പൊട്ടിച്ച്, ചെരുപ്പ് ചവിട്ടി മുറിച്ച്, ഇങ്ങനെയൊക്കെ വളരെ മോശമായ നിലക്ക് സാധനങ്ങൾ പാഴാക്കുന്ന കുട്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരിക്കലും അത്തരക്കാരിൽ പെട്ടുപോകരുത്. അള്ളാഹു നമുക്ക് നൽകിയൊരു നിഅമത്താണിത്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പാഴാക്കുകയില്ല എന്നും അതിൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിനുള്ള ഒരു നന്ദിയാണിത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും ആവശ്യം കഴിഞ്ഞാൽ അത് ഭദ്രമായി എടുത്തു വെക്കുവാനുമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കാര്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ അധ്യാപകർക്കൊന്നും നമ്മളെക്കുറിച്ചൊരു പരാതിയും ഉണ്ടാകാത്ത വിധത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു സാരോപദേശമാണ് നമ്മൾ കേട്ടത് അല്ലേ. കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സാരോപദേശമാണ് കേട്ടത് അല്ലേ.
2: അതെ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ലാത്തൊരു മേഖലയാണ്. ഒരു പേപ്പറല്ലേ അല്ലെങ്കിൽ ഒരു പെൻസിലല്ലേ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്. മാഷാല്ലാ, വളരെ വ്യക്തമായ രീതിയിൽ
1: മുനവർ സലാഹി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തായാലും നല്ല എന്താന്ന് അതിൽ പറയാ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കണം. സ്കൂളിൽ മറ്റുള്ള കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ കേട് വരുത്തുന്ന ആളുകൾ, കുട്ടികൾ മറ്റുള്ളവൻ്റെ പെൻസിൽ പൊട്ടിക്കുന്ന അല്ലേ, അതൊക്കെ ഒരു രസമായിട്ട് കാണും. പക്ഷേ അത് നല്ലൊരു പ്രവണതയല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളതിലേ സലാം പറഞ്ഞ് വീണ്ടും എത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ. ആരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്? വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുള്ളത് റയ്ഹാന ബാനു തോട്ട് ശരിയേറ മുഹമ്മദ് റഫീഖ് ടൈലർ മേങ്ക്ലൂർ ആയിഷ അങ്ങാടിപ്പുറം സഫിയ അടപ്പാൾ സഫിയ കെ തിരുരങ്ങാടി നഫീസ പി എ താമരശ്ശേരി വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു ഉമ്മു കുൽസു ചിറമംഗലം അത്ത അസ്സലാ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അത് തന്നെ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ചോദ്യം ചോദിച്ചത് എന്താണ്? ഖുർആനിൽ ആദ്യം കളവിനും പിന്നീട് തെളിവിനും പിന്നീട് ശമനത്തിനും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ വസ്തു ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന് ഉത്തരം എന്തു ചെയ്യുക, അറിയുന്ന ആളുകളാക്കട്ടെ ഇൻഷാല്ലാ. പിന്നെ നമ്മുടെ സാരോപദേശത്തെക്കുറിച്ച് ഇന്നത്തെ സാരോപദേശം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടത് ഇതാണ് അൽഹംദുലില്ലാ. അത് ജമീല കെ പൂനൂരാണ് പറഞ്ഞിട്ടുള്ളത്, വി കെ ജമീല വി കെ പൂനൂർ. ഷുഹൈബായ വളപട്ടണം പറയാണ് മാഷാല്ലാ നല്ലൊരു സാരോപദേശം, ഉള്ളവർക്ക് അതിൻ്റെ വിലയറിയില്ല, ഇല്ലാത്തവർക്ക് മാത്രമാണ് അതിൻ്റെ വിലയറിയൂ. അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കട്ടെ അല്ലേ. ഇവിടെ ചിലവർ ചൊല്ലുണ്ട് കണ്ണില്ലാത്തവനക്കാണ് കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഈ പെൻസിലൊക്കെ കിട്ടാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. ഏതായാലും നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല അല്ലേ.
2: അതെ, ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരേ വസ്തു മൂന്ന് തവണ തെളിവായി, പല സന്ദർഭത്തിൽ തെളിവായി എന്നതാണ് ചോദ്യം.
1: കളവിനും തെളിവിനും അതുപോലെ തന്നെ അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾക്ക് തെളിവ് ശമനത്തിനും അതൊരു ഉപകാരമായി, അതൊരു തെളിവായി മാറി എന്നൊരു വസ്തു, ആ വസ്തു ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ ഫീഡ്ബാക്ക് വഴി അയക്കുക. ഓക്കെ, അത് ഓക്കെ ഓക്കെ.
2: ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്,
1: വന്നിട്ടുണ്ട്, ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും മാഷാല്ലാ നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ.
2: മാഷാല്ലാ നല്ലൊരു ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഖുർആനിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു,
1: നമ്മൾ പോലും സംശയിച്ചു പോകുന്ന ഒരു ക്വസ്റ്റ്യനാണെന്ന് പറയാം. ഏതായാലും നമ്മുടെ അതിഥികൾ ആരും ഇല്ല, അപ്പോൾ അതിൻ്റെ ചാനലേ പാട്ടുകളും പാട്ട് നമ്മൾ കുട്ടികളാണ് കൂടുതൽ പാടാറുള്ളത്. അപ്പോൾ എന്തു ചെയ്യാം, ഇൻഷാല്ലാ നമ്മളെ ശ്രോതാക്കൾക്ക് എന്തു ചെയ്യാം പാടാനുള്ള അവസരമുണ്ട്, ശ്രോതാക്കളുടെ കുട്ടികൾക്കൊക്കെ പാടാനുള്ള അവസരമുണ്ട്. അയക്കേണ്ട നമ്പർ 9020840840 എന്നുള്ള നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഞാനിവിടെ ലൈവിലിരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പടച്ചോൻ്റെ പരീക്ഷണം എപ്പോഴും നമ്മളിലേക്ക് വരും. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഈ ലൈവ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് പോവാണ്. പോകുന്ന സമയത്താണ് പടച്ചോൻ്റെ പരീക്ഷണം എന്ന് പറയാലോ. വഴിയിൽ വെച്ച് വണ്ടി നിന്നു, സ്റ്റോപ്പായി. പിന്നെ എത്ര സ്റ്റാർട്ടാക്കിയിട്ടും വണ്ടി എന്ത് ചെയ്യണില്ല, സ്റ്റാർട്ടാണില്ല. അപ്പോൾ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ ഇന്ന ഇന്ന കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് ശരിയാക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കും. അപ്പോൾ അതിൻ്റെ ശരിയാക്കാനുള്ള അതിൻ്റെ വില ചോദിച്ചപ്പോൾ, ക്യാഷ് ചോദിച്ചപ്പോൾ ബമ്പർ റേറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു പടച്ചോൻ്റെ പരീക്ഷണമെന്ന് പറയാം. ഇതിൽ നമ്മൾ എങ്ങനെയാണ്, അതാ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം വരുമ്പോൾ പടച്ചോൻ പരീക്ഷിക്കണം എന്താ വെച്ചാൽ, ഇങ്ങനെ പരീക്ഷണം അവന് കൊടുത്താൽ അവൻ എന്താണ് സംസാരിക്കുന്നത് അല്ലേ,
2: എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്,
1: യെസ് അവൻ്റെ വായിൽ നിന്ന് എന്താ വരുന്നത്,
2: അങ്ങനത്തെ.
1: ഇതെന്ത് കഷ്ടകാലമാണ് പലപ്പോഴും പല ആളുകളും ചിന്തിക്കും. പക്ഷെ പരീക്ഷണം ഇല്ലാത്തൊരു വിശ്വാസി ഭൂമിലോകത്തിലുണ്ടാവില്ല.
2: എല്ലാവരും പരിശുദ്ധ പറഞ്ഞ് വലനബുലുവന്നക്കും അഥവാ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്,
1: പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരീക്ഷിക്കും, എപ്പോഴും നമ്മൾ പരീക്ഷിക്കും. മാത്രമല്ല ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഞെരുക്കത്തിൻ്റെ കൂടെ അല്ല, ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. എളുപ്പത്തിൻ്റെ കൂടെ ഞെരുക്കം ഉണ്ടായിരിക്കും എന്നല്ല പറഞ്ഞത്. അപ്പം എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. എന്തറിയോ, ഈ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിച്ച് കടിച്ച് പിടിച്ച് റബ്ബിൽ നിന്നുള്ള ഹയറാണ് എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ്.
2: പറഞ്ഞു സന്തോഷ വാർത്ത ഇത്തരത്തിൽ ക്ഷമിക്കുന്ന ആളുകൾ
1: അതൊക്കെ ഉണ്ട്. അപ്പം അവിടെ നല്ലൊരു വിജയം വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. നഫീസത്തയുടെ അസുഖം മാറിയോ, പനിയാണെന്ന് പറഞ്ഞിരുന്നു, എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫയാക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താ പരസ്പരം പനിയാണ് രോഗങ്ങളൊക്കെ പറയുമ്പോൾ എന്തറിയോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരീക്ഷ പ്രാർത്ഥനകൾ കിട്ടും. ഖുർആൻ ആണെന്നുള്ള അങ്ങനൊന്നും ചോദ്യം അങ്ങനൊന്നും ഉത്തരങ്ങൾ പറയാൻ പറ്റില്ല അല്ലേ.
2: നമ്മളാണ്
1: ചോദ്യം ചോദിക്കുക, ഇങ്ങോട്ടല്ല. ചിലപ്പോ അത് ശരിയായിരിക്കും, ചിലപ്പോ ശരിയാവാതെ ഇരിക്കാം. ഖുർആനിലെ തെളിവാ ചോദിച്ച നമ്മള് അല്ലേ, ഖുർആനിലെ
2: തെളിവാണ്
1: ഈ തെളിവാ ചോദിച്ചത്. അപ്പോ അതിനാണ് ഉത്തരം പറയുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ കരമ്പിൽ എന്നാലേ അതിന് ഉത്തരം പറയാൻ സമയമായിട്ടുണ്ട്, കുറെ സമയം ചോദിച്ചിട്ടല്ലേ ഉത്തരം പറയാം. ഉത്തരം ഷർട്ട് എന്നൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, കുപ്പായം. പക്ഷെ അത് ആരുടെ കുപ്പായമാണ് അല്ലേ, അതിക്കൊരു മറുചോദ്യം നമുക്ക് ചോദിക്കാം അല്ലേ. ഷർട്ട് എന്നൊരു ഉത്തരം വന്നിട്ടുണ്ട്, ഓക്കെ, അത് ആരുടെ കുപ്പായമാണ് അടുത്ത ചോദ്യമാണ്. ഇതിനോട് ഒരു കോർത്തിട്ട് തന്നെ ഒരു ചോദ്യം
2: അല്ലേ, വലിയൊരു ക്ലൂ കിട്ടി കഴിഞ്ഞു. എത്ര കുപ്പായത്തെ കുറിച്ചാണ് പരാമർശിക്കപ്പെട്ടുള്ളത് നമുക്ക് വരലുണ്ടാവുന്ന മാത്രമുള്ളൂ.
1: യെസ്, അത് ഉത്തരം പറഞ്ഞത് അമീറിട്ട് അടുത്ത നാട്ടുകാരെയാണ്, ഷർട്ട് എന്നുള്ള ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെ ഷർട്ട്, ആരുടെ കുപ്പായം, അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സമയത്ത് വീണ്ടും ഓർമ്മപ്പെടുത്തണം, പുതുതായി കയറുന്ന ആളുകൾ അദ്ദിക്കാറുൽ മസാ അത് ചൊല്ലാൻ ശ്രമിക്കുക. അതിൻ്റെ പലരും ഈ അധികാറ ഈ അധികാറുള്ള സ്വഭാവ മസ ഉണ്ടെന്ന് തന്നെ അറിയില്ല ചില ആളുകൾക്ക് അല്ലേ. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നൊരു ഒരു ആശ്ചര്യമാണ് ചില ആളുകൾക്ക്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും കാണാതെ അറിയില്ല. നമ്മൾ ജമീൽ ആപ്പ് തുറന്നാൽ അതിലില്ലാത്തൊരു പ്രാർത്ഥന ഇല്ല. ഉമ്മിപ്പി അല്ലാത്ത എല്ലാവരും അതിലുണ്ട് അറിയില്ലേ. അതിലെല്ലാ സംഗതി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ജമീൽ ആപ്പിൽ ഉണ്ട്. അപ്പോൾ ജമീൽ ആപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, അതിൽ അധികാർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ സന്ദർഭങ്ങളിലെ പ്രാർത്ഥന. രാവിലെ നമ്മൾ യാത്ര പോകുമ്പോൾ ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന, ജോലിക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, റബ്ബ് നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ഇസ്ലാമൊക്കെ എന്തൊരു പ്രയാസമാണെന്ന് പലപ്പോഴും വിചാരിക്കും. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഇസ്ലാം നമുക്ക് പ്രയാസമായി തീരുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് നിരന്തരം പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ രാവിലെ എണീക്കുകയാണ്, നമ്മൾ രാവിലെ എണീറ്റുകൊണ്ട് നമ്മൾ ഒന്നിങ്ങനെ കുളിക്കുമ്പോൾ ആ കുളിക്കുന്നതിന് പ്രതിഫലമുണ്ട്. എന്താണ് പ്രതിഫലം? ഞാൻ റബ്ബിനോട് ഇബാദത്ത് ചെയ്യുവാനും അതിൻ്റെ ഉന്മേഷം കിട്ടാനും നമ്മൾ എന്താണ്, ഞാൻ ഫ്രഷ് ആവുകയാണ്, കുളിക്കുകയാണ്, പ്രതിഫലം കിട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം, നാസ്ത അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളെ രാവിലത്തെ ടീ അതൊക്കെ കുടിക്കുമ്പോൾ ഇത് റബ്ബിനുള്ള ഇബാദത്തിന് വേണ്ടിയുള്ള ഉന്മേഷത്തിന് വേണ്ടി കുടിക്കുകയാണ്, അതിലും പ്രതിഫലമാണ്. വസ്ത്രം ധരിക്കുമ്പോൾ പ്രതിഫലം കിട്ടും. റബ്ബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഔറത്തുകൾ അത് മറക്കാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രാർത്ഥനയും ചൊല്ലിയിട്ട് നമ്മൾ ധരിക്കുമ്പോൾ അവിടെയും നമുക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞപ്പേ എല്ലാവർക്കും ഉത്തരം അറിയുന്നുണ്ട്, ഇത് ആരുടെ കുപ്പായമാണ് ആരുടെ ഷർട്ടാണെന്ന് പറഞ്ഞത് എല്ലാവർക്കും കിട്ടി. അപ്പോൾ
2: ഏകദേശം എല്ലാവരും ഉത്തരവായിച്ചിട്ടുണ്ടല്ലേ,
1: ഉത്തരവായിച്ചിട്ടുണ്ട്. നമ്മളേ നമ്മളെ ആരാ ചോദിച്ചത്, ആയിഷ അങ്ങാടിപ്പുറം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട്. എന്താണ്, നഫീസത്തെ വന്നിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, സുഖമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യുക, ഹോസ്പിറ്റലിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരട്ടെ ഇൻഷാ അല്ലാ. അള്ളാഹു മുഷ്ഫീഖ്, അള്ളാഹു മുഷ്ഫീഖ്, ലാ ബാസ് തഹൂറു ഇൻഷാ അല്ലാ. അസ്സലല്ലാഹു അലഅലീം റബ്ബിൽ അർശിൽ അലീം അയ്യഷ്ഫീഖ് ഇൻഷാ അല്ലാ. അപ്പോൾ ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലേ. പിന്നെ ജമീല വി കെ പൂനൂർ, കഴിഞ്ഞ ശനിയാഴ്ച നല്ല കാലാവസ്ഥ ആയിരുന്നല്ലോ, ഈ ശനിയാഴ്ച അള്ളാഹു വെള്ളം കൊണ്ടും മഴ കൊണ്ടും നമ്മളെ ഭയപ്പെടുത്തിയല്ലേ, അള്ളാഹു നമ്മളെ സഹായിക്കുകയും ചെയ്തില്ലേ, അൽഹംദുലില്ലാഹ്. ആ അതാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, മനുഷ്യർ നന്ദി കെട്ടവർ തന്നെയാണ്. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ, നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താ വെച്ചാൽ, മഴ പെയ്താൽ പറയും ഐഷ് ഇതെന്തൊരു മഴയാണ്, ഇത് വല്ലാത്തൊരു മഴയായി പോയി എന്ന് പറയും. ആ മഴയെ ശവിക്കുന്ന ആളുകൾ ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വെയിൽ വന്ന ആ വെയിലിന് ശവിക്കുന്ന ആൾക്കാർ, ഇതാണ് പഠിച്ച പറഞ്ഞത്, മനുഷ്യർ നന്ദി കെട്ടവ തന്നെയാണ്. ഏതായാലും നമ്മുടെ ശ്രോതാക്കളിൽ നിന്നൊരു ഓഡിയോ ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് പോകാം. ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും, ഞാൻ അസീൻ, എൻ്റെ സ്ഥലം എടത്തനാട്ടുകര.

0: കരിണ
1: അല്ലേ, നമ്മളെ ചെറിയ കുട്ടികൾ പാടുന്നൊരു പാട്ടാണ് അല്ലേ. ഇതിലൊരുപാട് ഇതിൽ നമുക്ക് എന്തുണ്ട്, എന്താ ഉൾക്കൊള്ളാണ്ട്, ചെറിയ പാട്ടാണെങ്കിലും അല്ലേ. അതൊരു മാഷാല്ലാ, അസീം മോന്റെ പാട്ട് വളരെ ഉഷാറായിട്ടുണ്ട്.
2: ഇവിടുത്തെ ഒരു വിടവ് നികത്താൻ വലിയ സഹായിക്കും മാഷാല്ലാ.
1: മാഷാല്ലാ. എന്നാലും പിന്നെ ഷുഹൈബായും വളപ്പെട്ടണം ഒന്ന് ചോദ്യങ്ങളെ കൊണ്ട് ആറാട്ടാണെന്ന്. ഓക്കെ, മോൻ്റെ അമീർ ചേട്ടനാട്ടുകാരൻ്റെ മോനാണ് പാടിയത് അസീം. മാഷാല്ലാ. അപ്പോൾ പിന്നെ ഒരു കുസൃതി ചോദ്യമുണ്ട്. ബഹിരാകാശത്തും കലണ്ടറിലും ഞാനുണ്ട്, ആരാണ് ഞാൻ? ബഹിരാകാശത്തും ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്, ആരാണ് ഞാൻ? സഫിയ കെ തിരുവങ്ങാടി, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമീൽ ആപ്പ് വളരെ ഉപകാരമാണ്, എല്ലാം അതിലുണ്ട്. എല്ലാ അറിവും അല്ലേ, എല്ലാ പണ്ഡിതന്മാരെ ക്ലാസ്സുകളും അതിൽ കേൾക്കാൻ പറ്റും. ഓരോ ഖുത്തുബകൾ അല്ലേ, ഓരോ ആഴ്ചയിലെ ഖുത്തുബകൾ കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പം എല്ലാ ഖുത്തുബയും
2: സെലക്ടഡ് ആയിട്ടുള്ള 30-ഓളം അതിൽ കൂടുതലുണ്ട് തോന്നുന്നു
1: ഉണ്ടാവും. നമുക്ക് ഓരോ വിഷയം, ഇപ്പോൾ ഓരോ ആളുകൾ ഓരോ വിഷയമാണല്ലോ പറയുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമ്മുടെ വഴിവിളക്ക് അല്ലേ, വഴിവിളക്കിൻ്റെ കാര്യങ്ങൾ എല്ലാം അതിൽ വരും.
2: ഇപ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ ഒന്നുകൂടി പുതിയ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ടല്ലേ,
1: ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാർത്ഥനൻ്റെ അധികാരൻ്റെ അതിൽ തന്നെ ഒരുപാട് അപ്ഡേഷനുകൾ, മീൻസ് അതിലെ നമ്മൾക്ക് ഒന്നുകൂടി സുഖകരമായി തുറക്കാൻ പറ്റുന്ന അല്ലേ രൂപത്തിൽ അത് ജമീൽ ആപ്പ് ആക്കിയിട്ടുണ്ട്.
2: ആ ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.
1: ആ ജമീല വി കെ പൂനൂര്, അമീർ സാഹിബിൻ്റെ കുട്ടിയാണോ പാടിയത് എന്ന് തോന്നുന്നല്ലോ. യെസ്, അമീർ ചേട്ടനാട്ടുകാരൻ്റെ കുട്ടി തന്നെയാണ് അസീം. പിന്നെ നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ റബ്ബിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഇതിനെ നമ്മൾ മനസ്സ് ഒരു എതിരഭിപ്രായമായി നമ്മൾ കാണരുത്. പിന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞൊരു പ്രളയം എന്നൊരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ വിചാരിക്കും പ്രളയമൊക്കെ വന്നാൽ ചിലപ്പോൾ ആളുകൾക്ക് പാടാൻ പാടിയും ഒക്കെ മനസ്സിലാവും. എവിടെ, എന്താണ് റബ്ബ് ഇങ്ങനെ ചെയ്യണത്? നിങ്ങളെ ദൈവമൊക്കെ എവിടെയാണ് പലപ്പോഴും പറയാൻ? റബ്ബ് എന്താ നിങ്ങൾ
2: കാണുന്നത്? പ്രളയത്തിനാണ്, അതിന് മുന്നേ അറിയില്ല. ഒരു പള്ളി, പള്ളിയുടെ ഭാഗത്ത് നല്ല വെള്ളം നിറഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു കമൻറ്റ് വന്നാണ്, എവിടെ നിങ്ങളെ ദൈവം, രക്ഷിക്കാനെന്താ ദൈവം ഇല്ലേ.
1: അത് ഒരു എന്താ പറയുക, അതൊരിക്കലും പാടില്ല. ഇത് നമ്മൾ ചിന്തിക്കണം, റബ്ബിൽ നിന്നുള്ളതാണ്. എന്താ മനുഷ്യൻ പറയുക, നമ്മൾ പറഞ്ഞല്ലോ പരീക്ഷണം. പിന്നെ മഴ അധികരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ പ്രവാചകസല്ലല്ലാഹുവലം പഠിപ്പിക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥന നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ റബ്ബിനോട് നന്ദി കാണിക്കുക എന്നുള്ള രൂപത്തിൽ മുത്തിർന ബിഫദലില്ലാഹി വറഹ്മത്തിഹി എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ മഴ അമിതമായുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിത്തി ശജരി. ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാനേ മദ്രസയിൽ ഇങ്ങനെ കുട്ടിയെ ക്ലാസ് എടുത്തിരിക്കുന്നു. അപ്പോൾ കുട്ടിയെ നല്ല കോരി ചൊരിയണം മഴയാണ്, നല്ല സ്ട്രോങ്, മദ്രസൻ്റെ മുകളിൽ ഷീറ്റാണ്.
2: അപ്പോൾ നല്ല പ്രത്യേക ശബ്ദം ഉണ്ട്,
1: പ്രത്യേക ശബ്ദം, നല്ല മഴ. ഞാൻ പറയേ കുട്ടികളെല്ലാവരും ഇങ്ങോട്ട് വരുന്നതാണ്, എല്ലാ കുട്ടികളും വന്ന് ഞാൻ കുട്ടിയാണ്, നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ, ചിലപ്പോൾ പഠിച്ചോനെ പ്രാർത്ഥന സ്വീകരിച്ചാലോ. അതിലിങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, 2-3 തവണ പ്രാർത്ഥിച്ചപ്പോൾ മഴ ഇങ്ങനെ കുറയാനുണ്ട്. കുട്ടികളെ ഉസ്താദേ ഇതെന്തോ ഒരു അത്ഭുതമാണ്, കുട്ടിയാക്കനെ ഒരു അത്ഭുതം. അപ്പോൾ പഠിച്ചോന് ഇതാണ്, പഠിച്ചോന് നമ്മൾ പ്രാർത്ഥിച്ച ഓൺ ദ സ്പോട്ടിൽ പഠിച്ചോൻ പ്രാർത്ഥന സ്വീകരിക്കും. അപ്പോൾ അതൊരു പാടാണ് അല്ലേ, അതൊരു പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും റബ്ബിനോട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രമിക്കുക. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉമ്മു കുൽസു ചിറമംഗലം, അത്ത അസ്സലാ. കല്യാണം ഉണ്ടായിരുന്നു, ലൈവിൽ കയറാൻ വൈകി. ആ മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. ഏതായാലും നിങ്ങൾ കയറിയല്ലോ, ഏതായാലും ഖൈർ. ഏതായാലും നമുക്കേ നമുക്കിന്നൊരു പാഠക്കുറിപ്പ് കൂടി ഉണ്ട് അല്ലേ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ.
0: ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, കൂട്ടുകാരെ, ഒരുപക്ഷെ ഈ ഒരു പാഠക്കുറിപ്പിന്റെ സെഷനിൽ ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതെനിക്കുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മളൊക്കെ തിന്മകളെ നിസാരമാക്കി കളയുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് കൃത്യമായൊരു പരിശോധന നടത്തേണ്ട ഒരു ഘട്ടമാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും, ഭൂരിഭാഗം ആളുകളും, ധാരാളം പേരും തിന്മയിൽ അകപ്പെട്ട് ജീവിക്കുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല എന്ന് മനസ്സിൽ കരുതി തിന്മകളിലേക്ക് ആപതിക്കുന്ന ആളുകൾ അവരുടെ നോർമൽ ലൈഫിൽ, സാധാരണ ജീവിതത്തിൽ അവർ അതൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കും. അവരത് തിന്മയാണ് എന്ന് മനസ്സിലാക്കുന്നു പോലും ഉണ്ടാകില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, ആ നബിയിൽ നിന്ന് ഹദീസുകൾ കേട്ട സ്വഹാബികളൊക്കെ എങ്ങനെയായിരുന്നു ഒരു തെറ്റിനെ അവർ മനസ്സിലാക്കിയത് എന്നതൊക്കെ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി പറയുന്ന ഹദീസിലുണ്ട്, നിങ്ങൾ ലാ തഹ്ഖിറന മിനൽ മുൻകറാത്തി ശൈഅൻ, നിങ്ങൾ മുൻകറാത്തുകളെ, തിന്മകൾ എന്താക്കരുത്, നിസാരമായി കാണരുത് എന്ന പ്രവാചകന്റെ വചനം. ഇതൊക്കെ കേട്ട സ്വഹാബികൾ പറയണം, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയണത് അറിയോ, ഇന്നക്കും ലതഅലമൂന അഅമാലൻ, നിങ്ങളൊക്കെ ചില പ്രവർത്തനങ്ങളിൽ, ലതഅമലൂന അഅമാലൻ, ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ആ ചില പ്രവർത്തനങ്ങൾ, ഹിയ അദഖു ഫി അയുനികും മിനശ്ശാർ, അത് നിങ്ങളുടെ കണ്ണുകളിൽ രോമത്തേക്കാൾ ഏറ്റവും നിസ്സാരമാണ്. പക്ഷേ ഇന്ന ഇൻ കുന്ന ലനഉദ്ദുഹ അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്തി, എന്നാൽ നബിയുടെ കാലത്ത് ഞങ്ങൾ അവയെ നാശകാരികളായ പാപങ്ങളിൽ എണ്ണുമായിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിച്ച രണ്ടാണ് ശ്രദ്ധാനങ്ങൾ ആലോചിച്ചുകൊണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന തിന്മകളൊക്കെ അന്ന് അവർ മനസ്സിലാക്കിയത് വൻപാപങ്ങളായിട്ടാണെന്നാണ്. അങ്ങനെ ഒരുപാട് തിന്മകളുണ്ട്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് സമയം, 10 വർഷത്തോളം സേവകനായി ജീവിച്ചു. അതിനുശേഷം നബിയുടെ കൂടെ തന്നെ ആ നാട്ടിലൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നൊരു സ്വഹാബിയാണല്ലോ അദ്ദേഹം. ഈ വിഷയം നമുക്ക് പറഞ്ഞു തരുന്നത്, ഇപ്പൊ നബിയുടെ കാലത്ത് വലിയ പാപമായി കണ്ടിരുന്ന പല കാര്യങ്ങളെയും പിൽക്കാലത്ത് നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയുണ്ടായി എന്നത് യാഥാർത്ഥ്യ, അത് അപകടമാണെന്ന് അനസ്വല്ലാൻ വ്യക്തമാക്കണ ഹദീസാണ് നമ്മളവിടെ പറഞ്ഞു വെച്ചത്. നമ്മുടെ ഈ കാലത്തും തിന്മയെ നിസാരമാക്കുന്ന രംഗങ്ങൾ നമുക്ക് ധാരാളം കാണാനാവും. ഒരു തിന്മയാണെന്ന് മനസ്സിലായാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും അതിനെ അപകടകാരിയായി കാണാനും കഴിയണം എന്നതാണ് ഒരു വിശ്വാസിന നിലപാട്. അതാണ് ഈമാൻ നൽകുന്ന വെളിച്ചമെന്ന് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. തിന്മയെ നിസാരവൽക്കരിക്കരുത് ഒരിക്കലും. തന്റെ തിന്മയെ തന്റെ മേൽ വീയുമെന്ന് ഭയപ്പെടുന്നതായ ഒരു പർവ്വതം കണക്കെ കാണുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു. എന്നാൽ ഒരു തമ്മാടി എങ്ങനെയായിരിക്കും അവന്റെ തിന്മയെ കാണുന്നത്? അവന്റെ മൂക്കിൽ വന്നിരുന്ന ഒരു ഈച്ചയെ പോലെയാണെന്നാണ്. അത് വന്നിരിക്കുമ്പോൾ അതിനെ നിസാരമായി അവൻ തട്ടിക്കളയൂലേ, അത്ര നിസാരമായി അവൻ തിന്മകളെ കാണുന്നതാണ്. ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കൽ, വഞ്ചന കാണിക്കൽ, കളവ് പറയൽ പോലെയുള്ള നാശകാരികളായ തിന്മകളായി മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്വഹാബിമാർ കണ്ടിരുന്നത് വലിയ വലിയ തിന്മകളായിട്ടാണ്. നമ്മുടെ ഈ കാലത്ത് അതൊന്നും ഒരു വിഷയമേ അല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. കച്ചവടത്തിലും മറ്റും ചതിയും കളവും സാർവത്രികമായി മുന്നോട്ട് വന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ചെറിയ ചെറിയ തിന്മകളെ അടക്കം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. ഒരിക്കലും തിന്മകളെ നിസാരമായി കാണരുത്. അത് നമ്മുടെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് അത് ചെയ്താലും അവരോട് നമ്മൾ മുഖം നോക്കി പറയണം ഇത് തിന്മയാണ് എന്നത്. എന്നിട്ട് അവനക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം. അവന് തിന്മ പഠിച്ച് വെച്ച ആ ഒരു ഗ്യാപ്പിൽ, ആ ഒരു സാഹചര്യത്തിൽ അവന് നന്മകൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ സ്വമേധയാ തിന്മയിൽ നിന്ന് മാറി നന്മയുടെ റൂട്ടിലേക്ക് നമ്മൾ വരണം. അല്ലാഹു സുബ്ഹാന തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ നൽകട്ടെ. തിന്മകൾ ചെയ്യാനുള്ള ആ സാഹചര്യങ്ങളെ അല്ലാഹു സുബ്ഹാന തആല നീക്കി കളയുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മാഷാല്ലാ, നല്ല, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് അറിയേണ്ട ഒരു വിഷയമാണ് അല്ലേ, തിന്മകളെ നിസാരവൽക്കരിക്കുക.
2: കോണ്ടെക്സ്റ്റ് വളരെ ആപ്റ്റബിൾ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ്. ഇതിൽ പറയപ്പെട്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, കളവ് എന്നുള്ളത്. എന്തേ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് പിന്നെ ഞാൻ കളവല്ല, സാരില്ല പറയും. നമ്മളെ വീട്ടിൽ നിന്ന് വരെ നമ്മൾ അറിയാണ്ട് പറയും ടീച്ചറോട് തൽക്കാലം ഞാൻ പരിയില്ലേന്ന്, വീട്ടിലില്ലേന്ന് പറഞ്ഞാണ്ടിന്ന് എന്ത് പറയും, മാതാപിതാക്കൾ കുട്ടിയോട് പറയുന്ന അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ അപ്പം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു കുട്ടിക്ക്
1: എന്തിട്ടാ
2: പ്രോത്സാഹനം കിട്ടാണ്
1: പാടില്ല.
2: അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ കോപ്പി അടിക്കാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവനെ വട്ടം കൂടി, അയ്യ് അവന് കോപ്പി ഒന്നും അടിക്കൂലട്ടോ, അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ കള്ളങ്ങൾ പറയാൻ യാതൊരു മടിയില്ലാത്തൊരവസ്ഥ അങ്ങനെയാണ് സംജാതമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, കള്ളം പറയുന്നത് ദുഷ്ടതയിലേക്ക് നയിക്കും. വൈനൽ യഹദീലൽ ഫുജൂർ, തമ്മാടിത്തത്തിലേക്കും അവസാന നരകത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായ ഒരു വിഷയം എന്നുള്ളത്. ഇൻഷാല്ലാ നമ്മളൊക്കെ ഇത്ര പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുന്ന ഇത്തരം തിന്മകളിൽ നിന്ന് ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ സുബ്ഹാന തആല ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഈ കളവിൻ്റെ വിഷയത്തിലേ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി കരയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ആ കുട്ടീനെ വിളിക്കുക, മുട്ടായി തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്നിട്ട് ആ കുട്ടി കരച്ചു നിർത്തുമ്പോൾ മുട്ടായി കൊടുക്കാത്തൊരവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ആ കുട്ടി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞൊരവസ്ഥ, എന്നിട്ട് അത് കൊടുക്കാതിരിക്കുന്നൊരവസ്ഥ, ഇതൊക്കെ കളവിൻ്റെ ഗണത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തമാശക്ക് പോലും നുണ പറയരുത് എന്നുള്ളതാണ്. കളവ് പറയരുത്, അത്രമേൽ ഗൗരവമാണ് കളവ് പറയുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ചില ആളുകൾ മിന്നറിയിച്ച മിന്നറിയില്ലേ അതാണെന്ന് പറയുന്നത്. പക്ഷേ
2: ഉത്തരം ആരോ അയച്ചിട്ടുണ്ടായിരുന്നു,
1: ആയിഷ അങ്ങാടിപ്പുറാണ് ഉത്തരം അയച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരം ചൊവ്വ എന്നുള്ളതാണ് ഉത്തരം. മാഷാല്ലാ ബറക്കില്ല ഫീക്ക്, ഉഷാറായിട്ടുണ്ട് മാഷാല്ലാ. സഫിയാക്കിയത് അങ്ങാടി നബീ സുദാത്ത, അവരുടെ അസുഖം അള്ളാഹു പെട്ടെന്ന് ഷിഫയാക്കി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ മുഹമ്മദ് റഫീഖ് റൈലർ ഒരു അടുത്ത ചോദ്യവുമായി വന്നിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ എന്താ യന്ത്ര യഥാർത്ഥ പേര് എന്താണ് എന്നാണ് അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇൻഷാല്ലാ അതിൻ്റെ ഉത്തരം നമ്മുടെ ശ്രോതാക്കൾ പറയട്ടെ. ഏതായാലും അമ്മയുട്ടി അടുത്തനാട്ടുകാരെ അവരെഴുത്ത് ചെറിയൊരു ഫീഡ്ബാക്ക്, സ്വന്തം ബുദ്ധി മാത്രം ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്താതെ അവയുടെ യഥാർത്ഥ യുക്തിയും അർത്ഥവും ഉൾക്കൊണ്ട് പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണം. എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ അള്ളാഹു ഉണ്ട് അല്ലേ. അവർ വേറെ കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഷാല്ലാ ഇതിന് ശേഷം ചോദിക്കാം. ജമീല വി കെ പൂനൂർ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞങ്ങളുടെ കുടുംബത്തിലെ പല വീടുകളിലും വെള്ളം കയറി വിഷമത്തിലായിരുന്നു. മഴ വീണ്ടും തുടർന്ന് ജോലി ചെയ്യുക പഠിച്ചോനെ. അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. അവിടെ അള്ളാഹു ആശ്വാസം നൽകട്ടെ. ഇൻഷാല്ലാ എല്ലാവരും പ്രാർത്ഥിക്കുക, പരസ്പരം അങ്ങോട്ടും പ്രാർത്ഥിക്കുക. സഫിയാക്കിയ തുരങ്ങാടി
2: ചോദ്യമാണ്,
1: അതൊരു ചോദ്യമാണ്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഉത്തരം പറഞ്ഞു റയാന ബാനത്തോട്ടശ്ശേരി, വാലൈക്കും സ്സലാം. ചൊവ്വ എന്നുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഷാല്ലാ. നമ്മൾ ഞാൻ എന്തോ പറയാൻ വിചാരിച്ചിരുന്നു,
2: മഴ മഴയുടെ വിഷയമാണെങ്കിൽ നമുക്കറിയാം ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണ്.
1: ഓറഞ്ച് റെഡ് അല്ലേ?
2: ഓറഞ്ചാണ്
1: അല്ലേ. ഇനി നാളത്തെ അവസ്ഥ എന്തെന്ന് അറിയില്ല. അള്ളാഹു ബുദ്ധി പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ തോഫിക്ക് അത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചവനെ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ ഒന്ന് സുബഹിക്ക് മുന്നേ ഉള്ള സമയങ്ങൾ, സമയം ബാങ്കിന് ഇഖാമത്തിനിടയിലുള്ള സമയം, ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണില്ല. ബാങ്കിനും ഇഖാമത്തിനിടയിലുള്ള സമയം, അതുതന്നെ വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം. ചില പണ്ഡിതന്മാർ ജുമ നടക്കുന്ന സന്ദർഭത്തിലുള്ള ആ സമയത്താണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ പ്രാർത്ഥിക്കുക. നമ്മൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മഴ വരുമ്പോൾ അതിൻ്റേതായുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ പാലിക്കുക. അതുതന്നെ നമ്മൾ ജാഗ്രത പാലിക്കപ്പോഴും അല്ലേ, നമ്മൾ ഇതും പറയണല്ലോ, നമ്മൾ ജാഗ്രത പാലിക്കണപ്പോഴും കൂടുതൽ ഒക്കെ നല്ല തവക്കലാണ്. നമ്മളിവിടെ നിന്നാലും പഠിച്ചും പിടിക്കും, പക്ഷേ നമ്മൾ ഒക്കെ ചെയ്തിട്ടിപ്പോൾ അല്ലാല് തവക്കുലാക്കണം. പക്ഷെ നമ്മൾ
2: ഞാൻ
1: സ്വീകരിക്കണം. ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല, ആരെന്ത് പറഞ്ഞാൽ നമ്മൾ അല്ലേ അത് പാടില്ല. നമ്മളെന്ത് ചെയ്യണം, അത് നമ്മൾ ഒരു റബ്ബിനോട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളെന്ത് ചെയ്യുക, ആ മാധ്യമങ്ങൾ നമ്മൾ സ്വീകരിക്കും വേണം അല്ലേ. ഒരു കാരണങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾക്ക് വരുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. ഇപ്പോൾ പല മലപ്പുറം ആ ഭാഗത്തൊക്കെ ചില ഭാഗങ്ങൾ ഉരുൾ പൊട്ടിന്നൊക്കെ കേട്ട് വരുന്നുണ്ട്. അള്ളാഹല്ല, അങ്ങനെയൊക്കെ കേട്ടു. ഇന്നലെ പള്ളിയിൽ ഇരുന്നപ്പോൾ അങ്ങനെ ആളുകൾ പറയുന്ന ഇതാണ്,
2: പലയിടത്തും ആളുകളെ മാറ്റി
1: പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യുക? അള്ളാഹുനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ജാഗ്രത പാലിക്കുക. ഇതൊക്കെയാണ് നമ്മൾ മഴ പെയ്യുന്ന ഈ സന്ദർഭത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ.
2: പിന്നെ ഈ സാഹചര്യത്തിൽ കുറ്റപ്പെടുത്തൽ, ആരെയും കുറ്റപ്പെടുത്തൽ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന വേളകളിൽ ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഒമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുക ഒരു വക്കിലിരുന്നു കൊണ്ടാണ്, ഒരു മൂലക്ക ഇരുന്നു കൊണ്ട്, അത്രത്തോളം സൂക്ഷ്മമായിക്കൊണ്ടല്ല. ഐ മീൻ വേണമെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ ആരാധിക്കുന്ന ആളുകളുണ്ട്. അവിടെ പ്രത്യേകത അള്ളാഹു പറയുകയാണ്, ഫൈൻ അസ്വാബഹു ഖൈറുൻ ഇതുമ അന്നബി, അവർക്ക് വല്ല ഗുണം വല്ല അനുഗ്രഹമോ വല്ല നന്മ കിട്ടിക്കഴിഞ്ഞാൽ ഇതുമ അന്നബി, ഔ അത് കിട്ടിയല്ലോ പറഞ്ഞു അൽഹംദുലില്ലാ, അതിൽ തൃപ്തി അടയുന്ന ആളുകളാണ്. പ്രശ്നം എന്താ വെച്ചാൽ, വൈൻ അസ്വാബത്തു ഫിത്ന, അത്തരം ആളുകൾക്ക് എങ്ങാനും വല്ല പ്രയാസമോ വല്ല പ്രതിസന്ധിയോ അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്നു വരികയാണെങ്കിൽ അള്ളാഹു തആല അവിടെ സ്വഭാവം പറയുകയാണ്, ഇൻകലബ് അലാ വജീഹി എന്നാണ്, അഥവാ സ്വന്തം പാട്ടിന് തിരിഞ്ഞു പോകും. ഇതുവരെ താൻ ആരാധിച്ചു പോന്നിരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയും താൻ വിശ്വസിച്ചു പോന്നിരുന്ന വിശ്വാസ ആചാരങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് പഴയ അവിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ദുരാചാരങ്ങളിലേക്ക് ചേക്കേറുന്ന അള്ളാഹുവിനെ പഠിക്കുന്ന ആളുകളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അവർക്ക് ഇഹവും നഷ്ടപ്പെട്ടു പരവും നഷ്ടപ്പെട്ടു, അത് തന്നെയാണ് ഏറ്റവും വ്യക്തമായ നഷ്ടമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സൂറത്തുൽ ഹജ്ജിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷണമെന്നത് നശ്വരമായ ഇഹലോക ജീവിതം, അത് നമ്മളെന്താണ് ഇവിടെ വെറും യാത്രക്കാരാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിക്കാൻ പലതരത്തിലുള്ള ഉപാധികൾ സ്വീകരിക്കും. അതിലൊരു ഉപാധി മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തഖ്‌വ മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
1: ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ കൃത്യമായിട്ടത് പാലിക്കുക അല്ലേ. ഇൻഷാല്ലാ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമ്മളെ അബ്ദുൽ മുത്തലിബിൻ്റെ അല്ലേ?
2: അതെ അതെ, യഥാർത്ഥ പേര്,
1: അതിൻ്റെ പേര് യഥാർത്ഥ ഉത്തരം പറയാണ് ഷൈബത്തുൽ ഹംദ് അല്ലേ. അപ്പോൾ ഷൈബത്ത് എന്ന് പറഞ്ഞ ഉത്തരം പറഞ്ഞ ആളുകളുണ്ട്. ആരാണ് ഷൈബത്ത് ഉത്തരം പറഞ്ഞത്?
2: അമീർ ടി എടത്തനാട്ടുകര.
1: അയ്യോ ഓക്കെ, ഞാനേ ഒരു ചെറിയൊരു ടാസ്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്താ വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരമ്പരയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പര എവിടേക്ക് എത്തുന്നത്?
2: ഇബ്രാഹിം നബിക്ക് എത്തുമ്പോൾ അദ്നാൻ,
1: ആ മറ്റേ ഇബ്രാഹിം നബിക്ക് എത്തും. അങ്ങനെ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ഇബ്രാഹിം നബിക്ക് എത്തുന്ന പരമ്പരയുണ്ട്. ആ പരമ്പര ഇൻഷാല്ലാ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക. എന്താ അറിയോ, ഈ പരമ്പരകൾ പ്രവാചകൻ്റെ പരമ്പര പഠിച്ചു വെക്കുക നമ്മൾ അല്ലേ. ആരെന്ന് ചോദിക്കുമ്പോൾ നല്ല രസമാണ് അത് പഠിക്കാൻ. ഇപ്പം ഞാനൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത് നമ്മൾ
2: അവർ പാട്ട് പാട്ട് രൂപത്തിലുണ്ട്,
1: ആ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് ആ പാട്ട് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ട്, അവസാനം വലദ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീൻ വലദ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരമ്പര എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക, നല്ല ഉപകാരപ്പെടും. പിന്നെ ഒരു ഖുസൂർദി ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ, വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്? അത് നല്ലൊരു ചോദ്യമല്ലേ, ചിന്തിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും അത്. വലിച്ചാൽ വലുതാകുന്ന റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ.
2: വെറൈറ്റിയാണ്
1: മാഷല്ലാ. ഇനിയുണ്ട് കേട്ടോ
2: ചോദ്യങ്ങൾക്ക് വന്നൊന്നില്ല.
1: ഇല്ല ഇല്ല, ആളുകൾക്ക് ഉസാരാണ്. മാഷല്ലാ. ആ അയ്യോ ഉത്തരം. അപ്പൊ ആളുകൾ അറിയാ അല്ലേ, നമ്മുടെ ആളുകൾക്ക് അറിയാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണോണ്ടേ പുറത്ത് മഴ ഉണ്ടോന്നൊന്നും അറിയില്ല അല്ലേ.
2: അതെ അതെ,
1: അതിനുള്ളിൽ പുറത്ത് മഴ ഉണ്ടോന്നൊന്നും അറിയില്ല.
2: രണ്ടുപേരും ഉത്തരം അയച്ചിട്ടുണ്ട്.
1: അയച്ചിട്ടുണ്ട് ഉത്തരം അയച്ചിട്ടുണ്ട്. വരും വരും. ഇത്തിരി എളുപ്പമുള്ള ചോദ്യം എന്ന് മനസ്സിലാക്കണത്. നമ്മളെ ശ്രോതാക്കളിൽ നിന്നും കുട്ടികൾക്ക് പാട്ട് പാടാം, കഥ പറയാം, പ്രാർത്ഥിക്കാം അവസരമുണ്ട്. ഇനിയും കുറച്ച് സമയം നമ്മുടെ മുന്നിലുണ്ട്. നമ്പർ വീണ്ടും ആവർത്തിക്കാണ്, 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് എന്തു ചെയ്യുക, നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കുക. കുട്ടികളെപ്പോഴും നമ്മൾ എന്തു ചെയ്യുക, ഇത്തരത്തിലുള്ള ഇസ്ലാമിക വേദികളിൽ നമ്മൾ എന്തു ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ സ്കൂളിൽ നമ്മൾ ഇപ്പോൾ ആർട്സ് വാർഷികമൊക്കെ നടക്കുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കലുണ്ട് ഡാൻസ് കളിക്കാൻ. മ്യൂസിക്കിൻ്റെ അകത്തളങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഞാൻ കൃത്യമായി വിമർശിക്കുന്ന ആളാണ്. ഞാൻ പഠിപ്പിക്കുന്ന മദ്രസ കുട്ടികൾ ഇങ്ങനെ പങ്കെടുക്കുന്ന, ഞാനതിന് ആ കുട്ടിയെ എങ്ങനെയും വലിച്ചു വരാൻ നോക്കും. നമുക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ? അതുപോലെ നമ്മൾ ഈ കേൾക്കുന്ന ശ്രോതാക്കൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്മാറുക, അതിൽ പിന്തിരിപ്പിക്കുക. നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക വേദികളിലും പീസ് റേഡിയോ പോലുള്ള ഒരുപാട് അവസരങ്ങൾ അല്ലേ. പീസ് റേഡിയോയിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഞങ്ങളെ കൂടെ ഈവൺ ലൈവിലും ആണെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കാം. നിങ്ങൾക്ക് പീസ് റേഡിയോ നമ്പറിലേക്ക് കുട്ടിയുടെ സ്ഥലവും അഡ്രസ്സും അയച്ചു കൊടുത്താൽ അവർ വിളിക്കുന്ന സമയത്ത് പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഗ്രീൻ വലിയാകുമ്പോൾ അവിടുത്തെ ഓരോ കുട്ടികൾ വരാറുണ്ട്, പുറത്തുനിന്ന് കുട്ടികൾ വരാറുണ്ട്. അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ വരും, തന്നെ ഒരുപാട് ദൂരത്തു നിന്ന് കുട്ടികൾ പാട്ട് പാടാനും ഇതിനൊക്കെ നമ്മുടെ കൂടെ ചേരാറുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ. അള്ളാഹിൻ്റെ ദീന് പറയുന്നതോടൊപ്പം അല്ലേ, ഇസ്ലാമികമായി ഒരു ചട്ടക്കൂടി നമ്മൾ ഇരിക്കുകയെന്ന് പറയുമ്പോൾ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏയ് ആണോ എന്നുള്ള ചോദ്യം ഏയ്സ് നമ്മൾ അങ്ങോട്ടാ ചോദിക്കണം, ഇങ്ങോട്ടല്ല. അപ്പോൾ അതെന്ത് ചെയ്യാം, അയ്യോ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ചില ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ പഠിച്ചാൽ അതൊക്കെ എങ്ങനെ ഒരു ഉത്തരം പറഞ്ഞല്ലേ. ഏതായാലും മാഷാല്ലാ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ ശ്രോതാക്കളൊക്കെ അയക്കുന്നത്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ പാഠക്കുറിപ്പിൽ കേട്ടൊരു സംഗതി ഉണ്ട്, തിന്മകൾ നിസാരാക്കുന്ന വിഷയം. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു വേസ്റ്റ് കൊട്ട, അതിൽ വേസ്റ്റ് കൊട്ട, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊട്ടിൽ ചെറിയ വേസ്റ്റ് ഇട്ട് അങ്ങനെ വലുതായി വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു ചെറിയ തിന്മയാണെങ്കിലും അതിന് വളരെ വലിയ ശിക്ഷ അതിന് വരാനിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇമാം ഷാഫിൻ്റെ ചെറിയ തിന്മ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മളൊരു ലൈവിൽ പറഞ്ഞിരുന്നു. ഒരു വീടിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കിതാബ് വായിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തിന്മ എന്ന് പറയുമ്പോൾ, നമ്മൾ ചെയ്ത തിന്മ എത്രമാത്രം ഗൗരവമായിരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുക, നമ്മളെന്താ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, നാളെ ഇപ്പോൾ ഈ ലൈവ് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലാണ്, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു, ഞങ്ങൾക്ക് ആർക്കും ഉറപ്പാൻ കഴിയില്ല. ഇപ്പോൾ ഈ ലൈവ് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ആരോഗ്യം ആഫിയത്ത് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ മരണം എപ്പോഴും നമ്മളെ പിടികൂടാം അല്ലേ, ഏത് നിമിഷവും. അപ്പം നമ്മൾ വിചാരിക്കാത്ത ആളുകളാണ് നമ്മുടെ വീട് പറഞ്ഞു വേണ്ടത്. നമ്മൾ തന്നെ മരിച്ചോ വിശ്വാസമാവില്ല, പക്ഷെ പടച്ച റബ്ബിൻ്റെ തീരുമാനം അതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മരണം നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് ചിന്ത വരും എപ്പോഴറിയോ, നമ്മുടെ ഉറ്റ മിത്രം ഉറ്റ ചങ്ങായി മരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അല്ലെ നമ്മുടെ വീട്ടിലാരെ കുടുംബത്തിലാരെയും മരിച്ചാൽ ഭയങ്കര സങ്കടമായിരിക്കും, അപ്പോൾ ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ മനസ്സിലുള്ള ആ ഒരു ടെൻഷനും ആ സങ്കടവും മാറുകയാണ്. ഇങ്ങനെ ആവരുത്, നമ്മൾ ഇപ്പോഴും പരലോക ചിന്തയോട് കൂടി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അത് നമുക്കേ നേരത്തെ ചോദിച്ചതിന് ചോദ്യം ഉത്തരം പറയാം അല്ലേ. നീട്ടിയാൽ റബ്ബർ, നീളുന്ന റബ്ബറാണെങ്കിൽ വലിച്ചാൽ, വലിച്ചാൽ നീളുന്ന റബ്ബറാണെങ്കിൽ വലിച്ചാൽ ചുരുങ്ങുന്നത് എന്താണ്, സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി എന്നതാണ് ഉത്തരം. ചില ആളുകളെ നാവ് എന്നൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറഞ്ഞത് ആരാണ്, ആയിഷ അങ്ങാടിപ്പുറം അമീർ ടി അടത്തനാട്ടുകര, ആയിഷ കരമ്പിൽ, റൈഹാന ബാനു തോട്ടശ്ശേരിയറ. ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ട് ഐസ്ക്രീമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഐസ്ക്രീമൊന്നും അല്ല, അത് വലിക്കണം, ഐസ്ക്രീം വലിക്കല, എനിക്കറിയില്ല കേട്ടോ. അല്ല അപ്പോൾ ഏതായാലും പിന്നെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആ എനിക്ക് വട്ടത്തിൽ ഓടാൻ കഴിയും, നീളത്തിൽ ഓടാൻ കഴിയില്ല, ഉത്തരം എന്താണ്? അത് സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ?
2: നോക്കാം
1: നോക്കാം ഇൻഷല്ല. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കാലുണ്ട് എന്നാൽ വിരലില്ല, നഖമുണ്ട്, എന്താണ് ഉത്തരം? കാലുണ്ട് വിരലില്ല നഖമുണ്ട്, എന്താണ് ഉത്തരം? രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയണം. ഒന്ന് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഇത് ഞാനേ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മുടെ ഓരോ സ്കൂളിങ്ങനെ ചുമരും ഇങ്ങനെ ഒട്ടിച്ചും ഓരോ ദിവസം ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ആഴ്ചയിലൊരു കുസിച്ച് ചോദ്യം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ ചോദിച്ച ആകെ എനിക്ക് ഓർമ്മയുള്ള ക്വസ്റ്റ്യനാണ്, കാലുണ്ട് വിരലില്ല നഖമുണ്ട്. ഭയങ്കര അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങളയക്കുക. ഏതായാലും നമ്മുടെ സമയം അതിൻ്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ അടുക്കാനിരിക്കുകയാണ്. ഏകദേശം 9 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾ മുന്നിൽ ബാക്കിയുള്ളത്. നിങ്ങൾക്ക് ഈ കുട്ടികളെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ഇൻഷല്ല. അപ്പം ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിചാരിച്ചൊരു കാര്യം എന്താ വെച്ചാലേ, ഇപ്പോൾ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചല്ലോ, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ അതിന് പവറുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ എനിക്ക് തിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവർക്ക് നിങ്ങൾക്ക് അല്ല നമുക്കൊക്കെ എന്താ ആരോഗ്യ ആഫിയത്തൊക്കെ നൽകട്ടെ, നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പറയണേ ഇന്നവൻ ഇന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പഠിച്ചോനെ ഓനക്കും ആരോഗ്യ ആഫിയത്ത് നൽകട്ടെ എന്ന് തിരിച്ച് പ്രാർത്ഥിക്കും.
2: അതെ, അപ്പോൾ ഈ ചില താപീയങ്ങളൊക്കെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമുക്ക്.
1: ശരിയാണ്. ഇപ്പോൾ ഒരു കഥ പറയാറുണ്ട്, ഇപ്പോൾ ഒരു കടലോ കായലോ ഒരു തോണിയിൽ പോയി അതിൻ്റെ നടുവിലൊരാൾ കുടുങ്ങി, അപ്പോൾ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്, അപ്പോൾ അയാൾ പ്രാർത്ഥിക്കുകയാണ്, അല്ല അപ്പോൾ ഇയാൾ പ്രാർത്ഥിക്കുകയാണ് മറ്റവനെ രക്ഷിക്കണം എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. മറ്റവനെ ഇപ്പം സ്വന്തം പ്രാർത്ഥിക്കണമുണ്ട്, അത് മറ്റൊരു പ്രാർത്ഥിക്കണം. പക്ഷെ ഇപ്പം വിചാരിക്കണം എന്താണ്, അങ്ങനൊരു കഥ ഉണ്ട് കേട്ടോ, എന്താ വെച്ചാൽ ഇവൻ മറ്റവൻ പ്രാർത്ഥിച്ചിട്ട് ഇയാൾ നമ്മൾ മറ്റവൻക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇയാളെ കടലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചരിത്രം അത് കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ എവിടെ നിന്നോ കേട്ട കഥയാണ്. കൃത്യമായിട്ട് ഇവൻ മറ്റുള്ളവനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ട ഒരു ചരിത്രം ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇൻഷാല്ല. അടുത്തൊരു ലൈവിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇൻഷാല്ല അതെന്ത് ചെയ്യാം, എന്താ ഞാൻ ഓർമ്മപ്പെടുത്താം ഇൻഷാല്ല. ശോയബായും വളപട്ടണം. അള്ളാഹു നമ്മെ എല്ലാം നന്മയിൽ പ്രവർത്തിക്കാനും ഇമാനോടുകൂടി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാനും തോഫീക്ക് നൽകട്ടെ. അള്ളാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അയ്യോ നിങ്ങൾക്ക് ഉത്തരം അറിയല്ലേ, നല്ല ഒരാൾ മാത്രമാണ് ഞാൻ ചോദിച്ചോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. കാലുണ്ട് അതുപോലെ തന്നെ വിരലില്ല നഖമുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. ഏതായാലും നമ്മളെ സമയം അവസാനിക്കാനായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം പറയാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലോക്ക് എന്ന ഉത്തരം അമീർട്ടി എഴുത്തനാട്ടുകാരുടെ ഉത്തരം പറഞ്ഞു ഘടികാരം. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ, സലീന തോട്ടശ്ശേരിയാറ. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം ആന എന്നുള്ളതാണ് ഉത്തരം. ആന, ആനക്ക്
2: ആയിഷ
1: അങ്ങാടിപ്പുറം എലഫൻറ്റ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആനക്ക് കാലുണ്ട്, അതിന് വിരലില്ല, നഖമുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യില്ലല്ലോ,
2: ഞാൻ എന്ത് ചെയ്യില്ല.
1: അതാണ്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് നേടിയ അറിവുകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, നമ്മുടെ പീസ് റേഡിയോയിൽ വരുന്ന ഓരോ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക, ജീവിതത്തിൽ മാറ്റം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരുപാട് സംശയങ്ങൾ ചോദിക്കാൻ അലിജാബ ഇനി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്കൊക്കെ അറബി പഠിക്കാനുള്ള അവസരം പീസ് റേഡിയോ ഒരുക്കുന്നുണ്ട് അല്ലേ. അറബി പഠിക്കാൻ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ കയറി അറബി ഭാഷ പഠനം എന്നുള്ളതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കത് പഠിക്കാനുള്ള അവസരമാണ്. വളരെ സിമ്പിളായി അല്ലേ, വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസാണ് പീസ് റേഡിയോ നിങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അറബി പഠിക്കുക, ഖുർആനിൻ്റെ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്, അത് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ താല്പര്യപ്പെടുക. വളരെ സിമ്പിളായിട്ട് പ്രയാസമില്ലാതെ പഠിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇൻഷാല്ല. അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ ഇന്നത്തെ ഈവണി ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരത്തിലൂടെ നാം കേൾക്കാറുള്ളത്.

0: നാം കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഇനിയും ലഭിച്ചിട്ടില്ല എന്ന് തോന്നൽ. കെ എം മൗലവി എന്ന വഹാബിക്കൂറ്റനെ ഒന്ന് നേരിൽ കാണണം എന്ന മോഹവും മനസ്സിൽ മുട്ടിട്ടു. അതൊരു അടങ്ങാത്ത ദാഹമായി വളർന്നു. എങ്ങനെ കാണും? തിരുരങ്ങാടിയിൽ പോകണം. അതിനനുവാദം കിട്ടുന്ന പ്രശ്നമേയില്ല. ചോദിക്കാതെ പോയി വിവരം പുറത്തായാൽ കഥ കഴിഞ്ഞത് തന്നെ. അങ്ങനെ ഇരിക്കെയാണ് ഒരു വാർത്ത. തലശ്ശേരിയിലെ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി എന്ന ഒരു സംഘം കെ എം സീതി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഖുർആൻ പരിഭാഷ അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നു. കെ എം മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി, പി കെ മൂസ മൗലവി എന്നീ വഹാബി നേതാക്കൾ ചേർന്ന് തയ്യാറാക്കിയ പരിഭാഷ. അത് പുറത്തു വരാൻ പോകുന്നു എന്ന പ്രചാരണം വന്നതോടെ ഇസ്ലാമിനെ തകർക്കാനുള്ള വലിയ ഒരു ശ്രമമാണതെന്ന് മുസ്ലിയാക്കളുടെ പ്രചാരണവും തുടങ്ങി. തിരൂർ ജമാലിയ പ്രസിലാണ് ഇത് അച്ചടിച്ചത്. എനിക്ക് എന്തെന്തില്ലാത്തൊരു ഉത്സാഹം. ഏത് നിലയിലും അറിവ് വർദ്ധിപ്പിക്കണമെന്ന ദാഹമാണിതിന് കാരണമായത്. അങ്ങനെ ഞാൻ ഖുർആൻ പരിഭാഷയുടെ ഒരു കോപ്പി വാങ്ങി. അതുമായി മദ്രസയിൽ വന്നു. അധ്യാപക വിദ്യാർത്ഥി ഭേദമന്യേ സകലരും ചേർന്ന് എന്നെ കഠിനമായി ശകാരിച്ചു. മദ്രസയിൽ നിന്നും എന്നെ പുറന്തള്ളാൻ അവർ ഒരുക്കം കൂട്ടി. ഞാൻ ശരിക്കും ഒറ്റയായി, ആകെ വിഷമത്തിലായി. സഹപാഠികളിൽ നിന്നും ഉപദ്രവം അസഹ്യമായി. അധ്യാപകൻ അതിന് താങ്ങും തണലും നൽകി. ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ സ്ഥലത്തില്ല, വീട്ടിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം വരാൻ കാത്തിരുന്നു. ഞാൻ വളരെ ആലോചിച്ചു. ഒരു തന്ത്രം പ്രയോഗിച്ചു നോക്കാം. ഫലിച്ചെങ്കിലായി. ഞാൻ പാങ്ങിൽ ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, വഹാബികളുടെ ഖുർആൻ പരിഭാഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ ആക്ഷേപങ്ങൾ പരിശോധിച്ച് ഉറപ്പിക്കാനും കൂടുതൽ ശക്തിയായി അതിനെതിരെ പ്രവർത്തിക്കാനും ഉദ്ദേശിച്ചാണ് ഞാൻ കോപ്പി വാങ്ങിയത്. ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഉസ്താദ് വന്നയുടൻ എന്നെ പുറത്താക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. തന്ത്രം കുറിക്കുകൊണ്ടു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു, നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു.
1: അടുത്ത സമാജത്തിന്റെ യോഗം ചേരുകയാണ്. എനിക്കൊരു ആലോചന. ഈ പരിഭാഷ വാങ്ങാൻ എല്ലാവരെയും പ്രേരിപ്പിക്കണം. അതിനെന്തു വഴി? വേറൊരു സൂത്രം ഒരുക്കിവച്ചു. സമാജയോഗത്തിൽ ഞാൻ സംസാരിച്ചു, വഹാബി പരിഭാഷ തടയണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ ആലിമീങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യത്തിൽ കഴിയുന്നത് ചെയ്യണമെന്ന് ഞാനും ആശിച്ചു. പരിഭാഷയുടെ കോപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതാ ഒരു കോപ്പി തടഞ്ഞുവെക്കാൻ എനിക്ക് കഴിഞ്ഞു. കൂടുതൽ കഴിവില്ല. നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ വാങ്ങി പ്രചരണം അർത്ഥത്തിൽ തടയുക. അതാണ് നമ്മുടെ കടമ എന്ന് ഞാൻ കരുതുന്നു. സംഗതി ജോറായി. പുറത്താക്കലുണ്ടായില്ല. എന്റെ സൂത്രം ഫലിച്ചു. ആരൊക്കെ കോപ്പി വാങ്ങി എന്നറിയാൻ ഞാൻ ശ്രമിച്ചില്ല. രംഗം ശാന്തമാക്കുക, ശിക്ഷാ നടപടിയിൽ നിന്നും മുക്തനാകുക, അതായിരുന്നു ആഗ്രഹം. അത് നേടി. കെ എം മൗലവി സാഹിബിനെ കാണണം. ഈ മോഹം നാൾക്കുനാൾ ഏറി വന്നു. ഒരു ദിവസം ദർസിൽ നിന്നും എന്തോ ഒരാവശ്യം പറഞ്ഞു പുറത്തു പോകാൻ അനുവാദം വാങ്ങി. തിരൂരങ്ങാടിയിലെ വലിയ ജുമാഅത്ത് പള്ളിയുടെ അടുത്ത് ഞാനെത്തി. താനൂരിൽ വച്ച് പരിചയമുള്ള ഒരു വലിയ മുസ്ലിയാർ ആ പള്ളിയിലുണ്ടായിരുന്നു. പേര് ഓർമ്മിക്കുന്നില്ല. അദ്ദേഹം എന്നെ കണ്ടു. വിവരം തിരക്കി. കളവു പറയാൻ അപ്പോൾ തോന്നിയില്ല. കെ എം മൗലവിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിയാരിൽ നിന്നും ഒരു നീണ്ട നെടുവീർപ്പ്. ഒരിക്കലും പോകരുത് എന്ന് വിലക്കി. പിഴച്ചു നശിച്ചുപോകുമെന്ന് ഭയപ്പെടുത്തി. ഗത്യന്തരമില്ലാതെ ഞാൻ മടങ്ങി. ശരീരം മടങ്ങിയെങ്കിലും മനസ്സ് മുന്നോട്ടു തന്നെ. എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധ്യമാകുന്നില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നടന്നു തിരൂരങ്ങാടിയിലേക്കുള്ള വഴിയിലേക്ക്. ഇടക്ക് പരിചയമുള്ളവരെ കാണാതിരിക്കണേ എന്നായിരുന്നു തേട്ടം. ഭാഗ്യം, ആരെയും കണ്ടില്ല. സ്ഥലത്തെത്തി. കിഴക്കേ അങ്ങാടിയിലെ നൂറുൽ ഇസ്ലാം മദ്രസയിലെത്തി. സന്ധ്യ കഴിഞ്ഞു. 1941 ഒടുവിലാണ് ഈ സംഭവമെന്നാണ് എന്റെ ബലമായ ഓർമ്മ. മാസവും തീയതിയും മറന്നു. അതൊരു പഠനകേന്ദ്രമായിരുന്നു. കെ എം മൗലവിയുടെ മേൽനോട്ടത്തിലാണ്. പുളിക്കൽ സ്വദേശി ഉബൈദുള്ള മൗലവിയെയാണ് ആദ്യം കണ്ടത്. അദ്ദേഹം മദ്രസയിലെ പ്രധാന അധ്യാപകനാണ്. ഞാൻ സലാം പറഞ്ഞു. ഇതെന്തിനൊരു ആനക്കാര്യമായി പറയുന്നു എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതെ, എന്റെ യാത്രാനുഭവങ്ങളിലെ അനേകം ആനക്കാര്യങ്ങളിൽ ഒന്നാണിത്. വഹാബികൾക്ക് സലാം പറയരുതെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിൽ നിന്നും ഇളകുകയായിരുന്നു. വഹാബികൾക്കുള്ള എന്റെ ആദ്യത്തെ സലാം. എന്റെ ചുണ്ടുകൾ വിറച്ചുവോ? ഓർമ്മയില്ല. ഓർമ്മകളിൽ എന്നെന്നും മായാതെ നിൽക്കുന്ന സലാം. എന്താ ഇതൊരാനക്കാര്യമല്ലേ?
0: ഉബൈദുള്ള മൗലവിയുമായി കുറേ നേരം സംസാരിച്ചു. കെ എം മൗലവി സാഹിബ് സ്ഥലത്തുണ്ട്. ഇഷാ നമസ്കാര ശേഷം മദ്രസയിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞു. കൂട്ടത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ചും പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായി അവിടെ ഒരു പരിപാടിയുടെ ട്രെയിനിങ് നടക്കുന്നു. സി പി കുഞ്ഞി മൊയ്തീൻ മൗലവി തൃപ്പനച്ചി, വി എം മൊഹീദ്ദീൻ മൗലവി ആനമങ്ങാട്, കെ കെ എം ജമാലുദ്ദീൻ മൗലവി വടകര, മൊയ്തീൻ കുട്ടി മൗലവി വടകര എന്നീ നാലു പണ്ഡിതന്മാർ മാറി മാറി പ്രസംഗിക്കുന്നു. കെ എം മൗലവി ഇതെല്ലാം ശരിക്കു വീക്ഷിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്റെ സന്തോഷഭരിതമായ അവസ്ഥ അക്ഷരവിദ്യ കൊണ്ട് പ്രകടിപ്പിക്കുവാൻ ചാതുര്യമില്ലാത്തതിനാൽ ദുഃഖിക്കുന്നു. കെ എം മൗലവി സാഹിബിനെ നേരിൽ കാണാനുള്ള നിമിഷങ്ങൾ എണ്ണിത്തീർക്കുകയായിരുന്നു ഞാൻ. മുഖാമുഖം കാണുന്ന ആ അനർഘ നിമിഷത്തെ കുളിർമയുടെ ഭാവനയിൽ ഞാൻ പടുത്തുയർ.

0: സുന്നി കുടുംബത്തിൽ ജനിച്ച് മക്കാമിന്റെ താഴികക്കുടം കണ്ടുവളർന്ന് റാത്തീബ് മൗലൂദുകളിൽ പങ്കെടുത്ത് രുചികരമായി ഭുജിച്ച് ദർസുകളിൽ കിതാബോദി വഹാബികൾക്കെതിരെ ശാപവാക്കുകൾ ചൊരിയുന്ന ഗുരുക്കന്മാരോടും സഹപാഠികളോടും ഒപ്പം ജീവിച്ച ഞാൻ എവിടെയാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്? ആരെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? എന്താണ് ഇവിടെ ഞാൻ കേൾക്കാൻ പോകുന്നത്? എന്റെ മനസ്സ് കത്തി ഉരുകുകയാണോ അതോ തണുത്ത് ഘനീഭവിക്കുകയാണോ ഒന്നും പറയാൻ കഴിയുന്നില്ല. വഹാബികളുടെ യഥാർത്ഥ നില കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭം കൈവന്നതിൽ റബ്ബിനെ സ്തുതിച്ചു. ഇശാ നമസ്കാരശേഷം കെ എം മൗലവി സാഹിബ് എത്തി. എന്റെ ഭാവനയിൽ കരുപിടിച്ചിരുന്ന രൂപമല്ല ഞാൻ കണ്ടത്. താടിയും തലപ്പാവുമില്ലാത്ത ക്രൂരനായ ഒരു കാഫിറിന്റെ മുഖമാണ് മനസ്സിൽ നിറഞ്ഞിരുന്നത്. പക്ഷേ നീണ്ട താടിയും തലപ്പാവുമുള്ള ഭക്തിസ്വരൂപം, ആകർഷകമായ ഗാംഭീര്യമുള്ള മുഖം, വിനയം, ശാന്തഭാവം, സ്നേഹമിശ്രണമായ നോട്ടം, ഞാൻ അത്ഭുതപ്പെട്ടു. അതുവരെ ഞാൻ ഭാവനയിൽ കണ്ടിരുന്ന രൂപഭാവങ്ങൾക്ക് നേരെ വിരുദ്ധം. ഉബൈദുള്ള മൗലവി എന്നെ പരിചയപ്പെടുത്തി. കൊച്ചുനാൾ കണ്ട് പരിചയമുള്ള സ്നേഹലാളനയോടെ എന്റെ കൈപിടിച്ചു. ആ രംഗം ഓർക്കുമ്പോഴൊക്കെ ഞാൻ കരയും. എന്റെ ജീവിതത്തിന് പുതിയ അർത്ഥവും ഭാവവും നൽകിയ, അനേകം ഇരുളുകളുടെ അന്ധതയിൽ നിന്നും ഇന്ന് വെളിച്ചത്തിലേക്ക് ആനയിച്ച ആ കൈ അയോഗ്യതയാലും ദുർബലത കൊണ്ടും വിറക്കുന്ന എന്റെ കൈപ്പടത്തിന്മേൽ വാത്സല്യത്തോടെ പിടിച്ചിരുന്ന ആ അനർഘനിമിഷം, ഇതെഴുതുമ്പോഴും ആ രംഗം എന്നെ കോരിത്തെരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, വഹാബി ഖുർആൻ പരിഭാഷ എന്ന അപകടം എന്ന ഭാഗവുമായി നമ്മളോടൊപ്പം ചേർന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയും.
3: എൻ്റെ ഏതാണ്ട് അടുത്തായിട്ട് ഒരു പുതിയ ആൾ താമസക്കാരനായിട്ട് വന്നു. ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു പരിചയപ്പെടാൻ വേണ്ടിയിട്ട്.
4: ഒരു പുതിയ നാട്ടുകാരനാണല്ലോ.
3: പുതിയ നാട്ടുകാരനാണ്,
4: മറ്റൊരു നാട്ടുകാരന് ഇവിടേക്ക് വന്നത്.
3: ഒരു 10-15 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. സ്വാഭാവികമായി നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവിടുന്ന് വിട്ടുപോകുന്നത് എന്നുള്ളത്. അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഇങ്ങനെ മടിച്ചൊക്കെ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു കണ്ടാലേ ഒരു മഹാഭാവം മനുഷ്യൻ, കുറച്ച് ഉയരം കുറഞ്ഞ് പ്രയാസത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ
4: വാർദ്ധക്യമായിട്ടില്ലെങ്കിലും
3: പിന്നെ കുറച്ച് പ്രായമായിട്ടുണ്ട്. ഒരു 60-ൻ്റെയൊക്കെ മുകളിൽ പ്രായമായിട്ടുണ്ടാവും. എന്നാലും കരുത്തുള്ള ശരീരം, ഒരു 200, വലിയ ഉയരമൊന്നുമില്ല, കുറച്ച് തടിച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാസിയായിരുന്നു, 25 കൊല്ലത്തിൽ കൂടുതൽ പ്രവാസമായിരുന്നു, പല പണിയെടുത്തിട്ടുണ്ട്, കൂടുതൽ ഡ്രൈവിംഗ് ജോലിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഈ നിരന്തരമായ പ്രവാസ ലോകത്തെ കഠിനാധ്വാനം കൊണ്ട് കുറച്ചൊക്കെ സമ്പാദിച്ചു, സ്ഥലം വാങ്ങി, വീട് വെച്ചു. തൊട്ടടുത്തുള്ള നഗരം എന്നൊന്നും പറഞ്ഞുകൂടാ, എന്നാലും അങ്ങടിയിൽ സ്ഥലം വാങ്ങി, അവിടെ കുറച്ച് പീടിക മുറികൾ പണിതു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. പക്ഷേ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഭാര്യയുടെ പേരിലായിരുന്നു, ചിലത് മകൻ്റെ പേരിലായിരുന്നു. അയാൾക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്, ഭാര്യയും. അപ്പോൾ വന്ന് നാട്ടിൽ ഒരു സമാധാനപൂർവ്വം സമാധാനത്തോടെ താമസിക്കണമെന്ന് തോന്നി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീലല്ല വന്നത്, ഒരു ശല്യം എന്നുള്ള രൂപത്തിൽ. ഇതുവരെയും നമ്മൾ പല പ്രവാസികളെ കുറിച്ചും കേൾക്കുന്ന സംഗതിയാണ്, ടിസ്റ്റ് ഇതല്ല. ഇങ്ങനെ പിന്നെ സമ്പാദിച്ച് ഭാര്യയുടെ പേരിലൊക്കെ സമ്പാദ്യം ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത കഥകൾ നമ്മൾ
4: പൊതുവെ പറയാറുണ്ട്. കറവ പറ്റിയ പശുക്കളെ പിന്നെ വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ സമ്പത്ത് ഇനിയിപ്പോ ലഭിക്കൂല എന്ന് കണ്ട പൊതുവെ ഒഴിവാക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അത് കണ്ടുവരികയുണ്ട്.
3: പക്ഷെ ഇതിനപ്പുറമാണ് സംഭവിക്കുന്നത്. മകള് അവിടെ പണിക്കൊക്കെ വന്നിരുന്ന ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് അനുവദിച്ചു, സ്ഥലം കൊടുത്തു, മകൾക്ക് ഒരു വീടും കയറ്റി കൊടുത്തു. ഈ കടയുടെ വരുമാനമൊക്കെ മകനാണ് എടുത്തിരുന്നത്. അത് അയാൾ ചോദിച്ചില്ല, ചോദിച്ചാലും കിട്ടൂല, ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകന് ഈ ബാക്കി കുറച്ച് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, അത് എഴുതി കൊടുക്കണം പറഞ്ഞു. എന്നുവെച്ചാൽ ഷെയർ ഒക്കെ കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നി. പിന്നെ ഉള്ള സ്ഥലം കുറേ ഭാര്യയുടെ പേരിലും മകൻ്റെ പേരിലൊക്കെയാണ്. ഇതും കൂടി എഴുതി കൊടുത്താൽ ഒരു പക്ഷേ അയാളെ ചവിട്ടി പുറത്താക്കും ആ രൂപത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തെ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ മിണ്ടാതൊക്കെയായി. മകനോട് മകനും ഇയാളും തമ്മിൽ വലിയ ലോഹ്യമൊന്നും ഇല്ലാതായി. പിന്നെ ഭീഷണിയുടെ സ്വരമൊക്കെയായി. ഒരു ദിവസം പിന്നെ മകൻ വന്നു, ഒരു വണ്ടി കൊണ്ടാണ് വന്നത്. കൂടെ മകൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഇവർ പിന്നെ സ്വാഭാവികം എന്താണെന്ന് പറയാതെ കയറില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബലം പിടിച്ച് നോക്കി. പക്ഷേ രണ്ടുപേരും ഭീഷണിപ്പെടുത്തി ബലമായിട്ട് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി. കുറേ നേരം വണ്ടി ഓടി. എന്താണെന്ന് ഒരു ഐഡിയും കിട്ടിയില്ല അദ്ദേഹത്തിന്. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ അവർ വാങ്ങി വെച്ചു.
4: തട്ടിക്കൊണ്ടുപോകുന്ന
3: ഒരു രൂപത്തിൽ. പക്ഷേ എന്താണ് സംഗതി എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഉണ്ടാതോടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അദ്ദേഹം തന്നെ ഉണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ വലിയൊരു ഒരു വലിയ ആരോഗ്യമുള്ളൊരു ആളൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു 10-50 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു നഗരത്തിലാണ് ഈ പിന്നെ വാഹനമെത്തിയത്. വാഹനമെത്തിയിട്ട് ഒരു വലിയ കെട്ടിടത്തിനുള്ളിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. അതൊരു ആശുപത്രിയായിരുന്നു. ആശുപത്രി പറഞ്ഞാൽ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി, മെന്റൽ ഹോസ്പിറ്റല്. ഒരിക്കലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം. സ്വാഭാവികമായിട്ടും മാനസികാരോഗ്യ മാനസിക ആശുപത്രികൾ അറിയാലോ,
4: ഇങ്ങനെയുള്ള
3: ഗുണ്ടകളൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്.
4: പല പേഷ്യൻസും
3: ചിലപ്പോൾ വയലൻ്റൊക്കെ ആകുന്ന ആളുകളുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി. സംഗതികൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അയാളെ അവർ ഒരു മാനസിക രോഗിയാക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ പുറം ലോകം കണ്ടോളണമെന്നില്ല. എങ്ങോട്ടാണ് വന്നു എന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടൊന്നും ആർക്കും അറിയില്ല. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും പിന്നെ മകനും ആളും പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷരായി.
4: അവരുടെ ഫോണൊക്കെ
3: ഒന്ന് വാങ്ങിച്ചു. ഒരു പിന്നെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സംഗതിയില്ല. അദ്ദേഹത്തിന് എവിടെ സ്ഥലം പോലും അറിയില്ല. അങ്ങനെ ഒരു സഞ്ചരിച്ച് പരിചയമുള്ള ഒരാളൊന്നും അല്ലല്ലോ. പിന്നെ മാത്രമല്ല, ഒരു വണ്ടിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. വളഞ്ഞും തിരിഞ്ഞും ഒരുപാട് സ്ഥലം പോകുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഒറ്റപ്പെടുന്നു. രക്ഷപ്പെടാനാവില്ല എന്നുള്ള ഒരു ഭീകരതയാണത്. ചതിക്കുന്നതാരാണ്? സ്വന്തം ഭാര്യ, സ്വന്തം മകൻ. അങ്ങനെ അയാളുടെ വല്ലാത്ത നിരാശയിലായിരുന്നു. പടച്ചവനോട് പ്രാർത്ഥിക്കില്ലാതെ ഓരോരോ മാർഗമല്ല. അദ്ദേഹം മനമൊരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങി. സാധാരണ ഒരു ആശുപത്രിയിലുള്ളതുപോലെ തന്നെ. പിന്നെ അതിൽ കൂടുതലും ഭീഷണിയുടെ സ്വരം. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയാസം കണ്ടിട്ട് മനസ്സറിഞ്ഞ് മനസ്സലിഞ്ഞ് ഒരു നേഴ്സ് ഒരു തവണ എല്ലാം ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ആരും കാണുന്നില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അദ്ദേഹത്തിന് ഫോണ് കൊടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും വന്നിട്ട് പിന്നെ നിങ്ങളിവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറയുന്നു. നിങ്ങളിവിടെ നിന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ബോധത്തോടു കൂടി പുറത്തു പോകാൻ പറ്റില്ല. ഇനി പുറത്തു പോകാൻ പറ്റില്ല. പുറത്തു പോയാൽ തന്നെ നിങ്ങൾ മറ്റൊന്നിനും പറ്റാത്ത ഓർമ്മയൊന്നുമില്ലാത്ത രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. ഒരു വലിയ സംഖ്യ വാഗ്ദാനം ചെയ്തിട്ടാണ്, ഡോക്ടറോട് വാഗ്ദാനം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അകത്തുനിന്ന് ആരുടെയും ഒരു പിന്നെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത പ്രയാസം തോന്നിയോണ്ട് ചെയ്യാണ്. എൻ്റെ ജോലിയും എൻ്റെ ജീവനും കൂടി അപകടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ആ ഫോൺ വാങ്ങിച്ചു. ഫോൺ നമ്പറൊന്നും അറിയില്ല കൂടുതലാളി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഫോൺ നമ്പർ അദ്ദേഹം പിന്നെ ഓർമ്മ ഉണ്ടായിരുന്നു. അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അപകടത്തിലാണ്, എന്നെ അവരെന്നെ കൊണ്ടുവന്നിട്ടുള്ളത്, കുറച്ച് ആളുകളെ കൂട്ടി വന്നിട്ട് പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പറഞ്ഞു. സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ നേഴ്സ് പറഞ്ഞു കൊടുത്തു പ്രകാരം അദ്ദേഹം പറഞ്ഞു കൊടുക്കും ചെയ്തു. ഏതാനും സെക്കൻഡുകൾ മിനിറ്റുകൾ മാത്രമേ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എന്ന് പറയാം, അനിയൻ അവിടെ കുറച്ചൊരു ബന്ധുക്കളുള്ള ആളായിരുന്നു. അങ്ങേരെ ഒരു ഒന്ന് രണ്ട് വണ്ടിയിൽ ആൾക്കാർ കേട് വന്നു ഈ ആശുപത്രിയുടെ മുമ്പിൽ. പിന്നെ വന്ന് ബഹളം ഉണ്ടാക്കി. ബഹളം മീൻസ് പിന്നെ ആദ്യം അനിയായിട്ടൊക്കെ സംസാരിച്ച് അവർ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു, നിങ്ങളെ മൊത്തം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അവരെ തിരിച്ചൊക്കെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞങ്ങളെന്തായാലും ഒരു തീരുമാനമാക്കിയിട്ട് പോവുള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങളിവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഒരു ആശുപത്രി ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ള ഇവിടെ ഇവിടുള്ള പോലീസുകാർ മാത്രം നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ആശുപത്രി വേണമെങ്കിൽ അടിച്ച് തകർക്കും എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ഇവർ മാറി. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർക്കും തോന്നി ഇത് കൂടുതൽ പന്തിയല്ല, ചിലപ്പോഴും ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും, ഒരുപക്ഷെ ഇതുപോലുള്ള മറ്റു പല കേസുകളവിടെ ഉണ്ടാവും, അതൊക്കെ പൊന്തി വരും. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള ആൾക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടു. ബാക്കിയും പടച്ചൻ്റെ അനുഗ്രഹം, അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു പോക്ക് ആരുടെ അടുത്തേക്കാണ്? ഭാര്യയുടെ അടുത്തേക്ക്, മകൻ്റെ അടുത്തേക്ക്. അയാൾ ഒരിക്കലും അങ്ങോട്ട് പോയില്ല. അയാൾ പിന്നെ അനിയൻ്റെ പ്രൊട്ടക്ഷനിൽ കുറച്ച് ദിവസം നിന്നു. പിന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു വീടും സ്ഥലമുള്ള അവിടെ താമസാക്കിയത്. പിന്നെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ട്, അങ്ങനെയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് കുറച്ച് വർഷങ്ങളായി അങ്ങനെ കണ്ടു. പിന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഷോക്ക് ടൈപ്പ്.
4: ഇത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ എന്നുള്ളത് ആലോചിക്കാതെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഇത്രയും സാക്ഷരതയുണ്ട് എന്നൊക്കെ പറയുന്ന അത്രയുമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യാഥാർത്ഥ്യമാണോ? പണ്ടൊക്കെ ഒരു സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടു വന്നിരുന്നെന്ന് പറയുന്നത് പോലെയുള്ള ഓരോ അനുഭവങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലാണ് എല്ലാ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
3: അമീൻ.
4: യഥാർത്ഥത്തിൽ ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം അതവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ആ ഒരു മക്കളിൽ നിന്നോ അതെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കടമ എത്രത്തോളം എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഭാര്യയും ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
3: ഒരു സാധു അവരാവശ്യപ്പെട്ടൊക്കെ ചെയ്തു കൊടുത്തു. അതെ, മകൾക്ക് വീട് വെച്ചു കൊടുത്തു, സ്ഥലം കൊടുത്തു, ഭാര്യയ്ക്ക് അത് കൊടുത്തു.
4: എല്ലാവരും
3: കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കണം എന്നാണ് ആ സാധു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് മകനാണ് കൈകാര്യം ചെയ്തത്,
4: മകനാണ് ലഭിക്കുന്നത്.
3: അതും തിരിച്ചു ചോദിച്ചില്ല എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അത് കിട്ടിയില്ല, വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒതുങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞതെന്താ വെച്ചാൽ, സ്ഥലമൊക്കെ അവരെടുത്തോട്ടെ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അവകാശികൾ അവരാണല്ലോ, കുറച്ച് നേരത്തെ അവരെടുത്തു എന്ന് വിചാരിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അവസാനത്തെ ആ നീക്കം അതിഭീകരമായിരുന്നു.
4: പല നാട്ടിലും ഇതുപോലുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു മരണം, ഇത്തരത്തിൽ അവർ മാറി താമസിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് നിന്ന്. അപ്പോൾ അതും ഇതുപോലെ തന്നെ പല ആളുകൾ അവരുടെ സ്വത്തിന് വേണ്ടി അവരടിച്ചമർത്തി പലപ്പോഴും ഉപ്പയെ മർദ്ദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
3: ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു മകൻ മാതാവിനെ, പക്ഷെ അതിൻ്റെ പിന്നിൽ ലഹരി എന്നുള്ള ഒരു സംഗതിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ
4: ഒരു വേള ആ ഒരു വഴിയായിരിക്കാം
3: ലഹരി, മകനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു പക്ഷെ ലഹരിയെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷെ ഇത് അത്തരം സംഗതികളും അല്ല. എവിടേക്കാണ് ഈ നാടിൻ്റെ പോക്ക് എന്ന് പറയുമ്പോഴല്ലേ പേടിയോ?
4: നമ്മൾ യഥാർത്ഥത്തിൽ ദീന് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ദീനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്ലാം പറയുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും അല്ലേ, അതൊരു വാക്കല്ല ഒരു ചെറിയ പ്രയോഗമാണ് എന്ന് തന്നെ മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണ് ആ മകന്, യഥാർത്ഥ ഒരു ദീന് ലഭിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ അവിടെ നടക്കുമായിരുന്നില്ല എന്ന് നമുക്ക് ഒരു പക്ഷേ ആശിക്കാം.
5: അടുത്തതായി നമ്മൾ കേൾക്കുന്നു കവർ സ്റ്റോറി. ഇന്നത്തെ കവർ സ്റ്റോറിയിൽ സി മുഹമ്മദ് അജ്മൽ രചിച്ച ജൻസി വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ സന്ദേശം എന്ന വിഷയത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
6: ജൻസി വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ സന്ദേശം, എഴുത്ത് സി മുഹമ്മദ് അജ്മൽ. 12 വർഷമായി ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്നത് ഒറ്റത്തവണയുള്ള തകർച്ചയായിരുന്നില്ല. പൊതുനിക്ഷേപം കുറഞ്ഞു, ഫീസ് ഉയർന്നു, സ്ഥാപനങ്ങളെ കടമെടുക്കാൻ നിർബന്ധിച്ചു, സ്കോളർഷിപ്പുകൾ ചുരുങ്ങി, ദേശീയ പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഒടുവിൽ അതിൻ്റെ മുഴുവൻ ഭാരം വഹിച്ച വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. 2026 ജൂലൈയിൽ ജന്തർ മന്ദറിൽ നടന്നത് ഒരു സാധാരണ വിദ്യാർത്ഥി പ്രതിഷേധമായിരുന്നില്ല. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ റദ്ദാക്കലുകളും ഫീസ് വർധനയും സ്കോളർഷിപ്പ് നിർത്തലാക്കലും കാരണം വർഷങ്ങളായി അടിഞ്ഞുകൂടിയ രോഷമാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. വിദ്യാർത്ഥികൾ പാത്രങ്ങൾ കൊട്ടി, കാർട്ടൂൺ പാറ്റകളുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഡയപ്പറുകൾ അയച്ചു. പ്രതിഷേധം ഒരേ സമയം ഗൗരവമുള്ളതും പരിഹാസം നിറഞ്ഞതുമായിരുന്നു. അതിൻ്റെ കേന്ദ്രത്തിൽ 26-ാം ദിവസത്തിലേക്ക് കടന്ന നിരാഹാര സമരത്തിൽ ആരോഗ്യനില വഷളായ 59 വയസ്സുകാരനുമുണ്ടായിരുന്നു. ഞാൻ അധ്യാപകനാണ്, കൗമാരക്കാരും അവരുടെ മാതാപിതാക്കളുമാണ് എൻ്റെ ലോകം. പരീക്ഷാഫലം പുറത്തുവരുന്ന ദിവസം ഒരു അമ്മയുടെ ശബ്ദത്തിൽ കേൾക്കുന്ന ഭയം എനിക്ക് പരിചിതമാണ്. ഫീസ് അറിയിപ്പ് കിട്ടുമ്പോൾ കുടുംബത്തിൻ്റെ വരുമാനവും കടവും ചെലവുകളും മനസ്സിൽ കൂട്ടിക്കിഴിക്കുന്ന അച്ഛന്മാരെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ജന്തർ മന്ദറിലെ പ്രതിഷേധം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്ന് എനിക്കുറപ്പായി പറയാം. അതിൻ്റെ പിന്നിൽ 12 വർഷത്തെ നയങ്ങളുണ്ട്. ഒരു ഉത്തരവിലൂടെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം തകർത്തിട്ടില്ല. ബജറ്റിലെ ചെറിയ വെട്ടിക്കുറവുകളിലൂടെയും ഫീസ് വിജ്ഞാപനങ്ങളിലൂടെയും വായ്പാ നയങ്ങളിലൂടെയും നിർത്തലാക്കിയ സ്കോളർഷിപ്പുകളിലൂടെയും മോശമായി നടത്തിയ പരീക്ഷകളിലൂടെയുമാണ് അത് ദുർബലമായത്. 6% എന്ന പഴയ വാഗ്ദാനം. ഇന്ത്യയുടെ GDP 6% വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കണം എന്ന ആവശ്യം പുതിയതല്ല. 1966 കോത്താരി കമ്മീഷൻ അത് ശുപാർശ ചെയ്തു. 2014 BJP പ്രകടന പത്രിക അത് വാഗ്ദാനം ചെയ്തു. 2020 ദേശീയ വിദ്യാഭ്യാസ നയവും അതേ ലക്ഷ്യം ആവർത്തിച്ചു. എന്നാൽ രാജ്യം ഒരിക്കലും അതിനടുത്തെത്തിയില്ല. 2013-14 കാലഘട്ടത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത് GDP ഏകദേശം 3%. 2023-24 അത് ഏകദേശം 2.7% കുറഞ്ഞു. 6% മുന്നേറുന്നതിന് പകരം രാജ്യം പിന്നോട്ടു പോയി. ഓരോ വർഷവും വിദ്യാഭ്യാസത്തിനായി മുൻവർഷത്തേക്കാൾ കൂടുതൽ രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് സർക്കാരിന് പറയാം. പക്ഷേ വളരുന്ന സമ്പൽ വ്യവസ്ഥയിൽ രൂപയുടെ കണക്കിൽ ചെലവ് കൂടുന്നത് സ്വാഭാവികമാണ്. ബജറ്റിൻ്റെ 3% വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. 2014-15 കേന്ദ്ര ബജറ്റിൻ്റെ 4% വിദ്യാഭ്യാസത്തിന് ലഭിച്ചിരുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം അത് ഏകദേശം 2.5% അടുത്ത തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുന്ന ദേശീയ വിഹിതത്തിൽ വലിയ ഇടിവാണുണ്ടായത്. അതേസമയം പണമെല്ലായിടത്തും ഒരേ രീതിയിൽ കുറഞ്ഞില്ല. 2014-2021 ഇടയിൽ 84,000+ സർക്കാർ സ്കൂളുകൾ അടഞ്ഞു. മറുവശത്ത് തെരഞ്ഞെടുത്ത മാതൃകാ സ്കൂളുകൾക്കുള്ള ചെലവ് വർദ്ധിച്ചു. രാജ്യത്തെ സർവകലാശാലകളെ സഹായിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷന്റെ ബജറ്റ് 2024-25 6,409 കോടിയിൽ നിന്ന് 2,500 കോടിയായി കുറഞ്ഞു. ഒറ്റ വർഷം കൊണ്ട് ഏകദേശം 61% വെട്ടിക്കുറവ്. ഇതിലൂടെ ലഭിച്ച സന്ദേശം വ്യക്തമായിരുന്നു. വിദ്യാഭ്യാസം സർക്കാർ നിർബന്ധമായും നിക്ഷേപിക്കേണ്ട പൊതുനന്മയെന്ന നിലയിൽ നിന്ന് മാറി നിയന്ത്രിക്കേണ്ട ചെലവായി പരിഗണിക്കാൻ തുടങ്ങി. ഗ്രാൻറ്റിന് പകരം വായ്പ. സർക്കാർ ഒരു പൊതുസ്ഥാപനത്തിന് നൽകുന്ന പണം കുറച്ചാൽ ആ ചെലവ് അപ്രത്യക്ഷമാകില്ല. അത് മറ്റൊരാളുടെ ചുമലിലേക്ക് മാറും. ഇന്ത്യയിൽ അത് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മേലേക്കാണ് മാറിയത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബിരുദ ഫീസ് 2011 മുതൽ 2025 വരെ പ്രതിവർഷം 10,000 ആയിരുന്നു. 2026 ഫെബ്രുവരിയിൽ അത് 80,000 ആയി. 8 ഇരട്ടി വർധന. IITകളിൽ ബിരുദ ട്യൂഷൻ ഫീസ് 2016 90,000 നിന്ന് 2,00,000 ആയി. ഒരൊറ്റ തീരുമാനത്തിൽ 122% വർധന. IIT കൗൺസിൽ നിർദ്ദേശിച്ചത് 3,00,000 വരെ ആയിരുന്നു. MTech ഫീസ് പല സ്ഥാപനങ്ങളിലും കുത്തനെ ഉയർന്നു. IIM അഹമ്മദാബാദിലെ പ്രധാന MBA പ്രോഗ്രാമിൻ്റെ ഫീസ് 2007 4,00,000 നിന്ന് 27,00,000 ആയി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ പഠനച്ചെലവ് 1,819,00,000 നിഫ്റ്റിലെ ഫീസ് 13,00,000 കടന്നു. 2020 16 നിഫ്റ്റ് ക്യാമ്പസുകളിലെ ഏകദേശം 11,000 വിദ്യാർത്ഥികൾ ഫീസ് വർധനവിനെതിരെ ക്ലാസ് ബഹിഷ്കരിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ MSc അഗ്രികൾച്ചർ ഫീസ് 430% വർദ്ധിച്ചു. വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ജെ എൻ യുവിൽ പ്രതിമാസം 1700 രൂപയുടെ പുതിയ സർവീസ് ചാർജ് കൊണ്ടുവന്നു. എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയിൽ ഫീസ് ഉയർന്നില്ല. ഡൽഹിയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ഇതേ കാലയളവിൽ വലിയ വർധനയുണ്ടായില്ല. അതുകൊണ്ട് ഫീസ് വർധന ഒഴിവാക്കാനാകാത്ത സാഹചര്യമില്ലായിരുന്നു. നയപരമായ തീരുമാനമായിരുന്നു. ഈ മാറ്റത്തിന്റെ കേന്ദ്രത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസി ഉണ്ടായിരുന്നു. 2017 അത് രൂപീകരിച്ചത്. മുമ്പ് ഒരു പൊതു സർവകലാശാലയ്ക്ക് പുതിയ കെട്ടിടമോ ലബോറട്ടറിയോ ആവശ്യമായാൽ സർക്കാർ ഗ്രാന്റ് നൽകുമായിരുന്നു. അത് തിരിച്ചടക്കേണ്ടതില്ല. വിദ്യാഭ്യാസം ഒരു പൊതുനന്മയാണെന്ന ബോധ്യത്തിലായിരുന്നു ആ സംവിധാനം. ഹെഫ വന്നതോടെ ഗ്രാന്റിന് പകരം വായ്പ ലഭിക്കാൻ തുടങ്ങി. ഹെഫയിൽ 91% ഉടമസ്ഥത കനറ ബാങ്കിനും 9% വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുമാണ്. സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടക്കണം. എന്നാൽ ഒരു പൊതു സർവകലാശാലയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രധാന വരുമാനമാർഗം വിദ്യാർത്ഥി ഫീസാണ്. സർക്കാർ നിയോഗിച്ച NIFP പഠനപ്രകാരം ഇത്തരം സ്ഥാപനങ്ങളുടെ ആഭ്യന്തര വരുമാനത്തിന്റെ ഏകദേശം 78% വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസാണ്. സ്ഥാപനങ്ങളോട് ഫീസ് വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടതായി അതേ പഠനം രേഖപ്പെടുത്തുന്നു. 14 സ്ഥാപനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ പകുതിയിലധികം വായ്പ തിരിച്ചടയ്ക്കാനായി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. NIT ഗോവയിൽ ഇത് 90%-ലധികമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. പിന്നീട് 2021 ഹെഫയ്ക്കുള്ള ബജറ്റ് 2200 കോടിയിൽ നിന്ന് 1 കോടിയായി കുറച്ചു. ഗ്രാന്റുകൾ കുറഞ്ഞിരുന്നു. വായ്പയും ആവശ്യത്തിന് ലഭിച്ചില്ല. അതിനിടയിലെ സാമ്പത്തിക വിടവ് ഫീസ് വർധനയായി വിദ്യാർത്ഥികളിലേക്കെത്തി. ഈ നയത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ച പദം സ്വയംഭരണമെന്നായിരുന്നു. പക്ഷേ സാമ്പത്തികമായി സ്വയം നിലനിൽക്കാൻ കഴിയാത്ത പൊതുസ്ഥാപനത്തോട് കടമെടുക്കാനും ഫീസ് ഉയർത്താനും പറയുന്നത് സ്വയംഭരണമല്ല, അത് വാണിജ്യവൽക്കരണമാണ്. ഫീസ് ഉയർന്നു, സഹായം കുറഞ്ഞു. പഠന ചെലവ് ഉയർത്തുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സഹായം കൂട്ടേണ്ടതായിരുന്നു. എന്നാൽ അതേസമയത്ത് സ്കോളർഷിപ്പുകളും ഫെല്ലോഷിപ്പുകളും ചുരുക്കപ്പെട്ടു. ഏകദേശം 6722 ന്യൂനപക്ഷ ഗവേഷക വിദ്യാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെല്ലോഷിപ്പ് 2022 നിർത്തലാക്കി. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പും പിൻവലിച്ചു. ഏകദേശം 500,000 വിദ്യാർത്ഥികളെ അത് ബാധിച്ചു. SC ST OBC വിദ്യാർത്ഥികൾക്കുള്ള പ്രധാന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ കുടുംബ വരുമാന പരിധി 2013 മുതൽ മാറ്റമില്ലാതെ തുടരുന്നു. 13 വർഷം വിലക്കയറ്റമുണ്ടായിട്ടും അർഹതാപരിധി പുതുക്കിയില്ല. ജീവിത ചെലവുയർന്നപ്പോൾ രേഖകളിൽ മാത്രം നിരവധി കുടുംബങ്ങൾ സ്കോളർഷിപ്പിന് അർഹരല്ലാത്തവരായി മാറി. വിദേശ പഠനത്തിനുള്ള സർക്കാർ സ്കോളർഷിപ്പ് നേടിയ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ സംസ്കാരം, ചരിത്രം, സമൂഹം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നതിന് 2022 മുതൽ നിയന്ത്രണമേർപ്പെടുത്തി. ശാസ്ത്ര പഠനത്തിന് സഹായമായിരുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പിനും തിരിച്ചടിയുണ്ടായി. വർഷത്തിൽ 80,000 ലഭിച്ചിരുന്ന സ്കോളർഷിപ്പ് ഐസറുകളിലും IISSCയിലും പഠിക്കുന്ന പലർക്കും നിർണായകമായിരുന്നു. ആദ്യം സ്കോളർഷിപ്പ് ലഭിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, പിന്നീട് പുതിയ ബാച്ചിന്റെ പ്രഖ്യാപനം തന്നെ നിലച്ചു. ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തിയിരുന്ന KVPY 2022 നിർത്തലാക്കി. ഗവേഷക വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് വർഷങ്ങളോളം വർദ്ധിപ്പിക്കാതെ വച്ചു. ചില സ്ഥാപനങ്ങളിൽ പ്രഖ്യാപിച്ച വർധന നടപ്പിലാകാൻ മാസങ്ങളെടുത്തു. ABVP പോലും വൈകല്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. ഒരു തലമുറയുടെ വിശ്വാസം തകർത്ത പരീക്ഷ. നീറ്റ് പരീക്ഷ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പ്രവേശന പരീക്ഷ മാത്രമല്ല, വർഷം തോറും ഏകദേശം 24 ലക്ഷം പേർ മെഡിക്കൽ പ്രവേശനത്തിനായി മത്സരിക്കുന്നു. MBBS സീറ്റുകൾ ഏകദേശം 1.1 ലക്ഷം മാത്രം. വർഷങ്ങളായുള്ള പഠനവും കുടുംബത്തിന്റെ സമ്പാദ്യവും കോച്ചിംഗ് ചെലവും പ്രതീക്ഷകളും ഒരു ദിവസത്തെ പരീക്ഷയിൽ കേന്ദ്രീകരിക്കുന്നു. പരീക്ഷ കഠിനമായിരിക്കാം, സീറ്റുകൾ കുറവായിരിക്കാം, പക്ഷേ പരീക്ഷ നിഷ്പക്ഷമാണെന്ന വിശ്വാസമെങ്കിലും വേണം. 2024 നീറ്റ് ആ വിശ്വാസം തകർത്തു. നീറ്റ് പരീക്ഷയുടെ മാർക്കിംഗ് രീതിയിൽ സാധ്യമല്ലാത്ത സ്കോറുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. 67 പേർക്ക് മുഴുവൻ മാർക്കായ 720 ലഭിച്ചു. ജാർഖണ്ഡിലെ ഹസാരൈബാഗിലുള്ള ഒരു പരീക്ഷാ കേന്ദ്രവുമായി ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. എൻ ടി എയിലെ പ്രശ്നം ഒരു ചോർച്ചയിൽ ഒതുങ്ങുന്നില്ല. നീറ്റ് ചോർച്ചയെ ചില ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയായോ ഒരു ക്രിമിനൽ സംഘത്തിന്റെ പ്രവർത്തനമായോ മാത്രം കാണാൻ കഴിയില്ല. എൻ ടി എയുടെ ഘടനയിൽ തന്നെ ഗുരുതരമായ ദൗർബല്യങ്ങളുണ്ടായിരുന്നു. 2018 എൻ ടി എ രൂപീകരിച്ചത് പാർലമെന്റ് പാസാക്കിയ പ്രത്യേക നിയമത്തിലൂടെയല്ല. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിർദ്ദേശപ്രകാരം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്വയംഭരണ സ്ഥാപനമായാണ് അത് പ്രവർത്തനമാരംഭിച്ചത്. ഈ രൂപം സ്വതവേ തെറ്റല്ല. എന്നാൽ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാർലമെന്റിനോടുള്ള റിപ്പോർട്ടിംഗ് സംവിധാനവും ഒരു പ്രത്യേക നിയമത്തിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടില്ല. എൻ ടി എയുടെ പ്രവർത്തന വ്യാപ്തി വളരെ വലുതായിരുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അച്ചടി വിതരണം, പരീക്ഷാ നടത്തിപ്പ്, ഉത്തരക്കടലാസ് ശേഖരണം, മൂല്യനിർണയം, ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം അതിന്റെ ചുമതലയായി. എന്നാൽ അതിനനുസരിച്ചുള്ള സ്ഥിരം സ്ഥാപനശേഷി നിർമ്മിച്ചില്ല. 2024 സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടി പ്രകാരം എൻ ടി എയിൽ നേരിട്ട് സ്ഥിരമായി ലയിക്കപ്പെട്ടിരുന്നത് ഒരാൾ മാത്രമായിരുന്നു. 22 പേർ വിവിധ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലായിരുന്നു. 38 കരാർ ജീവനക്കാരുടെയും 130 ഔട്ട്സൈഡ്സ് ജീവനക്കാരുടെയും സേവനമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കൂടുതൽ മുതിർന്ന തസ്തികകൾ സൃഷ്ടിച്ചുവെങ്കിലും പ്രധാന ദേശീയ പരീക്ഷകൾ നടത്തിയിരുന്ന സ്ഥാപനത്തിന്റെ ആദ്യകാല ജീവനക്കാരുടെ ഘടന എത്ര ദുർബലമായിരുന്നുവെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രശ്നം ജീവനക്കാരുടെ എണ്ണം മാത്രമല്ല, പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും ഉത്തരവാദിത്വം വ്യക്തമായിരിക്കണം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരിൽ നിന്ന് പരീക്ഷാ കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് മൂല്യനിർണയത്തിലേക്കും സുരക്ഷിതമായ നിയന്ത്രണ ശൃംഖല വേണം. എന്നാൽ നിരവധി ജോലികൾ സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുമ്പോൾ ഉത്തരവാദിത്വം പല കൈകളിലായി വിഭജിക്കപ്പെടുന്നു. പരീക്ഷ നടത്തുന്നത് സർക്കാർ സ്ഥാപനത്തിന്റെ പേരിലായിരിക്കും, പക്ഷേ അച്ചടി സാങ്കേതിക സംവിധാനം, കേന്ദ്രനിർവഹണം, ഡാറ്റ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ നിർണായക ജോലികൾ പുറം ഏജൻസികൾ ചെയ്യാം. ഇവയിൽ ഒരിടത്തെ പിഴവ് മുഴുവൻ പരീക്ഷയെയും ബാധിക്കും. 2025 പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടി. ഒരു സംസ്ഥാനമോ സർക്കാർ ഏജൻസിയോ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പരീക്ഷാ സേവന കമ്പനിക്ക് മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു ഏജൻസിയിലോ വീണ്ടും കരാർ ലഭിക്കാം. രാജ്യവ്യാപകമായി പങ്കിടപ്പെടുന്ന ഏകീകൃത കരിമ്പട്ടിക നിലവിലില്ലായിരുന്നു. അതായത് ഒരു പരീക്ഷയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട കമ്പനി മറ്റൊരു പരീക്ഷയുടെ കരാർ നേടാനുള്ള സാധ്യത തുടർന്നു. പണത്തിന്റെ അഭാവം മാത്രമായിരുന്നില്ല കാരണം. 6 വർഷത്തിനിടെ പരീക്ഷാ ഫീസുകളിലൂടെ എൻ ടി എ ഏകദേശം 3,513,000 കോടി രൂപ സമാഹരിച്ചുവായും പരീക്ഷകൾക്കായി ഏകദേശം 3,065 കോടി രൂപ ചെലവഴിച്ചതായും പാർലമെന്ററി കമ്മിറ്റി രേഖപ്പെടുത്തി. ഏകദേശം 448 കോടി മിച്ചമുണ്ടായിരുന്നു. ഈ പണമുപയോഗിച്ച് സ്വന്തം സ്ഥിരസാങ്കേതിക ശേഷിയും സുരക്ഷാ സംവിധാനവും കരാർ മേൽനോട്ടവും വികസിപ്പിക്കാമായിരുന്നു. എന്നാൽ പുറത്തുള്ള ഏജൻസികളെ ആശ്രയിക്കുന്ന രീതി തുടർന്നു. എൻ ടി എയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സമഗ്രമായ വാർഷിക റിപ്പോർട്ടും സ്ഥിരമായി പാർലമെന്റിന് മുന്നിൽ വന്നിരുന്നില്ലെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. പരീക്ഷകൾ, സ്വകാര്യ കരാറുകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, സംഭവിച്ച പിഴവുകൾ, സ്വീകരിച്ച നടപടികൾ എന്നിവ പൊതുവായി റിപ്പോർട്ട് ചെയ്യാത്തപ്പോൾ ഉത്തരവാദിത്വം പ്രതിസന്ധിക്ക് ശേഷമേ ആരംഭിക്കൂ. എല്ലാ പാറ്റകളും ഒന്നിച്ചു വന്നാൽ. പാറ്റ എന്ന വാക്ക് കോടതി മുറിയിൽ നിന്നാണ് വന്നത്. 2026 മെയ് 26 നടന്ന ഒരു വാദത്തിനിടെ തൊഴിൽ ലഭിക്കാത്ത യുവാക്കളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതായി വാർത്തകൾ പുറത്തുവന്നു. തൊഴിൽ ലഭിക്കാതെയും പ്രൊഫഷനിൽ സ്ഥാനം നേടാതെയും കഴിയുന്നവർ പിന്നീട് മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായി എല്ലാവരെയും ആക്രമിക്കുമെന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. തന്റെ വാക്കുകൾ തെറ്റായി അവതരിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആ വാക്ക് യുവാക്കൾ ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയിലെ 25 വയസ്സിന് താഴെയുള്ള ബിരുദധാരികളിൽ ഏകദേശം 40% പേർ തൊഴിൽ രഹിതരാണെന്നാണ് സാമ്പത്തിക വിദഗ്ധയായ റോസ എബ്രഹാമിന്റെ കണക്ക്. വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി കിട്ടാത്ത ഒരു തലമുറയ്ക്ക് അധികാരത്തിലുള്ളവർ തങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതീകമായി പാറ്റ മാറി. അതിന് മറുപടി നൽകിയത് അഭിജിത്ത് ദീപ് കെ ആയിരുന്നു. ദളിത് കുടുംബത്തിൽ നിന്നുള്ള ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് പഠിച്ച മുമ്പ് ആം ആദ്മി പാർട്ടിക്കായി ആശയവിനിമയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു 30-കാരൻ. അദ്ദേഹം എക്സിൽ ഒരു ചോദ്യം പോസ്റ്റ് ചെയ്തു, എല്ലാ പാറ്റകളും ഒന്നിച്ചു വന്നാൽ എന്താകും? അദ്ദേഹം ആരംഭിച്ച അക്കൗണ്ടിന് 78 മണിക്കൂറിനുള്ളിൽ 30 ലക്ഷം ഫോളോവേഴ്സ് ലഭിച്ചു. 5 ദിവസത്തിനുള്ളിൽ അത് 1 കോടി കടന്നു. പിന്നീട് 2 കോടിയിലധികമായി. അക്കൗണ്ടിന് നൽകിയ പേര് ക്രോക്കോച്ച് ജനതാ പാർട്ടി CJP എന്നായിരുന്നു. BJPയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന രാഷ്ട്രീയ പരിഹാസം. മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും ശബ്ദം എന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. തമാശയായി തുടങ്ങിയത് വേഗം ഗൗരവമുള്ള പ്രസ്ഥാനമായി മാറി. ഓൺലൈൻ പ്രതിഷേധം തെരുവിലിറങ്ങി. സോഷ്യൽ മീഡിയയിലെ രോഷത്തെ തെരുവിലെ പ്രസ്ഥാനമാക്കി മാറ്റിയത് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരമായിരുന്നു. ലഡാക്കിലെ വിദ്യാഭ്യാസ പ്രവർത്തകനായ വാങ്ചുക് ജന്തർമന്ദറിൽ സമരമാരംഭിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഏകദേശം 20-ാം ദിവസം ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയത്ത് പുനഃപരീക്ഷയുടെ ഫലങ്ങളിലും പുതിയ സംശയങ്ങൾ ഉയർന്നു. ജൂലൈ 20 സൻസദ് ചലോ ആഹ്വാനവുമായി 1000 വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് നീങ്ങി. പോലീസ് കണ്ണീർവാതകവും ലാത്തിയും ഉപയോഗിച്ചു. സമരമേഖലയ്ക്ക് ചുറ്റുമുള്ള 1.5 കിലോമീറ്റർ പരിധിയിൽ മൊബൈൽ ഇന്റർനെറ്റ് നിർത്തിവച്ചു. 16 ഡൽഹി മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി CJPയുടെ അക്കൗണ്ട് ഇന്ത്യയിൽ ലഭ്യമല്ലാതാക്കി. പുതിയ അക്കൗണ്ടിന് അവർ നൽകിയ പേര് ലളിതമായിരുന്നു, പാറ്റകൾ മരിക്കില്ല. 10 വർഷം കൊണ്ട് പ്രതിപക്ഷത്തിന് കഴിയാത്തത്. ഇന്ത്യാ സഖ്യം, വിവിധ പ്രാദേശിക പാർട്ടികൾ എന്നിവ ഉൾപ്പെട്ട പ്രതിപക്ഷത്തിന് 1 പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ബഹുജന പ്രസ്ഥാനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. റാലികൾ നടന്നു, യാത്രകൾ നടന്നു, പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായി. എന്നാൽ ജനങ്ങളുടെ ദിവസേനയുള്ള നിരാശയെ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഒരു പരിഹാസ അക്കൗണ്ടിനും തൊഴിൽ രഹിതരായ യുവാക്കളുടെ ഒരു കൂട്ടത്തിനും അത് 10 ആഴ്ചയ്ക്കുള്ളിൽ സാധിച്ചു. കാരണം ഈ പ്രസ്ഥാനം സാധാരണ രാഷ്ട്രീയ പാർട്ടിയെപ്പോലായിരുന്നില്ല. പാർട്ടിക്കൊടിയിലല്ല, ആക്രമിക്കാൻ തയ്യാറായ പ്രകടന പത്രികയില്ല, അറസ്റ്റ് ചെയ്താൽ പ്രസ്ഥാനം തീരുന്ന ഏക നേതാവില്ല, ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഒതുക്കാനും കഴിഞ്ഞില്ല. CJP പ്രതിപക്ഷ പാർട്ടികളോടും അകലം പാലിച്ചു. BJP ഉൾപ്പെടെ എല്ലാവർക്കും സമരത്തിൽ പങ്കെടുക്കാമെന്ന് ദീപ് കെ പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ കൊടിയുമായി വരരുത്, ദേശീയ പതാകയുമായിട്ട് വരണം. ഇത് വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആശ്രയിക്കുന്നില്ല എന്നായിരുന്നു നിലപാട്. ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് അത് തുറന്നു പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പിന്നിൽ നിൽക്കാൻ ശ്രമിച്ചാൽ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ദോഷമുണ്ടാകാം. പരമ്പരാഗത പ്രതിപക്ഷത്തിന്റെ പ്രശ്നവും അതുതന്നെയായിരുന്നു. യുവാക്കളുടെ രോക്ഷത്തെ പിന്തുണയ്ക്കണം, എന്നാൽ അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ അത് തകരും.
5: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി. സി മുഹമ്മദ് അജ്മലിന്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
7: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. അതുമല്ല, അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
2: അടുത്തതായി പീസ് റേഡിയോയിൽ വോയിസ് ഓഫ് പീസ്. ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ അന്യായം നടക്കാത്ത ദിനം എന്ന വിഷയത്തിൽ നാസർ സ്വലാഹി നമ്മുടെ കൂടെ ചേരുന്നു.
8: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അക്രമികൾ അവരുടെ വീടുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തു.
9: അവർ അവ സൊസൈറ്റിയുടെ മതിലുകൾക്ക് പുറത്തുവെച്ചു. പിന്നീട് ഒരു ബേക്കറിയിൽ നിന്ന് പൈപ്പുകൾ എടുത്ത് അവ ഉപയോഗിച്ച് സിലിണ്ടറുകൾ തുറന്നു. ദൂരെ നിന്ന് കത്തുന്ന തുണിക്കഷ്ണങ്ങൾ ചുമരിലേക്കെറിഞ്ഞു. അതോടെ സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയും മതിൽ തകരുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അകത്തുകയറി, ചാവർ പറഞ്ഞു. അഹമ്മദാബാദിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനമായും ഹിന്ദുപ്രദേശത്തുള്ള ഒറ്റപ്പെട്ട വീടുകളും കെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പരിഷ്കൃത ആഡംബരമുള്ള മുസ്ലിം വാസസ്ഥലമായിരുന്നു ഗുൽബർഗ് സൊസൈറ്റി. അവിടെയായിരുന്നു മികച്ച അഭിഭാഷകനും കോൺഗ്രസ് MPയുമായിരുന്ന ഇഹ്സാൻ ജഫ്രിയുടെ വീട്. അത് തകർത്ത് ഉള്ളിൽ കയറിയ കാര്യമാണ് അന്ന് കലാപത്തിൽ പങ്കെടുത്ത ചാവർ രഹസ്യ ക്യാമറയ്ക്ക് മുമ്പ് 5 വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുന്നത്. അദ്ദേഹം തുടരുന്നു, അവിടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ബംഗ്ലാവ് നമ്പർ 19 ജഫ്രി താമസിച്ചിരുന്നത്. ഒത്തുകൂടിയ ജനക്കൂട്ടത്തെയും അവർ അവിടേക്ക് കയറാൻ ശ്രമിക്കുന്നതും കണ്ടു പരിഭ്രാന്തനായ ജാഫ്രി പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും തുടർച്ചയായി വിളിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസ് അദ്ദേഹത്തെ അവഗണിച്ചു. തുടർന്ന് അദ്ദേഹം സൊസൈറ്റിയിലെ താമസക്കാരെ വെറുതെ വിടാൻ ആവശ്യപ്പെടുകയും അക്രമികൾക്ക് പണം നൽകാൻ ശ്രമിക്കുകയും ചെയ്തു. പണവുമായി പുറത്തിറങ്ങാൻ ആൾക്കൂട്ടം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ജിഫ്രി അങ്ങനെ തന്നെ ചെയ്തു. ഒരു കെട്ട് പണക്കെട്ട് തെരുവിലിട്ട് വീട്ടിലേക്ക് തിരികെ ഓടാൻ ശ്രമിച്ചു. പക്ഷേ ആൾക്കൂട്ടം തൽക്ഷണം അദ്ദേഹത്തെ ആക്രമിച്ചു. ആളുകൾ അയാളെ പിടികൂടിയപ്പോൾ ഞാൻ അയാളുടെ പിന്നിൽ ചവിട്ടി. ആൾക്കൂട്ടം പിടിച്ചിരുന്നതിനാൽ അയാൾ വീണില്ല. 5 or 6 അദ്ദേഹത്തെ നിവർത്തി നിർത്തി. പിന്നെ ആരോ അയാളെ വാളുകൊണ്ട് വെട്ടി, കൈവെട്ടി, പിന്നെ കാലുകൾ വെട്ടി, പിന്നീട് മറ്റെല്ലാം വെട്ടി. അയാളെ കഷ്ണങ്ങളാക്കിയ ശേഷം അവർ കൂട്ടിയിട്ട വിറകിൽ തീയിട്ടു, ജീവനോടെ കത്തിച്ചു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അവർ സമുച്ചയത്തിലേക്ക് ഇരച്ചു കയറി. വഴിയിൽ കണ്ടവരെയെല്ലാം കൊന്നു. രക്തദാഹത്തിന്റെ ആവേശത്താൽ ചിലർ ഇരകളെ മർദ്ദിച്ചു കൊന്നു, മറ്റുള്ളവരെ വാളുകൾ കൊണ്ട് വെട്ടിക്കൊന്നു. ചിലരുടെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ചിലരെ ബലാത്സംഗം ചെയ്തു വെട്ടിക്കൊന്നു. ഔദ്യോഗിക മരണസംഖ്യ 69. ഗുൽബർഗ് കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വെട്ടിയും വികൃതമാക്കിയും കത്തിച്ചും നശിപ്പിച്ചു. അതിനാൽ അവരെ വ്യക്തിഗതമായി സംസ്കരിക്കാൻ കഴിഞ്ഞില്ല. അക്രമം അവസാനിച്ചപ്പോഴേക്കും വൈകുന്നേരം 4:30. ഒരു കാലത്ത് ആഡംബരപൂർണമായിരുന്ന ആ വലിയ വീട് കറുത്തിരുണ്ടതും തിരിച്ചറിയാൻ കഴിയാത്തതുമായി. അവിടെ നഗ്നമായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മണിക്കൂറുകളോളം തുടർച്ചയായ കൂട്ടക്കൊലക്ക് ശേഷം പോലീസ് എത്തി ജനത്തെ പിരിച്ചുവിട്ടു. ഒടുവിൽ പോലീസ് അതിജീവിച്ചവരെ രക്ഷപ്പെടുത്തി. പ്രഹ്ലാദ് രാജു, മംഗിലാൻ ജെയിൻ, മദൻലാൽ ധനരാജ് ചാവൽ എന്നിവർ രഹസ്യ ക്യാമറയ്ക്ക് മുമ്പിൽ പോലീസിന്റെ പ്രവർത്തനത്തെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചു. പോലീസ് അക്രമികൾക്ക് സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല, മുസ്ലിങ്ങളെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മേഘാനിനഗർ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഇൻസ്പെക്ടർ KJ അർദ കൊലപാതകത്തിനും ബലാത്സംഗത്തിനും 3 മുതൽ 4 മണിക്കൂർ വരെ തടസ്സമില്ലാതെ സമയം നൽകാമെന്ന് അക്രമികളോട് പറഞ്ഞതായി ജെയിൻ വെളിപ്പെടുത്തി. ചാവൽ പറഞ്ഞതനുസരിച്ച് ഇൻസ്പെക്ടർ എർദ കലാപകാരികളോട് തനിക്കൊരു പദ്ധതിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ കൊണ്ടുപോകുന്ന വാഹനം ഈ വഴിക്ക് പോകുമ്പോൾ ഒപ്പമുള്ള ഞങ്ങളുടെ കോൺസ്റ്റബിൾമാരെ പുറത്തിറക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം കത്തിക്കാൻ കഴിയും. അതോടെ മുഴുവൻ അധ്യായവും ഇവിടെ അവസാനിക്കും. ആർക്കെതിരെയും കേസെടുക്കുന്ന പ്രശ്നമില്ല. എന്നാൽ പത്താൻ എന്ന മുസ്ലിം ഇൻസ്പെക്ടറുടെ ഇടപെടൽ കാരണം ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചാവൽ പറഞ്ഞു. പിന്നീട് പല അതിജീവിതരും കോടതിയിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയ കാര്യം ചാവൽ സ്ഥിരീകരിച്ചു. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മുസ്ലിംകൾക്കെതിരെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുമെന്ന് കലാപകാരികളോട് പോലീസ് സൂചിപ്പിച്ചതിനെക്കുറിച്ച് മംഗലാൽ ജെയിനും ഇതേ കഥ പറഞ്ഞു. അത് ആൾക്കൂട്ടത്തിന് അവരുടെ വഴിയിൽ വരുന്ന ആരെയും കൊല്ലാനുള്ള ശ്രമത്തിന് ഇന്ധനം നൽകി. പൊതുജനങ്ങൾ, അതായത് പോലീസ്, ഹിന്ദുക്കളിൽ നിന്നും അകന്നുനിന്നു. 2-3 മണിക്കൂറിനുള്ളിൽ എല്ലാം പൂർത്തിയാക്കണമെന്ന് പോലീസ് ഞങ്ങളോട് പറഞ്ഞു. അഹമ്മദാബാദിൽ എല്ലായിടത്തും ഇത് സംഭവിക്കുകയായിരുന്നു. അത് മനസ്സിലായി പുറത്തുനിന്നുള്ള ആരും വരില്ല. കൂടുതൽ സേന പോലും വരില്ല. വൈകുന്നേരം വരെ സൈന്യം അവിടെ എത്തില്ല. അതിനാൽ എല്ലാ ജോലികളും അപ്പോഴേക്കും തീർക്കണമായിരുന്നു, ജെയിൻ പറഞ്ഞു. 2-3 മണിക്കൂറിനുള്ളിൽ എല്ലാം ചെയ്തു തീർക്കണമെന്ന് എർദ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം അഴിഞ്ഞാടി. ചിലർ കൊള്ളയടിക്കാൻ തുടങ്ങി, മറ്റുള്ളവർ കൊല്ലാൻ തുടങ്ങി. ആരോ ഒരാളെ വലിച്ചിട്ട് വെട്ടിക്കൊന്നു, ചുട്ടുകളഞ്ഞു. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു, ജെയിൻ പറഞ്ഞു. പ്രദേശത്ത് വിന്യസിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പിന്മാറി നിൽക്കുക മാത്രമല്ല, കലാപകാരികളോട് കൊലക്ക് പോകാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തുവെന്ന് പ്രഹ്ലാദ് രാജുവും പറഞ്ഞു. വൈകുന്നേരം അവർ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. വൈകുന്നേരം 4:30 ശേഷം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉത്തരവുകൾ വന്നപ്പോൾ ഞങ്ങളോട് പോകാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്തതിന് ശേഷവും പോലീസ് ഞങ്ങളോട് വളരെ നന്നായി പെരുമാറിയതായി രാജുവും ജെയിനും പറഞ്ഞു. കഠിനമായ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ആയുധങ്ങൾ കണ്ടെടുത്തില്ല. മൊഴികൾ രേഖപ്പെടുത്തിയില്ല. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം പോലും നൽകി. VHP ജാമ്യത്തിൽ എടുക്കുന്നതുവരെ പോലീസ് അവർക്ക് അവിടെ സുഖമായിരിക്കുമെന്ന് ഉറപ്പാക്കി. ഈ കേസിന്റെ വിചാരണയും വിധിയും നമുക്ക് നോക്കാം. തഹൽക്കു വേണ്ടി ആശിഷ് കേദാൻ എന്ന പത്രപ്രവർത്തകൻ രഹസ്യ ക്യാമറയുമായി അഭിമുഖങ്ങൾ നടത്തിയത്. കേസ് വിസ്താരത്തിനായി കോടതിയിൽ വീഡിയോ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാൻ അനുവദിച്ചില്ല. കോടതിക്ക് അത് ആവശ്യമാണെന്ന് തോന്നിയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ മൊഴി നൽകൽ സുഗമമായി നടക്കുമെന്ന് ഞാൻ കരുതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടി കോടതി ജീവനക്കാരുടെ ശരീരഭാഷയിൽ പോലും നിലവിലുണ്ടായിരുന്ന ശത്രുതാപരമായ അന്തരീക്ഷത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. 6 മണിക്കൂറിലധികം നീണ്ടുനിന്ന എതിർവിസ്താരത്തിൽ ശത്രുത പരസ്യമായി പ്രകടമായി. പ്രതിഭാഗം അഭിഭാഷകനും അധ്യക്ഷനായ ജഡ്ജിയും പട്ടിണി കിടന്ന കഴുകന്മാരുടെ ഒരു കമ്മിറ്റിയെപ്പോലെ എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ ദുർബലനും കൂടുതൽ നിസ്സഹായനുമായി തോന്നി. ആദ്യം തന്നെ എന്റെ ടേപ്പുകൾ വ്യാജമാണെന്ന് പ്രതിഭാഗം ബാധിച്ചു. ടേപ്പുകൾ FSL ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അവ ആധികാരികമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് FSL ആണ്. സംഭാഷണത്തിൽ നിങ്ങൾക്കനുയോജ്യമായ ഭാഗങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുകയും ബാക്കിയുള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടായിരുന്നു, പ്രതിഭാഗം വാദിച്ചു. എല്ലാ റെക്കോർഡിംഗുകളും പൂർത്തിയായി. ഓരോ റെക്കോർഡിംഗിനും സംഭാഷണം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ റെക്കോർഡിംഗ് ആരംഭിക്കുകയും ഒരു മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം അത് തടസ്സമില്ലാതെ തുടരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇല്ലാതാക്കാനും കട്ട് ചെയ്യാനും ഒരു വഴിയുമില്ല. എന്റെ ഉത്തരം പ്രതിഭാഗത്തിന് ഇഷ്ടപ്പെടാത്തപ്പോഴെല്ലാം പ്രതിഭാഗം അഭിഭാഷകൻ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ മറുപടി നൽകാവൂ എന്ന് നിർബന്ധിച്ച് അലറി വിളിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ ഒരു സൗന്ദര്യ മത്സരം ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗം അശ്രദ്ധമായി പകർത്തിയാൽ അത് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം മറുപടി പറയണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു അഭിഭാഷകന്റെ ചോദ്യം വ്യക്തമല്ല എന്ന്. കോടതിയിലെ മറ്റുള്ളവർക്കും ചോദ്യം മനസ്സിലാകുമെന്ന് ജഡ്ജി എന്നോട് പറഞ്ഞു. പക്ഷേ സർ, ഞാൻ ജഡ്ജിയോട് പറഞ്ഞു, ഒരു സ്പൈ ക്യാമറയിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ല. ചോദ്യം ചെയ്യപ്പെടുന്നത് എന്റെ ഒളിക്യാമറയെക്കുറിച്ചായതിനാൽ വിശദമായ ഉത്തരമില്ലാതെ എനിക്ക് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല ഇത്. അപ്പോൾ ജഡ്ജി ദേഷ്യപ്പെട്ടു. നിങ്ങൾ കോടതിക്ക് പുറത്താണ് പത്രപ്രവർത്തകർ, ഇവിടെയല്ല. കോടതിക്ക് നേരിട്ട് ഉത്തരം നൽകുക. പ്രതിഭാഗം അവ്യക്തമായും ചോദ്യം ചോദിക്കുന്നുവെന്ന് പറയാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? ഇതൊരു കെട്ടുകാഴ്ചയാണെന്ന് കരുതുക. ഇത് എന്റെ കോടതിയാണ്. 5 മിനിറ്റിലധികം അദ്ദേഹം തന്നെ ശകാരിച്ചും കൊണ്ടിരുന്നു. ജഡ്ജി 10 മിനിറ്റ് നാടകീയമായി ദേഷ്യം പ്രകടിപ്പിക്കുകയും ജഡ്ജിയും പ്രതിഭാഗം അഭിഭാഷകനും അധിക്ഷേപിക്കുകയും ചെയ്ത ശേഷം കോടതി ഒടുവിൽ എന്റെ മറുപടി രേഖപ്പെടുത്തി. ജഡ്ജി പല പ്രാവശ്യം കോപം കൊണ്ട് അലറി. പിന്നീട് സുപ്രീംകോടതി നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ RK ഷാ രാജിവെച്ചു. SIT കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം സൂചന നൽകി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RK ഷാ SIT മേധാവി RK രാഘവന് അയച്ച കത്തിൽ ജഡ്ജി BU ജോഷിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഷാ എഴുതി. സാക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ഇരയായ ദൃക്സാക്ഷികളോടുള്ള ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ മനോഭാവം പൊതുവെ ശത്രുതയും അനുകമ്പവുമില്ലാത്തതുമായിരുന്നു. അദ്ദേഹം അവരെ തുറിച്ചു നോക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നു. സാക്ഷികളുടെ അവകാശങ്ങൾ അദ്ദേഹം നിഷേധിക്കുന്നു. 2016 ജൂൺ 2, 14 വർഷങ്ങൾക്ക് ശേഷം 69 ജീവൻ നഷ്ടപ്പെടുത്തിയ കേസിന്റെ വിധി വന്നു. കൂട്ടക്കൊലയിൽ കൊലപാതക ഗൂഢാലോചന കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആളെ ജഡ്ജി കുറ്റവിമുക്തനാക്കി. VHP നേതാവായ അതുൽ വൈദ്യ, അതായത് ഗുൽബർഗ് കൊലപാതകികൾക്ക് നേതൃത്വം നൽകി അദ്ദേഹത്തെ കലാപം എന്ന ചെറിയ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. VHP നേതാവ് കൂടിയായ ഭാരത് കേലിക്ക് കൊലപാതക കുറ്റത്തിനും മംഗിലാൽ ജയിലിനെതിരെ കൊലപാതക കുറ്റത്തിനും ശിക്ഷ വിധിച്ചു. എന്നാൽ ജാഫ്രിയെ കൊലപ്പെടുത്തിയതിൽ വലിയ പങ്കുവഹിച്ച ഒളിക്യാമറയിൽ ഏറ്റുപറഞ്ഞ മദൻലാൽ ചാവലിനെ കോടതി കുറ്റവിമുക്തനാക്കി. BJP കൗൺസിലർ വിപിൻ പട്ടേൽ, പ്രഹ്ലാദ് രാജു, ഇൻസ്പെക്ടർ KG അർദ എന്നിവരെ അവർക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പിന്നീട് കോടതി കുറ്റവിമുക്തരാക്കി. അവർക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി. അപ്പീലുകൾ പരിഗണനയിലാണെങ്കിലും ഗുജറാത്ത് ഹൈക്കോടതി VHP അതുൽ വൈദ്യ ഉൾപ്പെടെ നിരവധി കുറ്റവാളികൾക്ക് ജാമ്യം അനുവദിച്ചു. 2019 ഡിസംബറിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 8 കുറ്റവാളികൾക്ക് ജാമ്യം ലഭിച്ചു. 2019 മാത്രം ഹൈക്കോടതി അവരുടെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു. നമ്മുടെ രാജ്യത്ത് ഗുജറാത്തിൽ നടന്ന മൃഗീയ കൊലപാതകവും അതിൽ പോലീസിന്റെ നിലപാടുകളും ജുഡീഷ്യറിയുടെ അനീതിയും പകൽ പോലെ വ്യക്തമാണ്. ഭരണകൂട ഭീകരതയും ഉദ്യോഗസ്ഥ ആധിപത്യവും നീതിസ്ഥാപനങ്ങളുടെ അനീതികളും മുഖേന അക്രമികളും കൊലപാതകികളും തീവ്ര ഹിന്ദുത്വവാദികളും കലാപകാരികളും സുഖമായി കഴിയുകയും പീഡിതർക്കും കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഇപ്പോഴും ഭീഷണികളും അക്രമങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ നാടുവിടേണ്ടി വരുന്നു. ഭരണകൂടവും നിയമപാലകരും ജുഡീഷ്യറിയും അന്യായങ്ങൾക്കു കൂട്ടുനിൽക്കുന്നു. ഇവർക്കും ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലതിന്റെ പേരിലും ആക്രമിക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. കൊല ചെയ്യപ്പെട്ടവർക്കും കൊലപാതകികൾക്കും കേസുകളെ മാറ്റിമറിക്കുകയും നിരപരാധികളെ കേസുകളിൽ കൊടുക്കുകയും തങ്ങളുടെ ഭൗതിക ലാഭത്തിനു വേണ്ടി അനീതികൾക്ക് കൂട്ടുനിൽക്കുന്ന ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും എല്ലാ അക്രമികൾക്കും തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഭാഗികമായി പോലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അക്കാരണമായി ജയിലുകളിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്നു. മനുഷ്യർക്ക് മുഴുവനും അവരുടെ വിശ്വാസവും കർമ്മവും അനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഒരു അണുമണി നന്മ ചെയ്തവന് അതിന്റെ പ്രതിഫലവും തിന്മ പ്രവർത്തിച്ചവർക്ക് അതിന്റെ ശിക്ഷയും ലഭിക്കുക തന്നെ ചെയ്യും. അന്ന് ഒരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല. പ്രായച്ചിത്തമോ കൈക്കൂലിയോ ശുപാർശയോ അന്യായമോ നടക്കാത്ത ദിനം. കാരണം ഓരോരുത്തരുടെയും കർമ്മരേഖകൾ തെളിവ് സാക്ഷ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം പ്രതിഫലം നൽകപ്പെടും. മറ്റു സാക്ഷികളെക്കാൾ കൂടുതൽ സ്വന്തം സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്ന ദിനം. നമ്മുടെ ശരീരവും അതിന്റെ അവയവങ്ങളും നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കുന്ന ദിനം. വത്തക്കു യൗമൻ ലാ തജ്സി നഫ്സും അൻ നഫ്സിം ശൈഅ വലാ യുഖബലു മിൻഹാ ശഫാഅത്തും വലാ യൂഖദു മിൻഹാ അദലും വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല. ഒരാളിൽ നിന്നും ഒരു പ്രായച്ചിത്തവും മേടിക്കപ്പെടുകയില്ല. അവർക്ക് ഒരു സഹായവും ലഭിക്കുകയില്ല. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ 48-ാമത്തെ സൂക്തം. വനല്ലൗൽ മവാസീനൽ ഖിസ്തിൽ യൗമിൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസ് നാം സ്ഥാപിക്കുന്നതാണ്. ഫലാതുലം നഫ്സും ശൈഅ. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. വയിൻകാന മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ അതൈനാ ബിഹ. അത് കർമ്മം ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. വഖഫ ബിനാ ഹാസിബീൻ. കണക്കു നോക്കുവാൻ നാം തന്നെ മതി. ഖുർആനിലെ 21-ാമത്തെ അധ്യായം 47-ാമത്തെ സൂക്തം. ഗുൽബർഗ് സൊസൈറ്റി കൊലപാതകവും ഗുജറാത്തിലെ നരഹത്യം അടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ ശിക്ഷ ഈ ലോകത്ത് നടക്കുകയില്ല. ആ ശിക്ഷ ലഭിക്കുന്ന ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് അവർ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മാലിക് യൗമുദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ ഇത് മുഴുവൻ റിക്കാർഡ് ചെയ്യുന്നുണ്ട്. ആ റിക്കാർഡ് പരലോകത്ത് കൊണ്ടുവന്നു ഓരോരുത്തരെയും ചോദ്യം ചെയ്തിട്ട് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായി പ്രതിഫലം നൽകും. ആ ദിവസത്തെ ഭയപ്പെട്ട് ജീവിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
2: മാഷാ ഇതുവരെ നാം കേട്ടത് വോയിസ് ഓഫ് പീസ്. അന്യായം നടക്കാത്ത ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത്രയും നേരം നമ്മുടെ മുന്നിൽ സംസാരിച്ചത് നാസർ സൊലഹി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി സംപ്രേഷണം ചെയ്യുന്നു റിയാദു സ്വാലിഹീൻ. കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ പിശാജ് വരുന്നത് എന്ന വിഷയത്തിൽ ഇന്ന് റിയാദു സ്വാലിഹീനിൽ നമ്മോട് സംവദിക്കുന്നത് അഷറഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ നബിയിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാം നബവി റഹിമഹുല്ലാ 194-ാമത്തെ അധ്യായം, ബാബു ഫളി സ്വഫിൽ ഔവലി വല്ലംബ്രി ബി ഇത്മാമി സുഫൂഫിൽ ഔവൽ വതസ്വീയത്തിഹ വത്തറാസിഫിഹ. നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യ സ്വഫുകൾക്കുള്ള ശ്രേഷ്ഠതയും സ്വഫുകൾ പൂർത്തീകരിച്ച് നിൽക്കുവാനും അത് ശരിപ്പെടുത്തുവാനും ചേർന്ന് നിൽക്കുവാനുമെല്ലാം കൽപ്പിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1092-ാമത്തെ ഹദീസ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റുസ്സു സുഫൂഫക്കും وقاربوا بينها وحاذوا بالاعناق فوالذي نفسي بيده اني لا ارى الشيطان يدخل من خلل الصف كانها الحذف. حديث صحيح رواه ابو داوود باسناد على شرط مسلم. الحذف بحاء مهمله وذال معجمه مفتوحتين ثم فاء وهي غنم سود صغار تكون باليمن.
2: സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് സ്വഫുകൾ ശരിപ്പെടുന്ന വിഷയത്തിൽ നാം മനസ്സിലാക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. 2286 ഹദീസുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയും 168 ഹദീസുകൾ മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ജീവിത മഹിമയും മഹത്വവും ഒക്കെ വിളിച്ചോതുന്ന ധാരാളം കാര്യങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള പ്രാർത്ഥന കാരണത്താൽ തന്നെ ദീർഘകാലം അദ്ദേഹത്തിന് 100 വർഷത്തിലധികം ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഒരുപാട് മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, റുസ്സു സുഫൂഫക്കും നിങ്ങളുടെ സ്വഫുകൾ നിങ്ങൾ ചേർന്ന് നിൽക്കുക, ഒട്ടിച്ചേർന്ന് നിൽക്കുക. വഖാരിബു ബൈനഹ, ആ സ്വഫുകൾക്കിടയിൽ നിങ്ങൾ ചേർക്കുക, അടുത്ത് നിൽക്കുക. വഹാദു ബിൽ അയ്നാഖ്, പിരടികൾ നേരെയാക്കുക. ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഇന്നീല അറ, നിശ്ചയമായും ഞാൻ കാണുന്നു, അശ്ശൈത്വാന, പിശാചിനെ, യദ്ഖുലു മിൻ ഖലലി സ്വഫി, സ്വഫിലെ വിടവുകളിലൂടെ പ്രവേശിക്കുന്നത്. കഅന്നഹൽ ഹദഫ്, ഹദഫ് പോലെ. ഹദഫ് കൊണ്ട് ഉദ്ദേശിച്ചത് ഗനമുൻ സൂദുൻ സിഗാറുൻ, ചെറിയ കറുത്ത ആട്ടിൻകുട്ടി, യമനിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ ഗ്യാപ്പുള്ള വിടവുള്ള സ്വഫുകൾക്കിടയിലൂടെ പിശാച്ച് പ്രവേശിക്കുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വഫുകളെ ഉറപ്പോടെ ഇടവിടവില്ലാതെ ക്രമീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഫുകൾക്കിടയിലുള്ള അകലം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അടുത്തു നിൽക്കണം. കഴുത്തുകൾ, ശരീരങ്ങൾ, അതായത് അയനാക്ക് എന്നുള്ളത് ഉദ്ദേശിച്ചത് ആ പെരടികളും ഷോൾഡറുകളും കഴുത്തുകളൊക്കെ ഒരേ വരിയിൽ വരുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അള്ളാഹുവാണ് സത്യം. സ്വഫുകളുടെ വിടവുകളിലൂടെ ചെറിയ ആട്ടിൻകുട്ടികളുടെ രൂപത്തിൽ ഷെയ്ത്താൻ കടന്നു വരുന്നത് ഞാൻ കാണുന്നു എന്ന്. സഹോദരങ്ങളെ, റുസ്സു സുഫൂഫക്കും, ഇവിടെ റസ് എന്നുള്ളത് ഗ്യാപ്പില്ലാതെ ക്രമപ്പെടുത്തുന്നതിനാണ് തറാസു എന്നുള്ളത് പ്രയോഗിക്കുന്നത്. അപ്പോൾ അടുത്തുനിന്ന് ഉറച്ച രൂപത്തിലാണ് സ്വഫുകൾ ശരിപ്പെടുത്തേണ്ടത് എന്ന്. വഖാരിബു ബൈനഹ, അത് തമ്മിൽ അടുത്താക്കണം. അകലുകയല്ല വേണ്ടത്, സ്വഫുകൾ തമ്മിൽ അകലമല്ല വേണ്ടത്, അടുപ്പമാണ് വേണ്ടത്. ഒരു സ്വഫിനും അടുത്ത സ്വഫിനുമിടയിൽ അനാവശ്യമായ അകലവും ഉണ്ടാവാൻ പാടില്ല. ആളുകൾ നിൽക്കുന്നതിനിടയിലും സ്വഫുകൾക്കിടയിൽ വിടവുണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള അത്രയാണ് അടുത്ത സ്വഫിന് ഗ്യാപ്പ് നൽകേണ്ടത്. അതിൻ്റെ പിന്നിൽ അടുത്ത സ്വഫ്, ആ രൂപത്തിൽ. ഇവിടെ കഴുത്തുകൾ പ്രത്യേകം പറഞ്ഞത് ശരീരത്തിന് മുന്നോട്ടോ പിന്നോട്ടോ പിന്നെ ഉണ്ടാവാൻ പാടില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരാളും മറ്റൊരാൾക്ക് മുൻകടന്നുകൊണ്ട് നിൽക്കാൻ പാടില്ല. സ്വഫിലെ വിടവുകൾക്കിടയിലൂടെ ഷെയ്ത്താൻ കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൻ്റെ സന്ദർഭങ്ങളിൽ പോലും മനുഷ്യനെ പിഴപ്പിക്കാനും മനുഷ്യനെ വസ്വാസിലാക്കാനും അവനെ മനസ്സിൽ പല രൂപത്തിലുള്ള ചിന്തകൾ ഇട്ടുകൊടുക്കുവാനുമൊക്കെ ഏറെ പരിശ്രമിക്കുന്ന ഒന്നാണ് ഷെയ്ത്താൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഖൻസിബ് എന്നുള്ളൊരു ഷെയ്ത്താൻ തന്നെ നമസ്കാരത്തിന് മാത്രമായിട്ട് ഈ മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നാ, അവൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ, പൂർണ്ണമായ ഖുശു ലഭിക്കാത്ത രൂപത്തിൽ. അപ്പോൾ സഹോദരങ്ങളെ, ഒരു ഹദഫ് അതുപോലെ ചെറിയ ആടുകളെപ്പോലെ, കറുത്ത ആട്ടിൻകുട്ടിയെപ്പോലെ സൊഫുകൾക്കിടയിൽ ആ വിടവുകളിലൂടെ പ്രവേശിക്കും.

മണ്ഡപത്തിന്റെ ചുമലുകളെയും നെഞ്ചുകളെയും സ്പർശിച്ചുകൊണ്ട് ലിയുസവ്വി സുഫൂഫഹും അവരുടെ സ്വഫുകൾ ശരിയാക്കാറുണ്ട്. അതിനുവേണ്ടി അവിടെ അവരെ ആ ഒരു സ്നേഹത്തോടെ ആ ഒരു കാര്യം നിർവഹിക്കാറുണ്ടായിരുന്നു. ആ ഒരു പൂർത്തീകരണത്തിന് അതാവശ്യമാണ്. നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിന് നിങ്ങൾ തെറ്റി നിൽക്കരുത്, നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖല്ലലു സഫ മിൻ നാഹിയത്തിൻ ഇലാ നാഹിയ, ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വരെ, യുസവ്വി ബിയദിഹിൽ കരീം, അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കൈകൾ കൊണ്ട് ശരിപ്പെടുത്താറുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദത്ത്, സമ്പ്രദായം. ആളുകളൊക്കെ, ധാരാളം ആളുകൾ വർദ്ധിച്ചു, മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു. ഉമൈർ മുഅ്മിനീൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ ആളുകൾ ഒരുപാടുണ്ടായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? സ്വാറഹുനാക റിജാലുൻ മുവക്കലൂന മിൻ ഖബലിൽ ഖലീഫ, ഖലീഫയുടെ ഭാഗത്തു നിന്നും ആളെ ഏൽപ്പിക്കുകയാണ്. യുസവ്വുന സുഫൂഫ്, സഫുകൾ അവർ ശരിപ്പെടുത്തും. ഫൈദാ ജാ ഉലൽ ഇമാമി, ആ ഇമാമിൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവർ പറയും, ഇമാമ് വരുമ്പോൾ ഇന്ന സുഫുഫ് ഖദ് തമ്മത് വകമലത് കബ്ബറൂലി സ്വല, നിങ്ങൾ നമസ്കാരത്തിന് തക്ബീർ ചൊല്ലൂ, സഫൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വഹാദ ജലീലുൻ അലാ ഇനായത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുലഫായിർ റാഷിദീൻ ബിസ് സുഫൂഫ്, ഇതിൽ തെളിവുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരായ അവിടുത്തെ ഏറ്റവും മഹാന്മാരായ സ്വഹാബികളായ നാല് ഖുലഫാ ഉറാഷിദുകളും ഒക്കെ തന്നെയും അവർ ഈ സൊഫിൻ്റെ വിഷയത്തിൽ കാണിച്ചിരുന്ന ആ ഒരു കെയറിങ്, ആ ഒരു ശ്രദ്ധ, വത്തൊറാസിഫിഹ, അത് ചേർന്ന് നിൽക്കാൻ വേണ്ടി അവർ കാണിച്ചിരുന്ന ഒരു തസ്വീയത്തെ, അത് ശരിപ്പെടുത്താൻ വേണ്ടിയും അവർ കാണിച്ചിരുന്ന ഒരു ശ്രദ്ധയാണ്. ആളെ വിട്ടുകൊണ്ട് സൊഫുകളൊക്കെ ശരിയാക്കിയതിന് ശേഷമേ നമസ്കാരം ആരംഭിക്കാറുള്ളൂ. വഅദമി ഫുറുജാത്തി ഷൈത്താൻ, പിശാചിനുള്ള വിടവുകൾ, ഗ്യാപ്പുകൾ ഒഴിവാക്കി അത് വിട്ടുകൊണ്ട് നേരെ നിന്നിരുന്നത് എന്ന്. ഹറ്റാച്ചക്കൂന സ്വലാത്തു ചാമത്ത മുസ്തവിയ, അങ്ങനെ സൊഫുകളെല്ലാം പൂർണ്ണമായി ശരിപ്പെടുത്തുന്നത് വരെ. ഇന്ന തസ്വീയത്ത സൊഫി മിൻ തമാമി സ്വല വമിൻ ഇഖാമത്തി സ്വല, നിശ്ചയമായും സൊഫുകൾ ശരിയാക്കുക എന്നത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, നമസ്കാരം നേരെയാവാൻ കാരണമാകുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു കാര്യം പഠിപ്പിക്കപ്പെട്ടാൽ, ഒരു ഹദീസ് വന്നാൽ, അത് ഏത് രൂപത്തിലാണ് നമ്മളതിനെടുക്കേണ്ടത്? നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ ചിന്തക്കോ അനുസരിച്ചല്ല, മറിച്ച് സമീഅന വഅത്തഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൊഫ് ചേർക്കുന്നവരോട് ബന്ധം ചേർക്കുന്നു, സൊഫ് മുറിക്കുന്നവരുമായുള്ള ബന്ധം മുറിക്കുന്നു. അതേപോലെ ഇന്നീല അറഷ് ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? അള്ളാഹുവാണേ സത്യം, അവനാണ് സത്യം. ഇന്നീല അറഷ് ഷെയ്ത്വാന യദ്ഖുലു മിൻ ഖലലി സൊഫി, സൊഫുകളുടെ വിടവുകൾക്കിടയിലൂടെ പിശാച്ച് പ്രവേശിക്കുന്നത് ഞാൻ കാണുന്നു, ചെറിയ ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ നിന്ന്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, സഹോദരങ്ങളെ, പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെറുതായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ അപകടകരമായ ഒന്നാണ്. ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് ആ രൂപത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ? ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഗ്യാപ്പുണ്ടാവുമ്പോൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ രണ്ട് കാലുകൾ ചേർത്ത് വെച്ച്, രണ്ടാളുകൾക്കിടയിൽ ഗ്യാപ്പില്ലെങ്കിലും ഇയാളുടെ രണ്ട് കാലുകൾക്കിടയിൽ ഗ്യാപ്പുണ്ടല്ലോ, ആ രൂപ ആ വഴിയിലൂടെ പിശാചിന് വന്നുകൂടെ എന്നൊക്കെ കളിയാക്കി, തമാശയാക്കി, പരിഹസിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്കും യുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചല്ല ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചാൽ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും ദീനിൻ്റെ വിഷയങ്ങൾ അറിയിക്കുകയില്ല, പഠിപ്പിക്കുകയില്ല. വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പോൾ പിശാചിന്ന വേറെന്തെല്ലാം വഴികളുണ്ട് വരാൻ, അങ്ങനെ വന്നുകൂടെ എന്ന് വ്യാഖ്യാനിക്കാനോ ചിന്തിക്കാനോ പറയാനോ നമുക്ക് പാടില്ല. നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് നമ്മൾ അനുസരിക്കുക. ആമന്ന വസല്ലംന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു. സമീഅന വഅത്തഅന, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. ഇതാണ് വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടുന്ന പ്രതികരണം എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏതൊരു കാര്യത്തിലായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അപ്രകാരം തന്നെ നമ്മളതിനെ സ്വീകരിക്കുക എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകാനോ നമ്മുടേതായ വിശദീകരണങ്ങൾ നൽകാനോ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചു. നമസ്കാരത്തിൻ്റെ രൂപം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ എങ്ങനെ സൊഫ് നിൽക്കണം എന്ന്, എങ്ങനെ ശരിപ്പെടുത്തണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖുദൂഓടെ, ഖുഷൂഓടുകൂടി, താഴ്മയോടുകൂടി, ഭക്തിയോടുകൂടി നിൽക്കണമെന്ന് പഠിപ്പിച്ചു. അത് ആ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതാണിവിടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും. റാസു
മറ്റു റിവായത്തിൽ അപ്രകാരമാണ്. ഇമാം നസായിയുടെ റിവായത്തിൽ റാസൂസു

0: ഹൂഫക്കും ഇമാം നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലയുടെ റിപ്പോർട്ടിൽ റുസ്സു സുഫൂഫക്കും മറ്റൊന്നിൽ റാസു സുഫൂഫക്കും, ഏതായിരുന്നാലും സുലൂഹാ ബിതവാസുലിൽ മനാക്കിബ്, ചുമലുകൾ ചേർത്തുകൊണ്ട് നിങ്ങളതിനെ നേരെയാക്കണം. കഅന്നഹ ബുന്യാനും മർസൂസ്, വിശുദ്ധ ഖുർആനിൽ വന്നതാണ്, കഅന്നഹും ബുന്യാനും മർസൂസ്, ചേർന്ന് നിൽക്കുന്ന ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ബിൽഡിംഗ് പോലെ. ഓരോ ഇഷ്ടികകൾ വെക്കുമ്പോൾ, ഓരോ കല്ലുകൾ വെക്കുമ്പോൾ അത് അടുത്തടുത്ത് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അകറ്റുകയല്ല ചെയ്യുന്നത്. അതാ നിങ്ങൾ ഒരാളിലേക്ക് ചേർന്ന് നിൽക്കണം. വഖാരിബു ബൈനഹ, ആ സ്വഫുകൾക്കിടയിൽ നിങ്ങൾ ചേർക്കണം. അത് വലിയ വിശാലത ഉണ്ടാകാൻ പാടില്ല. ഒരു സ്വഫ് കഴിഞ്ഞ് മറ്റൊരു സ്വഫിനിടയിൽ ദീർഘദൂരം ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അത് അടുത്ത് നിൽക്കണം. ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള അത്ര ഗ്യാപ്പേ ഉണ്ടാവാൻ പാടുള്ളൂ. ആദ്യ സ്വഫ് കഴിഞ്ഞിട്ട് അടുത്ത സ്വഫ് വരെയുള്ളതും. ും ശിശാച്ച് നിങ്ങൾക്ക് മുമ്പിലൂടെ കടന്നു പോകാനുള്ള അവസരവും നൽകാൻ പാടില്ല. അതേപോലെ വഹാദു ബില്ല അനാഖി, നിങ്ങളുടെ ഒനുക്കുകൾ, കഴുത്തുകൾ, അത് നേരെയായിരിക്കണം. നിങ്ങളുടെ ശരീരത്തോട് നേരെയാക്കിക്കൊണ്ടാണ് നിൽക്കേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസം ചെയ്തുകൊണ്ട് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ ധാരാളം കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ. വഹാദ ഖസമും ബില്ലാഹി അസ്സവജൽ, ഇത് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് നഫ്സുകളെയെല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റബ്ബാണ് സത്യം. ചെറിയ കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ സ്വഫുകൾക്ക്, വിടവുള്ള സ്വഫുകൾക്കിടയിലൂടെ പിശാച്ച് കടന്നു വരുന്നത് കാണുകയുണ്ടായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഈയൊരു വളരെ പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട പ്രാധാന്യം കൽപ്പിച്ചതായ ജമാഅത്ത് നമസ്കാരങ്ങളിൽ സ്വഫുകൾ ശരിപ്പെടുത്തുമ്പോൾ അത് കൃത്യമായി നിൽക്കുവാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. وصلى الله على نبينا محمد وعلى آله وصحبه وسلم
1: റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ. കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ പിശാജ് വരുന്നത് എന്ന വിഷയത്തിൽ റിയാദു സ്വാലിഹീനിലെ ഹദീസാണ് അഷ്റഫ് സലഫി വാണിയമ്പലം ഇത്രയും നേരം നമുക്ക് മുന്നിൽ വിശദീകരിച്ചത്. ജസാഹുല്ലാഹു ഖൈറ.
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷേ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
5: നിസ്കാരത്തിൽ സൊഫിന്റെ മുന്നിലൂടെ കുട്ടികൾ ഓടുകയും പിറകിൽ കളിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു, രക്ഷിതാക്കൾ ഒന്നും പറയില്ല, കുട്ടികളല്ലേ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറിയിരുന്നിട്ടുണ്ട് എന്ന് പറയും, എന്ത് ചെയ്യണം എന്നാണ്.
6: ഇവിടെ ബഹുമാന്യ ചോദ്യകർത്താവ് മസ്ജിദുകളിൽ കുട്ടികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യമുന്നയിച്ചിട്ടുള്ളത്. കുട്ടികളെ കൊണ്ടുവന്ന് കളിക്കാൻ വിടുന്നു, ശ്രദ്ധിക്കുന്നില്ല എന്ന പരിഭവമാണ്. വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണിത്. മസ്ജിദുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് നിഷിദ്ധമോ വിലക്കുള്ളതോ ആയ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ അവിടുത്തെ പൗത്രന്മാർ ഹസൻ ഹുസൈൻ എന്നിവർ ആഗതരാകാറുണ്ടായിരുന്നു. അവർ മസ്ജിദിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സന്നിഹിതരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ വെച്ച് അവരെ ഓമനിച്ചിരുന്നു, അവരെ കളിപ്പിച്ചിരുന്നു. പൗത്രി ഉമാമ ബിന്ത് സൈനബിനെ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമന്നുകൊണ്ടുവന്ന് തൻ്റെ സമക്ഷത്ത് വെച്ച് നിസ്കരിച്ചിരുന്നു. അപ്പോൾ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് കയറിയിരുന്ന് സുജൂദിൽ നിന്ന് പെട്ടെന്ന് തല ഉയർത്താൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ദീർഘിച്ച് കടന്നിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. മസ്ജിദുകൾ ഒരിക്കലും കുട്ടികൾക്ക് വിലക്കപ്പെടാവതല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മസ്ജിദുകളുമായി കുട്ടികൾ അഭേദ്യമായി ബന്ധപ്പെടേണ്ടതുണ്ട്. മസ്ജിദിൻ്റെ ദീനീ സാഹചര്യങ്ങളും ദീനീ സന്ദേശങ്ങളും ചെറുപ്പം മുതൽ കുട്ടികളിൽ സന്നിവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടികൾ മസ്ജിദുമായിട്ടാണ് ഇണങ്ങേണ്ടതും അതിൽ വളരേണ്ടവരുമാണ് എന്ന് വിചാരിച്ച് കുട്ടികളെ അനിയന്ത്രിതമായി മസ്ജിദിൽ വിടുക എന്നുള്ളത് പാടുള്ളതല്ല. മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കും വിധം കുട്ടികളെ കളിക്കാൻ വിട്ട് രക്ഷിതാക്കൾ അശ്രദ്ധയിലാവുക എന്നുള്ളത് പാടുള്ളതല്ല. കുട്ടികൾ മുതിർന്നവരെ പോലെയല്ല. അവരിൽ നിന്ന് ചില വർത്തനങ്ങൾ നമ്മൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ എന്നിവരുടെ ഓടി വരലും വസ്ത്രത്തിൽ തട്ടി അവർ വീഴുന്നതുമൊക്കെ കണ്ട് അത് സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് അവരെ ഇറങ്ങി അവരെ വാരിപ്പുണർന്ന് പെരുമാറിയില്ലേ? നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഉമാമ എന്ന പൗത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിൽ കയറിയിരുന്ന് പിന്നിലുള്ളവർ സുജൂദിൽ കുറേ സമയം തുടരുന്ന അവസ്ഥയുണ്ടായില്ലേ? കുട്ടി തലയിൽ മുതുകിൽ കയറിയിരുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടി ഇറങ്ങാൻ പ്രതീക്ഷിച്ചാണ് അങ്ങനെ സുജൂദ് ദീർഘിപ്പിച്ചത്. കുട്ടികളുടെ ചില പെരുമാറ്റങ്ങളിൽ നമ്മൾ ചിലത് സഹിക്കേണ്ടി വരും, സഹകരിക്കേണ്ടി വരും. എന്നാലും കുട്ടികൾ വിലക്കപ്പെടാവതല്ല. അതിനർത്ഥം കുട്ടികൾ മസ്ജിദിൽ പറ്റ കയറിയൂരി വിടണം എന്നുള്ളതല്ല. മസ്ജിദ് ആത്യന്തികമായി അള്ളാഹുവിനെ നിസ്കരിക്കാനും ദിക്റെടുക്കാനും ഖുർആൻ പാരായണത്തിനുമുള്ള ഭവനങ്ങളാണ്. അതിൽ ഉപദ്രവകരമായ കാര്യങ്ങളൊന്നും പാടുള്ളതല്ല. ഇന്ന ഹദിഹിൽ മസാജിദ് ലാ യസ്ലുഹു ഫീഹ ഷൈഅ മിൻ അദന്നാസ് എന്നാണ്. ജനങ്ങളുടെ മാലിന്യം അത് മസ്ജിദിൽ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ മൂത്രവിസർജനം നടത്തിയപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. മാലിന്യങ്ങൾ കാൽപ്പനികമായും അതേപോലെ ഉപരിപ്ലവമായി ഭൗതികമായും ഒക്കെ ഉണ്ടല്ലോ, അത് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വരുന്നവർ, ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അവരെയൊക്കെ ശല്യപ്പെടുത്താൻ കുട്ടികളെ വിടുന്ന അവസ്ഥ പാടുള്ളതല്ല. ലാ ദററ വല ദിറാർ, ഒരാളെ ഉപദ്രവിക്കാനുള്ള ഒരാളുടെ ഉപദ്രവം ഏൽക്കാനും നമ്മളില്ല. വാക്കാലും പ്രവൃത്തിയാലും ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് നമുക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പാടില്ലാത്തത് നമ്മുടെ മക്കൾക്കും നമ്മൾ സമ്മതിക്കാൻ പാടുള്ളതല്ല. മസ്ജിദിലേക്ക് മക്കളെ കൊണ്ടുവന്നാൽ അവരെ നിയന്ത്രിക്കേണ്ട, അവരെ സംരക്ഷിക്കേണ്ട ചുമതല അത് നമുക്കുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ പള്ളികളിൽ മസ്ജിദിൽ മക്കളെത്തിയിട്ടുണ്ട് എങ്കിൽ അവരെ നല്ല രീതിയിൽ നിർദ്ദേശിച്ചും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയും അവരെ ഒപ്പം നിർത്തിയും നന്മകളിൽ അവരെ പങ്കാളികളാക്കി വളർത്തുകയാണ് വേണ്ടത് എന്നാണ് അതിൽ പറയുവാനുള്ളത്. അല്ലാഹു ആലം.
5: ചോദ്യം ഇതാണ്, കൈയാണോ കാൽമുട്ടാണോ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് എന്നാണ്.
7: നമസ്കാരം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് രൂപത്തിൽ നമസ്കരിച്ചുവോ അപ്രകാരം തന്നെ നിർവഹിക്കേണ്ടതാണ്. സ്വല്ലൂക്കമാറ ഐത്തുമുനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടു അതുപോലെ നമസ്കരിക്കണമെന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന നമ്മളോടുള്ളത്. എന്നാൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം വിഷയങ്ങൾ, ചെറുതോ വലുതോ ആയ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ചിലതൊക്കെ ഹദീസ് സ്വീകാര്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിൽ വന്ന പ്രശ്നങ്ങളാണ്, അതുമല്ല എങ്കിൽ എന്തിനെ മുന്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വിഷയങ്ങളാണ്. ഇങ്ങനെ ധാരാളം ഘടകങ്ങളുടെ കാരണങ്ങളാൽ നമസ്കാരത്തിലും മറ്റ് കർമ്മശാസ്ത്ര വിഷയങ്ങളിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഒരു വിഷയം പ്രമാണത്തിന് അനുയോജ്യമായി വന്നാൽ എതിർഭാഗത്തുള്ള വിഷയങ്ങൾ പ്രമാണത്തിന് അനുകൂലമല്ല എങ്കിൽ പ്രമാണം സ്വീകരിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. എന്നാൽ ഇരുഭാഗത്തിനും തെളിവുകളുണ്ട്, അവയൊക്കെ തന്നെയും ഇജ്തിഹാദിന് ഗവേഷണാത്മകമാണ് എങ്കിൽ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളെ തള്ളിപ്പറയുവാനോ അവർ പരിപൂർണമായും തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറയുവാനോ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു വിഷയമാണ് നമസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ കൈ ആണോ അതല്ല കാൽമുട്ടാണോ ആദ്യം നിലത്ത് വെക്കേണ്ടത് എന്നാണ്. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്ന്, കൈ വെക്കുന്നതിന് മുമ്പായി കാൽമുട്ടാണ് വെക്കേണ്ടത് എന്ന വാദമാണ്. ആ അഭിപ്രായമാണ് ഇമാം അബു ഹനീഫ, ഇമാം ഷാഫിഇ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അതേപോലെ തന്നെ ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യ ഇബ്നുൽ ഖയ്യിം, അതേപോലെ ഇബ്നു ബാസ്, ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാരൊക്കെ കാൽമുട്ടാണ് ആദ്യം വെക്കേണ്ടത്. രണ്ടാമത്തെ അഭിപ്രായം ഇമാം മാലിക്കിനെ പോലുള്ള, അതേപോലെ തന്നെ ഷെയ്ഖ് പിന്നെ ഔസാഇയെ പോലുള്ള, ഇമാം മാലിക്കിനെ പോലുള്ള, ഇമാം ഔസാഇയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെയും അവരുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം കൈ ആണ് ആദ്യം നിലത്ത് കുത്തേണ്ടത് എന്നാണ്. ഇതിൽ ഒരു ഹദീസ് അഥവാ കാൽമുട്ടാണ് നിലത്ത് വെക്കേണ്ടത് എന്ന് പറയുന്ന പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരു തെളിവ് വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ടു. ഞാൻ അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ യദഉ റുക്ബതഹു ഖബല യദൈ, കൈകൾക്ക് മുമ്പായി, കൈ കുത്തുന്നതിന് മുമ്പായി രണ്ട് കാൽമുട്ടുകളുമാണ് കുത്തിയിരുന്നത് എന്നാണ്. വഇദാ നഹല റഫഅ യദൈഹി ഖബല റുക്ബതൈഹി, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ കാൽമുട്ടുകൾ പൊക്കുന്നതിന് മുമ്പായി ആദ്യം കൈയാണ് പൊക്കിയിരുന്നത് എന്ന് പറയുന്ന ഹദീസ്. ഇത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ് എന്നാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത്. എന്നാൽ രണ്ടാമത്തൊരു ഹദീസ്, ആ ഹദീസ് ഇരു വിഭാഗം ആളുകളും, അഥവാ കാൽമുട്ടാണ് ആദ്യം നിലത്ത് വെക്കേണ്ടത് എന്ന് പറയുന്ന, കൈമുട്ടാണ് ആദ്യം നിലത്ത് വെക്കേണ്ടത് എന്ന് പറയുന്ന ഇരുവിഭാഗം പണ്ഡിതന്മാരും ഒരേപോലെ തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇമാം അഹ്മദ്, ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി എന്നിവരൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അവിടെയുള്ളത്, ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുക്കുൽ ബഈർ, നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്നതുപോലെ മുട്ടുകുത്താൻ പാടില്ല. വല്യല യദൈഹി ഖബറ റുക്ബതൈഹി, അവനവൻ്റെ കൈകളാണ് ആദ്യം നിലത്ത് വെക്കേണ്ടത് കാൽമുട്ടുകൾ നിലത്ത് വെക്കുന്നതിന് മുമ്പായി. ഇവിടെ ഒന്നാമത് പറഞ്ഞ പണ്ഡിതന്മാർ, അഥവാ കാൽമുട്ടാണ് ആദ്യം നിലത്ത് വെക്കേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, അവർ ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം എടുത്തു, നിങ്ങൾ സുജൂ ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. അവരുടെ വാദം, ഒട്ടകം മുട്ടുകുത്തുന്നത് ശ്രദ്ധിച്ചാൽ ആദ്യം അതിൻ്റെ കൈയാണ് നിലത്ത് കുത്തുക, അപ്പോൾ അതുപോലെ നിങ്ങൾ മുട്ടുകുത്തരുത് എന്നാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ഹദീസിൻ്റെ അവസാന ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞു, വല്യല യദൈഹി ഖബല റുക്ബതൈഹി, അവൻ്റെ ഇരു കാൽമുട്ടുകളും നിലത്ത് വെക്കുന്നതിന് മുമ്പായി കൈമുട്ടുകൾ വെക്കട്ടെ എന്നാണ്. അപ്പോൾ വ്യക്തമാണ് കൈമുട്ടുകൾ വെക്കട്ടെ, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ്. ഒരു ഹദീസിൽ നിന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇരുകൂട്ടം ആളുകൾ പ്രമാണമായി തെളിവായി ഉദ്ധരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ അള്ളാഹു ആലം ഏറ്റവും സ്വീകാര്യയോഗ്യമായി തോന്നുന്നത് ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ ഈ വിഷയം ജമ ചെയ്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൻ്റെ അവസാന ഭാഗം വളരെ ക്ലിയറായി പറഞ്ഞു, ഫല്യദഅയദൈഹി ഖബ്ല റുക്ബതൈഹി, അവൻ്റെ കാൽമുട്ടുകൾ നിലത്ത് കുത്തുന്നതിന് മുമ്പായി കൈ കുത്തട്ടെ എന്നാണ്. എങ്കിൽ ആദ്യ ഭാഗം ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞതോ? അത് ഒട്ടകം ഏത് ഭാഗമാണ് ആദ്യം നിലത്ത് കുത്തുന്നത് എന്നല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചത്. മറിച്ച് സുജൂദിലേക്ക് പോകുമ്പോൾ ഒരൊട്ടകം ഒന്നായി വീഴുന്നത് പോലെ ഒരു വലിയ ശബ്ദത്തോടുകൂടി ഒന്നിച്ചങ്ങ് പിന്നെ കൈകുത്തി സുജൂദിലേക്ക് പോയരുത്. ഒരു അടക്കവും ഒതുക്കവും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നത്, റബ്ബുമായുള്ള മുനാജാത്താണ് എന്ന ഒരു ഭവ്യതയോടുകൂടി ഒരു അതവോടുകൂടിയാകട്ടെ അവൻ സുജൂദ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരൊട്ടകം അങ്ങ് നിലത്ത് കുത്തുന്നത് പോലെ കുത്തുവാൻ പാടില്ല എന്നാണ് ആ ഒരു അഭിപ്രായമാണ് ഏറ്റവും സ്വീകാര്യമായി തോന്നുന്നത്. ഈ വിഷയത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അല്ലെ ഒരു വിഭാഗം ആളുകൾ ഇതിൽ ഒരു അഭിപ്രായം സ്വീകരിച്ചു എന്നതുകൊണ്ട് മറു വിഭാഗം ആളുകൾ പറയുന്നത് തീർത്തും തെറ്റാണ്, അവരുടെ നമസ്കാരം സ്വീകാര്യമല്ല എന്ന് പറയുവാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുവാൻ പാടില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക.
5: സുജൂദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ എന്നാണ്.
7: അറബിയല്ലാത്ത ഭാഷയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വാരിദായി വരാത്ത രൂപത്തിൽ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ അൽ ഇജാബയിലൂടെ പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. പരമാവധി നമസ്കാരങ്ങളിൽ പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതേ അദ്കാറുകളും അതേ പ്രാർത്ഥനകളും തന്നെയാണ് ആവേണ്ടത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുമോ അങ്ങനെ നമസ്കരിക്കുക. അതേപോലെ തന്നെ ചില സ്വഹാബിമാർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്തരത്തിലുള്ള അദ്കാറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെ അവസാന സമയത്ത് തശഹ്ഹുദിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുവാനായി അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്കാറുകളും പ്രാർത്ഥനകളുമൊക്കെ വാരിതായി വന്നതാണ് നാം ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരാൾ നമസ്കാരത്തിൽ അള്ളാഹുമായുള്ള മുനാജാത്താണല്ലോ, റബ്ബുമായുള്ള രഹസ്യ സംഭാഷണമാണ്, ആ വേളയിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിവർത്തി വെക്കുന്നതിന് കുഴപ്പമില്ല, പ്രത്യേകിച്ച് സുന്നത്തായ നമസ്കാരങ്ങളിൽ. കാരണം അഖ്റബുമായ കൂൻ അബ്ദു മിൻ റബ്ബിഹി വസാജിദ്, ഒരാൾ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സുജൂദിൻ്റെ വേളയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫർള് നമസ്കാരങ്ങൾ പുരുഷന്മാരൊക്കെ ജമാഅത്തായി നമസ്കരിക്കും. അവിടെ ഇമാം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പിന്നിൽ രോഗികളും യാത്രക്കാരും ഒക്കെയായ ആളുകളുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വലിയ ദൈർഘ്യമില്ലാത്ത നമസ്കാരമാണ് നിർവഹിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ സുദീർഘമായി അത്തരം സുജൂദുകൾ കിടന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല. അതാണ് ഫർള് നമസ്കാരം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് അറബിയിൽ ഉള്ള ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സാധിക്കുകയില്ല എങ്കിൽ അതിൽ വന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ വലിയ ആശയങ്ങളുള്ള ചെറിയ വാക്കുകളാണ്, ജവാമിഉൽ കലിം ആണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിന ആദാബന്നാർ. അള്ളാഹുവെ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഏറ്റവും ഹസനത്ത് നൽകണേ എന്ന പ്രാർത്ഥന. എന്താണോ തനിക്ക് ആവശ്യമുള്ളത് അത് ആഗ്രഹ സഫലീകരണമാകട്ടെ, അല്ലെങ്കിൽ ദോഷത്തെ തടയലാകട്ടെ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തുൻ വഖിന ആദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചാൽ അത് അവൻ്റെ എല്ലാ വിഷയത്തിലുമുള്ള പ്രാർത്ഥനയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി ഇതൊന്നും ഒരാൾക്ക് അറിയില്ല എങ്കിൽ അവനാണെങ്കിൽ ധാരാളം റബ്ബുമായി പ്രാർത്ഥിക്കുവാനുമുണ്ട്, എങ്കിൽ ഇതൊക്കെ പഠിച്ചു വരുന്നവരെ മലയാളത്തിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് അറബിയല്ലാത്ത ഭാഷയിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം എന്നും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആകും.
5: അല്ലാഹുവിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അല്ലാഹു ഉണ്ടോ ഇല്ലേ എന്ന് അറിയാതെ സംശയം വരാറുണ്ട്. ഞാൻ അപ്പോൾ തന്നെ സ്വയം തിരുത്തും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
8: ഇത്തരം രോഗം എന്ന് സ്വയം കരുതുന്ന ആളുകളുണ്ടാകും. വാസ്തവത്തിൽ മനസ്സിൻ്റെ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകൾ, അതിൽ നിന്ന് മാറാൻ നമ്മൾ നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടും ദിക്ര ദുആകളിലൂടെ, ദീനിയായ ചിട്ടവട്ടങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് നിരന്തരം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയുമാണ് സ്വീകരിക്കേണ്ടത്. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, പിശാജ് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തുകൂടെയും സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ പല ദുഷിച്ച ചിന്തകളും പാടില്ലാത്ത ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തന്നെ സംശയിപ്പിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അതിർലംഘിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പല മോഹങ്ങളും ചിന്തകളും ഒക്കെ മനസ്സിലേക്ക് ഇട്ടു തരും. അവിടെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടി അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് മടങ്ങുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹു ഉണ്ടോ എന്ന് മനസ്സിൽ അങ്ങനെ തോന്നിയാൽ, ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ആ വിഷയം നമ്മൾ പഠിക്കണം. ഖുർആൻ പറഞ്ഞു തന്ന, ഹദീസുകൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും പരലോകം സത്യമാണ്, അള്ളാഹു സത്യമാണ്, വേദഗ്രന്ഥങ്ങൾ സത്യമാണ്, പ്രവാചകന്മാർ സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്ത് ചെറിയ ഒരു മുട്ടുസൂചി പോലും താനെ ഉണ്ടാവുകയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിൽ സങ്കീർണമായ മനുഷ്യൻ്റെ ആന്തരിക വ്യവസ്ഥയും സംവിധാനങ്ങളും, അതേപോലെ പ്രപഞ്ചത്തിൽ കാണുന്ന പല പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അതേപോലെ കടലും പുഴയും മലയും കുന്നും എല്ലാം, അതിൻ്റെ ഓരോന്നിൻ്റെയും പിന്നിലുള്ള അത്ഭുതങ്ങൾ, രഹസ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതൊന്നും താനേ ഉണ്ടായതല്ല ഇത് നമുക്ക് തിരിച്ചറിയാനും അതിൻ്റെ പിന്നിലുള്ള പടച്ചറബിൻ്റെ ഇടപെടലുകളും അള്ളാഹുവിൻ്റെ കുദറത്ത് ശക്തി മഹാത്മ്യങ്ങളും അള്ളാഹുവിൻ്റെ കരുതലും അനുഗ്രഹവും സ്നേഹവുമൊക്കെ മനസ്സിലാക്കുവാനും സാധിക്കും. അങ്ങനെ പടച്ചറബുണ്ട് എന്നും അവൻ സത്യമാണ് എന്നും അവൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമാണ് എന്നും മനസ്സിലാക്കി ദീനിയായ വിഷയങ്ങളിൽ കൂടുതൽ വിധേയപ്പെട്ട് മുന്നേറുവാനും ഒരു സത്യവിശ്വാസിക്ക് സാധിക്കും. ഒരിക്കലും പിശാചിൻ്റെ ദുർബോധനങ്ങളെ ആ രീതിയിൽ കെട്ടഴിച്ച് വിടാതെ, അല്ലെങ്കിൽ അതിനോട് ഇസ്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി തെറ്റായ രീതിയിൽ പ്രതികരിക്കാതെ നമ്മൾ അള്ളാഹുവിലേക്ക് ദിക്ര ദുആകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ അടുക്കുമ്പോൾ പിശാജ്, മല പോലെ വന്ന പിശാജ് മഞ്ഞ് പോലെ ഉരുകിപ്പോകുന്ന അവസ്ഥയുണ്ടാകും എന്നതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ശരിയായ വിശ്വാസ ആദർശങ്ങളിലൂടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ, നിന്റെ ആദർശത്തിൽ നീ അടിയുറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: ഭർത്താവിൻ്റെയോ മക്കളുടെയോ സാന്നിധ്യമില്ലാതെ സ്ത്രീക്ക് പള്ളിയിൽ ഇഹ്തിക്കാഫ് ഇരിക്കാമോ എന്നാണ്.
0: തീർച്ചയായും മെഹ്റമില്ലാതെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഇരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. മെഹ്റം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് യാത്രക്കാണ്. ഒരിക്കലും യാത്ര പോകാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെഹ്റമില്ലാതെ പാടില്ല. എന്നാൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ അവർക്ക് മെഹ്റമിൻ്റെ ആവശ്യമില്ല. തനിക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് തോന്നുന്ന പള്ളികളിൽ അവർക്ക് ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. ഭർത്താവുള്ളവരാണെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവർ ഇരിക്കുന്നത് എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എഴത്തിക്കാഫിരിക്കാൻ ഒരിക്കലും മഹ്റമിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോഴും പ്രവാചകൻ്റെ മരണശേഷവും അവിടുത്തെ ഭാര്യമാരൊക്കെ പള്ളിയിൽ എഴത്തിക്കാഫിരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വഹാബി വനിതകൾ പലരും എഴത്തിക്കാഫിരുന്നിട്ടുണ്ട്. പണ്ഡിതന്മാരാരും എഴത്തിക്കാഫിരിക്കുന്ന വിഷയത്തിൽ ഒരു പെണ്ണിൻ്റെ മഹ്റം അവരോടൊപ്പമുണ്ടായിരിക്കണം പള്ളിയിൽ എന്ന് ഒരു നിബന്ധന വെച്ചതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നില്ല. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ചോദ്യമുണ്ടായിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണ നമ്മൾ അകറ്റുക. വല്ലാഹു സുബ്ഹാനഹു വതആല അഅലം.
5: അസറിന് ശേഷം പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയ്യത്ത് നിസ്കരിക്കാമോ എന്നാണ്.
9: അസർ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരമില്ല എന്ന് പറയുന്നത് ഐച്ഛികമായ സുന്നത്ത് നിസ്കാരങ്ങളില്ല എന്നതാണ്. എന്നാൽ ഏതെങ്കിലും സബബിൻ്റെ കാരണത്താൽ നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ അതിന് യാതൊരു രൂപത്തിലുമുള്ള വിലക്കോ മറ്റോ ഇല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സബബിൻ്റെ കാരണമായ സുന്നത്ത് നിസ്കാരങ്ങളെന്ന് പറയുമ്പോൾ, ഒന്ന്, വളവ് ചെയ്തൊരാൾ നേരെ പള്ളിയിലേക്ക് കയറി വരികയാണെന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കാലത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക എന്നത് പ്രബലമായ സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവൻ ആ പ്രബലമായ സുന്നത്ത് എടുത്തുകൊണ്ട് വേണം ഇരിക്കാൻ. ഒരാൾ വളവ് ചെയ്യുകയാണ്, വളവ് ചെയ്തതിന് ശേഷം പള്ളിയിൽ വരുമ്പോൾ വളവിൻ്റെ ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത്, അത് സബബുമായി ബന്ധപ്പെട്ട സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് അത് വിലക്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
5: തശഹ്ഹുദിൻ്റെ ഇരുത്തത്തിൽ അത്തഹിയാത്തും സ്വലാത്തും ദുആയും ചൊല്ലിയതിന് ശേഷം ഏതെങ്കിലും ദുആ ചൊല്ലിയതിന് ശേഷം സലാം വീട്ടാൻ പറ്റുമോ എന്നാണ്.
10: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പുള്ള സമയം അത് പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന സമയമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ ഏത് രൂപത്തിലുള്ള പ്രാർത്ഥനകളും സലാം വീട്ടുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അവിടെ അത്തഹിയാത്തും സ്വലാത്തും അതുപോലെ തന്നെ നാലു കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശരണം തേടാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരണം തേടിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഏതു പ്രാർത്ഥനകളും നമുക്ക് സലാം വീട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണെങ്കിലും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണെങ്കിലും മറ്റു പ്രാർത്ഥനകളാണെങ്കിലും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അറബി ഭാഷയിലായിരിക്കണമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
11: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
12: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കൊച്ചിൻ പോർട്ടിൽ 12 ഒഴിവ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ റെഗുലർ തസ്തികയിൽ 12 ഒഴിവുകളുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.cochinport.gov.in.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.

0: നമ്മള് ഒരു അനുഭവം പറയാ.
1: ആ പറഞ്ഞോളൂ.
0: കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരാളുണ്ടാവും കുറ്റം പറയാൻ ഒരാള്. ആരാലോചിച്ചാലും ഒരാളെ പേര് കേട്ടാൽ അയാളെ പറ്റി കുറ്റം പറയലുള്ളൂ. ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചില സമയത്ത് ആങ്ങളെയായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ഭർത്താവിൻ്റെ അമ്മയായിരിക്കും, ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഫിക്സാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് കൊടുക്കും ഈ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ചോർന്നു പോകുമെന്ന് പറഞ്ഞ്. ഇത് കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചാണ് എന്താ അവരതും ചോർന്നു പോകില്ലേ അവർ. അപ്പൊ എന്താ ആലോചിക്കണത്, എന്താ അവരതും ചോർന്നു പോകല സമാധാനം. ഞാൻ പറഞ്ഞ് നമ്മളെ കയ്യിൽ ദ്വാരമുള്ളൊരു ചാക്കുണ്ട്, അതിൽ കുറേ നെല്ലിക്കണ്ട്, നമ്മളതിങ്ങനെ ചോർന്നു പോകുന്നുണ്ട്, അപ്പോൾ വേറൊരാൾ പെറുക്കിയെടുക്കാണ്. അപ്പം അയാളെ കയ്യിലുള്ള ചാക്കിനും ഈ ദ്വാരം ഉണ്ട് എന്നുള്ള സമാധാനം. അപ്പം നമ്മൾ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല, മറിച്ചെന്താണ് അയാൾ നെല്ലിക്ക നഷ്ടപ്പെടുന്നത്. നമുക്കൊരു നഷ്ടം വന്നാൽ അടുത്ത ആൾക്കും നഷ്ടം വന്നാൽ നമുക്ക് സമാധാനമായി, നമ്മൾ സന്തോഷമായി. നമ്മൾ നഷ്ടം അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. അതേ മുമ്പ് ഒരു ഓൺലൈൻ ക്ലാസ്സിലൊരു സ്ത്രീ ചോദിച്ചു ഇങ്ങനെ നമ്മളീ കുനിഷ്ടും കുന്നായ്മയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ വളരെ വലിയ സമാധാനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഭർത്താവിനോട് പരദൂഷണം പറയാൻ പാടുണ്ടോ, ഭർത്താവിനോട് ഭർത്താവിനോട് എല്ലാവരെയും കുറ്റം പറയാം അതിലൊരു സുഖം. നമ്മൾ ഈ കുറ്റം പറയലൊരു സുഖമുണ്ട്, അത് ശൈത്താനീയത്തിൻ്റെ സുഖമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. ഭർത്താവിനോട് എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞുവിടാ അല്ലെങ്കിൽ നാലെണ്ണം പറഞ്ഞുവിടാ, അല്ല പറയുന്നതിനൊന്നുമില്ല, എന്നാലും ഇത് പറയുമ്പോൾ സുഖമുണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഭർത്താവിനോട് ഈ കുറ്റം പറയുന്ന സമയത്ത് ഇത് ആ വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് പാപമാണ്,
1: പരദോഷമാണ്. ആ
0: ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയുകയാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളെ കുറിച്ച് കുറ്റം പറയുക, ഭർത്താവിനും വിഷമം ഉണ്ടാവും, പെങ്ങളറിഞ്ഞാൽ എന്ത് ചെയ്യും, പെങ്ങൾക്കും വിഷമം ഉണ്ടാവും. വിഷമമുണ്ടോ അതെന്താണ്, വേറെല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നത് പാപമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. ആ ഇപ്പോൾ മനസ്സിലായി, ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. സ്വയം ഉള്ള കാര്യത്തിൽ എങ്ങനെ നന്നാവണമെന്ന് അറിയില്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ള സാമർഥ്യക്കാരാണ് എല്ലാവരും, അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അതിൻ്റെ ഒരു പത്തിലൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് സ്വയം നന്നാവാൻ പറ്റുന്നില്ലൊരു ബുദ്ധിയും വിവേകവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനും തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മുഫ്ലിസ് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഫ്ലിസ് എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അല്ലേ, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി പാപ്പരാകുന്ന സാഹചര്യം, അതൊരിക്കലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുക.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്വയം വൈകല്യം സൃഷ്ടിക്കുന്നവരുണ്ടാകുമോ? എനിക്കൊരു വൈകല്യം ഞാൻ വരുത്ത്, ഒരുപക്ഷെ ഇല്ലെന്നായിരിക്കാം നമ്മുടെ ഉത്തരം. എന്നാൽ ആ ഉത്തരം പൂർണ്ണമായി ശരിയല്ല. ഈ അടുത്ത ഒരു സന്ദർഭത്തിൽ പരിചയപ്പെട്ട ഒരു യുവാവിൻ്റെ ജീവിതമാണ് ഇത്തരത്തിൽ ഒരു സംസാരത്തിലേക്ക് വഴിയൊരുക്കിയത്. അശ്രദ്ധരായ മാതാപിതാക്കൾ, ഒരു കുഞ്ഞു വളരുമ്പോൾ അവൻ ആവശ്യപരമായ മതപരവും ഭൗതികവുമായിട്ടുള്ള വിജ്ഞാനവും അറിവും പരിശീലനങ്ങളും നൽകുന്നതിൽ വീഴ്ച വരുത്തി എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അവന് പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി അവനെ സ്കൂളിലേക്കും സൗകര്യങ്ങളിലേക്കും അയക്കുക. എന്നാൽ അവൻ്റെ വളർച്ചയോ അവൻ്റെ പ്രായമോ അവൻ്റെ ശാരീരികവും മാനസികവുമായ വ്യത്യാസങ്ങളോ ഒന്നും മനസ്സിലാക്കുകയോ സന്ദർഭോചിതവും സമയോചിതവുമായിട്ടുള്ള ഉപദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ നൽകുകയോ ചെയ്യാത്ത ഒരവസ്ഥാവിശേഷം, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ ഫോൺ സൈറ്റുകൾ കാണുന്നു, അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്ലീലങ്ങൾ കാണുമ്പോൾ വൈകാരികത ബൂസ്റ്റ് ചെയ്യപ്പെടും. അപ്പം അവന് വൈകാരികമായ കാര്യങ്ങൾ നിർവഹിക്കണം. വിവാഹിതനല്ലാത്ത ഒരാൾ എന്തു മാർഗം സ്വീകരിക്കും? അതിലാരും മാതൃകയോ അല്ലെങ്കിൽ അവന് കാണാൻ അവസരങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ സ്വയം ചില മാതൃകകൾ സൃഷ്ടിക്കും. അങ്ങനെ അവൻ സ്വന്തമായൊരു വഴി കണ്ടെത്തി സാധാരണ കുട്ടികൾ കണ്ടെത്തുന്നത് പോലെയുള്ള ഒരു മാസ്റ്റർബേഷൻ്റെയോ സ്വയംഭോഗത്തിൻ്റെയോ രൂപമല്ല അവൻ സ്വീകരിച്ചത്, വ്യത്യസ്തമായ രൂപമാണ് അവൻ സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ നല്ല അശ്ലീല സൈറ്റുകൾ അവൻ കാണും, എന്നിട്ട് അവൻ എന്ത് ചെയ്യും, സ്വയം സ്വന്തം നിലക്കുകയും അവൻ സ്വന്തമായി രൂപീകരിച്ചെടുത്ത വഴിയിലൂടെ അവൻ ചില കൈക്രിയകൾ ചെയ്യും, അങ്ങനെ ഒരാത്മസംതൃപ്തി കണ്ടെത്തും. അവൻ പറയുന്നത് ഇതൊരു വ്യഭിചാരമാണെന്നോ ഒരു തെറ്റാണെന്നോ കുറ്റകരമാണെന്നോ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മറ്റുള്ള വ്യക്തികളോട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ തെറ്റാവൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നു ഞാൻ എൻ്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ട് ഈ ഒരവസ്ഥ, എനിക്ക് ഇത്തരത്തിൽ എങ്ങനത്തൊരു വൈകല്യം സംഭവിച്ചിട്ടുണ്ടെന്ന വിവരം അറിയുമ്പോൾ എൻ്റെ ഉമ്മ പറയുന്നു, മോനെ അത് തെറ്റാണ്, അത് കണ്ണുകൊണ്ട് നോട്ടം വ്യഭിചാരമാണ്, അതേപോലെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഗണത്തിൽ വരും എന്ന് ഇപ്പോൾ ഉമ്മ എനിക്ക് പറഞ്ഞു തരുന്നു. സത്യമായും അതൊരു തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നാം ഗൗരവപരമായി ചിന്തിക്കണം. സമയത്തിലും സന്ദർഭത്തിലും തങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സും ശരീരവും വളരുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മൾ വിട്ടുപോകുന്നു. എന്തെല്ലാം അവരുടെ ഉള്ളുകളിൽ നടക്കുന്നു എന്ന് നമ്മൾ അറിയാതെ പോകുന്നു. ഇപ്പോൾ ഒരു വൈകല്യത്തിലാണവൻ. ഏതാനും വർഷങ്ങളോളം ദാമ്പത്യ ജീവിതമായി മുന്നോട്ട് പോയിട്ടും തൻ്റെ ശാരീരിക ബന്ധങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, അതൊരു ചികിത്സയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. ഒരു പക്ഷേ ഇനി എനിക്കാവില്ലെന്ന് ഭാര്യ പറഞ്ഞ് ഒഴിവാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ധൃതി പിടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്വയം വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ കണ്ടത്, ഉണ്ടെന്നതാണ് വസ്തുത. ചുറ്റുപാടുകൾ നമ്മളോട് പറയുന്ന കണക്ക് 10 ചെറുപ്പക്കാരിൽ 6 പേരും അശ്ലീലങ്ങൾ കാണുന്നവരാണെന്ന് യുവാക്കൾ പറയുന്നു. മതപ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ കണക്കെടുപ്പിൽ അവർ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വിശ്വസിക്കുന്നില്ല, 10-ൽ ഒരാളുണ്ടെന്ന് നമ്മൾ വിചാരിക്കൂ. അവൻ്റെ ജീവിതം അവൻ സ്വയം വൈകൃതങ്ങളിലേക്കും വൈകല്യങ്ങളിലേക്കും നയിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം വൈകൃതങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രശ്നമാവില്ല. നാളെ ഒരു ജീവിത പങ്കാളി കടന്നു വരുമ്പോൾ ഒരു പക്ഷേ പ്രകൃതിവിരുദ്ധമായ ജീവിതങ്ങൾ അവനെ പ്രകൃതിപരമായൊരു ജീവിതം സാധ്യമാക്കാതെ വരുമ്പോഴാണ് പ്രശ്നം അറിയുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ആരൊക്കെ അറിഞ്ഞു? അവൻ്റെ പാരൻസ് അറിഞ്ഞു, അവളുടെ പാരൻസ് അറിഞ്ഞു, ചികിത്സിക്കുന്ന ഡോക്ടർമാരറിഞ്ഞു, കൗൺസിലേഴ്സ് അറിഞ്ഞു, കുടുംബങ്ങളിൽ പലരും അറിഞ്ഞു. എന്താണ് അറിയുന്നത്? ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈകൃതങ്ങൾ, തിന്മകൾ ഇന്ന് അത് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നാം അറിയുക, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന നിയമങ്ങളൊന്നും അത് തള്ളിക്കളയാനുള്ളതല്ല, സ്വീകരിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വഴിവിട്ട് ജീവിക്കുന്നവർ വൈകല്യങ്ങളെ സൃഷ്ടിക്കുന്നവരാണ്. ആ വൈകല്യം അവരുടെ ഭാവി ജീവിതത്തിന് അതിശക്തമായ പ്രതികൂലതകൾ സൃഷ്ടിക്കും എന്നതിൻ്റെ നേർചിത്രമാണ് നമ്മളിവിടെ കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടി നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളും വഴിവിട്ട പ്രവർത്തനങ്ങളും ഒരിക്കലും നമ്മുടെ ഒരു വൈകൃതത്തിലേക്ക് എത്തിക്കാതിരിക്കുകയും വേണം. എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഏതു സമയത്തും ഏത് പ്രായത്തിലും ഏതു തെറ്റുകളിൽ നിന്നും ഒരാൾക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പിൻവാങ്ങുവാൻ കഴിയും. തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ലെങ്കിൽ പശ്ചാത്താപത്തിനും മടക്കത്തിനും അർത്ഥമില്ലല്ലോ. ഏതു പ്രായത്തിൽപ്പെട്ട വ്യക്തിക്കും ഒരു ശരിയായ ഇസ്ലാമിക ജീവിതത്തിലേക്കും സദാചാര ജീവിതത്തിലേക്കും വരാൻ ഒരു പ്രയാസവുമില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്താൽ തീർച്ചയായും മാറ്റത്തിന് സാധ്യമാകുമെന്നാണ്. പുകവലിയും കഞ്ചാവും ഫോൺ സൈറ്റുകളും എല്ലാം ഇന്ന് പുതുതലമുറയെ നശിപ്പിക്കുമ്പോൾ ഭാവിയിലുള്ള വൈവാഹിക ദാമ്പത്യ ജീവിതങ്ങളെ അതെങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചുകൂടെ അത്തരം ആളുകൾ ചിന്തിക്കുകയും എത്രയും പെട്ടെന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നത് അവർക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ നൽകിയേക്കാം.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. മതവിദ്യാഭ്യാസമില്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് എന്ത് പ്രസക്തി? ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്രയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ചില ആയത്തുകളെ ആസ്പദിച്ചുകൊണ്ട് ഖുർആൻ പാഠങ്ങളിലൂടെ നമ്മൾ ജീവിതത്തിൽ ഗുണപാഠം നൽകുന്ന പല കാര്യങ്ങളുമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അടിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്ന, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടാനും നമുക്ക് റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാനും നാം അനിവാര്യമായും ചെയ്യേണ്ട, ഓരോ വ്യക്തിയും വൈയക്തികമായി നേടിയെടുക്കേണ്ട കാര്യമാണ് മതപരമായ അറിവുകളും മതപരമായിട്ടുള്ള പഠനവും നടത്തുക എന്നുള്ളത്. അള്ളാഹു ആ നിലക്കുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രവുമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അത് അവൻ്റെ പ്രയോഗ തലത്തിൽ, അതായത് ജീവിതത്തിൻ്റെ പ്രയോഗ തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് കൃത്യമായി ദൃഢതയോടുകൂടി ആ വിശ്വാസം നിഷ്ഠ പുലർത്തി എല്ലാ സന്ദർഭങ്ങളിലും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെക്കുറിച്ചും അവൻ ജീവിക്കുന്ന ജീവിത രീതിയെക്കുറിച്ചും കൃത്യമായി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതും വിശ്വാസിക്ക് നിർബന്ധമാണ്. സൂറ അൽ ഫാത്തിറയിലെ 28-ാമത്തെ ആയത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്ന ഒരു വാചക ഭാഗമാണ് ഞാൻ ഓതി വെച്ചത്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ളവരായ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു, കുല്ലമാ കാനത്തുൽ മഅ്രിഫതു ബിഹി അതമ്മ വൽ ഇൽമു ബിഹി അക്മൽ കാനത്തുൽ ഖശ്യതു ലഹു അഅ്ലമ വ അക്സർ. അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനം എത്രത്തോളം പൂർണ്ണമാവും, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവും ആകുന്നുവോ അത്രത്തോളം അവനോടുള്ള ഭയവും ആദരവും മനുഷ്യനിൽ വലുതും അധികവുമായിരിക്കും എന്നാണ്. കാനത്തുൽ ഖശ്യതു ലഹു അഅ്ലമ, അള്ളാഹുവിനെക്കുറിച്ചുള്ള അവനോടുള്ള ഭയവും ആദരവും മനുഷ്യനിൽ അഅ്ലമ വ അക്സറ, ഏറ്റവും വലുതും അധികവുമായിരിക്കും എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ മക്കളുമെല്ലാം മതപരമായ വിജ്ഞാനം അറിവ് അത് നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ അറിവായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അധ്യാപന പ്രകാരം പഠിപ്പിക്കുന്നത് അത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല എന്ന ദൃഢബോധ്യമാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല അവിടുന്ന് പറഞ്ഞത് കാണാം, അറിവ് നേടുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന്, നിർബന്ധ ബാധ്യതയാണ് എന്ന്, അല്ലേ, ഓരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും നിർബന്ധ ബാധ്യതയാണെന്ന് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥമാണല്ലോ അത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള പറഞ്ഞ ഒരു വാചകം കാണാം, ഹാജത്തുൽ നാസി ഇലൽ ഇൽമി, ഹാജത്തുൽ നാസി ഇലൽ ഇൽമി അഷദ്ദു മിൻ ഹാജതിഹിം. മനുഷ്യരിലേക്കുള്ള ഇൽമിലേക്കുള്ള മനുഷ്യരുടെ ആവശ്യം, അറിവിജ്ഞാനം നേടുക എന്നതിലേക്കുള്ള മനുഷ്യരുടെ ആവശ്യമെന്ന് പറയുന്നത് അഷദ്ദു മിൻ ഹാജതിഹിം ഇലൽ ത്വഅാമി വശ്ശറാബ്, അത് ഭക്ഷണത്തെക്കാളും പാനീയത്തിലേക്കും ഭക്ഷണത്തിലേക്കും അവരുടെ ആവശ്യം എപ്രകാരമാണോ അതിനേക്കാൾ ഏറ്റവും ശക്തമായതാണ് അറിവിലേക്കുള്ള, ഇസ്ലാമികമായ അറിവ്, അതുപോലെ തന്നെ ഇൽമ് നേടുന്നതിലേക്കുള്ള മനുഷ്യരുടെ ആവശ്യം. കാരണം ലിഅന്ന ത്വഅാമ വശ്ശറാബ യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ. ഒരു ദിവസം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ആയാലും അത് മതിയാകും. എന്നാൽ വഹാജത്തുഹു ഇലൽ ഇൽമി ബിആദദി അംഫാസിഹി, അവൻ്റെ അറിവിലേക്കുള്ള, യഥാർത്ഥ ഇൽമിലേക്കുള്ള അവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അവൻ്റെ ഓരോ ശ്വാസത്തിലും എത്ര എണ്ണം ശ്വാസോച്ഛ്വാസം ഉണ്ടോ അതിനനുസരിച്ച് അത്രയും എണ്ണം വിജ്ഞാനത്തിലേക്കുള്ള അവൻ്റെ ആവശ്യമുണ്ട്, അത് ആവശ്യമായി വരും എന്നാണ്. അപ്പോൾ ആ നിലക്കൊക്കെ വളരെ അതിൻ്റെ അനിവാര്യത നമ്മെ കൃത്യമായി പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മൾ പലപ്പോഴും പല രക്ഷിതാക്കളും മക്കളുടെ മതപരമായ വിദ്യാഭ്യാസം തീരെ ശ്രദ്ധിക്കാതെ ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം നൽകുന്നൊരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതികമായി അവർ വലിയ കോഴ്സുകളും സയൻസും അതുപോലെ തന്നെ കൊമേഴ്സുമൊക്കെ എടുത്ത് പഠിച്ച് പാസ്സായി ഡിഗ്രിക്കൊക്കെ വലിയ മാർക്കൊക്കെ വാങ്ങി വിദൂര ക്യാമ്പസുകളിലൊക്കെ പോയി പഠിച്ച് ഉന്നത വിജയത്തിലെത്തി ടോപ്പറായി പിന്നീട് അവർക്ക് ജോലിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് മറ്റു പി ജിക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ അറിവിൻ്റെ കുറവ് കാരണം ഒരുപാട് അപകടങ്ങൾ, മോശമായ വാർത്തകൾ, ഒരു ബാപ്പയും ഉമ്മയും കേൾക്കാൻ, ബാപ്പാക്കും ഉമ്മക്കും കേൾക്കാൻ സാധിക്കാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് വന്ന് വാർത്ത കേൾക്കുമ്പോഴാണ് മാതാക്കളും പിതാക്കളും ഞെട്ടുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ, ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ, നമ്മൾ ഈ ദുനിയാവിലും ആഖിറത്തിലും നന്മ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയും ഇഹത്തിലും അഥവാ ഭൗതികമായ പഠനവും അതുപോലെ തന്നെ മതപരമായ പഠനവും സമന്വയിപ്പിച്ച് രണ്ടിനും ഒരുപോലെ പ്രാധാന്യം നൽകി

0: വസ്തുക്കൾ പോലോത്തതിൽ ആ നിലക്കുള്ള കെണിയിൽ അകപ്പെടുന്നതിൽ നിന്നുമൊക്കെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനും നമുക്ക് രക്ഷപ്പെടാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അറിവുള്ള ദാസന്മാർക്ക് ആണ് അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവെ, നമ്മളും നമ്മുടെ മക്കളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം. നമ്മൾ കാണാത്ത ഇടങ്ങളിലും തിന്മകളിൽ നിന്ന് അവർ മാറി നിൽക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് നൽകണം. അത് മതവിദ്യാഭ്യാസം, മതപരമായ അറിവ് നേടാനുള്ള സംവിധാനങ്ങളെ, അതിനുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തലാണ്. അത് നമ്മുടെ മക്കൾ എവിടെ പഠിക്കുകയാണെങ്കിലും, അത് സ്കൂൾ തലമാണെങ്കിലും അത് കോളേജ് തലമാണെങ്കിലും ഉന്നതമായ IIT പോലത്തെ ക്യാമ്പസിലാണെങ്കിലും, അവിടെ മതപരമായ അറിവ് നേടാൻ തൊട്ടടുത്ത് മാർഗമുണ്ടോ ഇല്ലേ എന്ന് കൃത്യമായി അന്വേഷിച്ച് ആ രൂപത്തിലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി പഠിപ്പിക്കുന്നൊരവസ്ഥ, അള്ളാഹുവേയും റസൂലിനെയും തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ടോ എന്ന് അന്വേഷിക്കൽ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അല്ലേ, അതിനുള്ള ഒരു മനസ്ഥിതി അവർക്ക് വരണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവര് അദബ് പഠിക്കണം. ആ നിലക്കുള്ള മര്യാദകൾ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വളരെ കൃത്യമായ തർബിയത്ത് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം, നമ്മുടെ ഒരു ശ്രദ്ധ വേണം അല്ലേ. ഒരു കുട്ടിക്ക്, ഒരു മോന്, മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് അത് അച്ചടക്കമാണ്, നല്ല അദബാണ്, നല്ല സൽസ്വഭാവവും മര്യാദയും നൽകലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൽ കാണാം. അതുപോലെ തന്നെ സമയം ക്രമീകരിക്കുക, മക്കൾക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ, ഒരു ജീവിത ശീലം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു പരിശീലനം, ഒരു സമയക്രമീകരണം നടത്തുക. അതുപോലെ തന്നെ ഡിജിറ്റൽ നിയന്ത്രണം, അതിൻ്റെ ഒരു കൺട്രോൾ പാരൻസിൽ ഉണ്ടാവണം. അവർക്കത് ചെറുപ്പത്തിലെ ശീലിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ സ്വന്തമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം, പാരൻ്റ് ചെല്ലേണ്ട മീറ്റിംഗിൽ പാരൻസിൻ്റെ അന്വേഷണത്തിൽ പാരൻസ് അവരുടെ അധ്യാപകരുമായിട്ട്, ക്യാമ്പസുമായിട്ട്, അവരുടെ അവിടെയുള്ള അവരുമായിട്ടുള്ള ചങ്ങാത്തവുമായിട്ടൊക്കെ പാരൻസ് അത് അറിയേണ്ടതുണ്ട്. അങ്ങനെ ആ നിലക്കുള്ള മക്കളുടെ മതപരമായ പഠനവും മദ്രസയിലും സ്കൂളിലും ഒക്കെ കൃത്യമായി പോകുന്നുണ്ടോ, മതപഠനം അത് നേടുന്നുണ്ടോ, അവരവിടെയുള്ള പിന്നെ ഇബാദത്തുകളിൽ പങ്കെടുക്കുന്നുണ്ടോ, ജുമുഅക്ക് പോകുന്നുണ്ടോ, അവിടെയുള്ള CRE കളിൽ, ഖുർആൻ ക്ലാസ്സുകളിൽ, ക്യാമ്പസിൽ ടച്ച് ചെയ്ത മറ്റു ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ച് അതിനൊക്കെ സൗകര്യമുള്ളിടത്ത് ചേർക്കാനും പഠിപ്പിക്കാനും ആ നിലക്കുള്ളൊരു ശ്രദ്ധ മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവരിൽ കൃത്യമായിട്ടുള്ള ഒരു മതപരമായ ബോധ്യത്തോടൊപ്പം ഭൗതികമായ ജീവിതത്തെ ഉന്നതിയിലെത്തിപ്പെടുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ രൂപത്തിൽ നല്ല തലമുറയായി, നല്ല കുടുംബമായി വളരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ.

السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ

0: എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ വിഷമങ്ങൾ മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട് വിഷമിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥകൾ കാരണം പല വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ അതിനൊക്കെ അതിൽ നിന്നൊക്കെ മാറാൻ, ഈ വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി കിട്ടാനൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥനകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വളൽ ഇദ്ദൈനി വഗലബത്തിർ റിജാൽ. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ, മനോവ്യഥയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, അശക്തതയിൽ നിന്നും, അലസതയിൽ നിന്നും, വീരത്വത്തിൽ നിന്നും, പിശുക്കിൽ നിന്നും, അതുപോലെ കടഭാരത്തിൽ നിന്നും, ആളുകളുടെ മേൽക്കോയ്മയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിഷമകരമായ ഏതൊക്കെ അവസ്ഥകളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ തേടുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവം നഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ട്, അല്ലെങ്കിൽ തനിക്കതില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുക, ഇത്തരത്തിലുള്ള എല്ലാവിധ വിഷമങ്ങൾക്കും ഉള്ള ഒരു മരുന്നായിക്കൊണ്ട്, അത് മാറിക്കിട്ടാനുള്ള ഒരു പര്യാപ്തമായിക്കൊണ്ട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ വളൽ ഇദ്ദൈനി വഗലബത്തിർ റിജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക اللهم اني اعوذ بك اللهم اني اعوذ بك من الهم والحزن من الهم والحزن اللهم اني اعوذ بك من الهم والحزن والعجز والكسل والعجز والكسل والعجز والكسل والبخل والجبن والبخل والجبن اللهم اني اعوذ بك من الهم والحزن والعجز والكسل والبخل والجبن اللهم اني اعوذ بك من الهم والحزن والعجز والكسل والبخل والجبن والبخل والجبن ولل عيدين ولل عيدين ولل عيدين وغلبة الرجال وغلبة الرجال وغلبة بوليلا عينان وغلبة الرجال اللهم اني اعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وضلع الدين وغلبة الرجال اللهم اني اعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وضلع الدين وغلبة الرجال وضلع الدين وغلبة الرجال ഈ പ്രാർത്ഥന നമ്മനപ്പാടമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. വിഷമങ്ങൾ മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു സ്നേഹക്കൂട്. മൂന്ന് ഭാര്യമാരും മൂന്ന് ദുഃഖങ്ങളും എന്ന വിഷയത്തിൽ താജുദ്ദീൻ സൊലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ചേർന്ന് നടത്തിയ ചർച്ച കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സ്നേഹക്കൂടുന്ന് ചർച്ചക്കെടുക്കുന്നത് മൂന്ന് ഭാര്യമാരുടെയും അവരുടെ സങ്കടങ്ങളുമാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് അയച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. താജുക്ക, ഒരു പ്രവാസിയായ ആളുടെ ഭാര്യയുടെ ഒരു ചോദ്യമാണുള്ളത്. ലീവിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം വീട്ടിൽ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളാണ്, പ്രശ്നങ്ങളാണ് അവർ പറയണത്. ആ പ്രശ്നങ്ങൾ കാരണത്താലാണ് അവർക്ക് തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ വന്നത് എന്ന സൂചനയും അവരുടെ ചോദ്യത്തിലുണ്ട്. അവരുടെ പ്രശ്നത്തിന് കാരണമായ രണ്ട് സംഭവങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അയൽവാസിയായ ഒരു ചേച്ചി അവരുടെ വീട്ടിലേക്ക് ഭർത്താവിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അവരുടെ ഒരു ടച്ചിങ്, കയ്യിലുള്ള ടച്ചിങ് ആണ്, പക്ഷേ അതവർക്ക് ഈ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അത് അത്ര ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം.
6: ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നത് ചോദ്യങ്ങൾക്കൊന്നുകൂടി കിടക്കണോണ്ടാണ്. അരിസ്മോലി അങ്ങനെ നമ്മൾ മുതിർന്ന സ്കോളേഴ്സ് അത് അതിൽ അവരുടെ ടൈം വെച്ച് അവർക്കത് റിപ്ലൈ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ വളരെ കൃത്യമായൊരു ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അത് വേറൊരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മാത്രം തീരുമാനമെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇവിടെ അബ്ദു ചോദിച്ച ചോദ്യം ഞാൻ ടെക്സ്റ്റ് കണ്ടിരുന്നു. ഈ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആണ് എന്ത് ചെയ്യണത്, ടച്ച് ചെയ്യണത്. അവരൊരു നോൺ മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അതിൽ പിന്നെ ഒരു പുരുഷൻ്റെ ഒരു ലൈംഗികതയിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയാകണമെന്നില്ല, അത് മറിച്ച് ആ ഒരു സ്ത്രീ അവർക്കിഷ്ടമുള്ള ഒരാൾ അയൽവാസി പോയപ്പോൾ ഞാൻ പോകണമെന്നുള്ള ഒരു പ്രായമുള്ള സ്ത്രീ ഒരു സ്നേഹപ്രകടനം പോലെയാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു കരുതൽ പോലെയാണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് അതിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തോന്നുകയാണ്. ഇനി അങ്ങനെ സംഭവിച്ചതാണെങ്കിലും ഒരു പ്രായം കൂടിയതാണെങ്കിലും പ്രായം കുറഞ്ഞതാണെങ്കിലും മുസ്ലിം ആണെങ്കിലും നോൺ മുസ്ലിം ആണെങ്കിലും ഒക്കെ ഒരു സ്ത്രീയെ ടച്ച് ചെയ്യണതിൻ്റെ ഒരു ഇസ്ലാമിക വശം വളരെ കണിശമായി ഇസ്ലാം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളത് ലഅയ്യതഅന റജുലു ലഅയ്യതഅന അഹദുൻ ബിറസ്ഹി ലഅയ്യതഅന റജുലു റസ്ഹു ബിമഖീതിൻ മിൻ ഹദീദിൻ ഖൈറു ലഹു മിൻ അയ്യ മുസ അല ഇംറാഅത്തിൻ എന്നുള്ള ഒക്കെ മഖാ റസൂലുള്ള. ഒരു വ്യക്തി സ്വന്തം തലയിൽ ഒരു ആണി അടിച്ചിറക്കുന്നത്, ഒരു സൂചി അടിച്ചിറക്കുന്നതാണ് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിലേറെ അയാൾക്ക് നല്ലത് എന്നാണ്. അപ്പോൾ ആ നിലക്ക് വെച്ച് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വിചാരവും കൂടി വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പലപ്പോഴും ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യുക, ഒന്ന് അടുത്ത് പോയിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു രീതി ചില ആളുകളുടെ അടുത്തൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പുരോഗമന നാട്യക്കാർ പിന്നെ പുതിയ കാലം മാറിയ കാലം നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ആളുകൾ കൊണ്ടുവന്ന ഒരു തരം നരേറ്റീവാണ്. അപ്പോൾ ആ നരേറ്റീവിനെ നമ്മൾ അങ്ങനെ എടുക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് വിചാരിക്കപ്പെടുന്നതിലെ തഹാവുൻ, അതിലുള്ള അശ്രദ്ധ, അതിലുള്ള നിസ്സാരവൽക്കരണം, അത് വലിയ പാപമായി പിന്നീട് പരിണമിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉദാഹരണ സഹിതം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു സംഘം ആളുകൾ അവർ യാത്രയിലാണ്, അവരെന്ത് ചെയ്യുന്നു, ഓരോരുത്തരായി വിറകിൻ്റെ കൊള്ളികൾ കൊണ്ടുവരുന്നു, കൂട്ടിയിട്ട് കത്തിച്ച് വലിയൊരു വിറക് കൂമ്പാരം കത്തിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ കൊച്ചു കൊച്ചു തിന്മകളെക്കുറിച്ച് പറഞ്ഞത്. ഓരോ ദിവസം ഓരോരോ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്ത് പിന്നീട് അയാളുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടണ അവസ്ഥയിലേക്ക് എത്തും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഇന്നക്കും ലതഅമലൂന അമലൻ ഹി അദഖു ഫി അയുനിക്കും മിനശ്ശഅരി വകുന്നാ നഅദുഹാ ഫി അഹദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. നിങ്ങൾ ഇന്ന് നിസ്സാരമായ ഒരു മുടി ഇഴയോളം നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങൾ, ഒരു മുടിയെപ്പോലെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ മൂബിഖാത്തിൽപ്പെട്ട വൻപാപങ്ങളിലാണ് ഞങ്ങളത് എണ്ണിയിരുന്നത് എന്ന് സ്വഹാബത്ത് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആദ്യ ഭാഗത്ത് പറഞ്ഞു നിർത്തുന്നത് ഇതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടി ഉണ്ടാകാവുന്ന വിധം അത് സംഭവിച്ചതുകൊണ്ട് അതിൽ ഒരു ലൈംഗിക ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോകുമ്പോൾ കൊടുക്കുന്നൊരു വിഷാണെങ്കിൽ പോലും അതിൽ പ്രശ്നമുണ്ട്. ഈ ഭാര്യയെ നമ്മളിതിൽ പ്രത്യേകം പ്രശംസിക്കുന്നത് അത് അവരവിടെ ഭയങ്കര എല്ലാവരുടെക്കും ഒരു ചർച്ചയാക്കി കൊണ്ടുപോകാതെ അതിൻ്റെ ദീനീയായ വശങ്ങൾ മനസ്സിലാക്കാനും ഞാനിനി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാനും അവർ കാണിച്ചൊരു സന്മനസ്സിനെ നമ്മളിവിടെ എന്ത് ചെയ്യണം, പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ആ സഹോദരൻ എന്ത് ചെയ്യണം, സ്ത്രീകളുമായുള്ള ദൂരവും തനിക്ക് വിവാഹബന്ധം ഹലാലായവരോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയിൽ വരുന്നവരോ ആയ ഒരു പുരുഷൻ സ്ത്രീ ബന്ധത്തിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. ഉമ്മ പെങ്ങൾ ഇതൊക്കെ അതിനൊരു ഒരു രീതി ഉണ്ട്. അവിടെ ഉള്ള ബന്ധം പോലെ അല്ല അതിൻ്റെ പുറത്തുള്ള ബന്ധങ്ങളെ നമ്മൾ കാണേണ്ടത്, ആ നിലക്ക് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ചിന്തിക്കാൻ നല്ലത്, അത് ആ വയസ്സായ ഒരു സ്ത്രീ ഒരു ഇറങ്ങിയപ്പോൾ വിഷിതതായിരിക്കും. അപ്പോൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഉണ്ടൊരു പരിപാടി, ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ കൈയെടുത്തോണെ നമ്മൾ മനസ്സറിയാതെ ശരീരം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ഒക്കെ ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടാകും. അങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കലാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ അത് വേറെ എന്തോ ഒരു പരിപാടിയാണ്, ഒരു മാസം ഒഴിവിട്ടി വന്നിട്ട് ഇപ്പോൾ പ്രീജാതി പരിപാടിക്കാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാതിരിക്കലായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്.
7: ഈ സഹോദരിയെ സംബന്ധിച്ചോളം നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിക്കാം, പക്ഷേ അയൽവാസിയായ പരിചിതയായ ഒരു സ്ത്രീ യോട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായതെന്നുണ്ടെങ്കിൽ. പക്ഷേ അവരുടെ ചോദ്യത്തിൽ മറ്റൊരു വശമുള്ളത്, അടുത്തൊരു സംഭവം ഉള്ളത്, ഒരു പരിചിതരല്ലാത്ത ആളുകളോടൊപ്പമുള്ള ഒരു ടൂറിനിടയിൽ ബസ്സിൽ ചില പാട്ട് വെച്ചപ്പോഴുള്ള മറ്റു സ്ത്രീകളുടെ ചലനങ്ങളും അവരുടെ ഡാൻസും ഒക്കെ ഉണ്ടായ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കൂടി, അതിനെ ഒരു ഗൗരവമായി കാണാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ചില ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് ഇത് പരിചയമുള്ള ആളുകളോടും മാത്രമല്ല അല്ലാത്തവരോടും അവരുടെ ടച്ചിങ്ങോ മറ്റോ ഉണ്ടായി എന്ന് പറയണില്ല, പക്ഷേ അവർക്ക് പ്രോത്സാഹനം നൽകി എന്നുള്ളതും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് ഇവരുടെ ഒരു അടുത്ത ഒരു പ്രശ്നം.
6: ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇവരിങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി പോകുകയാണോ ഈ സ്ത്രീ എന്ന് വേണമെങ്കിൽ ചില ആളുകൾക്ക് ചിന്തിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ നല്ല ഇസ്ലാമികമായ മാനങ്ങളെയും നിയമങ്ങളെയും പഠിച്ച ഒരാളാണ്. അതോടൊപ്പം ഈ ഭർത്താവും അങ്ങനത്തെ ഒരു ഫ്രെയിമിലുള്ള ആളായിരിക്കണം. അപ്പോൾ ഈ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ എല്ലാവരും ഉള്ളൊരു സ്ഥലത്ത് എന്താണ് ഒരു ഭയങ്കര ആഹ്ലാദം വിനോദമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഇടപെടലല്ല വേണ്ടത് എന്ന ബോധ്യം ഉള്ള അങ്ങനത്തെ ഒരു ക്ലാസ്സുകളും പഠനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തു നിന്നാകുമ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ പരിഗണിച്ചു വേണം എന്ത് ചെയ്യാൻ മറുപടി പറയാൻ. എപ്പോഴും ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊരു ക്യാരക്ടറുണ്ട്, ചില സിറ്റുവേഷണൽ ഡിസോർഡറുകൾ ഉണ്ടാകും അവർക്ക്, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡറുകൾ. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ വൈഫ് ഒരാളായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, ഒരു സ്ത്രീയായിട്ട് പീസ് റേഡിയോയിൽ വന്ന പീസ് റേഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കോളായിരുന്നു. അപ്പോൾ ആ പെട്ടെന്ന് ഇങ്ങനെ വെക്കടി ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടു, ഞാനുണ്ട്, ഞാനപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ലൗഡ് സ്പീക്കർ ഇട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കട്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യണം, എന്താ നോക്കണം എന്ന് പറഞ്ഞു. നോക്കി വന്നപ്പോൾ എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയെക്കുറിച്ച് ആ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ ഭാര്യനെ അദ്ദേഹം ക്രൂരമായി ദ്രോഹിക്കും, ശരിക്ക് ദ്രോഹിക്കും, എന്നിട്ടിങ്ങനെ അവരിങ്ങനെ നിലവിളിക്കുമ്പോൾ ചിരിക്കും. അത് രോഗമാണ്, അത് ഡിസോർഡറാണ്. ഒരു സാഹചര്യം, ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി വേറെ ഒരാളായിട്ട് മാറും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പെണ്ണ് വേറൊരാളായി മാറും. അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തും. ഒന്നാമത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതൊരു പ്രത്യേക ടേമിലേക്കുള്ള ഡിസോർഡറാണ്. ഓ, അതൊരു ആ ഡിപ്രഷനെ അങ്ങനെയാണ് കാണേണ്ടത്. എന്നാൽ ഇതേപോലെ ചില സാഹചര്യങ്ങൾ, ചില അനുബന്ധങ്ങൾ ചേർന്ന് വരുമ്പോൾ വ്യക്തി വേറെ ആളായി മാറും. ഷെയ്ത്താനിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. ആ നിലക്കും നമ്മളിതിനെ കാണണം. എന്നാൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ, ഒരു ഇതൊരു കാന്തം, ഇതൊരു ഇരുമ്പ്, ഇതൊരു നിശ്ചിത ദൂരത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടും ഉറപ്പാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്ന് പറയുന്ന പോലെ ആണും പെണ്ണും, അത് വയസ്സെത്രയാണെന്നുള്ളതോ നിറം എന്താണെന്നുള്ളതോ പിന്നെ ഇതൊന്നും വിഷയമല്ല. ഭംഗിയുണ്ടോ ഭംഗിയില്ലേ, ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ലേ, ഭർത്താവുണ്ടോ ഭർത്താവില്ലേ, ഭാര്യ ഉണ്ടോ ഭാര്യയില്ലേ, ഇതൊന്നും വിഷയമല്ല. ഒരു നിശ്ചിത ദൂരത്ത് നിന്നിട്ടില്ലെങ്കിൽ, നിശ്ചിത നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഏത് വ്യക്തിക്കും ഇത്തരം വിഷയങ്ങൾ വരാം. അതിൻ്റെ തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ പോലും ഉണ്ട്. മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്ന്, നബിയേ എനിക്ക് പറ്റിപ്പോയി, നബിയേ ഞാൻ ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു, ഞാനൊരു സ്ത്രീയുമായി ഇങ്ങനെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറയുന്ന സംഭവത്തിൽ അതുണ്ട്. അദ്ദേഹം ഈ ഒരു ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾക്ക് വിധേയനായി അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നെ നബി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ തിരിഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് സഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ, കുറ്റം സ്വയം സമ്മതിച്ചപ്പോൾ, ഭരണകർത്താവ് എന്നുള്ള നിലക്ക് പ്രവാചകൻ നിർബന്ധിതനായപ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം വിവാഹിതനുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചരിക്കുന്ന വിവാഹിതനുള്ള ശിക്ഷാ നിയമം നടപ്പിലാക്കി. അവിടെ അത് കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അത് കണ്ട് ആ ചോര ചിന്തിയ അനുഭവത്തിലൂടെ കടന്നുപോയ സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം ആരുമായാണോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ സ്ത്രീയും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രവാചകൻ പ്രത്യേക SIT രൂപീകരിച്ചതൊന്നുമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടീമിനെ ഉണ്ടാക്കിയതൊന്നുമല്ല, അവർ സ്വയം വന്നതാണ്. ഈമാനാണ് അവരെത്തിച്ചത്. ഗർഭിണിയായ അവരെ പ്രസവത്തിന് ശേഷം പിന്നീട് ആ ഒരു നടപടിയിലേക്ക് പോകണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അവർ ജസീറത്തുൽ അറബിലെ മുഴുവൻ മനുഷ്യർക്കും ഓഹരി വെച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര വലിയ തൗബ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പം അത്രയും തൗബയുടെ നിലയുള്ള മനുഷ്യർക്ക് പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലെ വിഷയങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് മനസ്സിലാക്കി തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം മനസ്സിലാക്കിയാൽ വൈകാരികമായി പ്രതികരിക്കലോ അടിക്കലോ തെറ്റലോ ചവിട്ടിപ്പുറത്താക്കലോ കെട്ടിത്തൂങ്ങി മരിക്കലോ വേഗം ബഹളുണ്ടാക്കലോ ഒന്നല്ല. ഫയത്മാഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഇങ്ങനൊരു രോഗമുണ്ട്. ഖുർആൻ പറഞ്ഞു ഈ ശബ്ദം, സ്ത്രീ സംസാരിക്കുമ്പോൾ പുരുഷൻ സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്, കണ്ണുകളെ നിയന്ത്രിക്കണം. രണ്ട് കാര്യമാണ്, ശബ്ദത്തിലും കാഴ്ചയിലും രണ്ടിലും എന്തുണ്ട്? ഫയത്മാഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ, രോഗത്തിലെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഡിസോർഡറിൻ്റെ തെറ്റായ കാര്യങ്ങളുടെ രോഗാണുക്കളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഭർത്താവിന് ക്യാൻസർ വന്നു, ഭർത്താവിന് എന്ത് ചെയ്തു, ലൈംഗിക രംഗത്ത് ഇങ്ങനത്തെ ഒരു രോഗം വന്നു, ആ രോഗം ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ശരിക്ക് ഭാര്യമാർക്കാണ്. അപ്പോൾ അടിസ്ഥാനങ്ങളൊക്കെ ശരിയായിരിക്കെ തന്നെ ചില പിന്നെ അടിസ്ഥാനങ്ങളിലോ ചില ശാഖകളിലോ മനുഷ്യർക്ക് പിഴവ് പറ്റാം. അല്ലെ ഈമാൻ യസീദ് വയങ്കുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നാണ് ഇസ്ലാം ഇതിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സംഗതി. ഒരു പോയിൻ്റ് കൂടിയൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. സാഹചര്യം ഭയങ്കര പ്രധാനമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും ചുറ്റുള്ളവരുടെയും ഉത്തരവാദിത്തമാണ്. സാഹചര്യം തിന്മയുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കേണ്ട കാര്യമാണ്. 99 ആളെ കൊന്നു, 100 ആളെ കൊല്ലുന്നത്, 99 ആളെ കൊന്ന ആൾ ഈ 100 കൊല ചെയ്യപ്പെട്ട പണ്ഡിതനോട് ചോദിച്ചു എനിക്ക് തോപുണ്ടോ എന്ന്. അയാൾ ഒറ്റയുടെ കനക്കൊക്കെ എന്ത് തോപയാണ് എന്ന് പറഞ്ഞു. അപ്പം അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് പശ്ചാത്താപ മനസ്സോടുകൂടെ ചെന്ന മനുഷ്യൻ എന്ത് ചെയ്യണത്, ഈ പണ്ഡിതനെ കൊല്ലണത്. പക്ഷേ വീണ്ടും അയാളുടെ ഉള്ളിലെ വേദനകൾ അയാളെ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യം, ഈ നാട്ടിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല, ഇവിടെ നിങ്ങൾ പോകണം, കാരണം ഇവിടെ നിങ്ങളെ ഗുണ്ടാസുന്നിയാണ് ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും 58 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ 100 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടും, വീണ്ടും നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തേക്ക് പോകുന്നുണ്ട്, ഈ നാട് നിങ്ങൾ വിടണം എന്നാണ്. അപ്പോൾ ഏത് ഇതാണെങ്കിലും സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. പിന്നെ ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഒരു സെക്സ് ഭാര്യമാരും, ഭാര്യമാർക്ക് ആവശ്യമായ സെക്സ് ഭർത്താവും കൊടുക്കണം. എനിക്കാവശ്യമായ സെക്സ് ഞാൻ എടുക്കുക, എൻ്റെ ഭാര്യയിൽ നിന്ന് എടുക്കുക എന്നുള്ളതല്ല, എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ ഒരു സെക്സ് ഉണ്ടാകും, അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ, അത് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്തു പോവുക എന്നുള്ളത്, അത് അങ്ങനെ തന്നെ ഫില്ലാകുള്ളൂ. അതിന് പകരം കുറേ പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടോ, അതല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടോ, ടൂറായതുകൊണ്ടോ കാര്യമില്ല. ഈ കാര്യം ഫില്ലാണെങ്കിൽ ഭക്ഷണം വയറ്റിലേക്ക് എത്തിയാലേ വിശപ്പ് മാറുമെന്ന് പറഞ്ഞ പോലെ സെക്സ് സെക്സായിട്ട് നിർവഹിക്കപ്പെട്ടാലേ അതിൻ്റെ ഒരു അത്തരം ഡാമേജുകൾ പരിഹരിച്ച് പോകാൻ കഴിയുള്ളൂ.
7: ഈ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ ഒരു ഇപ്പോൾ ഈ ചോദ്യത്തിലുള്ളത് സംഘമായുള്ള ഒരു ടൂറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വെക്കേഷൻ വരുന്ന സമയത്ത് സംഘമായി പരിചിതരല്ലാത്ത ആളുകളോടൊപ്പം ടൂർ പോകുന്നതിന് പകരം അവർക്ക് സ്വന്തമായി പോകാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാലോ ആ യാത്രകൾ. അപ്പോൾ പിന്നെ അങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യത്തിന് ഒഴിവാകും. വല്ലദീനഹും അനില്ലഗ്വി മുഅരിദൂൻ എന്ന് പറഞ്ഞ പോലെ ഈ അനാവശ്യ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള വിശ്വാസികളുടെ ആ ഒരു ഗുണത്തിലേക്ക് അവർക്ക് എത്താനും തീർച്ചയായും സാധിക്കും.
6: ഇതിൽ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സ്നേഹക്കൂടലൊക്കെ വന്ന് ഇങ്ങനത്തെ മറുപടികളൊക്കെ കേട്ട് ഈ വിഷയം ഞാൻ ചോദിച്ചതിന് തന്ന ഉത്തരമാണിത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഏറ്റവും അയാൾ കാമാകുന്ന ഒരു സമയത്ത്, അയാൾ ഏറ്റവും സന്തോഷമുള്ളൊരു സമയത്ത് നോക്കിയത് പറഞ്ഞ് തിരുത്തണം, അല്ല സംശയമൊന്നുമില്ല. തിരുത്താതെ ഇത് മെൻഷൻ ചെയ്യാതെ പോകരുത് എന്നുള്ളത്. പിന്നെ പാപമോചനം നടത്തി കൊടുക്കണം.
7: അതെ,
6: അത് വിശ്വാസികൾ പരസ്പരമുള്ള ഒരു ബാധ്യതയാണ്.
7: മറ്റൊരു ഭാര്യയുടെ ഒരു സംശയമുള്ളത്, ഇവർ ദീനിയായി നല്ല ഭംഗിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഭർത്താവും ദീനീ ബോധമുള്ളയാളാണ്. ഭർത്താവ് ഇവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളൊരു പ്രധാന പ്രശ്നം, അദ്ദേഹം 5 നിസ്കരിക്കുമെങ്കിലും അത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം ജമാഅത്തിന് പോകുന്നില്ല. പുറത്തു പോയാൽ അങ്ങനെ പള്ളികളിൽ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ അത് പൂർണ്ണമായും അവർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്നില്ല എന്നതാണ്, ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല എന്നാണ് ഭാര്യയുടെ പരാതി.
6: ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായൊരു വാചകമാണ്, ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ, ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ വിഭവം, എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത് നല്ല സ്വാലിഹത്തായൊരു ഭാര്യയാണ് എന്നാണ്. എന്നാൽ ഭയങ്കര ഐഫോണ്, BMW, ഒരു ഭയങ്കര 5 റൂമുള്ള ഒരു 2 നില കെട്ടിടം, ബാംഗ്ലൂർ ടൗണിൻ്റെ സെൻറ്ററിലുള്ള എല്ലാ മാസവും 25 ലക്ഷം രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്, കയ്യിലുള്ള 500 കിലോ സ്വർണം, അതൊന്നുമല്ല, ഏറ്റവും നല്ല വിഭവം, ഏറ്റവും സ്വാലിഹത്തായ ഭാര്യയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യൻ സന്തോഷിക്കേണ്ട കാര്യം, നിങ്ങളെ നിങ്ങളുടെ ഭാര്യ തിരുത്തുന്നു എന്നത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാന തആല നൽകിയ തൗഫീഖാണ്. അത് അവർ പറഞ്ഞ് നടക്കല്ല, അവരുടെ ഉള്ളിൽ അതൊരു ടെൻഷനായി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഹിദായത്തിൻ്റെ വിളക്കാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു എന്നുള്ളത്, അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അല്ലാഹുവോട് അൽഹംദുലില്ലാ പറയേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇസ്ലാം, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതിൽ ജീവിക്കാനുള്ള നിയമങ്ങളിൽ, നിബന്ധനകളിൽ ഒന്നാണത്. നിസ്കരിക്കാത്ത ഭർത്താവാണെങ്കിൽ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. തൊലാഖ് ചോദിക്കാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണേത്. നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി, ഇയാളിപ്പോൾ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്, ഇയാളുമായിട്ട് അത് അങ്ങനെ തന്നെ ബന്ധപ്പെടണില്ല, എന്നാലും ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതൊക്കെ നമ്മൾ പറഞ്ഞു പോകണം. നിസ്കാരം അത്രയും പ്രധാനമാണ്. അലഹുദുല്ലദി ബൈനനാ വൈനഹും സ്വല ഫമൻ തറക്കഹ ഫഖദ് കഫർ. അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള വേർതിരിക്കപ്പെടുന്ന അൽ ഫർഖുല്ലദി ബൈനനാ വൈനഹും സ്വല, അവർ രണ്ടുപേരെയും വേർതിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, അതിനെ നിഷേധാത്മകമായി നിർവഹിക്കാത്ത വ്യക്തി അയാൾ കാഫറാണെന്നാണ്. അത്രയും സ്ട്രോങ് ആയിട്ട് ഇസ്ലാം പറഞ്ഞ ഒരു വിഷയമാണ്. മാത്രമല്ല അവ്വലുമായി ഹാസബ ബിഹിൽ അബ്ദു യോമൽ ഖിയാമ, ഒരടിമ അന്ത്യദിനത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണേത്. ഏറ്റവും ഒന്നാമത് തൗഹീദ് ശുദ്ധമായ ഒരാളോട് പിന്നെ ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം ശരിയായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവനെ അവൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ആ മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ വിഷമാകേണ്ടത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്. അസ്വല അസ്വല എന്ന് നബി ഇങ്ങനെ പറയുന്നുണ്ട്. ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ പ്രവാചകൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അബോധാവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം, ഇനി എനിക്ക് വന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെന്ന ബോധ്യം പ്രവാചകനുണ്ടായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറയാണ്. എന്നിട്ട് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയ പ്രവാചകൻ പിന്നെ ഉണരുമ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, പ്രവാചകൻ്റെ വീട് ഇവിടെ പള്ളി തൊട്ടപ്പുറത്ത്, ആ വിരിയുടെ അപ്പുറത്ത് നിസ്കാരം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ രണ്ട് സ്വഹാബിമാരുടെ, ഫളൽ ബിൻ അബ്ബാസിൻ്റെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെയും തോളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടന്ന്, തോളിലിങ്ങനെ തൂങ്ങിക്കിടന്ന് പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം എന്നുള്ളത് അങ്ങനെ നിസ്സാരമായി ആകേണ്ട ഒന്നല്ല. അവനവൻ്റെ ബെഡ്റൂമിൽ 2 സെറ്റ് 3 സെറ്റ് എടുത്ത കള്ളിമുണ്ടും എടുത്ത് നിർവഹിക്കേണ്ട ഒന്നല്ല. അത് ഭാര്യമാരൊക്കെ മനസ്സിലാക്കുക. ഈ സഹോദരിയുടെ ചോദ്യത്തിൽ വേറെയും കുറേ ആളുകൾക്കുള്ള ഉത്തരമുണ്ട്. സാധാരണ ഈ ജമാഅത്തൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഭർത്താക്കന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരെ ഭാര്യമാരായിരിക്കും അതിൻ്റെ ഒരു കാര്യം. നിസ്കാരത്തിന് നേരെ ആയിരിക്കും കേട്ടോ എന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയും. പോണില്ലേന്ന് ചോദിക്കും. ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടോ എന്ന് ഓർമ്മപ്പെടുത്തും. ഇത് കേൾക്കുന്ന സഹോദരിമാർ ചിന്തിക്കുക, ഞാൻ അങ്ങനത്തെ ഒരു ഭാര്യയാണോ, ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു വല്യമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു പെങ്ങളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. തിരിച്ച് ആണുങ്ങളും ഞാൻ എത്രത്തോളം ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണമെന്നാണ് ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ വിഷയത്തിൻ്റെ മർമ്മത്തേക്ക് വരികയാണെങ്കിൽ, ജമാഅത്ത് നമസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫർള് ഐനായിട്ടുള്ള കാര്യമാണ്. അത് ഈവൻ നമ്മൾ തടസ്സങ്ങളായി വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിന് തടസ്സങ്ങളല്ല. വളരെ പ്രസിദ്ധമായ സംഭവമാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുത്ത് വന്ന് കാഴ്ച പരിമിതനായ അദ്ദേഹം, കണ്ണു കാണാത്ത അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ എന്നെ വലൈസലി ഖായിദുൻ യഖൂദുനിൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളെനിക്കില്ല, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, എനിക്ക് ജമാഅത്തിൽ നിന്ന് ഒഴിവ് തരണം, ഞാൻ പള്ളിയിൽ വരേണ്ടതുണ്ടോ, പോരുന്ന വഴിയിൽ തേളും പാമ്പൊക്കെ ഉണ്ട്, മാത്രമല്ല മരത്തിൽ വീണ് ഇടിച്ചു വീഴുന്ന സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പ്രവാചകൻ അതിനോട് അനുകൂലമായി പ്രതികരിച്ചെങ്കിലും അദ്ദേഹം ഇങ്ങനെ പതിയെ ഇഴഞ്ഞ് നടന്ന് നീങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതസ്മഉന്നിദ, അങ്ങ് ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ എന്നങ്ങൾ വരണം. അദ്ദേഹം വന്നും ചെയ്തു. പിന്നെ മദീനക്കാരെ ഉണർത്തുന്ന ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. മദീനയിലൊക്കെ എപ്പോഴും അതുണ്ട്, സുബഹിൻ്റെ മുമ്പൊരു ബാങ്കുണ്ട്, ആ ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. തൻ്റെ അനുയായികളെ കൊന്നവർക്കും തന്നെ ദ്രോഹിച്ചവർക്കൊക്കെ വിശാലമായി മാപ്പ് കൊടുത്ത് തനിക്കെതിരെ കൊട്ടേഷൻ വിട്ടയച്ച ആളുകളെ ഫുള്ള് ചേർത്ത് നിർത്തി അങ്ങനെയൊക്കെ ചെയ്ത റസൂലുള്ള പക്ഷേ പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് ഹമംതു അൻ ആമുറ ഫിതിയത്തി, ഞാൻ എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരും കൊണ്ട് പിന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്ത് പോകാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയതിൻ്റെ ശേഷം മദീനയിൽ പള്ളികളിൽ വരാതെ വീടുകളിൽ കഴിയുന്നവരെ വീട്ടിലേക്ക് പിന്നെ വിറകിൻ്റെ കെട്ടുകളും കൊണ്ട് പോകാൻ ഞാൻ വിചാരിച്ചു. അവരുടെ വിറക് ആ വിറക് കെട്ടുകളിൽ തീ കൊളുത്തി അവരുടെ വീടുകൾ കത്തിക്കാൻ ഞാൻ വിചാരിച്ചു എന്നാൽ നബി അത് ചെയ്യുന്നല്ല. എൻ്റെ അർത്ഥം അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഭാര്യ ചിന്തിച്ച കാര്യം വളരെ കൃത്യമാണ്. മാത്രമല്ല യുദ്ധസമയത്ത് പോലും ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. സൈന്യം ഖിബലയുടെ ഭാഗത്താണെങ്കിൽ രണ്ട് സഫായിട്ട് നിന്ന് ഒന്നാമത്തെ സഫ് റുക്കുവും സുജൂദൊക്കെ പൂർത്തീകരിച്ചതിൻ്റെ ശേഷം രണ്ടാമത്തെ ടീം റുക്കുവിലേക്കും സുജൂദിലേക്കും പോവുക, അങ്ങനെയൊക്കെയുള്ള ക്രമങ്ങൾ പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു കാരണവശാലും ചെയ്തുകൂടാ. ആ ഭാര്യ ചിന്തിച്ച് 100% ശരിയാണ്, അദ്ദേഹം അത് തിരുത്തണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരം പടച്ചോൻ സ്വീകരിക്കുമോ എന്നുള്ളതിൽ പോലും സംശയമുണ്ട്. ഇബിൻ മസൂദ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരിക്കലും ഒരു വിഭാഗത്തെ പോലെ ആകരുത്, അവർ അവരുടെ വീടുകളിലാണ് നിസ്കരിക്കുന്നത്. നിങ്ങൾ നിസ്കാരം പള്ളിയിൽ ഉപേക്ഷിച്ചാൽ ഫഖദ് തറക്ക സുന്നത്ത് നബിയിക്കും, ആ വ്യക്തി പ്രവാചകൻ്റെ സുന്നത്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത്, ആ അതുവഴി അയാൾ നരകവഴിയിലാണ് എന്ന് വരെ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ കഴിയും.
7: ഇപ്പോൾ ഈ മറുപടികളൊക്കെ ഭാര്യയ്ക്ക് ഈ പോയിന്റുകൾ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഭാര്യ എഴുതുന്ന മറ്റൊരു പ്രശ്നം, അദ്ദേഹത്തോട് ഇങ്ങനെ നിസ്കാരത്തിൻ്റെ കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ പിന്നെ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകൾ സ്ത്രീകളുടെ കാര്യം നോക്കിയാൽ മതി, ആണുങ്ങളെ ഭരിക്കാൻ വരണ്ട എന്ന ഒരു ടോണിലുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഇനി പറഞ്ഞാലും അദ്ദേഹം ഉൾക്കൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്.
6: അതായത് ചില ആളുകൾ എന്തെന്ന് വെച്ചാൽ അവനവൻ്റെ തോന്നിയാസത്തിന് ഇസ്ലാം തെളിവൊക്കെ എടുക്കണ ചില അപൂർവജീവികൾ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അവർ ശരിക്കും ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ ഉപകരണങ്ങളാണെന്നാണ് ഞാൻ പറയാം. ഇത് ഈ പറഞ്ഞ ആൾ ശരിക്കും കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അയാൾ എന്നെ വിളിച്ചോട്ടെ. ചില ആളുകൾ ഒന്നും കൂടിയും ചെയ്യും, അരിജാലു ഖവ്വാമൂന അല നിസാന്നും കൂടി കൊണ്ട് ഓതും, ആയത്തു കൂടി കൊണ്ട് ഓതും, എന്നിട്ട് അതിൻ്റെ തഫ്സീറൊക്കെ വേണമെങ്കിൽ ഉദ്ധരിക്കും. ഇത് തോന്നിയാസാണെന്ന് ശുദ്ധമായ അസംബന്ധമാണ് അയാൾ പറഞ്ഞത്. ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും ഭർത്താവിന് ഭാര്യയെക്കാളും ഒക്കെ വരുന്ന പരസ്പരം വരുന്ന പല മേഖലകളും പല ഏരിയകളും ഉണ്ട്. ഇസ്ലാം ഈ ഭാര്യയെ ഭരിക്കരുത് അല്ല ഭർത്താവിനെ ഭരിക്കരുത് എന്നുള്ള വേർഡൊന്നും ഇസ്ലാം ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് പുരുഷൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്, പുരുഷൻ്റെ ബാധ്യതയെക്കുറിച്ചാണ്. പുരുഷന് നല്ല ബാധ്യതകളുള്ളതുകൊണ്ട് സ്ത്രീ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചാണ്. നിങ്ങളുടെ കുടുംബവും സമ്പാദ്യവും സർവവും, നിങ്ങൾ 60,000 രൂപ സാലറി വാങ്ങുന്ന ആളാണ്, 30,000 രൂപേൻ്റെ സാലറിക്കാരനാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ചിലവ് നടത്തൽ അയാളെ ബാധ്യതയാണ്. നിങ്ങൾക്ക് അയാളെ സഹായിക്കുക കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേറൊരു അർത്ഥത്തിൽ സദഖത്തിൻ്റെയും സക്കാത്തിൻ്റെയൊക്കെ അർത്ഥത്തിൽ വേറൊരു നിലക്ക് വന്നേക്കാം. പക്ഷേ അത്രയും ചുമതലകളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ആണും പെണ്ണും തുല്യമാണെന്നുള്ള അഭിപ്രായം ഒരിക്കലും ഇസ്ലാമിലില്ല. ആണിനും പെണ്ണിനും ഇടയിലുള്ള നീതി നിർവഹണമാണ് ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങോട്ട് ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. ഉമ്രഹ്ലക്കബി സ്വലാത്തി വസ്തബിർ അലൈഹ, നീ നിൻ്റെ അഹ്ലിനോട് നിസ്കാരത്തെക്കുറിച്ച് പറയണം, നിസ്കരിക്കാത്ത ആളോട് നിസ്കാരത്തെക്കുറിച്ച് പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അത് പെണ്ണ് നിസ്കരിക്കണില്ല ആണിന് പറയാം, ആണ് നിസ്കരിക്കണില്ലേ പെണ്ണിന് പറയാം. മാത്രമല്ല ഈ സ്ത്രീകളെടുത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കലും സ്ത്രീയെ പരിഗണിക്കലും ഒന്നും ഇസ്ലാമികമല്ല എന്നതിന് എന്ത് തെളിവാണെന്ന് പോയി ചങ്ങാതിൻ്റെ അടുത്തുള്ളത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹുദൈബിയ സന്ധി, ഹിജ്റ 6-ാം വർഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നു, വരാൻ ശ്രമിക്കുന്നു, വഴിയിൽ വെച്ച് തടയപ്പെടുന്നു, പിന്നെ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നു. അപ്പം മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് തീരുമാനമാകുന്നു. പക്ഷെ സ്വഹാബത്ത് ഉൾക്കൊണ്ടില്ല. റസൂലുള്ള അവരോട് തഹല്ലുലാകാൻ പറഞ്ഞു, മൃഗത്തെ അറുത്ത് ഉംറയിൽ നിന്ന് വിരമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആരും ചെയ്യണില്ല. നബി എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരാവശ്യമില്ലാതെ ഇങ്ങനത്തെ ഒരു പിന്നെ സംഗതി എന്തിനാണ് നമ്മൾ അംഗീകരിക്കണമെന്നാണ് അവർ ചോദിച്ചത്. പ്രവാചകൻ ഈ സങ്കടം പോയി പറഞ്ഞത് സഫിയ ബീവിനോടാണ്. സഫിയ, ആരും ഞാൻ പറഞ്ഞ കേൾക്കണില്ല കേട്ടോ എന്ന് ടെൻറ്റിൻ്റെ ഉള്ളിൽ പോയി പറയാണ്. അപ്പോൾ സഫിയ പറഞ്ഞു കൊടുക്കണ കാര്യമാണ്, നബിയെ നിങ്ങളങ്ങോട്ട് തഹല്ലുലാകിയും നിങ്ങൾ മുടി മുറിക്കും നടൻ വിതരണം ചെയ്യും, അപ്പോൾ ആളുകൾ ആയിക്കോളും, ജിഞ്ഞ ഉപദേശിക്കാൻ വരണ്ട. ഇത്രയും പ്രഷറുള്ള ഇത്രയും ടെൻഷനുള്ള ഒരു സ്പേസിൽ പോലും ഭാര്യൻ്റെ ഉപദേശം കേട്ട് റസൂൽ അത് ചെയ്യാണ് ചെയ്തത്. മാത്രമല്ല ഭാര്യമാർക്കിടയിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങളിൽ ഇപ്പോൾ ഹഫ്സ ബീവിൻ്റെ ആയിഷ ബീവിൻ്റെ അടുത്ത് റസൂലുള്ള പോണ ഒരു രംഗമുണ്ട്. സൈനബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് തേന് കഴിച്ചു വന്ന പ്രവാചകനെ, സൈനബിൻ്റെ വീട്ടിൽ പ്രവാചകൻ അപ്പോൾ പോയതും അവിടുന്ന് ഭക്ഷണം കഴിച്ചതൊന്നും ഹഫ്സ ബീവിക്കോ അല്ലെങ്കിൽ ആയിഷ ബീവിക്കോ രണ്ടിലൊരാൾക്ക് ഇഷ്ടമായില്ല. ഒരു ബഹുഭാര്യത്വ സംവിധാനം നിലനിൽക്കുന്ന കുടുംബമാണ്. ഇന്ന് നമ്മളെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ദിവസമായിട്ട് അവിടെ പോയി എന്നുള്ളൊരു മൈൻഡൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും തമ്മിൽ പ്ലാൻ ചെയ്തു, നിങ്ങൾ മഗാഫീർ കഴിച്ചോ നബിയെ എന്ന് ചോദിച്ചു. മഗാഫീർ എന്ന് പറഞ്ഞാൽ തേനിൻ്റെ രുചിയും എന്നാൽ ഒരു ദുർഗന്ധവുമുള്ളൊരു പ്രത്യേക തരം പാനീയമാണ്. അപ്പോൾ നബിക്കത് മനസ്സിലായി, ഇത് മഗാഫീർ ആയിട്ടല്ല, അവർക്കിത് ഇഷ്ടമായിട്ടില്ല എന്ന്. അപ്പോൾ നബി പറഞ്ഞു, ഞാനിനി അങ്ങനെ പോണില്ല, ഞാനങ്ങനെ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഭാര്യമാർ പറയുന്നൊരു വിഷയത്തെ പ്രവാചകൻ കേൾക്കുകയാണ്. കേട്ടപ്പോൾ പ്രവാചകൻ ഭാര്യമാരുമായി നടത്തിയ ചർച്ചനെ അല്ല അവിടെ നിരാകരിച്ചത്, പക്ഷെ അവിടെ അവരുടെ ഇടയിൽ ബഹുഭാര്യത്വ സംവിധാനമുള്ളൊരു വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഡിസ്കഷൻ നടന്നിരുന്നു. അതിനെ ഖുർആൻ എന്ത് ചെയ്തു? ഖണ്ഡിച്ചു. ഇതിനെ ഭാര്യ പറഞ്ഞ് കേട്ടെന്ന് അല്ല അവിടെ പറഞ്ഞത്. എന്താണ്? അയ്യുഹ നബി ലിമത്ത് ഹരിമുമ ഹല്ലല്ലാഹു ലക് തബ്തഗി മറല്ലാത്ത അസ്വാജിഖ്, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നൊരു സാധനത്തെ നിങ്ങൾ വേണ്ടാക്കണം എന്തിനാ? അവിടെ പോയാൽ കുടിച്ചത് തെറ്റൊന്നുമല്ല എന്ന് എന്നെന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ ഭാര്യമാരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നബി എടുക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, നമുക്ക് ഇതിൽ പിന്നെയും കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൻതി കല്ലഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞു. അത് അറബ്സ് ചെയ്തിരുന്നൊരു പരിപാടിയാണ്, ഭാര്യമാരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തിരുന്നൊരു പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞൊരാളെ ഭാര്യൻ്റെ അടുത്തേക്ക് പിന്നെ ഭാര്യ എന്നുള്ളവർക്ക് ചെല്ലാൻ പാടില്ല, ഭാര്യയിൽ നിന്ന് കിട്ടണമെന്നും വാങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച രീതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫി സൗജിഹ വതശ്തകി ഇലല്ലാഹ്, അള്ളാഹുവിലെ കാവലാതി ബോധിപ്പിച്ചും നിങ്ങളോട് ശക്തമായി സംസാരിച്ചും തർക്കിച്ചുമൊക്കെ വന്ന ആ സഹോദരിയുടെ മനോനിലയെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത്, അവരുടെ കാര്യത്തിൽ വിധി പറയണത്. അപ്പോൾ ഒരു പെണ്ണിങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട ഒരാളാണ്, അഭിപ്രായമൊന്നും പറയാൻ പാടില്ല എന്നൊന്നും പറയണത് എന്തല്ല, ശരിയല്ല. അത് പ്രവാചകൻ്റെ മുന്നിൽ പ്രവാചകൻ എന്നുള്ള നിലക്ക് പോലും അവർ ശക്തമായി അവരുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിങ്ങനെ ഇത് നിങ്ങൾ എവിടുന്ന പഠിച്ചതെന്നറിയില്ല, നിങ്ങൾ പഠിച്ച സ്കൂൾ മാറിയിട്ടുണ്ടെന്നാണ് ആ വ്യക്തിയോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്.
7: മറ്റൊരു ഭാര്യയുടെ സംശയമുള്ളത്, പ്രശ്നമുള്ളത്, ഭാര്യയുടെ ഫോണ്, ഭാര്യൻ്റെ ഉമ്മയുടെ ഫോണൊക്കെ ഭർത്താവ് പരിശോധിക്കുന്നു. എന്നാൽ ഭർത്താവിൻ്റെ ഫോണ് തൊടാൻ സമ്മതിക്കില്ല. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, എന്ത് ഫോണിലൊന്നുമില്ല എന്നാലും പിന്നെ ഓല കൂട്ടുകാരത്തിൽ എന്താ പറഞ്ഞത്, കുടുംബ ഗ്രൂപ്പിൽ എന്താ വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കും ചെയ്യാം, അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കും ചെയ്യില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്.
6: നമ്മളെ കണ്ണിയൻ ഡോക്ടറെ അടുത്ത് ഒരു അത്യാവശ്യം നല്ല സമ്പന്നനായ ഒരു കാർണോലി എന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് ആണുങ്ങൾക്കുള്ള റേഡിയോ തുടങ്ങണം, അതിൽ ഫുള്ള് പെണ്ണുങ്ങളെ കാര്യമാണ് ഇപ്പോൾ പീസ് റേഡിയോയിൽ വരുന്നത്, നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ചോദ്യം ഭാര്യൻ്റെ വിഷയമാണല്ലോ. ഭർത്താക്കന്മാർ ചോദ്യങ്ങൾ അയച്ചാൽ ഭർത്താക്കന്മാരെ വിഷയം നമ്മളെന്ത് ചെയ്യും, ചർച്ച ചെയ്ത് ഭാര്യമാരിതൊക്കെ കേൾക്കുന്നുണ്ട്, ആണുങ്ങൾ ഈ റേഡിയോ സംവിധാനങ്ങളൊന്നും കേൾക്കണില്ല എന്നുള്ളതാണ് വലിയൊരു ശതമാനം ആളുകളുടെ പ്രശ്നം. ഇതിൽ ഈ രണ്ടാളുകളും പരസ്പരം വിശ്വാസമുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സംശയ രോഗത്തിൻ്റെ വേറൊരു സംഭവമാണത്, സംശയരോഗത്തിൻ്റെ വേറൊരു പ്രശ്നമാണത്. അത് ആ സംശയരോഗം എന്നുള്ള സാധനം തലൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദാമ്പത്യത്തിലെല്ലാ സന്തോഷവും പോയി, ബാക്കിയെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു കൊച്ചു സാധനം ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ എന്നെ എൻ്റെ ഭർത്താവിന് സംശയമാണ്, എനിക്കെൻ്റെ ഭാര്യയിൽ എന്തൊരു അവിശ്വാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ടാളടുത്തും നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നുകൂടി തുറന്ന് സംസാരിക്കണം. ഭർത്താവ് ഇതൊക്കെ ഒന്നും എടുത്ത് കണ്ടോട്ടെ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ, എടുത്തങ്ങ് നോക്കിക്കോട്ടെ, മൂപ്പര് മൂപ്പർക്ക് അങ്ങനെയൊരു സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ എന്ന് ഭാര്യ ഒന്ന് തീരുമാനിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട്, ഇത് ഒരു അതിർത്തിക്കപ്പുറമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊരു ഡിസോർഡറാണ്, ആ അത് എന്ത് ചെയ്യണം, കൃത്യമായ അതിനൊക്കെ കൃത്യമായ കൗൺസിലിങ്ങും മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എടുക്കും വേണം. അപ്പോൾ നിങ്ങൾക്കത് നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞളി, ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ശരിക്കും ഇതിങ്ങനെ എടുത്തു നോക്കാൻ കാരണം എന്താണ്, ഇത് നിങ്ങൾക്കൊരു ലെവലിലേറെ തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒന്നിച്ച് നമ്മൾ ജീവിച്ച് പോകണമെങ്കിൽ ഭയങ്കര വിഷമങ്ങളുണ്ട് എന്ന് പറയണമെന്നാണ് എനിക്ക് ഒറ്റവാചകത്തിൽ തോന്നുന്നത്. വിശദമായി പിന്നീട് നമുക്ക് സംസാരിക്കാം.
7: ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ലൈവ് കൗൺസിലിംഗിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. ഇൻഷാല്ലാ അത്തരം ചോദ്യങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ എടുക്കാം. അള്ളാഹു ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, വളരെ പ്രസക്തമായൊരു വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്നേഹക്കൂട് നാം കേട്ടത്. മൂന്ന് ഭാര്യമാരും മൂന്ന് ദുഃഖങ്ങളും എന്ന വിഷയത്തിൽ നമ്മുടെ കൂടെ ഇത്രയും നേരം സംവദിച്ചത് താജുദ്ദീൻ സലാഹി, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
8: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
9: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
8: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
9: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
8: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
10: പീസ് റേഡിയോ സലഫി ദുറൂസ്. ഏറെ വൈജ്ഞാനികമായ സലഫി ദുറൂസ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിൽ നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിഷയത്തിലെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ അടങ്ങിയ തെളിവുകൾ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകൾ, അതാണ് നമ്മുടെ സംസാര വിഷയം. അതിലിന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലുള്ള അതിലടങ്ങിയ പ്രവാചകത്വത്തിൻ്റെ തെളിവുകളെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അതുപോലെ മറ്റുള്ള മുഹദ്ദിസുകളൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ബൈന നഹ്നു ജുലൂസ് ഇൻദ ഉമർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യുക്കും യഹ്ഫളു ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഫിത്നയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഹൃദിസ്ഥമാക്കിയിട്ടുള്ളത്, ആർക്കാണ് അതറിയാം, ആരാണ് അത് ഓർക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എനിക്കറിയാം, ഞാൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഫിത്നയെപ്പറ്റിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറയാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഫിത്നത്തുർ റജുൽ ഫി അഹ്ലിഹി വ മാലിഹി വ വലദിഹി വ ജാരിഹി യുകഫ്ഫിറുഹ അസ്സലാത്തു വസ്സദഖത്തു വൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ. ഒരു മനുഷ്യൻ്റെ ഫിത്ന, അദ്ദേഹം അകപ്പെടുന്ന പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ, അതുപോലെ പരീക്ഷണങ്ങൾ എന്താണെങ്കിലും, അത് തൻ്റെ കുടുംബത്തിൽ വരുന്ന അങ്ങനെയുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ, ധനത്തിൻ്റെ വിഷയത്തിൽ വരുന്നത്, മക്കളുടെ വിഷയത്തിൽ, അയൽവാസിയുടെ വിഷയത്തിൽ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഫിത്ന. അപ്പോൾ ഇവിടെയുള്ള ഫിത്ന കൊണ്ടുദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാവും, ശുർക്കല്ലാത്ത അബദ്ധങ്ങളൊക്കെ ഇതിലുൾപ്പെടും. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ, യുകഫ്ഫിറുഹ അസ്സലാത്തു വസ്സദഖത്തു, അതിനെയൊക്കെ മറച്ചു വെക്കും, അല്ലെ അതിനൊക്കെ പ്രായശ്ചിത്തമാണ് നമസ്കാരം, അതുപോലെ ദാനധർമ്മം, പിന്നെ വല്ലമ്രു ബിൽ മാറൂഫ് നന്മ കൽപ്പിക്കൽ, വ നഹ്യു അനിൽ മുൻകർ തിന്മ വിരോധിക്കൽ. അപ്പം ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്ന മറ്റ് നന്മകൾ, ഈ അബദ്ധങ്ങളുടെ തകരാറുകൾ പരിഹരിക്കും, എന്നുണ്ടല്ലോ. അപ്പോൾ ഹദീസാണ് അദ്ദേഹം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ അൻ ഹാദ അസ്സലുക, ഇതിനെപ്പറ്റിയല്ല ഞാൻ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയെപ്പറ്റി പറഞ്ഞ ഹദീസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച വേറൊരു കാര്യമായിരുന്നു. ഇത് റസൂൽ തിരുമേനി പറഞ്ഞതാണ്, പക്ഷേ ഈ ഫിത്നയെപ്പറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വലാഖിൻ അല്ലത്തി ഥമൂജുക മൗജിൽ ബഹർ, സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഇളകി മറിയുന്ന ഫിത്നയെപ്പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ അലൈക മിൻഹ ബഅസ് യാ അമീർ അൽ മോമിനീൻ, അല്ലയോ അമീറുൽ മോമിനീൻ, ആ ഫിത്നയിൽ നിങ്ങളുമായി പ്രശ്നമില്ല, നിങ്ങൾക്കതുകൊണ്ടൊരു പ്രയാസം വരാനില്ല. അഥവാ ആ സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഇളകി വശാകുന്ന അങ്ങനെയുള്ള കുഴപ്പമുണ്ടല്ലോ ഫിത്ന, അത് നിങ്ങളുടെ കാലത്തുണ്ടാവുകയില്ല, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്ന ബൈനക്കവ ബൈനഹ ബാബൻ മൗലക്കൻ, നിങ്ങൾക്കും ആ ഫിത്നക്കും ഇടയിൽ ഒരു അടക്കപ്പെട്ട വാതിലുണ്ട്, അതുകൊണ്ട് ആ ഫിത്ന വാതിൽ തുറന്ന് നിങ്ങളുടെ കാലത്ത് വരില്ല, അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ആ യുക്സറുൽ ബാബ് അം യുഫ്തഹ്, ആ വാതിൽ തകർക്കപ്പെടുകയാണോ, അതായത് ആ ഫിത്ന വരാതെ സംരക്ഷിക്കുന്ന സംരക്ഷണ കവചമായ ഒരു വാതിലുണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് ശേഷം ഫിത്ന വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിത്നയെ തടുത്തു വെക്കുന്ന ആ വാതിൽ, എൻ്റെ കാലത്ത് ഉള്ള ആ വാതിൽ തകർക്കപ്പെടുമോ, അതല്ല വാതിൽ തുറന്നിട്ടാണോ വരിക? അപ്പോൾ കാല ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബൽ യുക്സർ, ആ വാതിൽ തകർക്കപ്പെടും. കാല ഉമർ, ഇതല്ല യൗലഖ് അബദൻ, പിന്നെ ഒരിക്കലും ആ വാതിൽ നടക്കാൻ കഴിയില്ല, ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും. കുൽത്തു അജൽ, അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, അതുതന്നെയാണ്, ആ വാതിൽ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും, പിന്നെ അത് അടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുക. ഈ ഹദീസിൻ്റെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഹദീസിൻ്റെ സന്നിധാനത്തിലുള്ള ഒരു താബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ആ വാതിൽ ആരാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അറിയുമോ? അക്കാന ഉമർ യഅലമുൽ ബാബ്. അപ്പോൾ ഞങ്ങളത് മസ്റൂഖിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഹുദൈഫയോട് ചോദിക്കാൻ അദ്ദേഹത്തെ ഒരു ഭയം, ബഹുമാനം നിറഞ്ഞ എന്തോ ഒരു ഭയം എന്തെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ മസ്റൂഖ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരാളാണ്, അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു, ഏതാണ് ആ വാതിൽ, ഫിത്നയെ തടുത്തു വെക്കുന്ന ആ വാതിൽ? അപ്പോൾ മസ്റൂഖ് അദ്ദേഹത്തോട് ചോദിച്ചു, മനിൽ ബാബ്? ഖാല ഉമർ, ആ ബാബ്, ആ വാതിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഉണ്ട് നമുക്കറിയാം. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒന്ന് രണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. അതിലൊരു കാര്യം എന്താണ്, ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാവും എന്നാണ് ഒന്ന്. കാരണം ആ വാതിൽ തകർക്കപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ വാതിൽ ആരാണ്? അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പം അദ്ദേഹം കൊല്ലപ്പെടുമോ രക്തസാക്ഷിയാകുമോ? അതല്ല, അതൊന്നും അല്ലാത്ത തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊല്ലപ്പെടാത്ത തന്നെ അദ്ദേഹം സ്വാഭാവികമായ മരണം. അങ്ങനെ മരിച്ചതിന് ശേഷം ആയിരിക്കുമോ ഈ ഫിത്നകൾ വരിക? അപ്പം അല്ല, ഉമർ റളിയല്ലാഹു കൊല്ലപ്പെടും, ആ വാതിൽ തകർക്കപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഫിത്നകളുടെ കവാടങ്ങളെ, വഴികളെ അടച്ചു വെക്കുന്ന ആ ഭദ്രമായ ആ വാതിൽ, അത് തകർക്കപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഹദീസിൻ്റെ വാചകങ്ങളെടുത്താൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന പ്രവചനം നമുക്ക് കിട്ടും. ഇതിവിടെ അദ്ദേഹം ഹുദൈഫയോടാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞ രണ്ട് ഹദീസുകളാണ് അദ്ദേഹം കേൾപ്പിച്ചത്. രണ്ടാമത്തേതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലടങ്ങിയത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാവും. അപ്പോൾ ഒരാൾ രക്തസാക്ഷിയാവുന്ന ഒരാൾക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഒരാളെപ്പറ്റി അയാൾ എങ്ങനെയാണ് മരിക്കുക, ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക, അയാൾ സ്വാഭാവികമായ മരണമായിരിക്കുമോ, ഹൃദയസ്തംഭനം മൂലമുള്ള മരണമാണോ, അതല്ല ഒരുപാട് കാല രോഗിയായി ശയ്യാവലംബിയായി അങ്ങനെ കുറേ കാലം കഴിച്ചു കൂട്ടിയിട്ടായിരിക്കുമോ മരിക്കുക, അതല്ല അയാൾ അന്യനാട്ടിൽ വെച്ചാണോ മരിക്കുക, അതല്ല അദ്ദേഹം കൊല്ലപ്പെടുകയാണോ ചെയ്യുക, ഇതൊന്നും ഒരാൾക്കും ഒരാളെപ്പറ്റിയും പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി മുൻകൂട്ടി തന്നെ ഇവിടെ പറയണം. ഈ ഹദീസിലെ കാര്യമുണ്ട്. കാരണം ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് എന്താ, അദ്ദേഹത്തിനും ഇതറിയാം, ഈ ഹദീസ് അദ്ദേഹം കേട്ടതാണ്. അതുകൊണ്ടാണ് ഫിത്നയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇഫ്ലാക്കിയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ചോദിക്കണം. അദ്ദേഹത്തിന് അതറിയും. പക്ഷേ അത് അറിയുന്നവർ വേറുണ്ടോ എന്ന് ചോദിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ അതൊരു തുമഗ്നീനത്തിനാണ്, ഒരു മനസ്സമാധാനത്തിനാണ്. ഞാൻ കേട്ടത് വേറുള്ളവരും കേട്ടിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ ഒന്നും കൂടി മനസ്സിനൊരു ആ വിഷയത്തിലൊരു ഉറപ്പ് കിട്ടും. ഇത് സഹാബികൾക്കിടയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഒരൊറ്റ ഉദാഹരണം മാത്രം ഇവിടെ സൂചിപ്പിക്കാം. സഹാബികൾ ഹദീസിൻ്റെ വിഷയത്തിൽ അത് ഉറപ്പ് വരുത്താൻ വേണ്ടി വിദൂര നാടുകളിലേക്ക് കിലോമീറ്ററുകൾ മൈലുകൾ താണ്ടി യാത്ര ചെയ്യാറുണ്ട്. അതെന്തിനാണ്? തനിക്ക് കിട്ടാത്തൊരു ഹദീസ് മറ്റുള്ള ഒരുത്തൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവിടെ പോയി അത് നേർക്കുന്നേരെ കേൾക്കാനാണ്. അതെങ്കിൽ അതല്ലെങ്കിൽ താൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് കേട്ട ഹദീസ്, ആ ഹദീസ് ഒന്നും കൂടെ, അപ്പോൾ അത് കേട്ടപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള സഹാബികൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമാണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഒന്നുകൂടെ അതൊന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ അവർ യാത്ര ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ അബു അയ്യൂബ് അൻസാരി ഹിജാസിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നൊരു സംഭവമുണ്ട്. എന്തിനാ ഉഖബത്തുബിന് ആമിറിൻ്റെ അടുത്തേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി പറഞ്ഞ ഒരു ഹദീസ്, അത് കേട്ടവർ ഇപ്പം ബാക്കിയുള്ളത് അബു അയ്യൂബ് അൻസാരിയും ഉഖബത്തുബിൻ ആമിറും മാത്രം. അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് ആ ഹദീസ് ഒന്നുകൂടെ കേട്ട് ഒരു തുമഗ്നീനത്തിന് ഒരു ഉറപ്പ് വരുത്തലിന് ഒന്നും കൂടെ, ആ പദങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വാഹനം വാങ്ങിയിട്ട് യാത്ര ചെയ്യാണ്. ഹിജാസിൽ നിന്ന് മദീനയിൽ നിന്ന് ഈജിപ്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത്ര അകലമാണ്, ഒരു ഹദീസിന് വേണ്ടിയാണ്. അതിൻ്റെ വാചകങ്ങളൊക്കെ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് ഈജിപ്തിലെത്തി മസ്ലമത്തുബിന് മഹ്ലദാണ് അവിടുത്തെ അമീർ. അവിടെ എത്തിയപ്പോൾ മസ്ലമ്മയോട് ആരോ പറഞ്ഞു അബു അയ്യൂബ് അൻസാരി വന്നിട്ടുണ്ട്. ഇവരൊക്കെ പണ്ട് റസൂലുള്ള കാലത്ത് ഒരുമിച്ച് ജീവിച്ചവരാണ്. ഇപ്പൊക്കെ ദീനിൻ്റെ പ്രചരണത്തിനും മറ്റു ഉദ്യമങ്ങൾക്കും വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്തപ്പെട്ടവരാണ്. അപ്പം അവർ പരസ്പരം കാണുന്നതൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അബു അയ്യൂബ് അൻസാരിൻ്റെ വീട്ടിലായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഉടനെ കുറച്ച് കാലം താമസിച്ച് പിന്നെയാണ് വീടുണ്ടാക്കിയിട്ട് വേറെ വീട്ടിലേക്ക് മാറിയത്. അപ്പോൾ അങ്ങനെയുള്ള അബു അയ്യൂബ് വന്നു എന്ന് കണ്ടപ്പോൾ അമീർ കൊട്ടാരത്ത് നിന്നാലെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരാൻ അദ്ദേഹത്തെ സ്വീകരിക്കാനും അങ്ങനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തതൊക്കെ ആ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു അബു അയ്യൂബ് നിങ്ങൾ എന്തിനാണ് വന്നത് ഇത്രയും ദൂരേക്ക്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഹദീസിനെ പറ്റി, ആ ഹദീസ് നബി തിരുമേനിൽ നിന്ന് കേട്ടവരിൽ ഇന്ന് ഞാനും ഉഖബത്തും മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ആ പദങ്ങളൊക്കെ ഒന്ന് ഉറപ്പാക്കണം. അതുകൊണ്ട് ഒരാളെ നിങ്ങൾ വിട്ടുതരൂ, ഉഖബയുടെ വീടൊന്ന് കാണിച്ചു തരാൻ. ഈ നേരം മുഹമ്മദ് ബിൻ മസ്ലം എന്ത് ചെയ്തു? ഒരാളെ വിട്ടുകൊടുത്തു ഉഖബയുടെ വീട് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വരുന്ന ഇവർ ഉഖബ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി വന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ആ പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഒരുമിച്ച് ജീവിച്ചവരാണവർ. യാ അബ അയ്യൂബ്, അബു അയ്യൂബ് എന്തിനാ നിങ്ങൾ ഇത്ര ദൂരെ കിലോമീറ്ററുകൾ താണ്ടി അതല്ലെങ്കിൽ മൈലുകൾ താണ്ടി ഇവിടെ എത്തിയത്? അപ്പോൾ വിവരം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഹദീസ്, അത് നിങ്ങളുണ്ടായിരുന്നു, സിത്റുൽ മോമിൻ ആ വിഷയത്തിലുള്ള ഹദീസാണ്. ഉടനെ ഉഖബ പറഞ്ഞു അതേ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ. എന്നിട്ട് അദ്ദേഹം കേട്ട വാചകം പറയാണ് മൻ സത്തറ മോമിനൻ, ഫി ദുനിയ അലാ ഖിസിയത്തിൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മോമിൻ എന്തെങ്കിലും ഒരു മോശമായൊരു തിന്മ അത് ചെയ്യുന്നത് ഒരാൾ കണ്ടു, എന്നിട്ട് ആ തിന്മ മറച്ചു വച്ചാൽ ആ മറച്ചു വെക്കുന്നവൻ്റെ തിന്മ അള്ളാഹു പരലോകത്ത് മറച്ചു വെക്കും എന്നതാണ് ഹദീസ്. ഇത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്.

0: എന്നുള്ളൊക്കെ വിവരമുണ്ട്. എന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ്, കൊല്ലപ്പെടുമോ അതല്ല സ്വാഭാവിക മരണമാണോ ഉണ്ടാവുക എന്നൊക്കെ ഹുദൈഫയോട് ചോദിക്കുന്ന എന്തിനാ, ഈ പറഞ്ഞത് രൂപത്തിൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉറപ്പു വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം ഇവഴി ഇങ്ങനെ ചെയ്യുക, ഹദീസിനോടുള്ള ബഹുമാനവും ആദരവും, കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ വഹിയാണ് എന്നതിനെപ്പറ്റി അവർക്കറിയാം. അതുകൊണ്ട് മുദാക്കറത്തുൽ ഹദീസ് എന്നൊരു ഹെഡിങ് നമുക്ക് കാണും പൂർവ്വഗ്രന്ഥങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞാൽ ഹദീസുമായി ബന്ധപ്പെട്ടതൊക്കെ അവരിരുന്ന് പരസ്പരം ചർച്ച ചെയ്യുക, ഒരു ഹദീസുകൾ ഹൃദിസ്ഥമാക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അറിവില്ലാത്തത് ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ അറിവ് വർദ്ധിക്കും ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടൊരു വിഷയമാണ് ഇവിടെ പിന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹദീസിൽ നബി തിരുമേനി അറിയിച്ചത് എന്താണ്? രണ്ട് കാര്യമാണ്. അതിലൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാവും, അതാണ് ഒരു കാര്യം. ഈ കാര്യം വേറെയും ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്, കാരണം അത് ഉറപ്പുള്ളൊരു വിഷയമാണ്. ഉമർ ഖത്താബ് വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടത് എങ്ങനെയാണ്? ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. എന്താണത്? അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവർ നാല് പേരും ഉഹുദ് മലയിൽ കയറി. ഈ നേരം ഫറജഫ ബിഹിം, ആ ഉഹുദ് മല ഒന്ന് ഇളകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് ഉഹുദ്, ഉഹുദെ ഇന്ത് ഇളകരുത്, ശാന്തമാവുക. ഫൈനമ അലൈക നബി, നിന്റെ മേൽ ഇപ്പോഴുള്ളത് ഒന്ന് നബിയാണ്, പിന്നൊരാൾ സുദ്ദീഖാണ്, പിന്നെ രണ്ട് രക്തസാക്ഷികളാണ്, വശഹീദാനി, രണ്ട് രക്തസാക്ഷികളാണ്. അപ്പോൾ ഒന്ന് നബിയാണ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സുദ്ദീഖാണ്. അപ്പോൾ സിദ്ദീഖ് രക്തസാക്ഷിയാവുകയില്ല എന്നൊരറിയിപ്പ് അതിലുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റും? കാരണം പിന്നുള്ളവർ രണ്ടുപേർ രക്തസാക്ഷികളാണെന്ന് പറയുമ്പോൾ അബൂർ സിദ്ദീഖ് രക്തസാക്ഷിയാവുകയില്ല എന്നതിൽ നിന്ന് കിട്ടുമല്ലോ. അതെങ്ങനെ നബി തിരുമേനിക്ക് പറയാൻ പറ്റുക? ഭാവി അറിയില്ല ആർക്കും, വരാനിരിക്കുന്ന കാര്യം അറിയില്ല. അപ്പോൾ ഇത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ രണ്ടു പേരൊന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഈ രണ്ടു പേരും കൊല്ലപ്പെട്ടതാണല്ലോ, രക്തസാക്ഷികളാണല്ലോ. ഇത് ഇവർ മരിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവചനം നടത്തുന്നത്. അപ്പോൾ ഇവരുടെ നുബുവത്തിൻ്റെ തെളിവ് നമുക്ക് അതിലൊന്ന് ഇവിടെ ബോധ്യമായി. ഇനി രണ്ടാമത്തെ വിഷയം എന്തെന്നൊരു, ഇവിടെ ഫിത്നയെ പറ്റിയാണല്ലോ പറയുന്നത്. അവരാദ്യം അതിൽ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന് ശേഷമാണ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഇനി അടുത്ത മൂജത്തിൻ്റെ തെളിവ് എന്താണ്? ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഫിത്ന വരില്ല എന്നൊരറിയിപ്പ് അതിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ അശുദ്ധമായ ആ വഴിയിലൂടെ ഇസ്ലാമിൻ്റെ ആ തനിമയിൽ തന്നെയായിരിക്കും ജീവിക്കുക. എങ്ങനെയാണോ അള്ളാഹ് ഇസ്ലാമിൽ നിറക്കിയിട്ടുള്ളത്, അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അണ്ണുയിട വ്യതിചലിക്കാതെ പോകുന്നൊരു കാലഘട്ടമായിരിക്കും. അതിനുശേഷമായിരിക്കും ഫിത്ന വരിക എന്നാണല്ലോ ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ എന്തുണ്ട്, എന്തൊക്കെ പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഫിത്ന വരും, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഫിത്ന വരില്ല. അവ രണ്ട് പ്രവചനങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വല്ല ഫിത്നയും തലപൊക്കിയാൽ, മനുഷ്യരാണ്, ഒരുപാട് മനുഷ്യരുണ്ട്, അപ്പോൾ ഏതെങ്കിലും കുബുദ്ധികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫിത്നകൾ അദ്ദേഹം മുളയിലെ നുള്ളിക്കളയും. അങ്ങനെ ഒരു ഫിത്നയും തലപൊക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കില്ല എന്നുള്ള അറിയിപ്പുകളൊക്കെ അതിലുണ്ട്. അങ്ങനെ അദ്ദേഹം ഫിത്നകൾ തലപൊക്കിയപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ അനേകമുണ്ട്. അതിൽ ചിലത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.
1: ജസാകുമുല്ലാഹു ഖൈറൻ. സലഫി ദുറൂസ് പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന വിഷയത്തിലെ ഹുദൈഫ

0: റളിയല്ലാഹുവിന്റെ ഒരു ഹദീസിലടങ്ങിയ തെളിവുകൾ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. ഈ പദ്ധതി നടപ്പായാൽ കേരളം മാറും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷബീർ മുഹമ്മദുമായി നടത്തിയ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് താജുദ്ദീൻ സലാഹി, അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: അസ്സലാമു അലൈക്കും.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
3: അതു ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ഫോട്ടോ ഉണ്ട്, വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഡോക്ടർ ഷബീർ രമേശ് ചെന്നിത്തലക്ക് എന്തോ ഒരു പേപ്പർ കൊടുക്കണാണ്. അപ്പോൾ ഇയാൾ നമുക്ക് അറിയണോണ്ട് ആ പേപ്പറിൻ്റെ ഉള്ളിൽ കനപ്പെട്ട് എന്തോന്ന് ഉണ്ടാവും തോന്നി എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, വിളിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കും നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹം അറിയണം, രണ്ട് അത്തരം ഒരു പിന്നെ മൂവ്മെൻ്റ് ശക്തിപ്പെടുത്തുന്നതിൽ പീസ് റേഡിയോക്ക് വലിയൊരു ഒരു റോളുണ്ട്, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന റോൾ നമ്മൾ എടുക്കണം എന്നുള്ള നിലക്കാണ് ഡോക്ടർ ഷബീറിനോട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ശ്രോതാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇയാൾ വലിയ പുള്ളിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്താണ്. ഏതായാലും ഡോക്ടർ ഷബീർ നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യാണ്.
5: ഡോക്ടറെ, രമേശ് ചെന്നിത്തല കൊടുത്ത പേപ്പറിൽ എന്താ ഉള്ളത്?
3: അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പറയില്ല. ആ അതിലേക്ക് പോകണമെങ്കിൽ എന്തുയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി വേറെ കുറച്ച് കാര്യങ്ങൾ
5: ചോദിക്കണല്ലേ,
3: ചോദിച്ചു വെക്കണം. എന്നിട്ട് എനിക്ക് ആ സാധനം അറിയാം എന്താണേലും ഉള്ളത് എന്ന് അറിയണോണ്ട്
5: അറിയാത്ത ആകാംക്ഷ ചോദിക്കണേ.
3: ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഡോക്ടറെ ഒരു ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ, അതേപോലെ തന്നെ ഈ പൊടുന്നനെയുള്ള മരണങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ മെഡിക്കൽ മേഖല വളരെ റഷാണ്. ശരിക്ക് മെഡിക്കൽ രംഗത്തെ ചികിത്സാ പിഴവുകൾ ഇപ്പോൾ വളരെ കൂടുന്നുണ്ട്. ഈ ചികിത്സാ പിഴവിൻ്റെ കോർ സാധനത്തിലായിരിക്കും ഉണ്ടാകുക. അപ്പം ഈ ഇത്രയും രോഗങ്ങൾ വർദ്ധിക്കണോണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കണോണ്ടും ഇന്നിപ്പോൾ നമ്മുടെ മെഡിക്കൽ മേഖല ഇതൊക്കെ ഫേസ് ചെയ്യാൻ പര്യാപ്തമാണോ എന്നുള്ളതാണ്, അതിന് മാത്രം നമ്മൾ എക്യുപ്പെടാണോ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
4: നമ്മുടെ കേരളത്തിലുള്ള ഒരു ആരോഗ്യ മേഖലയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കൊരു പബ്ലിക് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു സ്വകാര്യ മേഖലയുണ്ട്. അപ്പം നമുക്ക് സ്വകാര്യ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കവിടെ റിസോഴ്സുകൾ ഫ്രീ അല്ല, അത് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിന്റെ സഹായത്തോടു കൂടിയാണ് ആളുകൾ ചികിത്സ തരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസോഴ്സുകൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അവിടെ ആളുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കിട്ടും, ആളുകൾക്ക് തൃപ്തികരമായ രീതിയിൽ ചികിത്സ കൊടുക്കാൻ കഴിയും. പക്ഷെ ഇതിനകത്തൊരു സാമ്പത്തിക വശം ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന രോഗികൾ ധാരാളം അവരുടെ പോക്കറ്റ് കാലിയാകുന്നതിനെ പറ്റി വറീഡ് ആവുകയും അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു ചൂഷണത്തിന്റെ മേഖല ഉണ്ടോ, അതായത് അനാവശ്യമായിട്ടുള്ള പരിശോധനകളും അനാവശ്യമായിട്ടുള്ള ചികിത്സകളും അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വളരെയധികം സംശയാലുക്കളുമായിരിക്കും. ഇനി നമ്മുടെ പബ്ലിക് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 70% OP രോഗികളും 30% ഇൻപേഷ്യന്റ് രോഗികളും ചികിത്സ തേടുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ്. ഇതിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പല സ്ഥാപനങ്ങളും 70, 100 വർഷമൊക്കെ പഴക്കമായ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലാനുസൃതമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പലപ്പോഴും ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമമായ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ വിഭവ ദാരിദ്ര്യവും സാമ്പത്തിക പിരിമുറുക്കവും എല്ലാം കാരണം ഗവൺമെന്റിന് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യം സാധിക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് രോഗികളുടെ എണ്ണം ഭീമമായി വർദ്ധിക്കുകയും എന്നാൽ ഇതിന് കെയർ കൊടുക്കാനുള്ള ഹ്യൂമൻ റിസോഴ്സ് അതായത് മാനവ വിഭവശേഷിയിൽ വലിയ രീതിയിലുള്ള കുറവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റിലുള്ള പോകുന്ന ആളുകൾക്ക് വേറൊരു തരത്തിലുള്ള ആശങ്കയും ഗവൺമെന്റിൽ വരുന്ന ആളുകൾക്ക് മറ്റൊരു തരത്തിലുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ നമുക്കൊരു മീഡിയയുടെ ഒരു അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്ന ആളുകൾക്ക് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലാതെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള വിഷ്വൽ മീഡിയയിലാണെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ പാനിക്കാക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്കും അതുപോലെ തന്നെ ആളുകൾക്ക് എന്താണ് ഇമോഷണൽ ആയിട്ട് ആളുകൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം. അത്തരത്തിൽ നമുക്ക് ആളുകൾക്ക് ഏറ്റവും അധികം ആളുകൾ എന്തായാലും വായിച്ചോ അല്ലെങ്കിൽ കണ്ടോ കണ്ടെന്ന് ഉറപ്പുള്ള ഒരു വാർത്തയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മളുടെ ഈ ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ. ഇപ്പം ഒരു അസ്വാഭാവികമായ ഒരു കാര്യമോ അല്ലെങ്കിൽ അനിഷ്ടകരമായ ഒരു കാര്യമോ ഒരു രോഗിക്ക് സംഭവിച്ചോ എന്ന് പറയുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി തന്നെ അതിനെ ചികിത്സാ പിഴവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് തെളിവാണ്. അപ്പോൾ ഒരു ഒരു മരണം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ആയിട്ടുള്ളത് ആ ചികിത്സിച്ച ഡോക്ടർ ആണ് എന്ന് ഒരു വൺ ലൈനിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു അസംതൃപ്തി ഉണ്ട്. അതായത് നമ്മുടെ ചികിത്സാ മേഖലയിൽ ജനങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല. അതിന് അടിസ്ഥാനപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള വിഭവം ഈ ആരോഗ്യ മേഖലയിലേക്ക് നീക്കിവെക്കാൻ സാധിക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ടും നമ്മൾക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് നീഡ് എന്ന് പറയുന്നത് ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെയുംക്കാളും അടിസ്ഥാനപരമായ ഒരു നീഡാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ ജീവൻ നിലനിർത്തുന്ന ഒരു മേഖലയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു സാമ്പത്തികമായ രീതിയിലുള്ള ചെലവഴിക്കൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയകരമായ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിലൊരു മാറ്റം കൊണ്ടുവരികയും നമ്മൾ കൊടുക്കുന്ന ഓരോ ടാക്സ് പേയർ മണിയും ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് ഇനി ഉയർന്നു വരേണ്ടത്. നിലവില് നമ്മുടെ ലോകത്ത് അങ്ങോളം ഉണ്ടാകുന്ന ചികിത്സാ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രതിഫലിക്കത്തക്ക രീതിയിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സർക്കാർ മേഖലയിലും ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഒരു സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ച് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്.
3: ഡോക്ടർ ഷബീർ, അങ്ങ് പറഞ്ഞ ചില പോയിന്റുകൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോകണം. നമ്മൾ ഒന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ പേഷ്യൻസ് അനുഭവിക്കുന്ന സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ കപ്പാസിറ്റി അത് പര്യാപ്തമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഉപകരണങ്ങളും നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധം അതിന് സാമ്പത്തിക ബാധ്യതകളുണ്ട്. രണ്ട്, പൊതു സ്ഥാപനങ്ങളിലാണെങ്കിൽ, സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിൽ അവിടെ എത്തുന്ന പേഷ്യൻസിൻ്റെ എണ്ണവും അവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്വിപ്മെൻസും അവിടെ അവൈലബിൾ ആയിട്ടുള്ള മനുഷ്യ വിഭവശേഷിയും അതും എന്തല്ല, പര്യാപ്തമല്ല. പ്ലസ് മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ ചികിത്സാ പഴവ് ഞാനിവിടെ എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഇപ്പം ഡോക്ടർ ഷബീർ വിസ്ഡം യൂത്തിൻ്റെ ജില്ലാ ഭാരവാഹിയായിരുന്നു നേരത്തെ. ഇപ്പോൾ അദ്ദേഹം നമ്മളുടെ സ്നേഹസ്പർശം വകുപ്പിലുള്ള ഒരു അംഗമാണ്. ഇതേപോലെ നമുക്ക് കുറേ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് തീർച്ചയായും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അത് ഡോക്ടർ ഷബീർ പറയണില്ലാതെ നമ്മളാണ് പറയേണ്ടതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഡോക്ടർ മാലിക് ഒരു ദിവസം അദ്ദേഹത്തെ നമുക്ക് കൊണ്ടുവരണം. കണ്ണൂർ തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എന്താണ് പിന്നെ ഒപ്താൽമോളജിസ്റ്റാണ്, കണ്ണ് വിദഗ്ധ, കണ്ണ് രോഗ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഏതോ ഒരു സ്പെസിഫിക്കായ സർജറി ചെയ്ത ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻറ്റിന് അദ്ദേഹം പൈസ കൊടുത്ത് നിശ്ചയിച്ചാണ്. അദ്ദേഹത്തിന് ഇത്രയും പേഷ്യൻ്റ് മാനേജ്മെൻറ്റും സംഗതിയും നടക്കാതെ വരുന്നതുകൊണ്ട്, ട്രീറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ആക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരാളെ അദ്ദേഹം അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഈ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി ഭാരങ്ങളും സംഗതികളൊക്കെ വലിയൊരു ഒരു പ്രശ്നമാണ്. അവിടെയാണ് ഇപ്പോൾ ഡോക്ടർ ഷബീർ മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയത്തിൻ്റെ ഒരു പ്രസക്തി. അദ്ദേഹം പറഞ്ഞ ആ വാചകത്തെ നമുക്കൊന്നുകൂടി കോട്ട് ചെയ്ത് പോകാം. നമ്മൾ കൊടുക്കുന്ന ടാക്സിനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് സിസ്റ്റത്തിൻ്റെ ഒരു ബാധ്യതയാണ്. അവിടെയാണ് ഹരിപ്പാടിലെ പുതിയ പദ്ധതി ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശത്ത് ഞാൻ നമ്മളിടക്ക് പറയാൻ വിട്ടുപോയത് അദ്ദേഹം ഒരു നെഫ്രോളജിസ്റ്റാണ്. പിന്നെ കിഡ്നി രോഗികളും അവരുടെ ലോകവും ശരിക്കറിയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ സാമ്പത്തികാവസ്ഥയും മാനസികാവസ്ഥയും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന രോഗികളുമായുള്ള നിരന്തര സമ്പർക്കങ്ങളായിരിക്കും സാമൂഹികമായി ഇത്തരം ഒരു പദ്ധതിയിലേക്ക് ചിന്തയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ അങ്ങനത്തെ അനുഭവങ്ങൾ ചോദിക്കാം. സമയത്തിന്റെ ഉള്ളിൽ നിന്ന് ആദ്യം നമുക്ക് ഹരിപ്പാട് പദ്ധതി ഒന്നെടുക്കാം. അപ്പോൾ ഹരിപ്പാട് പദ്ധതിയുടെ ഒരു അതിന്റെ ഒരു കോൺസെപ്റ്റ് സൈഡ് എന്താണ്?
4: നമ്മള് പിന്നെ ഈ തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിലാണ് നമുക്ക് കേരളത്തിൽ പുതുതായിട്ട് രണ്ട് മെഡിക്കൽ കോളേജുകൾ കൂടി അനുവദിക്കുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ഹരിപ്പാടും എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ അതൊരു കുറിപ്പായിട്ട് ഇടുകയും അപ്പോൾ അത് വായിച്ചതിന് ശേഷം ഒരുപാട് പേര് ഇതൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് ആയിട്ട് എഴുതി മന്ത്രിക്ക് സബ്മിറ്റ് ചെയ്യണം, കാരണം ഇത് വളരെയധികം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു പ്രോജക്റ്റായിട്ട് തന്നെ തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കേരളത്തിലൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളാണ്. ഇപ്പം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജാണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആണെങ്കിലും ഒക്കെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു ചികിത്സ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും എല്ലാം വിചാരിക്കുന്നത് ഒരു നാട്ടിൽ ഏറ്റവും മികച്ച ഒരു ചികിത്സ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ആവശ്യമായിട്ട് ഉണ്ടാവേണ്ടത് ഒരു മെഡിക്കൽ കോളേജ് ആണ് എന്നുള്ള ഒരു തത്വത്തിലേക്ക് അവർ എളുപ്പമുള്ളൊരു സൊല്യൂഷനിലേക്ക് അവർ എത്തുക എന്നുള്ളതാണ് സാധാരണയായി സംഭവിക്കുന്നത്. പക്ഷെ നിലവിലുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് കാണുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടായി വരാൻ ഏകദേശം 75-80 വർഷങ്ങൾ എടുത്തു. അപ്പൊ അത്രയും വലിയ വളർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതേസമയം നമ്മൾ ഇന്ന് ഒരു മേഖലയില് ചികിത്സാ മേഖലയിൽ അതായത് ടെർഷറി കെയർ നമ്മൾ പറയുന്ന നമ്മൾ റെഫർ ചെയ്ത് വിടുന്ന ഒരു പേഷ്യന്റിന് ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് ഇന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ പറഞ്ഞ പോലെ 75-80 വർഷം കഴിഞ്ഞിട്ട് ആ മേഖലയിൽ ആ മെഡിക്കൽ കോളേജ് വികസിച്ച് വന്നതിന് ശേഷം ആ ചികിത്സ കിട്ടിയാൽ പോരാ. നമുക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ ഗുണം നമുക്കൊരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. അപ്പോൾ അതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ നമ്മളൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ അത് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ പഠനമാണ്, അതായത് MBBS വിദ്യാർത്ഥികളുടെ പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ധാരാളം പണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് അവിടുത്തെ ലെക്ചർ ഹാളുകൾ ലാബുകൾ അതുപോലെ അവരുടെ ഹോസ്റ്റലുകൾ ഇതെല്ലാം പണിയുന്നതിന് വേണ്ടി ധാരാളം പണം അവിടെ ചെലവഴിക്കേണ്ടി വരികയും അവിടെ മെഡിക്കൽ കൗൺസിലിന്റെ റെക്കഗ്നേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അതിന്റെ അവരെ നിർദ്ദേശിക്കുന്ന സ്റ്റിപ്പുലേഷൻസ് ഒക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പണം അവിടെ ജനങ്ങളുടെ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അൾട്ടിമേറ്റ്ലി നമുക്കൊരു ബേസിക് സ്പെഷ്യാലിറ്റികൾ മാത്രം ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഉയർന്നു വരിക. അതേസമയം നമ്മുടെ ജനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഏത് രാത്രിയിലും ഏത് എമർജൻസി വന്നാലും അവിടെ അത് മാനേജ് ചെയ്യപ്പെടാം സന്നദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആശുപത്രിയാണ് ജനങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ ഈ ഹോസ്പിറ്റലുകൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് മിക്കവാറും ഒരു 30-40 വർഷങ്ങളെങ്കിലും മിനിമം എടുക്കും. കാരണം ഗവൺമെന്റ് അത്രയധികം പണം അതിന് സ്പെൻഡ് ചെയ്താലേ ആ നിലയിലേക്ക് ആശുപത്രിയെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. തന്നെയല്ല ഇന്നത്തെ കാലത്ത് സ്ഥലപരിമിതി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ സ്ഥലം ഈ ഉള്ള സ്ഥലത്തിനകത്ത് പേഷ്യന്റിന് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായി വരുന്നതിന് പകരം അതിനകത്ത് സ്റ്റുഡൻസിന്റെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം യൂട്ടിലൈസേഷൻ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് നമുക്ക് ടാക്സ് പേയർ മണി ലോസ് ആകുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് അല്ല ഇതിന്റെ ഒരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് ഇത് അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസം ഒഴിവാക്കിക്കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം മുതൽ ഉള്ള ട്രെയിനിങ് മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു. ഈ ആശയത്തിന്റെ ഒരു ക്രക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും സ്ഥാപിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് ക്ലിനിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യാലിറ്റികളിലെ പ്രൊഫസർമാർ അതോടൊപ്പം തന്നെ ടീച്ചിങ് ആയിട്ടുള്ള ഫാക്കൽറ്റിക്ക് പുറമെ നമ്മൾക്ക് ഈ MBBS കഴിഞ്ഞ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളായ MD, DM തുടങ്ങിയ കോഴ്സുകളായിരിക്കും അവിടെ പഠിപ്പിക്കുക. അപ്പൊ അതിന്റെ ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ കോഴ്സുകൾ ഇവിടെ നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് ട്രെയിനിങ്ങിനുള്ള ഒരു അവസരം കിട്ടുന്നതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ സേവനം നമുക്ക് ഈ രോഗികൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പം ഇതൊരു 24 മണിക്കൂറും നമുക്ക് ഹൈ എൻഡ് ചികിത്സ കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും. അതിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചണ്ഡീഗഡ്, അതുപോലെ SGPGA ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പേഷ്യന്റ് കെയറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഉന്നതമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായി വരുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കും ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിന് യോഗ്യരായിട്ടുള്ള അധ്യാപകരായിരിക്കും അവിടെ ഫാക്കൽറ്റി ആയിട്ടുണ്ടാകുക. അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻ, അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആധുനികമായ രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ഗവൺമെന്റ് സംവിധാനം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഷ്യന്റ് ഒരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സീരിയസ് ആയിട്ടുള്ള രോഗികളെ പലപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുകയും മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ എന്നാൽ മെഡിക്കൽ കോളേജുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് മതിയായിട്ടുള്ള ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എമർജൻസി മെഡിസിൻ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, ഇന്റർവെൻഷൻ റേഡിയോളജി, ട്രോമ കെയർ, അതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഒരു പേഷ്യന്റ് കെയർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് തുടക്കം മുതൽ തന്നെ നടപ്പാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡേ വൺ മുതൽ തന്നെ, ഇത് ഓപ്പൺ ആകുന്ന ഡേ വൺ മുതൽ തന്നെ നമുക്ക് പേഷ്യൻസിന് തൃപ്തികരമായ രീതിയിലുള്ള ഒരു ചികിത്സ നൽകാൻ സാധിക്കും. തന്നെയല്ല, ഈ ഒരു മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ഇതിന് ധാരാളം ഫണ്ടുകൾ നമുക്ക്, ഈ PG ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ധാരാളം ഫണ്ടുകൾ, റിസർച്ച് ഫണ്ടുകളൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും, അതുപോലെ തന്നെ ഈവൻ സ്വകാര്യ മേഖലയിൽ നിന്ന് തന്നെ ധാരാളം ഫണ്ടുകൾ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വിഭവദാരിദ്ര്യം. ഈ വിഭവദാരിദ്ര്യത്തെ അഡ്രസ്സ് ചെയ്യുവാനും ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ട് നമുക്ക് സാധിക്കും.
5: ഇപ്പോൾ നിങ്ങൾ മാതൃകയായി പറഞ്ഞ, മോഡലായി പറഞ്ഞത് ജിപ്മറും അതുപോലെ തന്നെ PGI ചണ്ഡീഗഡും ഒക്കെയാണ്. അപ്പോൾ അവിടെ
4: ജിപ്മറിൽ ശരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളുണ്ട്, പക്ഷെ PGIയിലും SGPGIയിലും ഒന്നും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഇല്ല.
5: യെസ്. അപ്പോൾ അവിടെ ഒരു സാധാരണ ചികിത്സ രോഗികൾക്ക് ലഭിക്കുന്നു എന്നതിനപ്പുറത്ത് അവിടെ റിസർച്ചിന് കൂടുതൽ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു റിസർച്ച് സാധ്യതയുള്ള അതിന്റെ ഒരു പിന്നെ മണ്ണാണോ?
6: നമ്മളെ പ്രശ്നങ്ങളെ എത്രത്തോളം റിസർച്ച് ചെയ്യാറുണ്ട് എന്നുള്ളതിൽ നമുക്ക് കൺസേൺ ഉണ്ട്. ഇപ്പോൾ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയം മുതൽ, മീൻസ് മാനസിക ആരോഗ്യം മുതൽ ശാരീരിക ആരോഗ്യം വരെ എടുത്താൽ, ഇപ്പോൾ 9ാം ക്ലാസ്സിലും KG ക്ലാസ്സിലുള്ള കുട്ടികൾ മുതൽക്ക് ആത്മഹത്യ ചെയ്യുന്നു, പൊടുന്നനെ ഒരു 35-ൻ്റെയും 40-45-ൻ്റെ ഇടയിലുള്ള മനുഷ്യർ മരിച്ചു വീഴുന്നു, റീസൺ അറിയാത്ത മരണങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇതിലൊന്നും ഭയങ്കര റിസർച്ച് പബ്ലിഷിംഗ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനൊരു സ്ഥാപനം വരുമ്പോൾ അതിന് വലിയൊരു പ്രസക്തി ഉണ്ട് എന്ന ഒരു തല ഉണ്ടല്ലോ, അത് എത്രത്തോളം നമുക്ക് ഇതിൽ എൻക്യാഷ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
4: തീർച്ചയായിട്ടും നമ്മൾ ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റം ആണ്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം പല സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനൊരു പ്രാമുഖ്യം കിട്ടാത്തത്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് വർക്കുകൾ നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ശ്രീധര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ട്രിവാൻഡ്രത്തുള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽ തന്നെ അതൊരു ഓട്ടോണോമസ് സ്ഥാപനമായിട്ടും അതിനകത്ത് റിസർച്ച് അതിനകത്ത് എംബഡഡ് ആയിട്ടും ഉള്ള ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പബ്ലിക്കേഷൻസ് വരുന്നത്. അതേസമയം നമ്മൾ ബാക്കി നമ്മൾ സർക്കാരിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ, അതായത് നമ്മളെ DME കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നൊന്നും അത്തരത്തിലുള്ള റിസർച്ച് പബ്ലിക്കേഷൻസ് വരുന്നില്ല. അതിന്റെ ഒരു പ്രധാന കാരണം അവിടെ റിസർച്ചിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ടും പേഷ്യന്റ് കെയർ, അതുപോലെ തന്നെ ടീച്ചിങ്, ഈ രണ്ട് കാര്യങ്ങളിലാണ് അവിടുത്തെ ശ്രദ്ധ വരുന്നത്. അതിനൊരു പ്രധാന ഘടകം അവിടെ ഈ പറഞ്ഞ പോലെ UG കോഴ്സുകൾ ഉള്ളത് കൊണ്ട് ഈ വർക്ക് ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ടൈം അത്തരത്തിലുള്ള UG കോഴ്സുകളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടും അതിന്റെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒത്തിരി സമയങ്ങൾ ആ രീതിയിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റികൾ തന്നെയാണ് പേഷ്യന്റ് ട്രീറ്റ്മെന്റിലും അതുപോലെ തന്നെ ക്ലാസ്സിലും സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നതും റിസർച്ചിനും എല്ലാം വേണ്ടിയിട്ട് ഒരേ ഫാക്കൽറ്റി തന്നെയാണുള്ളത്. അപ്പൊ അവർക്ക് റിസർച്ച് മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഒരു പുതിയ സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഈ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും നമ്മളൊരു സാധാരണ മെഡിക്കൽ കോളേജ് പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാതെ നമുക്ക് എന്താണോ വേണ്ടത് ആ ഔട്ട്കം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്ലാനിങ് നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ പ്രൊപ്പോസലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
6: ഇങ്ങനത്തെ ഒരു റിസർച്ച് ലെവലിലേക്ക് നമ്മൾ പോവുകയും നല്ല പബ്ലിക്കേഷൻസ് നമ്മളടുത്ത് നിന്ന് എത്തുകയും നമ്മളുടെ പൊതുജനാരോഗ്യത്തിന് ഒരു വളരെ സഡനായിട്ടുള്ളൊരു ഒരു ലോഞ്ച് ഒരു ഒരു പിന്നെ പരിഹാരത്തിൻ്റെ ഒരു രൂപം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നാടിനെക്കുറിച്ച് പൊതുവായിട്ട് ഇതൊരു ആരോഗ്യ ഹബ്ബാണ്, വേൾഡിലെ ഒരു നമ്പർ വൺ ആരോഗ്യ ഹബ്ബാണ് എന്നുള്ള ഒരു വലിയ സാധ്യത തെളിയാൻ ഇടമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്ന സംഗതി, നമ്മൾ ഈ കള്ള് വിറ്റിട്ട് കഞ്ഞി കുടിക്കുന്ന പരിപാടിയാണല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ ഷബീർ, ഒരു ഈ പറഞ്ഞ വിഷയത്തോടുള്ള ഒരു കമന്റ് കൂടി ആഡ് ചെയ്താൽ നന്നായിരുന്നു.
4: നമ്മൾ മെഡിക്കൽ ടൂറിസത്തിന് ഒരുപാട് ഗുണവുമുണ്ട്, അതോടൊപ്പം തന്നെ ദോഷവുമുണ്ട്. മെഡിക്കൽ ടൂറിസത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വിദേശ നാണയം ഈ ഒരു മേഖലയിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പല പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും ധാരാളം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ മാലദ്വീപ്സിൽ നിന്നൊക്കെയുള്ള ധാരാളം പേര് ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട്. കാരണം വേറൊരു രാജ്യത്തെ ചികിത്സാ ചെലവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ചികിത്സാ ചെലവ് കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഡോക്ടർമാരുടെ സ്കില്ലിനെ പറ്റിയിട്ട് പൊതുവേ തന്നെ ഒരു മതിപ്പുണ്ട്. അത് നമ്മൾ വേറെ രാജ്യങ്ങളിലാണെങ്കിലും, ഇപ്പൊ UK, US, കാനഡ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യൻ ഡോക്ടേഴ്സിനെ പറ്റിയിട്ട് പൊതുവേ നല്ല രീതിയിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പം അത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചുള്ള പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള ചികിത്സകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അത് ഇവിടെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സ കിട്ടുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവിടെ ഗ്ലോബൽ ആയിട്ടുള്ള ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്. പക്ഷെ അതിനുണ്ടായ ഒരു സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരികയും ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ആക്സസ് ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ചികിത്സകൾ കൊടുക്കുമ്പോൾ അതിന് നമ്മളുടെ നാട്ടിൽ സാധാരണ ഉണ്ടായിരുന്ന ചികിത്സയുടെ ചെലവിനെ അപേക്ഷിച്ച് വളരെ ചെലവ് കൂടിയ ചികിത്സയാണത്. നേരത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ചെറിയ ഇടത്തരം സ്ഥാപനങ്ങളെ ആരോഗ്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെലവ് കൂടിയ ചികിത്സയാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ അത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ആ ചികിത്സയ്ക്ക് ചെലവ് കുറവാണ്. അപ്പോൾ ഇത് രണ്ടിലും അകത്ത് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകും. അതായത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോക്കറ്റിന് താങ്ങാൻ പറ്റാത്ത ഒരു ചികിത്സയാണ് ഈ ഇതായിട്ട് വരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഇവിടെ വരികയും ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി ചികിത്സയുടെ ചെലവ് കുതിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡുകളിലേക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഈ ഫീ ഇതിനകത്ത് ചെലവിനകത്തൊരു വർധനമാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഒരേ നമ്മൾ ഈ ഗ്ലോബൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഫീസും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേറെ ഫീസും എന്നുള്ള നിലയിൽ വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഹെൽത്ത് ടൂറിസം വരുന്നത് കൊണ്ട് ആക്ച്വലി നല്ല മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ചികിത്സാ ചെലവിൽ വലിയ രീതിയിലുള്ള വർധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ മാതൃകയാക്കിക്കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല കൺവെൻഷണൽ ആയിട്ടുള്ള പല ഹോസ്പിറ്റലുകളും അവരും ഈ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയും ഒരു ആ രീതിയിലേക്ക് അതിന്റെ ഫീ സ്ട്രക്ചറുകൾ മാറ്റുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലേക്ക് മാറ്റുകയും ചെയ്തതോടുകൂടി നമ്മുടെ ചികിത്സാ ചെലവിൽ ഭീമമായിട്ടുള്ള വർധന അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള നമുക്കൊരു യാഥാർത്ഥ്യം. അപ്പം ഒരേ സമയം ഇതിനകത്ത് നമുക്ക് അതിന്റെ പോസിറ്റീവ് വശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും അതേസമയം ഇതിനകത്ത് നെഗറ്റീവ് വശങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതും ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു വശം നമ്മളെ ഗവൺമെന്റ് തലത്തിൽ കിട്ടുന്ന ചികിത്സകൾ നമുക്ക് തീർത്തും അപര്യാപ്തമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ ഇത് കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് ടൂറിസത്തിന്റെ വരവോടുകൂടി ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഒരു വശത്ത് പണമുള്ളവർക്ക് വളരെ മികച്ച ചികിത്സ കിട്ടുകയും പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർത്തും ഗുണനിലവാരം നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നമുക്ക് ഹോസ്പിറ്റലുകളിൽ ആളുകളെ നിലത്ത് കിടത്തി ചികിത്സിക്കുകയും ഒരു സ്ഥലത്ത് നിലത്ത് കിടത്തി ചികിത്സിക്കുകയും അടുത്ത് മറ്റൊരു വശത്ത് ആളുകൾക്ക് 5-star ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്ന ഒരു കടുത്ത ഒരു അസമത്വത്തിന്റെ ഒരു ചിത്രം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം അവരാദ്യമായിട്ട് ചെയ്ത ഒരു നടപടിയെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു രോഗിക്ക് എങ്ങനെ ഒരു നിലത്ത് കിടത്താതെ ചികിത്സിക്കാമെന്നുള്ള ഒരു അന്വേഷണം അവരെ നിലത്ത് കിടത്തി ചികിത്സിക്കാത്ത അവർക്ക് ബെഡ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമവും ഒക്കെ പുതിയ ആരോഗ്യ മന്ത്രിയുടെ കീഴിൽ ഉണ്ടായിട്ടുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമുക്ക് തിടുക്കം എന്നുള്ള നിലയിൽ അങ്ങനെ ഉള്ള ഒരു നീക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എങ്കിൽ തന്നെയും ഇത് മാത്രം പോരാ. കാരണം നമുക്കൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങളുമായിട്ട് അഭിമുഖീകരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നപരിഹാരങ്ങൾ കൊണ്ട് തൃപ്തരാകുകയും അത് നമ്മൾ ഇരുടുകൊണ്ട് ഓട്ടം അടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയും ആളുകളുടെ അസംതൃപ്തി ഇനിയും വർദ്ധിച്ചു വരികയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
6: ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകണം, ടൈമിൻ്റെ ഇഷ്യൂണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഒരു പദ്ധതി ഡോക്ടർ ഷബീറിൻ്റെ ഒരു എക്സ്പീരിയൻസ് സൈഡും അദ്ദേഹത്തിൻ്റെ റിസർച്ച് സൈഡും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കാണ്, ദ ഫാദർ ഓഫ് കേരള എന്ന് നമ്മൾ റീനെയിം ചെയ്യുന്ന ആദരണീയനായ രമേശ് ചെന്നിത്തലക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് കൊടുത്തപ്പോൾ മിനിസ്റ്ററുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അത് സംബന്ധിച്ച് പിന്നീട് ഉയർന്നു വന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാമോ?
4: തീർച്ചയായിട്ടും. ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ഇത് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ഒന്നിരിക്കണം, വിശദമായിട്ട് അതിനകത്ത് ചർച്ചകൾ നടത്തണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പ്രോജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻഷാല്ലാ ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഹരിപ്പാട് എത്തുന്നുണ്ട്, അദ്ദേഹമായിട്ടൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ.
6: തീർച്ചയായും നമ്മൾ പിന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ, അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംവിധാനങ്ങൾ, പാലിയേറ്റീവ് കെയർ മുതൽക്ക് അങ്ങോട്ടുള്ള സംവിധാനങ്ങൾ, നമ്മളെപ്പോലെയുള്ള യൂത്ത് ഓർഗനൈസേഷനുകൾ, മതസംഘടനകൾ, ഇവരൊക്കെ ഇത് ഒരു ഒരു പ്രഷറായി ഉയർത്തുക എന്നുള്ളതാണ് ഇനി ശരിക്കും സംഭവിക്കേണ്ടത്. നമ്മൾ ഡോക്ടർ ഷബീറിൻ്റെ പീസ് റേഡിയോ ഇവിടെ ഈ ഒരു സെഷനിൽ കൊണ്ടുവന്നതും അതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ചില ഹാഷ് ടാഗുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അത് മൊത്തം ഒരു പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനത്തെ ഒരു സംഭവം ആവശ്യമുണ്ട് എന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക്, കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് റൈസ് ചെയ്യുന്നിടത്ത് നമുക്ക് ചില വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഇൻഷാല്ലാ നമ്മൾ വിചാരിക്കുന്നത്. ഡോക്ടർ ഷബീറിനോട് ഒരു ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ ഫ്രീ ആക്കാം. ഇനി നമുക്ക് 6 മിനിറ്റാണ് ടോട്ടൽ ബാലൻസ് ഉള്ളത്. നിങ്ങൾ ഒരു ഒരു നെഫ്രോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ കണ്ട ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റോ ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തിയെയോ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യരംഗത്തെ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ രംഗത്തെ സൂക്ഷ്മത വേണം എന്ന് ആളുകൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിന് പകരം പറഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാം.
4: എൻ്റെ ജീവിതത്തിലെ കരഞ്ഞുപോയിട്ടുള്ള അപൂർവം സന്ദർഭങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു പേഷ്യന്റെ ഞാൻ ഇന്ന് ഓർക്കുന്നത്, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ DM ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു പേഷ്യന്റാണ്. അപ്പോൾ ഈ പേഷ്യന്റിന് ഡോണർ, അതായത് കിഡ്നി ഫെയിലായി, അത് കഴിഞ്ഞ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അദ്ദേഹം അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരെ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് വരെ എത്താൻ ഏതാണ്ട് 150 കിലോമീറ്റർ അവർക്ക് യാത്രയാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് വന്നും പോയി ഡയാലിസിസ് ചെയ്യാന്നുള്ളത് അപ്രായോഗികമാണ്. ഇപ്പോ അവർക്ക് ഡയാലിസിസ് തുടരാൻ വേണ്ടിയിട്ട് അവരടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് ഡയാലിസിസ് തുടരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവർക്ക് ഡോണറില്ല, ഒരു ലേഡിയാണ്. ആ ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹസ്ബൻഡിന് കുറച്ചുകൂടി മുതിർന്ന ആളായതുകൊണ്ടും അവരുടെ മക്കളൊക്കെ ചെറുതായതുകൊണ്ടും അവർക്ക് ഡോണറെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോ അവർക്ക് എന്നിട്ട് ഏതാണ്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തൊരു 3 മാസം ആയപ്പോൾ തന്നെ അവര് മൃതസഞ്ജീവനി എന്ന് പറയുന്ന നമ്മുടെ കേരള ഗവൺമെന്റിന്റെ മരണാനന്തര അവയവദാനത്തിന്റെ പദ്ധതിയിൽ അവർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത്ഭുതകരമായിട്ട് അവർക്കൊരു അവർ രജിസ്റ്റർ ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പറ്റിയൊരു പിന്നെ ദാതാവിന്, ഒരു മരണാനന്തര അവയവദാന ദാതാവിനെ കിട്ടുകയും ചെയ്തു. അപ്പം സാധാരണ ഗതിയിൽ മരണാനന്തര അവയവദാനം നടക്കുമ്പോൾ ഒരു 5 പേരെ ഒരുമിച്ചാണ് നമ്മൾ ഈ ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നത്. ഈ 5 പേരെ ഒരുമിച്ച് ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നു. അവര് അഞ്ചാമത്തെ ആളായിട്ട് അവർക്ക് മാത്രമേ ആ പിന്നെ അവർക്ക് ഇതായിട്ട് കിട്ടുന്നുള്ളൂ, അവർക്ക് മാത്രമേ അവര് വിയോജിക്കുന്നുള്ളൂ. അപ്പൊ ഇവരും രജിസ്റ്റർ ആയിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷെ എന്നിട്ടും ഈ ബാക്കി ഇവരെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളെ എല്ലാം മറികടന്നുകൊണ്ട് ഇവർക്ക് ആ വൃക്ക കിട്ടുകയാണ്. അപ്പോൾ ഇവർക്ക് വൃക്ക കിട്ടിയപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ വളരെയധികം സന്തോഷിച്ചു, കാരണം വെറും 4 ദിവസം. സാധാരണഗതിയിൽ ഒരു മരണാന്തര അവധാനത്തിൽ ഒരു 2ഓ 3ഓ അല്ലെ ചിലപ്പോൾ 5 വർഷങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു വൃക്ക കിട്ടുന്നത്. എന്നിട്ട് ഇവർക്ക് 4 ദിവസം കൊണ്ട് വൃക്ക കിട്ടി. പക്ഷെ ഒരു വൃക്ക ഇവർക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇവരുടെ ജനറൽ കണ്ടീഷൻ വളരെയധികം മോശമാവുകയും ഇവർക്ക് ഇവരുടെ ലിവറിനകത്തൊക്കെ ഈ എൻസൈംസുകളൊക്കെ എലിവേറ്റഡ് ആവുകയും ഇവരുടെ ബി പി താന്നു പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ ഏതാണ്ട് 3 ദിവസം ഇവരെ സംരക്ഷിക്കാനായിട്ട് വെന്റിലേറ്ററിന്റെയും മറ്റു മരുന്നുകളുടെയും എല്ലാ സഹായത്തിലും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവര് മരണപ്പെട്ടു. അപ്പൊ ഞാനന്ന് ചിന്തിച്ചു, പടച്ചവനെ ആ സ്ത്രീ വളരെയധികം പ്രതീക്ഷയോടുകൂടി അവർക്ക് ഒരു വൃക്ക കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവരത്രയധികം സന്തോഷിച്ചു, അവരാ വളരെ പ്രതീക്ഷയോടുകൂടി അവരാ വൃക്ക സ്വീകരിച്ചു. പക്ഷെ പടച്ചവനാ അവർക്ക് ആ 4 ദിവസം കൊണ്ട് അവർക്ക് വൃക്ക കിട്ടി. അതിനുശേഷം അവർക്ക് പടച്ചവനത് വിധിച്ചിട്ടുണ്ടായിരുന്നില്ല, അവര് അതോടുകൂടി മരണപ്പെടുകയാണുണ്ടായത്. അപ്പൊ ഇവര് ഞങ്ങളുടെ ഈ 4 ദിവസത്തെ കഠിന പ്രയത്നവും ഈ അതിനുശേഷം അവരുടെ പുറകെയുള്ള ഓട്ടോ എല്ലാം കൊണ്ട് ഞാൻ നമ്മൾ ആകെ മാനസികമായിട്ടും ശാരീരികമായും എല്ലാം തളർന്നൊരു സാഹചര്യത്തിൽ ഞാനാണ് ആ പിന്നെ ബന്ധുക്കളോട് പോയിട്ട് ഈ രോഗി മരിച്ച വിവരം അവരോട് പറയുന്നത്. അപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ ഒത്തിരി തകർന്നു പോവുകയും അവരെടുത്ത് നമ്മൾ ഇത് എങ്ങനെ പറയും എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അവരോട് ഇത് തുറന്ന് പറഞ്ഞ് എനിക്കിത് പറയാൻ കഴിയുന്നില്ല. ഞാനത് അവരുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, പേഷ്യന്റ് മനസ്സിലായി. അപ്പോൾ ഈ പേഷ്യൻസിന്റെ ബന്ധുക്കള് വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ രോഗിയെ സാധാരണ നമ്മൾ ഡോക്ടറാണല്ലോ രോഗിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടത്, പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവർ എന്നെ ആശ്വസിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്.
6: മാഷാല്ലാ ഡോക്ടർ ഷബീർ, നമ്മൾ കണ്ണ് നിറച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഡോക്ടർ ഷബീറിനെ നമ്മൾ തൽക്കാലം അദ്ദേഹത്തോട് ഇവിടെ യോജിക്കുന്നു. ഡോക്ടർ ഷബീർ, ബാറക്കല്ലാഹു ഫീക്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, വളരെ കാലിക പ്രസക്തമായ ഒരു ആനുകാലിക വിഷയത്തിലാണ് നാം ഇപ്പോൾ സവിശേഷം കേട്ടുകഴിഞ്ഞത്. സവിശേഷത്തിൽ ഇന്ന് നമ്മുടെ കൂടെ പങ്കെടുത്തത് ഡോക്ടർ ഷബീർ മുഹമ്മദ്, തജുദ്ദീൻ സലാഹി, അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
7: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
8: ചെയ്യുമാറാകട്ടെ.
5: ഈ സാധാരണ ആളുകളോട് വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പതികാണ്, എന്താ ഇത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
8: പീസ് റേഡിയോ റേഡിയോ അല്ല, സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പൊ റിവൈൻഡ് ഓപ്ഷൻ ഒക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
9: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
12: دعوني أناجي مولا جليلا.
11: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: ഇന്നത്തെ യുഗചരിതത്തിൽ നാം കേൾക്കുന്നത് ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ആദ്യ ഭാഗത്തിലെ പരിഹാസങ്ങൾ പീഡനങ്ങൾ എന്നതിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
14: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഖുറൈശി പ്രമുഖർ അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ചതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. അബൂജഹൽ മക്കാരോട് ചോദിച്ചത്, മുഹമ്മദ് അവൻ്റെ മുഖത്തെ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിലത്തുകുത്താറുണ്ടോ എന്നാണ്. സുജൂദ് ചെയ്യുക എന്ന മഹത്തായ ആരാധനാ കർമ്മത്തെയാണ് അവൻ പരിഹസിച്ചത്. അബൂജഹലിൻ്റെ ചോദ്യം കേട്ടവരിൽ നിന്ന് അതെ എന്ന ഉത്തരവും വന്നു. അപ്പോൾ ശപിക്കപ്പെട്ട അവൻ ധാർഷ്ട്യത്തോടെ, ഇനി അവൻ അപ്രകാരം ചെയ്യുന്നത് കണ്ടാൽ അവൻ്റെ പിരിടയിൽ ഞാൻ ചവിട്ടുന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ മുഖത്തെ ഞാൻ മണ്ണിൽ പൂഴ്ത്തിക്കളയുന്നതാണ് എന്നെല്ലാം വീരവാദം മുഴക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലായിരിക്കെ നബിയുടെ അടുത്തേക്ക് അവൻ ചെന്നു. ആ സന്ദർഭത്തിൽ അവൻ ചില ഭീകര കാഴ്ചകൾ കാണുകയുണ്ടായി. അതായത്, അഗ്നിയാലുള്ള ഒരു വൻ കിടങ്ങ്, അതിഭയാനകരവും ധാരാളം ചിറകുകളുള്ളതുമായ ഒരു പ്രത്യേക ഭീകര രൂപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അതു കണ്ടതും അവൻ പിറകോട്ടു മാറി. അതിനെ തടുക്കുവാൻ കൈകൊണ്ടവൻ ശ്രമിക്കുന്നുണ്ട്. അവൻ കണ്ട കാഴ്ചകൾ മറ്റുള്ളവർ കാണുന്നില്ലായിരുന്നു. അതിനാൽ തന്നെ എല്ലാവർക്കും അബൂജഹലിന്റെ ഈ പിറകോട്ട് വലിയൽ കണ്ട് ഉത്കണ്ഠയും ആശ്ചര്യവുമുണ്ടായി. നിസ്കാരശേഷം അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയും ചെയ്തു: അവൻ എന്നെ ചവിട്ടാനായി എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ കഷ്ണം കഷ്ണമായി റാഞ്ചിയെടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കാൻ വെമ്പൽ കാണിച്ച അബൂജഹലിൽ നിന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രത്യേകമായ സംരക്ഷണം നൽകുന്നതാണ് നാം ഇതിലൂടെ കണ്ടത്. അതുപോലെ മറ്റൊരിക്കൽ മക്കാമു ഇബ്രാഹീമിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അബൂജഹൽ അവിടെ വന്നു. എന്നിട്ടവൻ നബിയോട് ചോദിച്ചു: നിന്നെ ഇതിൽ നിന്ന് ആരും വിലക്കിയില്ലേ? അങ്ങനെ നബി നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു. എന്നിട്ട് അവനെ ധീരതയോടെ തടഞ്ഞു. അപ്പോൾ അബൂജഹൽ ചോദിച്ചു: ഇവിടെ വെച്ച് വിളിച്ചാൽ ഏറ്റവും കൂടുതൽ ജനശക്തി എനിക്കാണുള്ളത് എന്ന് തീർച്ചയായും നിനക്കറിയാമല്ലോ. അപ്പോൾ അള്ളാഹു, എന്നിട്ടവൻ അവന്റെ സഭയിലുള്ളവരെ വിളിച്ചുകൊള്ളട്ടെ, നാം ജബാനിയത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുന്ന മലക്കുകളെ വിളിച്ചുകൊള്ളാം എന്ന സൂക്തം ഇറക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അള്ളാഹുവാണ് സത്യം. അവൻ അവന്റെ ആളുകളെ വിളിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ജബാനിയ അവനെ പിടികൂടുക തന്നെ ചെയ്യുമായിരുന്നു. പരസ്യപ്രബോധന കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ശത്രുക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്ന ചില പീഡനങ്ങളാണ് നാം ഇവിടെ മനസ്സിലാക്കിയത്. മഹാനായ ഉർവത്തുബിനു സുബൈർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിനു അമ്ർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉർവത്തുബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു: ഞാൻ അമ്രുബിനു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു: മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ചെയ്തതിൽ ഏറ്റവും കഠിനമായത് എന്താണെന്ന് എനിക്കറിയിച്ചു തരൂ. അദ്ദേഹം പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ കഅബയുടെ മുറ്റത്ത് നമസ്കരിക്കുന്നതിനിടയിൽ ഉഖബത്തുബിനു അബി മുഅയ്ത് അവിടേക്ക് മുന്നിട്ടു വന്നു. എന്നിട്ടവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ പിടിച്ചു. എന്നിട്ടവൻ അവന്റെ വസ്ത്രം നബിയുടെ കഴുത്തിൽ ചുറ്റി. എന്നിട്ട് അതുകൊണ്ട് ശക്തിയായി ഒരു വലിക്കൽ വലിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് മുന്നിട്ടു വന്നു. എന്നിട്ട് അദ്ദേഹം അവന്റെ ചുമലിൽ പിടിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട് അവനെ തള്ളിമാറ്റുകയും ചെയ്തു. അദ്ദേഹം: എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്നു പറയുന്നതിനാൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയോ എന്നു പറയുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനായി ദുഷ്ടനായ ആ മനുഷ്യൻ എത്ര വലിയ ക്രൂരതയാണ് ചെയ്തത്! ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ധീരനായി അവിടെ എത്തുകയും നബിയെ അവനിൽ നിന്ന് രക്ഷിക്കുകയുമാണ് ചെയ്തത്. എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ ഈ കൊടും ഭീകരത ചെയ്തു കൂട്ടിയത്. ദിനം പ്രതി മർദ്ദനം വർദ്ധിക്കാൻ തുടങ്ങി. അവസാനം ലോകത്തിന് കാരുണ്യമായി അള്ളാഹു അയച്ച ആ പ്രവാചകൻ അവർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഖുറൈശികളെ തന്റെ മേൽ അങ്ങേയറ്റത്തെ അനുസരണക്കേട് കാണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചു: യൂസുഫിന്റെ നാട്ടിലെ ഏഴു കൊല്ലത്തെപ്പോലെ ഒരു ഏഴുകൊണ്ട് അവരുടെ മേലും ചെയ്ത് നീ എന്നെ സഹായിക്കണമേ. അങ്ങനെ അവരുടെ എല്ലാം നീങ്ങിപ്പോകുന്നതുവരെ അവരെ വരൾച്ച പിടികൂടി. അവർ എല്ലുകളും തോലുകളും ഭക്ഷിക്കുന്നതുവരെ ആയിത്തീർന്നു. അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു: അവർ അഥവാ ജനങ്ങൾ തോലുകളും ശവങ്ങളും തിന്നുന്നവർ വരെ ആയിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഒരു പുകയുടേതുപോലെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു: ഓ മുഹമ്മദ്, തീർച്ചയായും നിന്റെ ജനത നശിച്ചിരിക്കുന്നു. അതിനാൽ അവരിൽ നിന്ന് ഈ കെടുതി നീങ്ങാൻ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇതിനുശേഷം നിങ്ങൾ മടങ്ങുമോ എന്ന് പിന്നീട് ചോദിച്ചു. പിന്നീട് അദ്ദേഹം ഓതി: അതിനാൽ ആകാശം തെളിഞ്ഞു കാണാവുന്ന ഒരു പുകയും കൊണ്ടുവരുന്ന ദിവസം നീ പ്രതീക്ഷിച്ചിരിക്കുക. മനുഷ്യരെ അത് പൊതിയുന്നതാണ്. ഇത് വേദനയേറിയ ഒരു ശിക്ഷയായിരിക്കും. അവർ പറയും: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഈ ശിക്ഷ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. എങ്ങനെയാണ് അവർക്ക് ഉത്ബോധനം ഫലപ്പെടുക? കാര്യം വ്യക്തമാക്കുന്ന ഒരു ദൂതൻ അവരുടെ പക്കൽ ചെന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ വിട്ട് അവർ പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. ആരോ പഠിപ്പിച്ചു വിട്ടവൻ, ഭ്രാന്തൻ എന്നൊക്കെ അവർ പറയുകയും ചെയ്തു. തീർച്ചയായും നാം ശിക്ഷ അല്പം ഒഴിവാക്കിത്തരാം, എന്നാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുക തന്നെ ചെയ്യുമല്ലോ. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
13: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും പരിഹാസങ്ങൾ പീഡനങ്ങൾ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
15: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
16: പീസ് റേഡിയോ.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറബി ഭാഷാ പഠനത്തിൻ്റെ സമയമാണ്. ഇന്ന് രണ്ടാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പതിവ് പോലെ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സലീം സുല്ലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ശ്റഹ്ലി സദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വഅൻഫിഉന മാ അല്ലംതന വസിദ്ന ഇൽമ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അറബിക് ഭാഷാ കോഴ്സിലെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ക്ലാസ് നമ്മൾ കേട്ടുകഴിഞ്ഞു. അതിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം നൽകിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാല്ലാ, രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യ ചാപ്റ്ററിൽ അദ്ദർസുൽ ഹാദി അഷർ അഥവാ പതിനൊന്നാമത്തെ ചാപ്റ്ററാണെങ്കിലും രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ചാപ്റ്ററിലെ തമാരീനാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. നോക്കൂ, തമാരീനിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പലപ്പോഴായി ഊന്നിപ്പറഞ്ഞ ഒരു വിഷയമാണ് തമാരീൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ പാഠഭാഗത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ, അത് വായിക്കാനാണെങ്കിൽ വായിച്ച്, എഴുതാനാണെങ്കിൽ എഴുതി, അതുപോലെ തന്നെ പറയാനാണെങ്കിൽ പറയാനുള്ള ഒരു പരിശീലനമാണ് തമാരീനിലൂടെ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. ശരി, നമുക്ക് വായിക്കാം. ഒന്നാമത്തെ പാഠഭാഗത്ത് നമുക്ക് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. തമാരീൻ, ഇഖ്റ വക്തുബ്, ഹെഡിങ് തമാരീനാണ്. ആദ്യത്തെ തമരീൻ ഏതാണ്? ഇഖ്റ വക്തുബ്. അതെങ്ങനെ അവിടെ ഇഖ്റ എന്ന് വായിക്കുക, വക്തുബ് എന്നെങ്ങനെ വായിക്കുക? നമ്മൾ ആദ്യ ഭാഗങ്ങളിലൂടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇഖ്റ, നീ വായിക്കുക. വക്തുബ്, നീ എഴുതുകയും ചെയ്യുക. ശരി, എന്താണ്? ഒന്ന് വായിച്ചു നോക്കൂ. ഞാനത് വായിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. ഒന്നാമത്തേത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പാഠഭാഗത്ത് വന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാഠഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. വായിച്ചു നോക്കിയല്ലേ. മൻ ഫീ ഹാദൽ ബൈത്തി, എങ്ങനെയാണ് വായിച്ചത്? മൻ ഫീ ഹാദൽ ബൈത്തി, എന്താണ് അതിൻ്റെ അർത്ഥം? മൻ ആരാണ്? ഫീ ഹാദൽ ബൈത്തി, ഈ വീട്ടിൽ ആരാണ്? ഈ വീട്ടിൽ ആരാണ്? മൻ ഫീ ഹാദൽ ബൈത്തി, ഈ വീട്ടിൽ ആരാണ്? ഉത്തരമെന്താണ്? യെസ്, അവിടെ കൊടുത്തു. ഉത്തരമെന്താണ്? ഫീഹി ഹാമിദുൻ, ഫീഹി ഹാമിദുൻ, അതിൽ ഹാമിദാണുള്ളത്. വീട്ടിലാരാണുള്ളത്? ഈ വീട്ടിലാരാണുള്ളത്? ഫീഹി ഹാമിദുൻ, ഹാമിദാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ തംരീന് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? അവിടെ ഹാമിദുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവിടെ മുഹമ്മദ് ഉണ്ട് എന്ന് പറയാൻ അറബി ഭാഷയിൽ നമുക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രയോഗം തംരീനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ആരാണ് ഈ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഫീഹി ഹാമിദുൻ, അവിടെ ഹാമിദുണ്ട്. അപ്പോൾ ബൈത്ത് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്തതാണ്. ബൈത്തുൻ എന്നുള്ളത് എന്താണ്? ബൈത്തുൻ, അതേതാ പ്രയോഗം? ഏതാ അത്? മുഅന്നസാണോ മുദക്കറാണോ? മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തെ അറിയിക്കുന്നതാണ്. മുഅന്നസ് മുദക്കർ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പുല്ലിംഗത്തെ അറിയിക്കുന്നതുമാണ്. എങ്കിൽ ബൈത്ത് എന്നുള്ളത് ഏതാണ്? ബൈത്തുൻ, അതെ, അത് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. എങ്കിൽ അവിടെ ഫീഹി എന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ബൈത്തുൻ, വീട്ടിലുണ്ട് അല്ലേ, അവിടെയുണ്ട്. വീടിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ഫീഹി ഹാമിദുൻ, ഫീഹി എന്നാണ് പറയാം. ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. അടുത്തതെന്താണ്? മാദാ ഫിൽ ഹഖീബത്തി, മാദാ ഫിൽ ഹഖീബത്തി, മാദാ, എന്താണ് ഫിൽ ഹഖീബത്തി, ബാഗിൽ എന്താണുള്ളത്? നോക്കൂ, ബാഗിൽ എന്താണുള്ളത്? ബാഗിൽ എന്താ? ഹഖീബത്ത്, ഹഖീബത്ത് എന്താണ്? സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാദാ ഫിൽ ഹഖീബത്തി, ബാഗിൽ എന്തുണ്ട്? അവിടെ നോക്കൂ, അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ പ്രത്യേകം കൊടുത്തിട്ടുള്ളത്? ഫീഹാ, ഫീഹ കിതാബി, ഫീഹ കിതാബി. വഖലമി വദഫ്തരി, അടാ ഫീഹ എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഫീഹ എന്താണ് അതിന്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെയുണ്ട്, അവിടെയുണ്ട്. എന്തുകൊണ്ട്? മുകളിലുള്ളതിനും എന്താണ് ഫീഹി എന്നുള്ളതിനും അവിടെയുണ്ട് എന്നതാണ്, ഫീഹ എന്നുള്ളതിനും അവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫീഹി എന്നുള്ളത് തൊട്ട് മുമ്പ്, അതിൻ്റെ തൊട്ട് അതിൻ്റെ തൊട്ട് മുന്നായി പറഞ്ഞിട്ടുള്ള വാക്ക് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ, അഥവാ മുദക്കറിനെ അറിയിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഫീഹി എന്നാണ് പറയാം. എന്നാൽ അവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്ന വാക്കുകളാണ് എന്നുണ്ടെങ്കിൽ ഫീഹ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാദാ ഫിൽ ഹഖീബത്തി, ഹഖീബത്തിൽ എന്താണുള്ളത്? ഹഖീബത്തിലുള്ളത് എന്താ? ഫീഹ, അതിലുണ്ട്. കിതാബി, എൻ്റെ പുസ്തകമുണ്ട്. വഖലമി, എൻ്റെ പേനയുണ്ട്. വദഫ്തരി, എൻ്റെ നോട്ട്ബുക്കുമുണ്ട്. അപ്പോൾ ദഫ്തർ എന്ന് പറയുന്നത് നോട്ട്ബുക്കിനെയാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ നോക്കൂ. മൻഫി സയ്യാറത്തി, മൻഫി സയ്യാറ, കാറിൽ ആരാണുള്ളത്? ഫീഹ അബി വ ഉമ്മി വ അഹി വ ഉഖ്തി. അണ്ടർലൈൻ ചെയ്തത് കണ്ടില്ലേ, പ്രത്യേകമായി നോട്ട് ചെയ്യാം. ഫീഹ സയ്യാറത്ത് മുഅന്നസാണ്, സ്ത്രീ ഭാഗമാണ്, അതുകൊണ്ടാണ് അവിടെ ഫീഹ എന്ന് ഉപയോഗിച്ച്. ഫീഹ അബി വ ഉമ്മി വ അഹി വ ഉഖ്തി, അതിലെൻ്റെ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുമുണ്ട്. അപ്പോൾ സയ്യാറത്ത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. സയ്യാറത്ത് അതെന്താണ്? സയ്യാറത്ത് എന്ന് പറയുന്നത് മുഅന്നസാണ്, സ്ത്രീ ഭാഗത്തെ അറിയിക്കുന്നതാണ്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിലുണ്ട് എന്ന് പറയുമ്പോൾ ഫീഹ എന്നാണ് ഉപയോഗിക്കുക എന്നർത്ഥം. ശരി, അടുത്ത നോക്കൂ. നാലാമത്തെ തംരീൻ. മൻ ഫി മസ്ജിദിൽ ജാമിഅത്തിൽ ആന, മൻ ആരാണ്? ഫി മസ്ജിദിൽ ജാമിഅത്തിൽ ആന, യൂണിവേഴ്സിറ്റി പള്ളിയിൽ ഇപ്പോൾ ആരാണുള്ളത്? ഇതൊക്കെ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ആ രൂപത്തിൽ ഞാൻ തന്നെ അർത്ഥം പറയുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. പുതിയൊരു കാര്യമാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പഠിപ്പിക്കേണ്ടതുള്ളൂ. അൽ ആൻ എന്ന് പറഞ്ഞാൽ

നമുക്ക് ചോദിക്കാം, എന്താ മൻഫിൽ മൻഫിൽ ബൈത്ത്, വീട്ടിൽ ആരാ ഉള്ളത്? മാഫിഹി അഹദുൻ, എല്ലാവരും വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്ന് പറയാം. മൻഫിൽ ഗുർഫ, റൂമിൽ ആരാണുള്ളത്? മാഫി മാഫിഹ അഹദുൻ, മാഫിഹ അഹദുൻ. ഗുർഫത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീ വിഭാഗമാണ്, അതുകൊണ്ട് അവിടെ മാഫിഹ അഹദുൻ. മൻഫിൽ മസ്ജിദ്, പള്ളിയിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചാലോ? മാഫിഹി അഹദുൻ, അവിടെ ഒരാളുമില്ല. ഇതേ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തേത് നോക്കൂ, മൻ ഫി ഹാദിഹിൽ ഗുർഫ, ഈ റൂമിൽ ആരാണുള്ളത്? മൻ ഫി ഹാദിഹിൽ ഗുർഫ, ഈ റൂമിൽ ആരാണുള്ളത്? ശരി, ഫിഹ അൽ മുദീർ, ഫിഹ അതിലുണ്ട് അൽ മുദീർ, മാനേജറുണ്ട്. അപ്പോൾ ഈ റൂമിൽ മാനേജറുണ്ട്, ഫിഹ അൽ മുദീറു, അതിൽ മുദീറുണ്ട്. മുദീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർക്കൊക്കെ എന്ത് പറയും? ഗുർഫത്ത് എന്ന് മുദീർ എന്നുപയോഗിക്കും. അപ്പോൾ ഫിഹ അൽ മുദീർ, അതിൽ മാനേജറുണ്ട്. ശരി, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തംരീനിലേക്ക് നമുക്ക് നോക്കാം. നോക്കൂ, ഇഖ്റ ഒന്ന് വായിച്ചു നോക്കാം. ഉഹിബ്ബു അബി വ ഉമ്മി, ഉഹിബ്ബു അബി വ ഉമ്മി. രണ്ടാമത്തെ ഉഹിബ്ബു അഖീ വ ഉഖ്തി, ഉഹിബ്ബു സമീലി, ഉഹിബ്ബു ഉസ്താദി, ഉഹിബ്ബുല്ലാഹ, ഉഹിബ്ബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹിബ്ബു അല്ലുഗത്തൽ അറബിയ. ഈ വാക്കുകളിലൊക്കെ ഇവിടെ ഉഹിബ്ബു ഉഹിബ്ബു എല്ലാത്തിലും വന്നിട്ടുള്ളത് ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഏഴ് ഉദാഹരണങ്ങളിലും ആദ്യം കൊടുത്തത് ഉഹിബ്ബു എന്ന പ്രയോഗമാണ്. ഉഹിബ്ബു എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ സ്നേഹിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇത് വന്ന വാക്ക് അഹബ്ബ എന്നതിൽ നിന്നാണ് വന്നത്. അഹബ്ബ, അഹബ്ബ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാണ്. അവൻ ഇഷ്ടപ്പെട്ടു, അവൻ സ്നേഹിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇഷ്ടപ്പെട്ടു എന്നതിനർത്ഥമുണ്ട്. സാധാരണ ഉപയോഗിക്കുന്നത് സ്നേഹിച്ചു എന്നുള്ളത്. അഹബ്ബ എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിച്ചു എന്നാണ്. ശരി, എന്നാൽ അതിൻ്റെ മുദാരിയാണ് യുഹിബ്ബു എന്ന് പറയുന്നത്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ സ്നേഹിക്കുന്നു, അവൻ സ്നേഹിക്കുന്നു. എന്നാൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന പ്രയോഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ സ്നേഹിക്കുന്നു എന്നതിനെന്താ പറയുക? ഈ ഒരു ഉഹിബ്ബു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. ഇനി നീ സ്നേഹിക്കുന്നു എന്നാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാക്കിനെന്താ പറയുക? തുഹിബ്ബു എന്നാണ് പറയുക. നീ സ്നേഹിക്കുന്നു എന്നതിന് അറബിയിൽ തുഹിബ്ബു എന്നാണ് പറയുക. ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നതാണെങ്കിൽ നുഹിബ്ബു എന്നാണ് പറയുക. നുഹിബ്ബു, നുഹിബ്ബു. ഇതൊക്കെ നമ്മൾ വിശദമായി ഭാവിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളൊന്ന് പറയുന്നു എന്ന് മാത്രം. നുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. നുഹിബ്ബു, ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അഹബ്ബ എന്നതിൽ നിന്നാണ് ഈ വന്നത്. അഹബ്ബ എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിച്ചു. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിക്കുന്നു. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു. തുഹിബ്ബു എന്ന് പറഞ്ഞാൽ നീ സ്നേഹിക്കുന്നു. നുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഉഹിബ്ബു അബി വ ഉമ്മി, ഞാൻ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ സ്നേഹിക്കുന്നു. ഉഹിബ്ബു അഖീ വ ഉഖ്തി, ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുന്നു. ഉഹിബ്ബു സമീലി, ഞാൻ എൻ്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബു ഉസ്താദി, ഞാൻ എൻ്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബു നബിയ, ഞാൻ നബിയെ സ്നേഹിക്കുന്നു. ഉഹിബ്ബു ലുഗത്തൽ അറബിയ, ഞാൻ അറബി ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉഹിബ്ബു അബീ വ ഉമ്മി എന്നാണ് പറഞ്ഞത്, ഉഹിബ്ബു സമീലി എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് നോക്കൂ, ഈ നാലിടങ്ങളിലും ഉഹിബ്ബു അബീ വ ഉമ്മി, ഉഹിബ്ബു അഖീ വ ഉഖ്തി, ഉഹിബ്ബു സമീലി.

0: ഇബ് ഉസ്താദി എന്ന് പറഞ്ഞപ്പോൾ ബാക്കി മൂന്ന് ഭാഗങ്ങളിലും അഞ്ച് ആറ് ഏഴ് ഭാഗങ്ങളിൽ വന്നതെന്താണ്? ഉഹിബ്ബുല്ലാഹ, ഫത്തഹിട്ട് കൊടുത്തു. പ്രധാനമായും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? ഇവിടെ ഉഹിബ്ബുല്ലാഹ ഫത്തഹാണ്. ഉഹിബ്ബുൻ നബിയ, അതുപോലെ തന്നെ ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയത എന്നാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ ലാസ്റ്റ് കൊടുക്കുന്നതൊക്കെ ഫത്തഹിലൂടെയാണ് അതിനെന്ത് ചെയ്യുന്നത്, വന്നത്. എന്തുകൊണ്ടാണ് എന്നതിന് നമ്മൾ മനസ്സിലാക്കി പോവേണ്ടതുണ്ട്. ഇവിടെ അബീവ ഉമ്മി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു വസ്തുവിനെ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അതിന് പറയുന്ന കാര്യമാണെന്ത്? മഫ്ഊലുൻ ബിഹി എന്നതാണതിന് പറയുക. മഫ്ഊലുൻ ബിഹി എന്നാണ് പറയുക. ഈ മഫ്ഊലുൻ ബിഹി എന്നതിന് എപ്പോഴും അറബിയിൽ മഫ്ഊലുൻ ബിഹി എന്നതിന് ഫത്ഹ ആയിരിക്കും. മഫ്ഊലുൻ ബിഹി, അതാണ് ഇവിടെ നീ എന്തിനെ സ്നേഹിക്കുന്നു, ആ ചോദ്യത്തിനുള്ള ഉത്തരം അള്ളാഹുവിനെ എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഹിബ്ബുല്ലാഹ എന്നാണ് പറയേണ്ടത്. ഉഹിബ്ബുല്ലാഹ, നീ എന്തിനെ സ്നേഹിക്കുന്നു? ഞാൻ അറബി ഭാഷയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ അറബി ഭാഷയെ, അള്ളാഹുവിനെ എന്ന് പറയുന്ന ആ പ്രയോഗങ്ങൾക്ക് ഫത്ഹ ആണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഉഹിബ്ബുല്ലാഹ ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ്യ എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. നീ എന്താണ് വാങ്ങിയത്? ഞാൻ പേന വാങ്ങി എന്നാണ് പറയുന്നത് എങ്കിൽ അവിടെയൊക്കെ എന്താണ്? ഫത്ഹ ആയിരിക്കും കൊടുക്കേണ്ടത്. എന്നാൽ അതേസമയത്ത് ഇവിടെ ഫത്ഹ അല്ലല്ലോ വന്നിട്ടുള്ളത്, ഇവിടെ ഉഹിബ്ബു അബി എന്നല്ലേ വന്നത്, ഉഹിബ്ബു ഉമ്മി എന്നല്ലേ വന്നത്. അവിടെയാണ് ഈ ഒരു പ്രയോഗത്തിൽ നമ്മൾ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അബി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിന് യാ ഉൽ മുത്തക്കല്ലിം എന്നാണ് പറയുന്നത്. അപ്പോൾ അബി ഇതിന് പറയുന്ന കെസറിന് ശേഷം വരുന്ന ഈ യാവിന് പറയുന്നത് യാ ഉൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആരാണോ സംസാരിക്കുന്നത് അവരിലേക്ക് ചേർത്ത് എൻ്റെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് അതാണത് യാ ഉൽ മുത്തക്കല്ലിം. അപ്പോൾ ഈ യാ ഉൽ മുത്തക്കല്ലിം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ മഫ്ഊലിൻ്റെ സ്ഥാനത്താണത്. പക്ഷേ ഇതിന് നമുക്ക് ഫത്ഹ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, പാടില്ല. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അബി വ ഉമ്മി, ഉഹിബ്ബു അബി വ ഉമ്മി, ഞാൻ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഫത്ഹ് കൊടുക്കാത്തത് കസറിന് ശേഷം വരുന്ന ആ യാ, അത് യാ ഉൽ മുത്തക്കല്ലിമാണ്, അതിന് ഫത്ഹ് കൊടുക്കാൻ പാടുള്ളതല്ല. പക്ഷേ അത് മനസ്സിലാക്കുമ്പോൾ ആ സന്ദർഭം അവിടെ ഫത്ഹിൻ്റെ സന്ദർഭമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, ഉഹിബ്ബു അഹി വ ഉഹ്തി, ഇവിടെയും അതാണ്, ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഞാൻ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഞാൻ സ്നേഹിക്കുന്നു. അതുപോലെ ഉഹിബ്ബു ജമീലി, ഞാൻ എൻ്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബു ഉസ്താദി, ഞാൻ എൻ്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു. അപ്പോൾ എൻ്റേത് എന്ന് ചേർക്കുന്ന ആ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ്. അല്ല എങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ പറയുകയാണ് ഉദാഹരണമായിട്ട്, ഉഹിബ്ബു ഞാൻ സ്നേഹിക്കുന്നു, ഉഹിബ്ബു അൽ വാലിദ, വാപ്പാക്ക് പറയും അൽ വാലിദ, ഞാൻ എൻ്റെ എന്നുള്ളത് ഉഹിബ്ബുൽ വാലിദ, ഞാൻ ഉപ്പയെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുൽ ഉമ്മ, ഉഹിബ്ബുൽ ഉമ്മ, ഞാൻ ഉമ്മയെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുൽ ഉമ്മ, ഇവിടെ ഫത്ഹാണ് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ എന്നതിലേക്ക് ചേർക്കുമ്പോൾ അവിടെ യാവൽ മുത്തക്കല്ലിമായിട്ട് വരും. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഫത്ഹ് കൊടുക്കാതെ ആ ഒരു പ്രയോഗം തന്നെയാണ്, യാവൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഫത്ഹ് കൊടുക്കാൻ പാടുള്ളതല്ല. ഈ ഒരു രണ്ട് വ്യത്യാസം ഈ ഒരു തംരീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രണ്ട് ഭാഗങ്ങളും കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. ഉഹിബ്ബു അബീ വ ഉമ്മി എന്നുള്ളത് നാല് വരെയും യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തു. ആ യാ ഉൽ മുത്തക്കല്ലിം ഏതാണ്? അബീ എന്നതിലെ അവസാനം കാണുന്ന യാ. അഹീ എന്നതിലും ഉഹ്തി എന്നതിലും വരുന്നു. എന്നാൽ ഇവിടെ ഉഹിബ്ബുല്ലാഹ, യാ ഉൽ മുത്തക്കല്ലിമിലേക്കല്ലാതെ വരുന്ന സന്ദർഭത്തിൽ അവിടെ ഉഹിബ്ബുല്ലാഹ ഉഹിബ്ബുൻ നബിയ ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ എന്ന് ഫത്ഹ് കൊടുത്തുകൊണ്ട് അത് സ്പഷ്ടമായി വ്യക്തമായി ഫത്ഹ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് കൂടുതൽ അറിയാനും അത് പ്രാക്ടിക്കലാക്കുവാനുമുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം. ക്ലാസ് എടുത്തത് സലീം സുല്ലമി. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം.
2: ചോദ്യം 1, അറബി ആക്കുക. ഈ തോട്ടത്തിൽ ആരാണ് ഉള്ളത്? അതിൽ കർഷകനുണ്ട് എന്നതിനെ അറബിയിലേക്ക് മാറ്റുക. ഓപ്ഷൻ എ, മൻ ഫി ഹാദൽ ഹദീഖത്തി ഫിഹി മുസാരിഉൻ. ഓപ്ഷൻ ബി, മൻ ഫി ഹാദിഹിൽ ഹദീഖത്തി ഫിഹ മുസാരിഉൻ. ഓപ്ഷൻ സി, മൻ ഹാദിഹിൽ ഉറുഫത്തി ഫിഹി മുസാരിഉൻ. ചോദ്യം 2, അതുഹിബ്ബുല്ലാ എന്ന അറബി വാചകത്തിൻ്റെ മറുപടി എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ, നഅം തുഹിബ്ബുല്ലാ. ഓപ്ഷൻ ബി, നഅം യുഹിബ്ബുല്ലാ. ഓപ്ഷൻ സി, നഅം ഉഹിബ്ബുല്ലാ. ചോദ്യം 3, ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ, ഈ വാചകത്തിൻ്റെ മഫ്ഊലും ബിഹി ഏതാണ്? ഓപ്ഷൻ എ, ഉഹിബ്ബു. ഓപ്ഷൻ ബി, അൽ ലുഗ. ഓപ്ഷൻ സി, അൽ അറബിയ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞാനും ഉമ്മയും രണ്ടു പെങ്ങന്മാരും മാത്രമുള്ള കുഞ്ഞു ലോകത്തേക്ക് അതിഥിയെ പോലെ കടന്നു വരാറുള്ള ഉപ്പയോട് എന്തോ എനിക്കൊരകൽച്ചയായിരുന്നു. പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും ഞാൻ വളരുന്നതോടൊപ്പം ഉപ്പയോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ ഉപ്പ എനിക്കൊരു വിസ ശരിയാക്കി. ദുബായിലെ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. നാടും വീടും ഉമ്മയെയും പെങ്ങന്മാരെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ എന്നെ കണ്ട ഉടനെ ഉപ്പയുടെ കണ്ണുകൾ എന്തോ നിറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഉപ്പ ചോദിച്ചു, നാട്ടിലെല്ലാവർക്കും സുഖമാണോ? യാത്ര സുഖമായിരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ റൂമിലാക്കി ഉപ്പ പോയി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്ര. പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ ഞാൻ കാത്തുനിന്നു. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ സിഗരറ്റുമായി നിൽക്കുന്ന ഉപ്പയെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉപ്പ ജോലി കഴിഞ്ഞു വരുന്ന ആ കാഴ്ച എനിക്ക് താങ്ങാനായില്ല. മുഷിഞ്ഞൊരു കവറോളാണ് വേഷം. കൺപിരികളിൽ പോലും വെളുത്ത മണൽത്തരികൾ തങ്ങി നിൽക്കുന്നത് കാണാം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. ഉപ്പ, ന്യൂജൻ രീതിയിലുള്ള ഡ്രസ്സുകളും വാഹനങ്ങളും വാങ്ങിത്തരാൻ ഞാൻ വാശി പിടിച്ചപ്പോഴും ഉപ്പയുടെ യാതനകളും വേദനകളും ഒന്നും അറിയിക്കാതെ എനിക്ക് എല്ലാം നിറവേറ്റിത്തന്നു. ഉപ്പയെ കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. വീട്ടുകാരുടെ സന്തോഷം കാത്തു സൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുകയും കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു.
1: ഇന്നത്തെ ചിന്തയിൽ ഈ കേട്ട ശബ്ദം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിയതാണ്. പലപ്പോഴും പ്രവാസത്തിലുള്ള ഉപ്പ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കൾ അവരൊക്കെ അവിടെയുള്ള പ്രയാസങ്ങൾ ഇവിടെ അറിയിക്കാതെ ഇവിടെയുള്ള തൻ്റെ ഭാര്യയെ മക്കളെ കുടുംബത്തെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവരാണ്. പലപ്പോഴും അവരെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ ഇത്തരം ചിന്തകളും ഇത്തരം കാഴ്ചകളും വളരെ കുറവാണല്ലോ. ഇപ്പോൾ അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ ഇത്തരത്തിലെ ചിന്തകളൊക്കെ ഒന്നുകൂടി വ്യാപകമായി കുടുംബക്കാർക്ക് കുറേ കൂടിയൊക്കെ ഒരു ബോധമുണ്ട്. എന്നാൽ പോലും പ്രവാസികളെ ആ നിലക്ക് പരിഗണിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ
2: കുറച്ച് പരാജിതരാണ്. കാരണം ഇവിടുന്ന് പലതും ആവശ്യപ്പെടാം, പലതും ആവശ്യപ്പെട്ടും അതുപോലെ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന ക്യാഷ് കടം വാങ്ങിക്കൊണ്ടൊക്കെ അയച്ചു കൊടുക്കും. ഇവിടെ ചിലപ്പോൾ ലാവിശ്യമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു രൂപത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പം പ്രവാസ ജീവിതം ഷമീല് പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും അനുഭവിക്കാനുള്ളതാണ്. ഞാൻ 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ ഒരു കയ്പ് നീരും സുഖവും അതിൻ്റെ പ്രയാസവും ഒക്കെ അനുഭവിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു കണ്ടന്റ് തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസ ജീവിതമാണ്. അത് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ 2 വർഷമുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. മഷാ അല്ലാഹ്, അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്നാൽ ഇവിടെ പുറംലോകം അറിയാത്ത, കുടുംബത്തിനറിയാത്ത, നാട്ടുകാർക്ക് അറിയാത്ത ഒരു ജീവിതം പ്രവാസികളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല പതിലാ കഥയിൽ പറഞ്ഞ പോലെ അത്രയൊക്കെ പൂശി നല്ല ഉഷാറായി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ ദുബായ്ക്കാരനാണ്, ഇങ്ങനെ ഞാൻ പറയാം, ദുബായ്ക്കാരനാണ്.
1: സിഗരറ്റ് വലിക്കാന്നുള്ള പ്രയോഗം മാത്രം,
2: അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത്. അത് ആ കഥയിൽ വന്നതാണ്. അതെന്തായാലും ഇസ്ലാമികമായിട്ട് ശരിയല്ല, ആരോഗ്യപരമായും ശരിയല്ല. എന്തായാലും നല്ലൊരു പിന്നെ എക്സിക്യൂട്ടീവായിട്ട് ആളിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്നടാ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ഒരു ഫീലും, അങ്ങനെ കുറച്ച് കാലം, വളരെ ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഉണ്ടാവുള്ളൂ, അതുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഈ പിക്ചർ അങ്ങനെയാണ് മാറുകയാണ്. ലേബർ തൊഴിലാളികളുണ്ടാവും, മരുഭൂമിയിൽ ചിലപ്പോൾ ആടിനെ നോക്കുന്ന ആളുകളുണ്ടാവും, മരുഭൂമിയിൽ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ കഴിയുന്നത് പക്ഷേ മക്കൾക്കോ ഭാര്യക്കോ കുടുംബത്തിനോ അറിയില്ല. ഇവിടുന്ന് ഇങ്ങനെ ലിസ്റ്റുകൾ ചിലങ്ങനെ വിട്ടുകൊടുക്കും, പിരിവുകളും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ പ്രവാസിക്ക് വിട്ടുകൊടുക്കും. പക്ഷെ അവിടെ എന്താ ചെയ്യുന്ന ജോലി എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പിന്നെ ചില പ്രവാസികളെങ്കിലും ചിലരൊക്കെ എന്തു ചെയ്യും, അവിടെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് അറിയാതെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ വരുമ്പോൾ നല്ല ഉഷാറിൽ നിൽക്കുക. അവിടെയുള്ള റൂമോ പലപ്പോഴും പിന്നെ ഡബിൾ കട്ടിലായിരിക്കും. ഒരു റൂമിൽ ചിലപ്പോൾ 8-10 ആളുകളുണ്ടാവും ഡബിൾ കട്ടിൽ വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇവിടെ ഓരോരുത്തർക്കും സിംഗിൾ റൂമാണ്. അപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ അവർ ജീവിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഭക്ഷണം, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മക്കൾ ഇവിടെയൊക്കെ കഴിക്കുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പ്രവാസികളുണ്ട്. എന്നാൽ അവിടെ എന്ത് ചെയ്യും, അവർക്ക് കുബൂസാണ്, പച്ചത്തൈരാണ്, ആ ഒരു രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താ, 10-40 കൊല്ലം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വില പോലും അവർക്ക് നൽകുന്നില്ല എന്നുള്ളത്
1: മാത്രമല്ല അസുഖങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് കൂടെ ഉണ്ടാവും.
2: അതെ, അതാണ് അതിൽ പ്രധാനം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായിട്ടൊക്കെ അവർ തിരിച്ചു വരുമ്പോൾ പിന്നെ അവർക്കൊരു വിലയുണ്ടാവില്ല. അപ്പം പണമുണ്ടെങ്കിൽ മാത്രം അത് ആ പണം കായ്ക്കുന്ന ഒരു മരമായിട്ട് കാത്തു സൂക്ഷിക്കും, ഇല്ലെങ്കിൽ പിന്നെ വെട്ടി മാറ്റുക എന്ന രീതി പൊതുവെ ആളുകൾ സ്വീകരിക്കാറുണ്ട്.
1: എന്നാൽ പോലും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, മറിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുടുംബങ്ങളും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന
2: കുറെ ഫാമിലികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇത് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്.
1: അങ്ങനെ പോകുന്നതും സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളും അല്ലെങ്കിൽ വീഡിയോ സഹിതം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് കുറെയൊക്കെ. അതേപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുടുംബത്തെയും മക്കളെയും ഒക്കെ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പിന്നെ ശമ്പളവും അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകണമെന്നില്ല, നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം ചില സമയത്തൊക്കെ കഴിയില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യബോധത്തിലേക്ക് വരിക.
2: ഇതറിയിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കുറേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തോന്നുന്നു. അതായത് നല്ല സെറ്റപ്പിലാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച അപ്പോൾ അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ശരിക്കും അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്.
1: അതെ അതെ, അതേപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ, അവരോട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത് ആ നിലക്കു തന്നെയുള്ള നെയ്യത്തോടുകൂടി നമ്മൾ ചെലവഴിക്കുക. അതിൽ യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിൽ ഒരു നിലക്കും വരാതെ നമുക്കിത് പരലോകത്ത് തീർച്ചയായും പ്രതിഫലമായി നമ്മുടെ കുടുംബത്തെ പോറ്റിയതിൻ്റെ വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ദാനധർമ്മങ്ങളായി അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കും എന്നുള്ള കൃത്യമായ നീയത്തോടു കൂടി തന്നെ ഇതൊക്കെ ചെലവഴിക്കുമ്പോൾ അത് ചെലവഴിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും വരില്ല, ആ നിലക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. മാത്രമല്ല ഇത് കേട്ടപ്പോൾ മക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പയെ ഉമ്മയെ സന്തോഷിപ്പിക്കുക, അവരെ അനുസരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നീടുള്ള ബാധ്യതകൾ ഏറ്റവും സുപ്രധാനമാണ്, മാതാപിതാക്കളുടെ ബാധ്യത. അതിൽ നമ്മുടെ ഉപ്പയെ ഈ ഒരു കേട്ട ശബ്ദത്തിൻ്റെ തുടക്കത്തിൽ ഉപ്പയോടൊരു അകൽച്ചയും മറ്റും ഒക്കെ പറഞ്ഞു, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അകൽച്ച
2: ഉണ്ടാവും.
1: പക്ഷേ അവിടെ നമ്മുടെ ബാധ്യത എന്നുള്ള നിലക്ക് കുറച്ച് ബോധം വെച്ച മക്കളത് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമല്ലോ. നമുക്ക് എത്രയൊക്കെ നമ്മുടെ ഉപ്പയെ അടുത്ത് കിട്ടുന്നില്ലെങ്കിലും അവരോടൊരു അകൽച്ച സ്വാഭാവികമായ രീതിയിൽ വരുന്നുണ്ടെങ്കിലും അതെല്ലാം കവർ ചെയ്ത് അവരോട് കൂടുതൽ സംസാരിക്കണം, അവരോട് കൂടുതൽ ഇടപഴകണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
2: തുറന്ന് ചോദിക്കണം, പറയണം എന്നതാണ്. അത് ശരിക്കും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉപ്പനോട് അടുപ്പുണ്ടാവും, ചില കുട്ടികൾക്ക് അധികം ഭൂരിപക്ഷം ഉമ്മയോട് മാത്രമായിരിക്കും. ഇവിടെ എന്താച്ചാൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ സുഖം, അത് കുടുംബജീവിതത്തിൽ ഏറ്റവും ബലവത്താണ്. മക്കൾക്കൊരു പ്രചോദനമാകുകയും ചെയ്യും അത്തരം കാര്യങ്ങളെല്ലാം.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമപഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: email hello@peaceradio.com, phone 902-08-40-840, www.peaceradio.com.
5: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്, നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഖലീൽ ആയ ഇബ്രാഹിം അലഹിസ്സലാം. ക്ലാസ് എടുത്തുകൊണ്ട് അനൂസ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വിശേഷണമാണ് ഖലീലുള്ളാ, അതായത് അള്ളാഹുവിൻ്റെ ഖലീൽ എന്നുള്ളത്. എന്തായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശേഷണം നൽകാനുണ്ടായ കാരണം, എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, وَمَنْ أَحْسَنُ دِينًا مِمَّنْ أَسْلَمَ وَجْهَ لِلَّهِ وَهُوَ مُحْسِنٌ وَاتَّبَعَ مِلَّةَ إِبْرَاهِيمَ حَنِيفًا وَاتَّخَذَ اللَّهُ إِبْرَاهِيمَ خَلِيلًا. സൽവൃത്തനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിൻ്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരൻ ആരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ ഖലീൽ ആയി സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് തഫ്സീറു സഅദിൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു, അതായത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ് ഖുല്ല എന്ന് പറയുന്നത്. ഈ പദവി രണ്ട് ഖലീഫമാർക്കാണ് ലഭിച്ചിട്ടുള്ളത്, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്കും ആണ്. എന്നാൽ പൊതുവായ സ്നേഹം എല്ലാ മുഅ്മിനുകൾക്കുള്ളതാണ്. അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലാക്കാൻ കാരണം അദ്ദേഹം തന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുകയും പരീക്ഷണങ്ങളിൽ ശരിയായ രീതിയിൽ നിലകൊള്ളുകയും ചെയ്തതുകൊണ്ടാണ്. തഫ്സീർ സഅദിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട തഫ്സീറിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് അതേപടി സ്വീകരിച്ച കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുള്ള, അള്ളാഹുവിൻ്റെ ഖലീൽ എന്നുള്ള ഒരു വിശേഷണം റബ്ബ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിൽ ആ സ്നേഹത്തിൻ്റെ അത്യുന്നതമായിട്ടുള്ള ഖുല്ല എന്ന പദവിയിൽ എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, മറിച്ച് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ അനുസരണം കൊണ്ട് മാത്രമാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചത് കാണാൻ പറ്റും, വ ഇബ്രാഹീമല്ലദീ വഫാ, കടമകൾ നിറവേറ്റിയ ഇബ്രാഹിം എന്നൊരു വിശേഷണം ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും തഫ്സീർ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ച എല്ലാ കാര്യങ്ങളും കൽപ്പിച്ച എല്ലാ മതനിയമങ്ങളും ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും അതിൻ്റെ ശാഖാപരമായ നിയമങ്ങളും അദ്ദേഹം പൂർണ്ണമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുള്ള എന്നുള്ളൊരു വിശേഷണം ലഭിച്ചിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, സലഫുകളിൽ ധാരാളം പേർ പറഞ്ഞു, അതായത് തന്നോട് കൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു, ആരാധനയുടെ ഓരോ മഖാമുകളും പൂർണ്ണമായി പൂർത്തീകരിച്ചു, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒന്നിൽ മുഴുകുന്നതിനാൽ നിസ്സാരമായ മറ്റൊന്നിനെ മറന്നുപോകുന്നതോ വലിയൊരു കാര്യം ശ്രദ്ധിക്കുന്നതിനിടയിൽ ചെറിയൊരു കാര്യത്തെ അവഗണിക്കുന്നതോ ആയ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്ന് മുഫസ്സിരീങ്ങൾ ഇബ്രാഹിം നബിയുമായി സംബന്ധിച്ച് അവരുടെ ഗ്രന്ഥങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വലിയ വലിയ പരീക്ഷണങ്ങളും പ്രബോധന ദൗത്യങ്ങളും നിർവഹിക്കുമ്പോഴും അള്ളാഹുവോടുള്ള ചെറിയ കടമകളിൽ പോലും അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിരുന്നില്ല. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ചെറിയ കടമകളെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യത്തിൻ്റെ വലിപ്പ ചെറുപ്പം നോക്കിയല്ല, മറിച്ച് അത് കൽപ്പിച്ചത് പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹുവാണോ എന്ന അള്ളാഹുവാണ് എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വൈദിബ്തല ഇബ്രാഹീം റബ്ബു ബികലിമാതിൻ ഫഅതമ്മഹുൻ قال اني جاعلك للناس اماما قال ومن ذريتي قال لا ينال احد الظالمين. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് സൂറത്തുൽ ബഖറയിലെ 124-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ ഓർക്കുക. അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അള്ളാഹു പറഞ്ഞു, ശരി, പക്ഷേ എൻ്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു പരീക്ഷണം നടത്തിയ വാക്കുകൾ, കൽപ്പനകൾ ഏതായിരുന്നു?
9: ഇസ്ലാമിൻ്റെ അനുഷ്ഠാനപരമായിട്ടുള്ള ചില നടപടികളായിരുന്നുവെന്നും ഇസ്മായിലിനെ ബലിയർപ്പിക്കാനുള്ള കൽപ്പന മുതലായവ ചിലതായിരുന്നുവെന്നും തൗഹീദിൻ്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളായിരുന്നുവെന്നും മറ്റും കാണിക്കുന്ന ഏതാനും ചില റിവായത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ജരീർ റഹിമഹുള്ള ആ വാക്കുകൾ കൊണ്ട് വിവക്ഷ ഇതെല്ലാം കൂടിയായിരിക്കാം എന്ന് പറഞ്ഞതായിട്ട് അമാനി മൗലയുടെ തഫ്സീറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമിഹി ശാകിറൻ ലിഅൻഉമിഹി ജതബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം വആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽആഖിറത്തി ലമിനസ്വാലിഹീൻ. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല, അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അവൻ തെരഞ്ഞെടുക്കുകയും നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തിരിക്കുന്നു. പരലോകത്താകട്ടെ തീർച്ചയായും അദ്ദേഹം സൽവൃത്തരുടെ കൂട്ടത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തും കൊണ്ടും ഖലീലുല്ലാ എന്നുള്ള അള്ളാഹുവിൻ്റെ വിശേഷണത്തിന് യോഗ്യനാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു കാര്യത്തിലും ദീനിൻ്റെ ഒരു കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ച ഇല്ലാതെ എല്ലാ കടമകളും മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഇഖ്ലാസോടുകൂടി ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ബാധിച്ചുള്ള മുസീബത്തുകളാവട്ടെ, അദ്ദേഹത്തിന് ബാധിച്ചുള്ള മറ്റുള്ള പ്രയാസങ്ങളാവട്ടെ, എല്ലാതും അദ്ദേഹം അതിൽ ഖൈർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുല്ലാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയ സമയത്ത്, ആ ജീവിതത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. പരീക്ഷണങ്ങളിൽ മുന്നോട്ട് പോയിട്ട് റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി ചെറുതാവട്ടെ വലുതാവട്ടെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പടച്ച റബ്ബിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ ജീവിതം കൊണ്ട് നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ജീവിതം പഠിക്കുന്ന നമ്മളൊക്കെ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം. ക്ലാസ് എടുത്തത് അനൂസ് മഞ്ചേരി.
10: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 11 മുതൽ 13 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി. ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 9-10 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം 11, 12, 13, വളരെ ചെറിയ 2-3 ആയത്തുകൾ. വേഗത്തിൽ പഠിക്കാനും അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുമൊക്കെ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗത്തേക്ക് പ്രവേശിക്കാം.

0: അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 10 മുതൽ 13 വരെയുള്ള ചെറിയ 2-3 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല തമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജറിൽ നിന്നും 11 മുതൽ 13 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. ഷിയയികളുടെ ഉത്ഭവം. രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഷിയ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം അനുയായികൾ അല്ലെങ്കിൽ സഹായികൾ എന്നാണ്. സഹായി അല്ലെങ്കിൽ അനുയായി എന്ന അർത്ഥത്തിൽ ഒരാൾക്കും രണ്ടാൾക്കും കൂടുതൽ ആളുകൾക്കും സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനുമെല്ലാം ഷിയ എന്ന പദം തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു ജനത ഒരുമിച്ചു കൂടിയാൽ അവരും ഷിയയാണ്. ഒരാളെ സഹായിക്കുകയോ അയാളുടെ പക്ഷം ചേരുകയോ ചെയ്താൽ അവനെക്കുറിച്ച് അയാളുടെ ഷിയ എന്നാണ് പറയുക. ഷിയാക്കളുടെ സാങ്കേതിക പ്രയോഗമനുസരിച്ച് അമീറുൽ മുഅ്മിനീൻ അലിയുടെ ഖിലാഫത്ത് അംഗീകരിക്കുന്നവർക്കാണ് ഷിയ എന്ന് പറയുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് മുമ്പുള്ളവരുടെ ഖിലാഫത്ത് നിഷേധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രസ്തുത നിർവചനത്തിൽ അലിക്ക് ശേഷമുള്ള ഇമാമുകൾ ഉൾക്കൊള്ളാത്തതുകൊണ്ട് വേറെയും അനവധി നിർവചനങ്ങൾ ഈ പദത്തിന് ഷിയകൾ നൽകുന്നുണ്ട്. അലിയുടെ അനുയായിയായി മാറുകയും മറ്റു സഹാബികളെക്കാൾ അദ്ദേഹത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നവർ എന്ന് സാമാന്യമായി പറയാറുണ്ടെങ്കിലും ഈ നിർവചനം അലിയുടെ കാലത്തുള്ളവർക്ക് അനുയോജ്യമാണെങ്കിലും പിന്നീടുള്ളവർ അവരുടെ ഇമാമുമാരെയും അവരുടെ വിശ്വാസകാര്യങ്ങളും അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ പേരിന് അർഹത നേടാനാവുകയുള്ളൂ. ചില റാഫിദികളുടെ വാദപ്രകാരം ഷിയാസത്തിൻ്റെ വിത്തുകൾ പാകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നബിയുടെ കാലത്ത് ഷിയാ സുന്നി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഖുർആൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തുമായിരുന്നു. എല്ലാവരും നബിയുടെ ഷിയാ അനുയായികളായിരുന്നു. ഇബ്നു തൈമിയ പറയുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും കാലത്ത് ഷിയാ എന്ന പ്രയോഗമുണ്ടായിരുന്നില്ല. അവരിൽ ആരുടെയെങ്കിലും ഷിയാ എന്ന് പറയപ്പെട്ടിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അലിക്കാണ് ഖിലാഫത്ത് ഏറ്റവും അർഹത എന്ന വാദഗതിക്കാരാണ് ഷിയാഇസത്തിന് ബീജാവാപം നൽകിയത്. താനാണ് ഖിലാഫത്തിന് അർഹൻ എന്ന വാദം അലിക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അബൂബക്കറിന് ബൈഅത്ത് ചെയ്യുമായിരുന്നില്ല. അബൂബക്കറും ഉമറുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ഉത്തമർ എന്ന് കൂഫയിലെ മിമ്പറിൽ നിന്ന് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുമായിരുന്നില്ല. എന്നാൽ ഖിലാഫത്ത് വാദം ചിലർ അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിച്ചമച്ചതാണ്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനഘട്ടത്തിൽ ജൂതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സബ ആണ് മുസ്ലിം സമുദായത്തിൽ ഷിയാ വിശ്വാസത്തിൻ്റെ വിത്ത് പാകിയത്. ഷിയായിസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അവർക്ക് പോലും ഏകാഭിപ്രായമില്ല. ജമൽ യുദ്ധ ദിവസമാണ് ഷിയായിസത്തിന് ആരംഭം കുറിച്ചതെന്ന് പറയുന്നവർ അവരിലുണ്ട്. മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായപ്രകാരം അലി സുഫീനിൽ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് ഷിയായിസം രൂപം കൊണ്ടത്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ രക്തമാണ് ഷിയായിസത്തിന് വിത്തുപാകിയത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയകളുടെ ഉത്ഭവം. രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനാവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
4: റബ്ബിൽ ഭരമേൽപ്പിച്ചാൽ റബ്ബിൻ്റെ രക്ഷ ലഭിക്കും. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറ ബഖറ 49:50 വചനങ്ങൾ വിശദീകരിക്കുന്നു ഷഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹപ്രകാരം പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 47-48 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞത്. 49-50 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു സംരംഭത്തെ പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതും അത് പാരായണം ചെയ്യുന്നതും അത് പഠിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാകുമ്പോൾ അതിൻ്റെ പുണ്യം വളരെയേറെയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രവർത്തനത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കർമ്മമായി, സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ തുറന്നു വച്ച് ആവശ്യമായത് നോട്ട് ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതൊക്കെ വലിയ പുണ്യങ്ങളായി മാറും. ഓതിയ ആ ഭാഗം ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചോതുകയാണ്. വഇന്നജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹയൂന നിസാഅകും وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنتُمْ تَنظُرُونَ. ഓതിക്കേട്ട ഭാഗം വീണ്ടും നമ്മൾ ഒന്നുകൂടി കേട്ടു. തജീവിതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. 49-50 വചനങ്ങളാണ് കേട്ടത്. വഇദ് എന്ന് പറയാൻ പാടില്ല. വഇദ് പലക്കത്തിൻ്റെ ഹർഫല്ല ദാൽ. അപ്പം ദാൽ വഇദ് എന്ന് പറയാൻ പാടില്ല. വഇദ് നജൈൻ وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ مِنْ آلِ إِلْهَارًا വെളിവാക്കി ഓതണം. ഫിർഔന എന്ന് പറയാൻ പാടില്ല. ഫിർ അറായിന് സുക്കൂനും തൊട്ട് മുമ്പുള്ളതിന് കെസറുമാകുമ്പോൾ റായിനെ തലക്കേക്ക് ചെയ്ത് അഥവാ മലയാളത്തിലെ രായുടെ ശബ്ദത്തിൽ ഫിർ ഫിർ രായുടെ ശബ്ദത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ യസൂമൂനകും സൂ അൽ അദാബ്. സൂ അൽ അദാബ് മദ്ദുണ്ട് അസീനിന്. മദ് മുത്തസ്വലാണ് നീട്ടി ദീർഘം നൽകി ഓതേണ്ടതുണ്ട്. അതുപോലെ സു അവിടെ ഹംസാണ്, അല്ല അദാബ് അവിടെ അഴൈനുമാണ്. ഹംസും അഴൈനും അതിൻ്റെ ഉച്ചാരണം മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സൂ അൽ അദാബ് അ രണ്ടിനെയും ഉച്ചാരണം ശ്രദ്ധിക്കണം. യുദബ്യഹൂന അബ്നാഅകും അവിടെ മദ്ദുണ്ട് നൂനിന്, മദ് മുത്തസ്വലാണ്. വയസ്തഹയൂന നിസാഅകും വയസ്തഹയൂന യസ്തഹ എന്ന് പറയണ്ട, യസ്തഹയൂന സീന് മദ്ദുണ്ട് നിസാഅകും എന്നുള്ളിടത്ത് മദ് മുത്തസ്വലാണ്. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം ബല അവിടെ മദ് മുത്തസ്വലാണ്. മിർ റബ്ബികും ഇതാവും ബിലാ കുഞ്ഞിയാണ്. മിർറ നൂന് കേൾക്കാനേ പാടില്ല, സാക്കിന നൂന് ശേഷം റ വന്നു, ഇതാവും ബിലാ കുഞ്ഞിയാണ്. അടുത്തായിട്ട് നോക്കൂ, വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജൈനാകും ഫഅൻജ ഇത് ഇഖ്ഫാവ്യ കുഞ്ഞാണ്, മണിച്ച് മറച്ചോതണം. വഅഖ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ വഅഖ്റഖ്നാ അഖ്റഖ് ഖൽഖത്തിൻ്റെ ഹർഫാണ്, സുക്കൂൻ വന്നു, ഉറക്കെ ശബ്ദിച്ച് ഉച്ചരിക്കണം. നാ എന്നിടത്ത് മദ്ദുണ്ട്, മദ് മുൻഫസ്വലാണ്. വഅഖ്റഖ്നാ ആല എന്ന് പറയുമ്പോൾ ഫിറഔന നേരത്തെ പറഞ്ഞു, വഅൻതും തദു ആ രണ്ട് സ്ഥലത്തും ഇഖ്ഫാ ബിഗുന്നയാണ്. അൻതും സാക്കിനായതിനു ശേഷം ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമായ ത വന്നു. തദു തദു എന്ന് പറയുമ്പോഴും സാക്കിനായതിനു ശേഷം ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ട ല എന്ന അക്ഷരം വന്നു. രണ്ടിടത്തും മണിച്ച് അവ്യക്തമാക്കി ഓതണം, ഗുന്നത്ത് സഹിതം ഇഖ്ഫാ ചെയ്യണം, മണിച്ച് മറച്ചോതണം. ഇതാണ് തജ്വീദുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അള്ളാഹു കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ രണ്ട് ആയത്തുകളിലായിട്ട് മനസ്സിലാക്കിയത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ വർഗത്തിന്, ഇസ്രായേൽ സന്തതികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളും, പരലോകത്ത് ഖിയാമത്ത് നാളിൽ മരണശേഷം എല്ലാവരും ഒറ്റയ്ക്ക് വരുന്ന ആ സമയത്ത് ഓരോരുത്തരും സ്വന്തമായി ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അവനവന് ഇണയായും തുണയായിട്ടും ഉപകാരപ്പെടുന്നതായിട്ടുണ്ടാവുക. അവിടെ നമ്മെ സഹായിക്കാനോ മറ്റ് പകരം വെച്ചു കൊടുക്കാനോ മറ്റ് സ്വാധീനം ചെലുത്താനോ ഒന്നും കഴിയുന്ന ഒരു സ്ഥിതിഗതി അന്നുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും അവനവൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ഉപകാരപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന ഇസ്രായേൽ സന്തതികളോടുള്ളും നമ്മോടൊക്കെയുള്ള എല്ലാവരോടുമുള്ള ഓർമ്മപ്പെടുത്തൽ, അതാണ് 47-48 വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു തുടർന്ന് പറയുന്നു, വഇന്നജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം വഇന്നജൈനാകും നാം നിങ്ങളെ നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു എന്നാണ്. അപ്പോൾ നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം,

ആല് മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കുടുംബം, മുഹമ്മദ് നബിൻ്റെ ആൾക്കാർ, ഫിറൗൻ്റെ ആൾക്കാർ, ആല് ഫിറൗൻ മീൻ ആല് ഫിറൗന, ഫിറൗൻ്റെ കൂട്ടുകാരിൽ നിന്ന്, ആൾക്കാരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം. യസൂമൂനക്കും സൂ അല്ലാദാബ്, എന്താ അവർ ചെയ്തിരുന്നത് ഫിറൗൻ്റെ ആളുകൾ? യസൂമൂനക്കും, യസൂമൂന എന്നാൽ അനുഭവിപ്പിക്കുക എന്നാണ്. യസൂമൂന, അവർ അനുഭവിപ്പിക്കുന്നു കും നിങ്ങളെ, സൂ അല്ലാദാബി, എന്ത് സൂ ചീത്തയായ അല്ലാദാബ് ശിക്ഷ. സൂ അല്ലാദാബ് എന്ന കടുത്ത ശിക്ഷ, കടും ശിക്ഷ, ഹീനമായ ചീത്തയായ ശിക്ഷ. അങ്ങേറ്റം കടുത്ത ശിക്ഷ നിങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കെ ഫിറഔന്റെ കൂട്ടരിൽ നിന്ന്, ആളുകളിൽ നിന്ന്, ആൾക്കാരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം, ആ സന്ദർഭം ഓർമ്മ വേണം. എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത്? യുദബ്യഹൂന, അറുകൊല നടത്തിയിരുന്നു. ദബ്ബഹ, അറവ് നടത്തുക, അറുത്ത് കൊലപ്പെടുത്തുക. യുദബ്യഹൂന, അവർ അറുകൊല നടത്തിയിരുന്നു. ആരെ? അബ്നാഅക്കും, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ബിൻ ഇബിന്, ഇബിന് എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്, സൺ, അതിൻ്റെ ജം ആണ്, ബഹുവചനമാണ് അബ്നാ, മക്കൾ, ആൺമക്കൾ. അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ അവർ അറുത്ത് കൊല ചെയ്തിരുന്നു. വയസ്തഹയൂന നിസാഅക്കും, വയസ്തഹയൂന, അവർ ജീവിക്കുവാൻ വിടുകയും ചെയ്തിരുന്നു. ഇസ്തഹയ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കുക. വയസ്തഹയൂന, അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. നിസാഅക്കും, നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങളുടെ സ്ത്രീകളെ, അഥവാ ആൺകുട്ടികൾ, അവർ ആൺകുട്ടികൾ എന്ത് ചെയ്യും? കൊന്നുകളയും. പെൺകുട്ടികളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. വഫീദാലിക്കും, അതിലുണ്ട് ബലാഉൻ, പരീക്ഷണം. ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം, അതിലൊരു പരീക്ഷണമുണ്ട്. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള. അളീം, വമ്പിച്ച, വലിയ, വമ്പിച്ച, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പരീക്ഷണം അതിലുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനം മുതൽ തുടർന്നുള്ള ആയത്തുകളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ചില ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ്. അതിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സൂറത്ത് യൂസുഫിൽ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ആ യൂസുഫ് എന്ന അധ്യായത്തിൽ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ മിസ്രയേലിലെ ധനകാര്യ വകുപ്പ് മേധാവിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും ഇസ്രായേൽ എന്ന യഅ്ഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും സഹോദരന്മാരും ഈജിപ്തിൽ ചെന്ന് താമസിച്ചു. അങ്ങനെ 400 വർഷം കൊണ്ട് ആ കുടുംബം, ഒരുപാട് തലമുറകൾ, ആ കുടുംബം, പിന്നീട് മക്കളും പരമക്കളുടെ മക്കളും, അങ്ങനെ ഒരു ജനറേഷൻ വലുതായിട്ട് വലിയൊരു വമ്പിച്ച ജനതയായിത്തീർന്നു. അങ്ങനെ അവരുടെ ജനപ്പെരുപ്പും പാരമ്പര്യ സംസ്കാരങ്ങളൊക്കെ ഈജിപ്തിലെ പഴയ വംശജായ കിബിത്തിയ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാതായി. അത്രയും ആളുകൾ ഇവരുടെ കുടുംബത്തിൽ നിന്നായി. അവരെ നേരെ അവരക്രമവും, കോപ്റ്റിക്കാർ, കിബിത്തികൾ അക്രമം അഴിച്ചു വിട്ടു. കാരണം അവരുടെ കയ്യിലാണെന്നുള്ള രാജ്യത്തിൻ്റെ ഭരണം. റോമിലെ ഭരണാധിപന്മാർ കൈസർ അല്ലെങ്കിൽ സീസർ എന്ന പേരിലും, പേർഷ്യയിലെ ഭരണാധികാരികൾ കിസ്റ കൊസറു, കിസ്റ എന്നും, യമനിലെ രാജാക്കന്മാർ തുബ്ബൾ എന്നുമുള്ള നാമങ്ങളിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഈജിപ്തിലെ ഭരണാധിപന്മാർ അറിയപ്പെടുന്ന പേരാണെന്ത്? ഫറോവ, ഫിറൗൻ, അറബിൽ ഫിറൗൻ, ഫറോവമാരെന്നാണ് അറിയപ്പെടുക. ഈജിപ്തിലെ ഭരണാധിപന്മാർ ഫറോവമാരെന്നാണ് പറയാം. അങ്ങനെ ഒരു ഫിറൗന്റെ കാലത്ത് ഇസ്രായേലിലുള്ള വിരോധം, വർഗീയ പക്ഷപാതവും വളരെ അധികമായി. അപ്പോൾ ഈ നിലക്ക് വിട്ടാൽ പറ്റൂല. ഈ നിലക്ക് വിട്ടാൽ കിബിത്തുകളുടെ പേരിലും പ്രശസ്തിക്കും കോട്ടം തട്ടും. രാജ്യഭരണം കിബിത്തുകൾക്ക് തന്നെ നഷ്ടപ്പെടാൻ ചിലപ്പോൾ അത് കാരണമാക്കും എന്ന് കരുതി ഇസ്രായേലരെ അവർ തങ്ങളുടെ അടിമകളായി ഗണിക്കുകയും അവരോട് മൃഗങ്ങളെ മൃഗീയമായി പെരുമാറുക ഒക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് മർദ്ദിച്ച് മർദ്ദനങ്ങളൊക്കെ ഇരയാക്കി. ഈ സംഭവമൊക്കെ സൂറത്തുൽ ഖസസിൻ്റെ ഭാഗത്തും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മർദ്ദനങ്ങളിൽപ്പെട്ട ഒരു മർദ്ദനാണെന്ത്? ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ അറുത്ത് കൊലപ്പെടുത്തുക. ജനിച്ച ഉടനെ തന്നെ കൊല്ലുക. ആൺകുട്ടിയാണെങ്കിൽ കൊല്ലുക, പെൺകുട്ടിയാണെങ്കിൽ പെൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക? കൊല്ലണ്ട, ജീവിക്കാൻ അനുവദിക്കുക. ഇത് അന്നത്തെ ഫിറൗന്റെ, അന്നത്തെ ഫിറൗൻ എന്ന് പറഞ്ഞാൽ ഫറോവ ഭരണാധിപന്മാരിൽ ഒന്നാമത്തെ, ആ അന്നുണ്ടായിരുന്ന ഫറോവയുടെ കൽപ്പന, ആ ഭരണാധിപൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അതിന് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട കുറച്ച് ജോലിക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ അവർ മൃഗീയമായി അറുത്ത് കൊല ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ എന്ത് ചെയ്തു? ഒരു പെട്ടിയിലാക്കി നെയ്യുന്നതിൽ ഒഴുക്കി, ചരിത്രം നമുക്ക് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒഴുക്കി എന്ത് ചെയ്യാണ്?

0: ഫിറവന്റെ അന്നത്തെ ഭരണാധിപന്റെ ഫറോവയുടെ വാതിൽക്കൽ കൂടി ഒഴുകിപ്പോകുന്ന നദിയുടെ ആ കരക്കണിഞ്ഞപ്പോൾ ആ കൊട്ടാരത്തിലുള്ള ജോലിക്കാർ അവരെന്ത് ചെയ്തു, അത് കണ്ടെടുത്തു. ആ കുട്ടിയെ തുറന്നുനോക്കിയപ്പോൾ കുട്ടിയെ അവരെന്ത് ചെയ്തു, കൊട്ടാരത്തിലെ കുഞ്ഞായി വളർത്തി. അങ്ങനെ മൂസാസത്തു വസ്സലമയ്ക്ക് അവസാനം ചരിത്രം മൊത്തം പ്രതിപാദിക്കണില്ല. മൂസാനബിക്ക് പ്രവാചകത്വവും ദിവ്യത്വവും അനുഭവത്തും രസായത്തൊക്കെ ലഭിച്ച് പ്രബോധന കീർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫിറൗന്റെ അക്രമം വീണ്ടും ശക്തിപ്പെട്ടു. അങ്ങനെ ഇസ്രായേലുടെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഏർപ്പാട് ആ സമയത്തും നടക്കുന്നുണ്ട്. സൂറത്തുൽ അഅ്റാഫ് 127 129ലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അവർക്ക് പിന്നെ മോചനം നൽകിയതിനെയാണ് വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിറഔൻ എന്നുള്ള ഈ ഒരു ആയത്തിൻ്റെ തുടക്കം അല്ലേ. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിറഔന യസൂമൂനക്കും സൂ അൽ അദാബ്. ഇനി നോക്കൂ, ഇനി അതിൻ്റെ അർത്ഥം നോക്കൂ. ദൂരെ നമ്മൾ അതിൻ്റെ സംഭവം കേട്ടല്ലോ. വഇദ് നജ്ജൈനാകും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം, മിൻ ആലി ഫിറഔന, ഫിറഔന്റെ ആൾക്കാരിൽ നിന്ന്, യസൂമൂനക്കും സൂ അൽ അദാബി, അവർക്ക് അടുത്ത ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അനുഭവിപ്പിക്കുന്നു. യുദബ്യഹൂന, എന്താണത്? യുദബ്യഹൂന, അവർ അറുത്തുകളയും, അറുകോള നടത്തും. അബ്നാക്കും, നിങ്ങളുടെ ആൺമക്കളെ. വയസ്തഹയ്യുന നിസാഅക്കും, നിങ്ങളുടെ പെൺമക്കളെ, സ്ത്രീകളെ, അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. എന്നിട്ട് പടച്ചവൻ പറയുകയാണ്, വഫീ ദാലിക ബലാ ഉമ്മ റബ്ബിക്കും അദീം, അതിലൊക്കെ വമ്പിച്ച നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണം അതിലുണ്ട്. അത് വല്ലാത്തൊരു പരീക്ഷണം തന്നെയായിരുന്നു. പോലെ പടച്ചവൻ പറഞ്ഞത്, വനബ്ലൂക്കും ബിഷരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. സൂറത്തുൽ അംബിയാൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ബലാ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത് അല്ലേ. ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു ആ ഫിറഔന്റെ അന്നത്തെ ഭരണകാലത്ത്. അപ്പോൾ അതിൽ ക്ഷമയും സഹനവും പരിശോധിക്കാനുള്ള ഒരു ബലാ, ഒരു പരീക്ഷണമായിരുന്നു അത് എന്ന് അള്ളാഹു അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്തു, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ നോക്കൂ, അള്ളാഹു പറയാണ്, വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിറഔന വഅൻതും തൻദുറൂൻ. വഇദ് ഫറഖ്നാ, നാം വേർപ്പെടുത്തിയ സന്ദർഭം, ഫറഖ ഫറഖ എന്ന് പറഞ്ഞാൽ, വഇദ് ഫറഖ്നാ അല്ലേ, ഫറഖ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർപ്പെടുത്തി അല്ലേ, പിളർത്തി എന്നൊക്കെയാണ് ഫറഖ. വഇദ് ഫറഖ്നാ, നാം പിളർത്തിയ സന്ദർഭവും നിങ്ങൾ ഓർക്കണം. എങ്ങനെ? ബിക്കും, നിങ്ങൾ കാരണം, അൽ ബഹ്റ, ഒരു സമുദ്രത്തെ, നിങ്ങൾ കാരണമായി ഒരു സമുദ്രത്തെ നാം പിളർത്തി, നാം വേർപ്പെടുത്തി. എന്നിട്ടോ, ഫ അഞ്ചൈനാക്കും, ഫ എന്നിട്ട് അങ്ങനെ അഞ്ചൈന, നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു, കും നിങ്ങളെ നാം രക്ഷിച്ചു, വ അഗ്റഖ്ന അതോടൊപ്പം നിങ്ങളെ രക്ഷപ്പെടുത്തി, അതോടൊപ്പം വ അതോടൊപ്പം അഗ്റഖ്ന, ഗരിഖന മുങ്ങി അല്ലേ, അഗ്റഖ അഗ്റഖ മുക്കി നശിപ്പിച്ചു, വ അതോടൊപ്പം അഗ്റഖ്ന നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു അല്ലേ, വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു, അതിനാണ് അഗ്റഖ എന്ന് പറയുക. ആല ഫിറഔന, ആരെ? ഫിറഔന്റെ കൂട്ടരെ. നിങ്ങളപ്പോൾ അവിടെയായിരുന്നു. വ അൻതും, നിങ്ങളായിരിക്കെ, തന്തുറൂന, നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു അല്ലേ. എത്ര വൃത്തിയായിട്ടാണ്, ക്ലിയറായിട്ടാണ് അള്ളാഹു പറഞ്ഞിരുന്നത്, സുബ്ഹാനഹു വതആല. അപ്പോൾ നിങ്ങളിങ്ങനെ, വഇദ് ഫറഖ്ന ബിക്കുമുൽ ബഹ്റ, നിങ്ങൾ കാരണമായി സമുദ്രത്തിൽ നാം പിളർത്തിയ സന്ദർഭവും നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഫിറൌന്റെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പ്രയാസം നിങ്ങളെ സഹിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച്, ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ ജീവനോടെ കുഴിച്ചു മൂടുന്ന, പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അനുവാദം നൽകുന്ന ആ നിലക്കുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തി. പിന്നീട് നിങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ അല്ലേ, ഞങ്ങളതാ ഒരു പിടികൂടി അല്ലേ, ഇന്നാല മുദറക്കൂൻ, ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ പിടിക്കപ്പെട്ടു, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി കഴിച്ചിലാകുമ്പോൾ, ഒരു സമുദ്രത്തിൻ്റെ വക്കത്ത് എത്തി നിൽക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്യാണ്, ആ വടി കൊണ്ട്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ വടി കൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം രണ്ടായി പിളർന്നു നിന്നിട്ട് നിങ്ങൾ ആ സമുദ്രത്തിലൂടെ നടന്ന് രക്ഷപ്പെടുകയാണ്. നിങ്ങളെ പിന്നാലെ ഫിറഔനും കൂട്ടരും നടന്ന് അതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അവർ ഏറെക്കുറെ സമുദ്രത്തിലേക്ക് ഇറങ്ങി എന്ന് ഉറപ്പായി നടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് സമുദ്രം പകുത്ത് രണ്ടായി പകുത്ത് നിൽക്കുന്ന ആ ജലം, സമുദ്രജലം അവരെ വന്ന് മൂടി വിഴുങ്ങുകയാണ്. അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തുകയും, നിങ്ങൾ മൂസ അലൈഹിസ്സലാം ഇസ്രായേലരായ മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തുകയും, വഅഗ്റഖ്ന ആല ഫിർഔന ഫിർഔന്റെ കൂട്ടാളികളെ കൂട്ടുകാരെ ആൾക്കാരെ നാം മുക്കി കൊല്ലുകയും ചെയ്തു മുക്കി നശിപ്പിക്കുകയും ചെയ്തു. നിങ്ങളതൊക്കെ നേർക്കുനേരെ കണ്ട ആളുകളല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു അനുഗ്രഹം അല്ലേ, അവരെയും കൂട്ടി മൂസാ നബി രാത്രി പുറപ്പെട്ട് ചെങ്കടലിനടുത്തെത്തി അല്ലേ, ബാക്കിയുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ നിലക്ക് അതുകൊണ്ടിങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് അതിന് കൃത്യമായ നന്ദി കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ച ഹദീസ് കാണാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ യഹൂദികൾ അല്ലേ ആഷുറ അതായത് മുഹറം മാസം മുഹറം 10-ന്റെ അന്ന് നോമ്പ് പിടിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ദിവസം എന്താണ് തിരുമേനി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു നല്ല ദിവസമാണ്, ഇസ്രായേലിലെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഈ രക്ഷപ്പെടുത്തൽ മുഹറം 10-നായിരുന്നു, ആഷുറ ദിവസമായിരുന്നു. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റു, അതുകൊണ്ട് ഞങ്ങളും എന്നവർ നോമ്പ് നോക്കുകയാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസയെ സംബന്ധിച്ച് ലവഅന അഹഖു ബിമൂസാ മിൻകും, മൂസയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ മൂസാ നബിയുമായി അവകാശപ്പെട്ടവരാണ്, ബാധ്യതയുള്ളതാണ്, കടപ്പാടുള്ളതാണ് എന്ന് മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പ് നോൽക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു മുഹറം 10-ന്റെ ആഷുറ ദിവസം. ഈ ഹദീസ് അനുസരിച്ചാണ് ആഷുറ ദിവസം അഥവാ മുഹറം 10-ന് മുസ്ലിങ്ങളായ ആളുകൾ നോമ്പ് പിടിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതാണ്, ചര്യയിൽപ്പെട്ടതാണെന്ന് പൊതുവെ അറിയപ്പെട്ടതുമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം എന്നുകൂടി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി അപ്പോൾ ആ ആയത്തൊന്നുകൂടിയും അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. വഇദ്നജ്ജൈനാക്കും, തീർച്ചയായും വഇദ്നജ്ജൈനാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം മിൻ ആലി ഫിർഔന, ഫിർഔന്റെ കൂട്ടാളികളിൽ നിന്ന് ആൾക്കാരിൽ നിന്ന്. യസൂമൂനക്കും, അവർ നിങ്ങളെ അനുഭവിപ്പിക്കുന്നു സു അൽ അദാബി, കടുത്ത ശിക്ഷയെ. യുദ്ധ്യഹൂന, അവർ അറുകൊല നടത്തുകയും ചെയ്യുന്നു. അബിന അക്കും, നിങ്ങളുടെ ആൺമക്കളെ. വയസ്തഹയ്യൂന, അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നിസാ അക്കും, നിങ്ങളുടെ പെൺമക്കളെ, സ്ത്രീകളെ. വഫീദാലിക്കും, അതിലുണ്ട് ബലാ ഉമ്മിർ റബ്ബിക്കും അദീം, നിങ്ങൾ റബ്ബിങ്കിൽ നിന്നുള്ള വമ്പിച്ച ഒരു പരീക്ഷണം അതിലുണ്ടായിരുന്നു. നിങ്ങളപ്പോൾ എന്തൊക്കെ ചെയ്യും? ക്ഷമിക്കാൻ സഹനവും ഒക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അള്ളാഹുവിനോട് അടുപ്പമെല്ലാം അള്ളാഹു പരീക്ഷിച്ചിരുന്നു ആ വിപത്തിലൂടെ. പക്ഷേ പിന്നീട് വഇദ് ഫറഖ്ന ബിക്കുമുൽ ബഹ്റ, നിങ്ങൾ കാരണമായി സമുദ്രത്തെ നാം പിളർത്തുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. ഫഅൻജൈനാകും, എന്നിട്ട് നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. വഅഗ്റഖ്ന ആല ഫിർഔന, ഫിർഔന്റെ ആളുകളെ ആൾക്കാരെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നവരായിരിക്കും, നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സന്തതികൾ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അവരെന്ത് ചെയ്യാണ്? ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണത്തിൽ സഹിച്ചും ക്ഷമിച്ചും നിന്ന് അതിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ശരിക്ക് ഈ ആയത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓരോന്നും കൂടുതൽ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ തവക്കുലോടുകൂടി അല്ലേ അള്ളാഹുൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ആദർശം പണയം വെക്കാത്ത അവസ്ഥയിൽ ജീവിക്കാനുള്ള തൗഫീഖും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ ബക്കറ 49:50 വചനങ്ങൾ, വിശദീകരിച്ചത് ഷഹൽ അരിപ്ര.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം. പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: ഇൻഷാല്ലാ നമുക്ക് ഒരൽപ്പം ഖുർആന്റെ മാധുര്യം നുകർന്ന് തിരിച്ചു വരാം.
5: أعوذ بالله من الشيطان الرجيم.

0: ഹകീം.
1: വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബഖറയുടെ 208 209 അടങ്ങിയ വചനങ്ങളാണ് മധുരം ഖുർആനിൽ നാം കേട്ടത്.
2: അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫളഹുല്ലാ, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മധുരം ഖുർആനിലെ ആശയം എന്തായിരുന്നു?
1: ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക എന്ന് കൽപ്പിക്കുന്ന വിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഒരായത്താണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം, തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അല്ലാത്ത കാര്യങ്ങളോട് ഒരു അവഗണനയും ഒക്കെയുള്ള രൂപത്തിൽ പോയിരുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരാളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ പല കാര്യങ്ങളും അത് ഫോളോ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാത്ത രൂപത്തിൽ പിന്തുടരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അവരോട് ആ നിലക്ക് പാടില്ല, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ എന്ന് പറഞ്ഞു, ശൈത്താൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണർത്തുന്ന ഒരു വചനമാണ് 208-ാമത്തെ വചനം.
2: ഓക്കെ, അപ്പൊ 208-ാമത്തെ വചനം അവസാനിക്കുന്ന ഒരു പ്രത്യക്ഷമായ വ്യക്തമായ ഒരു ശത്രു, ആ ശത്രുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ശത്രുവിന്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളും എല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ കുറിച്ച് ജാഗ്രത ആർക്കില്ലയോ നമ്മൾ ശത്രുവിന്റെ വലയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ.
1: തുടർന്നുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നത്, വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് വൈദി പോകുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനുമാണ് എന്നാണ്. അതായത് ഒരു കാര്യം ഇന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് ഖുർആൻ ഉണർത്തുന്നത്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് നേർരേഖ. അൽകബീർ എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഒക്കെ വരാറുള്ള ചില പദങ്ങൾ, മഹത്വത്തിൻ്റെ പദങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒരുപക്ഷെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുകയില്ല. അൽ കബീർ എന്ന് പറയുന്നത് വലിയവൻ, മഹാൻ എന്നൊക്കെ പറയുന്ന വാക്ക് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽപ്പെട്ട ഒരു പദമാണ് അൽകബീർ. അൽകബീർ അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ എന്നീ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ബാങ്കിലും അല്ലാതെ തന്നെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ചൊല്ലാറുള്ള ഒരു പദമാണ് അൽ അക്ബർ എന്നതും അൽ കബീർ എന്നതും. അൽ കബീർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലുമൊക്കെ വന്നിട്ടുള്ള ഒരു നാമമാണ്. 6 സ്ഥലങ്ങളിൽ അള്ളാഹുവിന് അൽ കബീർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ തൻ്റെ വലത്തെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ ഈ വചനം തന്നെ നമുക്ക് എത്രയോ മതി. അൽ അലീം എന്ന അള്ളാഹുവിനെക്കുറിച്ച് പറയാറുണ്ട്. അൽ അലീം എന്നുള്ളതിൽ അൽ കബീർ എന്നതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കൂടുതലായി വന്നിട്ടുള്ളതും ഉപയോഗിക്കുന്നതുമായ ഒരു പദമാണ് അൽ കബീർ. നമസ്കാരത്തിലും ബാങ്കിലും ഒക്കെ അതാണല്ലോ പറയണത്. ഈ ആശയം നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, വലഹുൽ കിബിരിയാഉ ഫിസ്സമാവാത്തി വലർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം എന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വത്തെ, വലിപ്പത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് ഈ നാമത്തെ ഉൾക്കൊള്ളുന്നതിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശയപരമായ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രായോഗികമായ ഒരു സംഗതിയാണ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളത്. എന്തൊക്കെ സ്ഥാനങ്ങളും പദവികളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തൻ്റെ ദാസന് നൽകിയ നിസ്സാരങ്ങളിൽ നിസ്സാരങ്ങളായ ചില അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കുവാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിനയാന്വിതരാകും. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദൻ വലം യക്കുൻ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യക്കുൻ ലഹു വലിയുൻ ഫിദ്ദുല്ല് വകബ്ബിർഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകനും ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് നീ പറയുക, അവനെ ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്ന് 17:111 അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വത്തെ, എല്ലാ അർത്ഥത്തിലുമുള്ള ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഈ നാമവിശേഷണത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വിനയാന്വിതരാകുന്നു എന്നതുപോലെ തന്നെ നമുക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണമാണ്, അവൻ മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ, ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹനുള്ളൂ എന്ന് വിശ്വസിക്കൽ കൂടെ ഇതാണ്. അതായത് നാം മഹത്വം കൽപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഏതർത്ഥത്തിൽ? അഭൗതികമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉന്നതനും മഹാനുമായിരിക്കുന്നവൻ അള്ളാഹുവാണ്. ദാലിക്കും ബി അന്നഹു ഇദാ ദുഅയ അല്ലാഹു വഹ്ദഹു കഫർതും വ ഇൻ യുശ്രിക് ബിഹി തുഅ്മിനു ഫൽഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം എന്ന അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുമ്പോഴുണ്ടാവേണ്ട ഈ ഒരു ആശയപരമായ അറിവിനെയാണ് ഈ ഗാഫിറിലെ 12 ആയത്ത് കുറിക്കുന്നത്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടാൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനോട് പങ്കാളികൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നിമിത്തമത്രയാത്. എന്നാൽ വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിനാകുന്നു എന്നാണ്. അപ്പോൾ ഈ മഹത്വം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. നാം അവന് കീഴൊതുങ്ങുകയും അവനെ പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അതിൻ്റെ പേരിലാണ് അള്ളാഹുവിനെ നാം മഹത്വപ്പെടുത്തുന്നത്. അവൻ നമുക്ക് ഹിദായത്ത് തന്നു, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു. ഒരു തുക്കബ്ബിറുല്ലാഹ അലാമ ഹദാക്കും ഒരല്ലക്കും തഷ്കുറും. നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രയും ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അൽബക്കറ 185 ആയത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമം ഉച്ചരിക്കുന്നതിനും പറയുന്നതിനും വലിയ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായമായി, ഞാൻ ദുർബലയായി, അതുകൊണ്ട് തന്നെ ഇപ്പം മുർണി ബി അമലിൻ അഅ്മലുഹു, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയൊരു പ്രവർത്തികൾ പറഞ്ഞുതരണം. ജാലിസത്തുൻ വ അനജാലിസത്തുൻ, ഇരുന്നു കൊണ്ട്, എനിക്ക് വല്ലാതെ ഒന്നും ആരോഗ്യപരമായൊരവസ്ഥപ്പല്ല, അതുകൊണ്ട് എനിക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരണം. ജീവിതത്തിൽ പലപ്പോഴും മറ്റ് ആരോഗ്യാവസ്ഥകളൊക്കെ നശിച്ച ആളുകൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശമാണ് കാല സബ്ബിഹില്ല മിഅത തസ്ബിഹ, 100 സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അത് തഅദിലു ലക്കി മിഅത റഖബ, റഖബത്തിൻ തുഅതിഖിഹ തുഅതിഖിനഹ, നീ 100 മോചിപ്പിക്കുന്നതിന്. മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികൾ, അത് മൊത്തം അറബികളിൽ 100 മോചിപ്പിക്കുന്നതിന് തുല്യമാകുന്നു അത് എന്നാണ്. പിന്നെ വഹ്മദി അൽഹംദുലില്ലാ എന്ന് പറയാം മിഅത 100 തഅദിലു ലക്കി മിഅത ഫറസിൻ മുസ്റജത്തിൻ മൂൽജമത്തിൻ, നല്ല കടിഞ്ഞാണണിഞ്ഞ ഏറ്റവും തയ്യാറാക്കപ്പെട്ട 100 ഉത്തമമാണ്. പിന്നെ പറഞ്ഞു വക്കബ്ബിരില്ല, അള്ളാഹു അക്ബർ എന്ന് പറയാം മിഅത തക്ബീറ 100 ഫഇന്നഹ തഅദിലു ലക്കി മിഅത ബദനത്തിൻ മുഖല്ലദത്തിൻ മുതഖബ്ബലത്തിൻ, 100 തുല്യമാണ്, തയ്യാറാക്കി നിർത്തപ്പെട്ട 100 തുല്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു അക്ബർ എന്ന് 100 പറയുമ്പോൾ, 100 തുല്യമാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നബി സ്വഹാബത്തിനോടൊപ്പം നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചൊല്ലിയെന്ന് ഇമാം മുസ്ലിം ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നുണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതം വഅസീല, അല്ലാഹു അക്ബർ കബീറൻ എന്ന് ഞാൻ തക്ബീർ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹി കതീറൻ എന്ന് ഞാൻ ഹംദ് ചൊല്ലുന്നു, അല്ലാഹുവിൻ്റെ പരിശുദ്ധി പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആശയം. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു ദിക്ര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും ഞാൻ നമസ്കാരശേഷം അതിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഈ നാമത്തെ അൽ കബീർ, ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ഈ നാമത്തെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ വിനയാനുതരാവുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഈ പ്രകീർത്തനങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി അനുഷ്ഠിക്കുകയും ചെയ്യുക, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും അറിഞ്ഞ് ഭക്തിയോടുകൂടം അവനെ ആരാധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളിൽ അൽ കബീർ എന്ന നാമമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ
2: സലീം.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
5: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസഖാണ് നമുക്കൊപ്പം ചേരുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ല നബിയ അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ വതഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യുവസമൂഹത്തെ മുഴുവൻ, അങ്ങനെ പറയുന്നത് തന്നെ ഒരു പക്ഷേ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഒരു വലിയ ഭീഷണിയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് പറയുന്നത്. ഒരു യുവസമൂഹത്തെ മുഴുവൻ ഫ്രോസനാക്കി നിർത്താൻ, ഒരു മരവിച്ച സമൂഹമാക്കി മാറ്റാൻ കൊണ്ടുവരാവുന്ന ഒരു നല്ല സാധനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോണോഗ്രഫി, അതേപോലെ തന്നെ ലഹരി ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ ഞെട്ടൽ മാറാത്തത്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യയെ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക. നമ്മൾ ഒരു ലോകക്രമം എടുക്കുകയാണെങ്കിൽ ലോകത്തുടനീളം ലഹരി ഉപയോഗം മനുഷ്യൻ ആത്മഹത്യയിൽ എത്തിക്കെത്തിക്കുന്നുണ്ട് എന്നുള്ള UNO പഠനമുണ്ട്, യുണൈറ്റഡ് നാഷൻസിൻ്റെ പഠനമുണ്ട്. അതായത് ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പ്രേമനൈരാശ്യം, അതേപോലെ തന്നെ സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, രോഗങ്ങൾ, കച്ചവടം പൊളിയ, ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടിവുകൾ, അതുപോലെ തന്നെ എണ്ണി പറഞ്ഞൊന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യനെ നിരാശനാക്കി മാറ്റുന്നു മാത്രമല്ല, അവനെ ഈ ജീവിതത്തോട് വെറുപ്പുണ്ടാക്കും, ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരു ഭയങ്കരമായ നിരാശ, എപ്പോഴും ഒരു ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തോന്നൽ അവനുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് അവനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന, അതുകൊണ്ടാണ് യുണൈറ്റഡ് നാഷൻസിൻ്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ലോകത്ത് 700,000 ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരു വർഷത്തിൽ 700,000 ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ആത്മഹത്യ എന്നുള്ളത് മരണകാരണങ്ങളിൽ 4-ാമത്തെ കാരണമായി മാറിയിരിക്കുന്നു എന്ന കണക്ക് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അതായത് മനുഷ്യന്മാർ മരിക്കാൻ പല കാരണങ്ങളുണ്ട്, രോഗം വന്നിട്ട്, അല്ലാതെ അപകടങ്ങൾ സംഭവിച്ചിട്ട്, ആക്സിഡൻറ്റുകൾ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രായമായവർ അങ്ങനെ മരിക്കുന്നു. ഇവിടെ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത്, അത് കയറുപയോഗിച്ചിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് മരണങ്ങളിൽ 4-ാമത്തെ ഒരു കാരണമായിട്ട് എണ്ണി പറയുന്നു എന്നത് യുണൈറ്റഡ് നാഷൻസിൻ്റെ ആ കണക്ക് പുറത്തു വരുമ്പോൾ, നമ്മളെ ആ പഠനം പുറത്തു വരുമ്പോൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു വിദ്യാർത്ഥി, ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. 2022 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 34-ോ 35-ോ സൂയിസൈഡുകൾ ഒരു ദിവസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൻ്റെ പ്രായപരിധിയാണ് ഏറ്റവും വലിയ അത്ഭുതം. 20 വയസ്സ് 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവർ. 20 വയസ്സ് 30 വയസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. ഈ വിദ്യാർത്ഥികളും യുവാക്കളും ഇത്രത്തോളം ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നു, സൂയിസൈഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കേണ്ടതുണ്ട്. 2023 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളം ആത്മഹത്യയുടെ കണക്കിൽ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന ഈ നാടുണ്ടല്ലോ, നമ്മുടെ നാട്, ആ നാട് ആത്മഹത്യയുടെ നിരക്കിൽ 4-ാം സ്ഥാനത്താണ്. നോർത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ ആത്മഹത്യയുടെ ഇതിൽ സൗത്ത് ഇന്ത്യ, അതായത് ദക്ഷിണേന്ത്യ മുന്നിൽ വരുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യനെ ഇത്തരം ആത്മഹത്യകളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലഹരി എത്രത്തോളം നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും പെൺകുട്ടികളെയും അടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? ഈ കഴിഞ്ഞ 2023 കൊച്ചി തുറമുഖത്ത് 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കളുമായിട്ടൊരു കപ്പൽ അവിടെയുള്ള അധികൃതരായ ആളുകൾ പിടികൂടിയത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് കണ്ണുപെട്ട കാര്യമാണ്, നമ്മളുടെ ശ്രദ്ധയിൽ പെട്ട് പിടികൂടിയ കാര്യമാണ്. ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത എത്ര ലഹരി ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടാകും? ക്യാമ്പസുകളിലെല്ലാം എത്ര ലഹരി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്? ഈ കണക്കുകളെല്ലാം വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ അർത്ഥഗർഭമുള്ള ഒരു വാക്കുണ്ട്, വളരെ അർത്ഥവത്തായ ഒരു വാക്ക്. അള്ളാഹുവിൻ റസൂൽ പറയാണ്, അൽ ഖംറു ഉമ്മുൽ ഖബാഇസ്, മദ്യം എന്ന് പറയുന്നത്, ഡ്രഗ്, ഇത്തരം കാര്യങ്ങൾ, ലഹരി എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത് സർവ തിന്മകളുടെയും മാതാവാണെന്ന്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അവൻ ലഹരി ഉപയോഗിക്കുന്നത്, അവൻ അതിന് അഡിക്ഷനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ വീട്ടിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിക്കാനുള്ള പണം ആവശ്യപ്പെടും. വീട്ടുകാരോട് പല കാരണങ്ങളായിരിക്കും പറയുക. അപ്പോൾ ഈ പല കാരണങ്ങൾ പറയുമ്പോൾ അത് കളവായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ എന്തായി, ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങി അതിന് അഡിക്ഷൻ വന്ന ഈ കുട്ടി കളവ് എന്ന് പറയുന്നൊരു തിന്മ കൂടി അവിടെ പുതുതായി സ്റ്റാർട്ട് ചെയ്തു. ഇനി അവൻ ആ പണം കിട്ടിയില്ലെങ്കിൽ രക്ഷിതാക്കളുടെ നേരെ അവൻ കുതിര കയറും. അവൻ ആരാണോ, ആരോടാണോ പണം ആവശ്യപ്പെട്ടത്, അത് കൊടുത്തില്ലെങ്കിൽ അവൻ കുതിര കയറും. അപ്പോൾ എന്തായി, അവിടെ രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കുന്ന അക്രമം, അതും വേറൊരു തിന്മയായി. ഇനി അവൻ പണം ആരും കൊടുത്തില്ല എങ്കിൽ അവൻ ആ പണം പതുക്കെ പോയി മോഷ്ടിക്കും. ആ മോഷണം എന്ന് പറയുന്ന പുതിയൊരു തിന്മ കൂടി അവിടെ തുന്നിച്ചേർക്കപ്പെട്ടു. ഇനി അവൻ ആ പണം അപഹരിക്കുന്നത്, പതുക്കെ മോഷ്ടിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ അപമാനം സഹിക്കുക വയ്യാതെ ഒരുപക്ഷെ ആ കണ്ട ആളെ ചിലപ്പോൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. അപ്പം പുതിയ ഒരു കൊലപാതകം എന്ന് പറയുന്ന തിന്മയും കൂടി വന്നു. ഈ കൊലപാതകം പുറത്താവുമെന്ന് പേടിച്ചിട്ട് ഒരു പക്ഷേ അത് ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടി അവൻ ചില പുതിയ തിന്മകൾ കാണിക്കും. ഇനി ഇത് പോയി പോയി പോയി അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങളും വീഴ്ചകളും അവനെ ഭയങ്കരമായ രീതിയിൽ കുറ്റബോധമുള്ളവനാക്കി പ്രയാസം സൃഷ്ടിക്കുന്നൊരവസ്ഥ വന്ന് അവൻ എന്നെ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു തോന്നലിൽ അവൻ തന്നെ സ്വന്തം ജീവിതം കൊണ്ടുപോയി എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഒരു തുണ്ടം കയറിലോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ടോ അവൻ്റെ ജീവിതം അവൻ തീർക്കും. എന്തുണ്ടായത് ഇവിടെ, എന്തുണ്ടായത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടിട്ട് മനുഷ്യരോട് കൃത്യമായി പറയുന്നത്, മദ്യം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സർവ്വ തിന്മകളുടെയും മാതാവാണ്. വലാ തുൽക്കൂബി ഐദീകും ഇലത്തഹ്ലുക, ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം അൽ ബഖറ സൂറത്തിൻ്റെ 195-ാമത്തെ വചനമാണ്. അള്ളാഹു താല പറയാണ്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ നാശം സംഭവിക്കാൻ കഴിയോ അങ്ങനെ മുഴുവൻ നാശം സംഭവിക്കുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുകവലിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇത്തരം ലഹരി മദ്യപിക്കുന്ന ഒരാൾ, അത് ആ അളവ് എത്ര കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, അയാൾ അയാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടൊന്ന് ചുംബിക്കുക, ഭാര്യയെ, മക്കളെങ്ങനെയാണൊന്ന് വാരി പുണർന്നിട്ട് മക്കൾക്കൊന്ന് ഉമ്മ കൊടുക്കുക. ഈ കുട്ടികൾ പറയില്ലേ, ഉപ്പച്ചിന് ബീഡി സ്മെല്ല് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സിഗരറ്റ് സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് ഞങ്ങളില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് ഈ മക്കൾ പറയില്ലേ, അതെത്രത്തോളം വലിയ ശിഥിലീകരണത്തിന് കാരണമാവും. ഈ ബാപ്പയും മക്കളും ഈ അച്ഛനും മക്കളും തമ്മിലുണ്ടാകേണ്ട ആ ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിൽ വരെ വീഴ്ച സംഭവിക്കല്ലേ ചെയ്യുന്നത്? ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകേണ്ട ആ റിലേഷൻഷിപ്പിൽ വരെ വീഴ്ചകൾ സംഭവിക്കല്ലേ? ലൈംഗികമായ ഉത്തേജനത്തിന് വലിയ രീതിയിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ബാധിക്കുന്നുണ്ട്, ലൈംഗിക താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്, ശീഘ്രസ്ഖലനം നടക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കാർന്ന് കാർന്ന് കാർന്ന് തിന്നാണ് ഈ ലഹരി വസ്തുക്കൾ. ഇതെല്ലാം നമുക്കറിയാം. പണ്ടൊരാൾ ചോദിച്ചു, ഈ നമ്മൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. ആരോ ചോദിച്ചതാണ് ഈ പുകവലി, സിഗരറ്റ് പുകവലിയൊക്കെ ഹറാമാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത വളരെ രസകരമായ മറുപടി, അത് സിഗരറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, സിഗരറ്റിൻ്റെ ബോക്സുമ്മ തന്നെ, ആ പെട്ടിമ്മ തന്നെ ഉണ്ടല്ലോ, അത് ഹറാമാണെന്നുള്ളത് എന്നാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നും കോഷ്യസ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന ആ കോഡ്സുകളൊക്കെ, അത് നമ്മൾ വളരെ ഇതിൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറിയ മക്കളിൽ പോലും ഇത്തരം ശീലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. യുവാക്കളത് വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൂറ് പോകുമ്പോഴും ക്യാമ്പസുകളിലൊക്കെ എന്ത് പരിപാടി നടന്നാലും ലഹരിയില്ലാത്ത പരിപാടികളില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചില ഡി ജെ പാർട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും. ഓരോ പാട്ടുകളിട്ടിട്ട് ആണും പെണ്ണും വേർതിരിവില്ലാതെ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്, മണിക്കൂറുകൾ ചാടി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച്. ഇങ്ങനെ ചാടാനുള്ള ഒരു ആവധി എങ്ങനെയാണ് കിട്ടുന്നത്? ഈ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ, അതേപോലെ തന്നെ LSD പോലെയുള്ള സ്റ്റാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. അതായത് അവൻ്റെ തലച്ചോറിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞാൽ ആ ലഹരിയുടെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഭീമമായ അളവിൽ അപകടം സൃഷ്ടിക്കുന്നതാണ് എന്നൊക്കെ ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഗൗരവം ഉണർത്തിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാവിനും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിബറൽ ആശയങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന, ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പേര് പ്രശ്നമുണ്ട്? അയാൾക്ക് ചിന്തിക്കുക, ആകെ ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഞാനിപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? എനിക്ക് വലിക്കുക, എനിക്ക് കുടിക്കുക, ഈ ഒരു ലൈഫ് ആകെ ഉള്ള ഈ ഒരു ജീവിതം മാക്സിമം അടിച്ചു പൊളിക്കുക, ഞാനെന്തിനാണ് ഈ അസുഖങ്ങളും ഈ സുഖങ്ങളും ഈ ആസ്വാദനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് എന്ത് തമ്മാടത്തത്തിലേക്കും പോവാം. പക്ഷേ മതം ഫോളോ ചെയ്യുന്ന, റിലീജൻ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിലും, അയാളുടെ മനസ്സ് അയാളോട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അയാൾ ചിന്തിക്കുകയാണ് പറ്റൂല, ഞാനിത് ചെയ്യാൻ പാടില്ല, കാരണം എന്നെ കാത്ത് എനിക്കൊരു പരലോകമുണ്ട്, എന്നെ ഞാൻ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും, എനിക്ക് അള്ളാഹു തന്ന ഈ ജീവിതം, ഈ ശരീരം, വാൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, ഇതെന്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു താല നാളെ ചോദിക്കും. നിൻ്റെ ശരീരം നീ എന്തിൽ ഉപയോഗപ്പെടുത്തി? അപ്പോൾ ഈ ശരീരത്തെ ഞാൻ ഉപദ്രവിച്ചു അക്രമിച്ചു എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു താല പറയുന്നുണ്ട് വലാ തഖ്തുലു അംഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ കൊല്ലാൻ പാടില്ല. 4 നിസാഇൻ്റെ 29 വചനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഇപ്പം പണം ധൂർത്തടിക്കുന്ന പരിപാടിയാണിത്. എത്ര പണമാണ് ആളുകൾ ലഹരിക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? അവിടെ വിശുദ്ധ ഖുർആൻ 17 സൂറത്ത് ഇസ്രായിലിൻ്റെ 27 വചനത്തിൽ പഠിപ്പിക്കുകയാണ്, വല ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ വകാന ഷൈത്വാനു അലാ റബ്ബിഹി കഫൂറ. തീർച്ചയായും ധൂർത്തടിക്കുന്ന ആളുകൾ പിശാജിൻ്റെ സഹോദരങ്ങളാണ്. പിശാജാകട്ടെ അള്ളാഹുവിനോട് പ്രത്യക്ഷമായ ശത്രുവാണെന്ന്. ഇതൊക്കെ നമ്മൾ ഈ ആയത്തുകളൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ചു പോയത്, ഈ കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സംസാരം കേട്ടിട്ടെങ്കിലും നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. ലഹരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ, സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം ഉപയോഗങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ പേരിൽ ഉത്ബോധിപ്പിക്കാൻ, താക്കീത് കൊടുക്കാൻ, ഇതിൻ്റെ അപകടം പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് അവർ ഈ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടും നമ്മളതിൻ്റെ കൂടെ ചിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ കൂടെ ആസ്വദിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും നമ്മളതിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ, ഒരു കണക്കിന് നമ്മളത് ഉപയോഗിക്കുന്നവർക്ക് തുല്യമാണ്. കാരണം നമുക്കറിയാം അവൻ അവൻ്റെ ശരീരത്തെയും അവൻ്റെ ആയുസിനെയും ഇഞ്ചിഞ്ചായി കൊല്ലുകയെന്ന് അറിയാം. ഇതറിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചെടുത്തിട്ട് അവനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ, എന്തൊരു അപകടമാണ് ഈ വിളിച്ചു വരുത്തുന്നത്, എന്തൊരു അക്രമമാണ് നമ്മൾ അവരോട് ഈ ചെയ്യണത്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ഇത് ഉപയോഗിക്കരുത്. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടും ഈ പറയുന്ന സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഇൻവോൾവ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് സർക്കിൾ ഉപേക്ഷിച്ചിട്ട് പോരുക, ഇല്ലെങ്കിൽ നമ്മൾ പോലും അതിലേക്ക് അറിയാതെ വഴുതി പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ അള്ളാഹു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ, അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസ്സഖ് ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
7: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
8: പീസ് റേഡിയോ

0: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇന്നത്തെ വൈബ്സിൽ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ്
1: ഇൻസൈറ്റ് നമ്മൾ തുടങ്ങുകയാണ്. സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖിന്റെ സംസാരത്തിലൂടെ നമുക്ക് തുടങ്ങാം. വെളിച്ചം നൽകുന്ന വിളക്ക് എന്നതാണ് സംസാര വിഷയം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ല നബിയല്ലദീന അസ്തഫ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي. يا رب رحمان الله പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായി നിയോഗിതനായ ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുറാനിൻ്റെ 21-ാം അധ്യായം അംബിയ സൂറത്തിൻ്റെ 107-ാമത്തെ വചനമാണ്. പ്രവാചകരെ, താങ്കളെ നാം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. വ അർസൽനാക ലിന്നാസി റസൂല വ കഫാ ബില്ലാഹി ഷഹീദ. 4-ാം അധ്യായം സൂറത്ത് നിസാഇൻ്റെ 78-ാമത്തെ വചനമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും ദൂതനായിക്കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിരിക്കുന്നത്. സാക്ഷിയായി അള്ളാഹു മതി. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇസ്ലാം നമ്മളോട് പറയുന്നത്, അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് മുമ്പ് കടന്നു വന്ന ദൂതന്മാരോ അവരെല്ലാം ഓരോ കാലഘട്ടങ്ങളിലേക്ക് മാത്രമായിരുന്നു. മുഹമ്മദ് നബി എല്ലാ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ്. അന്ത്യനാൾ വരെ ഇനി ഏതൊക്കെ സമൂഹം ഇവിടെ കടന്നു വരാനുണ്ടോ അവരിലേക്ക് എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായിരിക്കണം, കേന്ദ്രമായിരിക്കണം. അതിനെ തൊട്ടിട്ട് വേണം ഈ സർക്കിൾ നമുക്ക് വരച്ചുണ്ടാക്കാൻ. ആ ഒരു ബിന്ദുവിനെ തൊട്ട് വേണം നമുക്ക് ഈ സർക്കിൾ വരച്ചുണ്ടാക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്നത് മക്കയിലാണ്. മക്ക എന്ന് പറയുന്നത് പലപ്പോഴും നാം ശ്രദ്ധിച്ചാലറിയാം, ഈ ഒരു ഭൂമിയെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതിൻ്റെ കേന്ദ്രമായിട്ട്, അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൻ്റെ സെൻട്രൽ പോയിൻ്റാണ്, കേന്ദ്ര ബിന്ദുവാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേന്ദ്ര ബിന്ദുവായി തീരുമ്പോൾ മാത്രമാണ് പ്രവാചകന് മറ്റുള്ള ആളുകളിലേക്ക്, ലോകത്തേക്ക് വെളിച്ചം പകരാൻ കഴിയുന്നുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമിയിലേക്ക് ഒരു ദൂതനായിക്കൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞയച്ചു, പ്രവാചകനായിക്കൊണ്ട് പറഞ്ഞയച്ചു, മനുഷ്യർക്ക് താക്കീത് നൽകാനും പരലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിശേഷിപ്പിച്ചത് വെളിച്ചം നൽകുന്ന വിളക്ക് എന്നാണ്. ഒരു റൂമിൽ നമ്മളൊരു വെളിച്ചം കത്തിച്ചു വെക്കുകയാണെങ്കിൽ, ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ, നമുക്ക് ആ റൂം മൊത്തം വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? അതിൻ്റെ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്ന് വെക്കും. നമ്മൾ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്നിട്ട് ആ വിളക്ക് സ്ഥാപിക്കും. ആ വിളക്കിൽ നിന്ന് വരുന്ന വെളിച്ചം റൂമിൻ്റെ 4 ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിൽ ജനിപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല വെളിച്ചം നൽകുന്ന ഒരു പ്രവാചകനായിട്ട്, ഒരു ദൂതനായിട്ട്, വിളക്കായിട്ട് അല്ലാഹു വിശേഷിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 45-46 വചനങ്ങൾ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറം വ നദീറ. തീർച്ചയായും താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, ലോകത്തുള്ള മനുഷ്യരിലേക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. ഷാഹിദൻ, ഒരു സാക്ഷിയായിക്കൊണ്ട് അയച്ചിരിക്കുന്നു. മുബശ്ശിറം വ നദീറ, മരണാനന്തര ലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും പരലോകത്തുള്ള നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവനായിക്കൊണ്ടും. വദാഇയൻ ഇല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകനായിക്കൊണ്ടും. വസിറാജൻ മുനീറ, വെളിച്ചം നൽകുന്ന ഒരു വിളക്കായിട്ടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് വെളിക്കം കാണിക്കുന്ന ഒരു വിളക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നുബുവത്ത് ലഭിച്ച് പ്രവാചകനായി നിയോഗിതനായി. അല്ലാഹുവിൻ്റെ റസൂൽ ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള പദ്ധതികളിൽ വ്യാപൃതനാകുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ആളുകളിലേക്ക് മാത്രമല്ല, നുബുവത്ത് ലഭിച്ച കാലം മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ജസീറത്തുൽ അറബിൻ്റെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ദൂതന്മാർ മുഖേന അവരിലേക്ക് കത്തുകളും സന്ദേശങ്ങളും എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിൻ്റെ ഭരണങ്ങളും ഇസ്ലാമിൻ്റെ ഭരണ പ്രവിശ്യകളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ വിപുലമാകാൻ തുടങ്ങിയപ്പോൾ, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതിങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ, ഹജ്ജത്തുൽ വിദാഇൻ്റെ വിടവാങ്ങൽ പ്രസംഗ സമയത്ത്, അറഫ മൈതാനിയിൽ സർവ്വ മനുഷ്യരെയും വിളിച്ചുകൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അന്ന് പ്രവാചകനിൽ നിന്ന് ദീൻ കേട്ടു പഠിച്ച്, ഇസ്ലാമിനെ കേട്ടു പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന സ്വഹാബാക്കൾ, പ്രവാചകന്റെ അനുചരന്മാർ, തങ്ങളുടെ കഴുതകളും ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത്, അവിടങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായിട്ട് ജൈത്രയാത്ര നടത്തുകയാണ്, പലായനം ചെയ്യുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഓരോ സ്വഹാബാക്കളും യാത്ര ചെയ്തു പോവുകയാണ്. പ്രവാചകൻ്റെ പ്രതിനിധിയായിട്ട്, ഇസ്ലാമിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ചെന്നിട്ട് ഇസ്ലാമിന് ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ അവർ പീഡനങ്ങൾ അനുഭവിച്ചു, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു, ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ സന്ദേശം. അങ്ങനെയാണ് നമ്മളെല്ലാം ഈ ദീനിനെ പുൽകുന്നതും ഈ ദീൻ ഉൾക്കൊള്ളുന്നതും. ഈ ദീനിൻ്റെ സന്ദേശം ഇന്നും എത്തിയിട്ടില്ലാത്ത അനേകായിരം മനുഷ്യരിവിടെ ഉണ്ട്. അവരിലേക്കും ഈ സന്ദേശം, പ്രവാചകനിൽ നിന്ന് ഈ സത്യദീപം, ഈ വെളിച്ചത്തിൻ ഈ വെളിച്ചം, ഈ സത്യദീനിൻ്റെ ആശയം, ഇത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച, ഉൾക്കൊള്ളാനും നെഞ്ചേറ്റാനും ഭാഗ്യം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവരില്ലേ, അവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കണ്ടേ? എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഖുർആന്റെ 41-ാം അധ്യായം ഫുസ്സിലത്ത് സൂറത്തിൻ്റെ 33-ാമത്തെ വചനമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്ന ഖുർആന്റെ ചോദ്യം പ്രബോധകനാകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ഈ ദീൻ, പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ ആദർശം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഈ ദൗത്യം, വെളിച്ചം നൽകുന്ന വിളക്ക്, നമ്മളും അതുപോലെ തന്നെ ഈ സത്യദീപം മറ്റുള്ളവരിലേക്ക്, ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഏറ്റെടുത്തവരാണ്. നമ്മളിത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്, നമുക്കിത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്, മറ്റുള്ളവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. സർവ്വലോകരക്ഷിതാവായ അല്ലാഹു തആല ഈ ഒരു സന്ദേശം, പ്രവാചകനെക്കുറിച്ച് വെളിച്ചം നൽകുന്ന വിളക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ, ആ പ്രവാചകനിൽ നിന്ന് ഈ ദീനിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഭാഗ്യം ലഭിച്ചവർ എന്ന നിലക്ക്, ഇതിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, തിരുനബി വെളിച്ചം നൽകുന്ന വിളക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി സജാദ് ബിൻ അബ്ദുൽ റസാഖാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോട് സംസാരിച്ചത്.
0: ഇനി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് സ്വരം. ഉമ്മ എൻ്റുമ്മ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ആലാപനം മുബീൻ പട്ടാണി.

0: മാഷാല്ല, മുബീൻ പട്ടാണിയുടെ മനോഹരമായൊരു ഗാനം. അതും ഉമ്മയെക്കുറിച്ച് വളരെ കണ്ണീർ വാർത്തുന്ന, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ചിന്തിപ്പിക്കുന്ന ഒരു ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഈ യാത്രയിൽ നമ്മളിനി പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: ആരോഗ്യ വിചാരം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അസുഖം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അസുഖം വന്ന് ചികിത്സിക്കുക എന്നതിനേക്കാൾ ഉത്തമം അസുഖം വരാതെ

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയും അതിനോട് സംബന്ധിച്ചുള്ള അസുഖങ്ങളെക്കുറിച്ചുമാണ്. തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. അതിനാൽ അവയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളും പ്രാധാന്യമേറിയതാണ്. ശരീരത്തിൽ കഴുത്തിൻ്റെ നടുക്കായി മുൻവശത്തായി ശ്വാസനാളിയോട് ചേർന്ന് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാനം തൊലിയോട് വളരെ അടുത്താണ് എന്നതിനാൽ കാഴ്ചയിൽ ഇതിൽ വരുന്ന മുഴകളും വീർപ്പുകളും വളരെ എളുപ്പം കാണാൻ സാധിക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതുപോലെയുള്ള ഗ്രന്ഥികൾക്ക് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അവ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിലേക്ക് നേരിട്ട് അതിനെ ഇറക്കി വിടുകയും ചെയ്യുന്ന ഗ്രന്ഥികൾക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ തൈറോക്സിൻ എന്നാണ് പറയുന്നത്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിക്കും അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന അസുഖങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഈ വേർതിരിവ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ. രണ്ടാമത്തേത്, ഗ്രന്ഥിക്ക് വരുന്ന മുഴകൾ. മൂന്നാമതായി, ക്യാൻസർ രോഗങ്ങൾ. ഇന്നത്തെ ചർച്ച പ്രധാനമായും ആദ്യത്തെ രണ്ട് തരം അസുഖങ്ങളെക്കുറിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൈറോയ്ഡ് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. അവയിലെ പ്രധാനമായും വരുന്ന രോഗം ഹോർമോൺ സംബന്ധമായതാണ്. ഇത് ഒന്നുകിൽ ഹോർമോൺ കൂടുകയോ അല്ലെങ്കിൽ ഹോർമോൺ കുറയുകയോ ചെയ്യലാവാം. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പ്രധാനമായും രണ്ടാണ്, T3, T4 എന്ന് അറിയപ്പെടും. ഇത് അയോഡിൻ എന്ന ലവണം എത്ര എണ്ണമുണ്ട് എന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തത. ഈ രണ്ട് ഹോർമോണിനും ശരീരത്തിൽ ഏകദേശം ഒരേ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ അളവിൽ മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട്. T3ഉം T4ഉം കൂടാതെ കാൽസിറ്റോണിൻ എന്നൊരു ഹോർമോണും തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാധാന്യം കുറവാണ്. തൈറോയ്ഡിനുണ്ടാവുന്ന അസുഖങ്ങൾ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിന് ഉള്ള കൃത്യമായ ഒരു കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഹോർമോൺ കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഹോർമോൺ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഇതിൽ ഹൈപ്പോ തൈറോയിഡിസം ആണ് കൂടുതലായും നാം ഇവിടെ കണ്ടുവരുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിലെ മിക്ക കോശങ്ങൾക്കും അവയുടെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. അത് തലച്ചോറ് മുതൽ കരൾ, വൃക്ക, കുടൽ, ഗർഭാശയം, അണ്ഡാശയം മുതൽ തുടങ്ങിയ എല്ലാവയുടെയും പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഇതുപോലെയുള്ള ഇനി സാങ്കേതിക ഭാഷയിൽ മെറ്റബോളിസത്തിന് ആവശ്യമുള്ള ഹോർമോൺ എന്ന രീതിയിലാണ് ഇതിനെ പറയുന്നത്. ഈ ഹോർമോണിൻ്റെ അഭാവം കൊണ്ട് മെറ്റബോളിസം കുറയുകയാ ചെയ്യുക. ഹോർമോൺ കൂടുമ്പോൾ മെറ്റബോളിസം കൂടും. അതിനാൽ അതിൻ്റെ ലക്ഷണങ്ങളും അതിനോടൊപ്പം തന്നെയായിരിക്കും. ആദ്യം ഹൈപ്പോതൈറോയിഡിസത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: ക്ഷീണം, ഉറക്കം കൂടുതൽ, ഭക്ഷണത്തിനോട് വിരക്തി അല്ലെങ്കിൽ ഭക്ഷണം അധികം ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ശരീരത്തിൻ്റെ തൂക്കം കൂടുന്നു, തണുപ്പിനോട് വെറുപ്പ്, തണുപ്പ് സഹിക്കാൻ പറ്റാതിരിക്കുക, മലബന്ധമുണ്ടാവുക, മാസമുറയിൽ സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസങ്ങളുണ്ടാവുക,
സാധാരണ

0: ബ്ലീഡിംഗ് കൂടുകയാണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ ചെയ്യുക. ഇതുകൂടാതെ മാനസിക രോഗം പോലെയും തൈറോയിഡ് ഹോർമോൺ കുറവ് അസുഖം കാണിക്കാം. വിഷാദ രോഗം പോലെയുള്ള രോഗത്തിനോട് സാമ്യമായ മാനസികാവസ്ഥ ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണാൻ സാധിക്കും. ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഒന്ന് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. തൈറോയിഡൈറ്റിസ് എന്നുദ്ദേശിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരുന്ന പ്രത്യേകതരം ഒരു അസുഖമാണ്. ഈ അസുഖം വരുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി സ്വന്തം കോശങ്ങൾ കൊണ്ട് തന്നെ ലിംഫോസൈറ്റ്സ് എന്നുദ്ദേശിക്കുന്ന രക്തത്തിലുള്ള രക്താണുക്കൾ കൊണ്ട് തന്നെ അവ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തൈറോയിഡ് ഗ്രന്ഥി നശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. രണ്ടാമത്തെ കാരണം സർജറിയാണ്. എന്തെങ്കിലും കാരണത്തിനായി തൈറോയിഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗ്രന്ഥി ശരീരത്തിൽ ഇല്ലാതാവുന്നു. അതിനാൽ ഹോർമോണിൻ്റെ അഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏകദേശം വിപരീതമാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിലും ശരീരത്തിലും കൂടുകയാണ് ചെയ്യുന്നത്. ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉറക്കം കുറയുകയാണ് ചെയ്യുക. കൂടുതൽ വിയർക്കും. ആളിനൊരു അസ്വസ്ഥത ഉണ്ടാവും. എപ്പോഴും കിതപ്പുണ്ടാകും. തടി കുറയും. ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായിരിക്കും. എന്നാലും തടി കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുക. സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസമുണ്ടാവും. സാധാരണ മാസമുറക്ക് ബ്ലീഡിംഗ് കുറയുകയാണ് ചെയ്യുക. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും, ഒന്നുകിൽ അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം ഗ്രന്ഥി മുഖേന കൂടുക, അല്ലെങ്കിൽ ഗ്രന്ഥിയിൽ കിടക്കുന്ന ഹോർമോൺ അളവിൽ കൂടുതൽ രക്തത്തിലേക്ക് അലിയുക. ഇങ്ങനെ ചെയ്യുന്ന രണ്ട് സിറ്റുവേഷനിലാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത്. ഉൽപ്പാദനം കൂടുന്ന കാരണങ്ങളിൽ ഒന്ന് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. ഇതും ഒരു പ്രത്യേകതരം അസുഖമാണ്. വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായി കണ്ടുപിടിക്കാനായിട്ടില്ല. സ്ത്രീകളിലാണ് ഗ്രേവ്സ് ഡിസീസ് കൂടുതൽ കാണുക. തൈറോയിഡ് ഗ്രന്ഥി അതിൻ്റെ ഇഷ്ടത്തിന് തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ളത് കാണാൻ സാധിക്കും. കൂടാതെ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീർപ്പും അതിനൊപ്പം കാണാം. പിന്നെ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം നോർമലോ അതോ ചിലപ്പോൾ കുറവോ ആയിരിക്കാം, സാധാരണഗതിയിലായിരിക്കാം. പക്ഷേ അത് രക്തത്തിലേക്ക് വരുന്നത് അളവ് കൂടും. ഇത് തൈറോയിഡൈറ്റിസ് എന്നൊരു അവസ്ഥയിലാണ് ഇങ്ങനെ കാണുന്നത്. തൈറോയിഡൈറ്റിസിലെ തൈറോയിഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരികയാണ് ചെയ്യുക. തുടക്കത്തിൽ നീർക്കെട്ട് വരുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി അലിയുകയാണ് ചെയ്യുക. രക്തത്തിലേക്ക് ഹോർമോൺ കൂടുതലായി അലിഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺ കൂടുതലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുക. ഈ രോഗികൾക്ക് ശരിക്കും തൈറോയിഡ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം ശരിക്കും കുറയുകയാണ് ചെയ്യുക. പക്ഷേ നേരത്തെ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്ന ഹോർമോൺ ശരീരത്തിലേക്ക് അലിയും, കൂടുതലായി അലിയും. ഈ രോഗികൾ 5-6 മാസം കഴിയുമ്പോൾ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ഹോർമോൺ കംപ്ലീറ്റ് തീരുകയും പിന്നീട് ഹൈപ്പോതൈറോയിഡിസം അഥവാ ഹോർമോൺ കുറഞ്ഞ അവസ്ഥയിലേക്ക് ചെന്നെത്തും. ഇനി ഈ രണ്ടവസ്ഥ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാനാകും എന്നുള്ളതാണ്. ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾക്ക് രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് അളന്നു നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ടെസ്റ്റ്. ഇതിനെ കോമണായി TFT എന്നാണ് പറയുക, അഥവാ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. എന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനുള്ള ഈ ടെസ്റ്റിൽ പ്രധാനമായും ചെയ്യുന്ന മൂന്ന് ഹോർമോണുകളുടെ അളവാണ്. ഒന്ന് T3, രണ്ട് T4, പിന്നെ TSH. ഇതിൽ T3 T4 തൈറോയിഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. TSHO തലച്ചോറിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. TSHന്റെ ജോലി തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം അതിൻ്റെ കൃത്യളവിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം കുറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് TSH കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുന്ന അവസരങ്ങളിൽ T3 T4 കുറയുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള TSHന്റെ അളവ് കൂടും. അപ്പോൾ രക്തപരിശോധനയിൽ T3 T4 കുറഞ്ഞിരിക്കുകയും TSH കൂടിയിരിക്കുകയും ചെയ്യുകയാണ് കാണുക. ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുക. T3 T4 കൂടുകയും TSH കുറയുകയാണ് അതിൽ ചെയ്യുക. ഇതുകൂടാതെ ഉള്ള ടെസ്റ്റുകൾ ഒന്ന് കഴുത്തിലെ സ്കാൻ ചെയ്യുക എന്നാണ്. അൾട്രാസൗണ്ട് സ്കാൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്ന കഴുത്തിലെ സ്കാനിങ്. അതിന് പ്രകാരം വേറെ സ്കാനുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പരിഗണിക്കുകയുള്ളൂ. ഇതുകൂടാതെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കുത്തിയെടുത്തുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. അത് മുഴയുള്ള തൈറോയിഡിന് വീർപ്പോ മുഴയോ ഉള്ളൊരു കണ്ടീഷനിലാണ് അത് ചെയ്യുക. ഇതുകൂടാതെ ഒരു വരുന്ന സ്പെഷ്യൽ ടെസ്റ്റുകൾ ഒന്നാണ് റേഡിയോ അയോഡിൻ ടെസ്റ്റ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുന്ന സമയത്ത് അയോഡിൻ ശരീരത്തിൽ നിന്ന് തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായി വലിച്ചെടുക്കും. ഈ സന്ദർഭങ്ങളിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രോപ്പർട്ടിയുള്ള അയോഡിൻ ശരീരത്തിലേക്ക് കഴിക്കുകയാണെങ്കിൽ ഇവ കൂടുതലായി തൈറോയിഡിലേക്ക് കയറിപ്പോകുന്നത് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാകും. ചില അവസരങ്ങളിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന അസുഖമാണോ കൂടുതൽ രക്തത്തിലേക്ക് അലിയുന്ന അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി റേഡിയോ അയോഡിൻ സ്കാൻ ചെയ്യാനൊക്കും. ഇത് ഹോർമോൺ കൂടുന്ന അവസ്ഥയിലാണ് കൂടുതലും ഉപകരിക്കുക. ഇനി ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയിൽ എന്തെല്ലാം ചികിത്സാരീതികളാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷനാണെങ്കിൽ അഥവാ ഹോർമോൺ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാനുള്ളത് ശരീരത്തിലുള്ള T4 എന്ന അതേ കെമിക്കൽ നമുക്ക് ഗുളിക രൂപത്തിൽ അവൈലബിളാണ്. പലതരം പേരുകളിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. അതിൽ പ്രധാനപ്പെട്ടത് എൽട്രോക്സിൻ, തൈറോനോം, തൈറോക്സ് എന്നീ പേരുകൾ ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇവ ദിവസം ഒരു നേരം എന്ന കണക്കിൽ കഴിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഈ ഹോർമോൺ മറ്റു ഹോർമോണുകളെ, പ്രത്യേകിച്ചും ഇൻസുലിൻ എന്ന ഹോർമോണുമായിട്ടുള്ള വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഗുളിക രൂപത്തിൽ കഴിക്കാം. ഇൻസുലിൻ ആണെങ്കിൽ കുത്തിവെക്കുക തന്നെ ചെയ്യണം. ഹോർമോൺ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും രക്തത്തിൽ കാണുന്നതും. അതിനാൽ ഏറ്റവും ഉത്തമമായ സമയം രാവിലെ നേരത്തെ കഴിക്കുക എന്നതാണ്. ഹോർമോൺ ഗുളികയുടെ മറ്റൊരു ആവശ്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുകയോ അതോ മറ്റു ഗുളികകളോടൊപ്പം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്ന അളവിൽ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും ഇത് വെറും വയറ്റിൽ കഴിക്കാനാണ് ആവശ്യപ്പെടുക. ഇനി ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷനായ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നതാണോ അതോ ഉൽപ്പാദനം കൂടുകയല്ല ശരീരത്തിലെ രക്തത്തിലേക്ക് അലിയുന്നത് കൂടുന്നതാണ് എന്നതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള ഗുളികകളുണ്ട്, അതിനെ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് എന്ന് പറയും. ഈ ഗുളികകൾ തുടർച്ചയായി ആറുമാസമോ ഒരു വർഷമോ കഴിക്കുകയാണെങ്കിൽ പലതരം ഹൈപ്പർ തൈറോയിഡിസം നമുക്ക് നിയന്ത്രിക്കാനാവും. മിക്ക അവസരങ്ങളിലും ഹൈപ്പർ തൈറോയിഡിസം ഗുളികകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒന്നുകിൽ തൈറോയിഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റേഡിയേഷൻ എന്നുദ്ദേശിക്കുന്നത് അയോഡിൻ കൊണ്ടുള്ള റേഡിയേഷനാണ്. ഈ റേഡിയോ അയോഡിൻ കൊടുത്തു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി അവിടെ നശിച്ചു പോവും. അങ്ങനെ തൈറോയിഡിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉള്ള അവസ്ഥയിൽ നമ്മൾ ഈ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് ഉപയോഗിച്ച് ആദ്യം നോർമൽ ലെവലിലേക്ക് എത്തിക്കേണ്ടത് തൈറോയിഡ് റേഡിയേഷൻ തെറാപ്പിക്കും സർജറിക്കും ആവശ്യമുള്ളതാണ്. തൈറോയിഡ് കൂടുതൽ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് അലിയുന്ന അവസ്ഥയിൽ ഈ മേൽപ്പറഞ്ഞ ചികിത്സകളുടെ ആവശ്യം ഇല്ല. തൈറോയിഡ് ഹോർമോൺ ഉണ്ടാവും, ഹോർമോൺ കൂടുതലുള്ളതിൻ്റെ ലക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ മതിയാവും. സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന ഹൈപ്പർ തൈറോയിഡിസം താൽക്കാലികമായിരിക്കും. 6 മാസം മുതൽ 1 വർഷം വരെയേ അങ്ങനെയുള്ള ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അതിൻ്റെ ലക്ഷണം ഒഴിവാക്കാനുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള രോഗികളെ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. എപ്പോഴാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് തൈറോയിഡ് ഹോർമോൺ ഗുളികകൾ അവർ കഴിക്കേണ്ടി വരും. തൈറോയിഡ് ഗ്രന്ഥിക്ക് വരാവുന്ന മറ്റു പല അസുഖങ്ങളെക്കുറിച്ച് ഇനി പറയാം. ഇതിലൊന്ന് തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന വീർപ്പാണ്. വീർപ്പ് വരുന്ന ചില അവസരങ്ങൾ അത് രോഗങ്ങളല്ല, അത് ശരീരത്തിൻ്റെ തന്നെ ഉള്ള ഒരു മാറ്റം മാത്രമാണ്. ഇങ്ങനെ കാണുന്ന സന്ദർഭങ്ങൾ ഏതാന്ന് വെച്ചാൽ കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് വളർച്ച കൂടും. തൈറോയിഡ് ഹോർമോൺ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഹോർമോണാണ്. അതിനാൽ കൂടുതൽ ശരീരത്തിന് ഹോർമോൺ ആവശ്യം വരുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ടാണ് അതിന് വീർപ്പുണ്ടാവുന്നത്. ഇതൊരു അസുഖമായ അവസ്ഥയല്ല. ഇതേപോലെ സ്ത്രീകൾ ഗർഭിണിയാവുമ്പോഴും നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഗർഭിണിയാവുന്ന അവസ്ഥയിൽ കൂടുതൽ ഹോർമോൺ ആവശ്യമുള്ളതിനാലാണ്. പിന്നെയുള്ള ഒരു അസുഖം ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ അധികം കാണാത്ത ഒരു അസുഖമാണ് അയോഡിൻ്റെ കുറവ് മൂലമുള്ള തൈറോയിഡ് അസുഖങ്ങൾ. ഇന്ന് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉപ്പിലും അയോഡിൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ കേരളം മൊത്തം കടൽക്കരയോ അടുത്ത് നിൽക്കുന്നൊരു സംസ്ഥാനം കൂടിയായതുകൊണ്ട് അയോഡിൻ്റെ അളവ് നമ്മുടെ വെള്ളത്തിലും അത്യാവശ്യം ഉണ്ട്. ഇത് കാരണം അയോഡിൻ്റെ കുറവ് കൊണ്ടുള്ള തൈറോയിഡ് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തീരെ കാണാനില്ല എന്ന് വേണം പറയാൻ. തൈറോയിഡിന് പിന്നെ വരാനുള്ളത് തൈറോയിഡിൽ വരുന്ന മുഴകളാണ്. അതിൽ MNG എന്ന് പറയുന്ന കണ്ടീഷൻ അഥവാ മൾട്ടി നോഡുലാർ ഗോയിറ്റർ, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ചെറു ചെറിയ മുഴകൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു മുഴ കാണാൻ സാധിക്കും. ഈ രോഗികൾക്ക് ഹോർമോണിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. പകരം കഴുത്തിൽ മുഴ മാത്രമേ കാണുകയുള്ളൂ. ഈ മുഴയുടെ വലിപ്പമനുസരിച്ചാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ അത് ശ്വാസനാളിയോട് അന്നനാളത്തിനോടും ശ്വാസനാളത്തിനോടും ചേർന്നിരിക്കുന്നതുകൊണ്ട് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുമാണ് സാധാരണയായി കണ്ടുവരിക. പിന്നെ തൈറോയ്ഡ് മുഴ, ഇത്രയിങ്ങനെ ഒരു മുഴ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വരുന്നത് ചിലവർക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു അതൃപ്തി ഉണ്ടാവാനും കാരണമാകുന്നു. എം എൻ ജി എന്ന കണ്ടീഷനിൽ ഹോർമോണിന് വ്യതിയാനമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ വലിപ്പമനുസരിച്ചുള്ള ലക്ഷണങ്ങൾ വെച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുക. ചെറിയ എം എൻ ജി ആണെന്നുണ്ടെങ്കിൽ ചികിത്സയുടെ ആവശ്യമില്ല. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ ശാസ്ത്രക്രിയ വഴി അത് നീക്കം ചെയ്യൽ മാത്രമേ ഒരു പരിഹാരമുള്ളൂ. തൈറോയ്ഡിൻ്റെ അസുഖം വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. രോഗികളിൽ പല സംശയങ്ങളും ഇതിനെക്കുറിച്ചുണ്ടാവാറുണ്ട്. സാധാരണമായി ഉണ്ടാവുന്ന ചില സംശയങ്ങളും ദൂരീകരിക്കുന്നതാണ്.
1: കഴുത്തിൽ ഒരു ചെറിയ വീർപ്പ് അഥവാ മുഴ പോലെ കാണുന്നു. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വലുതുമാണോ? ഇത് കണ്ടുപിടിക്കാൻ രക്തപരിശോധന മറ്റോ ഇതിലൂടെ കഴിയുമോ?
0: പലപ്പോഴും പല രോഗികളും തൈറോയ്ഡ് ഉണ്ടോ എന്നൊരു സംശയം പറഞ്ഞ് ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. ആരെങ്കിലും കഴുത്തിന് വീർപ്പുണ്ട് എന്ന് പറയുമ്പോഴാണ് അവരിതിലേക്ക് ശ്രദ്ധിക്കുക. മിക്ക ആളുകളും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ് അതിന് ചെയ്യുന്നത്. കഴുത്തിന് വീർപ്പ് കണ്ടിട്ട് തൈറോയ്ഡാണോ എന്നൊരു സംശയം വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മിക്കവാറും അത് അറിയാൻ സാധിക്കുകയില്ല. കാരണം ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ ഹോർമോൺ അളവിനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഹോർമോണിൻ്റെ അളവിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് ടെസ്റ്റ് കൊണ്ടുള്ള തൈറോയ്ഡ് അസുഖങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ളൂ. ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അസുഖമല്ലാതെ ഒരുപാട് അസുഖങ്ങൾ തൈറോയ്ഡിന് വരാം. അതിലെ പ്രധാനപ്പെട്ടതാണ് തൈറോയ്ഡ് ഉണ്ടാവുന്ന വീർപ്പ്. ഈ വീർപ്പ് പലതരമുണ്ട്. അതിൽ കുഴപ്പമില്ലാത്തവ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്തവയുണ്ട്, ക്യാൻസർ ആയവയുണ്ട്. ക്യാൻസർ ആയവയോ ക്യാൻസർ അല്ലാത്തതോ ആയ മുഴകളെക്കുറിച്ച് അതെന്ത് അസുഖമാണെന്ന് അറിയാൻ ബ്ലഡ് ടെസ്റ്റിലൂടെ സാധ്യമല്ല. അതിനാൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നത് തൈറോയ്ഡ് അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ളൊരു പരിഹാരമല്ല. ഹോർമോണിൽ വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായും ബ്ലഡ് ടെസ്റ്റ് വഴി അറിയാൻ പറ്റും.
1: ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെന്ന് രക്തപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ ഒരു രോഗി ഇനി എന്താണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്ത് ചികിത്സാരീതിയാണ് ഞാൻ തുടരേണ്ടത് എന്ന് അറിയേണ്ടത്?
0: ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന ഒരവസ്ഥയാണ്. അത് രണ്ട് തരമാണ്. ഒന്ന്, തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളൊരവസ്ഥ. രണ്ടാമത്തത്, ഹോർമോൺ ഉൽപ്പാദനം കൂടുതലല്ല, പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്തിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി ലയിച്ചു തീരുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഇത് രണ്ടിലും ലക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. ഹോർമോൺ ഉൽപ്പാദനം തൈറോയ്ഡിൽ കൂടുന്നത് തൈറോയ്ഡിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പിന്നെ വളരെ അപൂർവമായി തലച്ചോറിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. തലച്ചോറിൻ്റെ അസുഖം വരുമ്പോൾ TSH എന്ന ഹോർമോൺ അളവിൽ ശരീരത്തിൽ കൂടുകയും അത് തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് അധികം നമ്മൾ ആലോചിക്കേണ്ടതില്ല. രണ്ടാമത്തെ അവസ്ഥ, തൈറോയ്ഡിൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് കൂടുതലായി കണ്ടുവരുന്നത് ഹൈപ്പർ തൈറോയ്ഡ്. ഈ സിറ്റുവേഷനിൽ അത് എക്സാക്ട്ലി എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തത്. ഒന്ന്, തൈറോയ്ഡിൽ വല്ല മുഴയുണ്ടോ എന്നുള്ളതാണ്. ഈ മുഴയാണോ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതിനായി അൾട്രാസൗണ്ട് സ്കാനിങ്ങും റേഡിയോസ് അയോഡിൻ സ്കാനിങ്ങും ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. ഈ മരുന്നുകൾ സാധാരണഗതിയിൽ നമ്മൾ ഹോർമോൺ നോർമലാക്കുന്നത് വരെയേ ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം ശാശ്വതമായ പരിഹാരം കിട്ടുന്ന മറ്റ് ചികിത്സയിലേക്കാണ് പോവുക. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ശാസ്ത്രക്രിയയും രണ്ട് റേഡിയോ അയോഡിയൻ അബ്ലേഷൻ എന്ന് പറയുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയെ റേഡിയേഷൻ വഴി കരിച്ചു കളയുക. ഈ ഒരു ചികിത്സ, രണ്ട് ചികിത്സയാണുള്ളത്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മുഴകളോ അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സംശയിക്കുകയോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ള രീതിയിൽ അറിയുകയോ ചെയ്യുകയാണെങ്കിൽ ചികിത്സ സർജറിയാണ്. ഇതില്ലാതെ തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തമായിട്ടും വീർപ്പ് വന്നിരിക്കുകയാണ്, അതിൽ മുഴകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രന്ഥിക്കുള്ള വലിപ്പക്കൂടുതൽ അധികമില്ല, ചെറിയ വലിപ്പേ ഉള്ളൂ, ഒരു ചെറിയൊരു വീർപ്പേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റേഡിയോ അബ്ലേഷൻ, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് വെച്ചാൽ റേഡിയോ അയോഡിൻ, റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയോഡിൻ കഴിക്കുക, ഗുളിക രൂപത്തിലാണ് അതുണ്ടാവും അല്ലെങ്കിൽ തുള്ളിമരുന്ന് രൂപത്തിൽ ഇത് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്ത് ചെന്ന് അവിടെ ആ ഗ്രന്ഥിയെ മുഴുവനായിട്ടും കരിച്ചു കളയാണ് ചെയ്യുക. ഈ ഒരു ചികിത്സാരീതിയാണ് ചെയ്യുക. ഈ രണ്ട് ചികിത്സാരീതിയിലും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നീട് തൈറോയ്ഡ് ഹോർമോൺ ഒട്ടും തന്നെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടുവരിക. ഹോർമോൺ കൂടുന്നതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാലാണ് ചികിത്സിക്കാൻ എളുപ്പം. അങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അഭാവം പരിഹരിക്കാൻ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഗുളിക, തൈറോക്സിൻ ഗുളികകൾ നമ്മൾ ദിവസം ഓരോന്ന് വെച്ച് കഴിക്കേണ്ടി വരും. ഇത്രയും ചികിത്സാവസ്ഥകളാണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗിക്ക് ഉള്ളത്.
1: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസറും ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവക്കുള്ള മറുപടിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
2: മാഷാല്ലാ, വളരെ വ്യാപകമായി ഇന്ന് ആളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ തൈറോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പല വിധത്തിൽ അനുഭവിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. ഏതായിരുന്നാലും അവർക്കൊക്കെ ഒരുപാട് വിവരങ്ങൾ മനസ്സിലാക്കാനും ലഭിക്കാനുമുള്ളൊരവസരമാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലൂടെ നമുക്ക് നൽകിയത്. ഡോക്ടർ സുമിത് മാലിക്കാണ് ഈ ആരോഗ്യ വിചാരത്തിൽ നമ്മോട് സംസാരിച്ചത്.
3: വിശ്വാസികൾ തൻ്റെ ഓരോ നിമിഷവും നാഥനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അത്തരമൊരു സെക്ഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്, പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത് ക്ലേശപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുമ്പോൾ അല്ലേ?
2: യെസ്.
3: ക്ലാസ് എടുക്കുന്നത് അമീർ ഒറ്റപ്പാലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദുഃഖം, പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ, മനസ്സുവല്ലാതെ നൊമ്പരപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന. നമുക്കറിയാം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും വ്യത്യസ്തമായ അവസ്ഥകളാണ് ഉണ്ടാവുക. സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ പ്രാർത്ഥന കൊണ്ട് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മളെപ്പോലെ മനസ്സിന് സമാധാനവും പ്രയാസങ്ങളിൽ അള്ളാഹുവിലേക്ക് അഭയം തേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മനസ്സിൻ്റെ ഒരു കുളിർമയും മറ്റൊരാൾക്കും ലഭിക്കുകയില്ല എന്ന് നമ്മൾ അറിയുക. അതുകൊണ്ട് തന്നെ ക്ലേശത്തിൽ അകപ്പെടുമ്പോൾ, അല്ലാതെ മനസ്സ് വിഷമിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. പ്രാർത്ഥന ആവർത്തിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം. മഹോന്നതനും സഹനശീലനുമായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യനായി ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയുന്ന, എല്ലാവർക്കും അറിയുന്ന കലിമത്തു തൗഹീദാണ്. അൽ അദീം അൽ ഹലീം രണ്ട് വാക്കുകളാണ് ഒന്നാമത്തെ വാചകത്തിലുള്ളത്. ല ഇലാഹ ഇല്ലല്ലാഹുൽ അദീം, അവിടെ ലാ എന്നുള്ള അക്ഷരത്തിൻ്റെ ഉച്ചാരണം ലാ ആയി പോവരുത്, ലോ. അദീമുൽ ഹലീം, അതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. അദീം അൽ അദീം എന്ന് പറഞ്ഞാൽ മഹോന്നതൻ, അൽ ഹലീം എന്നാൽ സഹനശീലൻ. ല ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, മഹോന്നതനും സഹനശീലനുമായ അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായ ആരുമില്ല. ല ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹിത സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി ആരുമില്ല. ല ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, അല്ലാഹുവിൻ്റെ മഹത്തായ മഹത്വമുള്ള ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലുതായ അർഷ്, അതിൻ്റെ റബ്ബായ അല്ലാഹു, റബ്ബുൽ അർഷിൽ അദീം, മഹിത സിംഹാസനത്തിൻ്റെ അല്ലാഹുവിൻ്റെ അർഷിൻ്റെ ആ അർഷിൻ്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധനായി മറ്റാരുമില്ല. ല ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ല ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി, ഭൂമിയുടെ നാഥനായ, ആകാശങ്ങളുടെ, സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെ, അതുപോലെ വറബ്ബുൽ അർദ് ഭൂമിയുടെ നാഥനായ, വറബ്ബുൽ അർശിൽ കരീം വാനങ്ങളുടെ റബ്ബായിട്ടുള്ള, റബ്ബു സമാവാത്തി ആകാശങ്ങളുടെ റബ്ബായ, ഭൂമിയുടെ വറബ്ബുൽ അർദി ഭൂമിയുടെ റബ്ബായ, വറബ്ബുൽ അർശിൽ കരീം അതുപോലെ മഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല, ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ മനസ്സിൽ സമാധാനം അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവനൊരു രക്ഷാമാർഗം അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കുകയും സമാധാനം കൊടുക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ മറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മറക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ല ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം എന്ന പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും നമ്മെ വിട്ടു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന പഠിക്കുന്നതോടെ പ്രാവർത്തികമാക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ ഓരോ ദിനവും നമ്മൾ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ക്ലേശപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അമീർ ഒറ്റപ്പാലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ, ഈ റേഡിയോ വൈബ്സിൻ്റെ വളരെ സുന്ദരമായ ഒരുപാട് പ്രോഗ്രാമുകൾ കഴിഞ്ഞു പോകുമ്പോൾ ഇനി നമ്മളേറെ കാതോർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൂടി ഏറെ ആഗ്രഹമുണ്ടാക്കുന്ന, കേൾക്കാൻ ഇമ്പമാർന്ന ഒരു പ്രോഗ്രാമിലേക്കാണ്, പൂമരത്തണൽ. പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. ഗുഹയിൽ അകപ്പെട്ടവർ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് പൂമരത്തണലിൽ ഇന്നത്തെ ചർച്ച.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ പൂമരത്തണലിലെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്റെ സ്നേഹം നിറഞ്ഞ പൂമരത്തണലിന്റെ പ്രിയം നിറഞ്ഞ, എന്നും ഉഷസ്സോടെ ഉയർന്നു നിൽക്കുന്ന എന്റെ ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? വളരെ ഒരാഴ്ചയ്ക്കു ശേഷം വീണ്ടും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരസ്പരം സംഭാഷണം നടത്തുകയാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിഫലം വാങ്ങാൻ വേണ്ടി തയ്യാറാകുന്നു. അതിലോഹരി പറഞ്ഞു തരുന്ന എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, ഇന്ന് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി, ഒരു സ്ഥലത്ത് നമ്മൾ പോയി, ഒരു ടൂറൊക്കെ പോയി. അപ്പോൾ ടൂറൊക്കെ പോകുന്ന വഴിയിൽ നമ്മൾ മല കാണാറുണ്ട്, കാട് കാണാറുണ്ട്, വനങ്ങൾ കാണാറുണ്ട്, ഗുഹകൾ കാണാറുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും കാണാറുണ്ട്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ നമ്മുടെ ആ ഉമ്മയുടെ കൂടെയും വാപ്പയുടെ കൂടെയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് കാണാതെ ആയാൽ നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ പ്രയാസം എത്രയായിരിക്കും, അവർ വേദനപ്പെടുന്നത് എങ്ങനെയായിരിക്കും കൂട്ടുകാരെ, എത്രത്തോളം അവർ പ്രയാസപ്പെടും കൂട്ടുകാരെ, അല്ലേ? അവർ വളരെയധികം പ്രയാസപ്പെടും. നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഉമ്മയും വാപ്പയും വളരെയധികം പ്രയാസപ്പെടും. നമ്മൾ വല്ലയിടത്തും പോയി പെട്ടുപോയാൽ, ഒരു കാട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്ത് പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നോക്കൂ കൂട്ടുകാരെ, ഗുഹയിൽ കുടുങ്ങിയ സുഹൃത്തുക്കളുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഗുഹയിൽ കുടുങ്ങിയ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് നിവേദനം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലയിൽ നിന്നാണ് റിപ്പോർട്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട മൂന്ന് വ്യക്തികൾ ഒരു യാത്ര പുറപ്പെട്ടു. എവിടെ പോയി? ഒരു യാത്ര പുറപ്പെട്ടു. രാത്രി അവർ ഗുഹയിൽ, ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവർ അതിൽ പ്രവേശിച്ചപ്പോൾ അപ്രതീക്ഷിതമായി പർവ്വതത്തിൽ നിന്നൊരു പാറ ഉരുണ്ടു വീണ് ഗുഹാമുഖം അടച്ചു കളഞ്ഞു. നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ പാറയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് അവർ പറഞ്ഞു. നോക്കൂ കൂട്ടുകാരെ, ഒരു യാത്ര പോവുകയും ഒരു രാത്രിയിൽ അവർ ഒരു ഗുഹയിൽ, ഒരു യാത്ര, ഒരു കാട് പ്രദേശത്തോ പ്രദേശത്തുകൂടി വളരെ അധികം ഭയപ്പെടുന്ന ഒരു കാട്ടിൻ പ്രദേശത്തുകൂടി അവർ യാത്ര തിരിക്കുകയും രാത്രിയായപ്പോൾ അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. തീർന്നോ? അഭയം പ്രാപിച്ചു. പിന്നീട് നോക്കണേ, അവർ അങ്ങനെ അഭയം പ്രാപിച്ചപ്പോൾ അവരുടെ ഗുഹയുടെ മുകളിൽ ഫ്രണ്ട് അവർ കയറിപ്പോയ വഴിയുണ്ടല്ലോ, അവിടെ വലിയൊരു കൂറ്റൻ പാറ വന്നു വീണു. അങ്ങനെ ഗുഹാമുഖം എന്ത് ചെയ്തു കൂട്ടുകാരെ? അടഞ്ഞുപോയി. പെട്ടില്ലേ? നമ്പർ വൺ പെടൽ പെട്ടു. അവർ പെട്ടു. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റോ? ഇല്ല. അവർക്ക് ഗുഹ അടിച്ചു പൊളിക്കാൻ പറ്റോ? ഇല്ല. ആയുധങ്ങളില്ല, ഒന്നുമില്ല. ഗുഹയെ കൈകൊണ്ടൊക്കെ ഇടിച്ചാൽ കരിങ്കല്ലൊക്കെ പൊട്ടിപ്പോകും കൂട്ടുകാരെ. ഇല്ലല്ലോ. അവരങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, സുഹൃത്തുക്കളെ, നമുക്ക് ഈ പാറയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ അവരിൽ പറഞ്ഞു, നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതെങ്ങനെ മുൻനിർത്തി? സൽക്കർമ്മങ്ങളെ മുൻനിർത്തി എങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം? നമുക്ക് നോക്കാം. അവരിൽ ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങി, അള്ളാഹുവേ, എനിക്ക് വയോവൃദ്ധരായ മാതാപിതാക്കളുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കണം. അവർ ചെയ്ത ഒരു സൽക്കർമ്മങ്ങളെ വെച്ച് അവരെന്ത് ചെയ്തു? പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുണ്ടായിരുന്നു, അവർക്ക് മുമ്പായി ഞാൻ കുടുംബത്തിനോ ഭൃത്യർക്കോ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞെന്താണ്? ഞാൻ അവർക്ക് മുമ്പായിട്ട് കുടുംബത്തിനോ, സ്വന്തം കുടുംബത്തിനോ, പാവപ്പെട്ടവർക്കോ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ കാലികൾക്ക് ഇലകൾ അന്വേഷിച്ച് കുറേ ദൂരം പോയി. ഞാൻ രാത്രി മടങ്ങി വന്നപ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവർക്ക് രാത്രിയുമായി ഞാൻ രാത്രി ഭക്ഷണവുമായി ഞാൻ പാൽ കറന്ന് ചെന്നപ്പോഴേക്കും അവർ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവരെ വിളർച്ചുണർത്തുന്നതും അവർക്ക് മുമ്പായി കുടുംബത്തിനും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നതും എനിക്ക് അരോചകമായി തോന്നി. കയ്യിൽ പാത്രവുമായി ഞാൻ നിന്നു. പ്രഭാതം വിടരുന്നതുവരെ അവരുണരുന്നതും കാത്തു ഞാൻ നിന്നു. കുട്ടികൾ കാൽക്കൽ വിശന്ന് കരയുന്നു, കരയുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അവർ ഉണർന്ന് പാല് കുടിച്ചു. അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ പാറയുടെ അപകടം നീ നീക്കണമേ. അപ്പോൾ പാറയുടെ ഒരൽപ്പം എന്താ സംഭവിച്ചത്? നീങ്ങി. എന്നാൽ അതിലൂടെ പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കോ? ഇല്ല. ഒരാൾക്ക് കഷ്ടിച്ചു പോകാനുള്ള ദൂരം പോലുമില്ല. അത്ര ചെറുതായിട്ടൊന്ന് നീങ്ങി. പക്ഷെ അവർക്ക് പുറത്തു പോകാൻ പറ്റൂല. എന്താ കൂട്ടുകാരെ അവർ ചെയ്തത്? ആദ്യത്തെ ആൾ എന്താ ചെയ്തത്? മാതാപിതാക്കൾക്ക് അവിടെ നൽകിയ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കണം. ആ പിതാവിന്റെ രണ്ടു മക്കളും ഭാര്യയും കുടുംബങ്ങളെല്ലാവരും വിശന്ന് കരയുകയാണ്. രാത്രി അദ്ദേഹം അവർക്കുള്ള മാതാപിതാക്കൾക്കുള്ള ഭക്ഷണവും കുടുംബത്തിനുള്ള ഭക്ഷണവുമായി വന്നപ്പോ മാതാപിതാക്കൾ ഉറങ്ങിയിരുന്നു. പക്ഷേ കുട്ടികൾ വിശന്ന് കരഞ്ഞിട്ടും അദ്ദേഹം കുട്ടികൾക്കു നൽകാതെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ താല്പര്യപ്പെട്ട് മാതാപിതാക്കൾ ഉണരുന്നതുവരെ കാത്തുനിന്ന് തന്റെ മക്കളുടെ വിശപ്പിനെ ഗൗനിക്കാതെ ആ മാതാപിതാക്കളെ കാത്തുനിന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് കൊടുക്കൂ എന്ന് നിശ്ചയം ദാർഢ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു കൂട്ടുകാരെ? ആ ഭക്ഷണം കൊടുക്കാൻ കാത്ത് നേരം പുലരുന്നതുവരെ, പ്രഭാതം പൊട്ടിമുളയ്ക്കുന്നതുവരെ അദ്ദേഹം കാത്തു നിൽക്കുകയും അവരെ കാത്തുനിന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് അല്ലാഹുവേ ഞാനീ ചെയ്തത്? നിന്റെ റബ്ബിന്റെ റബ്ബേ, എന്റെ റബ്ബിന്റെ അല്ലാഹുവേ, നിന്റെ പ്രീതി പ്രതീക്ഷിച്ചു കൊണ്ടാണെന്ന് പറഞ്ഞ് എങ്കിൽ നീ എനിക്ക് ഈ പാറയുടെ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു കൂട്ടുകാരെ. അങ്ങനെ പാറയുടെ അല്പം മാറി. ഇനി രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചെന്താ നോക്കാം. അല്ലാഹുവേ, എനിക്ക് പിതൃവ്യപുത്രി ഉണ്ടായിരുന്നു. ഞാൻ അവളെ സർവോപരി സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ അവളുടെ ശരീരം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവൾ അത് നിരസിച്ചു കളഞ്ഞു. പിന്നീട് അവൾക്ക് ക്ഷാമം വന്നപ്പോൾ അവൾ എന്നെ സമീപിച്ചു. അവളുടെ ശരീരം എനിക്ക് അനുവദിച്ചു തരാമെന്ന വ്യവസ്ഥയിൽ ഞാൻ അവൾക്ക് 120 നാണയങ്ങൾ നൽകി. അങ്ങനെ ഞാൻ അവളിൽ കഴിവുള്ളവനായപ്പോൾ ഞാൻ അവളുടെ രണ്ടു കാലുകൾക്കിടയിലിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ലാഹുവെ സൂക്ഷിക്കൂ, ഭയപ്പെടൂ, അന്യമായ രീതിയിൽ എന്റെ ചാരിത്ര നശിപ്പിക്കരുത്. അവൾ എനിക്ക് എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടവളായിരുന്നിട്ടും തൽക്ഷണം ഞാൻ അവളിൽ നിന്ന് പിന്മാറി ഞാൻ നൽകിയ സ്വർണം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അല്ലാഹുവേ, ഇങ്ങനെ ഞാൻ പ്രവർത്തിച്ചതും നിന്റെ പ്രീതി പ്രതീക്ഷിച്ചു കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ദുരന്തം നീ നീക്കിത്തരണമേ അല്ലാ. അങ്ങനെ എന്ത് ചെയ്തു? അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചെന്താണ്? അല്ലാഹുവേ, ഞാനൊരു തെറ്റു ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോ റബ്ബേ, അവിടെ ആ തെറ്റു ചെയ്യപ്പെടുന്നവൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ പടച്ചവനെ നിന്നെ പേടിച്ചുകൊണ്ട് ഞാൻ ആ തെറ്റിൽ നിന്നും മാറിയല്ല. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം എനിക്ക് കാംക്ഷിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല എന്നും രണ്ടാമത്തെയാളും കൂട്ടുകാരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഗുഹാമുഖത്തിന്റെ പാറ അല്പം കൂടി നീങ്ങി. ഇത്രയും നീങ്ങിയാൽ അവർക്ക് പുറത്തു കിടക്കാൻ പറ്റോ? ഇല്ല. മൂന്നാമത്തെയാളും പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ കുറേ ആളുകളെ കൂലിക്ക് വിളിച്ചിരുന്നു. അവരിൽ ഒരാളൊഴികെ എല്ലാവർക്കും ഞാൻ കൂലി നൽകുകയും ചെയ്തു. അവന്റെ കൂലി സംഖ്യം ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. അത് വലിയ സമ്പത്തായി വർദ്ധിച്ചിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ആ ജോലിക്കാരൻ തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ ദാസ, എന്റെ കൂലി തരൂ എന്ന് പറഞ്ഞു. ഈ കാണുന്ന ഒട്ടകങ്ങളും ആടുകളും അടിമകളുമെല്ലാം നിങ്ങളുടെ കൂലിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവിന്റെ ദാസ, എന്നെ പരിഹസിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയല്ല. അങ്ങനെ അയാൾ ഒന്നും ബാക്കിയാക്കാതെ അതെല്ലാം തെളിച്ചു കൊണ്ടുപോയി. അല്ലാഹുവേ, ഞാൻ ഈ പ്രവർത്തിച്ചത് നിന്റെ പ്രതീക്ഷ നിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. കൂട്ടുകാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് തൻ്റെ കീഴിൽ ജോലി ചെയ്ത ഒരാൾക്ക് പ്രതിഫലം നൽകാനുള്ളത് അദ്ദേഹം വരാത്തത് കൊണ്ട് കാത്തിരുന്നു. അതിനെ സൂക്ഷിച്ചു വച്ച് അതിനെ ഒരു മുതൽക്കൂട്ടാക്കി വളർത്തി വലിയൊരു സമ്പത്താക്കിയതിന് ശേഷം തിരിച്ചു കൊടുക്കുന്ന ഒരു മനസ്സ് ഈ യജമാനുണ്ടെങ്കിൽ അത് പടച്ചവനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയും അള്ളാഹുവിനോട് തൻ്റെ സൽക്കർമ്മം എടുത്തു വെക്കുകയും അള്ളാഹുവെ നിന്റെ കൂലി പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ ചെയ്തതെങ്കിൽ ഞങ്ങളെ ഈ ദുരന്തത്തിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന് പറഞ്ഞപ്പോ ആ പാറയുടെ ആ ഗുഹയുടെ ആ മുഖഭാഗത്ത് നിന്ന് പാറ മുഴുവനും നീങ്ങുകയും അവർ പുറത്തു കടക്കുകയും ചെയ്തു എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു കഥയാണ് കൂട്ടുകാരെ നമ്മൾ കേട്ടതെങ്കിൽ കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത് നമുക്കിതിലുള്ള ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠങ്ങൾ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആല പല നിലക്കും പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരീക്ഷണങ്ങളിൽ വിശ്വാസം പിഴയ്ക്കാതെ അള്ളാഹുവിൽ മാത്രം അവലംബർപ്പിക്കണം. കൂട്ടുകാരെ അള്ളാഹു ചിലപ്പോൾ നമ്മളെ രോഗം കൊണ്ട് പരീക്ഷിച്ചേക്കാം. ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഈ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടു ജീവിക്കുന്ന ഈ ആളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചത് എന്തിൻ്റെ ഫലത്താണ്? അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ലേ ഇവർ? ഇവരെ അള്ളാഹു പരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെയും അള്ളാഹുവിൽ കീഴ്വണക്കം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെയും അള്ളാഹു പരീക്ഷിക്കും. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ പതറാതെ ഏതു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു എന്ന ഒരു ഉറച്ച ബോധം കൂട്ടുകാരെ നമുക്ക് വേണം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പല കാര്യങ്ങളിലും കൂട്ടുകാരെ അല്ലേ, നമ്മൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉമ്മാട്ടപ്പ് പറയും, വാപ്പാട്ട പറയും, നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടെത്തും. കൂട്ടുകാരെ, നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഉണരട്ടെ. എങ്ങനെ ഉണരട്ടെ? ഞാൻ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടാൽ എന്നെ സഹായിക്കാൻ, എനിക്ക് സഹായിയായി, എനിക്കെല്ലാം അർപ്പിക്കാൻ അള്ളാഹു മാത്രമാണുള്ളത് എന്ന ഒരു ഉറച്ച ബോധം നമുക്കുണ്ടാകണം. അതുപോലെ എന്ത് പ്രയാസം വന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു മാത്രമാണുള്ളത്. കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, ശ്വസിക്കാൻ വായുവും, കുടിക്കാൻ ജലവും, അങ്ങനെ വേണ്ടുന്നുള്ള സർവത്ര എല്ലാ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കൂട്ടുകാരെ. നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണം ചെയ്യാം. അതിനാൽ നമ്മൾ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് ഇഹലോകത്തും ഉപകാരപ്പെടും. ഈ സഹോദരങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ നമുക്കും എന്ത് ചെയ്യും കൂട്ടുകാരെ? നമ്മുടെ സൽക്കർമ്മങ്ങൾ ഉപകാരപ്പെടും. അതിനാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിനാൽ നമ്മൾ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നമ്മൾ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് നമുക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ? പ്രാർത്ഥിക്കാമെന്ന ഒരു ഗുണപാഠം കൂടി നമുക്കിതിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹുവേ സു അള്ളാഹുവേ അള്ളാഹുവേ എനിക്ക് എന്നെ നീ പരീക്ഷയ്ക്ക് വിജയിപ്പിക്കണേ അല്ലാ, അള്ളാഹുവേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അല്ലാ അതാ ഇന്നൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് പടച്ചോനെ, അതുകൊണ്ട് നീ എന്നെ ഇന്നതിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാൻ കൂട്ടുകാരെ. അങ്ങനെ നമുക്ക് നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തഖ്‌വ മനുഷ്യനെ തിന്മയിൽ നിന്നും തടയുന്നതാണ് എന്ന ഒരു ഗുണമാണ്, ഒരു വലിയൊരു ഗുണപാഠമാണ് നമ്മൾക്ക് ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏത് തെറ്റ് ചെയ്യാനായിട്ട് മുന്നൊരുങ്ങുമ്പോഴും മനസ്സിൽ സങ്കടത്തോടുകൂടി പ്രയാസത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ച് എന്നെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പടച്ചിറബ് എന്റെ കൂടെയുണ്ട് എന്ന് തികഞ്ഞ ബോധത്തോടുകൂടി ഈമാനോടുകൂടി നമ്മൾ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ പടച്ചു തമ്പുരാൻ നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും, അങ്ങനെ ഈമാനോടുകൂടി ഓരോ തെറ്റിൽ നിന്നും മാറി നിന്നും എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കുകയും അതുപോലെ പടച്ചവന്റെ മുമ്പിൽ ചെയ്ത കർമ്മങ്ങൾ എടുത്തു വെച്ച് ദുനിയാവിലും പരലോകത്തും ഗുണം ചെയ്യാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോട് മാത്രമാക്കുകയും നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനും. കൂട്ടുകാരെ, ഈ പ്രായത്തിൽ തന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു ആദരവിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും സ്ഥാനം അവരിലെത്തിക്കുകയും അവർക്ക് കൽപ്പിക്കുകയും അങ്ങനെ വളരാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാന വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ പൂമരത്തനിലെ ഈ എപ്പിസോഡ് കേട്ട എല്ലാ വിദ്യാർത്ഥികളും നല്ല നല്ല വിദ്യാർത്ഥികളായി മാറാൻ, നല്ല അച്ചടക്കമുള്ള അനുസരണയുള്ള വിദ്യാർത്ഥികളാകാൻ മാറാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകാം. അള്ളാഹു സുബ്ഹാന വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, നമ്മൾ കേട്ടത് പൂമരത്തണലിൽ ചെറിയ കുട്ടികൾക്ക് വളരെ ഹൃദ്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പീസ് റേഡിയോ അണിയിച്ചൊരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ എന്നുള്ളത്. അപ്പം നമ്മളെ എല്ലാ ചെറിയ മക്കളെയും കുട്ടികളെയും നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ കേൾപ്പിച്ചിട്ടുണ്ടാവും, കേൾപ്പിക്കണമെന്നും കൂടി നമ്മൾ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ട പൂമരത്തണലിന് ഗുഹയിൽ അകപ്പെട്ടവർ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് അൽഫഹദ് പൂന്തുറ നമ്മോട് സംസാരിച്ചത്.

0: എപ്പിസോഡ് വൈബ്സ് തുടരുമ്പോൾ അടുത്തൊരു പ്രോഗ്രാം നുറുങ്ങുകൾ.
1: നുറുങ്ങുകളിൽ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത് ചില രചനകളുടെ ശബ്ദാവിഷ്കാരമാണ്. ഇന്നത്തെ രചന ഇബിനു അലി എടത്തനാട്ടുകരയാണ്. സന്മനസ്സാണ് പ്രധാനം എന്ന ഒരു രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു, നുറുങ്ങുകളിലേക്ക്.
2: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരന്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേയെന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന്റെ വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളെയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു 4 ലക്ഷം രൂപ താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ 2 പേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യ പ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിന് വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞു പോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചു തന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി വീടുപണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
0: മഷാ പിസ്റേഡിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ, സന്മനസ്സാണ് പ്രധാനം എന്ന ഇബിനു അലി എടത്തനാട്ടുകാരയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ശ്രവിച്ചത്. ഇനി ഇൻഷാല്ലാ പീസ് റേഡിയോയിൽ ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന.
1: അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനിയാണ്. എല്ലാ ദിവസവും നമ്മൾ റബ്ബിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കാവുന്ന ഈ സെഷനിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറബ് എന്ന് പറയുന്ന രക്ഷിതാവ് എന്ന അർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള ഒരു പഠന സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അസ്മാഉൽ ഹുസ്ന.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله سهودر ماري سهودر غلي السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരിഗണിച്ചുകൊണ്ട് ഇഷ്ടദാസന്മാരായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെന്തെല്ലാം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് വിഷമിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അവൻ്റെ ശക്തി മഹാത്മ്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ അറിയുമ്പോൾ ഒരിക്കലും നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ശരിയായ വിധത്തിൽ അറിയുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന അനിർവചനീയമായ ആസ്വാദനവും അനുഭൂതിയുമാണ് വാസ്തവത്തിൽ അത്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. വലിയ അറിവാണ് വാസ്തവത്തിൽ അള്ളാഹുവിനെ അറിയുക എന്നത്. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളുള്ള ഒരു അറിവാണ്, വിജ്ഞാനമാണ് വാസ്തവത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അവൻ്റെ പ്രവൃത്തികളും ഒക്കെ നാം മനസ്സിലാക്കുക എന്നത്. അതുകൊണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് അവഗണിച്ചു കളയാതെ ഗൗരവത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാനും ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 82-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് റബ്ബ് എന്ന നാമത്തെ സംബന്ധിച്ചാണ്. രക്ഷിതാവ് അല്ലെങ്കിൽ നിയന്താവ്, പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷകൻ, രക്ഷകർത്താവ് എന്നൊക്കെ സാമാന്യമായി നമുക്കതിനെ പരിഭാഷപ്പെടുത്തുവാൻ സാധിച്ചേക്കും. അൽ മാലിക്, അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥനാണ്, യജമാനനാണ്. സയ്യിദ്, മുദബ്ബിർ, മുറബ്ബി, കയ്യും, മുൻഇം, ഇങ്ങനെയെല്ലാമുള്ള പദങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ ഈ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. യജമാനനും നിയന്താവും ഉടമസ്ഥനും നമ്മുടെ സംരക്ഷകനും രക്ഷിതാവും അനുഗ്രഹദാതാവും ഒക്കെയായിട്ടുള്ളവൻ, അവനാണ് റബ്ബ്. മുസ്ലിഹുഷൈ വമാലിക്കുഹു, ഒരു സംഗതിയെ, ഒരു കാര്യത്തെ കേടുകൾ തീർത്ത്, കുറ്റങ്ങൾ തീർത്ത് നന്നാക്കി കൊണ്ടുവരുന്ന അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ, അവനാണ് റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ വചനത്തിൽ നമ്മൾ പറയുന്നത് ഓരോ നമസ്കാരത്തിലൂടെയും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, ഒരു വചനമാണ്. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ, റബ്ബായ അള്ളാഹു.

അദ്ദേഹം പറഞ്ഞു, അസ്ലം തുലി റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും റബ്ബായ, നാഥനായ, രക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ റബ്ബാണ്, സർവ ചരാചരങ്ങളുടെയും റബ്ബാണ് അള്ളാഹു എന്നറിയുമ്പോൾ നമുക്ക് ഓരോ ഘട്ടത്തിലും വേണ്ടത് നൽകി പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവന്ന അനുഗ്രഹദാതാവും നിയന്താവും സംരക്ഷകനും യജമാനനും ഉടമസ്ഥനുമാണ് ആ അള്ളാഹു എന്നറിയുമ്പോൾ തീർച്ചയായും അവൻ പറഞ്ഞതനുസരിക്കാൻ കീഴ്പ്പെടൂ എന്ന് പറഞ്ഞപ്പോൾ കീഴ്പ്പെട്ടു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സമർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ സമർപ്പിച്ചു. ഇങ്ങനെ ഒരു വിശ്വാസിക്ക് പൂർണ്ണമായി വിധേയപ്പെടുവാൻ, കീഴ്പ്പെടുവാൻ സാധിക്കുന്ന ഒരു വിശേഷണവും അർത്ഥതലവുമാണ് വാസ്തവത്തിൽ ഈ നാമത്തിൽ ഉൾക്കൊള്ളുന്നത്. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ, സൂറത്തൻ ആമിൽ 164-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്. ഖുൽ, ചോദിക്കൂ നബിയെ, അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, അള്ളാഹു അല്ലാത്ത, അള്ളാഹുവിന് പുറമെ വേറൊരു റബ്ബിനെ ഞാൻ ആഗ്രഹിക്കുകയോ? വഹുവ റബ്ബു കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും സർവചരാചരങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്. ആ പടച്ച റബ്ബിനെ വിട്ടുകൊണ്ട് ഞാൻ വേറൊരു ഒരാളെ രക്ഷകനായി, നിയന്താവായി, വഴികാട്ടിയായി സ്വീകരിക്കുകയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യജമാനനാണ്, കാര്യങ്ങൾ നേരെ ചൊവ്വേ നമുക്ക് ആക്കിത്തരുന്നവനാണ്, സർവവിധേനയുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹദാതാവാണ്, സർവതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ്. ആ പടച്ചറബ്ബിൻ്റെ തർബിയത്ത്, അവൻ്റെ സംരക്ഷണം രണ്ട് തരത്തിലുണ്ട്. അർറബ്ബു ഹുവൽ മുറബ്ബി ജമീ അ ഇബാദിഹി ബിത്തദ്ബീർ, സർവ ചരാചരങ്ങളെയും അല്ലെങ്കിൽ സർവസൃഷ്ടികളെയും സംരക്ഷിക്കുന്ന രക്ഷിതാവാണ് അള്ളാഹു, അവയെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന നിയന്താവാണ് അള്ളാഹു. വ അസ്നാഫിൻ നിഅമി, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്ന അനുഗ്രഹദാതാവാണവൻ. വ അഖസ്സു മിൻ ഹാദാ തർബിയത്തുഹു ലി അസ്ഫിയാഇഹി ബി ഇസ്ലാഹി ഖുലൂബിഹിം വ അർവാഹിഹിം വ അഖ്ലാഖിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ തർബിയത്ത് എല്ലാ ജീവജാലങ്ങൾക്കും സർവസൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു കൊടുക്കുന്നുണ്ട്. അവയെ നിയന്ത്രിക്കുന്നത്, അവക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നത് ഒക്കെ അള്ളാഹുവാണ്. അത് മുഅ്മിൻ കാഫിർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്ന ആമായിട്ടുള്ള ഒരു തർബിയത്താണ്. എന്നാൽ ഇതിനേക്കാൾ പ്രത്യേകവും സവിശേഷവുമായിട്ടുള്ള ഒരു തർബിയത്തുണ്ട്. അത് തർബിയത്തുഹു ലി അസ്ഫിയാഇഹി, അവൻ്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക് അവൻ കൊടുക്കുന്ന തർബിയത്താണ്, സംരക്ഷണമാണ്, രക്ഷയാണ്. ബി ഇസ്ലാഹി ഖുലൂബിഹിം വ അർവാഹിഹിം വ അഖ്ലാഖിഹിം, അവരുടെ സ്വഭാവങ്ങളെയും അവരുടെ ആത്മാവിനെയും അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ വിമലീകരിച്ചുകൊണ്ട്, സംസ്കരിച്ചുകൊണ്ട് നന്നാക്കി തീർക്കുന്ന ഒരു തർബിയത്ത്, ആത്മീയമായ പരിരക്ഷ, ആത്മീയമായ സംരക്ഷണം, ആത്മീയമായ തർബിയത്ത്, അത് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, വലിഹാദ അക്സറ ദുആഉഹും ലഹു ബിഹാദൽ ഇസ്മ്. അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾ അവരുടെ ദുആകൾ അധികരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു നാമം വെച്ചുകൊണ്ട്, അൽ ഇസ്മുൽ ജലീൽ, ലി അന്നഹും യത്ലുബൂന ഹാദിഹി തർബിയത്തൽ ഖാസ്വ. അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ഈ പ്രത്യേകമായ തർബിയത്തിനെ തേടിക്കൊണ്ടാണ് അവർ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നത്. അതിനാൽ അവരുടെ ദുആകളിൽ ധാരാളമായി അവർ അധികരിപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു നാമമാണ് ഇത് എന്ന് കാണാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധം, അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞ മരത്തിൻ്റെ പഴം തിന്നതിനാൽ ആദമും ഹവ്വയും അകപ്പെട്ട ആ ഒരു പിഴവിൽ നിന്ന് പടച്ചറബ്ബിനോട് രക്ഷ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പുറക്കലിന് തേടുമ്പോൾ അവർ നടത്തിയ

0: പ്രാർത്ഥന. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അഅ്റാഫിലെ 23-ാമത്തെ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. ഖാല റബ്ബന ളലംന അംഫുസന ഫഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അന്യായം പ്രവർത്തിച്ചു പോയിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്നിട്ടില്ലായെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പോൾ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പാപത്തിന് പരിഹാരമായി പടച്ചറബിനോട് പശ്ചാത്തപിക്കുമ്പോൾ വിളിച്ചത് റബ്ബന എന്ന് പറഞ്ഞിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തിയതിന് ശേഷം അള്ളാഹുവിനോട് തേടുന്നത് റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നാണ്. അഥവാ ആത്മീയമായ തർബിയത്ത് അവർ കൊതിക്കുകയും ആ രീതിയിൽ പടച്ചറബിനോട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് കാണാം. സൂറത്തു നൂഹിലെ 28-ാമത്തെ ആയത്തിൽ റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അള്ളാഹുവേ എന്ന് വിളിക്കുന്ന സ്ഥാനത്ത് റബ്ബി, എൻ്റെ രക്ഷിതാവേ, ആത്മീയമായി എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന അള്ളാഹുവേ, ഞങ്ങളുടെ സ്വഭാവങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ വിമുലീകരിച്ച് വേണ്ട രീതിയിൽ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് നീ എനിക്ക് പുറത്തു തരേണം. എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികളായി എൻ്റെ വീട്ടിൽ വന്ന വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു തരേണമേ. ഇങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന റബ്ബി ഗ്ഫിർലി വലി അഖി. അപ്പോൾ അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷകനും ഉടമസ്ഥനും നിയന്താവും എന്നു മനസ്സിലാക്കി റബ്ബുൽ അർബാബ്, ബാക്കി ആരെല്ലാം യജമാനന്മാരും അധികാരമുള്ളവരുമാണോ അവരെക്കാളൊക്കെ അവരുടെ മീതയുള്ളവനാണ് അള്ളാഹു. മാലിക്കുൽ മുലൂഖ് യംലിക്കുൽ മമാലിക് വൽ മുലൂഖ്, മറ്റ് അടിമകളെയും ഉടമകളെയും സാമ്രാജ്യങ്ങളെയും എല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള സാക്ഷാൽ ഉടമസ്ഥൻ. വജമീ അൽ ഇബാദ്, സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവും സംരക്ഷകനും ഉടമസ്ഥനുമായിട്ടുള്ളവൻ അള്ളാഹു. അവൻ തീർച്ചയായും കാരുണ്യവാനാണ്. നമുക്ക് വേണ്ട ശിക്ഷണങ്ങളും തർബിയത്തുകളും അവൻ നൽകിയിട്ടുണ്ട്. നമ്മുടെ നിയന്താവും സംരക്ഷകനും രക്ഷിതാവും അള്ളാഹുവാണ്. പടിപടിയായി നമ്മളെ പൂർണ്ണതയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം ഓരോരുത്തരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ, ഗർഭാവസ്ഥയിൽ ആയിരുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം അവിടെ സജ്ജീകരിച്ചു. അതിനുശേഷം ഉമ്മ നമ്മെ പ്രസവിച്ചു. ആ ബാല്യഘട്ടത്തിൽ നമുക്ക് വേണ്ട എല്ലാം അവിടെ അള്ളാഹു ഒരുക്കി. ഇങ്ങനെ ഓരോന്നും ഓരോ സന്ദർഭത്തിലും വേണ്ടതെന്താണോ അത് നൽകി നമ്മെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ. ഗർഭാശയത്തിൽ വേണ്ട എല്ലാ സംരക്ഷണവും സംവിധാനങ്ങളും ഒരുക്കി. മാതാവിൻ്റെ ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന്, രക്തത്തിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം വലിച്ചെടുക്കാൻ പറ്റിയ പൊക്കിൽ കൊടി അള്ളാഹു അവിടെ നമുക്ക് സംവിധാനിച്ചു. പുറമെയുള്ള ഒച്ചയും ബഹളവും സങ്കീർണതകളും പ്രയാസങ്ങളൊന്നും അറിയാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള കവറിങ്ങോടുകൂടി ഭദ്രമായ ഒരു കോട്ടയിൽ, സുരക്ഷിതമായ ഒരു അറയിൽ നമ്മെ അവിടെ സംരക്ഷിച്ചു. അതിനുശേഷം മാസം തികഞ്ഞ് നാം പുറത്തു വരുമ്പോൾ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാലിനോളം മൂല്യവത്തായ, മനുഷ്യന് ഏറ്റവും ഗുണകരമായ വേറെ ഒരു ഭക്ഷണവും ഇല്ല എന്നാണ്. ഭക്ഷണത്തിന് ഭക്ഷണവും അതേപോലെ തന്നെ പ്രതിരോധത്തിനും ആരോഗ്യത്തിനും വേണ്ട ഔഷധവും എല്ലാമായ ആ അമൃത് അള്ളാഹു നമുക്കവിടെ സംവിധാനിച്ചു. ഇങ്ങനെ ഓരോന്നും ഫല യസാലു യുനമ്മീഹി വയുൻശിഉഹു ഹത്താ യജഅലഹു റജുല, ഒരു പൂർണ്ണത ഒത്ത മനുഷ്യനായി മാറുന്നതുവരെ, ആക്കുന്നതുവരെയും പടിപടിയായി അങ്ങനെ നാം ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവന്നവനാണ് അള്ളാഹു. ശരിയായ വിധത്തിൽ അവനെ അറിയുമ്പോൾ, ആ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ വേറൊരാളിലേക്കും തിരിഞ്ഞു പോവുകയില്ല. ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വഴികളിലേക്ക് ഒരു വിശ്വാസി ഒരിക്കലും എത്തിപ്പെടുകയില്ല. ഫമൻ അറഫ ദാലിക ലം യത്ലുബ് ഗൈറ അല്ലാഹി തആല റബ്ബൻ വ ഇലാഹൻ ബൽ റളിയ ബിഹി സുബ്ഹാന. അള്ളാഹുവിനെ ഈ വിധത്തിൽ അറിയുന്ന ഒരാൾ തീർച്ചയായും അവൻ്റെ സങ്കടങ്ങളും ആവലാതികളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ബോധിപ്പിക്കാൻ ഇറക്കിവെക്കാൻ അള്ളാഹുവല്ലാത്ത ഒരാളെയും ഇലാഹായി റബ്ബായി കാണുകയില്ല. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ആരെങ്കിലും അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്താൽ അയാൾ ഈമാനിൻ്റെ മാധുര്യം നുകർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലായും തൃപ്തിപ്പെടുവാൻ സാധിച്ചാൽ നമുക്ക് അതിന് സാധിക്കണം. റബ്ബിനെ നാം അടുത്തറിയണം. നമ്മുടെ കീഴിലുള്ളവരുടെ തർബിയത്ത് നാം നിർവഹിക്കണം. മക്കളായിരുന്നാലും മറ്റാരായിരുന്നാലും നമ്മുടെ കീഴിലുള്ളവരോടുള്ള തർബിയത്ത്, അവർക്കുള്ള സംരക്ഷണങ്ങളും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളുമൊക്കെ ഒരുക്കാൻ, ആ വിഷയത്തിൽ വീഴ്ച വരുത്താതെ സൂക്ഷിക്കാൻ ഒക്കെ ഈ നാമം നമ്മളോട് താല്പര്യപ്പെടുന്നുണ്ട്. അള്ളാഹു നാം ഏവരെയും അവൻ പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ, നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയാണ്. അള്ളാഹുവിനെ അടുത്തറിയാൻ ഏറ്റവും ഉതകുന്ന ഒരു വഴി കൂടിയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത്. അത്തരമൊരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത് അള്ളാഹുവിൻ്റെ അറബ് എന്നുള്ള നാമത്തെക്കുറിച്ചാണ്. ക്ലാസ് എടുത്തത് ഷമീർ മദീനി. ഇനി നമ്മൾ കുട്ടികളുടെ ആവേശമാക്കുന്ന, ആവേശത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമായ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
2: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന ഈ തുടർ കഥയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. നമുക്ക് കഥ കേട്ട് തിരിച്ചു വരാം.
3: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 3. അജ്മലിൻ്റെ സാമർഥ്യം. മുറ്റത്ത് കോഴിവാലൻ ചെടിയും ചെട്ടിപ്പൂവും നോക്കിക്കൊണ്ട് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അജ്മൽ. ഉമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. രോഗം മാറിയ മട്ടുണ്ട്. ഉമ്മാക്ക് അസുഖം കുറവുണ്ടോ? നല്ല കുറവുണ്ട് മോനെ. രാവിലെ ഒരു ഗുളിക കഴിച്ചിരുന്നു. അതിൻ്റെ മീതെയല്ലേ നിങ്ങളുടെ ജാബർമാഷിൻ്റെ വെള്ളയപ്പവും കറിയും. അൽഹംദുലില്ലാ, വളരെ ആശ്വാസമുണ്ടിപ്പോൾ. അജ്മലിന് സന്തോഷമായി. ഉമ്മ അവൻ്റെ കയ്യിൽ 5 രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിന് മത്തി വാങ്ങിവാ. ചോറ് വെക്കാൻ അരിയില്ല, കറിക്കുള്ള സാധനങ്ങളുമില്ല, കുറച്ച് കുറിയേരിയുണ്ട്. കഞ്ഞിയും മത്തി പൊരിച്ചതും കൊണ്ട് ഒപ്പിക്കാം. അജ്മൽ മീൻ വാങ്ങാൻ അങ്ങാടിയിലേക്കു പോയി. കടയിൽ ചെന്ന് 5 റുപ്പികക്ക് മീൻ ചോദിച്ചപ്പോൾ മീൻകാരൻ്റെ മറുപടി 10 രൂപയിൽ കുറച്ച് മീൻ കിട്ടില്ലെന്നായിരുന്നു. അജ്മൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. പലരും 20 റുപ്പികക്കും 30 റുപ്പികക്കും മത്തിയും മൈലയും വാങ്ങുന്നത് അവൻ നോക്കി നിന്നു. ഒരാൾ കാറിൽ വന്ന് ഒരു ആകോലി തൂക്കിച്ച് കഷ്ണം വെട്ടിച്ചു. എത്രയാ പൈസ? 350. പറഞ്ഞ സംഖ്യ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് അയാൾ കാറോടിച്ചു പോയി. അജ്മൽ ഓർത്തു, ആ മനുഷ്യൻ്റെ ഒരു നേരത്തെ മീനിൻ്റെ സംഖ്യ കൊണ്ട് തൻ്റെ കുടുംബത്തിന് 10 ദിവസം ഭക്ഷണം കഴിക്കാം. പൊരിച്ച ആകോലി നല്ല രസമാണ്. ഉപ്പ മരിക്കുന്നതിൻ്റെ 6 മാസം മുമ്പ് ഒരു ചെറിയ ആകോലി കൊണ്ടുവന്നിരുന്നു. അത് പൊരിച്ചതും കൂട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും നടുവിലിരുന്ന് താനും സെൽവയും ചോറു തിന്ന രംഗം ഓർത്തുപോയി. ഇനി എന്നാണ് വീട്ടിൽ ആകോലി പൊരിക്കുക? സെൽവയ്ക്ക് ആകോലി ഇഷ്ടമാണ്. അവളെ സംരക്ഷിക്കേണ്ട ആങ്ങളെയാണ് താൻ. ആകോലിയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ട് എന്ത് കാര്യം? 5 രൂപ കയ്യിലുണ്ടായിട്ടും മത്തി കിട്ടാതെ വിഷമിക്കുകയാണല്ലോ. പെട്ടെന്ന് കഴിഞ്ഞ മാസം കേട്ട ഒരു ഖുത്ബയിൽ ആശയം ഓർമ്മ വന്നു. അള്ളാഹുവാണ് ഭക്ഷണം വിശാലമാക്കി കൊടുക്കുന്നവനും ചുരുക്കുന്നവനും. ഇന്നലെ വരെ ധനികനായവൻ ഇന്ന് ധനികനല്ലാതായെന്ന് വരും. ധനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും രോഗം കാരണം നല്ല ഭക്ഷണമെല്ലാം മുടങ്ങും. ചിലർക്ക് പ്രഷറും ഷുഗറും ഒപ്പം വന്നാൽ പൊരിച്ച മീനും ബിരിയാണിയും ഒന്നും തിന്നാൻ പറ്റില്ല. ഇന്ന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി നാളെ അള്ളാഹു മെച്ചപ്പെടുത്തിയെന്ന് വരാം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെയാണ് കൂട്ടുകാരനായ ഹാഷിം മീൻ വാങ്ങാൻ വന്നത്. അവൻ 10 രൂപക്ക് മീൻ ആവശ്യപ്പെട്ടപ്പോൾ അജ്മൽ പറഞ്ഞു, 15 റുപ്യക്ക് വാങ്ങിക്കോ, 5 റുപ്യ ഞാൻ തരാം. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം 15 റുപ്യക്ക് മീൻ വാങ്ങ്. അജ്മൽ 5 രൂപ ഹാഷിമിന് കൊടുത്തു. ഹാഷിമിൻ്റെ മീൻ കീസ് വാങ്ങി അവൻ എണ്ണി നോക്കി. 18 മത്തിയുണ്ട്. ശേഷം മീൻകാരനോട് പറഞ്ഞു, കാക്ക, ഇതിൽ നിന്ന് 6 മത്തിയെടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞു തരൂ. മീൻ പൊതിഞ്ഞുകൊടുത്തപ്പോ മീൻകാരൻ ചെറുതായൊന്ന് ചിരിച്ചു. ഹ, നീ ആള് സമർത്ഥനാണല്ലോ. കുറച്ച് സാമർത്ഥ്യമില്ലാതെ നിങ്ങളിടയിൽ ജീവിക്കാൻ കഴിയോ കാക്ക? അജ്മൽ മീനുമായി വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഫരീദിനെയും പരിചയമില്ലാത്ത 4-5 വലിയ കുട്ടികളെയും കണ്ടു. ഫരീദിനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ 2 കിലോമീറ്റർ അകലെയുള്ള പറങ്കിമാവിൻ തോട്ടത്തിൽ അണ്ടി പെറുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉച്ചവരെ അണ്ടി പെറുക്കിയാൽ ഭക്ഷണവും കൂലിയും കിട്ടും. ഫരീദേ, കുറച്ച് കാത്തു നിൽക്കുവോ? ഞാനും ഉണ്ട് അണ്ടി പെറുക്കാൻ. മീൻ വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ ഓടിവരാം. അവൻ സമ്മതിച്ചു. അജ്മൽ ഓടി വീട്ടിലെത്തി. അവന്റെ കിതപ്പ് കണ്ട് ഉമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു, എന്തുപറ്റി മോനു?
4: ഒന്നുമില്ലമ്മ, എനിക്ക് ഫരീദിനെ ഒന്ന് കാണാനുണ്ട്. കുറച്ച് വൈകും, പേടിക്കണ്ട കേട്ടോ.
3: ഉമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അജ്മൽ ഓടി. ഫരീദും കൂട്ടുകാരും റോഡരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം കശുമാവിൻ തോട്ടത്തിലേക്ക് നടക്കുമ്പോൾ അജ്മലിന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂവുകൾ വിരിഞ്ഞു. 1.5 മണിക്കൂറിലധികമെടുത്തു തോട്ടത്തിലെത്താൻ. തോട്ടമുടമ അജ്മലിനെ കണ്ടപ്പോൾ ഫരീദിനോട് പറഞ്ഞു,
4: ആ, ഇന്നൊരു പുതിയ ആളും കൂടിയുണ്ടല്ലോ.
3: നന്നായി.
4: ഓരോരുത്തരും ഇരിയുന്ന അണ്ടി വേറെ വേറെ വെക്കുക. അതിന്റെ അളവ് നോക്കിയിട്ടാ കൂലി തരിക.
3: അജ്മൽ ചുറ്റും നോക്കി. എന്തൊരു രസമുള്ള അണ്ടിത്തോട്ടം! ഓരോ മരത്തിനും നിലത്തുനിന്നും തൊടാൻ പാകത്തിലുള്ള അനേകം കൊമ്പുകൾ. ചിലതിലെ പഴത്തിന് റോസ് കളർ, അധികവും മഞ്ഞ. എല്ലാറ്റിന്റെയും ചുവട്ടിൽ കശുമാങ്ങ വീണുകിടപ്പുണ്ട്. കൊമ്പുകളിൽ കയറിയിരിക്കാം. മുകളിലേക്ക് പേടിയില്ലാതെ കയറിപ്പോകാം. കൂട്ടുകാർ അണ്ടിയുരിയുന്നത് എങ്ങനെയാണെന്ന് അവൻ നോക്കി മനസ്സിലാക്കി. അവൻ മറ്റുള്ളവരെ പോലെ വേഗത്തിൽ അണ്ടിയിരിഞ്ഞ് കൂട്ടാൻ തുടങ്ങി. ദാഹം തോന്നുമ്പോൾ മരത്തിൽ നിന്ന് പറങ്കിമാങ്ങ പറിച്ചു തിന്ന് ദാഹം തീർത്തുകൊണ്ടിരുന്നു. അജ്മൽ 1 മണി കഴിഞ്ഞിട്ടും വരുന്നത് കാണാഞ്ഞപ്പോൾ സെൽവ ചോദിച്ചു,
4: എവിടെയാണമ്മ ഇക്കാക്ക പോയത്? എന്താ ഇനിയും വരാത്തത്?
3: മകളുടെ ചോദ്യം കേട്ട് ഉമ്മക്കും പേടിയായി. എന്താണ് അവനിത്ര വൈകാൻ? പടച്ചോനെ, എന്റെ മോനൊരു അപകടവും വരുത്തല്ലേ.
4: കഞ്ഞിയും മീനും തയ്യാറാക്കി സെൽവയും ഉമ്മയും കാത്തിരുന്നു.
3: അല്പം കഴിഞ്ഞപ്പോൾ സെൽവ പറഞ്ഞു,
4: ഉമ്മ, നമ്മൾ നിസ്കരിക്ക, അപ്പോഴേക്കും ഇക്കാക്ക വരും.
3: അവർ വധു ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അജ്മൽ മുറ്റത്തെത്തി. സെൽവയാണ് ആദ്യം കണ്ടത്.
4: ഉമ്മാ, ഇക്കാക്ക വന്നു, ഇക്കാക്ക വന്നു.
3: അജ്മൽ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ട്. എങ്കിലും മുഖത്ത് സന്തോഷം പ്രകടമാണെന്ന് ഉമ്മ മനസ്സിലാക്കി.
4: നിസ്കരിച്ചിട്ട് മതിയോ കഞ്ഞി?
5: മതി, ഞാനും വരാം നിസ്കരിക്കാൻ.
3: അജ്മൽ വധു ചെയ്തു വന്നു. അവൻ ഇമാമായി നമസ്കാരം നിർവഹിച്ചു.
4: നിങ്ങൾക്ക് രണ്ടാക്കും വിശക്കുന്നുണ്ടാവും. നിങ്ങൾ കഴിച്ചോളി, ഞാൻ ചോറ് തിന്നു വരാ.
3: അജ്മൽ പറഞ്ഞു. അതും പറഞ്ഞ് അവൻ കീശയിൽ നിന്നും 50 രൂപയുടെ നോട്ടെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് ഞാൻ കശുവണ്ടി പെറുക്കിയതിന്റെ കൂലിയായി അബ്ദുട്ടിക്ക് തന്നതാ ഉമ്മ. ഉച്ചക്ക് നല്ല ഊണും തന്നു. ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഉത്തമം ജോലിയെടുത്ത് നേടുന്ന ഭക്ഷണമാണെന്ന് ഖുതുബയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ അജ്മലിന്റെ തലയും പുറവും സ്നേഹത്തോടെ തടവി. മോൻ കുറച്ചുറങ്ങിക്കോ, ജോലിയെടുത്ത് ക്ഷീണിച്ചതല്ലേ. ഞങ്ങൾ കഞ്ഞി കഴിക്കട്ടെ. ഉമ്മയും സെൽവയും അടുക്കളയിലേക്ക് പോയപ്പോൾ അജ്മൽ കട്ടിലിൽ കയറി കണ്ണടച്ചു കിടന്നു.
1: മഷാ അല്ലാ, വിട്ടി അങ്കളിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ തുടർക്കഥയുടെ 3 നമ്മൾ ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിലൂടെ കേട്ടത്.
2: ഓക്കെ, ഇൻഷാ അല്ലാ, നമ്മൾ ഈ വൈബ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വ്യത്യസ്തതകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണല്ലോ വൈബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വൈബിൽ കേട്ടിരിക്കാൻ നമുക്ക് ഏറെ പ്രചോദനം നൽകുന്ന മറ്റൊന്നാണ് നമ്മളൊക്കെ ലൈഫുമായി ബന്ധപ്പെട്ട ഒന്നാണ് ദൃശ്യം എന്നുള്ള പ്രോഗ്രാം. കാരണം യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കാണാനും ഒക്കെയുള്ള ആവേശം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ മറ്റൊരു വൈബാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാല്ലാ ഇനി നമ്മൾ ഈ ഒരു സമയത്ത് പ്രവേശിക്കുന്നത് ദൃശ്യത്തിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ മനോഹരമായ അനുഭവങ്ങളെ കോർത്തിണക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്ന വളരെ പ്രത്യേകമായ പരിപാടിയാണല്ലോ ദൃശ്യം. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ നസറുല്ലാ സലാഹിയും കൂടെയുണ്ട്. നസറുല്ലാ സലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
7: അതെ,
6: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
7: തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. മുമ്പ് നമ്മൾ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ യാത്രയുടെ ഏകദേശം ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു പിന്നെ ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചാരിറ്റി വർക്കും കാര്യമൊക്കെ ചെയ്യാമെന്നൊരു ഓഫറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം പിന്നെ വന്നൊരു 3 മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്.
6: അതെ,
7: അപ്പോൾ അത് പിന്നെ വെച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടും അതോടൊപ്പം നമ്മളൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
6: അതെ
7: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു രണ്ട് പർപ്പസിലുള്ള ഒരു യാത്രയാണ്.
6: യെസ്. അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് പെരുന്നാളാണ്.
7: അതെ,
6: അപ്പം പെരുന്നാളാവുമ്പോൾ നമ്മളൊരു പെരുന്നാൾ വിഭവം കൂടിയായിട്ടാണ് നമ്മൾ യാത്ര വിവരണം ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നത്.
7: തീർച്ചയായിട്ടും അതിൽ നമ്മൾ യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ 4 ആളും ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു 3 ദിവസം, തിരിച്ചിങ്ങോട്ടൊരു 3 ദിവസം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെ മൊത്തത്തിലൊരു അതിൻ്റെതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്,
6: നമ്മൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
7: സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
6: അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് പോകാൻ
7: തീരുമാനം. അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമെ നമ്മുടെ 3 ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
6: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 4
7: നാലിലാണ്
6: യാത്ര.
7: അതെ,
6: നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്.
7: കൊച്ചിയിൽ നിന്ന് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടെ നിന്ന് രാവിലത്തെ വണ്ടി കൂടെ നിന്ന് പോയി, പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 4 സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങണത്.
6: അവിടുന്ന് പിന്നെ നമ്മൾ
7: വണ്ടി
6: വിളിച്ചിട്ട് നമ്മൾ
7: വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
6: അപ്പം യാത്രയിൽ ഞാൻ സൊലായി, അതുപോലെ തന്നെ
7: നിസാർ
6: ദേവാലയം,
7: ബഷീർ
6: മാഷും.
7: അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടുന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിന്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
6: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി 3 ആളുകൾക്കും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
7: അതെ അതെ, നിസാറ് ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്, കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും
6: നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി
7: നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്.
6: യെസ്, ദർഭംഗയിലേക്ക്, ബീഹാറിലെ ദർഭംഗ.
7: അതെ അതെ, അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു സംഭവം തന്നെയായിരുന്നു. അതായത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടുന്നുള്ള ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര,
6: കുറേ സാധനങ്ങളും ഗീസും കവറും കുറേ ലഗേജും.
7: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി.
6: അതെ, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള,
7: പ്രത്യേകിച്ച്
6: പറയേണ്ട ആവശ്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം സൊലൈൻ്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിൻ്റെ ഭംഗിയും അതിൻ്റെ മതുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്കതിൻ്റെ എല്ലാം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ അവിടുന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അധിക സമയം വെയിറ്റ് ചെയ്യുന്നില്ല.
7: എന്നാലും കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ലാ നല്ല ഇതിലായിട്ടുണ്ട്.
6: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
7: 2:30.
6: 2:30 ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇപ്പം ഈ ഹൈദരാബാദിനെ സമ്മാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നേ. ഞാൻ പാടത്ത് പോയിട്ട് ഇറങ്ങുന്നു.
7: അതെ, ശരിക്കൊരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിനകത്ത് 2-3 ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു ഒരു എയർപോർട്ട്.
6: ഞാനപ്പോൾ വിചാരിച്ചെന്താന്നോ, ഇതെന്നാ തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഇനി ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്ടെന്നൊക്കെ ചോദിച്ചു. തന്നെയാണ് ദർഭംഗ.
7: അതെ അതെ അതെ. ഏകദേശം ഒരു നമ്മള് റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു എയർപോർട്ട്, അവിടെ നിന്ന് നേരെ പുറത്തേക്ക് നമ്മള് പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
6: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി
7: ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ. പിന്നെ അതെ, അവിടെ നമ്മളെ ജാമിയ മിഫ്താലുലൂമിലെ ബനാത്തിന്റെ ഖദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താവ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല, വിശപ്പ്,
6: വിശപ്പ് ഉണ്ട്,
7: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയിരിക്കണം അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്കൊരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ചായയും കേക്കും കുടിച്ചോ എന്നിട്ടാണ് നമ്മൾ കൊച്ചിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുണ്ടാവാറ സ്വാഭാവികം ഉണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടുപോകണം.
6: അത് അത് നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക നമ്മൾ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ അവർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത്.
7: അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത്.
6: ഒരു കലത്തിൽ അല്ലേ, പിന്നെ കലത്തിലാണ് വേവിക്കുന്നത്.
7: ആ കലത്തിൽ ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തിൽ. അത്
6: മട്ടൻ,
7: മട്ടൻ റൊട്ടി
6: നല്ല ടേസ്റ്റ്, അപ്പാരെ ടേസ്റ്റ്.
7: അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിന്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയുള്ള നേരെ ഇതിലൊക്കെ ആക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. എനിക്ക് തോന്നുന്നു ഗുജറാത്താണ് അതിൻ്റെ ഗുജറാത്ത്, അതെ ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
6: പിന്നെ നമ്മൾ പോവാണ്. നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ബേരിയ കമാൽ ജാമിയ മിഫ്താലുലൂമിലേക്കാണ് പോകുന്നത്.
7: സൂപ്പോള്.
6: പക്ഷെ അതിന്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ, അവിടെ കുറച്ച് സമയം നമ്മൾ കറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറെ.
7: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ
6: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറെ നടന്നു. പക്ഷേ ലെസ്സി കിട്ടിയില്ല അവസാനം.
7: അവസാന മഗരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ ലുഹുറ സ്കെച്ചുണ്ടായിരുന്നില്ല. ലുഹുറ സംസ്കരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രൈവർ പറയുന്നുണ്ട് ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പൊ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
6: നിസ്കരണം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ?
7: പിന്നെ ലെസ്സി തേടി ഇറങ്ങി.
6: ലെസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
7: നേരെ നമ്മൾ മിഫ്താലുലൂമിലേക്കാണ്.
6: മിഫ്താലുലൂമിലെത്തും.
7: അപ്പോഴേക്കും അവിടെ നിന്ന് അവർ വിളിക്കുന്നത്, എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. രാത്രി, ഏകദേശം രാത്രിക്ക് മുമ്പേ അവിടെ എത്തണം എന്നിട്ട് അവിടെ
6: അന്ന് രാത്രി അവിടെ നിൽക്കുന്നു.
7: ആ രാത്രി അവിടെ നിന്നു. പിറ്റേന്ന് അത് രാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അവിടുന്ന് നമുക്ക് പെട്ടെന്ന് കുറച്ച്
6: അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്നത്തെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
7: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള,
6: ആ മദ്രസയിലേക്കുള്ള നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
7: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുക.
6: അതിനാണ് നമ്മൾ
7: പിന്നെ സാധനം നമ്മൾ
6: അത് ഡയറക്റ്റ് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയെയും കൂട്ടിയിട്ട് നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിനെ കൂട്ടിയിട്ട് നമ്മൾ ഡെയിലി നേരെ
7: ഫോർബിസ്കഞ്ചിലേക്ക്. ഫോർബിസ്കഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്. അതായത് നമ്മളുള്ളത് സോപ്പോൾ ജില്ലയാണ്. സോപ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി. പക്ഷെ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബിസ്കഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി, അവരായിട്ട് കരാർ ഉറപ്പിച്ചു. അവിടെ നിന്ന് സാധനം ലോഡ് ചെയ്തു. പിന്നെ നമുക്കത് ഈ അതിന്റെ മുകളിലടിക്കാനുള്ള മരത്തിന്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് പറഞ്ഞു. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് ലോഡ് ചെയ്തിട്ട്
6: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന്? ഏകദേശം
7: 60 കിലോമീറ്റർ അടുത്ത്,
6: 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നു വൈകുന്നേരമായിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട്
7: മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് രണ്ടാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവര് പോണത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിന്റെ കാര്യങ്ങളൊക്കെ കയറി നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ് അവര് ഇറക്കി. പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരൻ്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്ത്.
6: ആശാരിന്റെ അടുത്തേക്ക്.
7: അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരി പണി ചെയ്യുന്നില്ല.
6: വളരെ ഒരു ഒരു ഒരു ഒറ്റൊരു കുഗ്രാമത്തിൽ.
7: അതെ അതെ, വളരെ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
6: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മൾ അവിടെ ഇറക്കുന്നത്.
7: നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നാളെ അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ ദിവസം നമുക്ക് പൂർണ്ണയിൽ കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാർ ഒപ്പിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു. അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഏത്, പിന്നെ കമ്പിയും പട്ടയും, ഈ അവൻ്റെ ബ്ലേഡ് അടക്കം, കട്ടിയുടെ ബ്ലേഡ് അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്ത് കയറി. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി, അത്ര ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്.
6: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പോൾ അവർ അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു ഒരു വീടാണ്. അപ്പോൾ അതിനകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പോൾ ആലൻ്റെ ഉള്ളിൽ പശു, ഒരു പശു, രണ്ട് കുട്ടികളും രണ്ട് മൂന്ന് പശു ഉണ്ട്. പശുവിൻ്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശുവിന് ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാൻ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അടുത്തൊരു ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു ഇത്, അപ്പൊ അയാൾ കിടക്കലി പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്
7: ഫുൾ കോട്ടിൽ.
6: അപ്പൊ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ രണ്ടും അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും കടിയും കൊണ്ട് ഇവിടെ കിടക്കുന്നു ചോദിക്കുമ്പോ അപ്പൊ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന് സംരക്ഷണമായിട്ട് അരയിൽ കൊണ്ടുപോവോ
7: അതെ
6: അങ്ങനെയൊക്കെയുള്ള.
7: അതിൽ രണ്ട് കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിന്നെ മുസ്ലിം ഗല്ലി അല്ല
6: അല്ല.
7: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
6: ഇതാക്കുന്ന സ്ഥലമാണ്,
7: ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്. പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല,
6: അങ്ങനെയല്ലോ.
7: അപ്പൊ ആ ഒരു പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
6: മദ്രസയിലേക്ക് വീട്ടിലാണ്.
7: അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു.
6: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരണു,
7: പണി പൂർത്തിയാകാത്ത വീട്,
6: പണി പൂർത്തിയാകാത്ത
7: വീട്ടിൽ
6: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
7: പറ്റിയിട്ടില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
6: അവിടെ രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്
7: പിറ്റേന്ന് രാവിലെ നമ്മള് ശുഭഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മൾ ആ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും അവിടെ നെല്ലാണ് കൂടുതൽ. ആ നെല്ല് സംഭരിക്കുന്ന അതിന്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടുന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം. അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എങ്ങനെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് കൊണ്ട് നമ്മൾ പോകുന്നു, മിഫ്താഹുലൂമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്,
6: അപ്പോഴത്തേന് പോയിട്ടുണ്ട്.
7: അവള് ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് വന്നപ്പോൾ
6: പോയിട്ടുണ്ട്.
7: അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മളവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
6: അതായത് ജമിയ മിഫ്താലൂലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
7: നടത്തി. അപ്പൊ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പ് തന്നെ അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു. വലിയ പിന്നെ അവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
6: അതെ അതെ അതെ.
7: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
6: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, എവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവര് കഴിക്കുന്നത് ഈ ആശരി ഇന്നിപ്പോ ഒരു പൂരി അതാണ്, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി, കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങള് ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത്
7: കുട്ടികൾക്ക്
6: വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നത്.
7: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അത് അങ്ങനെ ഇമേജ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ട്. കാരണം നമ്മള് ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി, അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക്
6: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മൾ ഓർഡർ ചെയ്തത്, അപ്പോഴേക്കും നമ്മൾ പോയി
7: പോയി യെസ്
6: അല്ലേ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട് നമ്മൾ
7: പോയി. അതെ.
6: പിന്നെ നമ്മൾ നേരെ
7: അവിടുന്ന് വണ്ടി ഏൽപ്പിച്ചു. അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച്. നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയെന്ന് എങ്ങനെയാണ് റഹ്മത്തിന്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.
6: അങ്ങനെയാണ് കല്യാണത്തിന്
7: പോകണം.
6: അപ്പൊ കല്യാണത്തിലേക്ക് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും.
7: ആ
6: രൂപത്തിലായി പോയി.
7: ആ ഒരു അഗ്രിമെന്റിലാണ്
6: ഏകദേശം നമ്മള് പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്ക് ഉള്ളത്.
7: രാംഘട്ട്
6: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
7: സുപ്പോളിന്ന് നമ്മളിവിടെ സുപ്പോളിന്ന് രാംഘട്ട് അതായത് പൂർണ്ണിയ വരെ 160 kilometers
6: ഉണ്ട്.
7: 60 kilometers
6: നമ്മൾ എത്തുമ്പോ 10:11, 12 മണിയൊക്കെ ആയിട്ടുണ്ട്.
7: അതിന്റെ മുമ്പേ നമ്മൾ തിന്നിട്ട്
6: അതിന്റെ മുന്നേ
7: 11:30 ഒക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുഹൂർക്ക് നിസ്കരിക്കാനാണ് പോകുന്നത്. അവിടെ
6: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റിലെ ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുള്ളസ്താഹിന്റെ വീടിന്റെ മുമ്പിലേക്കും എത്തുമ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്കാട്ടിലും നമ്മളെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡലായതുകൊണ്ട് കല്യാണത്തിന്റെ ആ ഒരു വൈബ് ചിലപ്പോൾ പണ്ടത്തെ അടുത്ത് കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട്
7: വളരെ
6: കളർ
7: സാരിയൊക്കെ
6: ചുറ്റി കുറെ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്നു
7: ചെല്ലുന്നവർക്ക് നമ്മൾക്ക് ഈ കയറിന്റെ ബെഡൊക്കെ ഇട്ടുന്നു
6: ആ വെഡിട്ടിരിക്കാന് പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നു.
7: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ രാംഘാട്ടിലേക്കുള്ള പഴയ ആദ്യത്തെ റോഡ് ക്ലോസ് ചെയ്ത്
6: കുറച്ച് പ്രയാസം
7: കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയാണ് പോകുന്നത്.
6: പക്ഷേ അതിൽ ഏറ്റവും രസകരമായ വേറൊന്നു വെച്ചാൽ കുറച്ച് സമയമുണ്ട് ഇനി പുതിയപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. നമ്മളൊന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എന്റെ നാട്ടിൽ കുറേ മുമ്പ് പള്ളിയിൽ ഇരുന്നിരുന്ന കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട് കണ്ടു. അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്
7: അവിടുത്തെ പിന്നെ
6: തഹ്ഫീദുൽ ഖുർആന്റെ സ്ഥാപനത്തിലേക്ക്.
7: അതിനു മുമ്പ് നമ്മള് കടല
6: കൃഷിയുടെ
7: അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പൊ. അപ്പൊ അത് സംസ്കരിക്കുക കുട്ടികളെല്ലാരും കൂടി സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ് നമ്മൾ ആ ഒരു യാത്രയിൽ
6: നല്ല വെയിലുണ്ട്
7: നല്ല വെയിലുണ്ട്
6: എന്നാലും
7: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു വന്നു. പിന്നെ നമ്മളിങ്ങനെ പോകണ കണ്ടിട്ട് തന്നെ അപ്പുറത്തുള്ള ആൾക്കാരെ എടുക്കാന്ന് ചോദിക്കുന്നുണ്ട്.
6: കൗതുകത്തിൽ
7: നോക്കുന്നുണ്ട്
6: നമ്മുടെ രൂപം ഭാവം അവിടുത്തെ ഉള്ള ആളല്ലാന്ന് അവർക്ക് അറിയാം.
7: ഒന്നാമത് നമ്മുടെ കയ്യിൽ നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ
6: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത് എന്നെ ഫോട്ടോ എടുക്കും എന്നെ ഫോട്ടോ എടുക്കുന്നു
7: വലിയ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്. അവര് ചോദിക്കുന്നുണ്ട് ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്.
6: അതെ അതെ അതെ അന്ന് ഒരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി
7: അതായത്
6: മുന്നോടിയുള്ള
7: രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ
6: ദിവസം പിറ്റേ ദിവസങ്ങളിലാണ്
7: രാഹുൽ
6: ഗാന്ധി യാത്രയാണോ അതോ ഇനി പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഹുൽ
7: ഗാന്ധി
6: യാത്ര ഉണ്ടായിരുന്നല്ലോ.
7: അപ്പോ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
6: പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ സ്വലൈക്ക് മുംബൈ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകവും സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ നമ്മൾ
7: ഹാഫിസ് റംസാൻ
6: ജാമിയ നദബിയിലെ ഒരുപാട് കാലത്തെ 10-40 വർഷം നിന്ന അധ്യാപകൻ നമ്മുടെ എന്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം
7: തന്നെ
6: അദ്ദേഹത്തെ അവിടുന്ന് കാണുന്ന അത്ഭുത ഭയങ്കര ഒരു ഒരു
7: ആ സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ് ഭാര്യാപിതാവ് അമ്മോശൻ പുള്ളിയാണ് ഈ സ്ഥാപനത്തിന്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടുന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്. കാരണം നമ്മൾ മുമ്പ് അറിയിക്കാതെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരാകെ നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
6: എല്ലാവരും കുട്ടികളില്ലേ ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ആ ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം സമയമില്ല. എന്നാലുള്ളതിൽ വെള്ളം പറ്റും ഇതൊക്കെ തന്നെ ദൂരസ്കാരം അവിടെ
7: നിന്ന്
6: നമ്മളെ വണ്ടിയിൽ പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മൾ പിന്നെ അങ്ങോട്ട്
7: വണ്ടിയിലാക്കി
6: അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
7: റഹ്മത്തിന്റെ വീട്ടിലാണ്
6: റഹ്മത്തിന്റെ വീട്ടില്. അപ്പൊ അവിടുന്ന് ആ റഹ്മത്തിന് നമ്മളെ കാണുന്ന രൂപമുണ്ടല്ലോ
7: കല്യാണം പുതുമാരനിറങ്ങിയ ഒരു കാഴ്ച വലിയ സംഭവമാണ്. നമ്മൾ പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന കല്യാണങ്ങളിൽ നോട്ടുമാല സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന പോലെ വരുന്നവരൊക്കെ നോട്ടുമാല ഇട്ട് അവനെ സ്വീകരിച്ച് കയ്യിലൊക്കെ മഞ്ഞ തേച്ച്
6: മഞ്ഞളൊക്കെ തേച്ചിട്ടുണ്ട്
7: മഞ്ഞൾ തേക്കാന്ന് പറഞ്ഞാല്
6: മഞ്ഞളിൽ കുളിച്ചൊക്കെയാണ്
7: മഞ്ഞൾ ശരിക്കും അവനെ കുളിപ്പിച്ച്
6: മഞ്ഞൾ കല്യാണം.
7: ആ അതാണ് ശരിക്കും അവിടെ ഈ ഹൽദി കല്യാണം അവിടുന്നാണ് നമ്മളെ നാട്ടിലേക്ക് എന്ത് ചെയ്യണത് ഇപ്പൊ നമ്മളെ മഞ്ഞ കല്യാണമോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവന് ശരിക്കും മഞ്ഞ കളറായിട്ടുണ്ട് മുഖമൊക്കെ മഞ്ഞ കളറ്. പിന്നെ ഒരു തൊപ്പിയും കാര്യമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരെയും ഒപ്പം നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ് ഇത് അവിടുത്തുകാർക്ക് ഭയങ്കരമായൊരു എന്താ പറയാ ഒരു ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെയല്ലോ.
6: പുറത്തുനിന്ന് കല്യാണത്തിന് നമ്മൾ വന്നത്
7: കേരളത്തിൽ നിന്ന് റഹ്മത്തുള്ളാന്റെ കല്യാണത്തിന് ആള് വന്നിട്ടുണ്ട് എന്നുള്ള ഭയങ്കര അവരെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ആശ്ചര്യത്തിലാണ്. നമ്മള് ഈ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഇടവണ്ണ ജാമ്യയിലൊക്കെ പഠിക്കുമ്പോൾ ഈ അറബികൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ചയിലാണ് ഇവർ നമ്മൾ കാണുന്നത്. കാരണം കല്യാണത്തിന് അവിടെ നിന്ന് ഇത്രയും ദൂരം ആള് വന്ന് ആ രൂപത്തിൽ നമ്മൾ കാണുന്നു. നമ്മൾ അവർ കുടുംബക്കാരൊക്കെ നമ്മൾ വട്ടം കൂടുന്നു, സംസാരിക്കുന്നു. നമ്മളെന്തായാലും അവിടുന്ന് ഒരു പുതിയാപ്പിളയാപ്പിളുടെ
6: കൂടെ നമ്മൾ പോവാണ്, പെണ്ണിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്.
7: അതെ,
6: എനിക്ക് തോന്നുന്നു യാത്രക്ക് ശേഷമുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പൊ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിന്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ദൃശ്യം എന്ന പ്രോഗ്രാം കേട്ട് കഴിഞ്ഞു. എല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും നമ്മുടെ വീട്ടിന് പുറത്തൊന്നിറങ്ങി ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാൻ. ചില ആളുകൾക്ക് പരിധികളുണ്ടാവില്ല, അവർ നമ്മളെ നാടും ജില്ലയും സംസ്ഥാനമൊക്കെ വിട്ട് പുറത്ത് പോകുന്നവരുണ്ടാവും, ചിലർ ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ നടന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരമൊരു പ്രോഗ്രാമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്.

0: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
1: ഇനി നമ്മൾ സ്നേഹക്കൂട് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
2: യെസ്, സ്നേഹക്കൂടിനെ കുറിച്ച് ആമുഖങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. കാരണം ജനമനസ്സുകളിലേറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞ ഒന്നാണ് സ്നേഹക്കൂട്. കാരണം ഇന്ന് ഏറ്റവും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിലുള്ള ചില കല്ലുകടികളാണ്. അത്തരം കല്ലുകടികൾക്കുള്ള കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമായി ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഏറ്റെടുത്തിട്ടുള്ള സ്നേഹക്കൂടിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന ഒരു വിഷയത്തിലാണ് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും ഇന്ന് സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയും ഒക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം, ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട്, നിങ്ങൾക്കറിയാം, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവറായിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശയ്ക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികൾ ഇപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിനെ എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് അറിയില്ല. സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറേ, ടീനേജർ എന്നാൽ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പം ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
4: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
3: ഈ ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? 13 മുതൽ 19 വരെ ഉള്ളൊരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിൽ ഉണ്ടാവുന്നതെന്ന് പറയാമോ?
4: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഹോർമോൺ ചേഞ്ചസ് ആണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അത് പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ ഒരു പക്വത എത്തുന്ന ആ പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം തങ്ങൾക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
3: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എന്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താ നിങ്ങളെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
4: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോട് ഒരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്യൂറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ അവർ പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
3: വേറെ രീതിയിലായിരിക്കും,
4: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര് ശ്രദ്ധിക്കുന്നത്.
3: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനോ ഒക്കെ,
4: അതെ, ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
3: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തില് രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
4: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരന്റ്സ് ഒരു പാരന്റായി തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരന്റ്സിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
3: ശരിയാണ് സാറേ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് എന്നുള്ള ഒരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്? അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റാണോ, എന്താണ് അത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
4: അതായത് നിങ്ങൾ ചോദിച്ചത് പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
3: പ്രത്യേക അറിവൊക്കെ വേണമെന്നുള്ളത് സാർ
4: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിന്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐ ടി മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിൽ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
3: കൂടുതലാണല്ലേ
4: ഇന്ന്? കൂടുതലാണ്. ഒന്ന്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിനെ ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
3: ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ളു കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ളു കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു.
4: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ ഉണ്ട്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, റിസ്ക് ഉള്ള ഒരു കാര്യം.
3: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലെ, നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ?
4: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മൾ നന്നാക്കി എടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
3: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
4: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പോൾ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ, പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
3: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
4: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിന്റെ ചില സവിശേഷതകൾ അല്ല, ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരന്റ്സ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിംഗ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരൻസിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറൂല.
3: പിന്നെന്താ മാർഗം?
4: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദ ഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
3: പണ്ടത്തെ ആ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം
4: അല്ല. കാരണം എന്താ പറയുക, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പാരന്റ്സ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിൻ്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ, റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
3: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാർ രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും?
4: തീർച്ചയായും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രായത്തെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ഒരു പാരന്റ് ചെയ്യേണ്ട സംഗതി. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
3: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം സാറിന്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷെ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
4: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള

0: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ, അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ. നമ്മൾ സാധാരണ പറയല്ലോ അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്തു കൂടുക. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവൻ ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടില് മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
1: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്കും ആ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ആ പിതാവ് എന്തായിരുന്നു ആ കുട്ടിയെ? അവൻ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഔറത്ത് മറയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവൻ്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
0: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത് രക്ഷിതാവിന് ഇപ്പൊ 40, 45, 50 ഒക്കെ വയസ്സായിട്ടുണ്ട്. രക്ഷിതാവിനും ഒരു കൗമാരുണ്ടായിരുന്നു, ഉമ്മക്കും കൗമാരുണ്ടായിട്ടുണ്ട്. ആ പ്രായത്തിൽ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു എന്ന് സ്വയം നമ്മളെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം തന്നെ കണ്ടെത്താൻ പറ്റും.
1: നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് പോകണം.
0: തീർച്ചയായിട്ടും അതാണ് എംപതറ്റിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല ഒരു റെമഡി കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
1: ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷൻ ആണ്. നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് സാറ്
0: പറഞ്ഞത്.
1: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
0: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പോ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത, ആ ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
1: അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ലേ?
0: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക. ഇപ്പൊ ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോൾ തന്നെ മറ്റധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്.
1: ഓവർ പരിഗണന,
0: ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും പ്രശ്നമാണ്. അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിന് പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
0: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ കൊണ്ടോ ക്ലാസ് കൊണ്ടോ ഒന്നും
1: തീരുന്നില്ല.
0: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇഷ്ടവും സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ കോഴ്സിന് പോലും ചേർത്തുന്നത്.
1: ഗൈഡൻസ് എന്നുള്ളതാണ് വലിയൊരു
0: ഗൈഡൻസ് എന്ന മാർഗനിർദ്ദേശം.
1: അപ്പൊ രക്ഷിതാവിന് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയതായിട്ടുള്ളത് ഗൈഡൻസ്.
0: അത് എല്ലാ വിഷയത്തിലും ഇപ്പൊ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിവ് ഇല്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ള

0: പണ്ഡിതരുമായിട്ടും സ്കോളേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.
1: അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റുകളാണ് ഇപ്പോ പറഞ്ഞത്. ഇനിയും പോയിന്റുകളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ട്? രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട,
0: ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാം. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ എടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ നാല് പോയിന്റ് ആണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം, അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
0: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ, പി ടി എ മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിടം ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസായ സമയമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും മൂല്യമുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക, മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും.
1: ഈ തിരക്കിനിടയിലുള്ള ഒരു പിതാവ് അതെങ്ങനെ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ള വഴികൾ, ടിപ്സ് എന്തൊക്കെയാണെന്ന്?
0: വളരെ എളുപ്പമല്ലേ? അതായത് അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്? സമയത്തിനുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
1: ടൈം മാനേജ്മെന്റ്
0: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്? സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിനും സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടില് ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
1: നമ്മളെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ, ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ,
0: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള.
1: പലപ്പോഴും
0: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവരമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോകാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ വഴിക്കുണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
1: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷെ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാർ പറഞ്ഞത്. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
0: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം, റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ, എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
1: എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
0: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
1: പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ് ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിന്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
0: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടൊന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള
1: കമ്മ്യൂണിക്കേഷനുള്ള
0: ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
1: ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
0: എന്താണ് സംശയം? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരനുഭവം. ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാർ അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടി അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
1: കുറച്ചുകൂടി ടാക്ട്ഫുള്ളി ആയിട്ട് ചെയ്യേണ്ട,
0: അതായത് കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം.
1: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അതിനാ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
0: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്ട് പാരന്റിങ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡാണ് ഈ ടീനേജിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
1: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജറുടെ എന്താണ് ടീനേജർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീനേജർ എന്താണെന്നും അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതും ഒരു ചെറിയ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഇവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിനും ഇങ്ങനെ ശ്രോതാക്കളുമായി സംവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ നമുക്ക് അറിയാം, കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രൊഫസർ കെ പി സയദ് സാറും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമായിരുന്നു. മാഷാ അല്ലാ, നമ്മൾ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
3: ഇൻഷാ അല്ലാ വളരെ ആഴത്തിലുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് യഥാർത്ഥത്തിൽ അൽ ഉസൂൽ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ അതുപോലെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സാധാരണയായി അൽ ഉസൂലിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ വിഷയമാണ്, മിഅ്റാജിൻ്റെ ഹദീസ് ഖുർആനിന് എതിരോ എന്ന ഒരു ചോദ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഈ എപ്പിസോഡിൽ നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അതിമഹത്തായ അത്യത്ഭുതകരമായ ഒരു സംഭവമായിട്ടുള്ള മിഅ്റാജ് യാത്രയെക്കുറിച്ചാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് മാനസികമായി ഏറെ പ്രയാസപ്പെട്ടൊരു വർഷമായിരുന്നു മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും അതിനെ തുടർന്ന് പ്രവാചകനെ പോറ്റി സംരക്ഷിച്ചിരുന്ന അബൂ താലിബിൻ്റെ മരണവും നടന്ന വർഷം. തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഈ രണ്ട് വ്യക്തികൾ പ്രവാചകനോട് വിട പറഞ്ഞപ്പോൾ മാനസികമായി വലിയ പ്രയാസത്തിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് തൻ്റെ മാതാവിൻ്റെ കുടുംബക്കാർ വസിക്കുന്ന ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ സഹായിക്കും എന്നുള്ള നിലയിൽ അവർ ഇസ്ലാമിക ദഅവത്തിനു വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പ്രവാചകൻ ത്വായിഫിലേക്ക് പോയി. പക്ഷേ അതിൻ്റെ ഫലം വിപരീതമായിരുന്നു. അവർ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല പ്രവാചകനെ എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാനസികമായി ഒരു പ്രയാസത്തിലിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു വലിയ മഹാത്ഭുതം എന്നുള്ള രീതിയിൽ ഇസ്റാഉം മിഅ്റാജും ഉണ്ടാവുന്നത്. ഇസ്റാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി സഞ്ചരിച്ച അത്യത്ഭുതകരമായ ഒരു യാത്രയാണ് ഇസ്റാഇൻ്റെ യാത്ര. വിശുദ്ധ ഖുർആനിൽ 17-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇസ്റാഇൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല ഇസ്റാഇനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي يسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا انه هو السميع البصير. سبحان الذي اسرى بعبده തന്റെദാസനെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അതിൻ്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു, നിശായാത്ര ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. ഇതാണ് യാത്രയുടെ ഒന്നാമത്തെ ഘട്ടം. ഇത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു പരാമർശമുള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ മുസ്ലിമീങ്ങളായ ആളുകളും അത് അംഗീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ യാത്ര നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ രാവുകൊണ്ട് അഥവാ മാസങ്ങളോളം വഴിദൂരമുണ്ടായിരുന്ന ആ ഒരു സംഗതി വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതുകൊണ്ട് അധികം ആളുകളൊന്നും അതിനെ നിഷേധിച്ചിട്ടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഇന് ശേഷം മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ 7 ആകാശത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്തു. പ്രവാചകൻ ആകാശങ്ങൾ താണ്ടി അതിനപ്പുറത്തേക്ക് പോവുകയും പ്രവാചകൻ സ്വർഗം കാണുകയും നരകം കാണുകയും അള്ളാഹുമായി കൊണ്ട് സംസാരിക്കുകയുമൊക്കെ ചെയ്തു എന്ന് പറയുന്ന മിഅ്റാജിൻ്റെ സംഭവം. ഈയൊരു ചർച്ചയിൽ നാം ഈ ഒരു സംഭവം കൊണ്ടുവരാനുണ്ടായ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകൾ ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, മിഅ്റാജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏകദേശം മുത്തവാത്തറായി തന്നെ വന്നിട്ടുള്ള ഹദീസുകൾ, അതെല്ലാം തന്നെ വിശുദ്ധ ഖുർആനിന് എതിരാണ്. കാരണം ഇസ്റാ മാത്രമേ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ, മിഅ്റാജ് ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായിനേക്കാൾ അത്ഭുതകരമായ കാര്യമാണല്ലോ മിഅ്റാജ്. ആ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിഅ്റാജ് എന്തുകൊണ്ട് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടില്ല, അപ്പോൾ അത് ഉണ്ടായിട്ടില്ല എന്നതാണ് ചില ആളുകൾ ഈ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള സ്വഹീഹായ ഹദീത്തുകളെ നിഷേധിക്കാൻ ഉള്ള മാനദണ്ഡമായി പറയാറുള്ളത്. അഥവാ മിഅ്റാജ് ഖുർആനെതിരാണ്, ഖുർആനിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവുമില്ല. ആ യാത്ര ആദ്യം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിലേക്ക് വന്നു, ബൈത്തുൽ മഖ്ദസിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് തിരിച്ചുപോയി. ഇതാണ് മക്കയിലെ മുശരിക്കുകളായ ആളുകൾ നിഷേധിച്ചത്. അതല്ലാതെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാകാശത്തിനപ്പുറത്തേക്ക് പോയ ഒരു മിഅ്റാജ് എന്ന് പറയുന്ന സംഗതി ഖുർആനിൽ ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം മുമ്പ് പലവരും പറഞ്ഞതാണ്, വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നു പറഞ്ഞ് ഏതെങ്കിലും ആളുകൾ എന്തോ എന്തു കൊണ്ടുവന്നാലും അതൊക്കെ തന്നെയും വിശുദ്ധ ഖുർആനിന് അനുഗുണമായിരിക്കും. വിമർശകന്മാർ ഒരുപക്ഷെ അവർക്ക് ഖുർആൻ തിരിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഹദീസ് മനസ്സിലാകാത്തത് കൊണ്ടോ ആയിരിക്കാം. ഈ വിഷയത്തിലും സംഗതി അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ മിഅ്റാജുമായിക്കൊണ്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇല്ല എന്നതാണ് ഖുർആനെതിരാണ് എന്നു പറയാൻ അവർ ന്യായമാക്കുന്നതെങ്കിൽ അതൊരു തീർത്തും ദുർന്യായം മാത്രമാണ്, ദുർബലമായ ഒരു വാദം മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ മിഅ്റാജ് എന്ന പേര് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിഅ്റാജ് എന്ന പേര് ഖുർആനിൽ ഇല്ല. ഇസ്രാഇനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, പേര് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചിട്ടുള്ളത്. അതേസമയത്ത് മിഅ്റാജ് യാത്രയെക്കുറിച്ച് ഖുർആനിൽ സൂചനയുണ്ടോ? തീർച്ചയായുമുണ്ട്. ഉണ്ട് എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കണ്ടിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങളും പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി കൊണ്ട് സന്ധിച്ചതും ജിബ്രീലിനെ കണ്ടതും അള്ളാഹുവിൻ്റെ വലിയ വലിയ ആയത്തുകളെ കണ്ടതുമൊക്കെ സൂറത്തുൻ നജ്മിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ മിഅ്റാജിനെക്കുറിച്ച് ഖുർആനിൽ തന്നെയും സൂചനയുണ്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ മിഅ്റാജ് ഖുർആനെതിരാണ് എന്ന വാദം തന്നെ ബാത്തിലാണ്, അത് നിഷ്ഫലമാണ്, അത് സ്വീകാര്യമല്ല. സൂറത്തുൻ നജ്മിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൻ നജ്മിൻ്റെ ആദ്യ ഭാഗം മുതൽ നാം ഓതിത്തുടങ്ങിയാൽ നമുക്ക് ആ വിഷയം കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വന്നജ്മി ഇദാ ഹവ മാ ളല്ല സാഹിബുകും വമാ ഖവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ അല്ലമഹു ശദീദുൽ ഖുവ ദൂ മിർറതിൻ ഫസ്തവ വഹുവ ബിൽ ഉഫുഖിൽ അല സുമ്മ ദന ഫതദല്ല فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى ما كذب الفؤاد ما راى افتمارونه على ما يرى ولقد راه نزله اخرى عند سدره المنتهى عندها جنه الماوى اذ يخشى السدره ما يخشى ما زاغ البصر وما طغى لقد رآ من آيات ربه الكبرى. സൂറ നജ്മിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ പതിനെട്ടാമത്തെ ആയത്ത് വരെ നമ്മൾ ഓതിയാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ള സംഗതികളെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഏതൊരു മനുഷ്യനും വ്യക്തമായി മനസ്സിലാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് പറയുന്നത്, വന്നജ്മി ഇദാ ഹവ, നക്ഷത്രം അത് അസ്തമിക്കുമ്പോൾ അത് തന്നെയാണ് സത്യം. മാ ളല്ല സാഹിബുകും വമാ ഖവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗത്തിലായിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവ, തന്നിഷ്ടപ്രകാരം ഒന്നും തന്നെ അവിടുന്ന് സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ, അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹയ് മാത്രമാകുന്നു അത്. എന്നിട്ട് വീണ്ടും പറയുന്നു, അല്ലമഹു ശദീദുൽ ഖുവ, ശക്തിമത്തായ കഴിവുകളുള്ള മലക്ക് ആണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് റസൂലുള്ളാഹി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൂ മിർറത്തിൻ ഫസ്തവ, കരുത്തുള്ള ഒരു വ്യക്തി, അങ്ങനെ തന്നെ അദ്ദേഹം അതിൽ നിലകൊണ്ടു. അഥവാ നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വഹുവ ബിൽ ഉഫുഖിൽ അഅല, അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു. ثم دنا فتدلى, പിന്നീട് അദ്ദേഹം കൂടുതലടുത്തു, കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വന്നു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, രണ്ട് വില്ലുകളുടെ അകലത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഫൗഹ ഇല അബ്ദിഹി മാ ഊഹ, തൻ്റെ ദാസന് അവൻ ബോധനം നൽകിയതെല്ലാം അദ്ദേഹത്തിന് ബോധനം നൽകിക്കൊടുത്തു. മാ കദബൽ ഫുആദു മാ റാ, അദ്ദേഹം കണ്ട ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല, അത് ഹൃദയം തുറന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അഫതുമാറൂനഹു അലാ മാ യറാ, അദ്ദേഹം നേരിൽ കാണുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? ഇത് മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ റസൂലുള്ള കണ്ടതുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. വീണ്ടും അല്ലാഹു പറയുന്നത് വലഖദ് റആഹു നസ്ലതൻ ഉഖ്രാ, മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം ആ മലക്കിനെ കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രാവശ്യം മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപരിലോകത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്, പ്രവാചകൻ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ, അങ്ങേയറ്റത്തുള്ള സിദ്റത്തുൽ മുൻതഹ, അങ്ങേയറ്റത്തെ ഇലന്ത മരത്തിനടുത്ത് വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത്. ഇൻദഹ ജന്നത്തുൽ മഅ്വ, അതിൻ്റെ അടുത്താണ് ശാശ്വതമായി താമസിക്കേണ്ട സ്വർഗമുള്ളത്. ഇത് യക്ഷ സിദ്റത്തമാ യക്ഷ, ആ ഇലന്ത മരത്തെ ആവരണം ചെയ്തൊക്കെ അതിനെ ആവരണം ചെയ്തപ്പോൾ മാസാഖൽ ബസർ വമാ തഗ, പ്രവാചകന്റെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ടത് കണ്ടിട്ടുണ്ട്. ലഖദ് റആ മിൻ ആയാത്തി റബ്ബിഹിൽ കുബറ, തൻ്റെ രക്ഷിതാവിൻ്റെ അതിമഹത്തായ വലിയ വലിയ ആയത്തുകളെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ രണ്ട് പ്രാവശ്യം കണ്ടതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകൾ പരാമർശിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടത് ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅ്വ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ടാണ്, അതിനടുത്താണ് സ്വർഗമുള്ളത്. അപ്പോൾ സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഇത് സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ച് കാണണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറിപ്പോകണം എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. ഏതായാലും ദുനിയാവിലൊരു സ്വർഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത് ശരിക്കുള്ള യഥാർത്ഥ സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ചു തന്നെയാണ്. ആ സ്വർഗത്തിലേക്കാണ് പ്രവാചകൻ മിഅ്റാജിൽ പ്രവേശിച്ചിട്ടുള്ളതും. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ അടുക്കൽ വെച്ച് പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടു എന്നാണെങ്കിൽ, അത് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുമുണ്ടെങ്കിൽ, അത് തന്നെയാണ് മിഅ്റാജിനെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിലുള്ള പരാമർശങ്ങൾ. അതുകൊണ്ട് മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായതൊരിക്കലും വിശുദ്ധ ഖുർആനിനെതിരാണ്, അതല്ലെങ്കിൽ ഖുർആനിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നു പറയുന്നത് ശരിയല്ല. അത് ഖുർആനെക്കുറിച്ച് വേണ്ടത്ര ജ്ഞാനമില്ലാത്ത കാരണത്താൽ വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ മിഅ്റാജിൻ്റെ ഹദീസുകൾ, അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായൊരു കാര്യമാണെങ്കിൽ, അതിന് ഉപോത്ബലകമായി വന്നിട്ടുള്ള പ്രവാചകന്റെ ഹദീസുകൾ, അവിടെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊക്കെ കിട്ടി, പ്രവാചകൻ എന്തൊക്കെ അള്ളാഹുവിനോട് സംസാരിച്ചു, മറ്റു പ്രവാചകന്മാരോട് സംസാരിച്ചു, ഇതൊക്കെ തന്നെയും വിശദമായ ഹദീസുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടൊരു കാര്യത്തെ ഹദീസ് വിശദീകരിച്ച് പറയുമ്പോൾ അത് ഖുർആനെതിരാണ്, ഖുർആനിൽ മിഅ്റാജ് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു പരാമർശം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സാന്ദർഭികമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മിഅ്റാജ് യാത്രയുമായി കൊണ്ട് ബന്ധപ്പെട്ട് മിഅ്റാജ് ഇസ്രായേൽ റസൂലുള്ളാഹിക്ക് ശാരീരികമായി കൊണ്ടുണ്ടായൊരു കാര്യമായിരുന്നു. എന്നാൽ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലാണ് കണ്ടത്, പ്രവാചകന്റെ ആത്മീയമായൊരു യാത്രയായിരുന്നു. അതല്ലാതെ ശാരീരികമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിലേക്ക് പോയിട്ടില്ല എന്നും ചില ആളുകൾ അജ്ഞത കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം സമൂഹത്തിൽ പറയാറുണ്ട്, അതങ്ങനെ മനസ്സിലാക്കി വെച്ചവരുമുണ്ട്. ഇത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഇസ്രായേലിന് പോയത്, ആ രീതിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിനും പോയിട്ടുള്ളത്. പ്രവാചകൻ ശരീരത്തോടുകൂടി തന്നെയാണ് മിഅ്റാജ് യാത്രയും നടത്തിയിട്ടുള്ളത്. അതൊക്കെ ഹദീത്തുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ, സ്വപ്നമായിരുന്നു പ്രവാചകന് ഉണ്ടായിരുന്നതെങ്കിൽ, ഓ പ്രവാചകൻ സ്വപ്നം കാണുമ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ആവശ്യപ്പെടുന്നതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് വന്നത് എന്ന് പരിചയപ്പെടുത്തുന്നതും അതൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ലല്ലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, അതിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നു ആരാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നത് മുഹമ്മദാണ്, വിളിക്കപ്പെട്ടതാണോ, അതെ. അങ്ങനെ ഓരോ ആകാശത്തിൻ്റെ വാതിലുകളും കടന്നുപോയി അവസാനമാണ് പ്രവാചകൻ അവിടെ എത്തുന്നത്. മാത്രമല്ല വലഖദ് റആഹു നസലത്തൻ ഉഖ്ര, അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അതൊരു സ്വപ്നമായ കാഴ്ചയല്ല. മാത്രമല്ല ലഖദ് റആ മിൻ ആയാത്ത് റബ്ബിഹിൽ കുബ്ര, വലിയ വലിയ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ കണ്ടു. ഇതൊക്കെ തന്നെയും ഖുർആനിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഹദീത്തുകൾ, മിഅ്റാജുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ഹദീത്തുകൾ, അതെല്ലാം ഖുർആനിനെതിരാണ് എന്ന് പറയുമ്പോൾ അത്തരക്കാർക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ മനസ്സിലായിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ വെടിയണം, അത്തരത്തിലുള്ള വാദങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: അൽ ഉസൂൽ എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. മിഅ്റാജിൻ്റെ ഹദീസ് ഖുർആനിന് എതിരോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി നമ്മോട് ഇതുവരെ സംസാരിച്ചത്. ഇന്നത്തെ മധുരം ഖുർആൻ കേൾക്കാൻ ആണ് നമ്മളിനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ് ഖലീഫ അത്തുനൈജിയാണ്.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. കാരീനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അഷേഖ് ഖലീഫ തുനൈജിയാണ്. നമുക്ക് ധാരാളം കേട്ട് പരിചയമുള്ള ഒരു കാര്യം കൂടിയാണ്.
1: റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇത്രയും സമയം റേഡിയോ വൈബ്സിൽ ചേർന്നത് പി മൂസ, കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ, എ പി കാർഡ്. ഇൻഷാല്ലാ വീണ്ടും പീസ് റേഡിയോയുടെ കൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മൾ മധുരം ഖുർആൻ സെഷനിലേക്ക് പോകണം. മധുരം ഖുർആൻ സെഷനിൽ സൂറത്തു റൂമിലെ 27-ാമത്തെ വചനമാണ് പാരായണം ചെയ്യുന്നത്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: وهو العزيز الحكيم.
1: ഇന്ന് നമുക്ക് പാരായണം ചെയ്തു നൽകിയിട്ടുള്ളത് ലോകമെമ്പാടും അറിയപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ഖാരി ഖലീഫ അത്തുനീജി ഹഫദഹുള്ളയാണ്. യുഎഇയിലെ ഷാർജയിൽ ജനിച്ച അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തരായ പ്രശസ്ത അധ്യാപകരുടെ ഉസ്താദുമാരുടെ കീഴിൽ പഠനം നടത്തി വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഏറ്റവും അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായി ലോകത്ത് തന്നെ മികച്ച് നിൽക്കാൻ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അത്യാപാരമായ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിശുദ്ധ ഖുർആൻ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് കാണാം. വ്യത്യസ്തമായ ഖുർആൻ പഠന സംരംഭങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിന് മികവ് നൽകുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേന്മ കൂടി വർദ്ധിപ്പിക്കുകയാണ്.
2: യുഎഇയിലെ വിവിധ മസ്ജിദുകളിൽ അദ്ദേഹം ഇമാമായി ഖാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജിയായും മുഖ്യ കാര്യദർശിയായും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഖുർആൻ അക്കാദമികൾ അതിൻ്റെ മാതൃകാപരമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളടക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തജ്വീദ് കോഴ്സുകൾ അദ്ദേഹം നയിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, ഖുർആൻ പാരായണത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ആത്മ ആനന്ദത്തെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കും വിധമുള്ള ഒരു ശൈലിയും, അദ്ദേഹത്തിൻ്റെതായൊരു ശൈലി, അദ്ദേഹത്തിൻ്റെതായൊരു രീതി ഖുർആൻ പാരായണ രംഗത്ത് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഖലീഫ അത്തുനൈജി, നമ്മളങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തിയെയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ആ വ്യക്തികളുടെയൊക്കെ ഖിറാഅത്തുകൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് സ്വന്തവും സ്വതന്ത്രവുമായി കണ്ടെത്താനും അത് കേൾക്കാനും പറ്റും. അങ്ങനെയുള്ള ചില സൗകര്യങ്ങൾക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ അങ്ങനെ തന്നെ ഇതിൻ്റെ ഓരോ ദിവസവും ഒരുപക്ഷെ ആവർത്തിച്ച് വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് പോകുന്നത്. ഗ്രൗണ്ടിൽ കാൽപന്ത് കളിയുടെ അത്ഭുതങ്ങൾ കാണിക്കുന്നവരെയും അതുപോലെ തന്നെ ബാറ്റിനും സ്റ്റമ്പിനുമിടയിൽ വലിയ സംഭവമാകുന്നവരെയും ഏതെങ്കിലുമൊക്കെ BGMകളുടെ പശ്ചാത്തലത്തിൽ നൃത്തം ചവിട്ടുന്നവരെയും ഒക്കെ നെഞ്ചിൻ കൂട്ടിൽ വെക്കുന്ന പുതിയ തലമുറക്ക് മഹാ അത്ഭുതങ്ങളുടെ ലോകം വിരിക്കുകയാണ് അല്ലെങ്കിൽ തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണ രംഗത്തെ ഈ വ്യക്തികളൊക്കെ. അവർ സെലിബ്രിറ്റി മോഡുകൾ സ്വീകരിച്ചുകൊണ്ട് സെൽഫ് പ്രൊമോഷന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ടാകില്ല. പക്ഷെ അവരെയൊക്കെ നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് എന്നു തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂം, റൂമിലെ 27-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പറയുന്ന കാര്യം, വഹുവല്ലദി യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി വലഹുൽ മസലുൽ അഅല ഫി സ്സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. വഹുവ അല്ലദി യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, ആദ്യമായി പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വതാലയാണ്. അവൻ തന്നെയാണ് ആ സൃഷ്ടിപ്പിനെ പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. വഹു അഹ്വനു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചോളം ആദ്യം സൃഷ്ടിച്ചവനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സൃഷ്ടിക്കുക എന്ന കാര്യം അത് വളരെ ലളിതമായ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും അത്യുന്നതമായ ഉപമ അൽ മസലുൽ അഅല, അത് അല്ലാഹു സുബ്ഹാനഹു വതാലക്കാണ്. അവനാകട്ടെ അൽ അസീസ് അൽ ഹക്കീം, അവൻ പ്രതാപശാലിയാണ്, അതുപോലെ അതോടൊപ്പം അവൻ അഗാധജ്ഞനുമാണ്.
2: തീർച്ചയായും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വചനത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മരണത്തിന് ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് തരത്തിലുള്ള മനോഗതങ്ങൾ മനുഷ്യർക്കിടയിലുണ്ട്. ഒന്ന്, അതില്ല എന്നുറപ്പിക്കുകയും അതൊക്കെ ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുമ്പോൾ ആ വികൃതി കാണിക്കുന്ന ആളെ പേടിപ്പിക്കണ പോലെ, പൂച്ച വരും, കോത്താമ്പി വന്ന് നിന്നെ പിടിക്കും എന്നൊക്കെ പറയണത് പോലത്തെ ഒരു ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ മതങ്ങൾ വെക്കുന്ന ചില ഭയപ്പെടുത്തലിൻ്റെ ഉപകരണങ്ങളാണ് എന്ന് വിചാരിക്കണ ആളുകളുണ്ട്. രണ്ട്, 100% മരണത്തിന് ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, എന്നാലത് സ്വന്തം കർമ്മങ്ങളിലൂടെ ആവർത്തിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുന്ന, അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കല്പങ്ങൾ ആ വിഷയത്തിലുണ്ട്. പിന്നെ ഇതെന്താണെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഇതുണ്ടോ ഇല്ലേ എന്നൊക്കെ, ചിലപ്പോൾ തോന്നുന്നുണ്ടെന്ന് ചിലപ്പോൾ തോന്നുന്നു ഇല്ല എന്ന്. അവനാന് നല്ല പീഡനങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ പകരമുള്ളൊരു ലോകം ഉണ്ടാകും എന്ന് വിചാരിക്കും. വേറുള്ളവൻ്റെ നെഞ്ചി കയറുമ്പോൾ അങ്ങനെ ചിന്തിക്കൂല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാം. പക്ഷേ ഇവിടെ ഖുർആൻ ശരിക്ക് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ അവൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ റബ്ബിന് പിന്നീട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുള്ളൊരു പ്രയാസമുള്ള കാര്യമല്ല. പൂജ്യത്തിൽ നിന്ന് നിങ്ങളെ പടച്ചവന് നിങ്ങളുടെ ബയോളജിക്കൽ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ധാരണകളും ഉണ്ടായിരിക്കെ പിന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരൽ പ്രയാസമല്ല എന്നാണ്. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് 20 കോടി മുതൽ 40 കോടി വരെ 200 മുതൽ 400 മില്യൺ ശുക്ലകണങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതിലേറ്റവും ഇതിലൊന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അണ്ഡവുമായി കൂടിച്ചേരുന്നത്. അപ്പോൾ ഈ ശുക്ലകണത്തിന് അണ്ഡത്തിലേക്ക് പോകാൻ ഗൂഗിൾ മാപ്പൊന്നുമില്ല. അത് കൃത്യമായി അവിടെ എത്തുന്നു. എന്നിട്ട് അത് കണ്ണാകുന്നു, ചെവിയാകുന്നു, ഹൃദയമാകുന്നു, കരളാകുന്നു, തലച്ചോറാകുന്നു, അസ്ഥിയാകുന്നു, ചർമ്മമാകുന്നു, ഒക്കെ അതുണ്ടായിപ്പോകുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ കാഴ്ചകൾക്കപ്പുറത്തുള്ള, അവൻ്റെ മൈക്രോസ്കോപ്പിക് ലെൻസുകൾക്ക് പോലും അപ്പുറത്തുള്ള ഈ സൂക്ഷ്മ ജീവൻ്റെ തുടിപ്പിനെ അത്യത്ഭുതകരമായ ഈ മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് സെറ്റ് ചെയ്തതാരാണ്? അല്ലെങ്കിൽ മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടിക്കുന്നു? മനുഷ്യൻ ചൊവ്വാ പര്യവേഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ചൊവ്വാ പര്യവേഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന് പക്ഷേ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരു കാരണവശാലും സാധിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കോശം, ഈ ഒരു കോശം വളർന്നത് 37 ട്രില്യൺ 37 ലക്ഷം കോടി കോശങ്ങളായി മാറുന്നു എന്നാണ്. അപ്പോൾ 37 കോടി ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം ഇടേണ്ടി വരുമെന്ന് വെറുതെ ആലോചിച്ചാൽ മതി. 4 3 12 അല്ലേ, 4 3 12 37 എഴുതിയിട്ട് 12 പൂജ്യം ഇടണം. 37 ട്രില്യൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയുണ്ട്. ഓരോ കോശവും സ്വന്തമായ ജോലി ചെയ്യുന്നുണ്ട്. ഓരോ കോശത്തിനും ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഓരോ കോശവും മാലിന്യത്തെ പുറത്താക്കുന്നുണ്ട്. ഓരോ കോശവും അള്ളാഹു നിശ്ചയിച്ച നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മുഴുവൻ പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. ഇനി ഒരു കോശത്തിൻ്റെ വലിപ്പമാണെങ്കിൽ, ഒരു കോശത്തിൻ്റെ വലിപ്പം എടുക്കുകയാണെങ്കിൽ 10 മുതൽ 30 വരെ മൈക്രോമീറ്റർ മാത്രമാണ്. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററിൻ്റെ 10 ലക്ഷം ഭാഗത്തിൽ ഒരു ഭാഗമാണ്. ഒരു മീറ്റർ നമുക്ക് മനസ്സ് കാണാമല്ലോ. അതിനെ 10 ലക്ഷം പീസാക്കുക, എന്നിട്ട് ആ പീസിൽ ഒരു പീസ് എടുത്താൽ അതാണ് എന്ത്,
1: ഒരു മൈക്രോമീറ്റർ.
2: ആ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കുഞ്ഞു സാധനങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത് മുഴുവൻ ചെയ്യുന്നത്. ഓരോ കോശത്തിനുള്ളിലും വലിയൊരു ലോകമുണ്ട് എന്നാണ്. ഈ ഒരു ഈ പറഞ്ഞ വലിപ്പമുണ്ടല്ലോ, 1 മീറ്ററിനെ 10 ലക്ഷം പീസുകളാക്കി അതിൽ നിന്ന് ഒന്നെടുത്തു കഴിഞ്ഞാൽ ആ വലിപ്പത്തിലിരിക്കണ ഒരു കോശത്തിൽ അത് ഊർജ്ജം ഉൽപ്പാദിക്കാൻ അതിൽ സംവിധാനമുണ്ട്, പ്രോട്ടീൻ നിർമ്മിക്കുന്ന ഫാക്ടറികളുണ്ട്, മാലിന്യം നീക്കം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, വിവരങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, ഓരോ കോശത്തിനുള്ളിലും DNA ഉണ്ട്. ഓരോ കോശത്തിലെ DNA നിവർത്തിയാൽ ഏകദേശം 2 മീറ്റർ നീളം വരും. ഒരു ചെറിയ കോശത്തിനുള്ളിൽ മുഴുവൻ മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മാണ രേഖകൾ സൂക്ഷിക്കുന്നുണ്ട്. കണ്ണിൻ്റെ നിറം, മുടിയുടെ സ്വഭാവം, ഉയരം, ശരീരഘടന എല്ലാം രൂപപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അള്ളാഹുവോട് ചോദിച്ച ചോദ്യം, അഹ്വാൻ അലേ, നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയ റബ്ബിന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരൽ വളരെ എളുപ്പമാണ് എന്നാണ്.
1: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മഹത്വം ഉൾക്കൊണ്ട് അവൻ അസീസും ഹക്കീമുമാണ് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു വചനം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു നബി ചരിത്രം. ദ്വന്ദ്വയുദ്ധം നബിചരിത്രത്തിൽ നമ്മോടൊപ്പം ചേരുന്നു മുൻഷിദ് ഒട്ടുമൽ.
4: സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമു അനുയായികളും ബദർ രണാങ്കണ ഭൂമിയിൽ മുശ്രിക്കുകളുമായിക്കൊണ്ട് ഏറ്റുമുട്ടുന്ന ആദ്യഘട്ടം എല്ലാ നിലക്ക് യുദ്ധസന്നാഹങ്ങളുമായിക്കൊണ്ട് ഖുറൈശികൾ ബദറിൽ അണിനിരക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സൊഫോട് സൊഫായിക്കൊണ്ട് അവരെയും അണിനിരത്തി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ സന്നിധരായിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിക്കൊണ്ട് മുബാറസക്ക് വെല്ലുവിളിക്കുകയാണ്. മുബാറസ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വയുദ്ധം എന്ന് നമുക്ക് പറയാം. ഒരു പ്രത്യക്ഷ അക്രമം ഉണ്ടാകുന്നതിന് മുൻപ് വെല്ലുവിളികൾ നടത്തിക്കൊണ്ടൊരു ചെറിയ സംഘടനത്തിനെയാണ് മുബാറസ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഖുറൈശികളിൽ നിന്ന് മുബാറസക്കായിട്ട് വെല്ലുവിളിച്ചത് ഉത്തുബയും ഉത്തുബയുടെ സഹോദരനായിട്ടുള്ള ഷൈബയും ഉത്തുബയുടെ മകനായിട്ടുള്ള വലീദുമാണ്. ഒരു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പ്രഗത്ഭ വ്യക്തികൾ ബദറിൻ്റെ രണാകണത്തിൽ രണ്ട് അണികൾക്കും നടുവിലായിക്കൊണ്ട് ഇവർ വാൾ ചുയറ്റിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇവരുടെ ആക്രോശം കണ്ടപ്പോൾ ഇവരെ എതിരിടാൻ വേണ്ടി സ്വഹാബികളിൽ നിന്ന് അൻസാരികളിൽപ്പെട്ട മൂന്ന് വ്യക്തികൾ വന്നു. ഔഫും മഅൂദും അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഇവർ മൂന്ന് പേരും ഇവരെ നേരിടാൻ വേണ്ടി വന്ന സമയത്ത് ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെയല്ല ആവശ്യം, നിങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവും യഥാർത്ഥത്തിലില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന വ്യക്തികളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് കിടപിടിക്കാൻ പറ്റിയ തുല്യരായിട്ടുള്ള ആ വ്യക്തികൾ വരട്ടെ ഞങ്ങളോട് ദ്വന്ദ്വയുദ്ധത്തിനെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വെല്ലുവിളിച്ചുകൊണ്ടവർ അവിടെ ആക്രോശിച്ചു, യാ മുഹമ്മദ് അഖ്രിജിലൈൻ അക്ഫഅന, ഞങ്ങൾക്ക് തുല്യരായിട്ടുള്ള ഞങ്ങൾക്ക് പാകമായിട്ടുള്ള ആളുകളെ മുഹമ്മദ് ഇനി വിട്ടുകൊണ്ടാ. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയുമാണ്. അലി റളിയല്ലാഹു അൻഹു താരതമ്യേന ഇവരേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉത്തുബത്ത് ബിൻ റബീഅയുമായിക്കൊണ്ട് ഏറ്റുമുട്ടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആകട്ടെ ഷൈബയുമായിക്കൊണ്ട് ഏറ്റുമുട്ടി. അലി റളിയല്ലാഹു അൻഹു വലീദുമായിക്കൊണ്ട് ഏറ്റുമുട്ടി. അലി റളിയല്ലാഹു അൻഹു വലീദും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അങ്ങനെ അധികം താമസിയാതെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെ വെട്ടിമലർത്തുകയാണ്. തൊട്ടുടനെ തന്നെ അലിബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹു വലീദിനെയും വകവരുത്തി. പിന്നെ കുറച്ച് സമയം കൂടി ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹും ഉത്തുബത്ത് ബിൻ റബീഅയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ച് ദൈർഘ്യം ഏറി വന്നു. ഈ സമയത്ത് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്തിനായിക്കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഉത്തുബത്ത് ബിൻ റബീഅയെ അവിടെ വെട്ടി വകവരുത്തുകയാണ് ഉണ്ടായത്. അതോടുകൂടി തന്നെ പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് വ്യക്തികൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ മുശ്രിക്കുകൾ എല്ലാം നിലക്കും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായി. കടിച്ചമർത്താൻ കഴിയാത്ത പ്രതികാരദാഹവുമായിക്കൊണ്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഈ സമയത്ത് മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്കെതിരെയുള്ള അങ്ങേറ്റത്തെ പകയും തങ്ങളുടെ പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് വ്യക്തികളെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്യാൻ അവരിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പിന്നീട് പോകുന്ന വഴിയിൽ മരണപ്പെടുന്നുണ്ട്. സൊഫ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു വഫാത്തായത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇവരുടെ ആക്രോശം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകുകയാണ്. സൊഫ് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, ആദ്യം അമ്പെയ്ത്തുകാർ അവർക്ക് നേരെ അമ്പ് ചെയ്യണം അവർ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, പിന്നീടാണ് വാളുകൊണ്ട് അക്രമം നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ് ശരിയാക്കിക്കൊണ്ട് തങ്ങൾക്കായിട്ട് നിർമ്മിക്കപ്പെട്ട ടെൻറ്റിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെ നിന്ന് അങ്ങേറ്റത്തെ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹു മഞ്ജിസ്ലി മാ വഅത്തനി, അല്ലാഹു നീ എനിക്ക് തന്ന വാഗ്ദാനം അല്ലാഹ് നീ നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹു മൈൻ തുഹ്ലിക ഹദിഹിൽ ഉസാബ അൽ യൗമ ലാ തുഅബദ്, ഇന്നത്തെ ദിവസം ഈ ഒരു കൊച്ചു സംഘമെങ്ങാനും വധിക്കപ്പെടുകയാണെങ്കിൽ നശിക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് ലോകത്ത് നിന്നെ ആരാധിക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല അല്ലാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ്റെ അങ്ങേറ്റത്തെ പ്രാർത്ഥന കാരണത്താൽ പ്രവാചകൻ്റെ തലയിലുള്ള തട്ടം വരെ നിലത്ത് വീഴുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അതെടുത്തുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ മതിയാക്ക്, നമുക്ക് അല്ലാഹുവിൻ്റെ വിജയം ഉണ്ടാകുമല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു മയക്കത്തിലേക്ക് വീണ ശേഷം ഉണർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉച്ചത്തിൽ പറഞ്ഞു, അബ്ഷിർ യാ അബൂബക്കർ അതാക നസ്റുല്ലാഹ്.

ആണെന്ന് അള്ളാഹു സുബ്ഹാന വതാല അവർക്ക് വാഗ്ദാനം നൽകി. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടാരത്തിൽ നിന്നിറങ്ങിക്കൊണ്ട് ഒരു പിടി മണൽ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുശ്രിക്കുകളുടെ നേരെ എറിയുകയാണ്. ആ എറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ മണ്ണ് മുശ്രിക്കുകളുടെ എല്ലാവരുടെയും കണ്ണിലേക്ക് എത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. പ്രവാചകരെ, താങ്കൾ ആ മണ്ണെറിഞ്ഞ സമയത്ത് താങ്കളല്ല എറിഞ്ഞത്, അള്ളാഹുവാണത് എറിഞ്ഞത് എന്ന് അള്ളാഹു സുബ്ഹാന വതാല പറയുകയാണ്. അഥവാ പ്രവാചകനിലൂടെ അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് അവിടെ വെളിവായി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം സാധാരണ നിലക്ക് ഒരു കൈപ്പിടിയിൽ മണൽ ഒതുക്കിക്കൊണ്ട് എല്ലാവരുടെ മുഖത്തേക്ക് എറിയുമ്പോൾ അത് എല്ലാവരുടെയും കണ്ണിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാന വതാല അത് എത്തിച്ചു എന്നതാണ്. അതവിടെ പ്രകടമായിട്ടുള്ള ഒരു മുഅ്ജിസത്താണ്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ അങ്ങേറ്റം യുദ്ധത്തിനായിക്കൊണ്ട് പ്രേരിപ്പിക്കുകയാണ്. പ്രേരിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാചകങ്ങൾ, ഖൂമു ഇലാ ജന്നത്തിൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് മുന്നേറിക്കൊള്ളുക. എന്താണ് ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത? അർളു വസ്സമാവാതി വല്ലർ, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊള്ളുക എന്ന വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉരുവിടുകയാണ്. ഇത് കേട്ടപ്പോൾ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു, ആ ഒരു സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം, ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗമോ അതെങ്ങനെയാണ് പ്രവാചകരെ? അദ്ദേഹം ആ സമയത്ത് ഈത്തപ്പഴം കഴിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗം ജിഹാദ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടും. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ഈ ഈത്തപ്പായം കഴിക്കുന്ന ഈ ഒരു സമയം അധികരിച്ച ഒരു സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പായത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോർമുഖത്തേക്ക് എടുത്തു ചാടി അദ്ദേഹം ഷഹാദത്ത് കൈവരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യുഖാതിലുഹുമുൽ യൗമ റജുലൻ, ഇന്നത്തെ ദിവസം മുശ്രിക്കുകളുമായി കൊണ്ട് ആരാണോ യുദ്ധം ചെയ്യുന്നത്, ഫയഖ്തുലു സ്വാബിറൻ, ആ യുദ്ധം ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ക്ഷമാപൂർവമാണ്. മുഹ്തസിബൻ, അവൻ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്, മറ്റൊരു ഉദ്ദേശം അവനക്കില്ല. ഹൊയ്റമുദ്ബീരിൻ, യുദ്ധം ചെയ്യുമ്പോൾ യാതൊരു നിലക്കുമുള്ള പരാജയത്തിൻ്റെ ഭീതി കാരണം അവൻ പിന്തിരിയുകയും ചെയ്യുന്നില്ല. ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന, ഇപ്രകാരമാണ് ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാന വതാല അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് യുദ്ധത്തിലുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ ഏറെ അത്ഭുതം കൂറുന്നതാണ്. അള്ളാഹു സുബ്ഹാന വതാല പറഞ്ഞ വാഗ്ദാനം അവിടെ നിറവേറ്റുകയാണ്. ആയിരക്കണക്കിന് മലക്കുകൾ അവിടേക്ക് ഇറങ്ങുകയും മുശ്രിക്കുകളെ അങ്ങേയറ്റത്തെ പരാജയ ഭീതി കാരണം, അങ്ങേയറ്റത്തെ പരാജയം കൊണ്ട് അവരെ തോൽപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്ഭുതം കൂറിയ ചില സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൻസാരിയായിട്ടുള്ളൊരു വ്യക്തി മുശ്രിക്കായിട്ടുള്ളൊരു വ്യക്തിയെ വധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തി സ്വയം മരണപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഉടലിൽ നിന്ന് തല താഴോട്ട് പോകുന്നു. ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിൻ്റെ സാന്നിധ്യത്തെ അവിടെ അവർക്ക് പരിചയപ്പെടുത്തിക്കൊടുക്കുകയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഹൈസൂം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നേറിക്കൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാം ആകാശത്തു നിന്നുള്ള മലക്കുകളുടെ സഹായമാണ് അതെത്തിയതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശരിപ്പെടുത്തുകയാണ്. മറ്റൊരു രസകരമായ സംഭവം എന്തെന്ന് വെച്ചാൽ, എല്ലാം നിലക്ക് മുശ്രിക്കുകൾക്ക് പിന്തുണ നൽകിയ വ്യക്തിയായിരുന്നു ഇബ്ലീസ്. എല്ലാം മുശ്രിക്കുകളെ ഒന്നടങ്കം നശിപ്പിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വേഷം മാറി വന്ന ഇബ്ലീസ് ആ ബദർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ സാന്നിധ്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധമുഖത്തിൽ നിന്ന് പിന്മാറി ഇയാൾ പോകുന്ന സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട ഒരു വ്യക്തി തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളല്ലേ ഞങ്ങൾക്ക് വിജയം വാഗ്ദാനം ചെയ്തത്? നമ്മൾ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താണ് ഈ യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസ് അതവിടെ കൊടുത്ത മറുപടി, ഇന്നി അറാമാല തറോ, നിങ്ങൾ കാണാത്ത ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഹാഫുല്ലാ, അള്ളാഹനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അള്ളാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിന കഠോരമാണെന്ന് ഇബ്ലീസ് മനസ്സിലാക്കി അവരോടത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇബ്ലീസ് അവിടെ നിന്ന് തൻ്റെ തടി സലാമത്താക്കുകയും പിന്നീട് മുശ്രിക്കൾ ഒന്നടങ്കം 70 പരം മുശ്രിക്കൾ അവിടെ മരണപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. യുദ്ധത്തിന് നേതൃത്വം നൽകി അബൂ ജഹലിൻ്റെ മരണം,
കുറേശികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത

0: സങ്കടത്തിലും പ്രയാസത്തിലുമാക്കി. കാരണം അബൂജഹലിന്റെ മരണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് മുതൽ തന്നെ അബൂജഹലിന്റെ ചുറ്റും ഒരുപാട് ഭടന്മാരുണ്ടായിരുന്നു. കാരണം ഒറ്റയടിക്ക് അയാളെ വധിക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ ഒറ്റയടിക്ക് അയാളോട് യുദ്ധത്തിന് കഴിയില്ല എന്നൊരു സൂചന അവിടെ തെളിയിച്ചുകൊണ്ട് ഭടന്മാർ അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഈ സമയത്ത് സൊഫിൽ നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് ഭാഗത്ത് ഒരു ചെറിയൊരു ചെറുക്കൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവരുടെ കൂട്ടത്തിൽ അബൂജഹൽ എന്ന് പറയുന്ന വ്യക്തി? അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു, ആ കാണുന്ന വ്യക്തിയാണ്. ആ സമയത്ത് അബൂജഹൽ അവർക്കിടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടുഭാഗത്ത് ഇടതുഭാഗത്ത് വന്നുകൊണ്ട് ഒരു മറ്റൊരു കുട്ടി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് അബൂജഹൽ? അപ്പോൾ പറഞ്ഞു, ആ കാണുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു രണ്ടാളോട് ചോദിച്ച്, എന്തിനാണ് നിങ്ങൾക്ക് അബൂജഹലിനെ മാത്രം പ്രത്യേകം സെലക്ട് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അയാൾ ഞങ്ങളുടെ റസൂലിനെ ചീത്ത വിളിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതിനുള്ള പ്രതികാരം ഞങ്ങൾ ചെയ്യുമെന്ന് അവർ അവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ വാചകം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അത്ര കാര്യത്തിലെടുത്തില്ല. അത് അദ്ദേഹം പറയുന്നുണ്ട്, കാരണം പ്രഗത്ഭരായിട്ടുള്ള അതിശക്തരായിട്ടുള്ള മല്ലന്മാരായിട്ടുള്ള സ്വഹാബികൾക്ക് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല, അത്രയും സുരക്ഷാ കവചവുമായിക്കൊണ്ടാണ് അബൂജഹൽ അവിടെ നിൽക്കുന്നത്. പക്ഷേ അത്ഭുതം എന്നോണം യുദ്ധം സംഭവിച്ച സമയത്ത് ഇവർ രണ്ടുപേരും നേരെ ഓടിയത് അബൂജഹലിൻ്റെ അടുക്കിലേക്കായിരുന്നു. അബൂജഹലിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് രണ്ടുപേർ ഒരുമിച്ച് അബൂജഹലിനെ കൊല്ലുകയും ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് താനാണ് അബൂജഹലിനെ കൊന്നതെന്ന വാദവുമായിക്കൊണ്ട് ഓരോ കുട്ടിയും പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരും കൊന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്ഥിരപ്പെടുത്തുകയാണ്. രണ്ടാളുകളുടെയും വാൾ നോക്കിയപ്പോൾ രണ്ടാളുടെയും വാൾ തലപ്പത്ത് രക്തം ഉള്ളതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ രണ്ട് കുട്ടികളും ഒരു ഉമ്മയുടെ രണ്ട് മക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പേര് മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, അതേപോലെ തന്നെ മുആദ് ബിൻ അഫ്ര റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് സ്വഹാബികളായിരുന്നു അബൂജഹലിനെ കൊന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. ക്ലാസ് എടുത്തത് മുൻഷിദ് ഒട്ടുമൽ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.

0: ഒരു സ്ഥലത്ത് ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കൃഷിയിലൂടെയും അദ്ദേഹം ധാരാളം ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം കുറേ വീടുകൾ അതുമൂലമുണ്ടാക്കി, അദ്ദേഹം ഒരുപാട് മക്കൾ, ഏക്കർ കണക്കിന് കൃഷി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പറമ്പുകൾ, സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലങ്ങൾ കഴിയുംതോറും അദ്ദേഹത്തിന് പ്രായം കൂടി വരികയും കച്ചവടത്തിലും കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഞാൻ അധികം കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ ആ ചിന്തകൾ മൂലം കൂടുതലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന് വരിക. അങ്ങനെ അദ്ദേഹം ഞാൻ ദരിദ്രനാണെന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പിറപുറത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പാ നിങ്ങളെന്താണ് ഈ പറയണത്, നിങ്ങൾ ദരിദ്രനാണെന്നോ, നിങ്ങളാണല്ലോ ഈ വീടും ഈ പറമ്പും ഇതിൻ്റെ ഒക്കെ ഉടമയായിട്ടുള്ള നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ. അങ്ങനെ മക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞാൻ ദരിദ്രനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മക്കൾ അദ്ദേഹത്തെ വാഹനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ പറമ്പുകളും കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളെ സ്വത്താണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ഈ ദരിദ്രനാണെന്ന് വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ ദരിദ്രനാണെന്ന്. അതോടെ മക്കളാകെ ആശങ്കയിലാവുകയാണ്, എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനെ അവർ മക്കൾ സമീപിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പണ്ഡിതൻ മക്കളുടെ കൂടെ ആ ഉപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴും ആ വൃദ്ധം പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പണ്ഡിതൻ മനസ്സിലായി, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം. അതായത് ഭൗതികമായ സമ്പത്തില്ലാത്ത ദരിദ്രനാണ് താൻ എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിങ്ങളുടെ മക്കളോട് പറയണം, മരിക്കാറായി, പക്ഷേ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാനെന്താണ് ദരിദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പണ്ഡിതൻ മക്കളോട് പറയാം. ഇഹലോകത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു, എന്നാൽ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് അയാളുടെ സങ്കടം. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അവശേഷിക്കുന്നത് എത്ര കാലമാണെങ്കിലും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഈ പണ്ഡിതൻ നൽകുകയാണ്. ഉടനെ അദ്ദേഹം മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതുവരെയുള്ള സമ്പത്തിൻ്റെ സക്കാത്ത് കണക്കെടുത്ത് അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയും ആണ്. അദ്ദേഹം മക്കൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. ആണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കൂട്ടുകാരെ, അല്ലെങ്കിൽ ശ്രോതാക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നന്മകൾ മാറ്റി നിർത്തരുത്. പരലോകത്തുള്ള സമ്പാദ്യമെന്ന് പറയുന്നത് അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്.
1: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ-റിഫാഈ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. വിഷയം അവതരിപ്പിക്കുന്നു മമ്മൂട്ടിക്കുട്ടി കാളികാവ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹം അത് കുടുംബത്തിലും സമൂഹത്തിലും സുഹൃത് ബന്ധങ്ങളിലുമെല്ലാം വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സ്നേഹം മനസ്സിൽ ഉണ്ടായാൽ പോരാത്, സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ടതുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നേഹം ഹൃദയത്തിൽ ഉള്ളിൽ മാത്രം ഉണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും നമുക്ക് സാധ്യമല്ല. അത് ഉചിതമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടമാകേണ്ടതുണ്ട്. ഇസ്ലാമി ഈ ആശയം വളരെ വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കുന്നു. പല കുടുംബങ്ങളിലും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നങ്ങളുണ്ടാകുന്നത്. സ്നേഹം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടാവാം. എന്നാൽ അവളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ അദ്ദേഹം മടി കാണിക്കുകയോ അതിന് സമയം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ്. അതുപോലെ തന്നെ പിതാവ് തൻ്റെ മക്കളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ അവരെ ചേർത്തുപിടിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അവരെ ഒന്ന് കേൾക്കുവാൻ പോലും സമയം കണ്ടെത്തുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് മക്കൾ മാതാപിതാക്കളുടെ വിഷയത്തിലും. അതുകൊണ്ട് തന്നെ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് കുടുംബത്തിൽ കുടുംബ തകർച്ചകളുണ്ടാകുന്നത്, മക്കൾ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് സ്നേഹം തേടി പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇസ്ലാം മാനവ സമൂഹത്തെ പഠിപ്പിച്ചു, ഹൃദയത്തിലെ വികാരങ്ങൾ അത് പ്രവൃത്തികളിലൂടെ പ്രകടമാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻ അബി കരീമ അൽ മിഖ്ദാദ് ഇബ്നു മഅദി കരീബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അഹബ്ബ അഹദുക്കും അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ അവനോടത് അറിയിക്കട്ടെ. നമ്മൾ സ്നേഹിക്കുന്ന സഹോദരനോട്, അത് ഭാര്യയാണെങ്കിൽ ഭാര്യയോട്, മാതാവാണെങ്കിൽ മാതാവിനോട്, പിതാവിനോട്, സുഹൃത്തുക്കളോട്, അങ്ങനെ സ്നേഹിക്കുന്നവരാരാണോ അവരോട് അത് തുറന്നു പറയാൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്നേഹം മറച്ചുവെക്കാനുള്ളതാ അല്ല എന്നും അത് പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുമാണ് ഈ പ്രവാചകവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, അഅലൻതുഹു, നീ അവനെ അത് അറിയിച്ചുവോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് അറിയിച്ചിട്ടില്ല. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടായി പറഞ്ഞു, അഅലിംഹു, എങ്കിൽ നീ അവനെ അത് അറിയിക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മഹത്വവും സാമൂഹ്യ പാഠവും. സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിക്കാനുള്ളതല്ല എന്നും അത് പുഞ്ചിരിയിലൂടെയും സ്നേഹമസ്രണമായ വാക്കുകളിലൂടെയും അതുപോലെ തന്നെ ആശ്വാസത്തിലൂടെയും സഹായ ഹസ്തങ്ങളിലൂടെയും കരുണയുള്ള പെരുമാറ്റത്തിലൂടെയുമെല്ലാം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രകടിപ്പിക്കേണ്ട ഒന്നാണ് സ്നേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നല്ല വാക്ക് തകർന്ന മനസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിച്ചേക്കാം. ആത്മഹത്യാ മുനമ്പിൽ നിന്ന് പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയേക്കാം. ഒരു പുഞ്ചിരി നിരാശയെ പ്രത്യാശയുള്ളതാക്കിയേക്കാം. ഒരു സ്നേഹസ്പർശം ഒരാളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിയേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സ്നേഹമുള്ള വാക്കുകൾ പ്രകടമാകണം. സ്നേഹമുള്ള സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ, പള്ളികളിൽ, നമ്മൾ കൂട്ടുകൂടുന്ന രംഗങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്നേഹത്തിൻ്റെ വാക്കുകളിലൂടെ, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളിലൂടെ അതുണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കരുണയും വാത്സല്യവും സന്ദർഭത്തിനനുസരിച്ച് നിർബാധം തുടരേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയോട് സ്നേഹം തുറന്നു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ, താങ്കൾക്ക് ജനങ്ങളിലേറ്റവും പ്രിയപ്പെട്ടതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് ആയിഷ എന്നാണ്. ഭാര്യയോടുള്ള സ്നേഹം മറച്ചുവെക്കാതെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ അനുയായികളോട്, അനുചരന്മാരോട് തുറന്നു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വളരെ സ്നേഹത്തോടുകൂടി യാ ആയിഷ, യാ ഹുമൈറ എന്നിങ്ങനെ സ്നേഹപൂർവ്വം അവരെ വിളിച്ചിരുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാര്യയോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലപിക്കുവാനുള്ള സമയം കണ്ടെത്തി എന്നത് ചരിത്രത്തിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തുകയും ആദ്യത്തെ തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹ പരാജയപ്പെടുത്തുകയും പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ടമത്സരം നടത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ പരാജയപ്പെടുത്തുകയും ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദിഹി ബിതിൽക, ഇത് അന്നത്തേതിനുള്ള പകരമാണ്. അതുപോലെ തന്നെ ഒരേ പാത്രത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും വെള്ളം കുടിച്ചിരുന്നു. ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മരണത്തിൻ്റെ സന്ദർഭത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത് എന്ന് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട്, പേരക്കുട്ടികളോട് പെരുമാറിയത്, പേരക്കുട്ടികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഒരു അറബിയായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, മല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവനോട് അല്ലാഹു കരുണ കാണിക്കപ്പെടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും സ്നേഹം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും എന്നും നിത്യയൗവനവും കളിയാടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ടു പോകാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. വിഷയം അവതരിപ്പിച്ചത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്.
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
5: നമുക്ക് വളരെ സങ്കടകരമായി വഴി കാണിക്കേണ്ട അധ്യാപകർ വഴിതെറ്റിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ശ്രദ്ധിക്കേണ്ടായി. രണ്ട് അധ്യാപികമാർ MDMA ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം, സ്കൂളുകളിലും മറ്റുമൊക്കെ ഭംഗിയായി കൊണ്ടു നടക്കേണ്ട ആളുകൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയേണ്ട സാഹചര്യത്തിലാണ് കൂടെ അല്ല പോകുന്നത്. കുട്ടികൾ മാത്രമല്ല, എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥാപന മേധാവി പറയുന്നുണ്ട്, വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ അവർ സുംബൻ്റെ ആളായിരുന്നു, ഞങ്ങളൊക്കെ സ്റ്റെപ്പ് എടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ് സുംബ ഡാൻസ് കളിച്ച. പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റോ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് മുന്നിൽ വെച്ചപ്പോൾ സ്കൂൾ ഒന്നടങ്കം അവർക്ക് കീഴിൽ തുള്ളിച്ചാടി നടന്നിരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടത്തോടുകൂടി പറയുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാറിന് അധ്യാപകരും ബാക്കിയൊക്കെ ആണെങ്കിലും പല ടൈപ്പുകളുള്ള ആളുകളുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ അച്ചടക്കം കാര്യങ്ങളൊക്കെ നോക്കും. ഏറ്റവും പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾ കുട്ടികളൊപ്പം ബാക്കിയും കൂടിയാണ്ട് പിന്നെ എല്ലാ ഇതിനും വേണ്ടാത്തതിനും കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ കേരളത്തിലെ ഉള്ള നിയമമാണ് നമ്മൾ ഭംഗിയായി എല്ലാ യൂണിവേഴ്സിറ്റികളും പാലിക്കുന്നതാണ്. ക്യാമ്പസുകളിൽ DJകൾ പാടില്ല, അമിതമായി പണക്കൊഴുപ്പിൻ്റെ പ്രോഗ്രാമുകൾ പാടില്ല. അത് മന്ത്രിനെ ഇരുത്തിയും കൊണ്ട് തന്നെ യൂണിയൻ ചെയർമാൻ വലിച്ചു കീറി വളരെ കുട്ടികളെ കയ്യടി കിട്ടുകയായിരിക്കും. പക്ഷേ അവിടെയൊക്കെയുള്ള അപകടങ്ങൾ ചിലര സംഗതികളല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആരും തിരുത്താൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുണ്ട്. നമ്മൾ ഈ വഴിതെറ്റിക്കുന്ന അധ്യാപകർ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ ഒരു സമൂഹത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം?
6: ഇതൊക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആദ്യം ആ പിന്നെ യൂണിയൻ ചെയർമാന് അത് ഇത് ചീന്തി എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ചെയ്തത്. അത് ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് ആ സർക്കുലറിലുള്ള കാര്യങ്ങൾ അതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ദോഷകരമാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന ഒരു സംഗതി ഏതൊക്കെയാണ്? അതുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. അത് ശരിക്കും പറയാൻ ആ പറഞ്ഞ ആളും ആ കീറിയ ആളും അതിന് കൈയടിച്ച കുട്ടികളും ഒക്കെ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അതിനുശേഷം മന്ത്രി അതിനെക്കുറിച്ച് എന്ത് പരാമർശം നടത്തി എന്ന് എൻ്റെ വിവരം എൻ്റെ അടുത്തില്ല. മീഡിയയിൽ എവിടെയും മന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് കണ്ടിട്ടില്ല. ഏതായിരുന്നാലും മന്ത്രിയും അതിനോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ വിഷയത്തെ പഠനവിധേയമാക്കിക്കൊണ്ട് എന്താണ് വിദ്യാർത്ഥികളെ, അതായത് DJ പാർട്ടി ഈ പിന്നെ കുട്ടികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന്, അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ശത്രുതക്ക്, അവരുടെ ആരോഗ്യപരമായ പ്രശ്നത്തിന്, അവരുടെ പഠന സംബന്ധമായ വിഷയത്തിന് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങളാണ്.
5: ഇപ്പോൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി സിദ്ധാർത്ഥം വരിക്കുന്നത് ഇതുപോലെ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ്
6: നമ്മളെ പിന്നെ ഷഹബാസ് മരണപ്പെട്ടത് ഒരു DJ പാർട്ടിയിൽ ഉണ്ടായ പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ ആവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, മേയർമാരടക്കം വന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ തൂഫാനും പരിപാടിയൊക്കെ ഗംഭീരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഇത്തരം സാഹചര്യങ്ങളെ കൂടി ഇല്ലാതെയാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ബാധ്യതപ്പെട്ട ഒരു മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിനോട് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്നതും നമ്മുടെ നാട് ഇപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഒന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ട് അധ്യാപികമാരാണിതിൽ ഈ ലഹരി കേസിൽ എന്താണ് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പേരാമ്പ്രയിലാണ് സംഭവം. അതായത് പിന്നെ രണ്ട് അധ്യാപകരാണ് പിടിയിലായിട്ടുള്ളത്, അധ്യാപികമാർ. അതായത് BRCയിലെ താൽക്കാലിക അധ്യാപകരാണ് അവർ. ഒന്നത് ഒരു കാവ്യ എന്നുള്ള പേരും മറ്റൊന്ന് കീർത്തന എന്നുള്ള പേരിലുള്ളതാണ്. അതായത് ഇവർ നിരന്തരം ബംഗളൂരിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിഷയം നേരത്തെ ഉണ്ട്. പിന്നെ ഇത് വരെ പുറത്തെത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഒരു സഫ്വാൻ എന്ന് പറഞ്ഞൊരു യുവാവ്, ആ യുവാവിനെ ലഹരി കേസിൽ പിടിച്ചു. പിടിച്ചപ്പോൾ അവൻ്റെ ഫോണ് സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. അപ്പോൾ ഫോണ് പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കീർത്തി എന്ന് പറയുന്ന കീർത്തന എന്ന് പറയുന്ന പിന്നെ ടീച്ചറുമായിട്ട് നടത്തിയിട്ടുണ്ട്, അധ്യാപികയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ടീച്ചർ ഈ ഫ്രെയിമിലേക്ക് വരുന്നത്. അങ്ങനെ അത് അന്വേഷിച്ചപ്പോഴാണ് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെയാണോ ലഹരി സാധനങ്ങൾ വാങ്ങുന്നത്, ആ വാങ്ങുന്ന ആളുകൾ കാശ് അയക്കുന്നത് എവിടേക്കാണ്, ഈ ടീച്ചർക്കാണ്. അപ്പോൾ പിന്നെ ടീച്ചറാണ് ഇവന് കാശ് കൊടുക്കുന്നത് എന്നിട്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ടീച്ചർമാർക്ക് അധ്യാപകന്മാർക്കൊക്കെ എന്തുണ്ട്, ഒരു
5: പ്രിവിലേജ്
6: ഉണ്ട് ഇവിടെ. അവർ കുഴപ്പമൊന്നും ചെയ്യൂല, പ്രശ്നക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാശ് അയക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്നിട്ട് ഇവർക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കമ്മീഷനാണ്. ഇത്ര കാശ് വന്നാൽ ഇത്ര കാശ് അവർക്ക് എടുക്കുക, ബാക്കി ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. വളരെ ദൂരത്തുള്ള ജീവിതമാണ് അവർ എന്ത് ചെയ്തിട്ട് നയിച്ചിട്ടുള്ളത്. അവരുടെ കൂടെയുള്ളതാണ് ഈ പിന്നെ കാവ്യ എന്ന് പറയുന്ന ഒരു പിന്നെ ടീച്ചർ. പിന്നെ വേറെ ഒരു മൂന്നാമത്തെ അധ്യാപികയോട് ഉണ്ട്, പക്ഷേ അവരിപ്പോൾ കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഒന്ന്, അധ്യാപക സമൂഹത്തിനെ ഇത് വെച്ചുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യരുത്, സമൂഹം ഇങ്ങനെ കാണാൻ പാടില്ല. വളരെ തീർത്തും ഒറ്റപ്പെട്ട കേസ്, ഒറ്റപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ്. കാരണം അധ്യാപകരുടെ ഇടയിൽ ഇത് വളരെ വളരെ റയറായിട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അപൂർവം ഉണ്ടായേക്കാം, അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷേ അതൊരു വ്യാപകമല്ല. അപ്പോൾ ഇത് ഒന്നിനൊക്കെ പറയാനുള്ള, അധ്യാപക സമൂഹത്തെ മൊത്തത്തിൽ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ രീതിയിൽ കാണരുത്. ഒന്നതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്.
5: പക്ഷെ ഒരു ഇതുണ്ട്, ഇപ്പൊ ഈ സിഗരറ്റ് അടിക്കുന്ന അധ്യാപകർ ബാക്കി ആൾക്കൊക്കെ ചെറിയൊരു പിന്നെ നല്ലതാണ്.
6: അതെ, ആരെങ്കിലും ആ പക്കത്ത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
5: സാറ് കള്ളുടിക്കുന്ന കുട്ടികളുടെ പറയുമ്പോഴാണ്
6: ജാഗ്രതക്ക് നല്ലതാണ് അതൊക്കെ. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു സംഗതി, ഈ പിന്നെ പിടിക്കപ്പെട്ട പിന്നെ കായികാധ്യാപികയാണ്. അപ്പോൾ കായികാധ്യാപിക സൂംബ ഡാൻസിന് നേതൃത്വം കൊടുത്തിരുന്നു, അതിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതിലൊന്ന് ഒരു കാര്യം കൂടി കൂടുതലുണ്ട്. അവരെക്കുറിച്ച് മുദ്രാവാക്യം വിളിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം, അവർ സൂംബ കളിക്കുന്നതിനിടയിൽ അവരുടെ പിന്നെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ സിഗരറ്റോ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, തെറിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളന്നേ പറഞ്ഞതാണ് എന്ത്, ഇത്തരം സംഗതികൾ സ്കൂളുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ലഹരി ഇല്ലാതെയൊക്കെയല്ലേ ചെയ്യുക. അത് പിന്നെ ഡി ജെ പാർട്ടിയിലേക്കും പരിപാടിയിലേക്കൊക്കെയാണ് കുട്ടികളെ എത്തിക്കുക. കാരണം കുട്ടികൾ ഇത് കാണാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇൻ്റർനെറ്റിൽ കയറിയിട്ട് യൂട്യൂബ് കയറിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നടക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അത് തന്നെയാണ് എന്ത് ചെയ്യുക, എൻ്റെ അൽഗോരിതം അനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം സംഗതികൾ കുട്ടികളെ ഇങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. അത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ നിന്ന് അതിന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് അത് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് നമ്മൾ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്തു, എല്ലാവരും ആക്രമിച്ചു. ഭയങ്കര മോശക്കാരനായിട്ടും ആറാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്ത ആളായിട്ടൊക്കെ എന്ത് ചെയ്ത് ചിത്രീകരിച്ചു. അപ്പോൾ അത്തരം ആളുകളോട് ഇനിയെങ്കിലും ആ കല്ലെറിഞ്ഞ ആളുകൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴെങ്കിലും ഇത് തിരിച്ചറിയണം. അന്നേ നമ്മൾ പറഞ്ഞതാണ് എന്ത്, ഇതിന് വേണ്ടി നടക്കുന്ന ആളുകൾ അത് സദ്ദേശപരമായിട്ടല്ല, പല എല്ലാവരും അടക്കി പറയല്ല ഞാൻ, പക്ഷേ ഇതിലുണ്ട്. അപ്പോൾ ഈ അധ്യാപക കായിക അധ്യാപകരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇതിൻ്റെ വരെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് അധ്യാപകരുണ്ടല്ലോ, അവർക്കിതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. അതിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പണ്ടല്ല എപ്പോഴും ഉണ്ട്, അധ്യാപകർക്കിടയിലൊക്കെ ഭയങ്കരമായൊരു ബന്ധം, ഒരു പിന്നെ അടുപ്പുണ്ടാവും. അവർ സ്വാഭാവികമായിട്ട് അവർ വീട്ടിലത്തെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും, അതിൻ്റെടൊപ്പം ചേർന്ന് നോക്കും, പ്രയാസമുള്ളവരെ അവർ കൂട്ടിപ്പിടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അധ്യാപക സമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് അധ്യാപക സമൂഹത്തിൻ്റെ ഒരു ലെയറെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത്, വേറെ പല ഓഫീസുകളിലൊക്കെ ആളുകൾ പറയുന്നിട്ടുണ്ട്, അവിടെ ഞാൻ എൻ്റെ ജോലി ചെയ്യും, ഞാൻ തിരിച്ചുപോരും, ആരവിടെ വർക്ക് ചെയ്യണത് നമുക്കറിയില്ല എന്ന് പറയാറുണ്ട്. ഇത് പിന്നെ അങ്ങനെയുള്ള, പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ബി ആർ സിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അധ്യാപകർ തന്നെ നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പിന്നെ പീരീഡ് അടിസ്ഥാനത്തിൽ പിന്നെ പോണ അല്ല ആ ഒരു ഭാഗത്തിൽ നമ്മൾ പ്രത്യേകം കാണാം. ഏതായിരുന്നാലും അധ്യാപകർക്കിടയിലുള്ള അങ്ങനത്തെ ആത്മബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രണ്ട് ആളുകളുടെയും ഒരു ചുറ്റുപാടുണ്ടല്ലോ, അത് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത് ഒരു ഡൈവേഴ്സാണ്. അവർ രണ്ടുപേരും പിന്നെ ഒറ്റക്ക് ജീവിക്കുന്ന ഒറ്റക്കാരനല്ല, ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്
5: സ്ഥാപന മേധാവി പറയുന്നത്. അവർ അതിൻ്റെ ഒക്കെ ഒരു അസോസിയേഷനും ബാക്കി അതിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നടക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നൊരു സാധനം പറയുന്നുണ്ട്.
6: അപ്പോൾ ഒരു ഫാമിലി സെറ്റപ്പിൽ നിൽക്കാതെ പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ അതിൻ്റേതായ തിക്തഫലം എന്ത് ചെയ്യും, ഉണ്ടാകും എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇവരെ കരാറടിസ്ഥാനത്തിലാണ് അത്ര ഇവരെ നിയമിച്ചിരുന്നത്. അപ്പോൾ അത് ഒരു വർഷം പിന്നെ അവരുടെ ജീവിതത്തിൽ ഒക്കെ തൃപ്തികരമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറുക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോട് പിന്നെ ഇതിനെ സ്മെല് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും അവർക്ക് നിയമനം കൊടുത്തു എന്നിടത്തൊരു ജാഗ്രത കുറവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കുക ഇത് അവസാനത്തതാകട്ടെ എന്ന് നമുക്ക് പറയാനുള്ളത്.
7: ഇതിൽ നമ്മൾ മുമ്പ് പിന്നെ ചർച്ച ചെയ്ത ഒരു സംഗതിയാണ് ജെൻഡർ പൊളിറ്റിക്സ് ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയാണ്ട് ശരിക്കും എന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഗേ അതുപോലെ ലെസ്ബിയൻ പോലെയുള്ള സിസ്റ്റം ആ സിസ്റ്റത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് എൻ ജി ഒസ് കടന്നു വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് ശക്തമായി എതിർക്കുമ്പോൾ തന്നെ അവരുടെ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ വ്യാപകമാക്കൽ, എതിർത്തുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ശൈലിയാണ് അവർ ആ സമയത്ത് സ്വീകരിച്ചതെന്നുള്ളതാണ് പഠനങ്ങൾ പറയണേ. എന്നതുപോലെ ശരിക്കും ഇപ്പം വേറൊരാൾ പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് ആൻറ്റി ഡ്രഗ്സിൻ്റെ പ്രവർത്തകനായിട്ട് സംസ്ഥാന പ്രസിഡന്റാണ് ഒരു യുവാവിനെ. ഇതിൽ അയാളുടെ പിന്നെ റൂം പരിശോധിച്ചു എന്നുള്ള എം ഡി എം ഒക്കെ ധാരാളമായിട്ട് പിടിക്കുകയും അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്തു. അപ്പം അയാളെന്ന് വെച്ചാൽ ശക്തമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന ആളാണ്.
6: ആ തൊപ്പിൻ്റെ വിഷയം വന്നപ്പോഴേ യു എയിൽ നിന്നൊരു യൂട്യൂബർ അതേപോലെ പിടിച്ചില്ലേ, അത് ആ യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് ലഹരിക്കെതിരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പിന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ സ്വകാര്യമായിട്ട് ഷൂട്ട് ചെയ്യുക, അവരുടെ പിന്നെ രഹസ്യങ്ങൾ എടുക്കുക, എന്നിട്ട് അതിട്ടിട്ട് ഇവർ ആ ലഹരി ഉപയോഗിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇയാൾ പിന്നെ റൂമിൽ ഇവൻ ലഹരി ഉപയോഗിച്ചു. ഇവൻ ലഹരി ഉപയോഗിച്ചപ്പോൾ അറിയാതെ ക്യാമറ ഓൺ ആയിരുന്നു, അത് ലൈവ് പോയി. അങ്ങനെ പിടിച്ച് അവനവിടെ ഗവൺമെൻറ് പൂട്ടി.
7: എന്നതുപോലെ ഈ സ്കൂളിൽ നേരത്തെ പിടിച്ച ഈ കീർത്തന അതേപോലെ കാവ്യ പോലെയുള്ള ഇവരും ശരിക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ സൂംബ ഡാൻസും അതുപോലെ യോഗയും പഠിപ്പിക്കുന്നുണ്ട് കീർത്തന. അപ്പോൾ നേരത്തെ സൂംബയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഷർക്ക് കൂടുതൽ വേട്ടാടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അതിനെ ശക്തമായിട്ട് നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴും ഈ സമൂഹം ഒന്നടങ്കം, ഇതിലെന്താണ് പ്രശ്നം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്ന് എം ഡി എം എ, അതും സൂംബ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ ഉണ്ട് പുറത്ത്. ഇപ്പോൾ ഈ തൂഫാൻ എന്ന് പറയുന്ന നമ്മൾ പിന്നെ നാർക്കോട്ടിക് ഹണ്ട് അതിപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ സ്കൂളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊരു മൊത്തത്തിലൊരു ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു അപരിചിതരൊന്നും കാണാത്തൊരവസ്ഥയുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ നമുക്കൊരു ഒരു സുരക്ഷാ വലയം തീർക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ല. കാരണം എല്ലാവരുടെ പേടിയിലും മനസ്സിലും പേടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇതിൽ പിന്നെ അതേപോലെ ഇപ്പോൾ ഇവരെ വഴിതെറ്റി എക്സ്കർഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ടൂർ ഓപ്പറേറ്റർമാരെ നമ്മൾ കൃത്യമായി ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവർ പിന്നെ യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് ആദ്യം പറയുക, നല്ല പിന്നെ അട്രാക്റ്റീവ് റൂമുകൾ ലക്ഷറി റൂമുകളാണ് കുട്ടികളുടെ മുന്നിൽ കാണിക്കുക. എന്നാൽ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വിചാരിക്കുന്ന വിധമുള്ള റൂമുകൾ കാണില്ല. അപ്പോൾ അതിന് ആ കുട്ടികളെ സോപ്പിടാൻ വേണ്ടി പലപ്പോഴും ഇവർ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും ഡി ജെ റൂമുകളുണ്ടാവും, ഹാളുകളുണ്ടാവും, അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് ആ പാട്ടിട്ട് കൊടുത്ത് കുട്ടികളെ ഡാൻസ് ആടി തിമർത്തതിന് ശേഷം പിന്നീട് കുട്ടികൾ വന്നുകൊണ്ട് ഈ ആവശ്യങ്ങൾ മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഇവരോട് പറയില്ല. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇത്തരം സമീപനങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന വിധം രണ്ട് മൂന്ന് അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഈ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന കുട്ടികളെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്നൊരു ശൈലിയൊക്കെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്ന് ഇതിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഏതായിരുന്നാലും ശരിക്ക് സമൂഹം, രക്ഷിതാക്കൾ, അധ്യാപകർ ജാഗ്രത പുലർത്തണം തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും കുട്ടികളെ ആ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അവരെ കൂടി ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി സമൂഹത്തിൽ പിന്നെ ആരോ ചോദിക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു ഒരു ചോദ്യം അവിടെ മുന്നിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തെ അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പിടിക്കപ്പെട്ട ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ, ശരിക്കും പറഞ്ഞാൽ അവരെ ഈ ഇതിൽ നിന്ന് പിരിച്ചുവിട്ടു തന്നെ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുന്നു. ശരിക്കും അവർ പി എസ് സി കിട്ടി വന്നവരല്ല, ഡെയിലി വേജിനാണ്, ഏത് സമയത്ത് അവരെ പിരിച്ചുവിടാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇനി ഒരിക്കലും ഇത്തരം ജോലികളിലേക്ക് പ്രവേശിക്കാത്ത വിധം അതേപോലെ ശക്തമായ ഒരു പിന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ആളുകൾക്ക് മാതൃകയാക്കിയാൽ കുറച്ചുകൂടി നമുക്കതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ആൻറ്റിബയോട്ടിക് എന്ന കുട്ടികളിലെ പനിക്ക് ഒരു ഒറ്റമൂലി എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഡോക്ടറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ചർച്ച ചെയ്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പനിയുടെയൊക്കെ ഒരു, പ്രത്യേകിച്ച് കുട്ടികളിൽ പനിയുടെയൊക്കെ ആ ഒരു ആധിക്യം വളരെ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, ഒരു സീസണാണ്. അപ്പോൾ പനി എല്ലാ പനിയും ഒരുപോലാണോ, അല്ലെങ്കിൽ പനി വന്നാൽ അതിന് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നും. ഇൻഷാല്ലാ
3: ഈ ടോപ്പിക് സെലക്ട് ചെയ്തത് നല്ലൊരു ടോപ്പിക്കാണ്. കാരണം ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പനിയുടെ കാരണം പറഞ്ഞാൽ കുട്ടികളിലെ പനി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്.
2: ഇപ്പോൾ
3: ഒരു ഒരു വാപ്പയും ഉമ്മയും കുട്ടിക്ക് പനി വന്നാൽ ഓടി വരും, ഒരു ഡോക്ടറെ പറഞ്ഞ് പനി പറഞ്ഞിട്ട് ഓടി വരും. പനിയുടെ കാരണങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന പനിയുടെ കാരണങ്ങൾ വൈറൽ പനികളാണ്. രണ്ടാമത് കാണുന്ന അസുഖങ്ങൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധകൾ. മൂന്നാമത് ഫംഗൈ എന്നാണ് അസുഖത്തിൽ പൂപ്പല് പിടിച്ചിട്ടുണ്ടാവണം ഫംഗസ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 60-70% അസുഖങ്ങളും വൈറൽ പനികളാണ്.
2: വൈറൽ ഓക്കെ.
3: ബാക്ടീരിയ പനികൾ വേറെ ഉണ്ട്. ഈ പനിയുടെ കാരണങങ്ങൾ, പനി വെറും ഒരു ലക്ഷണം മാത്രമാണ്.
2: ഓക്കെ,
3: നമ്മൾ പനിയുടെ കാരണങ്ങൾ തല മുതൽ കാല് വരെയുള്ള അസുഖങ്ങൾക്ക് വരാം പനി. പനി ഇപ്പോൾ തലച്ചോറിൻ്റെ തലയെ പറയുന്നത് തലച്ചോറിൽ അണുബാധ പിടിച്ചാൽ പനി വരും. ചെവി പഴുപ്പ് വന്നാൽ പനി വരാം. തൊണ്ട പഴുപ്പ് പനി വരാം. ന്യൂമോണിയ ആണെങ്കിൽ അതിന് പനി വരാം.
2: സ്റ്റാർട്ടിങ്
3: ലൂസ് മോഷൻ, നമ്മൾ ചെറുകുടലിന് അണുബാധ ബാധിച്ചാൽ ലൂസ് മോഷൻ ഛർദി എല്ലാം വരാം, അതിനും പനി വരാം. കാലിലൊരു പഴുപ്പുണ്ടെങ്കിൽ പനിക്കാം.
2: സ്റ്റാർട്ടിങ് സിംപ്റ്റം ആയിട്ട്,
3: സ്റ്റാർട്ടിങ് സിംപ്റ്റം ഒരു ലക്ഷണം, ഒരു കുട്ടീനെ അലാമിങ് സിംപ്റ്റം സംതിങ് ഒരു കുട്ടിക്ക് ഇതായി അസുഖം വരുന്നുണ്ട്, ഒരു പ്രശ്നം വരുന്നുണ്ട്, ഞങ്ങൾ ഇതാ അലേർട്ടായിരുന്നുള്ളൂ, പനി വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേഷൻ ലക്ഷണം. അതുപോലെ തന്നെയാണ് ഈ ചുമയും. ചുമയും ഒരു ലക്ഷണമാണ്, പനിയും ചുമയും ഒരു ലക്ഷണമാണ്. ഈ പനി ഒരു അസുഖമായിട്ട് കാണുന്നത് രണ്ടാമത്തെ രീതിയിലായിട്ട് വരുള്ളൂ. നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ കൊടുത്താലേ വരുള്ളൂ.
2: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ സാറിൻ്റെ ടോക്കിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പനി വൈറൽ ഫീവർ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ ഫീവറിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള പനിയും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമുക്ക് അതിന് പ്രത്യേക ടെസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടോ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്?
3: ഇനീഷ്യലി നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ കുട്ടികളിലെ ആദ്യം കാണുന്ന ഒരു പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പനിയെ കൺട്രോൾ ചെയ്യുക ഫസ്റ്റ്. പനി കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന കുറേ വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ പറഞ്ഞാൽ കുട്ടി പനി കാരണം വളരെ ഇറിറ്റബിൾ, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് കുട്ടിക്ക് പനി കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മൂന്ന്, ഈ പനി കാരണം കുട്ടി ക്ഷീണം പിടിച്ച് ഒരിടത്ത് ഇരിക്കുക കിടക്കുകയും ജല നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്ന അവസ്ഥയിലോട്ട്
2: വരാം.
3: ഇത് വളരെ പ്രശ്നമുള്ള കാര്യം. അപ്പൊ അത് പനി കുറക്കണം, അതിന് പാരസെറ്റമോള് അല്ലെങ്കിൽ ബ്രൂഫ് എന്ന് പറയുന്ന മരുന്ന് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പനി കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് അലേർട്ടാവും, കുട്ടി ഒന്ന് ആക്റ്റീവ് ആവും, കുട്ടി കളിക്കാൻ തുടങ്ങും. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും പ്രശ്നം ഈ പനിയാണ്. ഈ പനി സുഖമായി കഴിഞ്ഞ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ കുട്ടി കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകും. ഇതാണ് ഏകദേശം വൈറൽ പനികളിലെല്ലാം കാണുന്നത്. നല്ല ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, കുട്ടി ക്ഷീണം പിടിച്ചിരിക്കും, ഒരു പാരസെറ്റമോൾ കൊടുക്കുക, മേല് നനച്ച് തുടക്കുക, ടപ്പിഡ് സ്പഞ്ചിങ്. അത് അടുത്തൊരു പാരസെറ്റമോളിന്റെ ഡോസ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു പാരസെറ്റമോൾ കറക്റ്റ് ഡോസ് കൊടുത്ത് കുട്ടീനെ മേലൊന്ന് നനച്ച് തുടച്ച് വീണ്ടും നല്ലവണ്ണം നനച്ച് തുടച്ചാൽ തന്നെ കുട്ടികളൊന്ന് ബെറ്റർ
2: ആവും.
3: ആ ബെറ്റർ ആവുമ്പോൾ തന്നെ കുട്ടികൾ കളിച്ചു തുടങ്ങും. ഇത് വൈറൽ പനിയുടെ ഒരു ലക്ഷണം.
2: ഓക്കെ ഓക്കെ.
3: ബാക്ടീരിയൽ പനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഇൻ ബിറ്റ്വീൻ ഫീവർ, അതായത് രണ്ട് പനിയുടെ ഇടയിലും. ഇപ്പോൾ വൈറൽ പനിയാകുമ്പോൾ 6 മണിക്കൂറായിട്ട് പനി വന്നിരിക്കുക, പാരസെറ്റമോൾ കൊടുക്കേണ്ടി വരും, നല്ല കടുത്ത പനിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുട്ടി ചിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ഒരു വൈറൽ പനിയുടെ ഒരു ലക്ഷണം. ഈ ഇങ്ങനെ കളിക്കുന്ന കുട്ടിയെല്ലാം വൈറൽ പനിയാണോ നിർബന്ധമൊന്നുമില്ല.
2: ഓക്കെ,
3: അതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്ടീരിയ പനിയാണ് കുട്ടി ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ്, ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും. പെട്ടെന്ന് നമ്മൾ അതിന് ചികിത്സ പെട്ടെന്ന് നേടേണ്ടി
2: വരും.
3: ഇത് ഒരു ഡോക്ടറുടെ അറിവിലെ ഇത് കാര്യങ്ങൾ ചെയ്യാൻ
2: പറ്റുള്ളൂ.
3: നമ്മൾ അതിന് അവിടെ പാരസെറ്റമോൾ കൊടുത്ത് നനച്ച് തുടച്ച് കുട്ടീനെ ബെറ്റർ ആക്കിയതിനു ശേഷം ഒരു ഡോക്ടറെ സമീപിച്ചാൽ ഡോക്ടർ അസുഖം കണ്ടുപിടിക്കാം, എവിടുന്നാണ് ഈ പനി വരുന്നത്
2: തുടങ്ങിയത്,
3: ഏത് എന്ത് കാരണം കൊണ്ടാണ് പനി വരുന്നത്. പനിയല്ല അസുഖം, പനി ഒരു
2: ലക്ഷണം മാത്രമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് മീൻസ് പനി ഇപ്പോൾ രണ്ട് പനി, നമ്മൾ വൈറൽ ഫീവറും അതുപോലെ തന്നെ ബാക്ടീരിയ കൊണ്ടുള്ള, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയുടെ കാര്യം നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ പനി ഏത് തരം പനിക്കാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് യൂഷ്വലി സജസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ.
3: ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ് ആദ്യം.
2: അതെ,
3: ഏത് അസുഖത്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം, ശരീരത്തിന് ഏത് ഭാഗത്താണ് അസുഖമല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ, ഒരു കുട്ടി വരുന്ന പനിയായിട്ട് വരുന്നു, പനിയാണല്ലോ ആദ്യത്തെ കൺസേൺ. ഡോക്ടർ അടുത്ത് എത്തി, ഡോക്ടറെടുത്ത് ഡോക്ടർ പാരസെറ്റമോൾ എഴുതുന്നുണ്ട്. പക്ഷെ ഡോക്ടർ ഉള്ളിൽ പോകുന്ന ചിന്ത, ഈ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക്
2: പനി വന്നത്.
3: അപ്പോൾ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷനോട്ട് പോകും ഡോക്ടർ. ആ കുട്ടീനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അടുത്ത ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കും ഡോക്ടർ. ആദ്യം ചോദിക്കും ചുമയുണ്ടോ, ചുമയുണ്ട നമുക്ക് ഉദ്ദേശം കിട്ടി. ആ ചുമയുണ്ടെങ്കിൽ അവിടെ ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്. ലൂസ് മോഷൻ ഉണ്ടോ, ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്. കുട്ടിക്ക് മേല് പനിയുണ്ടോ അതോ സാധാ ജലദോഷ പനിയാണോ
2: മാത്രം. ഓക്കെ.
3: അപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ ഞങ്ങളെല്ലാം ആദ്യം ചെയ്യുന്നത്, കുട്ടിയുടെ ശരീരം 8 ഫുട്ട് തല മുതൽ കാല് വരെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ പനിക്കുന്നത്, ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കും. ലൂസ് മോഷൻ, ഛർദി, പനി, എല്ലാ കാരണങ്ങളും ചോദിച്ച്, കാലിൽ പഴുപ്പുണ്ടോ, എവിടെയെങ്കിലും പഴുപ്പുണ്ടാവും ചിലപ്പോൾ ഈ പനി അതിന് കാരണമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുക.
2: ഓക്കെ ഓക്കെ.
3: അപ്പോൾ ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ ജലദോഷം വന്ന് പനി വന്ന് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കണമെന്നില്ല,
2: ഇല്ല,
3: സാധാ ജലദോഷ പനി ആയിരിക്കും. അതിനെന്തിനാ ആൻറ്റിബയോട്ടിക്? വൈറൽ മാക്സിമം 60% വൈറൽ പനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 60% വൈറൽ പനിക്ക് എന്തിനാ ആൻറ്റിബയോട്ടിക് കൊടുക്കണം? അത് അതിൻ്റെ സമയം, ആ പാരസെറ്റമോൾ കൊടുക്കുക, ബുദ്ധിമുട്ടുകളെ ചികിത്സിക്കുക.
2: ഇപ്പൊ
3: ജലദോഷം ഉണ്ടെങ്കിൽ ജലദോഷം ചികിത്സിക്കുക, മൂക്കടപ്പുണ്ടെങ്കിൽ മൂക്കടപ്പിനെ ചികിത്സിക്കുക, കുട്ടി ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കുന്ന രീതിയിൽ ചെയ്യുക, ഭക്ഷണം ചെയ്യുമ്പോൾ നമ്മള് ഛർദിക്കുന്ന ഛർദിയിൽ കുറക്കുക. ചിലപ്പോ ട്രിപ്പ് ഫ്ലൂയിഡ് വേണ്ടി വരും, ഹൈഡ്രേറ്റ് ചെയ്യണം. അതിനവിടെ ഒന്നും ആന്റിബയോട്ടിക്കിന് ആവശ്യമില്ല. ഇവിടെ എല്ലാം വൈറൽ ഫീവറിനെ ചികിത്സിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ആന്റിബയോട്ടിക് വേണ്ടി വരെ പഴുപ്പുകൾ കാണാം. ഇപ്പൊ പഴുപ്പുകൾ കാണാം, തൊണ്ട പഴുപ്പ്, ന്യൂമോണിയ, നമ്മൾ സ്ഥിത്ത് വെച്ചാൽ തന്നെ കാണും
2: ന്യൂമോണിയ,
3: ചെസ്റ്റിൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ കാണും. വേണ്ട, നമ്മൾ കുട്ടിയുടെ വയർ ലൂസ് മോഷൻ കാണുകയാണെങ്കിൽ ചോര കാണുന്നു, ബ്ലഡ് കാണുന്നു, കാലിലൊരു പഴുപ്പ് കാണുന്നു, ഇവിടൊക്കെ ആന്റിബയോട്ടിക് വേണം.
2: പക്ഷെ
3: ഈ ആന്റിബയോട്ടിക് എല്ലാം ഒന്നല്ല,
2: ഓരോ കണ്ടീഷനും
3: വേറെ വേറെ ആന്റിബയോട്ടിക്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ ഒരു, ഞാൻ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കൽ, എൻ്റെ പ്രാക്ടീസിൽ അമ്മമാർ പ്രത്യേകിച്ച് വന്ന് ചോദിക്കും, ഡോക്ടർ ആന്റിബയോട്ടിക്
2: ഇല്ലേന്ന്.
3: വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം സാധാ ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞൊരു കുട്ടിക്ക് പനി പോലും ഉണ്ടാവില്ല, ഒരു പനി പോലും ഉണ്ടല്ല. മൂക്കടഞ്ഞ് കുട്ടിക്ക് ബുദ്ധിമുട്ട്, അത് കഫക്കെട്ട. നാട്ടില്, നമ്മുടെ നാട്ടിൽ കഫക്കെട്ട്, അങ്ങോട്ട് വടക്കിൽ കുറുകുറുപ്പ്, ഈ രണ്ട് വാക്ക് ഉപയോഗിക്കുന്ന ആള്. ഈ കുറുകുറുപ്പും കഫക്കെട്ടും രണ്ട് രീതിയിലാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒന്ന്, മൂക്കടപ്പ് ജലദോഷം ഉമ്മ പറയുന്നു. രണ്ട്, ഡോക്ടർ ആന്റിബയോട്ടിക് ചെയ്യുന്ന കേട്ടോ, മനസ്സിലായ. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധം വരണം. അപ്പോൾ നമ്മുടെ ഇതിൽ എന്താ പറയുക, ഈ ആന്റിബയോട്ടിക് അനാവശ്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കില്ല.
2: അതിൻ്റെ
3: ഒരു, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉമ്മമാർ വന്ന് ചോദിക്കും, ഡോക്ടറെ പനിയുണ്ട്, നല്ല കടുത്ത പനിയാണ്, ഡോക്ടർ ആന്റിബയോട്ടിക് തരില്ലേ? ഡോക്ടർ ആന്റിബയോട്ടിക്കൊക്കെ തരാം, അസുഖം ഇന്നതാ കണ്ടുപിടിച്ചതിന് ശേഷം.
2: പക്ഷെ
3: അതിന് വേറൊരു കാര്യം കൂടെയുണ്ട്, ഈ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ, ഒരു അമോക്സിസിലിൻ, ക്ലാവനിക്കസലിൻ്റെ മോക്സ് സിറപ്പ്, ഇതിലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി ഭയങ്കര പൂറാ, കുറവാണ്.
2: അപ്പൊ
3: ഈ ആന്റിബയോട്ടിക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിന്റെ വാതിലിൽ വെക്കണം. ഫ്രിഡ്ജിന്റെ വാതിലിൽ വെച്ചിട്ട് അതിന്റെ മരുന്ന് കേടുവരാത്ത, ഇപ്പം ഫ്രിഡ്ജിന്റെ വാതിൽ വെച്ചില്ലെങ്കിൽ കളർ തന്നെ മാറും, വെള്ളം മാറി മഞ്ഞ കളർ മാറും, ഓക്സിഡൈസ് ചെയ്ത് പോകും, ക്ലാവനിക്കാസ് മോക്സ് മാത്രമേ പോകും. അപ്പൊ അത് കേടുവരായിരിക്കും ഫ്രിഡ്ജിന്റെ വാതിൽ വെക്കും. ഇതൊന്നും പ്രോപ്പർലി സൂക്ഷിക്കുന്നുണ്ടാവില്ല. കുട്ടിക്ക് ഇങ്ങനെ പനി വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചു, ആന്റിബയോട്ടിക് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ പനി മാറി. ഇനി ആന്റിബയോട്ടിക് എന്തിനാ, ഇനി ഡോക്ടർ എന്തിനാ, മരുന്ന് എന്തിനാ ചോദിക്കുന്ന ആൾക്കാരാ. അപ്പൊ ആ കൺസെപ്റ്റ് ജനങ്ങളുടെ നിന്ന് പോണം. ജനങ്ങൾ ചോദിക്കേണ്ട, ഡോക്ടർ ചോദിക്കും, ഡോക്ടറെ എന്തുകൊണ്ടാ എന്റെ കുട്ടിക്ക് പനി,
2: പനി വരുന്നത്,
3: തൊണ്ട പഴുപ്പുണ്ടോ, ന്യൂമോണിയ ഉണ്ടോ, ലൂസ് മോഷൻ, അല്ലെ ചോരയും കാര്യം കഫം ഉണ്ടോ, അല്ലെങ്കിൽ കാലിൽ പഴുപ്പുണ്ടോ, ഒരു കാരണം കണ്ടെത്തണം.
2: അത്
3: ഡോക്ടർ എന്തായാലും ചെയ്യും. ഡോക്ടർ അതിനായിരിക്കുന്നത്, ഡോക്ടർ ബുദ്ധിമുട്ടുകൾ കാണാനായിരിക്കുന്നത്, അല്ലാതെ പാരസെറ്റമോൾ എഴുതാനല്ല ഇരിക്കുന്നത്, ചുമയ്ക്ക് മരുന്ന് എഴുതാനല്ല ഇരിക്കുന്നത്. ഡോക്ടർ ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് ഇന്ന സ്ഥലത്ത് അസുഖമുണ്ട്, ഇതിന് ഇന്ന കൃത്യമായിട്ട് ആന്റിബയോട്ടിക് വേണം, ഇത്ര നാൾ കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് തൊണ്ടവഴുപ്പായിട്ടൊരു കുട്ടി വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക് 10 ഡേയ്സ്, 7-10 ഡേയ്സ് കാരിയോസൈറ്റ് കൂടി ഒഴിവാക്കാൻ വേണ്ടി 10 ഡേയ്സ് കൊടുക്കും. ചെവി വഴുപ്പാണെങ്കിൽ 10 ഡേയ്സ് ചെവിയിൽ മരുന്ന്, 7 ദിവസം മുതൽ 10 ദിവസം വരെ ആന്റിബയോട്ടിക് കൊടുക്കണം. കഴിക്കുന്ന ആന്റിബയോട്ടിക് കൊടുക്കണം. ഈ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ സൂചിയായിട്ട് കൊടുക്കേണ്ടി വരും ആന്റിബയോട്ടിക്സ്. പക്ഷെ ഇത് കൃത്യമായിട്ട് എടുക്കുന്നത് തന്നെ വളരെ കുറവാണ്. ഇത് കാരണം കൊണ്ട് ഭാവിയിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രശ്നത്തിലോട്ട് പോകും. നമ്മളെല്ലാവരും പ്രശ്നം, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെ പ്രശ്നമുള്ള ഒരു ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ആന്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരുന്ന് ഏക്കാതെ ആവും,
2: ഏക്കാതാം ബോഡിയിൽ.
3: അപ്പം എത്ര നമ്മുടെ പെൻസിലിൻ എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് എന്ന് വന്നതാണ് നമ്മൾ, അത് ഏക്കാത്ത രീതിയിലോട്ട്
2: പോകും. അതിൻ്റെ എഫക്റ്റ് ബോഡിയിൽ നഷ്ടപ്പെടും,
3: നമ്മുടെ സമൂഹത്തിലെല്ലാം വരും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്.
2: ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക്, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒന്നുകൂടി നമ്പർ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഡോക്ടറോട് നേരിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരത്തിൽ നമ്മൾ വൈറൽ ഫീവർ അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനി, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ മീൻസ് വൈറൽ പനിയാണോ

0: അത് മനസ്സിലാക്കി ഡോക്ടർ ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും. വൈറൽ പനിയുടെ കാര്യത്തിൽ വൈറൽ പനി മാറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാൽ മാറി, അത് ഇന്ന സ്ഥലത്ത് അസുഖം. ഇപ്പോൾ നമ്മളിപ്പോൾ തലച്ചോറിന് പിടിച്ച അസുഖത്തിന് ന്യൂമോണിയയുടെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. പല്ലി മൂത്രപ്പഴുപ്പിൻ്റെ ഒരു കുട്ടിക്ക് മൂത്രപ്പഴുപ്പായിട്ട് വന്നു, ആ കുട്ടിക്ക് നമ്മൾ ന്യൂമോണിയയുടെ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല, അതേക്കില്ല. അപ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. നമ്മുടെ നാട്ടിൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ, അതാണ് വൈറൽ പനിയുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ നിർദ്ദേശം. രണ്ടാമത് വൈറൽ പനിക്ക് ആൻറ്റിബയോട്ടിക്കേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ബാക്ടീരിയൽ ആൻറ്റിബയോട്ടിക്, ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്ക്, ബാക്ടീരിയൽ അസുഖത്തിന് ആൻറ്റിബയോട്ടിക്
1: നിർബന്ധമാണ്,
0: അത് ആൻറ്റിബയോട്ടിക് വേണം. നമ്മൾ പറഞ്ഞ 60-70% അസുഖങ്ങളും വൈറൽ പനിയാണ് താനെ മാറിപ്പോവും. താനെ മാറിപ്പോവാന് എന്നെയും വേണ്ട ആരെയും വേണ്ട, മനസ്സിലായല്ലേ? പക്ഷേ ആ കാര്യങ്ങൾ, വൈറൽ പനിയാണോ ബാക്ടീരിയൽ പനിയാണോ,
1: അത്
0: ശരീരത്തിൽ ഈ വൈറൽ പനി കാരണം ശരീരം ക്ഷീണിച്ചോ എന്ന് മനസ്സിലാക്കാനൊരു ഡോക്ടർ സഹായം വേണം. അതാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അസുഖങ്ങളും ആർക്കും ചികിത്സിക്കാന്ന് പറയുന്നത്, ഏത് വല്യമ്മക്കും ചികിത്സിക്കാം.
1: ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഡോക്ടറെ എനിക്ക് ആന്റിബയോട്ടിക് വേണം തോട്ടിലോട്ട് പോകുന്നത്.
0: ഇതിപ്പോ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്? ഇതിപ്പോ സാധാരണ ഓക്കേ സംഭവിച്ചു, പക്ഷെ ക്ഷീണമുണ്ടോ? കുട്ടി ഭക്ഷണം കഴിക്കണില്ലേ? കടുത്ത പനി കാരണം കുട്ടിക്ക് അപസ്മാനം വരുന്നുണ്ടോ? ഡോക്ടറെ കാണിച്ചു,
1: അത്തരം കണ്ടീഷനിലോ
0: മനസ്സിലായില്ലേ? അല്ലെ ഡോക്ടർ, ഡോക്ടർ ഈ പനി എന്തുകൊണ്ടാണ് മനസ്സിലാവണില്ല?
1: അതെ അതെ, തുടർച്ചയായിട്ട്
0: പനി ഡോക്ടറെ കാണിക്കണം, നിർബന്ധമാണ് അത്. അത് നിർബന്ധം വെച്ചാൽ കുട്ടിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നീട് വരിക, മനസ്സിലായി? ഇപ്പൊ തലച്ചോറിലൊരു അണുബാധയുണ്ട്, ഡിറ്റക്ട് ചെയ്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, എൻ്റെ നാട്ടില് എൻ്റെ ക്ലിനിക്കില് ഒരു വലിയ വലിയ ആള്, ഒരു വയസ്സിലൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ കുട്ടിക്ക് ചുമയും പനിയും വന്നിട്ട് ഒരാഴ്ചത്തോളമായി എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരവസ്ഥയെ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ നിങ്ങളെവിടെയിരുന്നു, എന്ത് ചെയ്യാനാ? വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പറഞ്ഞു പല്ലും ചൂരാന്ന്. നമ്മുടെ നാട്ടിലൊരു ഒരു കൺസെപ്റ്റാണ്, പല്ലും ചൂരും വന്നാൽ, മനസ്സിലായല്ലേ? പല്ലും ചൂരും വന്നാൽ അതിന് ചികിത്സിക്കൊന്നും വേണ്ട, പല്ലും ചൂരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ കുട്ടീനെ നോക്കിയപ്പോൾ കുട്ടിക്ക് ന്യൂമോണിയ ആയിരുന്നു.
1: ഓഹോഹോ,
0: ന്യൂമോണിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് ചികിത്സിച്ചു തുടങ്ങാം, നമ്മൾ പഴയത് ഇനി ആലോചിക്കണം. ഇന്നലത്തെ കാര്യം ചിന്തിച്ച കാര്യമില്ല. നമ്മള് എന്താണ്, നമ്മുടെ ഡോക്ടർമാരൊക്കെ പ്രശ്നം അത്. ഇവര് ജനങ്ങളെ ഈ നമ്മുടെ ആരോഗ്യത്തിനുള്ള തെറ്റിദ്ധാരണകൾ കാരണം മരുന്ന് ഇംഗ്ലീഷ് മരുന്നിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ട് വളരെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധനം ഇംഗ്ലീഷ് മരുന്ന് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നാട്ടുകാർ ആരും അസുഖത്തിന് കാണിക്കാൻ ഡോക്ടർ വഴുകുന്നുണ്ട്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ ചിലപ്പോൾ ഐസിയുയിൽ ചികിത്സിക്കേണ്ടി വരും, ഐസിയുയിൽ വെച്ച് ചികിത്സിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഈ വാപ്പാടി ഉമ്മാണി കരച്ചിൽ നമ്മളാ കാണുന്നത്, അത് വേണ്ട സൈഡ് എഫക്ട് ആന്ന് പറഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല അവിടെ,
1: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ അത് എപ്പം യൂസ് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സാറ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആൻറ്റിബയോട്ടിക് ഒരു സ്റ്റാർട്ട് ചെയ്തതിൽ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഓരോ ആൻറ്റിബയോട്ടിക്സ്, ഇപ്പോൾ ഓരോ കണ്ടീഷനും ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുകയെന്നും സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ മീൻസ് ഏത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഒരു കോഴ്സ്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, യൂഷ്വലി ഒരു കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സജസ്റ്റ്? അല്ലെങ്കിൽ
0: നമ്മളിപ്പോൾ ഒരു ന്യൂമോണിയ ലങ്സിൽ ബാധിച്ചു, ഇപ്പോൾ കുട്ടി ലങ്സിൽ ബാധിച്ചു, ചുമയുണ്ട്, പനിയുണ്ട്, ഡോക്ടർ സ്തെത്ത് വെച്ച് നോക്കി മാറ്റങ്ങൾ മനസ്സിലായി, ക്രാക്കേഴ്സ് കഫത്തിൻ്റെ ഒരു സൗണ്ടുകളും വ്യത്യാസങ്ങളൊക്കെ ഡോക്ടർക്ക് സ്തെത്ത് വെച്ചാൽ മനസ്സിലാവും, വലിവ് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് ന്യൂമോണിയാണ്. ഇനി ഡോക്ടർക്ക് വേണ്ടത് അടുത്ത വേണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേ എന്നാൽ ബുദ്ധിമുട്ടുകളുണ്ട് കോംപ്ലിക്കേഷൻസ് നോക്കാൻ. അപ്പോൾ പഴുപ്പ് കൂടിയിട്ട് ലങ്സിൻ്റെ ഒരു ഭാഗം നീര് വന്ന് പഴുപ്പ് വന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ എക്സ്റേ എടുത്ത് ബ്ലഡ് കൗണ്ട് നോക്കി, ഡോക്ടർക്ക് ഉറപ്പായി ഇത് ന്യൂമോണിയാണ്, കോംപ്ലിക്കേഷൻസ് ഇല്ല. കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമ്മൾ ട്യൂബ് ഇട്ട് പഴുപ്പ് കളയുന്ന പരിപാടികളൊന്നും ആയിട്ടില്ല.
1: ഓക്കെ.
0: ഡോക്ടർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് ആയിരിക്കും. ആ ആൻറ്റിബയോട്ടിക് നോക്കിയിട്ട് കുട്ടീനെ പ്രോഗ്രഷൻ നോക്കും. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് ഫോളോ അപ്പിന് വിളിക്കും, ഡോക്ടർ ഒന്ന് കാണാൻ പറയും. ഒ പി വൈസ് ചികിത്സ.
1: ആൻറ്റിബയോട്ടിക്
0: സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടിയുടെ പ്രോഗ്രഷൻ എങ്ങനെയാണ് നോക്കും. പടച്ചംബരം എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നാളെ മറ്റന്നാ കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് കുട്ടീനെ ഫോളോ അപ്പ്, കുട്ടിയുടെ മരുന്നുകൊണ്ട് പ്രതികരിച്ചോ, കുട്ടിയുടെ അസുഖം ശരിയായോ, കുട്ടി ഭക്ഷണം കഴിച്ചോ, കുട്ടി പഴയമാരി കളിച്ചു തുടങ്ങിയോ, ചിരിച്ചു തുടങ്ങിയോ, ഇത് നോക്കാൻ ഡോക്ടർ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചില്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലായതിൽ കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെ ഡോക്ടർ പറഞ്ഞ അഡ്മിഷൻ വേണം, ആന്റിബയോട്ടിക്കുകൾ വേണം, ഐ വി വേണം, നിരീക്ഷണം നിർബന്ധം, സിസ്റ്റർമാരുടെ ചിലപ്പോൾ ആവിടിക്കാൻ പറയും, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഭാഗത്തു കൂടി ഡോക്ടർ പോകും. അതല്ല ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, രണ്ടു ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആണ്, അപ്പോൾ ഡോക്ടർ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിർദ്ദേശിക്കും. ആ നിർദ്ദേശം ന്യൂമോണിയാണെങ്കിൽ 5-7 ഡേയ്സ്, ഞാൻ ഉദാഹരണം പറഞ്ഞു, ചികിത്സാ രീതിയാണ് പറഞ്ഞത്.

0: 5 to 7 days, 5 to 7 days, 7 to 7 വരെ ഡിപ്പെൻഡിങ് ഓൺ. അതേസമയത്ത് പഴുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10 ദിവസം മുതൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും, 10 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കണം.
1: ഓക്കെ ഓക്കെ.
0: ലങ് ആപ്സസ് അങ്ങനത്തെ കാര്യങ്ങൾ വല്ല എഫ്യൂഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ 10 ഡേയ്സ് ആൻറ്റിബയോട്ടിക് കൊടുക്കും.
1: ഓക്കെ ഓക്കെ.
0: ഇത് ഏത് രീതിയിലും കൊടുക്കാം, ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം, 5 ഡേയ്സ് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം
1: ആൾക്കാരെ.
0: നമ്മളെല്ലാം കോംപ്ലിക്കേഷൻസ് കണ്ടിട്ട്, കുട്ടീനെ കണ്ടിട്ട് നമ്മൾ അഡ്മിറ്റ് പറഞ്ഞാൽ അപ്പോൾ പറയും വീട്ടിൽ മൂത്ത കുട്ടി, അപ്പുറത്തൊരു കല്യാണമുണ്ട്,
1: പ്രായമായ ആളുണ്ട്.
0: ഇതാണ് നമ്മൾ കേൾക്കുന്ന സ്ഥിരം ഡയലോഗ്. ഞാൻ എപ്പോഴും പറയുന്ന ഉമ്മമാരോട് പറയും, എനിക്ക് ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യം മാത്രമേ അറിയുള്ളൂ, എനിക്ക് നിങ്ങളെ വീട്ടിലത്തെ കാര്യം പറയണ്ട, നാളെ കല്യാണമല്ലേ, എനിക്കും അറിയണ്ട. ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ കുറെ വിഷമിപ്പിക്കാറുണ്ട്.
1: ചിലവർ
0: ആ മരുന്ന് 3 ദിവസത്തെ മരുന്നേ കിട്ടുള്ളൂ, രണ്ടാമതൊരു ബോട്ടിൽ പിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് തീർന്നുപോയി, തട്ടിപ്പോയി പോയി, ഇങ്ങനെല്ലാം പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം, അത് ആ കോഴ്സ് കംപ്ലീറ്റ്. അപ്പൊ രണ്ടാമത് ന്യൂമോണിയുടെ പറഞ്ഞു. ഇനി ചെവിയിലെ പഴുപ്പ്, ചെവിയിലെ പഴുപ്പ് പറഞ്ഞാല് 7 ദിവസം മിനിമം കൊടുക്കണം ആന്റിബയോട്ടിക്സ്, പിന്നെ 10 ഡേയ്സ് അത് വീണ്ടും റിക്കറന്റ് വരാതിരിക്കണം. അതായത് അവിടെ കാൽ ചെവി പൊട്ടി വലിക്കുകയാണെങ്കിൽ 10 ദിവസം മുതൽ 14 ദിവസം വരെ കൊടുക്കണം
1: ആന്റിബയോട്ടിക്.
0: ഈ കുപ്പിയുടെ എണ്ണ അല്ല,
1: ഡോസ്
0: ദിവസ കണക്കാ. കുപ്പി ചിലപ്പോ തെന്നിപ്പോവും, അല്ലെ കുട്ടി തുപ്പി ഛർദ്ദിച്ചു, വീണ്ടും കൊടുക്കേണ്ടി വരും, വീണ്ടും പിടിക്കേണ്ടി വരും. അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് നിർബന്ധമാണ്. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞു ആന്റിബയോട്ടിക്കിന്
1: ആവശ്യമില്ല,
0: അത് താനേ മാറും. ഞാൻ ചികിത്സിച്ചാലും ആര് ചികിത്സിച്ചാലും മാറും, പക്ഷെ ബുദ്ധിമുട്ടുകൾ കാണാൻ വേണ്ടി ഡോക്ടറെ കാണിക്കണം,
1: കണ്ടെത്തേണ്ടതുണ്ട്,
0: മനസ്സിലായോ. പിന്നെ അടുത്തതാണ് നമ്മുടെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയാം, മലേറിയ, കുറെ അസുഖങ്ങൾ, മലേറിയ മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആന്റിബയോട്ടിക് അല്ല, അത് ആന്റി പാരസൈറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി ഡോക്ടർ മനസ്സിലാക്കും, ഇത് വൈറൽ അല്ല, ബാക്ടീരിയൽ അല്ല, പാരസൈറ്റിക് ആണ്, അത് വേറൊരു അസുഖം, പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്നുള്ള വേറെ അസുഖം. ഈ അസുഖമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ അതിനനുസരിച്ച് ചികിത്സ കൊടുക്കും, അത് വേറൊരു തരം, മനസ്സിലായല്ലോ.
1: ഓക്കെ ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസേജ് ഇപ്പോൾ അത് എത്ര, 3 to 5 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് അപ് ടു 10 ഡേയ്സ് വരെയൊക്കെ സാർ നമുക്ക് ഡിസ്കസിൽ വന്നു. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാരൻസിൻ്റെ ആ ഒരു മീൻസ് കൺസേൺ അതുകൊണ്ട് അല്ലെങ്കിൽ അവരത് അത്ര ഒരു ലാഘവത്തോട് സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കണ്ടീഷൻ വരുന്നത് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ, അല്ലെങ്കിൽ അത് ആ ചിലർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ കോമൺ ടോക്കിലൊക്കെ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ.
0: ജനങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ചികിത്സിച്ചിരിക്കണം. അതല്ല, ഇന്നിപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുത്തു, ചെവി പഴുപ്പാണ് ഉദാഹരണത്തിന്, ചെവി പഴുപ്പാണ്, ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്തു, അത് ഏകദേശം അയാൾ ഒരു 3 ഡേയ്സ് എടുത്തു, അതാണ് സാധാരണ ഉണ്ടാവുന്ന. ആ കുപ്പി 3 ദിവസം ആകുമ്പോൾ തീർന്നു പോകും. 3 ദിവസം കഴിഞ്ഞു ഡോക്ടറെ ഞങ്ങൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് ഹിഡൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ റീഇൻഫെക്ഷൻ വരും.
1: ഓക്കെ ഓക്കെ.
0: രണ്ടാമത് വീണ്ടും ഇതേ സിംറ്റംസ് ആയിട്ട് പനി വരും. അപ്പോൾ ഞങ്ങളുടെ ഒന്നൊരു ഡോക്ടറെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു, ഡോക്ടറെ, ഡോക്ടർ മരുന്ന് കുടിച്ചു, കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയില്ല കേട്ടോ, കുടിച്ചു, ഡോക്ടർ എന്തോ പിന്നെ അതേ സെയിം അസുഖം വന്നു. അപ്പോൾ ഞങ്ങൾ കുത്തിച്ചു വയ്ക്കും, ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ ഇല്ല. അവിടെ ഞങ്ങൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എന്താണ് പറ്റിയത്, ഈ ഇൻഫെക്ഷൻ ആണോ അത് വേറെ വല്ല ഇൻഫെക്ഷൻ
1: വന്നിട്ടുണ്ടോ.
0: ഈ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ, നമ്മൾ അവിടെ പറയും നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് ശരിയാവണില്ല, നിങ്ങൾ അഡ്മിറ്റ് ആവാൻ നല്ലത്, കാരണം ഇത് അസുഖം മാറണല്ലോ. കാരണം നിങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി മരുന്ന് കുടിക്കുന്നില്ല, കുട്ടി ഛർദ്ദിക്കുന്ന ടോളറേറ്റ് ചെയ്യുന്ന കുറവായിരിക്കും, ശരി അവർ പറയുന്നുണ്ട്. 2, അമ്മയുടെ ഇഗ്നറൻസ്, അമ്മ പറയും, ഉമ്മ പറയുന്നത് ഇഗ്നറൻസ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ഒന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്, 2, അവരോട് പറയാം നിങ്ങളെ കുട്ടീനെ ഇനി റിസ്ക് എടുക്കണ്ട, അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ 5 ദിവസം സൂചി അടിക്കുക, പിന്നെ 5 ദിവസം കഴിക്കുന്ന മരുന്ന് കൊടുത്തു, 10 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് കംപ്ലീറ്റ്. അങ്ങനെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് മാറ്റും. പല രീതിയിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറേയൊക്കെ പൂർണ്ണമായിട്ട് മാറും. ഇവരെല്ലാവരും കംപ്ലൈൻറ്റാണ് സാറേ, കൂടെ കൂടെ അസുഖം
1: വരുന്നുണ്ട്.
0: കൂടെ കൂടെ അസുഖം വരാൻ ഒരു കാരണം കോഴ്സ് ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത
1: അപ്പോൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകത അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും അത്രയും വലിയ ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ യൂഷ്വലി ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
0: അല്ലെങ്കിൽ
1: സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ
0: റെസിസ്റ്റ്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രശ്നമുള്ള സാധനം എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ എല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ പരമാവധി ഇപ്പോൾ ഗവൺമെൻ്റ് ഒക്കെ കൂടുതൽ ആൻറ്റിബയോട്ടിക് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിലൂടെ വിതരണം ചെയ്യരുത് എന്നും അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് എഴുതരുതെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശം ഒക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ളൊരു പേടിപ്പെടുത്തേണ്ട സാധനം ഇനി വരാനുണ്ട്. അതായത് നമുക്ക് പണ്ടൊരു പെൻസിലിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കുറേ അസുഖങ്ങൾ അതോടെ പോയി. അപ്പോൾ പെൻസിലിൻ വന്നു, പിന്നെ അമോക്സിസിലിൻ വന്നു, ആംബിസിലിൻ വന്നു, അമോക്സിസിലിൻ റെസിസ്റ്റൻസ് ആയപ്പോൾ അമോക്സിൻ ക്ലാവ് വന്നു, അമോക്സിൻ റെസിസ്റ്റൻസ് വന്നപ്പോൾ ഇങ്ങനെ ഇനി മരുന്നുകൾ പുതിയത് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടെ നാട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കി നടക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് കഴിക്കുക, അനാവശ്യത്തിന്
1: ഉപയോഗിക്കാതിരിക്കുക.
0: ഡബിൾ അടിച്ചിട്ടാണ്, ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പണി കിട്ടും. അനാവശ്യമായിട്ട് കഴിച്ചാലും
1: അതും
0: പണി കിട്ടും. അപ്പോൾ അത് കൃത്യ നിർദ്ദേശം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന ഫാർമസിയിലെ മെഡിക്കൽ ഷോപ്പിലെ ആൾ എന്നോട് പറയും, ഡോക്ടറെ ആൾക്കാർ വന്ന് കഫക്കെട്ടിൻ്റെ മരുന്ന്, ദാറ്റ് ഈസ് അതാണ് പ്രോപ്പർ ടേം ഈ ആൻറ്റിബയോട്ടിക് എന്നുള്ളൊരു വാക്കിന്, കഫക്കെട്ടിൻ്റെ മരുന്ന് എന്നാണ് നാട്ടിൽ പറയാം. കഫക്കെട്ടിന് ഈ മരുന്ന് കൊടുക്കണം. കാരണം കഫക്കെട്ട് എന്നുള്ളത് സാധാ ജലദോഷം മൂക്കടപ്പ് അരിയും, അതിനിപ്പോൾ ഒരു ജലദോഷത്തിന് മരുന്ന് ഒരു മൂക്കിലേക്കുള്ള മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് നാട്ടുകാർ ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പോവാം. അപ്പോൾ ഡോക്ടറെ കഫക്കെട്ടിന്, ഫാർമസിയിലെ ആളിനോട് ചെന്ന് ചോദിക്കും, ഡോക്ടറെ കഫക്കെട്ടിൻ്റെ മരുന്ന് ഇവരെ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ കൊടുക്കണ്ട, എനിക്ക് അസുഖം അറിയോ, എനിക്ക് അസുഖം അറിയില്ല, നീ കൊടുക്കണ്ട. കൊടുത്തില്ല സാറേ, ഇവിടെ ചീത്തയാ, നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മാത്രം ആൻറ്റിബയോട്ടിക്
1: തരുള്ളൂ, വേറെ ഷോപ്പിൽ കിട്ടാൻ.
0: ഞാൻ പറഞ്ഞു, നിനക്ക് നീ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ ഡയറക്റ്റ് ചെയ്തോളാം. തമാശ രൂപത്തിലാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഒരാളെ റെസിസ്റ്റൻസ് ഉണ്ടാക്കണം, ദ്രോഹം ചെയ്യരുത്. ഡു നോ ഹോ, അറിയില്ല എന്ന് പറയാം, അല്ലെ ചെയ്യണ്ട എന്ന് പറയാം. നിനക്കറിയില്ലെങ്കിൽ നീ വേണ്ട, ചെയ്യണ്ട. ഇത് ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്ത് അയാളത് പൂർണ്ണമായിട്ട് പിന്തുടർന്നു. ഇപ്പൊ ആൻറ്റിബയോട്ടിക് അവിടെ നിന്ന് കിട്ടില്ല. എന്ത് നാട്ടുകാർ എന്ത് വിചാരിച്ചോട്ടെ, ഡോക്ടറെ കണ്ടിട്ടേ ഡോക്ടർ മരുന്ന് തരുള്ളൂ, ഡോക്ടറെ കണ്ടിട്ടേ ഉള്ളൂ ചികിത്സ തരുള്ളൂ, ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ.
1: ഓക്കെ, ചില നാടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ മീൻസ് ഡോക്ടേഴ്സിനെക്കാളും മീൻസ് ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ പല്ലുവേദന എന്ത് അസുഖം പറഞ്ഞാലും മെഡിസിൻ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ.
0: കറക്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ഞാനും ഒരു എൻ്റെ സുഹൃത്ത് മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന പുള്ളി, പഠിച്ചിട്ടില്ല, 10-ാം ക്ലാസ് വരും അത്രേ ഉള്ളൂ.
1: ഓക്കെ,
0: കാരണം എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാളോട് ഡോക്ടറെ കാണാതെ അയാൾ ചോദിക്കും, മൂത്രപ്പഴുപ്പുണ്ട്, ഏത് ആൻറ്റിബയോട്ടിക്കാണ് നല്ലത്, ഇതാണ് അയാളോട് ചോദിക്കണ ചോദ്യം. ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ലിവോഫ്ലോക്സാ കൊടുക്കുക സാധാരണ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ അതാ ഇരുന്ന്. ഈ മെഡിക്കൽ ഷോപ്പുകാരനെ ഡോക്ടറാകുന്ന അവസ്ഥയാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ. ലിവോഫ്ലോക്സ് കൊടുക്കുക, അപ്പോൾ 2 എണ്ണം കഴിച്ചാൽ മതി, നല്ല മൂത്രപ്പഴുപ്പ് മാറും. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തേയും റെസിസ്റ്റൻസിൻ്റെയും പ്രശ്നം ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ പോയി ആ 2 മരുന്ന് മേടിച്ചു. അയാൾ നമ്മുടെ ഒരു അരിക്കച്ചവടം നടത്തുന്നു, പലചരക്ക് വീട്ടിൽ സാധനം മേടിക്കുന്നവരി ലാഘവത്തോടെ സാധനം മേടിച്ചു, അയാൾ അവിടെ നിന്ന് പോയി. ഞാൻ അവിടെ ചോദിച്ചു, സുഹൃത്തെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഒരു 5 ദിവസമെങ്കിലും കൊടുത്തു, മനസ്സിലായില്ലേ, നിനക്കൊരു കച്ചവടമായിക്കോളും, നീ എന്തിനാ 2 ദിവസം കൊടുക്കുന്നത്, കോഴ്സ് ഇൻകംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു. അയാൾക്ക് ദ്രോഹം ചെയ്യില്ല നീ. അതിപ്പോ പുള്ളി ഇരുന്ന് ഡോക്ടർ
1: എക്സ്പീരിയൻസ്
0: ഇരുന്ന് ഡോക്ടർ. അപ്പൊ ഇത് ദ്രോഹമായി മാറരുത്. കാരണം ഇവർക്ക് ഈ റെസിസ്റ്റൻസ് എന്താണോ ഒന്നും അറിയില്ല. അവർക്ക് ആകെ ഇപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങളൊരു വേദനയുടെ ഗുളിക വെച്ചാൽ അവർ തരണം. അവരിങ്ങൾക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടോന്നോ, ഹാർട്ടിന് അസുഖം ഉണ്ടോന്നോ,
1: കിഡ്നി
0: എന്ത് ഡോസേജ് എടുക്കുന്ന ഒന്നും അവർ ചോദിക്കാൻ പോണില്ല, മനസ്സിലായില്ലേ. ഡോക്ടർ ചിലപ്പോൾ അവിടെ പാരസ്റ്റമോൾ ചെയ്തിരിക്കും, ഏത് സാധാ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയുന്ന ആളായിരിക്കും.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് മിക്ക എല്ലാ നാടുകളിലും ഉണ്ടാവലുണ്ട്. അപ്പോൾ എൻ്റെയും ഒരു പേഴ്സണൽ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനും അത് ചോദിച്ചത്. എൻ്റെ നാട്ടിൽ ഇതുപോലെ സെയിം തന്നെ സാർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കണ്ടീഷനിൽ വളരെ ഫേമസ് ആയിട്ട് അവിടെ ലോക്കാലിറ്റി തന്നെ ഉണ്ടായിരുന്നു.
0: ഇതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം,
1: അതെ അതെ,
0: അനാവശ്യമായിട്ട് പോയിട്ട് മരുന്ന് നിങ്ങൾ പാരസ്റ്റമോൾ കുടിച്ചോളൂ. പാരസ്റ്റമോൾ ഡോസ് വേണമെങ്കിൽ അത് എവിടെയും കിട്ടും. ഇപ്പം നിങ്ങൾ പാരസ്റ്റമോൾ സിറപ്പിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, പാരസ്റ്റമോൾ ഡോസ് ഇത് 10 കിലോന് ഇത്ര മരുന്ന്, ഇത്ര എം എൽ, 4 ml എന്നൊക്കെ എഴുതി
1: വെച്ചിട്ടുണ്ടോ,
0: അത് നിങ്ങൾക്ക് കൊടുക്കാം. ഒ ടി സി ഓവർ ദ കൗണ്ടർ ഡ്രഗാണ് പാരസ്റ്റമോൾ, ORS, ഇതൊക്കെ ഓവർ ദ കൗണ്ടർ. നിങ്ങൾ ക്ഷീണം ഉണ്ടെങ്കിൽ ORS പിടിച്ച് കുടിച്ചോളൂ, പാരസ്റ്റമോൾ കൊടുക്കൂ. ഇതൊന്നും �ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ഒരു പാരസ്റ്റമോൾ. പക്ഷേ ഡോസ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ ഫാർമസിയിൽ ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം. ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉള്ളൂ ഡോസേജ് കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ നിയമങ്ങൾ അപ്പുറത്ത് പോയി ബൈപ്പാസ് ചെയ്ത് പോകുന്നുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്കാണ്, നമുക്ക് ഈ ഒരു ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത് അത് എത്രമാത്രം മീൻസ് നമുക്ക് അത്രയും ആ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് മാത്രം ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യുക. അത് സജസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഡോസേജ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ടോക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കുട്ടികൾക്ക് ഇപ്പം സാധാരണ ചെറിയ പനി തുടങ്ങി അത് ഇങ്ങനെ 2 ദിവസമായി 3 ദിവസമായി ഇപ്പോൾ പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസം ഒരു സ്വാഭാവികമായിട്ട് പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിക്കണം. നമ്മൾ നേരത്തെ വൈറൽ ഫീവർ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് അത് എത്ര ദിവസം വരെ നീണ്ട് സ്വാഭാവിക പനിയാണ്ട് വരെയാണെങ്കിൽ നീണ്ട് നിൽക്കാം എന്നതിനെ കുറിച്ച് ഒന്ന്
0: പറഞ്ഞിട്ട്. ഇപ്പോൾ വൈറൽ ഫീവർ വന്നാൽ പനി അല്ല നമ്മൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു പനി കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഡോക്ടർക്ക് മനസ്സിലാവും.
1: ഇപ്പോൾ
0: ശരീരത്തിൽ ജലാംശം കുറയുക, അല്ലെ നിൽക്കാതെ ഛർദ്ദിക്കുക, ക്ഷീണം പിടിക്കുക, ശരീരത്തിൽ ഷുഗർ കുറയും. കുട്ടി ഭക്ഷണം കഴിച്ചാലേ ഷുഗർ കുറയാം. ഈ ഷുഗർ കുറഞ്ഞ് സാധാ വൈറൽ ഫീവർ ആയിരിക്കും, പക്ഷെ ഷുഗർ കുറഞ്ഞ് കുട്ടിക്ക് ഫ്ലൂയിഡും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ ജലാംശം, കുട്ടിക്ക് ഈ പനി കാരണം ചിലപ്പോൾ എന്തുകൊണ്ടാണ് ചുമ വന്നു, ശ്വാസം തിങ്ങലുണ്ട്, നെഞ്ഞിൽ വലിവുണ്ട്, ന്യൂമോണിയുടെ ലക്ഷണം കണ്ട്, ഓക്സിജൻ വേണ്ടി വരും, ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യ രീതിയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഒന്ന് ഈ വൈറൽ പനി ചിലപ്പോൾ 1-2 ദിവസം ഉണ്ടാവും.
1: പക്ഷേ
0: ഈ 1-2 ദിവസം കുട്ടി ഇപ്പോൾ ഒരു ആദ്യത്തെ ദിവസം തന്നെ കുട്ടിക്ക് പനി കൂടി കുട്ടിക്ക് അപസ്മാരം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ട അവസ്ഥ. അപ്പോൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഡോക്ടറെ കാണാൻ നിർബന്ധമൊന്നും
1: ഇല്ല.
0: എല്ലാ അസുഖത്തിനും ഇപ്പോൾ ഒരു ദിവസം കുട്ടിക്ക് പനി കൂടി, ക്ഷീണം ഉണ്ട്, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, കുട്ടിക്ക് അപസ്മാരം വന്നു, ഇത് ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ
1: കാണിക്കേണ്ടി വരും.
0: ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല കേട്ടോ, ഫസ്റ്റ് ഡേയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല, സെക്കൻഡ് തേർഡ് ഫോർത്ത് ഡേയിൽ. ഇപ്പോൾ സെക്കൻഡ് ഡേയിലും ഡോക്ടർ അസുഖങ്ങൾ എവിടെയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, തൊണ്ട നോക്കും, ഈ കാര്യങ്ങളൊക്കെ നോക്കും, ഒരു ബാക്ടീരിയൽ അസുഖം അല്ലാന്ന് ഉറപ്പിക്കും. അത് ഡോക്ടർക്കേ പറ്റുള്ളൂ. വൈറൽ പനിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ വൈറൽ പനി ആർക്കും ചികിത്സിക്കാം, പക്ഷെ വൈറൽ പനിയാണെന്ന് ഉറപ്പിക്കാനും ഡോക്ടർക്കേ പറ്റുള്ളൂ.
1: മനസ്സിലായാലും
0: അപ്പൊ ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒഴിവാക്കിയിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയും വൈറൽ പനിയാണെന്ന് പറയും.
1: 3-ാമത്തെ ദിവസം
0: വൈറൽ പനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് ബ്ലഡ് നോക്കും. വൈറൽ പനിയാണെന്ന ഉറപ്പ് ഉണ്ട് ഡോക്ടർക്ക് മനസ്സിലായി, വൈറൽ പനി 3-ാമത്തെ ദിവസം ഡോക്ടർ ഒന്ന് ബ്ലഡ്. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ വൈറൽ പനികൾ തന്നെ ഡെങ്കി ഫീവർ ആവാം, സാധാരണ വൈറൽ ഫീവർ ആവാം. വൈറൽ ഫീവർ കാരണം നമ്മുടെ ശരീരം ഓക്സിജൻ്റെ അളവും, നമ്മൾ കൊറോണയ്ക്ക് വൈറൽ ഫീവറിൽ വരുന്നത്,
1: ഓക്കെ
0: പല വൈറസുകളുണ്ട്, ഏറ്റവും കൂടുതൽ കാണുന്ന വൈറൽ അസുഖങ്ങളാണ്. അപ്പോൾ വൈറൽ അസുഖങ്ങൾ പല രീതിയിൽ വൈറസുകളുണ്ട്, പല രീതിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, ലങ്സിനെ ബാധിക്കുന്നുണ്ട്, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്, വയറിനെ ബാധിക്കുന്നു, സ്റ്റോമക്ക്, മേലുവേദന, കാലുവേദന എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം പല. അപ്പോൾ ബ്ലഡ് ഒന്ന് നോക്കും. ബ്ലഡ് നോക്കിയിട്ട് ഇപ്പോൾ ഇവൻ ഡെങ്കിയാണ്, ഡെങ്കിയാണ് അതിൻ്റെ കൗൺസ് എല്ലാം കുറവായിരിക്കും. അത് നമ്മൾ ഇപ്പോൾ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണം. സാധാ വൈറൽ പനി ആണ് വീട്ടിൽ വിടാൻ പറ്റില്ല. ഇപ്പോൾ 4-5 ദിവസം 5 ദിവസം പനിക്കും വൈറൽ ഡെങ്കിക്ക്, 5-ാമത്തെ ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം പനിയൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് നിരീക്ഷണം ഭയങ്കര നിർബന്ധം. ഈ 5 ദിവസം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, അത് വീട്ടുകാർ വരും, ഡോക്ടറെ പനിയുണ്ട്, ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിച്ചില്ല കാരണം എന്തായാലും ഡോക്ടറെ കാണിക്കുമ്പോൾ.
1: പക്ഷെ
0: 5-ാം ദിവസം കുട്ടിയുടെ പനി മാറും. പനി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ആവണം. ശരിക്കും പനി മാറിയിട്ടാണ് ഡെങ്കിയിൽ ബുദ്ധിമുട്ട്
1: വരിക.
0: ഫീവർ ഫ്രീ പീരിയഡ് എന്ന് പറയാം. ആ ആദ്യത്തെ അപ്പോൾ 5 ദിവസം പനി, 6-ാമത്തെ ദിവസം 7-ാമത്തെ ദിവസം പനി ഇല്ലാത്ത ആ 2 ദിവസം ശരീരത്തിൽ ജലാംശങ്ങൾ മാറ്റം വരുന്നത്. പക്ഷേ ശരീരത്തിൽ നീര് വന്നിട്ടുണ്ടാവും, നീര് തിരിച്ചു കയറുന്നു, ബി പി കൂടുന്നതും കാര്യങ്ങൾ വരുന്ന സമയമാണ്, നീര് ശരീരത്തിൻ്റെ ലങ്സിനെ ബാധിക്കുന്ന സമയം. ആ സമയം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറൽ പനി ഡെങ്കി ഫീവർ അല്ലാന്ന് ഉറപ്പിക്കണം തേർഡ് ഡേയിൽ. ഫോർത്ത് ഡേ ഫിഫ്ത് ഡേ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ, 6 ദിവസം 7 ദിവസം കഴിഞ്ഞാൽ 14 ദിവസം വരെ പനിക്കുന്ന വൈറൽ പനികളുണ്ട്. ഐ എം എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്,
1: എക്സ്റ്റെൻഡിങ്
0: അസുഖങ്ങളുണ്ട്. അപ്പോൾ പനിയുടെ ഡ്യൂറേഷൻ, പക്ഷേ ഇപ്പോൾ ഈ ഐ എം എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം ഉറപ്പിക്കണം.
1: അപ്പം
0: ഐ എമ്മിന് ശരിക്കും ഇപ്പോൾ ലിവർ, പ്ലീഹ ഒക്കെ വലുതായിരിക്കും, ലുക്കീമ എല്ലാം ഉറപ്പിക്കണം.
1: ഓക്കെ ഓക്കെ.
0: ആ കുട്ടിക്ക് ലുക്കീമ അല്ല, ഇപ്പോൾ ഇത്രയും ദിവസം 2 ആഴ്ച നിൽക്കുന്ന പനി, ലുക്കീമ എല്ലാം ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് കൗണ്ട് നോക്കും, ചില്ല് പരിശോധന നോക്കും, ഒക്കെ എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇത് ഐ എം എൻ ആണ്, പേടിക്കണ്ട കേട്ടോ, അത് അങ്ങനെ 2 ആഴ്ച നിൽക്കുന്ന
1: പനിയാണ്.
0: അതിൻ്റെ കൂടെ ലങ്സ് നോക്കണം, യൂറിൻ, മൂത്രം, പഴുപ്പെല്ലാം ഉറപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തിട്ടാണ് വൈറൽ ഫീവർ ആണെന്ന് പറയാം,
1: കൺഫേം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ പനിയുടെ സ്വഭാവത്തിന് അനുസരിച്ചിട്ട് മീൻസ് അത് വൈറൽ ഫീവർ ആണോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്നുള്ളതിന് അനുബന്ധമായിരിക്കും അതിൻ്റെ പനി എത്രത്തോളം നീണ്ടു നിൽക്കുക എന്നുള്ളത് പറയുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെവിയുടെ പഴുപ്പ്, അതുപോലെ തന്നെ തൊണ്ടവേദന, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, അതൊക്കെ പനിയുടെ അനുബന്ധമായിട്ട് വരുന്ന, അല്ലെങ്കിൽ പനി ഉണ്ടാവും, പനിയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാമല്ലോ. അപ്പോൾ ഈ ഒരു തൊണ്ടവേദനയ്ക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് മീൻ സജസ്റ്റ് ചെയ്യലുണ്ടോ? എല്ലാ തൊണ്ടവേദനയും ആ ഒരു സിവിയാരിറ്റിയിലോട്ട് എത്തലുണ്ടോ എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാം.
0: നമ്മൾ തൊണ്ടവേദന, സാധാരണ തൊണ്ടവേദന, ശരിക്കിപ്പോൾ നമ്മൾ ജലദോഷം പിടിച്ച് ശരിക്ക് തൊണ്ടവേദന, അത് ശരിക്ക് സലൈൻ കാർഗിൾ ചെയ്താലും
1: പോകും.
0: ഒരു പാരസ്റ്റമോൾ, വേദനയ്ക്ക് ചിലപ്പോൾ പാരസ്റ്റമോൾ കുടിച്ചാൽ മതി, ഇനി വേണമെങ്കിൽ ഒരു ആൻറ്റിസ്റ്റമിനിക്ക്, അങ്ങനത്തെ മരുന്നുകളെല്ലാം കുടിച്ചാൽ മതി. പക്ഷെ തൊണ്ടവേദന അത് സാധാ വൈറൽ ഫാരൻജൈറ്റിസ് ആവാം, അത് വൈറൽ ഫാരൻജൈറ്റിസ് അതേമാതിരി ബാക്ടീരിയൽ ഫാരൻജൈറ്റിസ് ആവാം, ടോൺസിലൈറ്റിസ് ആവാം, അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആവാം, ഫാരിങ് ആപ്സസ് ആവാം, പഴുപ്പാണ് ടോൺസിലർ ആപ്സസ് എന്ന് പറയുന്ന സാധനം ആവാം, ഇതൊക്കെ വ്യത്യസ്ത ചികിത്സകളാണ്.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ ഓക്കെ, വീട്ടിലിരിക്കുക, രണ്ടു ദിവസം ഇരിക്കുക, ഡോക്ടറെ പനി തൊണ്ടവേദന ഉണ്ട്, ഞാൻ പാരസെറ്റമോൾ കുടിച്ചു, ഗാർഗിൾ ചെയ്തു, ഉപ്പിട്ട വെള്ളം കൊണ്ടൊക്കെ ഒപ്പിളിച്ചു, അങ്ങനെ തന്നെ നമ്മൾ അതിനും പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും പറയുന്നപ്പോൾ ഫീവർ കഫ്, വീട്ടിലിരുന്ന് ജസ്റ്റ് ആവി പിടിച്ച് പാരസെറ്റമോൾ കൊടുക്കുക. വെൻ യു ആർ ഹാവിങ് ഡിഫിക്കൽട്ടീസ്, അതായത് ഫാസ്റ്റ് ബ്രീത്തിങ് ചെസ്റ്റ് റിട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ആരായാലും അതങ്ങനെ തന്നെയല്ലേ പറയുന്നത്, ക്ഷീണം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ പ്രോട്ടോകോൾ ശരിക്കും. അപ്പോൾ എല്ലാ തൊണ്ടവേദനയ്ക്കും ആൻറ്റിബയോട്ടിക് വേണ്ട,
1: വേണ്ട.
0: തൊണ്ടവഴുപ്പുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് വേണം. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ തൊണ്ടവഴുപ്പ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫ്തീരിയ അടക്കം
1: വരും,
0: തൊണ്ടമുള്ളിൽ എന്ന് പറയുന്ന സാധനം വരും. നമ്മൾ തൊണ്ട നോക്കിക്കഴിഞ്ഞ് തൊണ്ടയുടെ ഒരു സൈഡിൽ ടോൺസിൽ ഇങ്ങനെ വെള്ള കളർ കിടക്കുന്നുണ്ടോ, അപ്പോൾ ടോൺസിലൈറ്റിസ് ആണെന്ന് പറയും. അപ്പോൾ കുത്തിയപ്പെടുത്തിക്കൂടോ ചോദിക്കും, കുത്തിയപ്പെടുത്തില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് പേടിയാവും,
1: പേടിയാതെ
0: ഡിഫ്തീരിയ ആണോ ഇത്, കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ലല്ലോ, ഇതിന് ആൻറ്റിബോഡി കൊടുത്തിട്ട് കാര്യമില്ല, ടോക്സിൻസ് വേണം, ആൻറ്റി ടോക്സിൻസ് വേണം, നമ്മൾ അതിനനുസരിച്ച് ചികിത്സയിലോട്ട് പോകേണ്ടി വരും.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ അതാണ് തൊണ്ട വേദന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഇത്. എല്ലാത്തിനും എല്ലാ ചിലപ്പോൾ ഉപ്പിട്ട വെള്ളം കൊണ്ട് കൊപ്പിളിച്ചാലും
1: മാറുന്നത് ഇൻഫെക്ഷൻ.
0: അതെ അതെ, മനസ്സിലായി.
1: വളരെ മൈന്യൂട്ടായിട്ടുള്ള കേസും ആവാം, അത് എക്സീഡ് ചെയ്ത് പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ആ ഒരു മീൻസ് ഗൈഡൻസ് നമുക്ക് ആവശ്യമാണല്ലേ.
0: നമ്മളെങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു രോഗി നമ്മളെ മുന്നിലിരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു പേപ്പറും പെന്നും മാത്രമല്ല, നമ്മുടെ തലച്ചോറ് ഓടിക്കൊണ്ടിരിക്കുക, ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ വരുന്നു
1: പോകും,
0: ഇതാണോ അതാണോ ഈ അസുഖമാണോ, അങ്ങനെ എല്ലാം ചെയ്തു പോകും. നമ്മൾ കാണുന്ന ചിലപ്പോൾ ഞാൻ പ്രാക്ടീസ് സമയത്ത് ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് ഇതെല്ലാം ഓടണം, ഈ അസുഖങ്ങളൊക്കെ നമ്മൾ മുന്നിൽ വന്നു പോകണം,
1: അതിനെല്ലാം ചാൻസസ്
0: ഉണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പം നിസ്സാരമായൊരു തൊണ്ടവേദനയും നമ്മൾ മീൻസ് 2 ദിവസമൊക്കെ നമുക്ക് നമ്മളെ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തൊക്കെ നോക്കാം, അത്
0: കഴിഞ്ഞിട്ട്
1: ചെയ്ത് നോക്കാം,
0: 2 ദിവസം കഴിഞ്ഞ് മാറിയില്ല എങ്കിൽ ഡോക്ടറെ
1: കൺസൾട്ട് ചെയ്യണം എന്നതാണ് നമ്മൾ പറഞ്ഞു.
0: ആന്റിബയോട്ടിക് വേണോ നോക്കാം.
1: അതെ അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ തൊണ്ടവേദനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതുപോലെ തന്നെ ചെവിയിൽ ഇൻഫെക്ഷനും സാർ
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സീറസ് ഓട്ടേജ് മീഡിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്,
1: അതെ അതെ.
0: ചിലപ്പോൾ അത് ചെറിയ ജലദോഷം മൂക്കടപ്പും വന്ന് ചെവി അടഞ്ഞ് മാത്രമേ
1: ഉണ്ടാവുള്ളൂ,
0: ആ ജലദോഷത്തിന് മൂക്കിലേക്കണം മരുന്നും പാരസെറ്റമോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ ആവും.
1: പക്ഷെ
0: അവിടെയും ചെവി പഴുപ്പുണ്ടോ നോക്കണം, ചെവി പൊട്ടിയിലേക്കുണ്ടോ നോക്കണം, ടോക്സിക് ലുക്ക് ഉണ്ട്, കുട്ടി ഭയങ്കര ക്ഷീണം
1: പിടിച്ചിരിക്കുന്നുണ്ടാവും,
0: അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ
1: ലക്ഷണമാണ്. ഓക്കെ ഓക്കെ ഓക്കെ.
0: അവിടെ നമ്മൾ കുട്ടീനെ ഹൈഡ്രേറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ
1: സ്റ്റാർട്ട് ചെയ്യണം.
0: ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ അസസ്മെൻ്റ് ആണ് ഭയങ്കര
1: ഇമ്പോർട്ടൻറ്റ്.
0: അതായത് അതാണ് ലാബ്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്നപ്പോൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും ബ്ലഡാണ് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് കൂടിയാലും പ്രശ്നം, കൗണ്ട് കൂടി കുറഞ്ഞാലും പ്രശ്നം. അപ്പോൾ നമ്മൾ അതിൻ്റെ അസസ്മെൻറ്റിന് അപ്പുറത്ത് ഞാനെല്ലാം എൻ്റെ അടുത്ത് വരുന്ന കൺസേൺസ് വരുന്ന കുറേ പാരൻസ് ഉണ്ട്, കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്
1: വരും,
0: അപ്പോൾ അവരെന്നെ സ്വയം ചെയ്തായിരിക്കും.
1: CBC CRP,
0: ഞാൻ കുറേ പരസ്യങ്ങളുണ്ട്, CRP ചെയ്ത അസുഖം കണ്ടു, CRP ചെയ്താലൊന്നും അണുബാധ കാണില്ല, കുട്ടീനെ അസസ് ചെയ്താലേ കാണുള്ളൂ. കുട്ടീൻ്റെ മേലാണ് അസുഖമായിരിക്കുന്നത്, കുട്ടി കളിച്ചിരിച്ച് നടക്കുന്ന കുട്ടി, ചാടിയിരിക്കുന്ന കുട്ടിക്ക് ഒരു കൗണ്ട് ഒരു 14,000, 17,000, 2,000, എന്താ കുഴപ്പം, അതിന് കുട്ടിക്ക് കഴിക്കുന്ന മരുന്ന് വരെ അവിടെ കയറി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക, ആൻറ്റിബയോട്ടിക് എടുക്കുക, അതൊന്നും
1: ആവശ്യമില്ല.
0: കുട്ടി ചിലപ്പോൾ കഴിക്കുന്ന മരുന്ന് ബെറ്റർ ആവും. അതേസമയത്ത് കുട്ടി സിക്ക് ലുക്കിങ്, വളരെ സിക്ക് ലുക്കിങ്, ക്ഷീണം പിടിച്ചിരിക്കുക, അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം. അവിടെ ചിലപ്പോൾ കുട്ടിക്ക് BP കുറവായിരിക്കും, BP കൊടുത്ത് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും, കുട്ടിയുടെ കൺട്രോൾ പെട്ടെന്ന് നമ്മൾ ചികിത്സ കൊടുക്കേണ്ട ആൾക്കാരായിരിക്കും. നമ്മൾ കരയുന്ന ആൾക്ക്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം, കരയുന്ന കുട്ടിക്ക് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ, കരയാത്ത കുട്ടിക്ക് പ്രശ്നം. കരയാത്ത കുട്ടി ഞങ്ങൾ ആദ്യം വിടും, ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പനി എന്ന് പറയുന്ന വരുന്ന അമ്മമാരെ ഞങ്ങൾ പറയും, ആ ഓക്കെ പാരസെറ്റമോൾ കൊടുത്ത് അവിടെ ഇരിക്കുന്നത് എന്ന്
1: പറയും.
0: അതേസമയത്ത് തോളിലിരിക്കുന്ന കിടന്നു പറയും, ചിലപ്പോൾ അമ്മമാർ, നമ്മളൊക്കെ കാഷ്വലി വർക്ക് ചെയ്യുമ്പോൾ ഈ അമ്മമാർ പല രീതിയാണ്, അമ്മമാർ ചിലപ്പോൾ ഭയങ്കര ഈഗർലി വന്നിട്ട് ഡോക്ടറെ പനി എന്ന് പറഞ്ഞിട്ട് വരും. ചില അമ്മമാർ പറയും, ഡോക്ടറെ ഞങ്ങളിത് ചോദിച്ചാൽ മോശമാവുക, ഡോക്ടറിൻ്റെ കുട്ടി ക്ഷീണം പിടിച്ച് ഒരിടത്ത് കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ക്ലിനിക്കൽ സ്കില്ല്
1: വരും.
0: ഏത് കുട്ടിനെ ആദ്യം ചികിത്സ കൊടുക്കണം? കിടന്നുറങ്ങണ കുട്ടീനെയാണോ, ക്ഷീണം പിടിച്ച ഉറങ്ങണ കുട്ടീനെ ചികിത്സിക്കണോ,
1: അതോ
0: നല്ല കരയുന്ന കുട്ടീനെ ചികിത്സിക്കണോ? ഞാൻ ക്ഷീണം പിടിച്ച കുട്ടീനെ ഞങ്ങൾ
1: ചികിത്സിക്കുക.
0: ആ ക്ഷീണം ഇനി ഉറങ്ങും, ഞാൻ സാധാരണ ഉറക്കാണെങ്കിൽ പോലും ഞങ്ങൾ പോയി നോക്കും അതിനെ, സാധാരണ ഉറക്കാണോ അതോ അല്ല ക്ഷീണം പിടിച്ച് കിടക്കണം. അതാണ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി. ഞങ്ങൾ പനീനെ ചികിത്സിക്കാനും, പനി വേണം ചികിത്സിക്കുക എന്നല്ല, പനീനെ ചികിത്സിക്കാനും പാരസെറ്റമോളും ആ നനച്ച് തുടക്കം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ.
1: അപ്പോൾ
0: അതാണ് നമ്മൾ തൊണ്ട പഴുപ്പും ഇതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒക്കെ ഒരു ലക്ഷണം പറയും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ സാറിൻ്റെ മുന്നത്തെ ടോക്കിലേക്ക് നമ്മൾ ചെസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നെഞ്ചിലുള്ള പഴുപ്പ്, അതിൻ്റെ ഒരു തുടക്കം കണ്ട് ആ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഏത് സ്റ്റേജിൽ, ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂമോണിയ ആ ഒരു സ്റ്റേജിലൂടെ എത്തിയാലാണോ ആൻറ്റിബയോട്ടിക് വേണ്ടി വരിക? എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനും ഈ ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറും എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന്?
0: ശരിക്കും നിങ്ങൾ പറഞ്ഞ വാക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ, ശരിക്കും അത് തന്നെയാണ് എൻ്റെ വാക്ക്. ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ എന്തു അസുഖം, എന്ത് അസുഖം കൊണ്ടും ആവാം, അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗൈ ആവാം,
1: ഓക്കെ,
0: ഈ മൂന്ന് സാധനം കൊണ്ടും ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം. ചെസ്റ്റ് എന്ന് പറയുന്ന ഉപയോഗം, ലങ്സ് എന്ന ഉപയോഗം, നമ്മൾ ശ്വാസം എടുക്കാനുള്ള സാധനം, ഓക്സിജൻ ശരീരത്തിൽ
1: അളവ് ശരിയാക്കാം.
0: അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈറൽ ന്യൂമോണിയ വന്നാൽ, ലക്ഷണങ്ങൾ വന്നാൽ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഇയാളെ അഡ്മിറ്റ് ആക്കിയിട്ട് ഇയാളെ പ്രതിരോധ ശേഷി കുറയും. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് കൊറോണ സമയത്ത്, നമ്മളെല്ലാവരും കൊറോണ ഫേസ് ചെയ്ത സമയത്ത്, കൊറോണ സമയത്ത് എല്ലാവരും പല പല കാര്യങ്ങൾ പറഞ്ഞു. സാറേ എൻ്റെ കുട്ടിക്ക് ചെറിയ ചുമയുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ആവിടിച്ച് മാറി അല്ലേ, എൻ്റെ കുട്ടിക്ക് ഞാൻ വീട്ടിലെ ചെറിയ മരുന്ന് കൊടുത്ത് മാറി, എൻ്റെ കുട്ടിക്ക് വലിയ കുഴപ്പമില്ല, ഡോക്ടർ തൊട്ടടുത്ത ഡോക്ടറെ കാണിച്ച് മാറി അല്ലേ, ഇങ്ങനെയൊക്കെ സിനാരിയോ. എൻ്റെ കുട്ടിക്ക് അസുഖം കൂടി, അപ്പോൾ ഞാനൊന്ന് അവിടെ അഡ്മിറ്റ്, ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സ എടുത്ത് മാറി. ചില കുട്ടികൾ ഞാൻ ഐ സി യുവിൽ കിടന്നു, ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു, ചിലവർ പറയും മരിച്ചു എന്ന് തന്നെ പറയും. അപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ പല രീതിയുള്ള, അതേപോലെ ഒരു വൈറസ് ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലൂടെ പോകും. സാധാ ജലദോഷമായിട്ടും വരാം, ചുമയായിട്ടും വരാം, ചുമയും ജലദോഷമായിട്ട് വരാം, ആവിടിച്ചാലും മാറും. ജസ്റ്റ്ലി ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ ആവും. ARDS എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ARDS എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്നാൽ ശരീരത്തിൻ്റെ ലങ്സിൻ്റെ വികസനം തന്നെ പോയി, ആലുവളയുടെ ഈ വികസനം പോയി, ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റിയെ പോയി. ARDS അവിടെ വന്നു കഴിഞ്ഞാൽ ശരീരം ലങ്സിന് അത്രത്തോളം ബാധിച്ചു. പിന്നെ അടുത്ത് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഓക്സിജൻ കൊടുക്കുന്ന സ്ഥലമാണത്. ഓക്സിജൻ പോയാൽ തലച്ചോറിൽ ഓക്സിജൻ പോയി, കിഡ്നിയിൽ ഓക്സിജൻ പോയി, ലിവറിൽ ഓക്സിജൻ പോയി, മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം.
1: ഓക്കെ,
0: പിന്നെ ആൾ എന്താ കഴിഞ്ഞു, കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല
1: ശരീരത്തിൽ. അപ്പോൾ
0: ആൻറ്റിബയോട്ടിക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത്തിനാണ് അപ്പുറത്ത്, ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ആളെ ചികിത്സയിലോട്ട് എത്തിക്കണം, അവിടെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലങ്സിൽ ഇത്രയും ഇൻഫെക്ഷൻ നമ്മൾ എന്തായാലും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ പോലും നമ്മുടെ അവിടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും, കാരണം ആൾ സിക്കാ, ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് ആണ്, അതായത് പ്രതിരോധ ശേഷി കുറവില്ല
1: ആളാണ്,
0: അവിടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ബാക്ടീരിയൽ ന്യൂമോണിയക്ക് 100% അവിടെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരിക്കണം, അത് ആൻറ്റിബയോട്ടിക് റെലവൻ്റ് ആയിരിക്കണം. അവിടെ പോയിട്ട് മൂത്രമൊഴിപ്പിൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ
1: പറ്റില്ല.
0: അപ്പോൾ ജനങ്ങളോട് വിശ്വാസമുണ്ട്, ഡോക്ടറെ കഫക്കെട്ടിൻ്റെ മരുന്ന് തന്നിട്ടുണ്ടല്ലോ, എന്താ ന്യൂമോണിയ മാറാത്തത്? സത്യം എന്താ, ആൻറ്റിബയോട്ടിക് ഏൽക്കുന്ന ആൻറ്റിബയോട്ടിക് ആണോ, ഡോസ് കറക്റ്റാണോ? കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡോസ്. ഡോസ് ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ ഡോസ് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടു വരും, പാരസെറ്റമോൾ ഡോസ് പോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ് ഇമ്പോർട്ടൻറ്റാണ്. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഡോസ് കറക്റ്റ് അല്ലെങ്കിൽ അത് ഏൽക്കില്ല, അത് അവിടെ റെസിസ്റ്റൻസിന് കാരണമാവും. ഡോക്ടർ ഞാൻ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, ഗുണം കിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് വിൽക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരണമെന്നില്ല, ഈ ഡോസ് ഇതാണ് കൊടുത്തോന്നേ പറയുള്ളൂ, ഇതിന് ഒരു ടീസ്പൂൺ കൊടുത്തോ രണ്ട് ടീസ്പൂൺ കൊടുത്തോന്നേ പറയുള്ളൂ. അത് ഡോക്ടർക്ക് ഇത് എത്ര ML കൊടുക്കും, 3.5 mL, 4 mL, 5 mL എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ അറിയാം. ഡോക്ടർ കൃത്യനിർദ്ദേശം പറയും, ഇത്ര ദിവസം വരെ കൊടുക്കണം എന്ന് പറയും.
1: ഓക്കെ ഓക്കെ.
0: ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ന്യൂമോണിയയുടെ, ഇപ്പോൾ ലങ്സിൽ ബാധിക്കുന്ന ന്യൂമോണിയ അത് പല രീതിയിൽ, ഇപ്പോൾ ലങ്സ് ശ്വാസം മുട്ട് വരി കൂടി, ശരീരത്തിലെ ഓക്സിജൻ അളവ് കുറഞ്ഞ്, ന്യൂമോണിയക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ചിലപ്പോൾ വെന്റിലേറ്ററിൽ വരെ പോകേണ്ടി
1: വരും,
0: വെന്റിലേറ്റർ ഇപ്പോൾ കുട്ടി കൃത്യമായിട്ട് ഓക്സിജൻ, ശരീരത്തിൽ ലങ്സ് വികസിക്കാൻ പറ്റില്ല, നമ്മൾ കൃത്രിമ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സഹായം കൊടുക്കേണ്ടി വരും, അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കും.
1: ആൻറ്റിബയോട്ടിക്
0: മാത്രം പോരാ,
1: സപ്പോർട്ട് കൂടി വേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇപ്പം ചില മക്കൾക്ക് സ്വാഭാവികമായിട്ടും ജലദോഷം, പനിയൊക്കെ വരുമ്പോൾ ജലദോഷവും കഫക്കെട്ടൊക്കെ വരലുണ്ട്. അപ്പം കഫക്കെട്ടുകൾ നമ്മൾ ഈ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ടോ, കുട്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് മീൻസ് എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ആൻറ്റിബയോട്ടിക്സ് മീൻസ് കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പല പാരൻസിനും ഒരു കൺസേൺ ഉണ്ടാവും. ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അത് കുട്ടികളുടെ രോഗപ്രതിരോധശേഷി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹെൽത്തിന് ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ ബാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കൺസേൺ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്.
0: ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേരിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്ന ചില 6 മന്ത്സ് ബിലോ, 6 മാസത്തിൻ്റെ താഴെ ഇമ്മ്യൂണിറ്റി വളരെ
1: കുറവാണ്.
0: അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൂ, അത് വന്നിട്ടുള്ളൂ അല്ലേ, അപ്പോൾ അവർ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് കിട്ടും. ഇവരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം പനി പിറ്റേ ദിവസം സിക്കാവുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് സിക്കായി
1: പോകും, 6 മാസത്തിന്
0: താഴെ ഇവർ പെട്ടെന്ന് ഇൻഫെക്ഷൻ, പെട്ടെന്ന് അവർ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ ഒരാളിപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും പടം വന്ന് കുട്ടീനെ
1: കാണും.
0: ഞാൻ അതിനൊക്കെ ഒത്തിരി എതിരാണ്. കുട്ടിക്ക് ഇൻഫെക്ഷൻ പരമാവധി കിട്ടാതെ നോക്കാം. ഞാൻ ഉമ്മാരോട് പറയും, ഗേറ്റിൻ്റെ അവിടെ നിന്ന് മാസ്ക് ഇട്ട് അടിപ്പിച്ചോളൂ, അങ്ങനെ പറയുന്നതല്ല. അപ്പോൾ ഇൻഫെക്ഷൻ വന്ന് കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവരെ പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളല്ല, പെട്ടെന്ന് ചിലപ്പോൾ IV ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ആക്കിയിട്ട് ഇഞ്ചക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ന്യൂ ബോൺ ജനിച്ച് കുട്ടിക്ക് ബുദ്ധിമുട്ടായി, കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്നു, അപ്പോൾ അമ്മയുടെ നിന്നായിരിക്കും ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് ജനിച്ച്
1: കഴിഞ്ഞാൽ.
0: അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു വെയിറ്റിംഗും ഇല്ല, ഒരു വൈറൽ പനിയൊന്നും അവിടെ നമ്മൾ പ്രതീക്ഷയില്ല, കാരണം അത് ഇൻഫെക്ഷനാണ്. അവിടെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ആൻറ്റിബോഡി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ബ്ലഡിൻ്റെ കൾച്ചർ വിട്ട് നോക്കും, ബ്ലഡിൽ ഫുള്ളായിട്ട് കളർന്ന് കൊണ അണുബാധ പിന്നെ നട്ടിൽ കുത്തി പരിശോധിക്കും, തലച്ചോറിന് ബാധിച്ചോ നോക്കും. ഇതെല്ലാം അതിൻ്റെ രീതിയിലായിട്ട് പോകും. ഇപ്പം എത്ര ദിവസം ആൻറ്റിബയോട്ടിക്, ഇപ്പോൾ ഈ 6 മാസത്തിലെ കുട്ടിക്ക് താഴെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന രീതി അങ്ങനെ, 6 മാസത്തിന് ശേഷം നമ്മളെല്ലാം വിജിലൻ്റ് ആയിരിക്കും, ആൻറ്റിബയോട്ടിക് വേണോ, കാരണം കമ്മ്യൂണിറ്റി അക്വേഡ് ആയിട്ട് വരും. വീട്ടിലായിരിക്കണം ജലദോഷം പനി പിടിച്ച് കുട്ടിക്ക് വന്നു, അത് നമ്മൾ പെട്ടെന്ന് ഒന്നുകൂടി വിജിലൻ്റ് ആയിരിക്കും, വൈറൽ പനി ആവാം അല്ലേ, ബാക്ടീരിയൽ പനി അല്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അമ്മമാരുടെ ഇടയിൽ വിഷമം, ആൻറ്റിബയോട്ടിക് കൊടുത്ത കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതിന് ഉത്തരം എന്ന് വെച്ചാൽ, ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യത്തിന്
1: കൊടുക്കണം,
0: അത് കൃത്യ കോഴ്സ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ്
1: കംപ്ലീറ്റ് ചെയ്യാം.
0: അതല്ലാതെ നിങ്ങളിപ്പോൾ ജസ്റ്റ് വൈറൽ പനി, എൻ്റെ പേടിക്ക് ഇപ്പോൾ ഇന്ന് പനിയുണ്ട്, നല്ല കടുത്ത പനിയുണ്ട്, ആൻറ്റിബയോട്ടിക് കൊടുത്തു,
1: നാളെ
0: മറന്നു പോകരുത്.
1: ചില പേരൻസ് ഉണ്ട് നാളെ ഓക്കെ, നാളെ പ്രശ്നമില്ല എന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ട്.
0: അപ്പോൾ അത് നിർത്തരുത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രശ്നം വരുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പിന്നെ കറക്റ്റ് ഡോസിൽ കൊടുക്കുക, കൃത്യ അസുഖത്തിനാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഡോക്ടർമാർ ചെയ്യേണ്ട പോലെ, അതിപ്പോൾ ഡോക്ടർമാരെല്ലാം ചെയ്യുന്നപ്പോൾ മൂത്രമൊഴിപ്പിൻ്റെ ചികിത്സ ഒന്നും ഞാൻ പറഞ്ഞ നേരത്തെ ന്യൂമോണിയ കൊടുത്തിട്ട് ഒരു
1: കാര്യമില്ല,
0: മനസ്സിലായില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് ചികിത്സ, കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഏതോ അസുഖം, ഏതോ ഓർഗാനിസാണ് ഏൽക്കുന്നതിൽ അത് ഡോക്ടർമാരെടുത്തുണ്ട്, ഡോക്ടർമാർ പഠിച്ചിട്ടുണ്ട്, മൈക്രോബയോളജിയൊക്കെ പഠിച്ചിട്ടാണ് ഡോക്ടർമാർ ഈ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. കൾച്ചർ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് അറിയാം, ഈ ഏരിയയിൽ ഇത്ര എന്താ ഈ അസുഖമാണ് കൂടുതൽ വരുന്നത്, ഡോക്ടർമാർ അത് നിർദ്ദേശം കൃത്യമായിട്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കുകളും ആവശ്യം, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ആൻറ്റിബയോട്ടിക് അമ്മമാരെ
1: പേടിക്കണം,
0: അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ആൻറ്റിബയോട്ടിക്കുകൾ കുഴപ്പമില്ല. പിന്നെ ആൻറ്റിബയോട്ടിക് ചില ആൾക്കാർക്ക് റിയാക്ഷൻ വരുന്നവരൊക്കെ ഉണ്ട്, അത് ആൻറ്റിബയോട്ടിക് അത് തുടക്കത്ത് ഇപ്പോൾ മോക്സ് എടുത്ത് റിയാക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്, അവരുടെ മോക്സ് അവർ ഡോക്ടറോട് പറയാം. ഡോക്ടർ അത് മരുന്നിന് മാത്രമല്ല, ഏത് ആൻറ്റിബയോട്ടിക്കിന് മാത്രമല്ല, ഏത് മരുന്നിനും ഏത് ഭക്ഷണത്തിനും ഏത് ശരീരപ്രകൃതി റിയാക്ഷൻ കാണിക്കുന്നത് അത് ആ ഡോക്ടർ, ആ കുട്ടിയുടെ പ്രശ്നമാണ്. ആ കുട്ടി പറയാം, അതാ എനിക്കിന്ന് മോക്സ് പറ്റില്ല ഡോക്ടറെ, ഈ മോക്സ് ഒന്നും പെൻസിലിൻ എനിക്ക് അലർജിയാണ് മാറ്റുക, സൾഫർ ഡ്രഗ് അലർജിയാണ് മാറ്റുക, അത് പിന്നെ കൊടുക്കരുത്, ആ കുട്ടിക്ക് കൊടുക്കരുത്. അപ്പം ഞാൻ ഉദാഹരണത്തിന് മുട്ട അലർജിയാണ് കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി, മനസ്സിലായി. മുട്ടയുടെ ഭക്ഷണത്തിലായിരുന്നു കുറച്ച് പിന്നോട്ട്, മരുന്നിൻ്റെ അലർജിയാണ് മാറ്റിവെക്കും. അതല്ലാതെ മരുന്നിൻ്റെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ കുറവാണ്. പിന്നെ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും അനാവശ്യമായി കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം. ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് കൊടുക്കരുത്, കൊടുക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം. രീതി കൊടുക്കണം. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സമയമെടുത്തിട്ട് കൊടുക്കാൻ പാടും, റിയാക്ഷൻ ആൾ വരാം, അലർജി റിയാക്ഷൻ വരാം, അത് പതുക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ രീതിയിൽ നിന്നിട്ട് ഇഞ്ചക്ഷനുകൾ കൊടുക്കണം, മനസ്സിലായില്ല. ഓറലി എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ കാണാറില്ല ഇതുവരെയായിട്ട്, റിയാക്ഷൻസ് കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ മരുന്ന് അപ്പോൾ മാറ്റി വെക്കും.
1: ഓക്കെ ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആൻറ്റിബയോട്ടിക് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റേജ് വന്നാൽ അത് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് ഡോസും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഡോസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബെനിഫിഷ്യൽ ഉണ്ടാവും, വേറെ സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ ചാൻസസ് കുറവാണെന്നാണ് സർ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ സാർ പറയുകയുണ്ടായി ആൻറ്റിബയോട്ടിക് ചിലർക്ക് മീൻസ് ഇൻഫെക്ഷൻ മീൻസ് അലർജി കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം മീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത്
0: മുമ്പെല്ലാം പറഞ്ഞിരുന്ന സ്കിൻ പ്രിക് ടെസ്റ്റ്, നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യും, ആൻറ്റിബയോട്ടിക് അലർജി ടെസ്റ്റ്, അലർജി ടെസ്റ്റുകൾ ചെയ്യും. അത് നമ്മൾ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ, ഐ വി ആയിട്ട് കൊടുക്കുമ്പോൾ, ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ, അവിടെ നോക്കേണ്ടത് കഴിക്കുന്ന മരുന്ന് പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. കുട്ടി കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ക്ഷീണം പിടിച്ചിരിക്കുന്നൊന്നും ഇല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ആൻറ്റിബയോട്ടിക് എപ്പോഴും നല്ലത്, അവിടെ ഇഞ്ചക്ഷൻ വേണ്ട.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കൾ ഇഞ്ചക്ഷനുകൾ പരമാവധി കുറക്കാൻ നോക്കുക. കുട്ടി സിക്കാണ്, ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ഏൽക്കുന്നില്ല, ഓക്കെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആയി തുടങ്ങും. ആ ഇഞ്ചക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ ശരീരത്തിൽ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യും. അതിന് ആദ്യം ഒരു ചെറിയ ഡോസ് കൊടുത്തോക്കും, ടെസ്റ്റിന് അലർജി ഉണ്ടോ നോക്കും, എന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുള്ളൂ. പക്ഷെ അവിടെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും നമ്മൾ സ്ലോലിയേ കൊടുക്കാൻ പാടുള്ളൂ.
1: ഓക്കെ,
0: സ്പീഡ് കൊടുക്കരുത്, പതുക്കെ കൊടുക്കുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്നത് ഒരു അരമണിക്കൂറൊക്കെ സമയം എടുത്തിട്ടേ കൊടുക്കുള്ളൂ ആൻറ്റിബയോട്ടിക് കൊടുക്കും. റിയാക്ഷൻ പിന്നെയും വരാം,
1: വരാം.
0: രോഗി എപ്പോഴും ഇഞ്ചക്ഷൻ എടുത്ത്, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ സാധ്യത ഉണ്ട്. കുറച്ച് നേരിട്ട് കൊടുക്കണം, ബ്ലഡ് വെസ്സിൽ നേരിട്ട് കൊടുക്കുക. അപ്പോൾ അത് പതുക്കെ കൊടുത്താൽ മതി, പതുക്കെ കൊടുത്താൽ റിയാക്ഷൻസ് അത് കുറവ് കണ്ടിട്ടുള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: പെട്ടെന്ന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ടില്ല.
1: കണ്ടിട്ടുണ്ടെങ്കിൽ
0: അവിടെ ഞങ്ങൾ മറുമരുന്നുകൾ അവിടെ റെഡി ആയിരിക്കും,
1: അഡ്രിനാലിൻ
0: എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ റെഡി ആയിരിക്കും.
1: ഓക്കെ,
0: അതവിടെ കൊടുക്കുന്ന സ്ഥലം നമ്മളെല്ലാവരും പറയും, ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത്, നാട്ടുകാരൊക്കെ ഒരു പ്രശ്നമാണ്, രണ്ട് ദിവസം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ബെറ്ററോ, ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോട്ടെ എന്ന് വയ്ക്കും. പിന്നെ അടുത്ത ഡയലോഗാണ്, ഡോക്ടർ വീടിൻ്റെ തൊട്ടടുത്ത് നേഴ്സ് ഉണ്ട്, നേഴ്സ് വന്നിരിക്കും. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെ ഞാൻ കാര്യം അടക്കം ഇങ്ങനെ ആയിരിക്കും, നേഴ്സുമാരോട് ചോദിക്കും, അല്ല നിങ്ങളിപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നാളെ നാട് വിട്ടു പോകണ്ടല്ലേ, എന്തെങ്കിലും വീട്ടിൽ നിന്ന് റിയാക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് പറയാം, ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ സൗകര്യം ഉള്ളടത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വീട്ടിൽ നിന്ന് എടുക്കരുത്, വീട്ടിൽ വന്ന് എടുക്കരുത്. വീട്ടിൽ വന്ന് എടുക്കുന്ന ആർക്കാരും ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ ഒരു അഡ്രിനാലിൻ
1: ഉണ്ടായിരിക്കും,
0: എന്തെങ്കിലും റിയാക്ഷൻ വരികയാണെങ്കിൽ ചികിത്സിക്കാം.
1: ഇമീഡിയറ്റ് ചെയ്യാം,
0: അല്ല ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട, അവരൊരു ഹോസ്പിറ്റലിൽ പോയിട്ടോട്ടെ, അല്ലെങ്കിൽ ക്ലിനിക്കിൽ
1: പോയിട്ടോട്ടെ.
0: ഓക്കെ
1: ഓക്കെ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സുകൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള നമ്മൾ പ്രിക്കോഷൻസും കാര്യങ്ങളും ഡോക്ടറിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീഷനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു അസുഖം അല്ലെങ്കിൽ പനി വന്നു, അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എടുത്തു, അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പേഷ്യൻ്റ് ഇറ്റ്സെൽഫ് തന്നെ അവർക്ക് തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാവും, അല്ലെങ്കിൽ പിന്നെ ഡോക്ടറിനെ മീൻസ് അഡ്വൈസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ?
0: ഒരു എഡ്യൂക്കേറ്റഡ് പാരൻസ്, അതാണ് ഏറ്റവും നമുക്ക് ഏറ്റവും നമ്മളെ പ്രഷ്യസ് ആൾക്കാർ. എഡ്യൂക്കേറ്റഡ് പാരൻസ് പറഞ്ഞാൽ കുട്ടീനെ ചികിത്സിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം പാരൻസിനെ ചികിത്സിക്കണം. സത്യത്തിൽ കൗൺസിലിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ്. അവരെ കുട്ടീനോട് മരുന്ന് പറഞ്ഞു കൊടുത്തിട്ട്
1: കാര്യമില്ല,
0: നമ്മൾ അമ്മയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ എഡ്യൂക്കേറ്റഡ് പാരൻസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ ആകെ രണ്ടാമത്തെ ദിവസം വിളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, പനി വന്നു, ചുമ വന്നു, ന്യൂമോണിയാണ് ഡയഗ്നോസ്, അല്ലെങ്കിൽ തൊണ്ടയെടുപ്പാണ് ഡയഗ്നോസ് ചെയ്തു, നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഒരു സെക്കൻഡ് ഓർ തേർഡ് ഡേ നമ്മൾ റിവ്യൂ വിളിക്കും. റിവ്യൂ വിളിച്ച് അവരെ ഈ ആൻറ്റിബയോട്ടിക് ഏറ്റുക്കണമെന്ന് നോക്കും, കുട്ടി ബെറ്റർ ആയിക്കണമെന്ന്. ദാറ്റ് മീൻസ് കുട്ടി ഈ അസുഖം ഗുണമായി വരുന്നുണ്ട്. പിന്നെ അവരോട് പറയാം, നിങ്ങൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോളൂ, അവർ പിന്നെ രണ്ടാമത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഇവരെ മരുന്ന് കുടിക്കുന്നില്ല,
1: അല്ലെങ്കിൽ
0: കുട്ടി തുപ്പുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വന്നു, അവരെ നമ്മൾ പിന്നെയും കാണേണ്ടി വരും. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരും, മനസ്സിലായില്ല. അയാളെ പാരൻസ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വിളിക്കും.
1: അതായത്
0: നമ്മളിപ്പോൾ ഒരു മോമ വന്നിട്ട് ചോദിച്ചാൽ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുത്തിട്ടും കുട്ടിക്ക് സുഖമില്ല,
1: അല്ലെങ്കിൽ
0: ഡോക്ടർ കഫക്കെട്ടിൻ്റെ മരുന്ന് ചെയ്തതുകൊണ്ടാ കുട്ടിക്ക് ജലദോഷം മാറാത്തതെന്ന് പറയുന്ന അമ്മമാർ നമ്മളൊന്നുകൂടി വിളിക്കും. ഒന്നുകൂടി വിളിച്ച് നമ്മൾ ഒന്നുകൂടി കൺവിൻസ് ചെയ്ത് വെക്കണം. കൺവിൻസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവരെന്താ വെച്ചാൽ അവർ ഇതൊക്കെ വേറെ വേറെ ഇതിൽ പോകും, വേറെ ഇതിലോട്ട്
1: പോകും.
0: കോംപ്ലിക്കേഷൻസും മനസ്സിലാക്കില്ല, ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാവില്ല. കുട്ടി ക്ഷീണം പിടിച്ച് ഇങ്ങനെ ആൻറ്റിബയോട്ടിക്
1: കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവും.
0: ഈ പൊടി കളിക്കണ മരുന്ന് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കും, അവരത് കുട്ടിക്ക് ഇങ്ങനെ കൊടുത്ത് കുട്ടി ക്ഷീണം പിടിച്ച് അവിടെ കിടക്കുകയായിരിക്കും.
1: അതെ അതെ അതെ,
0: നമുക്ക് അറിയാൻ പറ്റില്ല.
1: ഓക്കെ, ഒരു പ്രാവശ്യം ഡോക്ടർ കാണും, ആ ഒരു ആൻറ്റിബയോട്ടിക്സ് എഴുതി മേടിക്കും, അതിൻ്റെ ഡോസ് 3 ഡേയ്സോ 5 ഡേയ്സോ കംപ്ലീറ്റ് ചെയ്യും, വീണ്ടും ആ ഒരു പനിയും ക്ഷീണമൊക്കെ തുടരുകയാണെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ മെഡിക്കൽ ഷോപ്പിൽ പോയി കണ്ടിന്യൂ ചെയ്ത് പോകുന്നു.
0: വളരെയധികം വലിയൊരു ചോദ്യമാണ്. നമ്മുടെ പ്രിസ്ക്രിപ്ഷനോട് നമ്മൾ എല്ലാ പ്രിസ്ക്രിപ്ഷൻ, ഞാൻ പല ഡോക്ടർമാർ എൻ്റെ പ്രിസ്ക്രിപ്ഷനിലില്ല, ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ? നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഓരോ ഓരോ പ്രിസ്ക്രിപ്ഷൻ്റെ ബാക്കിൽ, ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടില്ല. ഞാൻ വെച്ചാൽ നമ്മൾ കൂടുതൽ കൗൺസിൽ ചെയ്യാം, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്നുള്ള അത് നല്ലൊരു വാചകമാണ്, ഞാൻ എല്ലാവരും നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ, നമ്മളൊരു മരുന്ന് ചെയ്തു ഒരു അസുഖത്തിന്, ഇപ്പോൾ ചുമയും ശ്വാസം മുട്ടും വലിവും ന്യൂമോണിയ ആയിട്ട് വന്നു, നമ്മളൊരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ആ ആൻറ്റിബയോട്ടിക് കൊണ്ട് ആൾ ബെറ്ററായിട്ടുണ്ടോ? ഇത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് കുട്ടി സുഖമായിരിക്കുന്ന സമയത്ത് പിന്നെ അടുത്ത മാസം ചിലപ്പോൾ ഒരു ജലദോഷം മൂക്കടപ്പ് വന്നിട്ടുണ്ടോ? പക്ഷെ അതും വീട്ടിലുള്ളവർക്ക് കഫക്കെട്ട, അന്നും കഫക്കെട്ടായിരുന്നു, ഇന്നും
1: കഫക്കെട്ട്.
0: ഈ കഫക്കെട്ട് എന്ന വാക്ക് വലിയ പ്രശ്നമാണ്. കഫക്കെട്ട് പറഞ്ഞാൽ എന്ത് അസുഖത്തിനും കഫക്കെട്ടെന്ന് പറയാം. ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞാലും കഫക്കെട്ട, ശ്വാസം മുട്ട് വന്ന് വലിവ് വന്നാലും കഫക്കെട്ട്. അപ്പോൾ അന്ന് ന്യൂമോണിയ പിടിച്ച് കഴിക്കുന്ന മരുന്ന് കൊണ്ട് കുട്ടി ബെറ്ററായി. ഈ കഴിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അവരെ കഴിക്കുന്നുണ്ടാവും. ഇത് നാളെ ജലദോഷം മൂക്കടപ്പിന് അവർ താനെ മേടിച്ച് കൊടുക്കും. അത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം ഒരു ജലദോഷം മൂക്കിലേക്കിടും മരുന്നിന് പകരം ഇവരെന്താ ഇങ്ങനെ വലിച്ചു വരെ ആൻറ്റിബയോട്ടിക്
1: കൊടുത്തോണ്ടിരിക്കുന്നത്.
0: അത് കൊടുത്ത് ഇവർ കൊടുത്തുന്നല്ല, ആ ഒരു നമ്മൾ പറയുക പനിയുടെ മരുന്ന് കൊടുക്കണ മാതിരി പാരസെറ്റമോൾ കൊടുത്ത് ആ പനി മാറിക്കഴിഞ്ഞാൽ നിർത്താൻ ശരിക്കും. ഇത് അതുപോലെയാണ് ആൻറ്റിബയോട്ടിക്, അസുഖം മറിയുന്ന ഒറ്റ നിർത്തല, പിന്നൊന്നുമില്ല. പിന്നെ ഡോക്ടറെ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വരും, അടുത്ത ആഴ്ച വരും, സെയിം അസുഖം.
1: ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിനോട് കൂടെ തന്നെ കൂട്ടി പറയാൻ വന്നത്, ഇപ്പോൾ ഒരു അസുഖം വന്നു, അതിന് ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷനോട് കൂടി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പായി, വീണ്ടും ചിലപ്പോൾ നെക്സ്റ്റ് സീസണിലായിരിക്കും അത് വീണ്ടും റിഗ്രറ്റായി വരിക. അപ്പോൾ സെയിം തന്നെ ചെയ്യുന്ന കണ്ടി. അതുപോലെ തന്നെ ചില വീടുകളിൽ ചില പാരൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഏജ് വലിയ ഗ്യാപ്പില്ലാത്ത മക്കളുള്ള വീടുകളിൽ ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇതുപോലെ അസുഖം വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അപ്പോൾ അതിന് മെഡിക്കേഷൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കോ സ്റ്റാർട്ട് ചെയ്തു. സെയിം ചിലപ്പോൾ ഒരു വയസ്സ് വിത്തിൻ വൺ ഇയർ ഗ്യാപ്പുള്ള മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരും ഇതുപോലെ ചെയ്യുന്ന കണ്ടീഷൻസ് കാണില്ല.
0: എല്ലാ അസുഖവും ആന്റിബയോട്ടിക് വേണ്ട അസുഖമാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ കൊറോണയുടെ കാര്യം പറഞ്ഞ മാതിരി ചില അസുഖം കൊറോണ തന്നെ അല്ലാതും ബുദ്ധിമുട്ടുകൾ പല പല കാര്യങ്ങൾ അത് കാണാതെ. ഇപ്പൊ നമ്മള് വീട്ടില് ചെലവ് കുറക്കുക എന്ന്
1: പറയുന്നത്
0: ചെലവ് കുറക്കുന്ന പരിപാടിയാണ്. അത് ദ്രോഹം
1: ചെയ്യും.
0: ഉദാഹരണത്തിന് ഇപ്പോ നമ്മളിപ്പോ ഇതിപ്പോ പറഞ്ഞു വന്നപ്പോഴാണ്, ഇപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. ഗൾഫിൽ പോകുമ്പോൾ ഡോക്ടർ അവിടെ പോയാൽ ഡോക്ടറെ
1: ക്ലൈമറ്റ്
0: ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ ഡോക്ടർ ഏത് മരുന്നാണ് കൊടുക്കുക? അപ്പോൾ ആൻറ്റിബയോട്ടിക് വേണം, കഫക്കെട്ടിൻ്റെ മരുന്ന് വേണം ഡോക്ടർ, കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ അവരോട് തമാശ രൂപത്തിൽ ചോദിക്കും, നിങ്ങളുടെ കുട്ടിക്ക് ആ സമയത്ത്, അതായത് ദുബായിലിരിക്കുന്ന സമയത്തോ യു എയിൽ ഇരിക്കുന്ന സമയത്തോ, നിങ്ങളുടെ കുട്ടിക്ക് ന്യൂമോണിയ ആണോ വരുന്നത്, തൊണ്ട ഒഴുപ്പാണോ വരുന്നത്, ചെവിയിൽ പഴുപ്പാണോ വരുന്നത്, മൂത്രമൊഴുപ്പോ വരുന്നത്? ഞാൻ അതിനെ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ പറഞ്ഞുതരാറ്. അതിനർത്ഥം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ആൻറ്റിബയോട്ടിക് തരാൻ
1: കഴിയില്ല,
0: അറിയില്ല. നിങ്ങളെ കുട്ടിക്ക് നാളെ അസുഖം ഏതാ വരുന്നത് അറിഞ്ഞാലല്ലേ ഇന്ന് ആൻറ്റിബയോട്ടിക് പറയാൻ പറ്റുള്ളൂ. അതിനെ പ്രവചിക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളെ കുട്ടിയെ അസുഖം ഉണ്ടാകും നിങ്ങളെ തൊട്ടടുത്ത് ആരെങ്കിലുമൊക്കെ
1: കാണിക്കും.
0: ഞാൻ മരുന്നുകൾ തരാം, ഏത് പനിയുടെ മരുന്ന്, പ്രിക്കോഷൻ, പനിയുടെ മരുന്ന് തരാം, ഛർദിയുടെ മരുന്ന് തരാം, അതും കുഴപ്പമില്ല. അതേസമയത്ത് ഈ ചുമയുടെ മരുന്ന്, ചുമ എന്ന് പറയുന്ന ചുമയുടെ മരുന്ന് വളരെ പ്രശ്നമുള്ള സാധനമാണ്. ഈ ചുമ എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്. ചുമ എന്തുകൊണ്ടും വരാം, ചില മൂക്കടഞ്ഞ് ജലദോഷം പിടിച്ച് മൂക്കളെ ബാക്കി കുളിച്ച ചുമ വരും, ചുമ തൊണ്ട ചൊറിഞ്ഞ ചുമ
1: വരും,
0: ശ്വാസം മുട്ട് വന്ന ചുമ വരും, അതേസമയത്ത് ജസ്റ്റ് ഒന്ന് വയറും തേട്ടിക്കഴിഞ്ഞ ചുമ വരും. ഇതിനൊക്കെ ആൾക്കാർ ചുമയുടെ മരുന്ന് പിടിക്കാൻ പോകുന്നുണ്ട്. അതുകൂടി ഞാൻ അതിലൂടെ കൂടെ പറഞ്ഞു വെക്കാം. അപ്പോൾ ചുമയുടെ മരുന്ന്, നമ്മുടെ നാട്ടിൽ ചുമയുടെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നാണ്. ശരിക്ക് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്ന എന്തോ ഒരു പുതിയ പുതിയ മാറ്റങ്ങൾ വരും, നല്ല രീതിയിലാണ് ഗവൺമെന്റ് കാര്യങ്ങൾ പോകുന്നത്. ചുമയുടെ മരുന്ന് കൊടുക്കാൻ പാടില്ല, ആന്റിബയോട്ടിക്, ഇതൊക്കെ അനാവശ്യ യൂസുകൾ ഉണ്ടെന്ന് ഗവൺമെന്റ്
1: മനസ്സിലാക്കിയിട്ടുണ്ട്.
0: അതുകൊണ്ടാണ് അവിടെ കുറെ നിയമങ്ങൾ
1: വരുന്നത്.
0: നല്ല കാര്യങ്ങൾ അതൊക്കെ, അതായത് ഡോക്ടറായ ഡോക്ടറെ കാണണം എന്നല്ല പറയണത്, നിങ്ങൾ നിങ്ങളെ കുട്ടീനെ
1: തീർച്ചയായിട്ടും. അപ്പോൾ സർ പറഞ്ഞതുപോലെ ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർ വന്നിട്ട് നാളെ എന്ത് വരും അല്ലെങ്കിൽ എന്തെന്ത് വരും എന്നുള്ള ഊഹത്തിൽ ആ ഒരു മെഡിസിൻ
0: മേടിക്കുന്ന.
1: അപ്പോൾ എന്താ മീൻസ് മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനായിട്ട് വേണ്ടുള്ള മെഡിക്കേഷൻസ് വേണമെങ്കിൽ സ്റ്റാർട്ട്
0: ചെയ്യാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊണ്ടവഴുപ്പ് എന്നാലും തൊണ്ട നോക്കിയിട്ട് പഴുപ്പിന് ആൻറ്റിബയോട്ടിക് കറക്റ്റ് ഇന്ന ഡോസ് ഇന്ന കോഴ്സ്, ഡോക്ടർമാരെല്ലാവരും രണ്ട് ബോട്ടിൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കൊടുക്കുന്നത് അത് രോഗീനെ മനസ്സിലാക്കിയിട്ട് ശരിയാ, അവർ കുടിക്കില്ല, രണ്ട് ബോട്ടിൽ കുടിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഉദ്ദേശം, ഡോക്ടർ ഉദ്ദേശം ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ്
1: ചെയ്യാം. ശരി, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ പനി എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പനി നമുക്ക് വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻസിനൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നതിനെ കുറിച്ച് കൂടി.
0: ഒരു കുട്ടിക്ക് പനി വരാം, ഞാൻ പറഞ്ഞു പനിയുടെ കാരണങ്ങൾ പലതുമായിരിക്കും. സാധാ ജലദോഷം മുതൽ അങ്ങ് തലച്ചോറിനെ ബാധിക്കാൻ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ഇൻഫെക്ഷൻ ആയിട്ട് വരാം. പനിയുടെ പനി ഒരു ലക്ഷണം മാത്രമാണ്. അപ്പോൾ പനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ നനച്ച് തുടക്കുക എന്നറിയും. ടെപ്പിഡ് സ്പഞ്ചിങ് വളരെ വലിയൊരു ചികിത്സ, ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്നത്. വീട്ടിലൊരു പാരസെറ്റമോൾ ഇല്ല, കുട്ടിനെ നല്ല പൈപ്പ് വെള്ളം കൊണ്ട് നനച്ച് തുടക്കുക. ഞാനൊരു ഈ പാരൻസിനോട് പറയുമ്പോൾ ഞാനൊരു വാക്കുകൂടെയും കൂടെ കൂട്ടും, ഉമ്മമ്മ കാണരുത് കേട്ടോ എന്നറിയാം. ഉമ്മമ്മ കണ്ട സമ്മതിക്കില്ല, പനിക്കണ കുട്ടിനെ നനച്ച് തുടച്ച് കുളിപ്പിച്ചു. അപ്പം ഉമ്മമ്മ കാണാതെ പോയിട്ട് നനച്ച് തുടച്ചോട്ടോ എന്നറിയാം. അപ്പോൾ പാരൻസ് ഫസ്റ്റ് മെഡിക്കേഷൻ അത് തന്നെയാണ് നനച്ച് തുടക്കുക. അത് കഴിഞ്ഞിട്ട് പാരസെറ്റമോൾ കറക്റ്റ് ഡോസ്, ആ കറക്റ്റ് ഡോസേജ് അത് ഫാർമസിസ്റ്റിന്, ഇപ്പം ഡോക്ടറെ കാണുമെന്ന് വേണ്ട, പാരസെറ്റമോൾ കിട്ടും ഒരു ഫാർമസിയിൽ, ഫാർമസിസ്റ്റ് വേണം കേട്ടോ, ഫാർമസിസ്റ്റ് ഇല്ല, ക്വാളിഫൈഡ് ഇല്ല, ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവൻ ഡോസ് പറഞ്ഞുതരും. ആ ഡോസ് കറക്റ്റ് കൊടുക്കും, ആ ഡോസ് കൊടുത്ത് അതിൻ്റെ കൂടെ നല്ലപോലെ നനച്ച് ഹൈഡ്രേറ്റും ചെയ്യുക. ഹൈഡ്രേറ്റ് കുട്ടി ഭക്ഷണം, പനി എല്ലാവരും പാരസെറ്റമോൾ കൊടുക്കാൻ ആൾക്കാരെല്ലാം ചെറിയ തെറ്റിദ്ധാരണ കൂടി ഉണ്ട് ഇടയിൽ. ഇപ്പോൾ ആൾക്കാർ പറയും ഡോക്ടർ എൻ്റെ കുട്ടിയൊന്നും കഴിക്കുന്നില്ല, കഴിച്ചിട്ടില്ല, നമ്മൾ മരുന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പറയും. ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ പനി വരുമ്പോൾ പനിയുടെ മരുന്ന് ആദ്യം
1: കൊടുക്കുക,
0: ഏത് രീതിയിലും കൊടുക്കുക. നിങ്ങൾ പാരസെറ്റമോൾ ചിലപ്പോൾ സിറപ്പായിട്ട് വരും, കുട്ടി കഴിക്കുന്നത് ചിലപ്പോൾ ഗുളികയായിരിക്കും, ചിലപ്പോൾ കുട്ടി ഒന്നും കഴിക്കണ്ടല്ല, സപ്പോസിറ്ററി വെക്കേണ്ടി വരും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ സപ്പോസിറ്ററി വെച്ചിരും. ഇഞ്ചക്ഷൻ ഇല്ല, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഐ വി ഇൻഫ്യൂഷനായിട്ടാണ്. പണ്ട് ഐ എം ആയിട്ട് കൊടുത്തിരുന്നു, ഇപ്പം ഐ വി ഇൻഫ്യൂഷനായിട്ടാണ് കൊടുക്കുക. ആൻഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്
1: പാരസെറ്റമോൾ
0: ഡ്രിപ്പിലാണ് കൊടുക്കുക സാധാരണ. അപ്പോൾ കുട്ടികളെ ഞാൻ അധികം കുത്തണ്ടെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ കുത്തണ്ട, സപ്പോസിറ്ററി വെച്ച് കൊടുത്താൽ. അപ്പോൾ ഇത് കൊടുത്ത് ഹൈഡ്രേറ്റ് ചെയ്ത് ശരീരത്തിന് ജലാംശം കയറി കഴിഞ്ഞാൽ കുട്ടി ഒന്ന് പനിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നും, കുട്ടി കളിക്കാൻ തോന്നും. ആ സമയങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ, വെള്ളം കൊടുത്തോളൂ. ശരീരത്തിൽ ജലാംശം കുറയരുത്,
1: കുറയരുത്.
0: ഹൈഡ്രേഷനാണ് നിർബന്ധം പനി കുറയ്ക്കാൻ. പനിയുടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എല്ലാവരും തെർമോമീറ്റർ വെച്ചിരിക്കുന്ന ആളാണ്. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ അല്ല പ്രശ്നം സാറേ, 104 ഡിഗ്രി
1: ഉണ്ടായിരുന്നു.
0: 104 ഡിഗ്രി അല്ല പ്രശ്നം, 104 ഡിഗ്രി വന്നിട്ട് നിങ്ങളെ കുട്ടി എന്താ ചെയ്യണം?
1: അതെ, കുട്ടിയുടെ ആ ഒരു
0: കുട്ടി എന്താ കളിക്കുകയാണോ ചിരിക്കുകയാണോ, അതാ ക്ഷീണം പിടിച്ചവരോടത്തിരിക്കുകയാണോ, അതാണ് പ്രശ്നം.
1: ഓക്കെ,
0: അപ്പോൾ കറക്റ്റ് അതാണ് ഒരു പനിയുടെ ചികിത്സ. ഈ പാരസെറ്റമോൾ കൊടുത്ത്, പാരസെറ്റമോൾ കറക്റ്റ് ഡോസ് കൊടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഐബുപ്രൊഫെൻ, ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ,
0: മെഫെനമിക്കാസിൽ അതിലും സജഷൻ അല്ല, പക്ഷെ ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ടോക്കിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പില്ലറിലൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ ഡ്രോപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം തുപ്പാൻ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈം ഇപ്പോൾ ഒരു കറക്റ്റ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി ആ ഒരു ഡോസേജ് ആയിരിക്കും അവർ കൊടുക്കുക. അപ്പോൾ അതിൽ ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഒമിറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഡോസ് അവർക്കത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കാമോ?
0: ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരമായിട്ട് പറയാം. ഒന്ന്, ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ, ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഡ്രോപ്സ് ഉണ്ട്, സിറപ്പ് ഉണ്ട്.
1: ഓക്കെ,
0: നമ്മൾ ഒരു ഏകദേശം ഒരു 6 മാസം 8 മാസം കുട്ടികൾക്ക് ഡ്രോപ്സ് ആയിരിക്കും നല്ലത്.
1: ഓക്കെ ഓക്കെ.
0: ഡ്രോപ്സ് ഇല്ല, ഇനി ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് സിറപ്പാണ്. ചില മരുന്നുകൾക്ക് ഡ്രോപ്സ് അവൈലബിൾ ആവില്ല, സിറപ്പായിട്ട് വരും. ആ ഡ്രോപ്സ് കൊടുക്കുകയാണെങ്കിലും ഫില്ലറുകൾ ഉപയോഗിക്കാം.
1: ഓക്കെ,
0: ഫില്ലർ എടുത്തിട്ട് കുട്ടിക്ക് തുള്ളി തുള്ളി ഇട്ട് തേൻ കൊടുക്കുന്ന മാതിരി കൊടുക്കണം എന്ന് പറയാം, കുട്ടി ഛർദ്ദിക്കാറിയ. ഇനി ഫില്ലറും ഇല്ല, നമ്മൾ സൂചി വെക്കുന്ന സിറിഞ്ച് ഇല്ല, 5 മില്ലിൻ്റെ സിറിഞ്ച്, അതിൻ്റെ സൂചി കളഞ്ഞിട്ട്
1: അല്ലാണ്ട്
0: ആ സിറിഞ്ചിൽ എടുക്കുക, അളവ് കൃത്യമായിട്ട് എടുക്കുക, 2.5 മില്ലി 3 മില്ലി 5 മില്ലി കൃത്യമായിട്ട് അറിയാൻ പറ്റും.
1: എന്നിട്ട്
0: കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് കോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ
1: പാടുള്ളൂ.
0: എല്ലാവരും ചെയ്യുന്ന അണ്ണാക്കിലേക്ക്
1: ഒഴിച്ചു,
0: അണ്ണാക്കിൽ ഒഴിക്കുമ്പോൾ നമ്മൾ
1: പെട്ടെന്ന് പോകുന്നു,
0: കിടത്തിയ ഒരു ഒരു മനുഷ്യന്റെ അണ്ണാക്കിലോട്ട് ഒരു ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടി എണീറ്റിരിക്കും എന്നതാ, അത് ഒഴിവാക്കാൻ. കുട്ടിനെ നമ്മൾ സ്നേഹത്തോടെ മരുന്ന് കൊടുക്കാൻ പഠിക്കുക. നമ്മൾ പറയാം, മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നൊക്കെ നല്ല ടേസ്റ്റിലെ മരുന്നാണ്, ഞങ്ങളൊക്കെ ഒരു നോക്കിക്കണം, അത്യാവശ്യം നല്ല ടേസ്റ്റിലെ മരുന്ന്. ടേസ്റ്റില്ലാത്ത മരുന്ന് ഞങ്ങൾ ഏതും ചെയ്യില്ല, ഞങ്ങൾക്ക് അറിയാതെ അസുഖം മാറണം. ചില മരുന്നുകളൊക്കെ ഉണ്ട്, ഈ സെഫ്രോക്സൈം സിറപ്പുകളൊക്കെ ഉണ്ട്, ഭയങ്കര ബിറ്റർ ടേസ്റ്റാണ്, കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളത് പരമാവധി ഒഴിവാക്കി വെക്കും, ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും.
1: മനസ്സിലായി?
0: അപ്പൊ ഇതാണ് ഒരു രീതി മരുന്ന് കൊടുക്കുന്ന രീതി. ഒന്നെങ്കിൽ സിറിഞ്ചിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫില്ലറിൽ
1: കൊടുക്കുക.
0: ഒരു 2-3 വയസ്സായി കുട്ടി മേശം വന്ന് എടുത്ത് സിറപ്പ് അടപ്പിലെടുത്ത് കുടിക്കുന്നുണ്ട് കുട്ടിയാണെങ്കിൽ, അന്ന് മുതൽ അടപ്പിൽ
1: കൊടുക്കും.
0: ഞാനെല്ലാം സജസ്റ്റ് ചെയ്യണത് എല്ലാവർക്കും, ഇത് ഒരു ഇന്റർനാഷണൽ പോളിസി കൂടിയാണ് ഈ സിറിഞ്ചിൽ. ഇപ്പം നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഈ അടപ്പിൽ മരുന്ന് കൊടുക്കുന്നത്. വിദേശത്തൊക്കെ ഇപ്പം യു എസ്ന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരെ കയ്യിലൊരു സിറിഞ്ച്
1: ഉണ്ടാവും,
0: സിറിഞ്ച് ഉണ്ടാവും, ആ സിറിഞ്ചിൽ അവർ ഡിപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പതുക്കെ പതുക്കെ കൊടുക്കുക. കൊടുക്കുന്നത് കോട്ടിലോട്ടായിരിക്കണം,
1: ഓക്കെ ഓക്കെ,
0: അണ്ണാക്കിലൊക്കെ. ഇതാണ് ഒരു രീതി. രണ്ടാമത്, കുട്ടി മരുന്ന് ഛർദ്ദിച്ചു, കുട്ടി മരുന്ന് ഛർദ്ദിച്ചില്ലേ, ആ മരുന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം
1: കൊടുക്കുക.
0: ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല,
1: ഓക്കെ ഓക്കെ ഓക്കെ,
0: ആ കുട്ടി കൃത്യ ഡോസ് കൃത്യ കിട്ടണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം,
1: റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ്റെ ടൈം നമുക്ക് ഏകദേശം ഇവിടെ ഇപ്പോൾ പൂർണ്ണമാക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആൻറ്റിബയോട്ടിക് കുട്ടികളുടെ പനിക്കുള്ള ഒറ്റമൂലി എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ആവശ്യമായ കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറിന് പീസ് റേഡിയോയിലൂടെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ച് അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിർ കൗതുബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
3: വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്

0: ഹൃദയത്തിൽ തക്വയുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അവൻ്റെ ചിഹ്നങ്ങൾ മഹത്വപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറ ഹജ്ജിലെ 32-33 വചനങ്ങൾ വിശദീകരിക്കുന്നു അബ്ദുൽ വഹാബ് സുലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعلم شعائر الله

ثم محلها إلى البيت العتيق. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഹജ്ജ് കർമ്മവും ബലികർമ്മവുമൊക്കെയായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന മാംസമൃഗങ്ങൾ, അതേപോലെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൻ്റെ ഗൗരവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് അള്ളാഹു പറയുന്നത് ذلك ومن يعلم شعائر الله فإنها من تقوى القلوب എന്നാണ്. ذلك അത് അഥവാ നിങ്ങൾ ഗ്രഹിക്കുക, ومن يعلم شعائر الله ആർ മഹത്വപ്പെടുത്തുന്നുവോ, ومن يعلم ആർ മഹത്വപ്പെടുത്തുന്നുവോ, شعائر الله അല്ലാഹുവിൻ്റെ ശിആറുകളെ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആർ മഹത്വപ്പെടുത്തുന്നുവോ, ഫഇന്നഹ അപ്പോൾ തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ് ഹൃദയത്തിൻ്റെ തഖ്വയിൽ നിന്നുള്ളതാണ്, അത് ഹൃദയങ്ങളിലെ സൂക്ഷ്മതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ മഹത്വപ്പെടുത്തൽ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. വമൻ യുഅല്ലിം ശഅഇറല്ലാ ആർ അള്ളാഹുവിൻ്റെ ശിആറുകളെ മതചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നുവോ, ഫഇന്നഹ തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ് അത് ഹൃദയത്തിൻ്റെ ആ ഒരു സൂക്ഷ്മതയിൽ നിന്നും ധർമ്മനിഷ്ഠയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ്. ഇവിടെ വമൻ യുഅല്ലിം ശഅഇറല്ലാ, അള്ളാഹുവിൻ്റെ ശിആറുകളെ മഹത്വപ്പെടുത്തുക, നമ്മൾ മുമ്പും അള്ളാഹുവിൻ്റെ ശിആറുകളെ പറയുകയുണ്ടായി. അതിന് മൊത്തത്തിൽ വിപുലമായ അർത്ഥങ്ങളുണ്ട്. അതല്ല, അതിൽ നിന്നും ചില പ്രത്യേകമായ കാര്യങ്ങളാണ് എന്ന രൂപത്തിലുമൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഇപ്പം ഇവിടെ ശഅഇറല്ലാ എന്ന് പറയുമ്പോൾ അവാമിറഹു അവൻ്റെ കൽപ്പനകൾ, മതപരമായി നമുക്ക് നൽകപ്പെട്ട എന്തെല്ലാം കൽപ്പനകളുണ്ടോ അതെല്ലാം ആ ശിആറുകളിൽ പെട്ടതാണ് എന്ന് വിശദീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതല്ല ഇവിടെ ഹജ്ജുമായിട്ടും അതിൻ്റെ ബലികർമ്മവുമായും ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മൊത്തത്തിലുള്ള ആ കാര്യത്തിൽ നിന്നും ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് വമിൻ ദാലിക തഅലീമുൽ ഹദായ വൽ ബുദിൻ, ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന മൃഗത്തെ, ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ മൃഗത്തെ ആദരിക്കുക എന്നതാണ്. മഹത്വപ്പെടുത്തുക, ആദരിക്കുക എന്നൊക്കെ പറയുന്നത് ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു മൃഗമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോ ആ ഒരു ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ മൃഗത്തെ ആദരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെയുള്ള ആദരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുന്നൊക്കെ വരുന്ന വാക്കുകളായിട്ട് പറയുന്നത് കാണാം. ഖാല അല്ലിസ്തിസ്മാനു വല്ലിസ്തിഹ്സാനു വല്ലിസ്തിഉലാമു എന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ നന്നായി പരിചരിക്കുക, അതേപോലെ അതിനെ നന്നായിട്ട് തടിപ്പിച്ച് കൊഴുപ്പിച്ച് അങ്ങനെ നല്ല രൂപത്തിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയെറുക്കാനുള്ള ഒരു മൃഗമാണല്ലോ എന്ന നിലക്ക് അതിന് നൽകുന്നതായ ആ പ്രത്യേകമായ പരിചരണവും കാര്യങ്ങളും ഒക്കെ എന്താണ് ഇതിൻ്റെ ഈ ആദരിക്കുക എന്ന് പറയുന്നതിൽ പെടുന്നതാണ് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ബലിമൃഗം എങ്ങനെയാകണം, അതിന് എന്തൊക്കെ ഏതെല്ലാം ന്യൂനതകളിൽ നിന്ന് അത് സംരക്ഷിക്കപ്പെടണം, അത് ഇന്ന ഇന്ന ന്യൂനതകളുള്ളതിന് അതിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ലഹാബിക ബിഷൈനി അം ലഹൈനി അഖ്റനൈൻ തുടങ്ങി അത് നമുക്ക് ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ നല്ല തടിച്ചുകൊഴുത്ത ആടിനെയായിരുന്നു പ്രവാചകൻ ബലിയർത്തിരുന്നത് എന്നതൊക്കെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മദീനയിലുള്ള ആളുകള് കുന്നാനുസമ്മിനു അൽ ഉൽഹിയ, ഉൽഹിയത്തിനുള്ള ആ മൃഗത്തെ ഞങ്ങൾ മദീനയിലാക്കും, ആ മൃഗത്തെ ഞങ്ങൾ തടിപ്പിച്ചു കൊഴുതാക്കുമായിരുന്നു.
വക്കാനൽ മുസ്ലിമൂൻ യുസമ്മിനൂൻ. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസ് കാണാം, വക്കാനൽ മുസ്ലിമൂൻ യുസമ്മിനൂൻ, മുസ്ലിങ്ങളെല്ലാം എന്തു ചെയ്യും, അവർ ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന ആ മൃഗത്തെ നന്നായിട്ട് തടിപ്പിക്കുമായിരുന്നു, അതിന് പ്രത്യേക പരിചരണം നൽകി, പ്രത്യേകമായി തീറ്റയും വെള്ളവും എല്ലാം നൽകി അതിന് പ്രത്യേകമായ രൂപത്തിൽ നോക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ യു അല്ലിം എന്ന് പറഞ്ഞാൽ, യു അല്ലിം ഷഅഇറല്ലാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതെല്ലാമാണ് എന്നൊക്കെ നമുക്ക് തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ബലിമൃഗം പല ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടതാകണം. മുടന്തുള്ളതാവാൻ പാടില്ല, ചെവികീറിയതാവാൻ പാടില്ല, അല്ലെങ്കിൽ കണ്ണിന് ന്യൂനതയുള്ളതാവാൻ പാടില്ല. അങ്ങനെ കുറേ ന്യൂനതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി

എന്ന് ഉദ്ദേശിച്ചതാണ്. ഫഇന്നഹാം, തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്. തഖ്വയിൽ നിന്നും ഉണ്ടാകുന്നതാണ്, സൂക്ഷ്മ ധർമ്മ നിഷ്ഠയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അഥവാ ആ തരത്തിലൊക്കെ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്കേ ആ തരത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. തുടർന്ന് പറയുകയാണ്, ലകും ഫീഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. ലകും ഫീഹാ, അതിൽ നിങ്ങൾക്കുണ്ട് മനാഫിഉൻ, പ്രയോജനങ്ങൾ, അതിൽ നിങ്ങൾക്ക് പ്രയോജനങ്ങളുണ്ട്. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ, ഒരു നിശ്ചിത അവധി വരെ അവയിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനങ്ങൾ എടുക്കാം. സുമ്മ മഹില്ലുഹ, പിന്നെ അവയുടെ സ്ഥാനം ഇലൽ ബൈത്തില്ലാത്തീക്ക്, ആ പുരാതന ഭവനത്തിലേക്കാകുന്നു. പിന്നീട് അവയെ ബലിയറുക്കേണ്ട ആ പുരാതന ഭവനത്തിങ്കിലാകുന്നു അതിന്റെ സ്ഥാനം എന്നർത്ഥം. ഇവിടെ ലകും ഫീഹാ മനാഫിഅ, അതിൽ നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ആ ബലിമൃഗത്തിൽ നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരത്തെ മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡുകൾക്ക് മുമ്പ് വിശദീകരിച്ചതാ. ആ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് ലഭ്യമാകുന്ന മൻഫഅത്തുണ്ട്, അഥവാ അവിടെ നിന്ന് ലഭ്യമാകുന്ന വലിയ പ്രതിഫലം. അതല്ല, ഈ ദുനിയാവിൽ തന്നെ നമുക്കതിന് പ്രതിഫലങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരങ്ങളെന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ നമുക്ക് അതിനറുക്കുന്നത് വരെയും അതിൻ്റെ പാലുപയോഗിക്കാം, അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കാം. അതേപോലെ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ഏതുവരെ? ഇല അജലിം മുസമ്മ, ആ നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അത് അതുവരെ കഴിഞ്ഞു, അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പറ്റുകയുള്ളൂ. അതുവരെ നമുക്ക് അർറുക്കൂബ്, അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കാം. വല്ലബൻ, അതിൻ്റെ പാലുപയോഗിക്കാം. അതുപോലെ അതിൽ നമുക്ക് എന്തൊക്കെ മറ്റുപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ രോമങ്ങൾ ഉപയോഗിക്കാം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തഫ്സീറുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഉപകാരങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഇലാ അജലിൻ മുസമ്മ, ആ നിശ്ചയിക്കപ്പെട്ട ഒരവധി വരെ. അഥവാ ആ അവധി എന്ന് പറയുന്നത് അതിനെ അറുക്കാൻ ആകുന്ന ആ സമയമാണ്, അതിനെ ആ ബലിയറുക്കാനാകുന്ന സമയമാണ്. അതായിക്കഴിഞ്ഞാൽ പിന്നീട് മഹില്ലുഹ, അതിൻ്റെ സ്ഥാനം, പിന്നീട് അതിന്റെ സ്ഥാനം അൽ ബൈ ഇലൽ ബൈത്തിൽ അതീഖ്, ആ പുരാതന ഭവനമാകുന്നതുവാ അൽ കഅബ, ആ കഅബയുടെ അടുത്താകുന്നു അതിൻ്റെ സ്ഥാനം എന്നർത്ഥം. സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്, അഥവാ ആ ബലിമൃഗം അവസാനം അതെത്തിച്ചേരുന്നത് ആ പരിശുദ്ധ മക്കയിൽ ആ കഅബാലയത്തിനടുത്ത്. അങ്ങനെ അവിടെയാണ് അതിൻ്റെ അവസാനം. അതിനടുത്ത് വെച്ച് ആ മക്കയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കുന്നത് വരെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിആറുകൾ, അവന്റെ മതചിഹ്നങ്ങൾ, ആ മതചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും അതിൽ ഉൾപ്പെടുമെന്നാണ്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് പ്രത്യേകമായിട്ടെടുത്തത് അതിൻ്റെ അല്ലാഹു ആ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കുന്ന ആ ബലിമൃഗമാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അതിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക പരിചരണം നൽകി, ഒരു ന്യൂനതയുമില്ലാത്ത മൃഗത്തെ ഉപയോഗപ്പെടുത്തി അതിന് പ്രത്യേക പരിചരണം നൽകി അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നതൊക്കെയാണ് അതുകൊണ്ടുള്ള അതിനാദരിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അതാർക്കാണ് ചെയ്യാൻ കഴിയുക? ഹൃദയത്തിൽ ധർമ്മനിഷ്ഠ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇനിയോ ആ ബലിമൃഗത്തിൽ നിന്നും നമുക്കുള്ള നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളൊക്കെ നമുക്കെടുക്കാം ആ ഒരു നിശ്ചിത അവധി വരെയും. ആ അവധി എത്തിയാൽ സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്, ആ പുരാതന ഭവനത്തിങ്കലാണ് അതിൻ്റെ സ്ഥാനം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച് തരികയാണ്. സഹോദരങ്ങളെ, കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊന്നുകൂടെ പാരായണം ചെയ്യാം. ذلك

0: കൃത്യമായി ഓരോ പദാനുപദ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ അൽ ഹജ്ജ് 32-33 വചനങ്ങൾ. അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സുലാഹി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം വഅലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, വിശന്നുകൊണ്ട് കരയുന്ന ഒരു കുട്ടിയെ കണ്ടാൽ നമ്മുടെ ഹൃദയം വേദനിക്കും. വസ്ത്രമില്ലാതെ, മരുന്നില്ലാതെ, ഭക്ഷണമില്ലാതെ, താമസിക്കാനൊരു ഒരിടമില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടാൽ നമ്മുടെ മനസ്സിൽ ആർദ്രതയും അലിവും അനുഭവപ്പെടും. എന്നാൽ ഇതിനേക്കാൾ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നാം തിരിച്ചറിയാത്ത പലരും ജീവിക്കുന്നുണ്ട്. വിശന്നിട്ടും ആരോടും ചോദിക്കാത്തവർ, കടബാധ്യതയിൽ മുങ്ങിയിട്ടും പരാതിപ്പെടാത്തവർ, തങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ കഴിയാതിരുന്നിട്ടും ആരുടെ മുന്നിലും കൈനീട്ടാത്തവർ, ആവശ്യങ്ങൾ അനവധി ഉണ്ടായിട്ടും ആത്മാഭിമാനം കാരണം ആരോടും ഒന്നും ചോദിക്കാത്തവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ സാധാരണ ജീവിതം നയിക്കുന്നവരെ പോലെ തോന്നും, എന്നാൽ ഉള്ളിൽ അവർ വേദനയും സങ്കടവും സഹിച്ച് ജീവിക്കുന്നു. ഇവരാണ് ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയ മിസ്കീൻ. ആരാണ് മിസ്കീൻ? സെക്കന എന്ന വാക്കിൽ നിന്നാണ് മിസ്കീൻ എന്ന വാക്കുണ്ടായത്. നിശ്ചലനായി, ദുർബലനായി, ശക്തിയില്ലാതെയായി, അഗതിയായി എന്നൊക്കെയാണ് അർത്ഥം. ആവശ്യവും ദാരിദ്ര്യവും കാരണം ശക്തിയില്ലാതെ നിസ്സഹായനായി കഴിയുന്നവൻ എന്നാണ് അർത്ഥം. ശരീഅത്ത് പ്രകാരമുള്ള നിർവചനം, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ സ്വത്തോ വരുമാനമോ ഇല്ലാത്തവൻ, ചുരുക്കി പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മറ്റൊരാളോടും പരാതി പറയുകയോ ചോദിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്നവൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനെ പരിചയപ്പെടുത്തിയ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1039-ാമത്തെ ഹദീസിൽ വളരെ കൃത്യമായി അതിൻ്റെ നിർവചനവും കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്കിടയിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആളല്ല മിസ്കീൻ. ഒന്ന് രണ്ട് ഉരുള കൊണ്ടോ ഒന്ന് രണ്ട് കാരക്ക കൊണ്ടോ അയാളെ തിരിച്ചയക്കും. അവർ ചോദിച്ചു, അപ്പോൾ പിന്നെ ആരാണ് മിസ്കീൻ പ്രവാചകരെ? അവിടുന്ന് പറഞ്ഞു, തനിക്ക് പര്യാപ്തമായ സമ്പത്ത് ഒരാൾക്കില്ല, അയാൾ ശ്രദ്ധിക്കപ്പെടുന്നുമില്ല, അയാൾക്ക് ദാനം നൽകപ്പെടുന്നുമില്ല, അയാൾ ജനങ്ങളോട് ഒന്നും ചോദിക്കുമെന്നില്ല, അവനാണ് മിസ്കീൻ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തെ നന്നായി പരിഗണിക്കാനും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനും ബാധ്യതകൾ നിറവേറ്റാനും ഇസ്ലാം കൽപ്പിക്കുന്നു. ഇസ്ലാം ഏറെ പരിഗണിച്ച വിഭാഗമാണ്. ഖുറാനിൽ മിസ്കീൻ എന്ന് 11 തവണയും മസാക്കീൻ എന്ന് 12 തവണയും ആവർത്തിച്ചിട്ടുണ്ട്. മിസ്കീനെ പരിഗണിക്കൽ പോരായ്മകളും അബദ്ധങ്ങളും പരിഹരിക്കാനുള്ള മാർഗമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പലതിൻ്റെയും പ്രായശ്ചിത്തം പറയുന്നിടത്ത് മിസ്കീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ലിഹാറിൻ്റെ പ്രായശ്ചിത്തം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായം 4-ാമത്തെ ആയത്തിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വിശദീകരിക്കുന്നുണ്ട്. നോമ്പ് നോൽക്കാൻ കഴിയാത്തവൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ, ഫിദിയ കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഉദ്ദേശപൂർവം ഉറപ്പിച്ചു പറയുന്ന സത്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടവർക്ക്. പ്രായശ്ചിത്തം 5:89 ആയത്തിൽ പറയുന്നത് 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ 10 പാവങ്ങൾക്ക് വസ്ത്രം നൽകുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. സമ്പത്തിൽ നിന്ന് അവർക്ക് ചെലവഴിക്കണമെന്ന് ഖുർആനിൻ്റെ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സക്കാത്തിൻ്റെ 8 അവകാശികളിൽ മിസ്കീന്മാരുണ്ട്. അതേപോലെ തന്നെ ആർക്കാണ് പണം ചെലവഴിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചെലവഴിക്കുന്ന ഏതൊരു നന്മയും ചെലവഴിക്കുന്നത് പരിചയപ്പെടുത്തുന്നിടത്ത് 2-ാം അധ്യായം 215-ാമത്തെ ആയത്തിൽ മിസ്കീനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വനീമത്ത് സ്വത്തിൽ മിസ്കീന് അവകാശമുണ്ട്. ഫൈ മുതലിലും മിസ്കീൻ അവകാശമുണ്ടെന്ന് 59-ാം അധ്യായം 7-ാമത്തെ ആയത്തിലും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അനന്തരസത്ത് ഓഹരി വെക്കുന്നതിൽ പോലും പാവപ്പെട്ടവൻ വന്നാൽ അവൻ അവകാശം നൽകണമെന്ന് 4-ാം അധ്യായം 8-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പരിഗണിച്ചവർക്ക് വലിയ നേട്ടമുണ്ടെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. വലിയ പുണ്യം നേടാൻ സാധിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നന്മയുടെ മാർഗമാണ് പാവപ്പെട്ടവന് ഭക്ഷണം നൽകലെന്ന് റസൂൽ വിശദീകരിച്ചു. ഹൃദയം ലോലമാവാനും സ്വർഗാവകാശികളുടെ സ്വഭാവം സ്വീകരിക്കുവാനും ഇതു കാരണമായി തീരുന്നുണ്ട്. പരിഗണിക്കാത്തവർക്കുള്ള അപകടങ്ങളും പ്രവാചകനും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചിട്ടുണ്ട്. മതത്തെ കളവാക്കുന്നവരുടെ ലക്ഷണം പറയുന്നിടത്ത് പാവങ്ങളുടെ ഭക്ഷണത്തിന് പ്രേരിപ്പിച്ചില്ലെന്ന് 107-ാം അധ്യായം 3-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൽ നാശം നൽകിയ ഒരു തോട്ടം നശിപ്പിച്ചതിൻ്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് ഖലമിലെ 17 മുതൽ വരുന്ന ആയത്തുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നിടത്ത് അഗതികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രേരിപ്പിക്കാത്തത് പഠിപ്പിക്കുന്നുണ്ട്. നരകത്തിലേക്ക് പോകുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്തും ഇത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാവങ്ങളെ പരിഗണിക്കാനും പാവങ്ങളെ സഹായിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ മിസ്കീന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ ഇഷ്ടപ്പെടാനും പ്രവാചകൻ പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality.
2: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. സിൽക്ക് സിറ്റി, ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. വിവരണം നസ്രുല്ലാ സുലാഹി, കൂടെ വിട്ടി അബ്ദുസലാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ഒരു ദീർഘിച്ച യാത്രയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നസ്രുള്ള സുലൈൻ്റെ കൂടെ. സുലൈ, നമ്മൾ പിന്നെ ഓർമ്മകളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നാഥുലയിൽ നിന്നുള്ള തിരിച്ചു മടക്കായിരുന്നു.
4: ചൈന ബോർഡറിൽ നിന്ന്
3: നമ്മുടെ അന്നത്തെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ആ യാത്രയുടെ അവസാനത്തിലേക്ക് അടുത്തു. പിറ്റത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് വരാം. ട്രെയിൻ ഏകദേശം ടിക്കറ്റ് കൺഫേമാണ്.
4: അതെ അതെ.
3: അപ്പോൾ നമ്മൾ അവിടുന്ന് നാഥുലയിൽ നിന്ന് ഒരു നമുക്ക് അനിഷ്ടകരമായ സംഭവങ്ങൾ മടക്കയാത്രകളുണ്ടായെങ്കിലും അസംസ്കാരം കഴിഞ്ഞ് നമ്മൾ വണ്ടി വന്നു. നമ്മളെ എവിടേക്ക് എത്തിക്കണം? നമുക്ക് നേരെ
4: സിലിഗുഡിയിൽ.
3: അവിടെ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം എത്ര സമയം യാത്ര ഉണ്ടാവും?
4: മൂന്ന് മണിക്കൂർ. ഏറ്റവും നമ്മൾ അങ്ങോട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര വെച്ചിട്ടുണ്ട്. സമയം പിടിച്ച്
3: തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ
4: ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ, കാരണം കയറ്റം കയറുന്ന ഒരു പ്രയാസവും ആ ടൈമും ഒക്കെ അങ്ങനെയായിരുന്നു. നേരെ മറിച്ച് തിരിച്ച് നമ്മൾ അവിടുന്ന്
3: പോരുന്ന സമയം ഒരു 5:30
4: ഇടയിൽ. അതിൽ നാഥുലയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിയ തന്നെ കുറച്ച് സമയം നമുക്ക് വൈകിട്ടുണ്ട്.
3: അതെ.
4: പിന്നെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെ നമ്മൾ അഥവാ നാഥുലയിലേക്കൊക്കെ യാത്ര സ്വന്തം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നത് നല്ലത് കൂടെയാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക്, പാക്കേജ് ആയിട്ട് ചെയ്യുന്നവർക്കല്ല. അവിടെ ഒറ്റയ്ക്ക് പോയി നമ്മൾ സ്വന്തമായി പാസ് എടുത്തൊക്കെ പോകുമ്പോൾ ഇവരുടെ ഇതേപോലുള്ള ഡ്രൈവർമാരുടെ കൂടെ ആയിരിക്കും നമ്മൾ പോവുക. സ്വന്തം വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റേതായ ചില പ്രയാസങ്ങളും ഉണ്ടാവാം. അത് അതിനൊരു മാനസിക തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്ന് ഒരു പിന്നെ മുൻകൂട്ടി നമ്മൾ അതിനൊരു ധാരണ ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടി മാത്രം. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളാം എന്ന് നിർബന്ധമല്ല. പല ആളുകളും നല്ല ഡ്രൈവർമാരും കാര്യമുണ്ട്. നമ്മൾ ആ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഹോട്ടൽ അവിടുത്തെ റൂം